ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഇന്ന് ശകവർഷം 1948 വൈശാഖം 14, കൊല്ലവർഷം 1201 മേടം 21, 2026 മെയ് 4 തീയതി തിങ്കളാഴ്ച. FM ബാൻഡിൽ 101.5 MHz ഞങ്ങളുടെ പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 47 സെക്കൻഡും.

0: ആകാശവാണി കണ്ണൂർ. എല്ലാ ശ്രോതാക്കൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.
1: സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വി മുരളീധര വാര്യർ.
2: നമസ്തേ. സജ്ജന സംഗമത്തിന്റെ ഉത്കൃഷ്ടമായൊരു മാതൃകാ സംഭാഷണമാണ് നല്ലവാ കൊതുവാൻ ത്രാണിയുണ്ടാവണം എന്നത്. ഒരേ സംഭാഷണം തന്നെ ശത്രുക്കളെയും മിത്രങ്ങളെയും സൃഷ്ടിക്കും. സംഭാഷണ പൂർവമാഹു എന്ന് രഘുവംശം വ്യക്തമാക്കുന്നുണ്ട്. നല്ല വാക്കുകൾ കൊണ്ടാണ് സുഹൃത്തുക്കൾ ഉണ്ടാകുന്നത്, ചീത്ത വാക്കുകൾ കൊണ്ട് ശത്രുക്കളും. മനീഷിബി സപ്തദിനമുച്യതേ, സപ്തപതി കൊണ്ട് ഒരു സുഹൃത്തിനെ ലഭിക്കുമെന്ന് കാളിദാസൻ ഉദ്ബോധിപ്പിക്കുന്നു. സമാനമായ ഖ്യാതികൾ ഉള്ളവർ സുഹൃത്തുക്കളാണ്. സദ്ഗുണങ്ങൾ കൊണ്ട് തുല്യ പ്രശസ്തർ എന്നർത്ഥം. നല്ല വാക്കുകൾ സംസ്കാരത്തെ അളക്കുവാനുള്ള മാനദണ്ഡമാണ്. വ്യക്തികളുടെ ഉള്ളിലുള്ള ആശയങ്ങൾ പുറത്തു കൊണ്ടുവരുവാൻ ഭാഷ എന്ന ഒറ്റ ഉപാധിയേ ഉള്ളൂ. തന്നതില്ല പരനുള്ളു കാട്ടുവാൻ ഒന്നുമേ ഉപായമീശ്വരൻ. ഇന്നു ഭാഷയായത് അപൂർണമാമഹോ, വന്നുപോവും പിഴയും അർത്ഥശങ്കയാൽ. സ്വജനങ്ങളെ തിരിച്ചറിയാനും ഭാഷ തന്നെയാണ് ഉപായമെന്ന് രാമായണത്തിൽ സമർത്ഥിക്കുന്നു. ഹനുമാന്റെ മധുര ഭാഷ കേട്ട് ശ്രീരാമൻ പറയുന്നുണ്ട്, ഇല്ല ഒരപശബ്ദമെങ്ങുമേ വാക്കിങ്കൽ. ഒരു ദുഷ്ടശബ്ദവും പ്രയോഗിക്കാതെ ഋതവും ഋജുവും മൃദുവും സ്ഫുടവുമായ വാക്കുകൾ മധുരമായി ഒഴുകി വരുന്നു. ഇത് സജ്ജനങ്ങളുടെ മഹിമയാണ്. അവരിൽ നിന്ന് നല്ല വാക്കുകളെ ഉണ്ടാവൂ, അവരെ വിശ്വസിക്കാം. വാണ്യേക സമലം കരോതി പുരുഷം, ഏറ്റവും വലിയ ആഭരണം വാക്കുകളാണ്. വാക്കുകളാണ് അനശ്വരമായ ഭൂഷണം. വാക്കുകൾ കൊണ്ടുണ്ടാകുന്ന മുറിവ് മരണം വരെ കരിയുകയില്ല. അതുകൊണ്ട് വ്യക്തികൾ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ നല്ല ഭാഷയിൽ മധുരമായ വാക്കുകൾ കൈമാറണം. നല്ല വാക്കുകൾ മനസ്സിനെയും ബുദ്ധിയെയും ഉണർത്തും. സംസ്കരിക്കേണ്ടത് ബുദ്ധിയെയും മനസ്സിനെയുമാണ്. അത് നല്ല വാക്കുകൾ കൊണ്ടേ സാധിക്കൂ. ഇന്നുള്ള സമസ്ത കലഹങ്ങളുടെയും കാരണം നല്ല വാക്കുകളുടെ കുറവാണ്. നല്ലവാ കൊതുവാൻ ത്രാണിയുണ്ടാകണം എന്ന പ്രാർത്ഥന ആവർത്തിച്ചു ചൊല്ലാം.
1: ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത്

ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. കേരളം, തമിഴ്നാട്, പശ്ചിമബംഗാൾ, അസം എന്നീ സംസ്ഥാനങ്ങളിലെയും പുതുച്ചേരിയിലെയും തെരഞ്ഞെടുപ്പ് ഫലമറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. വോട്ടെണ്ണൽ രാവിലെ 8 ആരംഭിക്കും. ആദ്യം തപാൽ വോട്ടുകളാണ് എണ്ണിത്തുടങ്ങുക. 8:30 വോട്ടിംഗ് യന്ത്രങ്ങളിലെ വോട്ട് എണ്ണിത്തുടങ്ങും. വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട് ഓരോ മണ്ഡലത്തിലെയും വോട്ടെണ്ണൽ നിരീക്ഷിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 13 വീതം നിരീക്ഷകരെ നിയോഗിച്ചിട്ടുണ്ട്. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ വൻ സുരക്ഷാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തി. വോട്ടെണ്ണൽ ദിനത്തിൽ ഫലസൂചനകൾ തത്സമയം ശ്രോതാക്കളിലെത്തിക്കാൻ ആകാശവാണി വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കി. രാവിലെ 8:30 മുതൽ ഉച്ചയ്ക്ക് 1:30 വരെ ഓരോ മണിക്കൂർ ഇടവിട്ട് കോഴിക്കോട് നിന്ന് പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ പ്രക്ഷേപണം ചെയ്യും. വാണിജ്യ LPG സിലിണ്ടർ വിലയിലെ വൻ വർധന ജനജീവിതത്തെ ഗുരുതരമായി ബാധിച്ചെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഹോട്ടൽ റെസ്റ്റോറന്റ് മേഖലയെ വിലക്കയറ്റം തകർക്കുമെന്നും 5 കിലോ LPG സിലിണ്ടറിന്റെ വില വർദ്ധിപ്പിച്ചത് കുടിയേറ്റ തൊഴിലാളികളെയും ചെറുകുടുംബങ്ങളെയും ബാധിക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. മുണ്ടത്തിക്കോട് വെടിമരുന്നുശാലയിലെ ദുരന്തത്തിൽ മരിച്ച വെടിക്കെട്ട് ലൈസൻസി മുണ്ടത്തിക്കോട് സതീശന്റെ കുടുംബത്തിന് തിരുവമ്പാടി ദേവസ്വം 5 ലക്ഷം രൂപ നൽകും. സംഭവത്തിൽ മരിച്ച ദേവസ്വം പ്രതിനിധികളായ 5 പേരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ വീതവും സഹായം അനുവദിച്ചു. മരിച്ച തൊഴിലാളികളുടെ ആശ്രിതർക്ക് 2 ലക്ഷം രൂപ വീതവും കൈമാറും. കോഴിക്കോട് വെള്ളയിൽ ജോസഫ് റോഡിലെ പ്രിന്റിംഗ് പ്രസിലെ തീപിടുത്തത്തിൽ ലക്ഷങ്ങളുടെ നാശനഷ്ടം കണക്കാക്കുന്നു. പേപ്പർ റോളുകൾ സൂക്ഷിച്ചിരുന്ന കെട്ടിടവും മേൽക്കൂരയും പൂർണ്ണമായി കത്തിനശിച്ചു. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് പഞ്ചാബ് കിങ്സിനെ അഹമ്മദാബാദിൽ 4 വിക്കറ്റിന് തോൽപ്പിച്ചു. നേരത്തെ ആദ്യ മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 7 വിക്കറ്റിന് പരാജയപ്പെടുത്തിയിരുന്നു. FM പ്രധാന വാർത്തകളാണ് ഇപ്പോൾ കേട്ടത്.

പ്രിയ ശ്രോതാക്കളെ, ഇനി അറിയിപ്പുകൾ. ഞങ്ങൾ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ച്: 6:10 കാവ്യാഞ്ജലിയിൽ മഹാകവി അക്കിത്തം എഴുതി ആലപിച്ച ആകാശവാണി എന്ന കവിത കേൾക്കാം. 6:15 അർച്ചനയിൽ യേശുദാസ് പാടിയ ഭക്തിഗാനങ്ങൾ. 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. 7:00 തീവണ്ടി സമയം. തുടർന്ന് FM ഡയറിയിൽ ജാലകം. പാഴാക്കരുത് ഈ പോഷക സമൃദ്ധിയുടെ പഴങ്ങൾ. കശുമാങ്ങയിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണം. കാർഷിക ഗവേഷകനും പത്രപ്രവർത്തകനുമായ ശ്രീപദ്രെ സംസാരിക്കുന്നു. 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി. ഇതിൽ പാട്ടിൽ ഈ പാട്ടിൽ നിങ്ങൾക്കറിയാമോ. തുടർന്ന് വായനയുടെ വാതായനങ്ങളിൽ സ്വന്തം വായനയുടെ ലോകത്തെ ഓർത്തെടുത്ത് സംസാരിക്കുന്നു നോവലിസ്റ്റ് ഷംസുദ്ദീൻ കുട്ടോത്ത്, കവയിത്രി ലോപമുദ്ര എന്നിവർ. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. രാവിലെ 8:30 9:05 11:05 1:00 നാട് ഭരിക്കുന്നതാര്, നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലവുമായി ബന്ധപ്പെട്ടുള്ള പ്രത്യേക പരിപാടി. പങ്കെടുക്കുന്നവർ ശ്രീ PM ഉണ്ണികൃഷ്ണൻ ഉണ്ണിത്താൻ, ശ്രീ സി ശ്രീകുമാർ, പ്രൊഫസർ എം വിജയകുമാർ, ഡോക്ടർ മോഹൻ വർഗീസ്, ശ്രീ ജോസഫ് സി മാത്യു എന്നിവർ. രാവിലെ 9:00 11:00 2:30 വൈകുന്നേരം 5:30 പ്രത്യേക തെരഞ്ഞെടുപ്പ് വാർത്തകൾ. 2:15 തുടർനാടകം. 2:35 ഗൃഹരശ്മി കുടുംബത്തിന് ഒരു കൂട്ട്. വൈകുന്നേരം 5:00 NHM സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്. 5:15 ലളിതഗാനങ്ങൾ. 5:45 ഞാറ്റുവേല പ്രായോജക പരിപാടി. 6:10 വയനാട് ജില്ലാ വൃത്താന്തം. 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ കേൾക്കാം. 6:50 ഹരിതവീഥിയിൽ കുറ്റിമുല്ല കൃഷി വിശേഷങ്ങളുമായി കാസർഗോഡ് മൊഗ്രാൽപുത്തൂർ നെല്ലിക്കുന്നിലെ RK മീനാക്ഷി രവി. 7:20 കമ്പോള വിലനിലവാര ബുള്ളറ്റിൻ. രാത്രി 7:35 FM ഹെൽത്ത് പ്ലസ്. മാസം തികയാതെയുള്ള പ്രസവം, അമ്മമാർ അറിയേണ്ടതും ശ്രദ്ധിക്കേണ്ടതും. ഡോക്ടർ എം നൌഷീദ് അനിയുമായുള്ള അഭിമുഖം കേൾക്കാം. രാത്രി 8:00 കിളിക്കൂട്ടം, കുട്ടികളുടെ പരിപാടി പുനഃപ്രക്ഷേപണം. ചിറക്കൽ വർണ്ണക്കൂട്ടിലെ കൂട്ടുകാർ പങ്കെടുക്കുന്നു. രാത്രി 8:30 സേവന വാർത്തകൾ. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 9:15 വിദ്യാഭ്യാസ പരിപാടി. 9:30 സംഗീത കച്ചേരി. 10:30 ചിത്രീകരണം. 11:00 സ്പോട്ട്ലൈറ്റ്. ഞങ്ങൾ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചാണ് ഇതുവരെ കേട്ടത്. അറിയിപ്പുകൾ കഴിഞ്ഞു.

0: This is Akashwani, the news read by Shagun Chopra. All arrangements are in place for counting of votes today for the assembly elections in Assam, West Bengal, Keralam, Tamil Nadu and Union Territory of Puducherry. The counting will begin at 8 this morning. Counting of postal ballots will be taken up first and counting of electronic voting machines will start at 8:30 a.m. Early trends are expected to emerge by noon. Election Commission has put in place robust security arrangements for smooth counting in 4 states and 1 union territory. Counting of votes will be taken up for 126 assembly seats in Assam, 140 in Keralam, 234 in Tamil Nadu and 30 seats in Puducherry. In West Bengal, counting of votes will be taken up for 293 seats today. The repoll for the Falta Assembly will be held on 21st May and the counting will be held on 24th May. We have a report.
1: All arrangements have been made for today's counting and personnel have already entered the centres. Out of 294 seats, the counting of votes for 293 assembly constituencies will be held today. A three-layer security arrangement has been established at each counting centre with the deployment of district police, state police and central forces. A total of 200 companies of central forces have been deployed across the venues. Section 163 of the Bharatiya Nyay Suraksha Sanhita has been enforced within 100 meters of the counting centers and the commission has warned of strict action against any dereliction of duty during the process. Kollan Laha reporting from Kolkata.
0: Tamil Nadu recorded a historic and peaceful polling in all the 234 constituencies spread across all the 38 districts. Our correspondent has filed this report.
2: Today is the day to know the choice of the voters for 234 constituencies. It is also a day to find out whether the prediction of the exit polls as projected by various agencies, TV channels and individuals are true. As people are likely to gather around counting centers, state and paramilitary personnel have been posted outside the centers to strengthen security and divert traffic accordingly. The counting will begin with postal ballots and then the EVMs. With Sushil Tiwari, Joy, reporting for Akashwani from Chennai.
3: Janadesh 2026.
4: Special program on results of assembly elections in Assam, Keralam, Tamil Nadu, West Bengal and Puducherry.
3: Today, the 4th of May 2026.
4: Our correspondents on the ground will bring the latest developments for you.
3: For in-depth analysis by the experts and latest update of vote counting.
4: Tune into Akashwani Gold along with additional frequencies
3: from 8:30 a.m. onwards today.
4: Janadesh 2026.
0: Indian space startup GalaxEye has launched Mission Drishti, world's first Optosar satellite, aboard SpaceX's Falcon 9 rocket from California in United States. Weighing 190 kilograms, Mission Drishti is the largest Earth observation satellite ever built by a private Indian company. Vice President C.P. Radhakrishnan and Prime Minister Narendra Modi lauded the successful launch of Mission Drishti satellite, highlighting it as a major milestone in India's space and innovation journey. The United States and Iran appear no closer to a breakthrough as Washington pushes back on key elements of Tehran's proposed roadmap to end the conflict, even as a fragile ceasefire remains under pressure across West Asia. Iran's government spokesperson Ismail Baghai said the United States has responded to Tehran's 14-point plan aimed at ending the war, adding that the response is currently under review. U.S. President Donald Trump, speaking to Israeli media, said he had examined the proposal and described it as not acceptable. He said Iran has not yet paid a big enough price, signaling Washington's tougher stance as talks remain indirect and mediated. In IPL cricket, Gujarat Titans defeated Punjab Kings by 4 wickets at Narendra Modi Stadium in Ahmedabad last night. Chasing a target of 164 runs set by Punjab Kings, Gujarat Titans scored 167 for 6 with one ball to spare. Sai Sudarshan was top scorer for Gujarat with 57 runs. Today, Mumbai Indians will face Lucknow Super Giants at Wankhede Stadium in Mumbai. The match will begin at 7:30 this evening. And that is the end of this news bulletin.
5: ആകാശവാണി കണ്ണൂർ. കാവ്യാഞ്ജലി. ആകാശവാണി കണ്ണൂർ നിലയത്തിന്റെ ഉദ്ഘാടന ദിവസം, അതായത് 1991 മെയ് 4 നിലയത്തിൽ നിന്ന് നേരിട്ട് പ്രക്ഷേപണം ചെയ്ത മഹാകവി അക്കിത്തത്തിന്റെ കവിതയുടെ ശബ്ദലേഖനം. ആകാശവാണി എന്ന ഈ കവിത ചൊല്ലിയതും മഹാകവി അക്കിത്തം തന്നെ.
6: ആകാശവാണി ആകാശപുഷ്പം വിടർന്ന സൗരഭപ്രസരത്തോടെ കണ്ണനൂർ നിന്ന് എൻ ചെറുനാവ് ഉച്ചലിക്കും മുഹൂർത്തമേ. തൃച്ചംബരത്തെ കണ്ണന്റെ നീലതാമരസങ്ങളെ പുൽകി ഭജിക്കുന്നവർ തൻ ഇത്തിരിപ്പൂച്ചുവപ്പുകൾ ഉണർന്ന് ചുറ്റും കാണാവൂ. കർണികാരതരുക്കളിൽ വസന്തർത്തു ഞൊറിഞ്ഞിട്ട പീതാംബരവിരിപ്പുകൾ ഉച്ചസ്ഥ കർത്തവ്യബോധ സഹസ്രകിരണാവലി ചൊരിഞ്ഞു നിൽപ്പൂമൂർധാവിൽ ഊർജസ്വലം അനുഗ്രഹം. പ്രബുദ്ധൻ യോഗേശ്വരനിന്ന് ആര്യാവർത്ത വിശുദ്ധിയിൽ കരണത്തിൽ ഉയർത്താവൂ സവ്യസാചി ധനുർധരൻ. ആദിമബ്രഹ്മാണ്ടജം ഞാൻ ഉടുപഞ്ചരവാസിനി തുഞ്ചന്ത പൊന്നഴിക്കൂട്ടിൽ പാട്ടുപാടിക്കളിച്ചവൾ. ജ്ഞാനപ്പഴം കൊത്തിയും ബ്രഹ്മാനന്ദപ്പാലുമൊത്തിയും അന്ന് കൈവന്ന സന്തോഷം മറക്കുന്നവളല്ല ഞാൻ. വരേണ്യമായ ഭർഗസേ ആദിമബ്രഹ്മപുഞ്ചമേ ഭവൽകാരുണ്യപാത്രം ഞാൻ ഭവദിച്ഛാനുസാരിണി. ഗംഗ പോലൊഴുകിയിടുന്ന ശിവാനന്ദവിലാസിനി തമസാനദി പോലുള്ള രാമബാണപ്രകമ്പിനി കാളിന്ദി പോലുള്ള കൃഷ്ണലീലാപുളകനന്ദിനി കാലാതിവർത്തിയായി നിൽക്കും കളകാരുണ്യവർഷിണി. കാലഘട്ടങ്ങൾ തൻ ഈതിബാധകൾക്കൊക്കെയപ്പുറം അസ്ഥിപർവ്വതവും ചോരക്കടലും താണ്ടി എത്തിയാൽ ഭൂതവാത്സല്യമസൃണം അതിമാനുഷപത്തനം നിങ്ങളെ കാത്ത് ഇമ തുറന്ന് ഇരിപ്പൂ ഭാവി പൗരരെ. തൃച്ചംബരത്തെ കണ്ണന്റെ നീലതാമരസങ്ങളിൽ അർപ്പിക്ക നെഞ്ചിൽ വിടരും ഇത്തിരി പൂച്ചുവപ്പുകൾ. അർപ്പിക്കാം നെഞ്ചിൽ വിടരും ഇത്തിരി പൂച്ചുവപ്പുകൾ.
5: ആകാശവാണി കണ്ണൂർ നിലയത്തിന്റെ ഉദ്ഘാടന ദിവസം നിലയത്തിൽ നിന്ന് നേരിട്ട് പ്രക്ഷേപണം ചെയ്ത മഹാകവി അക്കിത്തത്തിന്റെ കവിതയുടെ ശബ്ദലേഖനമാണ് നിങ്ങൾ കേട്ടത്. കാവ്യാഞ്ജലി.

ആകാശവാണി കണ്ണൂർ. അർച്ചന. ഇന്ന് യേശുദാസ് പാടിയ ഭക്തിഗാനങ്ങൾ കേൾക്കാം. ആദ്യം കുംഭിമുഖേശന അക്ഷരഗുരുവിന്റെ രക്ഷകനാകുന്ന ഗൗരീപദേ എന്നാരംഭിക്കുന്ന ഗാനമാണ്.

യേശുദാസ് പാടിയ ഗാനങ്ങളിൽ അവസാനമായി പുലരിയിൽ ഭൂപാളരാഗത്തിൽ ഭഗവാന്റെ പഞ്ചാക്ഷരി മന്ത്രമുയരുമ്പോൾ എന്നാരംഭിക്കുന്നു.

0: യേശുദാസ് പാടിയ ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ഇന്നത്തെ അർച്ചന സമാപിക്കുന്നു. അർച്ചന വീണ്ടും നാളെ രാവിലെ 6:15. ആകാശവാണി കണ്ണൂർ.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: പൊൻചേലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണെന്നേ.
1: താരണും തളിരിടും മേനിയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ

0: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. ട്രാക്ക് നവീകരണ പ്രവൃത്തി നടക്കുന്നതിനാൽ കണ്ണൂർ സൌത്ത് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിലെ താണ ആയിക്കര ലെവൽ ക്രോസ് നാളെ രാവിലെ 8 മണി മുതൽ 6 രാത്രി 11 മണി വരെയും തലശ്ശേരി എടക്കാട് റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിലെ ബ്രണ്ണൻ കോളേജ് NH ലെവൽ ക്രോസ് 7 രാവിലെ 8 മണി മുതൽ 8 തീയതി രാത്രി 11 മണി വരെയും അടച്ചിടും. തൃപ്പങ്ങോട്ടൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ വടക്കേ പൊയിലൂർ കുഴിക്കൽ സെൻട്രൽ പൊയിലൂർ റോഡിൽ പാറയുള്ള പറമ്പ് മുതൽ ചമതക്കാട് വരെ ടാറിംഗ് പ്രവൃത്തി നടക്കുന്നതിനാൽ ഈ മാസം 10 വരെ ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്നതായി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട മുൻകരുതൽ നിർദ്ദേശം കണക്കിലെടുത്ത് നാളെ വരെ കണ്ണൂർ ജില്ലയിലെ പടക്ക കടകൾ അടച്ചിടണമെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറും ജില്ലാ കലക്ടറുമായ അരുൺ കെ വിജയൻ അറിയിച്ചു. കേരള സർക്കാർ സ്ഥാപനമായ IHRD കേന്ദ്രങ്ങളിൽ ആരംഭിക്കുന്ന ഡിപ്ലോമ ഇൻ ജെറിയാട്രിക് കെയർ കോഴ്സിന് ഈ മാസം 29 വരെ അപേക്ഷിക്കാവുന്നതാണ്. വെബ്സൈറ്റ് വിലാസം www.ihrdadmissions.org. മൈലാട്ടി വിദ്യാനഗർ ഫീഡറിന്റെ ശേഷി ഉയർത്തുന്നതിന്റെ ഭാഗമായുള്ള പ്രവൃത്തി നടക്കുന്നതിനാൽ ജൂൺ പകുതി വരെ വിദ്യാനഗർ മുള്ളേരിയ കുബനൂർ മഞ്ചേശ്വരം അനന്തപുരം കാസർകോട് ടൌൺ ബദിയടുക്ക പെർള എന്നിവിടങ്ങളിൽ വൈദ്യുതി വിതരണം ഭാഗികമായി തടസ്സപ്പെടുമെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. പോത്താങ്കണ്ടം ആനന്ദഭവനത്തിന്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ ശ്രീപ്രഭ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന 5th കഥാപ്രസംഗ മഹോത്സവത്തിൽ ഇന്ന് വൈകിട്ട് 6:30 കായംകുളം വിമല അവതരിപ്പിക്കുന്ന കഥാപ്രസംഗം. ചിന്മയ മിഷന്റെ 75th വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ഭാഗവത സപ്താഹ യജ്ഞം കണ്ണൂർ ചിന്മയ ബാലഭവനിൽ ഈ മാസം 7 വരെ നടക്കും. ചാല ഈസ്റ്റ് തന്നട മൈലപ്രത്ത് വീരഭദ്രസ്വാമി ക്ഷേത്രം ഉത്സവാഘോഷം നാളെ ആരംഭിക്കും, 7th സമാപിക്കും. കൂത്തുപറമ്പ് എരുവട്ടി ഓലായിക്കര കപ്പറ്റ ഭഗവതി ക്ഷേത്രം പ്രതിഷ്ഠാദിന ഉത്സവവും ദ്രവ്യകലശവും ഈ മാസം 8 വരെ നടക്കും. കെ കണ്ണപുരം പാറപ്പുറം കണ്ടി മുത്തപ്പൻ മടപ്പുര പ്രതിഷ്ഠാദിന തിരുവോപ്പന മഹോത്സവം ഇന്ന് ആരംഭിക്കും. വൈകുന്നേരം 4 മണിക്ക് കലവറ നിറക്കൽ ഘോഷയാത്ര. അഴീക്കോട് മൈലാടത്തടം കുളങ്ങരത്ത് ഭഗവതി ആരൂഢസ്ഥാനം പ്രതിഷ്ഠാദിനവും കളിയാട്ടവും ഇന്നും നാളെയുമായി നടക്കും. പെരുന്താറ്റിൽ ശിവപുരോട്ട് മഹാദേവ മഹാവിഷ്ണു ക്ഷേത്രം കൊടിയേറ്റ മഹോത്സവം നാളെ സമാപിക്കും. ഇന്ന് വൈകുന്നേരം ഇരട്ടത്തായമ്പക രാത്രി 8 മണിക്ക് പള്ളിവേട്ട. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളായ ചാല ചിൻടെക് തളിപ്പറമ്പ് സർ സയ്യിദ് ഹയർ സെക്കൻഡറി സ്കൂൾ തലശ്ശേരി ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജ് എന്നിവയുടെ 200 മീറ്റർ ചുറ്റളവിൽ 4 അതിലധികമോ പേർ സംഘം ചേരുന്നത് BNSS സെക്ഷൻ 163 പ്രകാരം നാളെ പുലർച്ചെ 12 മണി വരെ നിരോധിച്ച് ജില്ലാ മജിസ്ട്രേറ്റായ ജില്ലാ കലക്ടർ അരുൺ കെ വിജയൻ ഉത്തരവിട്ടു. സുഗമവും സ്വതന്ത്രവുമായ തെരഞ്ഞെടുപ്പ് ഉറപ്പുവരുത്തുന്നതിനാണിത്. വോട്ടെണ്ണലിനും തുടർ പ്രവർത്തനങ്ങൾക്കും ഇത് ബാധകമായിരിക്കില്ല. നിരോധനം ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും ഉത്തരവിൽ പറയുന്നു. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ കഴിഞ്ഞു.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: 4 പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
3: കൊയിലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൌകര്യങ്ങളുമായി
2: 42nd കണ്ണൂരിനൊപ്പം കൊയിലി ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ, കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
4: സംശുദ്ധിയുടെ സുവർണമുദ്ര, നന്മയുടെ നറുമണം, പ്രകൃതിയുടെ വരദാനം, ഗുണമേന്മയുടെ വിശ്വസ്ത മുദ്ര ചാർത്തിയ സഹകാരി പരിശുദ്ധ വെളിച്ചെണ്ണയും കൽപ്പവൃക്ഷത്തിന്റെ നറുവൺമയാർന്ന തേങ്ങാപ്പാലും തനിമയാർന്ന വെർജിൻ കോക്കനട്ട് ഓയിലും അഞ്ചരക്കണ്ടി ഫാമേഴ്സ് സർവീസ് സഹകരണ ബാങ്കിന്റെ സ്നേഹോപഹാരം, ഒപ്പം ശൈലിയും ശാലീനതയും കോർത്തിണക്കിയ വസ്ത്രവൈവിധ്യവുമായി സഹകാരി വസ്ത്രാലയവും.
5: എല്ലാ ഞായറാഴ്ചയും രാവിലെ 7:40 ട്രെഡിമിക്സ് ദർപ്പണം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ട്രെഡിമിക്സ് കറി പൗഡർ, ട്രഡീഷണൽ ബ്ലെൻഡ്.
6: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
7: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര, റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
8: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
9: കണ്ണൂർ പാക്കേജ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്
10: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
11: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
10: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
11: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
10: ഏറ്റവും പുതിയ റിലീസുകൾ,
11: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
10: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
9: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്
10: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
12: എല്ലാ ശനിയാഴ്ചകളിലും രാവിലെ 8:30 ഹെൽത്ത് കഫേ, പ്രായോജകർ സുനിത ഫർണിച്ചർ, കണ്ണൂർ.
13: കിടിലൻ ഫർണിച്ചർ ഫാക്ടറി ഔട്ട്ലെറ്റ് വന്നിട്ടുണ്ട്.
14: ഫർണിച്ചർ ഫാക്ടറി ഔട്ട്ലെറ്റ് ഓപ്പോസിറ്റ് KTDC ലൂം ലാൻഡ് ഹോട്ടൽ, നിയർ ആശീർവാദ് ഹോസ്പിറ്റൽ.
15: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
16: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
17: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080, 9495967080.
18: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
15: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
19: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് രാവിലെ 7 മണിക്ക് തീവണ്ടി സമയം, തുടർന്ന് FM ഡയറിയിൽ ജാലകം. പാഴാക്കരുത് ഈ പോഷക സമൃദ്ധിയുടെ പഴങ്ങൾ. കശുമാങ്ങയിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണം. കാർഷിക ഗവേഷകനും പത്രപ്രവർത്തകനുമായ ശ്രീഭദ്രെ സംസാരിക്കുന്നു. 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറിയിൽ പാട്ടിൽ ഈ പാട്ടിൽ നിങ്ങൾക്കറിയാമോ. തുടർന്ന് വായനയുടെ വാതായനങ്ങളിൽ സ്വന്തം വായനയുടെ ലോകത്തെ ഓർത്തെടുത്ത് സംസാരിക്കുന്നു നോവലിസ്റ്റ് ഷംസുദ്ദീൻ കുട്ടമത്ത്, കവയിത്രി ലോപമുദ്ര എന്നിവർ.

രാവിലെ 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 8:30 9:05 11:05 ഉച്ചയ്ക്ക് 1 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലവുമായി ബന്ധപ്പെട്ട് പ്രത്യേക പരിപാടി നാട് ഭരിക്കുന്നതാര്. പങ്കെടുക്കുന്നവർ ശ്രീ പി എം ഉണ്ണികൃഷ്ണൻ ഉണ്ണിത്താൻ, ശ്രീ സി ശ്രീകുമാർ, പ്രൊഫസർ എം വിജയകുമാർ, ഡോക്ടർ മോഹൻ വർഗീസ്, ശ്രീ ജോസഫ് സി മാത്യു എന്നിവർ. രാവിലെ 9:00 11:00 2:30 വൈകുന്നേരം 5:30 പ്രത്യേക തെരഞ്ഞെടുപ്പ് വാർത്തകൾ കേൾക്കാൻ. ഉച്ചയ്ക്ക് 2:15 തുടർ നാടകം.

ഉച്ചയ്ക്ക് 2:35 ഗൃഹരശ്മി, കുടുംബത്തിന് ഒരു കൂട്ട്. വൈകുന്നേരം 5 മണിക്ക് NHM സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത്. 5:15 ലളിതഗാനങ്ങൾ. 5:45 ഞാറ്റുവേല പ്രായോജക പരിപാടി. വൈകുന്നേരം 6:10 വയനാട് ജില്ലാ വൃത്താന്തം. 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:50 ഹരിതവീഥിയിൽ കുറ്റിമുല്ല കൃഷി വിശേഷങ്ങളുമായി കാസർഗോഡ് മൊഗ്രാൽ പുത്തൂർ നെല്ലിക്കുന്നിലെ RK മീനാക്ഷി രവി. 7:20 കമ്പോള വിലനിലവാര ബുള്ളറ്റിൻ. രാത്രി 7:35 FM ഹെൽത്ത് പ്ലസ്. മാസം തികയാതെയുള്ള പ്രസവം. അമ്മമാർ

ഇന്ന് രാവിലെ 7 മണിക്ക് തീവണ്ടി സമയം, തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം. പാഴാക്കരുത് ഈ പോഷക സമൃദ്ധിയുടെ പഴങ്ങൾ. കശുമാങ്ങയിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണം. കാർഷിക ഗവേഷകനും പത്രപ്രവർത്തകനുമായ ശ്രീപദ്രേ സംസാരിക്കുന്നു രാവിലെ 7 മണിക്ക്.

ആകാശവാണി കണ്ണൂർ. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് നിന്നും, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിൽ നിന്നും റിലേ ചെയ്യുന്നു.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ് മറക്കണ്ട, ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. ബ്രഷ് ബിഫോർ ബെഡ്.
2: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ ജനമനസ് ആർക്കൊപ്പമെന്ന് ഇന്നറിയാം. വോട്ടെണ്ണൽ രാവിലെ 8 ആരംഭിക്കും. പശ്ചിമബംഗാൾ, തമിഴ്നാട്, പുതുച്ചേരി, അസം എന്നിവിടങ്ങളിലെ വോട്ടെണ്ണലും രാവിലെ 8 തുടങ്ങും. മിഷൻ ദൃഷ്ടിയുടെ വിജയകരമായ വിക്ഷേപണത്തെ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അഭിനന്ദിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യത്തിൽ ഇന്ധന വിതരണവും കപ്പൽ ഗതാഗതവും സുഗമമാക്കാൻ നടപടികൾ സ്വീകരിച്ചതായി കേന്ദ്ര ഗവൺമെന്റ്. വാണിജ്യ LPG സിലിണ്ടർ വില വർധന ജനജീവിതത്തെ ഗുരുതരമായി ബാധിച്ചെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വാർത്തകൾ വിശദമായി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ ജനമനസ് ആർക്കൊപ്പം എന്ന് ഇന്നറിയാം. എക്സിറ്റ് പോൾ ഫലങ്ങളുടെയും മുന്നണികളുടെ കണക്കെടുപ്പിന്റെയും കതിരും പതിരും തിരിച്ചറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. രാവിലെ 10 തന്നെ പ്രവണതകൾ ലഭിച്ചു തുടങ്ങും. ഉച്ചയോടെ ജനഹിതം ഏറെക്കുറെ വ്യക്തമാകുമെന്നാണ് കണക്കാക്കുന്നത്. ആദ്യം എണ്ണുന്ന തപാൽ വോട്ടുകൾ സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ ദിശാസൂചകമാകാറില്ല. 8 വോട്ടിംഗ് യന്ത്രങ്ങളിലെ വോട്ട് എണ്ണിത്തുടങ്ങുമ്പോഴേ 140 മണ്ഡലങ്ങളിലെയും ജനവിധിയുടെ നേർസാക്ഷ്യം ലഭ്യമായി തുടങ്ങും. ഡെസ്ക് റിപ്പോർട്ട്.
3: വോട്ടെണ്ണിത്തുടങ്ങാൻ 1 മാത്രം ശേഷിക്കുമ്പോഴും LDFും UDFും NDAയും തികഞ്ഞ ആത്മവിശ്വാസമാണ് പ്രകടിപ്പിക്കുന്നത്. തുടർഭരണം ഉണ്ടാകുമെന്ന് LDFും വൻ ഭൂരിപക്ഷത്തിൽ ഭരണം പിടിക്കുമെന്ന് UDFും ആവർത്തിക്കുമ്പോൾ നിർണായക ശക്തിയായി മാറുമെന്നും പല മണ്ഡലങ്ങളിലും അട്ടിമറി ജയം നേടുമെന്നും BJPയും NDAയും അവകാശപ്പെടുന്നു. വോട്ടെണ്ണലിന് ജില്ലകളിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. ഓരോ മണ്ഡലത്തിലെയും വോട്ടെണ്ണൽ നിരീക്ഷിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 13 വീതം നിരീക്ഷകരെ നിയോഗിച്ചിട്ടുണ്ട്. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ വൻ സുരക്ഷാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തി. 32,000 പോലീസ് ഉദ്യോഗസ്ഥർക്കാണ് സുരക്ഷാ ചുമതല. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലേക്ക് QR കോഡ് പതിച്ച പാസുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും പ്രവേശനം. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളുടെ 100 പരിധിയിൽ വാഹനങ്ങൾക്ക് പ്രവേശനമില്ല. കേന്ദ്രങ്ങൾക്കെല്ലാം ത്രിതല സുരക്ഷാ സംവിധാനവും CCTV, ഡ്രോൺ നിരീക്ഷണം എന്നിവയും ഏർപ്പെടുത്തി.
2: കണ്ണൂർ ജില്ലയിൽ വോട്ടെണ്ണൽ സജ്ജീകരണങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. ഉദ്യോഗസ്ഥർ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ എത്തിക്കഴിഞ്ഞു. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
4: 3 കേന്ദ്രങ്ങളിലായാണ് കണ്ണൂർ ജില്ലയിലെ 11

0: നിയമസഭാ മണ്ഡലങ്ങളിലെയും വോട്ടുകൾ എണ്ണുന്നത് ചാല ചിന്റ കോളേജ്, തളിപ്പറമ്പ് സർ സയ്യിദ് ഹയർ സെക്കൻഡറി സ്കൂൾ, തലശ്ശേരി ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജ് എന്നിവിടങ്ങളിലാണ് വോട്ടെണ്ണാനുള്ള ക്രമീകരണങ്ങൾ സജ്ജീകരിച്ചിട്ടുള്ളത്. അല്പസമയത്തിനകം സ്ട്രോങ് റൂം തുറക്കും. 8 മണിയോടെ തപാൽ വോട്ടുകൾ എണ്ണിത്തുടങ്ങും. 8:30 ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ വോട്ടുകളും എണ്ണിത്തുടങ്ങും. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളുടെ 200 മീറ്റർ ചുറ്റളവിൽ 4 അതിലധികമോ പേർ സംഘം ചേരുന്നത് നിരോധിച്ചുകൊണ്ട് ജില്ലാ കലക്ടർ ഉത്തരവിട്ടു. നാളെ പുലർച്ചെ 12 മണി വരെയാണ് നിരോധനം.
1: കോഴിക്കോട് ജില്ലയിലെ 13 നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ 3 കേന്ദ്രങ്ങളിലായി നടത്തും. വടകര, കുറ്റ്യാടി, നാദാപുരം മണ്ഡലങ്ങളുടെ വോട്ടെണ്ണൽ മടപ്പള്ളി ഗവൺമെന്റ് കോളേജിലാണ്. തിരുവമ്പാടി, കൊടുവള്ളി മണ്ഡലങ്ങളുടെ വോട്ടെണ്ണൽ കൂടത്തായി സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലും, കൊയിലാണ്ടി, പേരാമ്പ്ര, ബാലുശ്ശേരി, എലത്തൂർ, കോഴിക്കോട് നോർത്ത്, കോഴിക്കോട് സൌത്ത്, ബേപ്പൂർ, കുന്ദമംഗലം മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ വെള്ളിമടുകുന്ന് JDT കോംപ്ലക്സിലും ആയിരിക്കും. തൃശൂർ ജില്ലയിലെ 13 നിയമസഭാ മണ്ഡലങ്ങളുടെ വോട്ടെണ്ണൽ 3 കേന്ദ്രങ്ങളിലാണ്. തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ്, ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ്, ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് എന്നീ കേന്ദ്രങ്ങളിലാണ് വോട്ടെണ്ണൽ. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ പ്രകാരം വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലേക്ക് പ്രവേശനം കർശന നിയന്ത്രണങ്ങൾ പാലിച്ചായിരിക്കും. കൊല്ലം ജില്ലയിലെ 11 മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ നഗരത്തിലെ 2 സ്കൂളുകളിൽ സജ്ജമാക്കിയിരിക്കുന്ന വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലാണ് നടത്തുന്നത്. സെന്റ് അലോഷ്യസ് സ്കൂളിൽ 6 മണ്ഡലങ്ങളിലെ വോട്ടുകളും ക്രിസ്തുരാജ് സ്കൂളിൽ 5 മണ്ഡലങ്ങളിലെ വോട്ടും എണ്ണും. കേരളത്തോടൊപ്പം വോട്ടെടുപ്പ് നടന്ന പശ്ചിമബംഗാൾ, തമിഴ്നാട്, പുതുച്ചേരി, അസം എന്നിവിടങ്ങളിലെ വോട്ടെണ്ണലും രാവിലെ 8 ആരംഭിക്കും. കൂടുതൽ വിവരങ്ങൾ.
2: തമിഴ്നാട്ടിൽ DMK സഖ്യം ഒരു വട്ടം കൂടി ഭരണത്തിലെത്തുമെന്ന് എക്സിറ്റ് പോളുകൾ പൊതുവെ വിലയിരുത്തുമ്പോൾ, നടൻ വിജയിയുടെ തമിഴക വേട്രിക്കഴകം വൻ ഭൂരിപക്ഷം നേടുമെന്ന മറ്റൊരു എക്സിറ്റ് പോൾ പ്രവചനവും പുറത്തുവന്നിട്ടുണ്ട്. ആകെ 234 സീറ്റുകളാണ് തമിഴ്നാട്ടിൽ. പശ്ചിമബംഗാളിൽ മിക്ക എക്സിറ്റ് പോളുകളും BJP സഖ്യത്തിന് വിജയ സാധ്യത പ്രവചിക്കുമ്പോൾ, അസമിൽ ഭരണ തുടർച്ചയാണ് മിക്ക പ്രവചനങ്ങളും നൽകുന്നത്. 77 വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ പശ്ചിമബംഗാളിൽ ഒരുക്കിയിട്ടുണ്ട്. 294 അംഗ നിയമസഭയിലെ 293 ഇടങ്ങളിലെയും വോട്ടെണ്ണൽ ഇന്നാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റദ്ദാക്കിയ ഫാൽത്ത നിയമസഭാ മണ്ഡലത്തിലെ വോട്ടെടുപ്പ് ഈ മാസം 21-ന്, 24-ന് വോട്ടെണ്ണലും. അസമിൽ 126 മണ്ഡലങ്ങളിലെയും വോട്ടെണ്ണൽ രാവിലെ തുടങ്ങും. പുതുച്ചേരിയിൽ ഭരണപക്ഷം വിജയം ആവർത്തിക്കുമെന്നാണ് എക്സിറ്റ് പോളുകൾ പ്രവചിക്കുന്നത്. 30 നിയമസഭാ സീറ്റുകളാണ് പുതുച്ചേരിയിൽ. കർണാടക, മഹാരാഷ്ട്ര, ത്രിപുര, നാഗാലാന്റ്, ഗുജറാത്ത് എന്നിവിടങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലും രാവിലെ തുടങ്ങും.
1: വോട്ടെണ്ണൽ ദിനത്തിൽ ഫലസൂചനകൾ തത്സമയം ശ്രോതാക്കളിലെത്തിക്കാൻ ആകാശവാണി വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 1 വരെ ഓരോ മണിക്കൂർ ഇടവിട്ട് കോഴിക്കോട്ട് നിന്ന് പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ പ്രക്ഷേപണം ചെയ്യും. ഉച്ചയ്ക്ക് 12:30 പ്രാദേശിക വാർത്ത 15 മിനിറ്റ് ആയിരിക്കും. തിരുവനന്തപുരം നിലയം രാവിലെ 9 മുതൽ രാത്രി 8:35 വരെ പതിവ് വാർത്തകൾക്ക് പുറമെ ഓരോ മണിക്കൂർ ഇടവിട്ട് പ്രത്യേക വാർത്താ ബുള്ളറ്റിനും പ്രക്ഷേപണം ചെയ്യും. വോട്ടെണ്ണൽ ആരംഭിക്കുന്നതു മുതൽ ഫലപ്രഖ്യാപനം പൂർണ്ണമാകുന്നതുവരെ ആകാശവാണി നിലയങ്ങൾ ഫലപ്രവണതകളും തത്സമയ ചർച്ചകളും വിശകലന പരിപാടികളും പ്രക്ഷേപണം ചെയ്യും. ഇന്ത്യൻ ബഹിരാകാശ സ്റ്റാർട്ടപ്പായ ഗാലക്സ് ഐ നിർമ്മിച്ച ലോകത്തെ ആദ്യ ഒപ്റ്റോസാർ ഉപഗ്രഹം മിഷൻ ദൃഷ്ടിയുടെ വിജയകരമായ വിക്ഷേപണത്തെ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അഭിനന്ദിച്ചു. ഇന്ത്യയുടെ ബഹിരാകാശ നവീകരണ യാത്രയിലെ പ്രധാന നാഴികക്കല്ലാണ് മിഷൻ ദൃഷ്ടിയെന്ന് ഇരുവരും അഭിപ്രായപ്പെട്ടു. ഏത് കാലാവസ്ഥയിലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന മിഷൻ ദൃഷ്ടി ഇന്ത്യയുടെ വാണിജ്യ, ബഹിരാകാശ, ആവാസ വ്യവസ്ഥയ്ക്ക് സുപ്രധാന ചുവടുവയ്പാണെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു. തദ്ദേശീയമായി നിർമ്മിച്ച ഏറ്റവും വലിയ ഉപഗ്രഹത്തിന്റെ വിജയകരമായ വിക്ഷേപണം നവീകരണത്തിനും രാഷ്ട്രനിർമ്മാണത്തിനും യുവാക്കളുടെ അഭിനിവേശത്തിന്റെ തെളിവാണെന്ന് പ്രധാനമന്ത്രിയും പറഞ്ഞു. പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യത്തിൽ ഇന്ധന വിതരണവും കപ്പൽ ഗതാഗതവും സുഗമമാക്കാനും പൌരന്മാർക്ക് പിന്തുണ നൽകാനും കേന്ദ്രം എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ടെന്ന് ഗവൺമെന്റ് വ്യക്തമാക്കി. LPG പൂഴ്ത്തിവയ്പ്പും കരിഞ്ചന്തയും തടയാൻ രാജ്യവ്യാപകമായി പരിഹാര നടപടികൾ തുടരുകയാണെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. വാണിജ്യ LPG സിലിണ്ടർ വില വർധന ജനജീവിതത്തെ ഗുരുതരമായി ബാധിച്ചെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് പ്രസ്താവനയിൽ പറഞ്ഞു. ഹോട്ടൽ റെസ്റ്റോറന്റ് മേഖലയെ വിലക്കയറ്റം തകർക്കുമെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. 5 കിലോ LPG സിലിണ്ടറിന്റെ വില വർദ്ധിപ്പിച്ചത് കുടിയേറ്റ തൊഴിലാളികളെയും ചെറുകുടുംബങ്ങളെയും ബാധിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എണ്ണക്കമ്പനികളുടെ ലാഭം മുൻനിർത്തി ജനങ്ങൾക്കുമേൽ അധികഭാരം ഏർപ്പെടുത്തുന്നത് അംഗീകരിക്കാനാവില്ലെന്നും ഈ നയം തിരുത്തണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. മുണ്ടത്തിക്കോട് വെടിമരുന്നശാലയിലെ ദുരന്തത്തിൽ മരിച്ച വെടിക്കെട്ട് ലൈസൻസി മുണ്ടത്തിക്കോട് സതീശന്റെ കുടുംബത്തിന് തിരുവമ്പാടി ദേവസ്വം 5 ലക്ഷം രൂപ നൽകും. സംഭവത്തിൽ മരിച്ച ദേവസ്വം പ്രതിനിധികളായ 5 പേരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ വീതവും സഹായം അനുവദിച്ചു. അപകടത്തിൽ മരിച്ച മറ്റ് തൊഴിലാളികളുടെ കുടുംബങ്ങൾക്ക് 2 ലക്ഷം രൂപ വീതവും കൈമാറും. സംസ്ഥാനത്ത് വ്യാഴാഴ്ച വരെ ചിലയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് ഇടുക്കി, പാലക്കാട്, വയനാട് ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് പഞ്ചാബ് കിങ്സിനെ അഹമ്മദാബാദിൽ 4 വിക്കറ്റിന് തോൽപ്പിച്ചു. നേരത്തെ ആദ്യ മത്സരത്തിൽ

0: കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 7 വിക്കറ്റിന് പരാജയപ്പെടുത്തിയിരുന്നു. ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. വൈകിട്ട് 7:30 മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിലാണ് മത്സരം. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് ഒഡീഷ എഫ് സി ബംഗളൂരു എഫ് സിയെ നേരിടും. ഗോവയിൽ രാത്രി 7:30 മത്സരം. വിപണിയിലെ സ്ഥിരത ഉറപ്പാക്കാൻ ജൂൺ മുതൽ എണ്ണ ഉൽപ്പാദനത്തിൽ നേരിയ വർധന വരുത്താൻ തീരുമാനിച്ചതായി സൌദി അറേബ്യയും റഷ്യയും ഉൾപ്പെടെ എണ്ണ ഉൽപ്പാദക രാജ്യങ്ങളുടെ ഒപെക് പ്ലസ് കൂട്ടായ്മയിലെ 7 രാജ്യങ്ങൾ അറിയിച്ചു. വെർച്വൽ യോഗത്തിന് ശേഷമാണ് ഒപെക് പ്ലസ് രാജ്യങ്ങൾ ഇക്കാര്യം അറിയിച്ചത്. കാസർഗോഡ് നീലേശ്വരം നഗരത്തെ 2 വിഭജിക്കുന്ന ദേശീയപാത 66 റോഡ് നിർമ്മാണം അവസാനിപ്പിച്ച് ആകാശപാത നിർമ്മിക്കണമെന്ന ആവശ്യമുന്നയിച്ച് ജനകീയ സമരസമിതിയുടെ അനിശ്ചിതകാല സമരം 42 ദിവസം പിന്നിട്ടു. നിരവധി സംഘടനകളും വ്യക്തികളും സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നുണ്ട്. സാമൂഹ്യ പ്രവർത്തകൻ ശ്രീനാഥ് ശശി കോർഡിനേറ്ററായ സമരസമിതിയാണ് പ്രതിഷേധത്തിന് നേതൃത്വം നൽകുന്നത്. കോഴിക്കോട് വെള്ളയിൽ ജോസഫ് റോഡിലെ പ്രിന്റിംഗ് പ്രസിലെ തീപിടുത്തത്തിൽ ലക്ഷങ്ങളുടെ നാശനഷ്ടം കണക്കാക്കുന്നു. പേപ്പർ റോളുകൾ സൂക്ഷിച്ചിരുന്ന കെട്ടിടവും മേൽക്കൂരയും പൂർണ്ണമായി കത്തിനശിച്ചു. പ്രസിന് അവധിയായിരുന്നതിനാൽ സംഭവസമയത്ത് ജീവനക്കാർ ഉണ്ടായിരുന്നില്ല. 1 മണിക്കൂറിലേറെ ശ്രമിച്ചാണ് തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കിയത്. വിശ്വശില്പി കാനായി കുഞ്ഞിരാമനെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ കലാ സാഹിത്യ സാംസ്കാരിക കൂട്ടായ്മ കാഞ്ഞങ്ങാട്ട് ആദരിച്ചു. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് കാര്യാലയത്തിനടുത്ത് കാനായിയുടെ ശില്പസമുച്ചയ നിർമ്മാണം പൂർത്തിയായതിനോട് അനുബന്ധിച്ച് അതിയാമ്പൂരിലെ വീട്ടിലായിരുന്നു ചടങ്ങ്. പ്രധാന വാർത്തകൾ വീണ്ടും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ ജനമനസ് ആർക്കൊപ്പം എന്ന് ഇന്നറിയാം. വോട്ടെണ്ണൽ രാവിലെ 8 ആരംഭിക്കും. പശ്ചിമബംഗാൾ, തമിഴ്നാട്, പുതുച്ചേരി, അസം എന്നിവിടങ്ങളിലെ വോട്ടെണ്ണലും രാവിലെ 8 തുടങ്ങും. മിഷൻ ദൃഷ്ടിയുടെ വിജയകരമായ വിക്ഷേപണത്തെ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അഭിനന്ദിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യത്തിൽ ഇന്ധന വിതരണവും കപ്പൽ ഗതാഗതവും സുഗമമാക്കാൻ നടപടികൾ സ്വീകരിച്ചതായി കേന്ദ്ര ഗവൺമെന്റ്. വാണിജ്യ എൽ പി ജി സിലിണ്ടർ വില വർധന ജനജീവിതത്തെ ഗുരുതരമായി ബാധിച്ചെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ഇയം ആകാശവാണി. സംപ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചിക രിച ഝ. അഥ വാർത്താഃ. അസം, പശ്ചിമബംഗാള, കേരളം, തമിഴ്നാടു രാജ്യേഷു കേന്ദ്രശാസിത പ്രദേശേ പുതുച്ചേരി ഇത്യത്ര വിധാനസഭാ നിർവാചനേഭ്യഃ അദ്യ മതഗണനായൈ സർവാഃ സജ്ജതാഃ ജാതാഃ. മതഗണനാ പ്രാതഃ 8 പ്രാരപ്സ്യതെ. പ്രൈഷ്യ മതപത്രാണാം ഗണനാ സർവപ്രഥമം ഭവിഷ്യതി. തഥാ വൈദ്യുതികീ മതദാന യന്ത്രാണാം ഗണനാ പ്രാതഃ 8:30 പ്രാരപ്സ്യതെ. അസമരാജ്യേ 26 കേരളം രാജ്യേ 44, തമിഴ്നാടുരാജ്യേ 34 ആസനേഭ്യഃ തഥാ പുതുച്ചേരി ഇത്യത്ര 30 വിധാനസഭാസനേഭ്യഃ മതഗണന ഭവിഷ്യതി. പശ്ചിമബംഗാളേ 93 ആസനേഭ്യഃ അദ്യ മതഗണന ഭവിഷ്യതി. ഫാൾട്ടാ വിധാനസഭായൈ പുനർമതദാനം മെയ് മാസസ്യ 21 ഭവിഷ്യതി. തത്രൈവ മതഗണന ച മെയ് മാസസ്യ 24 ഭവിഷ്യതി.
2: ജനാദേശ് 2026.
3: असम, केरलम, तमिलनाडु, पश्चिम बंगाल और पुदुचेरी के चुनाव नतीजों पर विशेष कार्यक्रम आकाशवाणी के साथ
2: आज सुबह 8:30 से
3: मतगणना की पल पल की खबर,
2: हर सीट की सटीक जानकारी,
3: संवाददाताओं से ताज़ा हाल
2: और विशेषज्ञों द्वारा नतीजों का विश्लेषण.
3: आकाशवाणी गोल्ड और अन्य फ्रिक्वेंसी पर सुनिए
2: जनादेश 2026.
1: ഭാരതീയാന്തരിക്ഷ നവാചാരേണ ഗാലക്സ് ഐ ഇത്യനേന സംയുക്തരാജ്യാമേരിക്കായാഹ കാലിഫോർണിയ ഇത്യേതസ്മാത് സ്ഥലാത് സ്പേസ് എക്സ് ഇത്യേതസ്യ ഫാൽക്കൻ 9 റോക്കറ്റ് ഇത്യനേന വിശ്വസ്യ പ്രഥമഃ ഒപ്റ്റോസാർ ഇതി ഉപഗ്രഹഃ മിഷൻ ദൃഷ്ടേഃ പ്രക്ഷേപണം कृतम् 90 अधिकैक किलोग्राम मिता मिशन दृष्टि नई

0: जो भारतीय संस्था द्वारा निर्मितः बृहत्तमः पृथ्वी निरीक्षणोपग्रह अस्ति। उपराष्ट्रपतिः सीपी राधाकृष्णन, प्रधानमंत्री नरेन्द्र मोदी च मिशन दृष्टि उपग्रहस्य सफल प्रक्षेपणस्य प्रशंसां कृत्वा एतम् उपग्रहं भारतस्य अंतरिक्षस्य नवानवेषणस्य च यात्रायां प्रमुख सोपान रूपेण वर्णितवन्तौ। विदेश मन्त्रालयः अवदत् यत् चतुःपञ्चाशदधिक नवदशशततमाद् वर्षात् कैलाश मानसरोवर यात्रायै लिपुलेख इति दीर्घ मार्गः अस्ति, एषः नूतन विकासः नास्ति इति। विदेश मन्त्रालयस्य आधिकारिक प्रवक्ता रणधीर जायसवालः कैलाश मानसरोवर यात्रायाः सन्दर्भे सीमा प्रकरणे नेपालस्य विदेश मन्त्रालय द्वारा कृतानां टिप्पणीनां विषये प्रसारमाध्यमानां प्रश्नानां उत्तरं दत्तवान्। असौ उक्तवान् यत् चतुःपञ्चाशदधिक नवदशशततमाद् वर्षात् कैलाश मानसरोवर यात्रायै लिपुलेख इति दीर्घ मार्गः अस्ति, अनेन मार्गेण यात्रा दशकेभ्यः प्रचलति, अतः एषः नूतनः विकासः नास्ति इति। रक्षामन्त्री राजनाथ सिंहः अद्य उत्तरप्रदेशस्य प्रयागराजे रक्षा त्रिवेणी संगमः यत्र प्रौद्योगिक्याः उद्योगस्य सैनिक क्षमतायाः संगमः भवति इत्येतस्य विषयम् आलक्ष्य उत्तर प्रौद्योगिकी संगोष्ठ्याः उद्घाटनं करिष्यति। रक्षामन्त्रालयः संसूचितवान् यत् एतत् संगोष्ठी परिचालनं सम्बद्ध आह्वानानां निवारणाय अत्याधुनिक स्वदेशीय प्रौद्योगिकीनां प्रदर्शनस्य एकीकरणस्य च सजीव मंच रूपेण कार्यं करिष्यति। केन्द्रीय विधि मन्त्री अर्जुन राम मेघवालः ह्यः रांची नगरे उच्च न्यायालयस्य अधिवक्तृणां सम्मेलने भागम् अगृह्णात्। आईपीएल इति क्रिकेट प्रतिस्पर्धायां ह्यः रात्रौ अहमदाबादस्य नरेन्द्र मोदी क्रीडांगणे गुजरात टाइटन्स दलेन पंजाब किंग्स दलं चतुस्तोभिः पराजितम् इति वार्ताः।
1: आकाशवाणी कन्नूर। തീവണ്ടി യാത്രയ്ക്ക് തയ്യാറെടുക്കുന്നവർ ശ്രദ്ധിക്കുക, ട്രെയിൻ നമ്പർ 6:63:24 ഷൊർണൂർ കണ്ണൂർ മെമു 13 മിനിറ്റും 1:26:01 ചെന്നൈ മംഗലാപുരം സൂപ്പർഫാസ്റ്റ് മെയിൽ 10 മിനിറ്റും 1:65:11 ബംഗളൂരു കോഴിക്കോട് ക്രാന്തിവീര എക്സ്പ്രസ് 35 മിനിറ്റും ഇപ്പോൾ വൈകിയോടുകയാണ്.
2: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
3: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര, റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
5: FM ഡയറിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
6: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
7: 2024-25 വർഷത്തെ മികച്ച സഹകരണ ബാങ്കിനുള്ള ഫ്രോണ്ടിയേഴ്സ് ഇൻകോപ്പറേറ്റീവ് ബാങ്കിന്റെ ദേശീയ അവാർഡും സംസ്ഥാന സർക്കാർ, NCDC, കേരള ബാങ്ക് എന്നിവയുടെ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡും നേടി കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് വീണ്ടും രാജ്യത്തിന് മാതൃകയാകുന്നു.
6: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് നിക്ഷേപങ്ങൾക്ക് പരിപൂർണ സുരക്ഷിതത്വം ഉറപ്പു നൽകുന്നു.
7: ദിവസവും രാവിലെ 7 മണി മുതൽ രാത്രി 8 മണി വരെ ബാങ്കിംഗ് സേവനം, ATM, CDM സൗകര്യം. ജനവിശ്വാസം അർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ഹെഡ് ഓഫീസ് കതിരൂർ.
8: ചുവപ്പും മഞ്ഞയും വർണ്ണത്തിൽ തുടുത്ത കശുമാവിൻ പഴങ്ങൾ നമ്മുടെ നാട്ടിൽ കാണാത്തവരുണ്ടാകില്ല. ആദായം തരുന്ന കശുവണ്ടിയെ ശേഖരിച്ച് ഈ പഴങ്ങൾ പാഴാക്കിക്കളയുകയാണ് പതിവ്. എന്നാൽ ഇതിൽ നിന്ന് രുചികരമായ പാനീയം ഉണ്ടാക്കുകയാണ് കാസർകോട്ടെയും കർണാടകത്തിലെയും ചില കർഷകർ.
9: വീടുകളിൽ വളരെ എളുപ്പം കശുമാങ്ങയുടെ ജ്യൂസ് ഉണ്ടാക്കിയിട്ട് കുടിക്കാം. ഈ കശുമാങ്ങ ജ്യൂസ് വളരെ രുചികരവും നല്ല പോഷക മൂല്യം ഉള്ള ഒരു എനർജി ഡ്രിങ്ക് ആണ്.
8: കശുവണ്ടിക്കാലം അവസാനിക്കാറായെങ്കിലും കശുമാങ്ങയിലെ മൂല്യവർദ്ധിത ഉൽപ്പന്നമായ പാനീയത്തെ എങ്ങനെ ഉണ്ടാക്കാമെന്ന അറിവ് പങ്കുവയ്ക്കുകയാണ് കാർഷിക ഗവേഷകനും പത്രപ്രവർത്തകനുമായ ശ്രീപതി.

0: കേരളീയർ എത്ര പേര് ഈ കശുമാങ്ങ ജ്യൂസ് ഇതുവരെ തയ്യാറാക്കി കുടിച്ചിട്ടുണ്ട്? ഭൂരിഭാഗവും കുടിച്ചിട്ടില്ല. എന്തുകൊണ്ട് കശുമാങ്ങ ജ്യൂസിന്റെ കടകൾ തയ്യാറാക്കി വിൽക്കുന്നില്ല? അതിലൊരു പ്രശ്നമുണ്ട്. അതിലൊരു ടാനിൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ കോൺസ്റ്റിറ്റ്യൂന്റ് ഉണ്ട്. അത് നമ്മുടെ തൊണ്ടയ്ക്ക് വളരെ ഇറിറ്റേറ്റീവ് ആണ്, കറ എന്ന് പറയുന്നു. ഈ കറ കളഞ്ഞില്ലെങ്കിൽ കാഷ്യൂ ആപ്പിൾ ജ്യൂസ് കുടിക്കാൻ തീരെ പറ്റൂല. പക്ഷേ ഈ കറ കളയാൻ വളരെ എളുപ്പമായ വഴിയുണ്ട്, ട്രഡീഷണൽ വഴിയുണ്ട്, ശാസ്ത്രജ്ഞന്മാർ യൂണിവേഴ്സിറ്റികള് ചൂണ്ടിക്കാണിക്കുന്ന ഒരു വഴിയുണ്ട്, പറഞ്ഞു തരാം.
1: സാബൂനരി ഉപയോഗിച്ച് കശുമാങ്ങയിൽ നിന്ന് രുചികരമായ പാനീയം തയ്യാറാക്കുന്നതെങ്ങനെ? ശ്രീപദ്രേ പറയുന്നു.
0: ആദ്യം വളരെ നല്ല മെച്യൂറായ കശുമാങ്ങയെ കയ്യിൽ പറിക്കണം, ഹാർവെസ്റ്റ് ചെയ്യണം, അതാണ് നല്ലത്. വീണ പഴങ്ങളെ എടുത്തിട്ട് ജ്യൂസ് ചെയ്യുന്നത് അത്ര സേഫ് അല്ല. കയ്യിൽ ഹാർവെസ്റ്റ് ചെയ്തിട്ട് അതിനെ നല്ല രീതിയിൽ വാഷ് ചെയ്യണം. കഴുകിയ ശേഷം അതിന്റെ ടോപ്പ് പോർഷനും ബോട്ടം പോർഷനും ഇത്തിരി കട്ട് ചെയ്തിട്ട് അതിനെ റിജക്ട് ചെയ്യണം. ആ സെൻട്രൽ പോർഷൻ ഉണ്ടല്ലോ, അതിനെ നമ്മൾ ജ്യൂസ് ഉണ്ടാക്കാൻ യൂസ് ചെയ്യാം. സാധാരണക്കാർ വീട്ടിലുള്ള മിക്സി മതി. മിക്സി ചെയ്തിട്ട് മുമ്പൊക്കെ ചായ ഫിൽട്ടർ ചെയ്യുന്ന പോലെ തുണി കഷ്ണയിൽ ഇതിനെ ഇട്ടിട്ട് അതിനെ ഫിൽട്ടർ ചെയ്യണം. ഫിൽട്ടർ ചെയ്യുമ്പോൾ അതിൻ്റെ എല്ലാ രസവും ഒരു പാത്രയിലേക്ക് വീണുമല്ലോ. ആ കശുമാങ്ങ രസത്തിന് ഒരു സൈഡിൽ എടുത്തു വെക്കുക. പിന്നെ കറ കളയാൻ വളരെ എളുപ്പവും ഇഫക്റ്റീവായ ഒരു രീതിയുണ്ട്. അതിന് ഉപയോഗിക്കുന്നത് സാബുദാന ആണ്. സാബുദാന, സാഗോ എന്നൊക്കെ പറയുന്നു. മലയാളത്തിൽ പ്രത്യേക പേരുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. ഇത് ടാപ്പിയോക്ക കപ്പയിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. പായസം വെക്കാൻ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഈ സാബുദാന ഒരു റൗണ്ട് ഗ്രാനുൾസ് ആയിട്ട് വരും. ഈ സാബുദാന ഒരു ലിറ്റർ നമ്മൾ എടുത്തു വെച്ച കശുമാങ്ങ രസത്തിന് ഒരു 5 ഗ്രാം മതി. അതിനെ നല്ല വണ്ണം പൗഡർ ചെയ്തിട്ട് ഒരു ഇത്തിരി വെള്ളം ഇട്ടിട്ട് അതിനെ തിളപ്പിക്കണം. സാബുദാനയുടെ ഒരു പേസ്റ്റ് തയ്യാറാക്കണം. അത് നല്ല ടൈറ്റ് ആവരുത്, ദോശമാവിൻ്റെ കൺസിസ്റ്റൻസി വെച്ചാൽ മതി. തണുപ്പിക്കണം. ഈ തണുപ്പിച്ച ശേഷം ഈ പേസ്റ്റിനെ കശുമാങ്ങ രസം നമ്മൾ എടുത്തു വെച്ച് ഇട്ടിട്ട് നല്ല രീതിയിൽ സ്റ്റിർ ചെയ്യണം, കലക്കണം. ശേഷം അങ്ങനെ വിടണം. അരമണിക്കൂർ കഴിയുമ്പോൾ ഈ പറയുന്ന ടാനിൻ്റെ ഒരു ലെയർ ഈ പാത്രത്തിൻ്റെ താഴെത്തട്ടിൽ പോയിട്ട് നിൽക്കും. വളരെ സൂക്ഷിച്ചിട്ട് ഈ ടോപ്പ് ലെയർ, ആ താഴത്തെ ലെയർ വരാതെ പോലെ അതിനെ വേറൊരു പാത്രത്തെ ട്രാൻസ്ഫർ ചെയ്യണം. ഇങ്ങനെ ചെയ്താൽ കശുമാവിൻ്റെ ഒരു ഇത്രയും കറയില്ലാതെ വളരെ രുചികരമായ ജ്യൂസ് നമ്മൾക്ക് കിട്ടും. തോത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1 ലിറ്റർ രസത്തിന് ഒരു 5 ഗ്രാം സാബുദാനയുടെ പൊടി മതി, പേസ്റ്റ് മതി. അത് നൈറ്റ് തയ്യാറാക്കിയിട്ട് രാവിലെ വരെ വെച്ചാൽ ഏറ്റവും ബെസ്റ്റാണ്. ഇതിനെ ചില്ല് കൂൾഡ് ആക്കിയിട്ട് കുടിക്കാം. ഇതിന് നമ്മൾ പറയുന്നത് 0 additive കാഷ്യൂ ആപ്പിൾ ജ്യൂസ് എന്നാണ്. ഈ 0 additive എന്ന് പറയുന്നത് ഇതിന് വെള്ളമോ ശർക്കരയോ പ്രിസർവേറ്റീവോ എസെൻസോ കെമിക്കൽ ഒന്നും ചേർക്കാത്ത വളരെ പോഷക മൂല്യം ഉള്ള ഒരു ജ്യൂസാണ്. ഒരു പ്രാവശ്യം കുടിച്ചു നോക്കൂ. ഈ ജ്യൂസിന്റെ പോഷക ഗുണം എന്ന് പറയുന്നത് ശരിക്കും ഒരു എനർജി ഡ്രിങ്ക് ആണ്. ഓറഞ്ചിന്റെ 5 or 6 മടങ്ങ് വിറ്റാമിൻ സി ഉണ്ട്, കുറെ മിനറൽസ് ഉണ്ട്, ആന്റി ഓക്സിഡൻസ് ഉണ്ട്, ഡയറ്ററി ഫൈബേഴ്സ് ഉണ്ട്, ഷുഗറൊക്കെ ഉണ്ട്. പ്രത്യേകിച്ചിട്ട് ആഡഡ് ഷുഗറൊന്നും ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു ഇത്തിരി ടയർഡ് ആകുമ്പോൾ കുടിച്ചാൽ ഒരു നല്ല ഉന്മേഷം നൽകുന്ന ഒരു ജ്യൂസാണ്. കേരളത്ത് 2 സ്ഥലത്ത് ഇതിനെ തയ്യാറാക്കി വിൽക്കുന്നുണ്ട്. പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഓഫ് കേരള കാസർഗോഡ് ജില്ലയുടെ പെരിയയിലും മലപ്പുറം ജില്ലയുടെ മണ്ണാർക്കാടിലും തയ്യാറാക്കിയിട്ട് ഫ്രഷ് ആയിട്ട് ബോട്ടിൽ ചെയ്യാതെ അങ്ങനെ ഒരു ഗ്ലാസ്സിൽ 300 ml 40 rupees അവർ വിൽക്കുന്നുണ്ട്. ഇത് ഒരു പ്രാവശ്യം കുടിച്ചു നോക്കാൽ, ഇതിന് ഷെൽഫ് ലൈഫ് ഇല്ല. ഫ്രിഡ്ജിൽ വെച്ചാൽ 2 ദിവസം അതിനേക്കാൾ കൂടുതൽ വെക്കാൻ പറ്റില്ല. പിസിക്ക് പോലും ദിവസേന വിളവെടുപ്പ് ചെയ്ത പഴങ്ങളെ കൊണ്ടുവന്നിട്ട് വളരെ കെയർഫുൾ ആയിട്ട് അതിനെ വാഷ് ചെയ്തിട്ടാണ് ജ്യൂസ് ചെയ്യുന്നത്. ഈ ജ്യൂസ് നല്ലൊരു വിൽപ്പന സാധ്യതയുണ്ട്. സാധാരണക്കാർക്ക് കസ്റ്റമേഴ്സിന് ഇത് വളരെ വളരെ സ്വീകാരാർഹം, അക്സെപ്റ്റബിൾ ആകുന്നുണ്ട്. മാത്രമല്ല എല്ലാ ആൾക്കാരും നമ്മൾ എന്തുകൊണ്ട് ഇതിനു മുമ്പ് കുടിച്ചിട്ടില്ല എന്ന് എല്ലാവരും എക്സൈറ്റ് ആകുന്നുണ്ട്. കേരളത്തിൽ കശുമാങ്ങ എത്രയുണ്ട്? ഏകദേശം 75,000 metric tons കശു അണ്ടി ഇവിടെ ഉത്പാദിക്കുന്നത്. ഒരു അണ്ടിയുടെ 8ഓ 10ഓ 12ഓ മടങ്ങാണ് വളത്തിന്റെ തൂക്കം. എന്ന് പറഞ്ഞാൽ പോലും ഒരു 4.5 lakh ടൺ കശുമാങ്ങ ഇവിടെ ഉത്പാദിക്കപ്പെടുന്നു. ഇന്ത്യയിൽ മൊത്തം നോക്കിയാൽ 60 lakh ടണ്ണാണ് കശുമാങ്ങ ഉത്പാദനം. പക്ഷേ ഇതിൽ 1% പോലും അതിൽ നിന്ന് കാശ് ഉണ്ടാക്കാൻ ഇതുവരെ ശ്രമിച്ചിട്ടില്ല, നടന്നിട്ടില്ല.

ഇല്ല. ബ്രസീലാണ് ഞങ്ങൾ വേൾഡിലെ ഹയസ്റ്റ് കശുമാങ്ങയുടെ ഉപയോഗം ചെയ്യുന്നത്. അവർ 20 മുതൽ 25% കശുമാങ്ങയെ കമർഷ്യൽ പർപ്പസിന്, വാണിജ്യ ഉദ്ദേശത്തിനാണ് അവിടെ ഉപയോഗിച്ച് ചെയ്യുന്നത്. അതിൽ നിന്ന് നോൺ ആൽക്കഹോളിക് ജ്യൂസ് തയ്യാറാക്കിയിട്ട് വലിയ വലിയ കമ്പനികൾ ഒരു 15 ദേശത്തേക്ക് അത് എക്സ്പോർട്ടാകുന്നുണ്ട്. ഹയസ്റ്റ് എക്സ്പോർട്ടാകുന്നത് USAയിലേക്കാണ്. മാത്രമല്ല പളത്തിനെ വളരെ കരുതലോടെ അവർ ഹാർവെസ്റ്റ് ചെയ്തിട്ട് റെഫ്രിജറേറ്റഡ് ട്രക്കുകളിൽ 3000 കിലോമീറ്റർ വരെ ദൂരെ കൊണ്ടുപോയിട്ട് സൂപ്പർ മാർക്കറ്റിൽ വിൽക്കുന്നുണ്ട്. അവിടുത്തെ സൂപ്പർ മാർക്കറ്റിൻ്റെ കശുമാങ്ങയുടെ വില എന്ന് പറയുന്നത് ഏകദേശം ഇന്ത്യൻ കറൻസിയിൽ 3 പളത്തിന് 300 രൂപ കൊടുക്കേണ്ടി വരുന്നു. അതുമാത്രമല്ല കശുമാങ്ങയിൽ നിന്ന് പൾപ്പ് ഉണ്ടാക്കിയിട്ട് വിൽക്കുന്നു. അവിടെ 100-ൽ പരം കശുമാങ്ങ പൾപ്പ് ഉണ്ടാക്കുന്ന കമ്പനികളുണ്ട്. മാത്രമല്ല ഈ കശുമാങ്ങയുടെ ജ്യൂസ് എടുത്തത് ശേഷം അതിൽ വരുന്ന ബാക്കിയുള്ള ഭാഗം, അതിന് പൊമേസ് എന്ന് പറയൂ, ആ പൊമേസ് എന്ന് അവർ വെജ് മീറ്റ്, വെഗാൻ മീറ്റ് എന്ന കുറേ ഫുഡ് ഐറ്റംസ് തയ്യാറാക്കുന്നുണ്ട്. അത് തയ്യാറാക്കുന്ന കമ്പനികളുണ്ട്, അതുപോലും അവിടെ പോപ്പുലർ ആകുന്നുണ്ട്. എന്തുകൊണ്ട് ഇന്ത്യയിൽ ഈ കശുമാങ്ങയുടെ ഉപയോഗം ഇതുവരെ ആൾക്കാർക്ക് എത്തിയിട്ടില്ല, എന്തുകൊണ്ട് ഇത് പോപ്പുലർ ആയിട്ടില്ല, എന്തുകൊണ്ട് കശുമാങ്ങ ഈ ഒരു ശോചനീയാവസ്ഥയിലുണ്ട് എന്ന് പറയുന്ന കാര്യം ഞങ്ങൾ പരിശോധിക്കേണ്ടതാണ്. കശുമാങ്ങയുടെ ഉപയോഗത്തിനെ പറ്റി ധാരാളം റിസർച്ച് നടന്നിട്ടുണ്ട്. നമ്മൾ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി മടക്കത്താറ ക്യാമ്പസിൽ കാഷ്യൂ റിസർച്ച് സ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേഷനുണ്ട്. 3 പതിറ്റാണ്ടിനപ്പുറം അവിടെ റിസർച്ച് നടക്കുന്നുണ്ട്. ഏകദേശം ഒരു 30 വരെ കശുമാങ്ങയുടെ വാല്യൂ ആഡഡ് പ്രോഡക്ട്സ്, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതിലൊരു 10ഓ 12ഓ 14ഓ പ്രോഡക്ട്സിൻ്റെ ആൾക്കാരോ സ്ഥാപനങ്ങൾ അതിൻ്റെ ലൈസൻസ് എടുത്തിട്ട് അതിൽ ചില ആൾക്കാർ ചില ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കുന്നുണ്ട്. ഇന്ത്യയിൽ ആദ്യം കശുമാങ്ങയുടെ ഒരു പ്രോസസ്സിംഗ് യൂണിറ്റ് തുടങ്ങിയത് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലാണ്. മൊത്തം ഇന്ത്യയിൽ കേരളം അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി അല്ലാതെ ഷിമോഗയുടെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലും ഒരു പ്രോസസ്സിംഗ് സെൻ്റർ ഉണ്ട്. 2 പ്രോസസ്സിംഗ് സെൻ്റർ അല്ലാതെ കശുമാങ്ങയുടെ പ്രോസസ്സിംഗ് വർഷം മുഴുവൻ നടത്തുന്ന വേറെ സെൻ്ററുകൾ ഇല്ല. പുത്തൂരിൽ DCR ഡയറക്ടറേറ്റ് ഓഫ് കാഷ്യൂ റിസർച്ച് എന്ന് പറയുന്ന നാഷണൽ ലെവലിന്റെ ഒരു ഗവേഷണ കേന്ദ്രമുണ്ട്. ഇവർ പോലും ഏകദേശം ഒരു 10 പ്രോഡക്ട്സ് കശുമാങ്ങയിൽ നിന്ന് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ റിസർച്ച് സ്റ്റേഷനുകൾ ഗവേഷണ ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്ത കശുമാങ്ങ ഉൽപ്പന്നങ്ങൾ ആൾക്കാരെ നടുവിൽ ഇതുവരെ വലിയ പോപ്പുലർ ആയിട്ടില്ല. വലിയ കമ്പനികളോ ചെറിയ കമ്പനികളോ ഇതിനെ കമർഷ്യലായിട്ട് പ്രോഡക്റ്റ് ചെയ്യാൻ ഇതുവരെ താല്പര്യം കാട്ടിയിട്ടില്ല. എന്തുകൊണ്ട് ഇവർ താല്പര്യം കാണിച്ചില്ല എന്ന് പറഞ്ഞാൽ, യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇങ്ങനെ ചെയ്യാന്ന് പറയുന്ന ആ വിവരം ആൾക്കാരെ നടുവിലേക്ക് എത്തിയിട്ടില്ല. ഇതൊരു വലിയ ഗ്യാപ്പ് ഉണ്ട്. റീസെന്റ്ലി 38 കന്നഡ ഭാഷയുടെ കർഷകർ പുത്തൂർന്ന് ഒരു അടിക്കപ്പത്രിക എന്നൊരു കാർഷിക മാഗസിൻ മെയിൻ സബ്ജക്റ്റ് ആയിട്ട് സ്വീകരിച്ച് മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഞങ്ങൾ ധാരാളം സ്റ്റഡി ചെയ്തിട്ട് കവർ സ്റ്റോറികൾ സീരീസ് ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ബ്രസീൽ വരെ നമ്മൾ ഇൻഫോർമേഷൻ കളക്ഷൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ബ്രസീലിൽ നിന്ന് ചില കമ്പനികളിൽ നമ്മൾക്ക് വളരെ ഐ ഓപ്പണർ, നമ്മളെ കണ്ണു തുറക്കുന്ന മാതിരിയുടെ ഇൻഫോർമേഷൻ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ആൾക്കാർ നടുവിൽ ഇത് പോപ്പുലറൈസ് ചെയ്യണമെന്ന് പറഞ്ഞ് ഒരു കാഷ്യൂ ആപ്പിൾ ടു മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇന്ത്യയുടെ കാഷ്യൂ റിസർച്ചേഴ്സ്, ഫാർമേഴ്സ്, ജേർണലിസ്റ്റ്, പത്രപ്രവർത്തകർ അല്ലാതെ ബ്രസീലിൻ്റെ ആൾക്കാരും ഉണ്ട്. നല്ല ഒരു രീതിയിൽ ആശയവിനിമയം നടക്കുന്നുണ്ട്. കശുമാങ്ങയെ പറ്റി ധാരാളം സ്റ്റഡി ചെയ്ത് ആൾക്കാരോട് സംസാരിക്കുമ്പോഴാണ് നമ്മൾക്ക് ഇതിൻ്റെ ഒരു ഉൾക്കാഴ്ച കിട്ടുന്നത്. ഇന്ത്യയിൽ കേരള, കർണാടക, മഹാരാഷ്ട്ര, ഗോവ, പിന്നെ ഒഡീഷ, ആന്ധ്രാപ്രദേശ്, ഛത്തീസ്ഗഡ് ഇങ്ങനെ കുറേ സ്റ്റേറ്റുകളിൽ വലിയ തോതിൽ കശുമാങ്ങ കൃഷി നടക്കുന്നുണ്ട്. പക്ഷേ ഈ വാല്യൂ അഡീഷൻ നടക്കുന്നത് നെക്സ്റ്റ് ടു നത്തിങ് എന്ന് പറയാം. ഉള്ള ഒരു വാല്യൂ അഡീഷൻ അറ്റംപ്റ്റുകളിൽ മഹാരാഷ്ട്രയിലാണ് കൂടുതൽ. അവിടെ ഒരു 25,000 ലിറ്റർസിൻ്റെ കാഷ്യൂ ആപ്പിൾ സിറപ്പ് തയ്യാറാക്കുന്നുണ്ട്. അതിനെ പിന്നെ ഡൈലൂട്ടായിട്ട് ശർബത്തായിട്ട് കുടിക്കുന്നതാണ്. കശുമാങ്ങയിൽ ഒരു 80-90% ഉള്ളത് വെള്ളമാണ്. അങ്ങനെ കശുമാങ്ങയിൽ നിന്ന് ബെവറേജ്, പാനീയങ്ങൾ, ശർബത്ത് മുതൽ സിറപ്പ്, സ്ക്വാഷ് ഇങ്ങനത്തേത് ചെയ്യുന്നതാണ് സെൻസിബിൾ. വെവ്വേറെ രീതിയുടെ പാനീയങ്ങൾ ഇതിൽ ചെയ്യാം. കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി അടുത്ത കാലത്ത് മാങ്ങ, പൈനാപ്പിൾ, ഗ്രേപ്സ്, മുന്തിരി ഇതൊക്കെ ബ്ലെൻഡ് ചെയ്തിട്ട് കാഷ്യൂ ആപ്പിൾ ജ്യൂസ് തയ്യാറാക്കുന്ന രീതി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. കാഷ്യൂ ആപ്പിളിൻ്റെ മണം ചില ആൾക്കാർക്ക് ഇഷ്ടമില്ല, അതിന് കസ്റ്റമേഴ്സിൻ്റെ നടുവിൽ അത്ര സ്വീകാരാർഹത ഇല്ല എന്നൊക്കെ പറയുന്നു. ഇത് ശരിയല്ല. മണം മാസ്ക് ചെയ്യാനാണ് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി

0: ഇങ്ങനെ ബ്ലെൻഡഡ് ജ്യൂസസ് തയ്യാറാക്കിയത്. അങ്ങനെ കാർബണേറ്റഡ് ഡ്രിങ്ക് സോഡ ഉണ്ട്. തൃശ്ശൂരിൽ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ ഇതിൻ്റെ നല്ല വിൽപ്പന നടക്കുന്നുണ്ട്. ഷിമോഗ യൂണിവേഴ്സിറ്റിയിൽ പോലും കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ ടെക്നോളജി യൂസ് ചെയ്തിട്ട് കോക്കംൻ്റെ ഒരു ബ്ലെൻഡ്, പൈനാപ്പിളിൻ്റെ ബ്ലെൻഡ്, ഇങ്ങനെ ബ്ലെൻഡഡ് കാർബണേറ്റഡ് ഡ്രിങ്ക് സോഡ അവർ തയ്യാറാക്കി വിൽക്കുന്നുണ്ട്. അതിന് നല്ല റിസപ്ഷൻ ഉണ്ട്. എന്നാലും പോലും പ്രൈവറ്റ് കമ്പനികൾക്ക് ഇതുവരെ വലിയ രീതിയിൽ കശുമാങ്ങയുടെ ഒരു മൂല്യവർദ്ധിത ഉത്പന്നം തയ്യാറാക്കുന്ന താല്പര്യം വന്നിട്ടില്ല. എന്തുകൊണ്ട് വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ, കശുമാവിനെ എങ്ങനെ ഒരു മൂല്യവർദ്ധിത ഉത്പന്നങ്ങളായിട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്ന ആ ഒരു അറിവ്, അവയർനെസ് ആൾക്കാരെ നടുവെ ഇതുവരെ എത്തിയിട്ടില്ല. ഒരു 5-10 ഏക്കർ കശുമാവ് കൃഷിയുള്ള കർഷകർ, പതിറ്റാണ്ടുകളായിട്ട് കശുമാവിൻ്റെ മറമുള്ള വീടുകളിൽ പോലും ഇതുവരെ അതിൻ്റെ ജ്യൂസ് തയ്യാറാക്കിയിട്ട് കറ കളഞ്ഞിട്ട് കുടിച്ച് നോക്കിയിട്ടില്ല എന്ന് പറയുമ്പോൾ എന്തൊരു ദയനീയ അവസ്ഥയാണ്. ഇതിൻ്റെ സീറോ ആഡഡ് ജ്യൂസ് പറഞ്ഞാലോ, ശർക്കരയോ വെള്ളമോ ഒന്നും ചേർക്കാത്ത ഒരു ജ്യൂസ് ഒരു പ്രാവശ്യം ചെയ്ത് കുടിച്ചാൽ ആൾക്കാർ ഉന്മേഷവാന്മാരാന്നു, നല്ല എക്സൈറ്റ് ആന്നു, അവർ ബാക്കിയുള്ള ആൾക്കാർക്ക് ഇതിന് പറഞ്ഞു തരുന്നു. അങ്ങനെ വലിയ രീതിയിൽ അത് സ്പ്രെഡാവാൻ സാധ്യതയുണ്ട്.
1: കശുമാങ്ങയിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാനുള്ള പരിശ്രമങ്ങൾ കർണാടകയിൽ ചിലയിടങ്ങളിൽ ആരംഭിച്ചിട്ടുണ്ട്. ശ്രീപദ്രേ തുടരുന്നു.
0: ഈ കറ കളഞ്ഞിട്ട് ജ്യൂസ് തയ്യാറാക്കുന്ന ലളിതമായ രീതിയെ പറ്റി ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ, ഞങ്ങളെ മാഗസിനിലോ വാട്സപ്പ് ഗ്രൂപ്പോ 1-to-1 ആൾക്കാരോട് പറയാൻ തുടങ്ങിയത് ശേഷമാണ് ശരിക്കും ഇവിടെ ഒരു ചലനങ്ങൾ സൃഷ്ടിയായത്. 100 കണക്കിൻ്റെ വീടുകളിൽ ഇപ്പോ കശുമാവിൻ്റെ സീറോ ആഡഡ് ജ്യൂസ് തയ്യാറാക്കി അവർ അതിൻ്റെ പോസ്റ്റ് ഇടുന്നു, അയൽക്കാർക്ക് പറയുന്നു, ചെറിയ ചെറിയ സാമ്പിളുകൾ തയ്യാറാക്കിയിട്ട് കൊടുക്കുന്നു. മാത്രമല്ല ഇതിനെപ്പറ്റി വലിയ മതിപ്പോ എക്സൈറ്റ്മെൻറ്റോടെ അവർ പറയുന്നു. എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഒരു അറിവ് മുമ്പ് കിട്ടിയിട്ടില്ല എന്നാണ് അവരെ ചോദ്യം. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കാൻ ചിത്രദുർഗയിലെ ഒരു റിട്ടയർഡ് എഞ്ചിനീയർ എൻ തിപ്പേസ്വാമി എന്ന് പറയുന്ന ഓർഗാനിക് ഫാർമർ ഒരു 4-5 പ്രാവശ്യം വീട്ടിൽ ഇത് സീറോ ആഡഡ് കശുമാങ്ങ ജ്യൂസ് തയ്യാറാക്കിയിട്ട് കൊണ്ടുപോയിട്ട് രാവിലെ ഒരു സാമ്പിളിങ്ങും വിൽപ്പനവും ട്രയൽ മാർക്കറ്റിംഗ് നടത്തി. അങ്ങനെ ഒരു 10,000 രൂപേൻ്റെ ഒരു ജ്യൂസിങ് മെഷീൻ കൊണ്ടുവന്നിട്ട് അവരിപ്പോൾ ദിവസേന ജ്യൂസ് ഉണ്ടാക്കിയിട്ട് വിൽക്കുന്നുണ്ട്. 1.5 ലിറ്ററിന് 50 രൂപയെ പോലെ ഒരു ബോട്ടിൽ ഫിൽ ചെയ്തിട്ട് വിൽക്കുന്നുണ്ട്. ദിവസം ഒരു 15 ലിറ്റർ പറഞ്ഞാൽ ഏകദേശം 1,500 രൂപീസ് ആണ് അവർ, 1,500 രൂപയെ അവർ അർന്ന് ചെയ്യുന്നുണ്ട്. ഞങ്ങളെ ദക്ഷിണ കന്നഡ ഡിസ്ട്രിക്റ്റിൻ്റെ സുള്ളേൻ്റെ അടുത്ത് ഗുത്തികാർ എന്ന് പറയുന്ന ചെറിയ ടൗൺ ഉണ്ട്. അവിടെ ലതാ ആചർക്ക എന്ന് പറയുന്ന ഒരു മുൻ പഞ്ചായത്ത് മെമ്പറുണ്ട്. അവർക്കിപ്പം വലിയ താല്പര്യം വന്നിട്ടുണ്ട്. അവർ PCK പെരിയ അവരുടെ ജ്യൂസ് അവിടെ ഓഷിയാന എന്ന് പറയുന്ന കൗണ്ടർ അവിടെ പോയിട്ട് പഠിച്ച് ഇപ്പോൾ നാട്ടിലേക്ക് വന്നിട്ട് ഒരു മെഷീൻ വാങ്ങിയിട്ട് ജ്യൂസിൻ്റെ ഒരു ചെറിയ കട തുറക്കാൻ തയ്യാറാകുന്നുണ്ട്. ഇപ്പോൾ കശുമാവിൻ്റെ സീസൺ ഒരുമാതിരി അവസാനിക്കാൻ വന്നിട്ടുണ്ട്. എന്നാലും പോലും ആൾക്കാർക്ക് ഇത്ര രുചി കൊടുത്തിട്ട് ഒരു ഇത്ര കസ്റ്റമേഴ്സിനെ സൃഷ്ടിച്ചാൽ അടുത്ത കൊല്ലം വലിയ രീതിയിൽ ചെയ്യുക എന്നാണ് ഇവരൊക്കെ പറയുന്നത്. പുത്തൂരിൻ്റെ ഡയറക്ടറേറ്റ് ഓഫ് കാഷ്യു റിസർച്ച് DCR സമീപകാലത്ത് ഒരു ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. ഫ്രീ ട്രെയിനിങ് ആണ്. ഒന്ന്, കശുമാങ്ങയുടെ കറ കളയുന്ന രീതി എങ്ങനെയെന്നാണ്. രണ്ടാമത്തേത്, കശുമാങ്ങയുടെ പൾപ്പ് തയ്യാറാക്കുന്നത് എങ്ങനെയെന്നാണ്. മൂന്നാമത്തേത്, ജ്യൂസിൻ്റെ പാസ്ചറൈസ് ചെയ്തിട്ട് അതിനൊരു 3-6 മാസം ഷെൽഫ് ലൈഫ് കിട്ടുന്ന രീതി എങ്ങനെയെന്ന് സാധാരണക്കാർക്ക് പഠിപ്പിക്കുന്ന ഒരു ട്രെയിനിങ് ആണത്. നേരത്തെ പറഞ്ഞ സീറോ അഡിറ്റീവ് കശുമാങ്ങ ജ്യൂസ് എന്ന് പറയുന്നത് 1-2 ദിവസം മാത്രമേ ഷെൽഫ് ലൈഫ് ഉള്ള. അതിനെ നമ്മൾ എളുപ്പമായിട്ട് പാസ്ചറൈസ് ചെയ്താലേ 3-6 മാസം വെക്കാം, ബോട്ടിൽ പാക്ക് ചെയ്തിട്ട് വിൽക്കാം. ഇതൊക്കെ ശരിയാണ്. പക്ഷേ കശുമാങ്ങ നാട്ടിൽ കിട്ടുന്നത് 2-3 മാസം മാത്രമാണ്. ഷിമോഗയിലെ തൃശ്ശൂരിലെ അവർ വർഷം മുഴുവൻ കശുമാങ്ങയുടെ മൂല്യവർദ്ധിത വസ്തുക്കൾ ഉത്പാദനം ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ്? ഒന്ന്, അവർ പൾപ്പുണ്ടാക്കി വെക്കുന്നു. രണ്ടാമത്, പഴത്തിനെ അവർ ഇത്തിരി പെർമിറ്റഡ് ലെവൽ പ്രിസർവേറ്റീവ് ഇട്ടിട്ട് പ്രിസർവ് ചെയ്യുന്നു. ഇങ്ങനെ പ്രിസർവ് ചെയ്യുന്ന രീതികൾ കുറേ ഉണ്ട്. അതിൽ വളരെ എളുപ്പമായ രീതിയാണ് കശുമാങ്ങയുടെ പൾപ്പ് തയ്യാറാക്കുന്നത്. ബെസ്റ്റ് പഴങ്ങളെ കളക്ട് ചെയ്തിട്ട് അതിനെ വാഷ് ചെയ്തിട്ട് ടോപ്പും പോർഷനും ബോട്ടം പോർഷനും കട്ട് ചെയ്തിട്ട് കളയണം. പിന്നീട് അതിന് കഷ്ണങ്ങളാക്കണം, ഒരു 4-5 കഷ്ണങ്ങളാക്കണം. മിക്സിയിലിട്ടിട്ട് അതിന് ഗ്രൈൻഡ് ചെയ്യണം. ഈ ഗ്രൈൻഡ് ചെയ്യുന്നത് കൂടുതലാവാൻ പാടില്ല. ഒരുമാതിരി ദോശമാവിൻ്റെ പരുവത്തിൽ എത്തുമ്പോൾ നിർത്തണം. അതിനെ ഒരു സിപ്പ് ലോക്ക് കവറിലിട്ടിട്ട് സീൽ ചെയ്തിട്ട്, സിപ്പ് ലോക്ക് കവർ ഇല്ലെങ്കിൽ സാധാരണ കവറിലിട്ടിട്ട് നമ്മളൊരു കവർ സീലറൊക്കെ ഉണ്ടാവുമല്ലോ, ബാൻഡ് സീലറോ കവർ സീലറോ, സീൽ ചെയ്തിട്ട് നമ്മളെ വീട്ടിൻ്റെ ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിൽ വെക്കണം. ഇങ്ങനെ വെച്ചാലേ

0: ഈ പൽപ്പിനി ഒരു വർഷം വരെ അത് കേടുകൂടില്ല. വളരെ എളുപ്പമായിട്ട് ഇത് ചെയ്യാം. നമ്മുടെ നാട്ടിലിപ്പോൾ ബായാറിൻ്റെ അടുത്ത് കാസർഗോഡ് ഡിസ്ട്രിക്റ്റിലെ വിശ്വകേശവ നവ്യശ് എന്ന് പറയുന്ന ഹസ്ബൻഡ് വൈഫ് ടീം ഓൾറെഡി പൾപ്പ് ചെയ്തിട്ട് വെക്കാൻ തുടങ്ങി. മംഗളാപുരത്ത് മുൻ പത്രപ്രവർത്തകനായ ശ്യാം ഭട്ട് പൾപ്പ് തയ്യാറാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അഭിജ്ഞ ഫുഡ്സ് എന്ന് പറയുന്ന പുത്തൂരിൻ്റെ ചെറിയ ഇൻഡസ്ട്രിയലിസ്റ്റ് അവർ പോലും പൾപ്പ് ഉണ്ടാക്കിയിട്ട് തയ്യാറാക്കാൻ വെച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് ഈ പേരെടുത്ത് പറയുന്നു എന്ന് പറഞ്ഞാൽ, ഇന്ത്യയിൽ കശുമാങ്ങയുടെ പൾപ്പ് സാധാരണക്കാർ ചെയ്യാൻ തുടങ്ങിയത് ഇപ്പോഴാണ്. ഈ പൾപ്പിന് വലിയ പ്രസക്തിയുണ്ട്. ഈ പൾപ്പ് ഒരു ഗെയിം ചേഞ്ചറാണ്. രണ്ട് മാസമോ മൂന്ന് മാസമോ നടക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ പ്രോസസ്സിംഗ് എട്ട് മാസം വരെ കശുമാവിൻ്റെ ജ്യൂസിന് വിൽപ്പന സാധ്യതയുണ്ട്. പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഓഫ് കേരളത്തിക്ക് വലിയ എക്സ്പീരിയൻസ് ഉണ്ട്. അവർ 10 കൊല്ലമായി സീറോ ആഡഡ് കശുമാങ്ങ ജ്യൂസിന് വിൽക്കാൻ തുടങ്ങിയിട്ട് പെരിയ ഇക്കൊല്ലം അവർ പ്രതീക്ഷിക്കുന്ന ഒരു വരവ് എന്ന് പറയുന്നത് 2 ലക്ഷം രൂപയാണ്. സമീപകാലത്ത് പുത്തൂരിൽ ഒരു റെസ്റ്റോറൻറ്റ് ഉടമ സുഹാസ് മരിക്കൻ എന്ന് പറയുന്ന ആള് കശുമാങ്ങയുടെ ഫ്രഷ് ജ്യൂസിൽ താത്പര്യം എടുത്തിട്ട് ട്രയൽ മാർക്കറ്റിംഗിൻ്റെ ഒരു നല്ല പരസ്യം ചെയ്തിട്ട് തുടങ്ങി. ഇപ്പോൾ അവർ പറയുന്നു ഇതിൻ്റെതായ ഒരു ഷോപ്പ് പ്രത്യേകമായിട്ട് ചെയ്യുന്നത്ര പൊട്ടൻഷ്യൽ ഉണ്ട്. ഞാൻ കട തുറക്കുമ്പോൾ തന്നെ ആൾക്കാർ വന്ന് കൂടുന്നു. പിന്നെ ഗ്ലാസ്സിൽ കൊടുത്താൽ പോരാ, വീട്ടിൽ കൊണ്ടുപോകാൻ ലിറ്റർ കണക്കിൽ വേണമെന്ന്. പക്ഷേ നമ്മൾക്ക് പരിമിതിയുണ്ട്. ഇപ്പോൾ പഴങ്ങളില്ല. ഈ പുതുതായിട്ട് കശുമാവിൻ്റെ കര കളഞ്ഞ ജ്യൂസ് തയ്യാറാക്കിയിട്ടുണ്ടോ? അവരോടൊക്കെ ഞങ്ങൾ ഒരു ചോദ്യം ചോദിച്ചു, 10-ൽ എത്ര മാർക്ക് കൊടുക്കുമെന്ന്. 10-ൽ 10 കൊടുത്തവരുണ്ട്, പക്ഷേ 7-ന് താഴെ 6 കൊടുത്തിട്ടില്ല. അത്ര ഒരു സ്വീകാരാർഹതയുള്ള ഒരു ജ്യൂസാണ്. ഇത്രയും വിഷാംശങ്ങളോ ഇല്ലാത്ത ഒരു പഴമാണത്. അതിൽ നിന്ന് ഒരു വരുമാനം നേടുന്ന ഒരു വലിയ പൊട്ടൻഷ്യൽ ഉണ്ട്. 4.5 ലക്ഷം ടൺ കശുമാവ് ഇവിടെ പാളായി പോകുന്നുണ്ട്. അതിൽ നിന്ന് എത്ര കോടികൾ ഞങ്ങൾ സമ്പാദിക്കാമെന്ന് അവർ ചിന്തിച്ചു നോക്കിയേ. ഞങ്ങൾ എല്ലാവരും ശ്രമിച്ചാൽ ഒരു 4-5 വർഷത്തെ ഒരു 5% പളത്തിനെ നമ്മൾ ജ്യൂസാക്കിയോ കർഷകർ കാൻഡി ചെയ്യാം. ഇങ്ങനെ ചെയ്തിട്ട് അതിനെ വിൽക്കുന്ന സാധ്യത വളരെ കൂടുതലുണ്ട്. അപ്പോൾ കേരളത്തും എല്ലാ സ്ഥലത്തും കശുമാവ് പാളായി പോകുന്നത് കുറഞ്ഞിട്ട് ഇത് കർഷകർക്ക് ഇത്തിരി വരുമാനം നേടുന്ന മാർഗമാവട്ടെ. കർഷകരെ പണത്തിനെയും വാല്യുവേഷൻ ചെയ്താലോ, ഇല്ലെങ്കിൽ വാല്യുവേഷൻ ചെയ്യുന്നവർക്ക് വിത്തിട്ടോ അവർ നല്ല വരുമാനം നേടാൻ സാധ്യതയുണ്ട്. ശരിയായ രീതിയിൽ കൊണ്ടുപോയാൽ കശുവണ്ടിക്കാളും 2 മടങ്ങ് വരുമാനം കൊണ്ടുവന്നാൽ പണം നമ്മളെ മെയിൻ പ്രോഡക്റ്റ് ആയിട്ട് കശുവണ്ടി എന്ന് പറയുന്നത് ഒരു ബൈ പ്രോഡക്റ്റ് സൈഡ് പ്രോഡക്റ്റ് ആയിട്ട് മാറും. അങ്ങനത്തെ ദിവസം വരട്ടെ. നമസ്കാരം.
1: പാഴാക്കരുത് ഈ പോഷക സമൃദ്ധിയുടെ പഴങ്ങൾ. കശുമാങ്ങയിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണത്തെ കുറിച്ച് സംസാരിച്ചത് കാർഷിക ഗവേഷകനും പത്രപ്രവർത്തകനുമായ ശ്രീപദ് രേ. ഇന്നത്തെ ജാലകം സമാപിക്കുന്നു. നിർവഹണം വിനോദ് ബാബു എച്ച്, കൂടെ സി കെ രാജശ്രീ.

0: ജാലകം നിങ്ങൾക്കായി സമർപ്പിച്ചത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
1: 2024-25 വർഷത്തെ മികച്ച സഹകരണ ബാങ്കിനുള്ള ഫ്രോണ്ടിയേഴ്സ് ഇൻകോപ്പറേറ്റീവ് ബാങ്കിന്റെ ദേശീയ അവാർഡും സംസ്ഥാന സർക്കാർ, NCDC, കേരള ബാങ്ക് എന്നിവയുടെ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡും നേടി. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് വീണ്ടും രാജ്യത്തിന് മാതൃകയാകുന്നു.
0: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് നിക്ഷേപങ്ങൾക്ക് പരിപൂർണ സുരക്ഷിതത്വം ഉറപ്പു നൽകുന്നു.
1: ദിവസവും രാവിലെ 7 മണി മുതൽ രാത്രി 8 മണി വരെ ബാങ്കിംഗ് സേവനം, ATM, CDM സൗകര്യം. ജനവിശ്വാസം ഉറപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ഹെഡ് ഓഫീസ് കതിരൂർ.
2: ആകാശവാണി കണ്ണൂർ.
3: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. അക്കൌണ്ടിംഗ് രംഗത്ത് 37 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കോളേജ് ഓഫ് കൊമേഴ്സിലൂടെ നിങ്ങൾക്കൊരു മികച്ച പ്രൊഫഷണൽ GST അക്കൌണ്ടന്റായി മാറാം. കൂടാതെ എളുപ്പം തൊഴിൽ നേടാൻ നിരവധി തൊഴിലധിഷ്ഠിത കോഴ്സുകളും. കോൺടാക്ട് 9567-3237-40. കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ.
2: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. കേരള സർക്കാർ സ്ഥാപനമായ IHRD വലിയ വെളിച്ചത്ത് പ്രവർത്തിക്കുന്ന കൂത്തുപറമ്പ് കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ട്രെയിനിയുടെ ഒഴിവുണ്ട്. യോഗ്യത BSc കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഡിഗ്രിയും PGDCA. സർക്കാർ അർദ്ധസർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് ഇൻ കമ്പ്യൂട്ടറൈസ്ഡ് ഫിനാൻഷ്യൽ അക്കൌണ്ടിംഗ്.

0: യോഗ്യരായവർ അസൽ സർട്ടിഫിക്കറ്റുകളും അതിന്റെ ശരിപകർപ്പുകളുമായി നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് കോളേജ് ഓഫീസിൽ ഹാജരാവണം. ബന്ധപ്പെടുവാനുള്ള ഫോൺ നമ്പർ 0490209232123. കാസർഗോഡ് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ പുരുഷ മൾട്ടിപർപ്പസ് വർക്കർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 7-ാം തീയതി രാവിലെ 10 മണിക്ക് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ നടക്കും. യോഗ്യത +2. ആയുർവേദ തെറാപ്പിസ്റ്റ് യോഗ്യതയുള്ളവർക്ക് മുൻഗണനയുണ്ട്. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അപേക്ഷ, ആധാർ കാർഡിന്റെ പകർപ്പ് എന്നിവയും അസൽ സർട്ടിഫിക്കറ്റുകളും ഹാജരാക്കണം. ബന്ധപ്പെടുവാനുള്ള ഫോൺ നമ്പർ 0499942314. പെരിങ്ങോം സർക്കാർ കോളേജിൽ വിവിധ വിഷയങ്ങളിൽ ഗസ്റ്റ് ലെക്ചറർമാരെ നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റയും അസൽ സർട്ടിഫിക്കറ്റുകളും സഹിതം അപേക്ഷ ഈ മാസം 7-ന് വൈകുന്നേരം 4 മണിക്ക് കോളേജിൽ നേരിട്ടോ തപാൽ മുഖേനയോ സമർപ്പിക്കണം. വെബ്സൈറ്റ് വിലാസം www.gcpnr.org. ഇമെയിൽ വിലാസം government.college.pnr@gmail.com. ഫോൺ 9188900211. കാസർഗോഡ് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലേക്ക് ലാബ് ടെക്നീഷ്യൻ തസ്തികയിൽ നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 7-ാം തീയതി രാവിലെ 9 മണിക്ക് നടക്കും. യോഗ്യത DMLT, BSc MLT, കേരള പാരാമെഡിക്കൽ കൌൺസിൽ രജിസ്ട്രേഷൻ. ആയുർവേദ തെറാപ്പിസ്റ്റ് യോഗ്യതയുള്ളവർക്ക് മുൻഗണനയുണ്ട്. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അപേക്ഷ, ആധാർ കാർഡിന്റെ പകർപ്പ് എന്നിവയും അസൽ സർട്ടിഫിക്കറ്റ് പകർപ്പുകളും സഹിതം ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കാം 0499942314. കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകളാണ് ഇതുവരെ കേട്ടത്.
1: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. ഫോൺ 9567-3237-40.
0: പ്രിയ ശ്രോതാക്കളെ, ഇനി മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ.
2: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. കേരളം, അസം, തമിഴ്നാട്, പശ്ചിമബംഗാൾ, കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരി എന്നിവിടങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണൽ അല്പസമയത്തിനകം ആരംഭിക്കും. 10 മണിയോടെ ആദ്യ ഫലസൂചനകൾ. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിന് വിപുലമായ ക്രമീകരണങ്ങളുമായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലെ അനധികൃത പ്രവേശനം തടയാൻ QR കോഡ് സംവിധാനം. കേരളത്തിൽ ഹാട്രിക് വിജയ പ്രതീക്ഷയുമായി LDFും ഭരണം തിരിച്ചുപിടിക്കുമെന്നുറപ്പിച്ച UDFും പുതുചരിത്രം കുറിക്കുമെന്ന പ്രതീക്ഷയിൽ NDAയും. ബംഗളൂരുവിലെ ബഹിരാകാശ സ്റ്റാർട്ടപ്പായ Galaxy വികസിപ്പിച്ച ആദ്യ മൾട്ടി സെൻസർ ഭൌമ നിരീക്ഷണ ഉപഗ്രഹം മിഷൻ ദൃഷ്ടി കാലിഫോർണിയയിൽ നിന്ന് വിജയകരമായി വിക്ഷേപിച്ചു. UAEയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള സാധാരണ വിമാന സർവീസുകൾ പുനരാരംഭിച്ചു. IPL ക്രിക്കറ്റിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസിന് 4 വിക്കറ്റ് ജയം. വാർത്തകൾ വിശദമായി. കേരളം, അസം, തമിഴ്നാട്, പശ്ചിമബംഗാൾ, കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരി എന്നിവിടങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണൽ അല്പസമയത്തിനകം ആരംഭിക്കും. രാവിലെ 8-ന് വോട്ടെണ്ണൽ ആരംഭിക്കും. 8:30-ന് EVMകളിലെ വോട്ടുകളും എണ്ണിത്തുടങ്ങും. 10 മണിയോടെ ആദ്യ ഫലസൂചനകൾ അറിയാം. 140 മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ 43 ഇടങ്ങളിലായാണ് നടക്കുന്നത്. ഹാട്രിക് വിജയ പ്രതീക്ഷയുമായി LDFും ഭരണം തിരിച്ചുപിടിക്കുമെന്ന് ഉറപ്പിച്ച UDFും നിയമസഭയിൽ മികച്ച സാന്നിധ്യമുണ്ടാകുമെന്ന് NDAയും പ്രതീക്ഷയിലാണ്. കേരള രാഷ്ട്രീയത്തിൽ ഭരണമാറ്റമോ ഭരണത്തുടർച്ചയോ അതോ പുതുചരിത്രമോ എന്ന് ഇന്നറിയാം. 2021 തെരഞ്ഞെടുപ്പിൽ LDF 99 സീറ്റും UDF 41 സീറ്റുമാണ് നേടിയത്. തമിഴ്നാട്ടിൽ 234, അസമിൽ 126, പുതുച്ചേരിയിൽ 30 മണ്ഡലങ്ങളിൽ ഇന്ന് വോട്ടെണ്ണൽ നടക്കും. റീപോളിംഗ് നടന്ന പശ്ചിമബംഗാളിലെ ഫാൾട്ട മണ്ഡലത്തിൽ 24-നാണ് വോട്ടെണ്ണൽ. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിന് വിപുലമായ ക്രമീകരണങ്ങളുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തപാൽ വോട്ടുകളുടെ എണ്ണൽ സംസ്ഥാനത്ത് 43 സ്ഥലങ്ങളിലായുള്ള 140 കേന്ദ്രങ്ങളിൽ അല്പസമയം

0: ഇതിനകം ആരംഭിക്കും. 8 മണിക്ക് തപാൽ വോട്ടലുകളുടെ എണ്ണൽ ആരംഭിക്കുന്നതിന് പിന്നാലെ 8:30 വോട്ടിംഗ് യന്ത്രങ്ങൾ എണ്ണാനായി എടുക്കുക. ഇന്ന് രാവിലെ 5 മണിയോടെ നടത്തിയ 3-ാം ഘട്ട റാൻഡമൈസേഷനോടെയാണ് ഓരോ വോട്ടെണ്ണൽ മെഷീനിലെയും ചുമതലക്കാരായ ഉദ്യോഗസ്ഥരെ നിയമിച്ചത്. തപാൽ വോട്ടുകളാണ് ആദ്യം എണ്ണുന്നതെങ്കിലും വോട്ടിംഗ് യന്ത്രങ്ങളിൽ നിന്നുള്ള വോട്ടുകളുടെ ലീഡ് നിലയാകും ആദ്യം പുറത്തുവരിക. 9 മണിക്ക് ശേഷം ആദ്യഘട്ട പ്രവണതകൾ ലഭ്യമാകും. വൈകിട്ട് 5 മണിയോടെ സംസ്ഥാനത്തെ വോട്ടെണ്ണൽ പ്രക്രിയ പൂർത്തിയാക്കാൻ സാധിക്കുമെന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കുന്നത്.
1: തപാൽ വോട്ടുകളായിരിക്കും ആദ്യം എണ്ണി തുടങ്ങുന്നത്. ആദ്യ മണിക്കൂറുകളിൽ തന്നെ ഫലസൂചനകൾ ലഭിച്ചു തുടങ്ങും. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന ബോർഡിൽ സ്ഥാനാർത്ഥികളുടെ പേരും ഏത് റൌണ്ടാണ് എന്നതും പ്രദർശിപ്പിക്കും. ഒരു റൌണ്ട് പൂർത്തിയാക്കുന്നതിന് ശരാശരി 5 മുതൽ 8 മിനിറ്റ് വരെ സമയമാണ് കണക്കാക്കുന്നത്. സംസ്ഥാനത്ത് വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട് കർശനമായ സുരക്ഷാ സംവിധാനങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. 32,301 പോലീസ് ഉദ്യോഗസ്ഥരും 20 കമ്പനി CRPFഉം ഇതിൽ ഉൾപ്പെടുന്നു. മാതൃകാ പെരുമാറ്റച്ചട്ടം ബുധനാഴ്ച വരെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ആവശ്യമെങ്കിൽ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർക്ക് ഏർപ്പെടുത്താവുന്നതാണ്. ഭരണസിരാ കേന്ദ്രവും നിയമസഭാ മന്ദിരവും നിലകൊള്ളുന്ന തലസ്ഥാന നഗരിയിലും വോട്ടെണ്ണലിനായി തയ്യാറായി കഴിഞ്ഞു. തിരുവനന്തപുരം ജില്ലയിലെ 14 നിയോജക മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെണ്ണൽ 4-ാം ചിറ മാർ ഇവാനിയോസ് വിദ്യാനഗറിലാണ് നടക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
2: തിരുവനന്തപുരം ജില്ലയിൽ ആകെ 14 നിയോജക മണ്ഡലങ്ങളിലെ 3,173 ബൂത്തുകളിലെ വോട്ടുകളാണ് എണ്ണുന്നത്. പോളിംഗ് സാമഗ്രികൾ സൂക്ഷിച്ച സ്ട്രോങ് റൂം രാവിലെ 7 മണിയോടെ തുറന്നു. ഓരോ കേന്ദ്രത്തിലും 12 മുതൽ 14 വരെ ടേബിളുകൾ EVM കൌണ്ടിങ്ങിനും 4 മുതൽ 9 വരെ ടേബിളുകൾ പോസ്റ്റൽ ബാലറ്റിനും 1 മുതൽ 4 വരെ ടേബിളുകൾ ETP BMS എണ്ണുന്നതിനും സജ്ജമാക്കിയിട്ടുണ്ട്. 17 മുതൽ 20 വരെ റൌണ്ടുകൾ പൂർത്തിയാകുമ്പോൾ മുഴുവൻ ഫലവും അറിയാനാകും. വോട്ടെണ്ണലിനായി 310 വീതം സൂപ്പർവൈസർമാർ, സൂക്ഷ്മ നിരീക്ഷകർ, കൌണ്ടിംഗ് അസിസ്റ്റന്റുമാർ ഉൾപ്പെടെ 930 ഉദ്യോഗസ്ഥരെയാണ് നിയോഗിച്ചിട്ടുള്ളത്. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളെ ഏകോപിപ്പിക്കുന്നതിന് ജില്ലാ ഇലക്ഷൻ ഓഫീസും ക്യാമ്പ് ഓഫീസും വിദ്യാനഗറിൽ പ്രവർത്തിക്കുന്നുണ്ട്.
1: QR അധിഷ്ഠിത തിരിച്ചറിയൽ കാർഡുകളുള്ളവർക്ക് മാത്രമേ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ പ്രവേശനമുള്ളൂ എന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യുക്കേൽക്കർ. ഫോട്ടോ തിരിച്ചറിയൽ കാർഡുകൾ ഉദ്യോഗസ്ഥർ പരിശോധിച്ച ശേഷം QR കോഡ് സ്കാൻ ചെയ്ത് മാത്രമേ വോട്ടെണ്ണൽ കേന്ദ്രത്തിനകത്ത് പ്രവേശിക്കാൻ സാധിക്കൂ. കൊല്ലം ജില്ലയിലെ 11 മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ നഗരത്തിലെ 2 സ്കൂളുകളിൽ സജ്ജമാക്കിയിരിക്കുന്ന കേന്ദ്രങ്ങളിലാണ് നടക്കുക. രണ്ടിടത്തും വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ കളക്ടർ വിലയിരുത്തി. വിശദാംശങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ.
3: കരുനാഗപ്പള്ളി, ചവറ, പത്തനാപുരം, പുനലൂർ, ഇരവിപുരം, ചാത്തന്നൂർ മണ്ഡലങ്ങളിലെ വോട്ട് സെന്റ് ലോഷ്യസ് സ്കൂളിലും കുന്നത്തൂർ, കൊട്ടാരക്കര, ചടയമംഗലം, കുണ്ടറ, കൊല്ലം എന്നീ നിയോജക മണ്ഡലങ്ങളിലെ വോട്ടുകൾ ക്രിസ്തുരാജ് ഹൈസ്കൂളിലുമാണ് എണ്ണുക. വിജയം ആവർത്തിക്കുമെന്നാണ് LDFന്റെ പ്രതീക്ഷ. 5 സീറ്റുകളിൽ വിജയം ഉറപ്പാണെന്നും 2 സീറ്റുകളിൽ കൂടി മികച്ച സാധ്യതയുണ്ടെന്നും UDF ക്യാമ്പുകൾ കണക്കുകൂട്ടുന്നു. എല്ലാ മണ്ഡലങ്ങളിലും വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുമെന്നും NDA അവകാശപ്പെടുന്നുണ്ട്.
1: കോട്ടയം ജില്ലയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ ചേതൻകുമാർ മീണ അറിയിച്ചു. 5 കേന്ദ്രങ്ങളിലായാണ് 9 നിയോജക മണ്ഡലങ്ങളിലെ വോട്ടുകൾ എണ്ണുക. വോട്ടുകൾ എണ്ണുന്നതിന് ആകെ 126 മേശകളാണ് ക്രമീകരിച്ചിട്ടുള്ളത്. വോട്ടെണ്ണലിന് തൃശൂർ ജില്ല പൂർണ്ണ സജ്ജം. ജില്ലയിലെ 13 നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ 3 കേന്ദ്രങ്ങളിലായാണ് നടക്കുന്നത്. ഓരോ മണ്ഡലത്തിലും വോട്ടെണ്ണൽ നിരീക്ഷിക്കാൻ 13 കൌണ്ടിംഗ് നിരീക്ഷകരെ നിയോഗിച്ചിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിലെ 11 നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ 3 കേന്ദ്രങ്ങളിലായി നടക്കും. എല്ലാ ക്രമീകരണങ്ങളും ഇതിനോടകം പൂർത്തിയായി കഴിഞ്ഞു. വിശദാംശങ്ങളുമായി ചാലാ സിന്റെക്കിലെ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ നിന്ന് ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ ചേരുന്നു.
4: പയ്യന്നൂർ, കല്യാശ്ശേരി, തളിപ്പറമ്പ്, ഇരിക്കൂർ എന്നീ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ തളിപ്പറമ്പ് സർ സയ്യദ് ഹയർ സെക്കൻഡറി സ്കൂളിലും, അഴീക്കോട്, കണ്ണൂർ, ധർമ്മടം, മട്ടന്നൂർ, പേരാവൂർ എന്നീ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ ചാല ചിന്തക്കിലും, തലശ്ശേരി കൂത്തുപറമ്പ് മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ തലശ്ശേരി ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജിലും വെച്ചാണ് നടക്കുന്നത്. രാവിലെ 6 മണിയോടെ തന്നെ ഉദ്യോഗസ്ഥരും തുടർന്ന് നിരീക്ഷകരും സ്ഥാനാർത്ഥികളും കൌണ്ടിംഗ് ഏജന്റുമാരും വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ എത്തിക്കഴിഞ്ഞു. തുടർന്നാണ് സ്ട്രോങ് റൂം തുറക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചത്. 8 മണിയോടെ തപാൽ വോട്ടുകൾ എണ്ണിത്തുടങ്ങും. 8:30 ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ വോട്ടുകളും എണ്ണാൻ ആരംഭിക്കും. 9 മണിയോടുകൂടി ആദ്യ ഫലങ്ങൾ അറിയാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.
1: നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ദിനത്തിൽ ആധികാരികവും കൃത്യവുമായ വിവരങ്ങൾ തത്സമയം ശ്രോതാക്കളിൽ എത്തിക്കാൻ ആകാശവാണി തിരുവനന്തപുരം കോഴിക്കോട് നിലയങ്ങൾ വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ഓരോ മണിക്കൂർ ഇടവിട്ട് പ്രത്യേക ബുള്ളറ്റിനുകൾ പ്രക്ഷേപണം ചെയ്യും. തിരുവനന്തപുരം നിലയത്തിൽ നിന്ന് രാവിലെ 9 മണി മുതൽ രാത്രി 8:35 വരെ പതിവ് വാർത്താ പ്രക്ഷേപണത്തിന് പുറമെ ഓരോ മണിക്കൂർ ഇടവിട്ട് പ്രത്യേക തെരഞ്ഞെടുപ്പ് വാർത്താ ബുള്ളറ്റിനുകളും തത്സമയ വിശകലന പരിപാടികളും ആകാശവാണി പ്രക്ഷേപണം ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണി.

0: നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ലോകത്തിലെ ആദ്യത്തെ മൾട്ടി സെൻസർ ഭൌമനിരീക്ഷണ ഉപഗ്രഹമായ മിഷൻ ദൃഷ്ടിയുടെ വിക്ഷേപണം വിജയം. ഒരേ പ്ലാറ്റ്ഫോമിൽ ഒപ്റ്റിക്കൽ റഡാർ സെൻസറുകൾ സംയോജിപ്പിക്കുന്ന ആദ്യ ദൌത്യമാണിത്. ഏത് കഠിനമായ കാലാവസ്ഥയിലും ഭൂമിയുടെ വ്യക്തമായ ചിത്രങ്ങൾ നൽകാൻ ദൃഷ്ടിക്ക് സാധിക്കും. ബംഗളൂരു ആസ്ഥാനമായ ഇന്ത്യൻ ബഹിരാകാശ സ്റ്റാർട്ടപ്പ് ഗാലക്സ് ഐ വികസിപ്പിച്ച ഉപഗ്രഹം കാലിഫോർണിയയിൽ നിന്ന് വിക്ഷേപിച്ചു. ദൃഷ്ടിയുടെ വിജയകരമായ വിക്ഷേപണത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ അഭിനന്ദിച്ചു. IPL ക്രിക്കറ്റിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസിന് 4 വിക്കറ്റ് ജയം. ആദ്യം ബാറ്റ് ചെയ്ത പഞ്ചാബ് ഉയർത്തിയ 164 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഗുജറാത്ത് ഒരു പന്ത് ബാക്കി നിൽക്കെ 6 വിക്കറ്റിന് 167 റൺസ് നേടി. മറ്റൊരു മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 7 വിക്കറ്റിന് പരാജയപ്പെടുത്തിയിരുന്നു. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടും. മുംബൈയിലെ വാങ്കഡെ സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. UAEയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള സാധാരണ വിമാന സർവീസുകൾ പുനരാരംഭിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് താൽക്കാലികമായി നിർത്തിവച്ചിരുന്ന സർവീസുകളാണ് പുനരാരംഭിച്ചത്. ഇന്ത്യൻ UAE വിമാന കമ്പനികൾ പതിവ് വിമാന സർവീസുകൾ പുനഃസ്ഥാപിച്ചതായി വിദേശകാര്യമന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. ആകാശവാണിയുടെ വാട്സ്ആപ്പ് ചാനൽ 1 ലക്ഷം ഫോളോവേഴ്സ് എന്ന നേട്ടം കൈവരിച്ചു. ഏറ്റവും പുതിയ വാർത്തകളും അറിയിപ്പുകളും ഈ ചാനലിലൂടെ ആകാശവാണി ജനങ്ങളിൽ എത്തിക്കുന്നു. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ നാളെ വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി, കോട്ടയം ജില്ലകളിലാണ് മുന്നറിയിപ്പ്. രക്ഷാ ത്രിവേണി സംഗമം സാങ്കേതിക വിദ്യയും വ്യവസായവും സൈനികവൽക്കരണവും സമന്വയിക്കുമ്പോൾ എന്ന വിഷയത്തിൽ നടക്കുന്ന നോർത്ത് ടെക് സിംബോസിയം രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ ഉദ്ഘാടനം ചെയ്യും. മേഖലകളിലെ വെല്ലുവിളികൾ നേരിടാൻ അത്യാധുനിക തദ്ദേശീയ സാങ്കേതിക വിദ്യകൾ സമന്വയിക്കുന്ന പ്രദർശനവേദിയായി സിംബോസിയം മാറുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളം, അസം, തമിഴ്നാട്, പശ്ചിമബംഗാൾ, കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരി എന്നിവിടങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണൽ അല്പസമയത്തിനകം ആരംഭിക്കും. 10 മണിയോടെ ആദ്യ ഫലസൂചനകൾ. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിന് വിപുലമായ ക്രമീകരണങ്ങളുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലെ അനധികൃത പ്രവേശനം തടയാൻ QR കോഡ് സംവിധാനം. കേരളത്തിൽ ഹാട്രിക് വിജയപ്രതീക്ഷയുമായി LDFും, ഭരണം തിരിച്ചുപിടിക്കുമെന്നുറപ്പിച്ച് UDFും, പുതുചരിത്രം കുറിക്കുമെന്ന പ്രതീക്ഷയിൽ NDAയും. ബംഗളൂരുവിലെ ബഹിരാകാശ സ്റ്റാർട്ടപ്പായ ഗാലക്സ് ഐ വികസിപ്പിച്ച ആദ്യ മൾട്ടി സെൻസർ ഭൌമ നിരീക്ഷണ ഉപഗ്രഹം മിഷൻ ദൃഷ്ടി കാലിഫോർണിയയിൽ നിന്ന് വിജയകരമായി വിക്ഷേപിച്ചു. UAEയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള സാധാരണ വിമാന സർവീസുകൾ പുനരാരംഭിച്ചു. IPL ക്രിക്കറ്റിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസിന് 4 വിക്കറ്റ് ജയം. വാർത്തകൾ കഴിഞ്ഞു. പ്രത്യേക തെരഞ്ഞെടുപ്പ് വാർത്തകൾ ഇനി 9 മണിക്ക്.
2: ആകാശവാണി കണ്ണൂർ.
3: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
4: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ
5: 7000 ത്തിലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയം.
4: ട്യൂഷൻ ഇല്ലാതെ കുട്ടികൾക്ക് മികച്ച അധ്യയനം ലഭിക്കുന്നു.
5: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ മുഴുവൻ ക്ലാസുകളും ഡിജിറ്റൈസ് ചെയ്യുന്നു.
4: കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ഡിജിറ്റൽ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിന് എത്രയോ മുമ്പ് തന്നെ കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ഡിജിറ്റൽ ഹൈടെക് വിദ്യാലയമായി മാറി.
5: ഇതാ ഇപ്പോൾ രാജ്യത്തിന് മാതൃകയായി മുഴുവൻ ക്ലാസ് മുറികളും ഡിജിറ്റൽ ഹൈടെക് ആക്കുന്നു.
4: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
5: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 1 മുതൽ 9 വരെ ക്ലാസുകളിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
6: പാട്ടിൽ ഈ പാട്ടിൽ

ആകാശവാണി നിലയത്തിൽ ജോലി ചെയ്യുന്ന ഒരു പ്രോഗ്രാം എക്സിക്യൂട്ടീവിന്റെ പ്രണയകഥ പറയുന്ന ദിൽസേ എന്ന മണിരത്നം ചിത്രത്തിൽ നിന്ന് ഒരു ഗാനം.

റേഡിയോ സ്റ്റേഷൻ സ്റ്റുഡിയോയിലിരുന്ന് കഥാനായകനായ ഷാരൂഖ് ഖാൻ പ്രക്ഷേപണം ചെയ്യുന്ന ഈ ഗാനം റേഡിയോ സെറ്റിലൂടെ കേൾക്കുന്ന മനീഷ കൊയ്രാളയുടെ ഭാവപകർച്ചകളാണ് ഈ ഗാനരംഗം ആവിഷ്കരിച്ചിരിക്കുന്നത്. ഗാനരചന ഗുൽസാർ, സംഗീത

നിങ്ങൾക്കറിയാമോ, കർണാടക സംഗീതത്തിലെ ത്രിമൂർത്തികളിൽ ഒരാളായ ത്യാഗരാജസ്വാമികൾ രചിച്ച രണ്ട് സംഗീത നാടകങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ? എണ്ണമറ്റ സംഗീത കൃതികൾക്ക് പുറമെ ത്യാഗരാജസ്വാമികൾ തെലുങ്കിൽ രണ്ട് സംഗീത നാടകങ്ങളും രചിച്ചിട്ടുണ്ട്. പ്രഹ്ലാദ ഭക്തി വിജയ എന്ന നാടകത്തിൽ 5 രംഗങ്ങളും 45 കൃതികളുമാണുള്ളത്. നൗകാചരിതം എന്ന രണ്ടാമത്തെ നാടകത്തിൽ 1 രംഗം മാത്രമേയുള്ളൂ. ഇതിൽ 13 രാഗങ്ങളിൽ ചിട്ടപ്പെടുത്തിയ 21 കൃതികളും 43 ഗീതങ്ങളുമാണുള്ളത്.

0: ഇന്ന് സ്വന്തം വായനയുടെ ലോകത്തെ ഓർത്തെടുത്ത് സംസാരിക്കുന്നു നോവലിസ്റ്റ് ഷംസുദ്ദീൻ കുട്ടോത്ത്, കവയിത്രി ലോപാമുദ്ര എന്നിവർ.
1: വായന തുടങ്ങുന്നതിന് ആകാശവാണി വലിയൊരു കാരണമാണ്.
0: ആദ്യം ഷംസുദ്ദീൻ കുട്ടോത്ത്.
1: പ്രത്യേകിച്ച് ആകാശവാണിയിലൂടെ ഈ നാടകങ്ങളും ചെറുകഥകളൊക്കെ, ഷിഹാബുദ്ദീൻ ബൊയ്ത്തുംകടവിനെ പോലുള്ള ആൾക്കാരുടെ ഒക്കെ കഥകള്, അക്ബർ കക്കട്ടിനെ പോലുള്ളവരുടെയൊക്കെ കഥകള് ആകാശവാണിയിലൂടെ ഒരുപാട് കേട്ട് നമുക്ക് കഥകളോടൊക്കെ ഒരു ഇഷ്ടം തോന്നുന്നത് കുട്ടിക്കാലത്താണ്. എൻ്റെ വീട് നാട്ടുംപുറത്താണ്, കോഴിക്കോട് പേരാമ്പ്രക്കടുത്തുള്ള കുട്ടോത്ത് എന്ന് പറയുന്ന ഒരു ഗ്രാമമാണ്. അവിടെ നമുക്ക് ലൈബ്രറി ഉണ്ട്, നാലോ അഞ്ചോ ലൈബ്രറി തൊട്ട് പ്രദേശങ്ങളിലും ചുറ്റു ഗ്രാമങ്ങളിലൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ അവിടെയൊക്കെ പോയി ലൈബ്രറി മെമ്പർഷിപ്പ് എടുക്കും, പുസ്തകങ്ങൾ വാങ്ങിക്കൊണ്ടുവരും. ഈ പുസ്തകങ്ങൾ രണ്ടാഴ്ചക്കുള്ളിൽ തിരിച്ചു കൊടുക്കണം എന്നുള്ള, അല്ലെങ്കിൽ നമുക്ക് പിഴയുണ്ടാവും. അപ്പൊ അതിനു മുമ്പ് വായിച്ചു തീർക്കുക എന്നുള്ളൊരു ആവേശം. എന്നാൽ ഈ വായന എന്ന് പറയുന്നത് വായിച്ചു തീർക്കുക എന്നുള്ളതാണ്, അല്ലാണ്ട് അത് ഉൾക്കൊള്ളുക എന്നോ അങ്ങനത്തെ ഉദ്ദേശങ്ങളൊന്നുമില്ല. അതുകൊണ്ടുണ്ടായ ഒരു ഗുണവും ദോഷവും ഉണ്ട്. കാരണം ചെറിയ പ്രായത്തിൽ കുറെ പുസ്തകം വായിക്കാൻ പറ്റിയിട്ടുണ്ട്, പിന്നെ പലതും രണ്ടാമത് വായിക്കേണ്ടി വന്നു. ഇപ്പം ബഷീർ, എം ടി, പുനത്തിൽ, സെയ്തു, സക്രി എങ്ങനെ ആൾക്കാരുടെയൊക്കെ പുസ്തകങ്ങൾ ഏകദേശം ഒരു ഡിഗ്രിക്ക് മുമ്പേ തന്നെ മലയാളത്തിലെ പ്രമുഖരുടെ പുസ്തകങ്ങളൊക്കെ വായിക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നീടുള്ള മുഴുവൻ വായനയും കുറച്ച് ഗൗരവത്തിലുള്ളൊരു വായന ഡിഗ്രി കാലത്ത് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് ഒ വി വിജയൻ അതുപോലുള്ള സക്രിയിലേക്കൊക്കെ കുറച്ചും കൂടെ ശക്തമായി വായന വരുന്നത് ആ കാലഘട്ടത്തിലാണ്. പിന്നെ ട്രാൻസ്ലേഷനൊക്കെ വായിക്കാൻ തുടങ്ങുന്നു. പിന്നെ നമ്മളെ പഠിപ്പിച്ച അധ്യാപകർ, എന്നെ കെ എൻ ഒക്കെ ആയിരുന്നു എന്നെ പഠിപ്പിച്ചിരുന്നത്. അപ്പോൾ അവരൊക്കെ പറയുന്ന പുസ്തകങ്ങൾ, ഗൗരവമുള്ള പുസ്തകങ്ങൾ നമ്മൾ നോട്ട് ചെയ്യും. അങ്ങനെയുള്ളൊരു ഒരു വായനാ ശീലം പിന്നെ നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. ഒരു ജേർണലിസ്റ്റ് ആവാനുള്ള ആഗ്രഹമൊക്കെ വരുന്നത് അക്കാലത്താണ്. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഈ എഴുത്തുകാർക്കൊക്കെ കത്തെഴുതുന്നൊരു ശീലം ഉണ്ടായിരുന്നു. ചുള്ളിക്കാട്, ഒ എൻ ബി കുറുപ്പ്, മധുസൂദൻ നായർ, ഇതുപോലുള്ള ഒരുപാട് ആൾക്കാർക്ക്, പാട്ടെഴുത്തുകാർ, പാട്ടെഴുത്തുകാരോട് ഭയങ്കര ആരാധനയായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, ബിച്ചു തിരുമല, യൂസഫ് അലി കേച്ചേരി, ഇതുപോലുള്ള ഒരുപാട് ആൾക്കാർക്ക്, അഷിത, ഗ്രേസി, ഇവർക്കൊക്കെ കത്തെഴുതും. അതുപോലെ തന്നെ ഒരുപാട് എഴുത്തുകാരുടെ വീടുകളിൽ പോയി ഒരു പ്രീ ഡിഗ്രി ഡിഗ്രി കാലത്ത് ഞാൻ ഒരുപാട് ആൾക്കാരെ പോയി കാണാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. ചുള്ളിക്കാടിനൊക്കെ കാണാൻ പോയത് ഭയങ്കര രസമുള്ള ഓർമ്മയാണ്. അതുപോലെ ഭരത് മുരളി, അദ്ദേഹത്തിനെ കാണാൻ പോയി. അത് എഴുത്തുകാർ മാത്രമല്ല കലാകാരന്മാരൊക്കെ കാണാൻ പോകുന്നൊരു ഒരു ശീലം ഉണ്ടായിരുന്നു. ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ ഒരു എഴുത്തിനുള്ള ഒരു വിത്ത് പാകിയിട്ടുണ്ടോ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാനൊരു ആറാം ക്ലാസ്സിൽ നിന്ന് ചെറിയ കവിതയൊക്കെ, വലിയ അർത്ഥമൊന്നും ഇല്ലാത്ത എങ്കിലും കവിത രൂപത്തിൽ പലതൊക്കെ എഴുതി തുടങ്ങി. എന്നെ പഠിപ്പിച്ചൊരു ഗീത ടീച്ചറുണ്ട്, പി എം ഗീത ടീച്ചർ, എനിക്ക് ആദ്യമായിട്ടൊക്കെ പുസ്തകം, വലിയ പുസ്തകമൊക്കെ എടുത്തു തരുമൊക്കെ ചെയ്ത് ലൈബ്രറിയിൽ നിന്ന്, സ്കൂൾ ലൈബ്രറിയിൽ നിന്ന്. പിന്നെ ആ വായന ശക്തമായിട്ട് ഇങ്ങനെ നല്ല രീതി, പിന്നെ മുഴുവൻ ജീവിതത്തിലും മുഴുവൻ സമയവും വായന കൂടെ കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ട്. വല്ലപ്പോഴാണ് വായന നിന്നുപോയിട്ടുള്ളൂ, അല്ലാത്ത ഘട്ടങ്ങളൊക്കെ വായന നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ട്. അതാണ് എൻ്റെ ഒരു എഴുത്തിനും എൻ്റെ നോവൽ, ഞാനൊരു നോവൽ എഴുതിയിട്ടുണ്ട്, ഇരീച്ചാൽ കാപ്പ്, എൻ്റെ നാട്ടിലെ കഥകളാണ്. നാടുമായി ബന്ധപ്പെട്ടുള്ള കുറെ മനുഷ്യന്മാർ അവതരിപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. ആ നോവലിലേക്കൊക്കെ വരാൻ കാരണം എൻ്റെ ഒരു വായന, എൻ്റെ ഒരു പഴയ വായനശാല ഓർമ്മ, ഞാൻ നടന്ന വഴികൾ, ആ രീതിയിലുള്ള ഒരു ചിന്തയൊക്കെയാണ് എന്നെ ആ നോവലിലേക്ക് കൊണ്ടുപോയത്. അടുത്ത കാലത്ത് വായിച്ച എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു പുസ്തകം, ഒരു തുർക്കി എഴുത്തുകാരി എലിഫ് ഷഫാക്ക് എന്ന് പറയുന്ന എഴുത്തുകാരിയുടെ 40 Rules of Love എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. അത് ഇന്നത്തെ കാലവും അതുപോലെ തന്നെ ജലാലുദ്ദീൻ റൂമിയുടെ കാലവും, രണ്ട് കാലത്തിനെയും ചേർത്തുകൊണ്ടുള്ള ഒരു അസാധ്യ നോവലാണ്. അത് ആ നോവൽ വായിച്ചിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ 2-3 മാസം പിന്നെ ഒന്നും വായിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതായത് അത്രയും കാലം നമ്മുടെ മനസ്സിൽ ആ നോവൽ ഉണ്ടാക്കിയ ഒരു ഒരു അവസ്ഥയുണ്ട്, വല്ലാത്തൊരു ചിന്ത. അതിനു മുമ്പ് എനിക്ക് അങ്ങനെ തോന്നിയത് കസാന സാക്സിന്റെ സോർബെ എന്ന് പറയുന്ന, സോർബെ ദ ക്രീറ്റ് എന്ന് പറയുന്ന നോവൽ വായിച്ചപ്പോഴാണ്. സോർബെ എന്ന മനുഷ്യന്റെ ശബ്ദം, ബഹളം, അദ്ദേഹം ആ നോവല് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് സോർബെയുടെ ശബ്ദം നമ്മുടെ ചെവിയിൽ എപ്പോഴും ഉണ്ടാവുന്ന തരത്തിലേക്ക് അങ്ങനെ അവശേഷിക്കുന്ന ഒരു ആസ്വാദ്യതയായിരുന്നു ആ നോവല് തന്നത്. അതുപോലെ പുതിയ എഴുത്തുകാർ, ഇ സന്തോഷ് കുമാർ, പി വി ഷാജികുമാർ, ഇതുപോലുള്ള എഴുത്തുകാരൊക്കെ വലിയ ഇഷ്ടമാണ്. പ്രശാന്ത്, ഇവരുടെയൊക്കെ പുതിയ പുസ്തകങ്ങൾ, പുതിയ നോവലുകളൊക്കെ വലിയ ഇഷ്ടത്തോടുകൂടി വായിച്ച നോവലുകളാണ്.
0: സ്വന്തം വായനയുടെ ലോകത്തെ ഓർത്തെടുത്ത് ഇതുവരെ സംസാരിച്ചത് നോവലിസ്റ്റ് ഷംസുദ്ദീൻ കുട്ടോത്ത്.
2: കണ്ണുകൊണ്ട് വായിക്കുന്നത് പോലെ തന്നെ നമ്മൾ കാതുകൊണ്ടും വായിക്കാറുണ്ടെന്ന് എനിക്ക് തോന്നുന്നു.
0: ഇനി വായനയെ കുറിച്ചുള്ള ഓർമ്മകളും നിരീക്ഷണങ്ങളും പങ്കുവയ്ക്കുന്നു കവയിത്രി ലോപാമുദ്ര.
2: ധാരാളം കഥകൾ കേട്ട് വളരാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് ഞാൻ എന്റെ മുത്തശ്ശൻ ആർ കെ കൊട്ടാരത്തിൽ, അദ്ദേഹത്തിന്റെ ഒപ്പമായിരുന്നു വളർന്നത്. അപ്പൊ ആ സമയത്ത് മുത്തശ്ശന് സ്കൂളിലെ റിട്ടയർഡ് അധ്യാപകനായിരുന്നു. ധാരാളം കഥകള്, പുരാണ കഥകൾ, അങ്ങനെ വായനയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ, പത്രം തന്നെ നിർബന്ധമായിട്ടും വായിപ്പിക്കുമായിരുന്നു. അന്ന് എൻ വി കൃഷ്ണവാര്യരുടെ ഒരു പ്രതി

0: വികാര ചിന്തകൾ എന്ന് പറഞ്ഞ മാതൃഭൂമി പത്രത്തിൽ ആഴ്ചയിൽ ഒരു ദിവസം എഡിറ്റോറിയൽ പേജിൽ ഒരു ലേഖന പരമ്പര ഉണ്ടായിരുന്നു. അത് സ്കൂളിലൊരു ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് പിറ്റേ ആഴ്ചത്തേക്ക് അത് ഒരു ഡയറിയിൽ പകർത്തി എഴുതണം. പിന്നെ ഹരിനാമകീർത്തനം, രാമായണമാണെങ്കിലും അതൊരു സാഹിത്യകൃതിയായിട്ട് വായിക്കണം, മതഗ്രന്ഥമായിട്ടല്ല. ഭാഷ ഉറയ്ക്കാൻ എഴുത്തച്ഛന്റെ കൃതികൾ പഠിക്കണം. സാഹിത്യകൃതികളായിട്ട് മാത്രം എഴുത്തച്ഛന്റെ കൃതികളെ വായിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് രാമായണമൊക്കെ കർക്കിടക മാസത്തിൽ മാത്രം വായിക്കുന്ന ഒരു രീതിയല്ലായിരുന്നു വീട്ടില്. എല്ലാ ദിവസവും വായിക്കണം, ഭാഷ ഉറയ്ക്കാൻ. വാക്കുകളെ കുറിച്ച് ഒരു കിഷ്കിന്ധകാണ്ഡത്തിലാണെന്ന് തോന്നുന്നു, എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. ഹനുമാൻ ഒരു വടുവിന്റെ വേഷം കെട്ടി പോകുന്ന ഒരു സന്ദർഭമുണ്ട്. ആ സമയത്ത് ആരാണ് ഇദ്ദേഹം എന്നിങ്ങനെ ചോദിക്കുമ്പോൾ, ഈ ശ്രീരാമനെ കുറിച്ചും ലക്ഷ്മണനെ കുറിച്ചും അറിയാൻ വേണ്ടി ഹനുമാൻ അവരെ സമീപിക്കുന്ന ഒരു സമയം. അപ്പോ വാക്കുകളെ പറ്റി പറയുന്ന ഒരു ഭാഗം അതിനകത്ത് ഉണ്ട്. ഋതം ഋജു ഋതുസ്ഫുട വർണ്ണവാക്യം കനിഞ്ഞിങ്ങനെ ചൊല്ലുന്നവർ കുറയും തുലോ എന്ന്. അപ്പൊ അത് വാക്കുകളെ കുറിച്ചുള്ള ഒരു പദങ്ങളെ കുറിച്ചുള്ള എഴുത്തച്ഛന്റെ ഒരു സങ്കല്പമാണെന്ന് തോന്നിയിട്ടുണ്ട്. വാക്കുകൾ ഋതം ഋജു മൃദു സ്ഫുടം അങ്ങനെ ആയിരിക്കണമെന്ന്. അത് ഋതമായ സത്യമായ വാക്ക്, ഋജുവായ നേരെയുള്ള വാക്ക്, മൃദുവായ വാക്ക് സോഫ്റ്റ് ആയിട്ടുള്ള വാക്കുകൾ, പിന്നെ സ്ഫുടമായിട്ട്. അപ്പൊ അങ്ങനെ ആ തരത്തിൽ രാമായണത്തെയൊക്കെ വായിക്കാൻ പറ്റിയതുകൊണ്ട് ഭാഷയെക്കുറിച്ചൊരു കൺഫ്യൂഷൻ ഇല്ലാത്ത ഒരു കുട്ടിയായിട്ട് വളരാൻ സാധിച്ചു. അതൊരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ വിചാരിക്കുന്നുണ്ട്. പിന്നെ ഈ കഥകളി എന്നുള്ള വായന കൊണ്ട് ചെറുപ്പകാലത്ത് ധാരാളം പൈങ്കിളി തന്നെ ഒരുപാട് വായിച്ചിട്ടുണ്ട്. സ്കൂളിൽ അങ്ങനെ ലൈബ്രറി ഒന്നും ഉണ്ടായിരുന്നതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. ഒരു സാധാരണ ഗവൺമെന്റ് സ്കൂളിലാണ് പഠിച്ചത്. എന്റെ അമ്മയുടെ ഓഫീസിനടുത്തൊരു, അമ്മ ട്രഷറിയിലാണ് വർക്ക് ചെയ്തത്. അപ്പോ ട്രഷറിയില് എന്റെ അടുത്തൊരു പോസ്റ്റൽ റിക്രിയേഷൻ ക്ലബ് ഉണ്ടായിരുന്നു. അന്ന് അവിടെ ഒരു വായനശാലയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ പോയിട്ട് ഞാനും എൻ്റെ ഒരു കൂട്ടുകാരിയും കൂടി, കൂട്ടുകാരിയുടെ അമ്മ പോസ്റ്റ് ഓഫീസിലായിരുന്നു. അപ്പൊ ഞങ്ങൾ അവിടെ പോയി ലൈബ്രറിയിൽ നിന്ന് എടുത്ത ആശാപൂർണ ദേവി, യയാ, ദിവി എസ് ഖണ്ഡേക്കർ, ഇതൊക്കെ സ്കൂൾ കാലത്ത് തന്നെ വായിച്ചിട്ടുണ്ട്. വിലാസിനിയുടെ അവകാശികൾ ഉൾപ്പെടെ ഒരു പത്താം ക്ലാസ്സിലെ വെക്കേഷന്, മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ അവകാശികൾ വരെ. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു ഡിഗ്രി കഴിഞ്ഞ് ഞാൻ അങ്ങനെ അധികം വായിച്ചിട്ടില്ല. സത്യം പറഞ്ഞ കവിത മാത്രമേ വായിക്കാറുള്ളൂ. പിന്നെ ഏറ്റവും സെലിബ്രേറ്റഡ് ആയിട്ടുള്ള, അല്ലെ, അങ്ങനെ പറയുന്ന പുസ്തകങ്ങളാണ് പിന്നീട് വായിച്ചു വരുന്നത്. പക്ഷെ അന്ന് അങ്ങനെ ഒരു പത്താം ക്ലാസ് വരെ, ഡിഗ്രി വരെയും നന്നായിട്ട് വായിക്കുമായിരുന്നു. എല്ലാ നോവലുകളും, ഒന്നും തരംതിരിക്കാതെ നോവലും കഥയും നിരൂപണം ഒക്കെ വായിക്കുമായിരുന്നു. എം ബി പോളും സി ജെ തോമസും എല്ലാം വായിക്കുമായിരുന്നു. ഞാൻ ഇംഗ്ലീഷാണ് മെയിൻ എങ്കിൽ പോലും മലയാള സാഹിത്യം അതേപോലെ തന്നെ ഒപ്പം അങ്ങനെ ഫോളോ ചെയ്ത് വായിക്കുന്ന ഒരാളായിരുന്നു. പിറന്നാളിന് പുസ്തകങ്ങൾ വാങ്ങി സമ്മാനമായിട്ട് തരാറുണ്ടായിരുന്നു. അമ്മ അതേ സമ്മാനം തരാറുള്ളൂ. ഉടുപ്പുകളോ അങ്ങനൊന്നും, ഒരു 12 വയസ്സൊക്കെ ഉള്ളപ്പോഴാണ് ചങ്ങമ്പുഴയുടെ മുഴുവൻ കൃതികളും വാങ്ങിത്തന്നത്, സമ്പൂർണ്ണ കൃതികൾ. അപ്പൊ 12 വയസ്സ് 13 ടീനേജ് ആരംഭിക്കുന്ന ഒരു കുട്ടിക്കൊക്കെ ചങ്ങമ്പുഴയുടെ കവിതകൾ വാങ്ങിച്ചു കൊടുത്താലുള്ള അപകടം, ഒരു തരത്തിൽ പറഞ്ഞാൽ അപകടം എന്ന് പറഞ്ഞാൽ അത് ഏതൊക്കെ തരത്തിൽ നമ്മുടെ ഭാവനയെ ഇങ്ങനെ ചിറക് വിരിച്ച് മാക്സിമം അങ്ങനെ പോകുന്ന ഒരു തരത്തിലുള്ള സന്തോഷം നിറഞ്ഞ, തീർച്ചയായിട്ടും അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ കുഞ്ചൻ നമ്പ്യാരെ വായിക്കണമെന്ന് പറയുമായിരുന്നു. ഇതേപോലെ പദങ്ങളോടുള്ള ഒരു ഇഷ്ടം, വാക്കുകൾ. മുത്തച്ഛൻ എപ്പോഴും പറയുമായിരുന്നു 51 അക്ഷരങ്ങൾ നന്നായിട്ട് അറിയുന്ന ആൾക്കാർക്ക് വരാൻ മറ്റൊരാഭരണങ്ങളുടെ ആവശ്യമില്ല. അപ്പൊ അങ്ങനെയുള്ള തരത്തിൽ വായിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നീട് വായന ചുരുങ്ങി എന്ന് പറയാം. ജീവിതം, ജോലി, പല തിരക്കുകൾ, തീർച്ചയായിട്ടും വായന ചുരുങ്ങി. പക്ഷെ എന്നാലും കവിത വായിക്കുന്നത് ഒരിക്കലും നിർത്തിയിട്ടില്ല. അത് എല്ലാ ഭാഷയിലുമുള്ള കവിതകൾ, ഇംഗ്ലീഷിൽ വരുന്ന വിവർത്തനങ്ങളൊക്കെ വായിക്കാനും അപ്ഡേറ്റ് ചെയ്യാനും മാക്സിമം ഇപ്പോഴും ശ്രമിക്കാറുണ്ട്. പുതിയ എഴുത്തുകാരിൽ ഒരുപാട് പറയാൻ കുറെ പേരുണ്ട്. രവി മഹാലാഘവം, അത് ആനുകാലികമായിട്ട് ഉള്ള ഏറ്റവും ചിന്തോദീപകമായിട്ടുള്ള, എന്നാൽ നമ്മുടെ ഇങ്ങനെ തലയ്ക്ക് അടിക്കുന്ന പോലെയുള്ള ഹാസ്യവും അങ്ങനെയുള്ള കൃതികള്. പിന്നെ ഈ സന്തോഷ് കുമാറിന്റെ പുസ്തകങ്ങൾ, ജ്ഞാനഭാരമാണെങ്കിലും തപോമയ്യയുടെ അച്ഛൻ, ഇതൊക്കെ വളരെ വളരെ മനോഹരമായ പുസ്തകങ്ങളാണ്. അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നതും ചെയ്യപ്പെടാത്തതുമായിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള പുസ്തകങ്ങൾ വായിക്കാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട്.
1: വായനയെ കുറിച്ചുള്ള ഓർമ്മകളും നിരീക്ഷണങ്ങളും പങ്കുവച്ച് ഇതുവരെ സംസാരിച്ചത് കവയിത്രി ലോപമുദ്ര. വായനയുടെ വാതായനങ്ങൾ.

0: ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഗുഡ് ഇംഗ്ലീഷ്. ആർട്ടിക്കിൾസ് ആർ ഫംഗ്ഷൻ വേർഡ്സ് ദറ്റ് പ്രിസീഡ് നൗൺസ് ടു ഡിഫൈൻ വെദർ ദ നൗൺ ഇസ് ജനറൽ ഓർ യുണീക്ക്. എ ഓർ ആൻ ഇസ് ദി ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ, ദ ഇസ് ദ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ. സാധാരണയായി ഒരു പർട്ടിക്കുലർ പേഴ്സൺ ഓർ തിങ്, അതായത് ഒരു നിശ്ചിത വ്യക്തിയെയോ വസ്തുവിനെയോ ചൂണ്ടിക്കാണിക്കാൻ ദ എന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിൾ സഹായിക്കുന്നു. ദ എന്ന വാക്ക് എവിടെയൊക്കെ എങ്ങനെയൊക്കെ ചേർക്കാം എന്ന് വിശദമായി മനസ്സിലാക്കാം. നിശ്ചിത വ്യക്തി, വസ്തു, അല്ലെങ്കിൽ നേരത്തെ പരാമർശിച്ചു കഴിഞ്ഞ വ്യക്തി, വസ്തു, അതായത് സന്ദർഭത്തോടനുബന്ധിച്ച് ആരെയാണ്, എന്തിനെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമാകുന്നുവെങ്കിൽ അവിടെ ദ ഉപയോഗിക്കാം. ദ ക്യാൻ ബി യൂസ്ഡ് വെൻ വി ടോക്ക് അബൌട്ട് എ പർട്ടിക്കുലർ പേഴ്സൺ ഓർ തിങ് ഓർ വൺ ഓൾറെഡി റെഫേർഡ് ടു. ഫ്രം ദ കോണ്ടെക്സ്റ്റ് ഇഫ് ഇറ്റ് ഇസ് ക്ലിയർ വിച്ച് വൺ വി മീൻ. എക്സാമ്പിൾ സെന്റൻസസ്: ദ ഡ്രസ് മെറ്റീരിയൽ യു ആസ്ക്ഡ് ഫോർ ഇസ് ഔട്ട് ഓഫ് സ്റ്റോക്ക്. താങ്കൾ ആവശ്യപ്പെട്ട തുണിത്തരം ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. ഏത് തുണിത്തരമാണ് ലഭ്യമല്ലാത്തത്? താങ്കൾ ആവശ്യപ്പെട്ട തുണിത്തരം. വിച്ച് ഡ്രസ് മെറ്റീരിയൽ? ദ ഡ്രസ് മെറ്റീരിയൽ യു ആസ്ക്ഡ് ഫോർ. We'll meet at the cafe tomorrow evening. നാളെ വൈകുന്നേരം നമുക്ക് കഫേയിൽ വെച്ച് കണ്ടുമുട്ടാം. We'll meet at the cafe tomorrow evening. കഫെ ഏതാണ് എന്ന് നേരത്തെ പറഞ്ഞുറപ്പിച്ചിട്ടുണ്ട്. അത് സെന്റൻസിൽ നിന്ന് വ്യക്തവുമാണ്. The girl smiled at him. പെൺകുട്ടി അവനോട് ചിരിച്ചു. ഏതോ പെൺകുട്ടിയല്ല, നേരത്തെ കണ്ടതോ പരാമർശിക്കപ്പെട്ടതോ ആയ പെൺകുട്ടി. ഒന്നുകൂടി വ്യക്തമാക്കാം. He saw a girl at the bus stop. The girl smiled at him. അയാൾ ബസ് സ്റ്റോപ്പിൽ വെച്ച് ഒരു പെൺകുട്ടിയെ കണ്ടുമുട്ടി. പ്രസ്തുത പെൺകുട്ടി അയാളോട് ചിരിച്ചു. ഒരു വിഭാഗത്തെ, വർഗത്തെ മുഴുവനും പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ഏകവചനത്തിലുള്ള നാമപദം ഉപയോഗിക്കുന്നതെങ്കിൽ അതിനു മുൻപ് ദ ചേർക്കാം. ദ ഡോഗ് ഇസ് മാൻസ് ബെസ്റ്റ് ഫ്രണ്ട്. നായ മനുഷ്യന്റെ ഉറ്റ ചങ്ങാതിയാണ്. ഒരു മനുഷ്യന്റെ ചങ്ങാതിയായ ഒരു നായയെയല്ല ഉദ്ദേശിക്കുന്നത്, നായ എന്ന മൃഗവിഭാഗത്തെ മുഴുവനുമാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ മനുഷ്യരെ മുഴുവനുമാണ്, ഒരൊറ്റ മനുഷ്യനെ അല്ല. ദ ഡോഗ് ഇസ് മാൻസ് ബെസ്റ്റ് ഫ്രണ്ട്. ദ റോസ് ഇസ് ദ ക്വീൻ ഓഫ് ഫ്ലവേഴ്സ്. പൂക്കളുടെ റാണിയാണ് റോസ്. ദ റോസ് ഇസ് ദ ക്വീൻ ഓഫ് ഫ്ലവേഴ്സ്. റോസാ പുഷ്പങ്ങളെ മുഴുവനുമാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത്. ഇതേപോലെ ദ ക്രോ ഇസ് ആൻ ഇന്റലിജന്റ് ബേർഡ്. കാക്ക ഒരു ബുദ്ധിയുള്ള പക്ഷിയാണ്. എന്റെ വീട്ടിൽ സ്ഥിരം വരുന്ന കാക്ക മാത്രമല്ല, കാക്കകൾ പൊതുവെ ബുദ്ധിയുള്ള പക്ഷികളാണ്. ദ ക്രോ ഇസ് ആൻ ഇന്റലിജന്റ് ബേർഡ്. മാൻ, വുമൺ, ഈ നാമങ്ങൾ അവരുടെ വിഭാഗങ്ങളെ പ്രതിനിധീകരിച്ച് പറയുമ്പോൾ ദ ചേർക്കാറില്ല. ആർട്ടിക്കിൾ ഇല്ലാതെ പറയാം, അല്ലെങ്കിൽ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എ ചേർക്കാം, അതുമല്ലെങ്കിൽ പ്ലൂറൽ ഫോം ബഹുവചന രൂപത്തിൽ പറയാം. മാൻ ആൻഡ് വുമൺ കോംപ്ലിമെന്റ് ഈച്ച് അദർ. പുരുഷനും സ്ത്രീയും പരസ്പര പൂരകങ്ങളാണ്. വിഭാഗത്തെ മുഴുവനായി പറയുമ്പോൾ ദ മാൻ, ദ വുമൺ എന്ന് പറയേണ്ടതില്ല. മാൻ ആൻഡ് വുമൺ കോംപ്ലിമെന്റ് ഈച്ച് അദർ. എ മാൻ ആൻഡ് എ വുമൺ കോംപ്ലിമെന്റ് ഈച്ച് അദർ. ഒരു പുരുഷനും ഒരു സ്ത്രീയും പരസ്പര പൂരകങ്ങളാണ്. ഇതും പൊതുവായിട്ട് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അടുത്തത് മെൻ ആൻഡ് വിമൻ കോംപ്ലിമെന്റ് ഈച്ച് അദർ. പുരുഷന്മാരും സ്ത്രീകളും പരസ്പര പൂരകങ്ങളാണ്. മൂന്ന് സെന്റൻസും ഒരേ കാര്യമാണ് പറയുന്നതെങ്കിലും ആശയം ഏറ്റവും ഭംഗിയായി അവതരിപ്പിക്കുന്നത് മെൻ ആൻഡ് വിമൻ കോംപ്ലിമെന്റ് ഈച്ച് അദർ എന്ന സെന്റൻസ് ആണ്. I'll be back with more. Take care. This is Smita Manikur.
1: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിച്ചത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
2: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ
3: 7000 വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയം.
2: കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ഡിജിറ്റൽ വിദ്യാഭ്യാസത്തെ കുറിച്ച് ചിന്തിക്കുന്നതിന് എത്രയോ മുമ്പ് തന്നെ കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ഡിജിറ്റൽ ഹൈടെക് വിദ്യാലയമായി മാറി.
3: ഇതാ ഇപ്പോൾ രാജ്യത്തിന് മാതൃകയായി മുഴുവൻ ക്ലാസ് മുറികളും ഡിജിറ്റൽ ഹൈടെക് ആക്കുന്നു.
2: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
4: ആകാശവാണി കണ്ണൂർ.
5: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ: പ്രായോജകർ
6: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
7: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട്

0: What latest update you have for our listeners on counting in Assam?
1: Yes, in Assam, counting of votes for the general elections to the Legislative Assembly got underway a short while ago under tight multi-layer security arrangements. The state has recorded a high voter turnout of 85.96%, the highest in the last five assembly elections. Counting is being conducted at 40 centres across the state. While most districts have one counting centres each at their headquarters, Kokrajhar, Tinsukia, Jorhat have two centres each and Nogaon has three. The entire process is being monitored by 126 counting observers with support from nearly 6,000 counting personnel and over 2,300 micro-observers. A total of 722 candidates are in fray for the 126-member assembly. The majority mark to form the government stands at 64. Back to you.
0: Thank you, Rakesh. Moving on to Keralam, where we have our correspondent Smithy Paluruthi. Smithy, how is the counting going on for the Keralam Assembly elections?
2: Anuja, counting of postal vote began at 8 a.m. in 140 constituencies across 43 locations in Keralam. EMVs will be brought in for counting within the next few minutes. Initial trends are expected by 9:30 a.m., Anuja. At the same time, all three political fronts are expressing strong confidence about the results. The LDF is anticipating a continuation power, while the UDF is expecting strong comeback. The NDA is hopeful of emerging as a decisive force in the Kerala Assembly. Anyhow, we will have to wait for just 2-3 hours to get a clear picture of the outcome. So let's wait for that, Anuja. That's all, Anuja.
0: Thank you, Smithy, for that update. And now we go over live to Puducherry, where we have our correspondent Bibin S. Nath. Bibin, tell us, how is the counting progressing in Puducherry?
3: Anuja, in the first round, votes from 17 assembly constituencies will be taken up across all six counting centres. It includes 12 constituencies in the Puducherry region, 3 in Karaikal and 1 each in Mahi and Yanam. The remaining 13 constituencies will be taken up in the second round. A total of 859 officials, including counting supervisors, assistants and micro observers, have been deployed for counting duties. Altogether, 166 tables have been set up for the EVM and VVPAT counting, along with the 35 tables for postal ballots. Anuja.
0: Thank you, Bipin, for that update. And we also have with us our Chennai correspondent, Joy, with latest update on counting in Tamil Nadu. Joy, please give us the latest update on the counting in Tamil Nadu.
4: Good morning, Anuja. The counting has begun in all the polling stations with high security. Counting is taking place in 62 centres. Over 4 crore 58 lakh voters have exercised their franchise this time. The state has 188 general constituencies, 44 SC and 2 SC constituencies. This is the first election after the special intensive roll, Anuja. And 1 lakh police personnel have been involved in protecting the counting centres. Party workers have gathered outside the counting centres eagerly waiting for the results. The key contestants are Union Minister Yal Murugan, and there are three chief ministers in this election. One is the present Chief Minister M.K. Stalin and two former chief ministers, Edappadi Palaniswami and Mr. O. Paneerselvam. Paneerselvam is contesting as a DMK candidate for the first time from Bodi Nayakanur. Actor Vijay is contesting in two constituencies, one in Perambur in Chennai and another one Tiruchi East in Tiruchirappalli. Former Governor of Telangana and Puducherry Dr. Tamilsai Soundarajan is contesting from Mylapore. BJP State President Tainar Nagendran and former AIADMK strongman K. Sengotain is contesting from TVK, the new party, which is expected to give a strong presence in this election. This is the first part. This is their first election. Just 2 years after the fan club of actor Vijay has become the party. Anuja.
0: Thank you, Joy, for that update.
5: Janadesh 2026.
6: Special program on results of assembly elections in Assam, Keralam, Tamil Nadu, West Bengal and Puducherry.
5: Today, the 4th of May 2026.
6: Our correspondents on the ground will bring the latest developments for you.
5: For in-depth analysis by the experts and latest update of vote counting.
6: Tune into Akashvani Gold along with additional frequencies.
5: From 8:30 a.m. onwards today.
6: Janadesh 2026.
0: The counting of votes for 7 assembly by-polls in 5 states is also being taken up this morning. The 7 seats are Umret in Gujarat, Bagalkot and Davangere South in Karnataka, Rahuri and Baramati in Maharashtra, Koridang in Nagaland and Dharmnagar in Tripura. India has rejected Nepal's claim over Lipu Lake Pass, termed it as a long-standing route for the Kailash Mansarovar Yatra since 1954, and the yatra through this route has been going on for decades. Ministry of External Affairs spokesperson Randhir Jaiswal in a social media post said this in response to claims related to border issues made by Foreign Ministry of Nepal in the context of the annual Kailash Mansarovar Yatra. He stressed that India's position in this regard had been consistent and clear, and this is not a new development. Mr. Jaiswal pointed out that India has consistently maintained that such claims are neither justified nor based on historical facts and evidence. He stressed that such unilateral artificial enlargement of territorial claims is untenable. The spokesperson added that India remains open to a constructive interaction with Nepal on all issues in the bilateral relationship, including on resolving agreed outstanding boundary issues through dialogue and diplomacy. This is Akashvani giving you the news. For quick news updates around the clock, follow us on X handle at AIR News Alerts. And for details of these stories and more, log on to our website www.newsoneir.gov.in. and download the News on EIR app. Defence Minister Rajnath Singh will inaugurate a North Tech Symposium on the theme Raksha Triveni Sangam, where technology, industry and soldiering converge in Prayagraj, Uttar Pradesh today. The Ministry of Defence informed that the symposium will serve as a vibrant platform to showcase and integrate state-of-the-art indigenous technologies to overcome operational challenges. Minister of External Affairs Dr. S. Jaishankar interacted with the Indian community in Jamaica. In a social media post, he said that the Prime Minister of Jamaica spoke about the Indian community's contributions. Both leaders discussed the transformation underway, especially in infrastructure, human development and technology-driven governance and entrepreneurship. They also discussed the recent developments in Indian-Jamaica ties. The United States will launch Project Freedom to guide countries with ships stranded in the Strait of Hormuz. President Donald Trump said this effort will help hundreds of vessels and some 20,000 seafarers. In a social media post, he said that neutral and innocent countries have been affected by the Iran war, and the U.S. has told these countries that Washington will guide their ships safely out of these restricted waterways so that they can freely and ably get on with their business. 3 people have died and 3 fell ill after a suspected hantavirus outbreak on a cruise ship en route from Argentina to Cape Verde. According to the World Health Organization, hantavirus is a rodent-borne virus that can cause fatal respiratory illness. The India Meteorological Department or IMD has forecast thunderstorms accompanied with hailstorm over Delhi, Haryana, Himachal Pradesh, Punjab, Uttar Pradesh and Uttarakhand for today. Similar weather conditions are also likely to prevail over parts of Jammu and Kashmir, Ladakh, Jharkhand, Madhya Pradesh and Odisha. It also predicted heavy rainfall at isolated places over Bihar, Arunachal Pradesh, Assam, Meghalaya, Kerala, Nagaland, Manipur, Puducherry, Uttarakhand and West Bengal. And in sports, in IPL cricket, Gujarat Titans defeated Punjab Kings by 4 wickets in Ahmedabad last night. Chasing a target of 164 runs set by Punjab Kings, Gujarat Titans scored 167 for 6 with 1 ball to spare. Today, Mumbai Indians will face Lucknow Super Giants at Wankhede Stadium in Mumbai. The match will begin at 7:30 this evening. And now for a look at today's newspapers, it's over to Shagun Chopra.
7: Thank you, Anuja. The dailies have mentioned about the 3-tier security system in place for election results today, with all eyes on counting centres. Verdict day arrives for high-stakes elections, writes Hindustan Times, while the Pioneer says, from Bengal to Kerala, high voter turnout set the stage for a dramatic result today. Government explores EU-like law to safeguard firms against third country sanctions, cites the Indian Express. In its editorial page, Hindustan Times talks about UAE's exit from the Organization of Petroleum Exporting Countries. It reflects the new security architecture being built around Abu Dhabi. The choice of New Delhi is to be a participant in shaping the new order or be a price taker once it is built. The Times of India mentions about the relief after UAE airline resume operations. A headline in the paper also says Iran proposes a 30-day plan to end war, says it has received US reply. And finally, a headline in the Tribune states artificial intelligence to create 6 million healthcare jobs in India by 2030. And with that, it's back to you, Anuja.
0: Thank you, Shagun. And in sub early trends, in counting for assembly elections, early trends have started coming in for Kerala, Tamil Nadu, Assam and West Bengal. In Kerala, trends are available for 11 seats. Congress is leading in 5 seats, CPIM in 3 seats, BJP, RSP and Independent in 1 each. In Tamil Nadu, trends are available for 2 seats, DMK and TVK are leading in 1 each. In Assam, trends are available for 10 seats, BJP is leading in 9 constituencies and AGP in 1. The first trends have also started coming in from West Bengal. BJP is leading in all 3 constituencies for which trends are available. And now before we end the bulletin, the headlines once again. Counting of votes begin for assembly elections in Assam, West Bengal, Kerala, Tamil Nadu and Union Territory of Puducherry. Counting also underway for by-polls in 7 assembly constituencies. India rejects Nepal's objection to Kailash Mansarovar Yatra through Lipu Lake Pass, calls it unjustified. IMD forecasts thunderstorms accompanied with hailstorm over North India, including Haryana, Himachal Pradesh, Uttar Pradesh and Uttarakhand today. United States to launch Project Freedom to guide stranded ships safely out of Strait of Hormuz. And in IPL cricket, Gujarat Titans defeat Punjab Kings by 4 wickets in Ahmedabad last night. And with that, we end the morning news. Have a nice day.
8: ആകാശവാണി കോഴിക്കോട്. നമസ്കാരം. പ്രത്യേക തെരഞ്ഞെടുപ്പ് വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് നിമിഷ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ ജനഹിതത്തിലേക്ക് ഇനി മണിക്കൂറുകളുടെ ദൂരം. പോസ്റ്റൽ വോട്ടുകൾ എണ്ണി തുടങ്ങി. ഇത് പൂർത്തിയായ ശേഷം വോട്ടിംഗ് യന്ത്രങ്ങളിലെ വോട്ടുകൾ എണ്ണും. കേരളത്തിൽ സർവീസ് വോട്ടർമാരായി 53,984 പേരുണ്ടെന്ന് സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു കേൽക്കർ അറിയിച്ചു. എക്സിറ്റ് പോൾ ഫലങ്ങളുടെയും മുന്നണികളുടെ കണക്കെടുപ്പിന്റെയും വാസ്തവം അറിയാൻ നെഞ്ചിടിപ്പോടെ കാത്തിരിക്കുകയാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും. രാവിലെ 10:00 ആദ്യ പ്രവണതകൾ ലഭിച്ചു തുടങ്ങും. ഉച്ചയോടെ ജനഹിതം ഏറെക്കുറെ വ്യക്തമാകുമെന്നാണ് കണക്കാക്കുന്നത്. ആദ്യം എണ്ണുന്ന തപാൽ വോട്ടുകൾ സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ ദിശാസൂചകമാകാറില്ല. വോട്ടിംഗ് യന്ത്രങ്ങളിലെ വോട്ട് എണ്ണിത്തുടങ്ങുമ്പോഴേ 140 മണ്ഡലങ്ങളിലെയും ജനവിധിയുടെ നീർസാക്ഷ്യം ലഭ്യമാകൂ. സംസ്ഥാനത്ത് LDFും UDFും NDAയും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. തുടർഭരണം ഉണ്ടാകുമെന്ന് LDFും വൻ ഭൂരിപക്ഷത്തിൽ ഭരണം പിടിക്കുമെന്ന് UDFും ആവർത്തിക്കുമ്പോൾ നിർണായക ശക്തിയായി മാറുമെന്നും പല മണ്ഡലങ്ങളിലും അട്ടിമറി ജയം നേടുമെന്നും NDA അവകാശപ്പെടുന്നു. ഓരോ മണ്ഡലത്തിലെയും വോട്ടെണ്ണൽ നിരീക്ഷിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രത്യേക നിരീക്ഷകരെ നിയോഗിച്ചിട്ടുണ്ട്. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ വൻ സുരക്ഷാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തി. 32,000 പരം പോലീസ് ഉദ്യോഗസ്ഥർക്കാണ് സുരക്ഷാ ചുമതല. കേരളത്തോടൊപ്പം വോട്ടെടുപ്പ് നടന്ന പശ്ചിമബംഗാൾ, തമിഴ്നാട്, പുതുച്ചേരി, അസം എന്നിവിടങ്ങളിലെ വോട്ടെണ്ണലും രാവിലെ 8:00 ആരംഭിച്ചു. കേരളത്തിലെ 140ഉം തമിഴ്നാട്ടിലെ 234ഉം പുതുച്ചേരിയിലെ 30ഉം പശ്ചിമബംഗാളിലെ 294ഉം അസമിലെ 126ഉം നിയമസഭാ മണ്ഡലങ്ങളിലാണ് ഇന്ന് ജനവിധി. തമിഴ്നാട്ടിൽ DMK സഖ്യം ഒരു വട്ടം കൂടി ഭരണത്തിലെത്തുമെന്നാണ് ചില എക്സിറ്റ് പോളുകളുടെ പ്രവചനം. നടൻ വിജയുടെ തമിഴക വെട്രിക്കഴകം വൻ ഭൂരിപക്ഷം നേടുമെന്ന മറ്റൊരു എക്സിറ്റ് പോൾ പ്രവചനവും പുറത്തുവന്നിട്ടുണ്ട്. പശ്ചിമബംഗാളിൽ മിക്ക എക്സിറ്റ് പോളുകളും BJP സഖ്യത്തിന് വിജയസാധ്യത പ്രവചിക്കുമ്പോൾ അസമിൽ ഭരണ തുടർച്ചയാണ് മിക്ക പ്രവചനങ്ങളും നൽകുന്നത്. 77 വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ പശ്ചിമബംഗാളിൽ ഒരുക്കിയിട്ടുണ്ട്. 294 അംഗ നിയമസഭയിലെ 293 ഇടങ്ങളിലെയും വോട്ടെണ്ണൽ ഇന്നാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റദ്ദാക്കിയ ഫാൽത്ത നിയമസഭാ മണ്ഡലത്തിലെ വോട്ടെടുപ്പ് ഈ മാസം 21-നാണ്. 24-ന് വോട്ടെണ്ണും. അസമിൽ ഭരണ തുടർച്ചയാണ് എക്സിറ്റ് പോളുകൾ പ്രവചിക്കുന്നത്. പുതുച്ചേരിയിൽ ഭരണപക്ഷം വിജയം ആവർത്തിക്കുമെന്നും എക്സിറ്റ് പോളുകൾ പറയുന്നു. കർണാടക, മഹാരാഷ്ട്ര, ത്രിപുര, നാഗാലാന്റ്, ഗുജറാത്ത് എന്നിവിടങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലും രാവിലെ തുടങ്ങി. വോട്ടെണ്ണൽ ദിനത്തിൽ ഫലസൂചനകൾ തത്സമയം ശ്രോതാക്കളിലെത്തിക്കാൻ ആകാശവാണി വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ഉച്ചയ്ക്ക് 1:30 വരെ ഓരോ മണിക്കൂർ ഇടവിട്ട് കോഴിക്കോട് നിന്ന് പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ പ്രക്ഷേപണം ചെയ്യും. ഉച്ചയ്ക്ക് 12:30 പ്രാദേശിക വാർത്ത 15 മിനിറ്റ് ആയിരിക്കും. തിരുവനന്തപുരം നിലയം രാവിലെ 9:00 മുതൽ രാത്രി 8:35 വരെ പതിവ് വാർത്തകൾക്ക് പുറമെ ഓരോ മണിക്കൂർ ഇടവിട്ട് പ്രത്യേക വാർത്താ ബുള്ളറ്റിനും പ്രക്ഷേപണം ചെയ്യും. വോട്ടെണ്ണൽ ആരംഭിക്കുന്നത് മുതൽ ഫലപ്രഖ്യാപനം പൂർണ്ണമാകുന്നതുവരെ ആകാശവാണി നിലയങ്ങൾ ഫലപ്രവണതകളും തത്സമയ ചർച്ചകളും വിശകലന പരിപാടികളും പ്രക്ഷേപണം ചെയ്യും. കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം, കാസർഗോഡ്, ഉദുമ നിയോജക മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ പുരോഗമിക്കുന്നു. കാഞ്ഞങ്ങാട്, തൃക്കരിപ്പൂർ നിയോജക മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ കാഞ്ഞങ്ങാട്ടെ ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. കണ്ണൂർ ജില്ലയിൽ 3 കേന്ദ്രങ്ങളിലാണ് 11 നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടുകൾ എണ്ണുന്നത്. ചാല ചിൻടെക് കോളേജ്, തളിപ്പറമ്പ് സർ സയ്യിദ് ഹയർ സെക്കൻഡറി സ്കൂൾ, തലശ്ശേരി ഗവൺമെന്റ് ബ്രണൻ കോളേജ് എന്നിവിടങ്ങളിലാണ് വോട്ടെണ്ണൽ. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളുടെ 200 മീറ്റർ ചുറ്റളവിൽ 4 അതിലധികമോ പേർ സംഘം ചേരുന്നത് നിരോധിച്ച് ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. നാളെ പുലർച്ചെ 12 മണിവരെയാണ് നിരോധനം. ജില്ലയിൽ പോലീസ് സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കി. കോഴിക്കോട് ജില്ലയിൽ 13 നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ 3 കേന്ദ്രങ്ങളിലാണ്. വടകര, കുറ്റ്യാടി, നാദാപുരം മണ്ഡലങ്ങളുടെ വോട്ടെണ്ണൽ മടപ്പള്ളി ഗവൺമെന്റ് കോളേജിലും തിരുവമ്പാടി കൊടുവള്ളി മണ്ഡലങ്ങളുടെ വോട്ടെണ്ണൽ കൂടത്തായി സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലുമാണ്. കൊയിലാണ്ടി, പേരാമ്പ്ര, ബാലുശ്ശേരി, എലത്തൂർ, കോഴിക്കോട് നോർത്ത്, കോഴിക്കോട് സൌത്ത്, ബേപ്പൂർ, കുന്നമംഗലം മണ്ഡലങ്ങളിലെ വോട്ടെണ്ണുന്നത് വെള്ളിമാടുകുന്ന് ജെ ഡി ടി കോംപ്ലക്സിലാണ്. തൃശൂർ ജില്ലയിലെ 13 നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ 3 കേന്ദ്രങ്ങളിലാണ് നടത്തുന്നത്. തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ്, ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ്, ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് എന്നീ കേന്ദ്രങ്ങളിലാണ് വോട്ടെണ്ണൽ. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ പ്രകാരം വോട്ടെണ്ണൽ കേന്ദ്രത്തിലേക്ക് പ്രവേശനം കർശന നിയന്ത്രണങ്ങൾ പാലിച്ചായിരിക്കും. കൊല്ലം ജില്ലയിലെ 11 മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ നഗരത്തിലെ 2 സ്കൂളുകളിൽ സജ്ജമാക്കിയിരിക്കുന്ന കേന്ദ്രങ്ങളിലാണ് നടത്തുന്നത്. സെന്റ് അലോഷ്യസ് സ്കൂളിൽ 6 മണ്ഡലങ്ങളിലെ വോട്ടുകളും ക്രിസ്തുരാജ് സ്കൂളിൽ 5 മണ്ഡലങ്ങളിലെ വോട്ടും എണ്ണും. കോട്ടയം ജില്ലയിൽ 5 വോട്ടെണ്ണൽ പുരോഗമിക്കുന്നത്. പാലാ, കടുത്തുരുത്തി മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ പാലാ കാർമൽ പബ്ലിക് സ്കൂളിലാണ്. ചങ്ങനാശ്ശേരി, പുതുപ്പള്ളി മണ്ഡലങ്ങളിലെ വോട്ടുകൾ എണ്ണുന്നത് ചങ്ങനാശ്ശേരി എസ് ബി ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. പ്രത്യേക തെരഞ്ഞെടുപ്പ് വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത ബുള്ളറ്റിൻ 9:30.
9: ആകാശവാണി. നാട് ഭരിക്കുന്നതാര്? കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങളും അവലോകനവും, തത്സമയ പ്രക്ഷേപണം. നാട് ഭരിക്കുന്നതാര്? കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ വിവരങ്ങളും അവലോകനവുമായി ആകാശവാണി അവതരിപ്പിക്കുന്ന തത്സമയ അവലോകന പരിപാടി ആരംഭിക്കുന്നു. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നവർ പ്രൊഫസർ എം വിജയകുമാർ, ഡോക്ടർ മോഹൻ വർഗീസ്, ശ്രീ പറക്കോട് ഉണ്ണികൃഷ്ണൻ, ശ്രീ ശ്രീകുമാർ മുഖത്തല. സ്റ്റുഡിയോയിൽ ഒപ്പം റൂബി ബാബു.
10: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമസ്കാരം. മെയ് 4 കേരളം ഉൾപ്പെടെയുള്ള 4 സംസ്ഥാനങ്ങളും പുതുച്ചേരിയും കാത്തിരുന്ന ദിനം. നാട് ഭരിക്കുന്നതാര് എന്ന ചോദ്യത്തിന് ഉത്തരം ലഭിക്കുന്ന ദിവസം. നമ്മുടെ സംസ്ഥാനത്തിന്റെ കാര്യമെടുത്താൽ 140 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെണ്ണൽ പുരോഗമിക്കുകയാണ്. അടുത്ത ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ നാം കാത്തിരുന്ന ആ ജനവിധി പുറത്തുവരും. ഈ നിർണായക നിമിഷങ്ങളിൽ വോട്ടെണ്ണലിന്റെ ട്രെൻഡുകളും രാഷ്ട്രീയ വിശകലനങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കുവാനായി ആകാശവാണിയും നിങ്ങളോടൊപ്പമുണ്ട്. 8 മണിക്ക് തന്നെ പോസ്റ്റൽ വോട്ടുകൾ എണ്ണിത്തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളിലെ വോട്ടെണ്ണൽ ആരംഭിച്ചു. 140 മണ്ഡലങ്ങളിലായി 890 സ്ഥാനാർത്ഥികളും ഈ കേരളം മുഴുവനും ഓരോ വിവരങ്ങൾക്കായി കാതോർക്കുകയാണെന്ന് ഞങ്ങൾക്കറിയാം. അത് നിങ്ങളിലേക്ക് എത്തിക്കാനായി ട്രെൻഡുകളുടെ ഇഴകീറിയുള്ള വിശകലനങ്ങളുമായി നാട് ഭരിക്കുന്നതാരെന്ന തത്സമയ പരിപാടിയിൽ എന്നോടൊപ്പം സ്റ്റുഡിയോയിൽ വിദഗ്ധരുടെ ഒരു പാനൽ തന്നെയാണുള്ളത്. പ്രൊഫസർ എം വിജയകുമാർ, ഡോക്ടർ മോഹൻ വർഗീസ്, ശ്രീ പറക്കോട് ഉണ്ണികൃഷ്ണൻ, ശ്രീ ശ്രീകുമാർ മുഖത്തല. സന്തോഷത്തോടെ ഈ പരിപാടിയിലേക്ക് അവരെ സ്വാഗതം ചെയ്തുകൊണ്ട് അവരുടെ നിരീക്ഷണങ്ങളിലേക്ക്. ആദ്യം ശ്രീ പറക്കോട് ഉണ്ണികൃഷ്ണൻ സർ,
11: നമസ്കാരം. നാട് ഭരിക്കുന്നതാര് എന്നറിയാൻ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ചാനലുകളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇപ്പോഴേ എന്താ പറയുക, ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന ചില സമയത്തെ റിപ്പോർട്ടുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ റൂബി സൂചിപ്പിച്ചതുപോലെ 8 മണിക്ക് തന്നെ പോസ്റ്റൽ വോട്ടിന്റെ എണ്ണൽ ആരംഭിച്ചു. അവിടെ ഇപ്പോൾ കാണുന്ന ഒരു നില എന്താണെന്ന് വെച്ചാൽ 140 മണ്ഡലങ്ങളിൽ LDF 68 മണ്ഡലങ്ങളിൽ ലീഡ് ചെയ്യുന്നു, UDF 68 മണ്ഡലങ്ങളിൽ ലീഡ് ചെയ്യുന്നു, NDA 4 മണ്ഡലങ്ങളിൽ ലീഡ് ചെയ്യുന്നു. ഇത് കൃത്യമായ ഒരു കണക്കല്ല, ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇലക്ഷൻ കമ്മീഷന്റെ ഔദ്യോഗികമായ കണക്കുകൾ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. നമുക്കറിയാവുന്ന പോലെ ഈ കേരളത്തിലെ തെരഞ്ഞെടുപ്പിന് ഒരു പ്രത്യേക സവിശേഷതയുണ്ടായിരുന്നു. മാർച്ച് 15 കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത്.

0: കേവലം 25 ദിവസം മാത്രമാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രചരണത്തിനും മറ്റ് പ്രവർത്തനങ്ങൾക്കുള്ള സമയം ലഭിച്ചത്. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ മുന്നൊരുക്കങ്ങൾ നടത്താനായത്. സത്യത്തിൽ കേരളത്തിലെ ഒരു മുന്നണിയും, ഇടതുമുന്നണിയും വലതുമുന്നണിയും ഇത്തരത്തിലൊരു പ്രതിസന്ധി എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന ഒരു അവസ്ഥ പ്രതീക്ഷിച്ചിരുന്നില്ല. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ 99 സീറ്റുകൾ നേടി അധികാരത്തിൽ തിരിച്ചെത്തിയ LDF ഒരു ചരിത്രം സൃഷ്ടിക്കുകയായിരുന്നു സത്യത്തിൽ. അതായത് തുടർഭരണം എന്ന് പറയുന്നത് കേരളത്തിന്റെ രാഷ്ട്രീയ തലയിലെഴുത്തിലില്ലാതിരുന്ന ഒരു കാര്യമാണ്. തുടർഭരണം എന്നത് 1977 ഉണ്ടായത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. അതിനുശേഷം ഒരു ഗവൺമെന്റിന്റെ പിന്നെ പ്രവർത്തനങ്ങളെ വിലയിരുത്തിക്കൊണ്ട്, മികവിനെ വിലയിരുത്തിക്കൊണ്ട് നടന്ന ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു തുടർഭരണം ലഭിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 99 സീറ്റുകൾ നേടി അവരധികാരത്തിൽ തിരിച്ചെത്തി. അതിന് ഒരുപാട് ഘടകങ്ങൾ അവരെ സഹായിച്ചതായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിന്റെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത്തരത്തിലുള്ള ഒരു അവസ്ഥ നിലനിൽക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് വീണ്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു മൂന്നാമത് ഒരു അവസ്ഥ നൽകുമോ, മൂന്നാമതൊരു ഭരണം നൽകുമോ എന്നുള്ളതും, അതോടൊപ്പം തന്നെ എന്തായിരിക്കും ഐക്യജനാധിപത്യ മുന്നണിയുടെ അവസ്ഥ എന്നുള്ളതും, കേരളത്തിൽ എല്ലാ കാലത്തും ഒരു അക്കൗണ്ട് തുറക്കുന്നതിനെക്കുറിച്ചും അക്കൗണ്ട് തുറന്നാൽ എങ്ങനെയായിരിക്കും എന്നുള്ളതിനെക്കുറിച്ചും ഒക്കെ വാദപ്രതിവാദങ്ങൾ നിലനിൽക്കുന്ന BJP അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതിനെക്കുറിച്ചും ഒക്കെയാണ് നമ്മൾ ഈ ചർച്ചയിൽ വിശകലനം ചെയ്യുന്നത്. പ്രധാനമായിട്ട് ഈ ചാനലുകൾ അല്ലെങ്കിൽ മാധ്യമങ്ങൾ, ഇലക്ട്രോണിക് മാധ്യമങ്ങളിൽ വരുന്ന ഫലങ്ങൾ ചില സൂചനകളാണ്. ആ സൂചനകൾ നമ്മൾ നൽകും. അതോടൊപ്പം തന്നെ ഇലക്ഷൻ കമ്മീഷന്റെ ഫലമായിരിക്കും ആധികാരികമായിട്ട് വരിക. എപ്പോഴും ഇലക്ഷൻ കമ്മീഷനിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ കുറച്ച് വൈകിയായിരിക്കും ലഭിക്കുക. എന്തായാലും ഇതിൻ്റെ എല്ലാം കൂടി ഒരു സംയുക്തമായി വിവരം ശേഖരിച്ച് അവതരിപ്പിച്ച് അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രവർത്തകരെയും അതോടൊപ്പം മത്സരാർത്ഥികളെയും അതോടൊപ്പം നേതാക്കന്മാരെയും ഒക്കെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു സജീവമായ ഒരു മൊത്തത്തിൽ എല്ലാത്തിനെയും കൂടി ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള ഒരു അവതരണ രീതിയാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ അവലംബിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കാദ്യം എനിക്ക് തോന്നുന്നു ഡോക്ടർ മോഹൻ വർഗീസിലേക്ക് പോകാം എന്ന് തോന്നുന്നു. അദ്ദേഹം ദീർഘകാലം പൊളിറ്റിക്കൽ സയൻസ് പഠിപ്പിച്ച അധ്യാപകനായിരുന്നു എന്ന് തന്നെയല്ല, നമ്മുടെ കേരളത്തിലെ ചാനലുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു മുഖമാണ്. ഒരു പ്രത്യേകത കണ്ടിട്ടുള്ളത്, വളരെ നിഷ്പക്ഷമായ ചില നിരീക്ഷണങ്ങൾ ഇലക്ഷനെക്കുറിച്ചും രാഷ്ട്രീയത്തെക്കുറിച്ചും ഒക്കെ അവതരിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നിരീക്ഷകൻ കൂടിയാണ് അദ്ദേഹം, ഡോക്ടർ മോഹൻ വർഗീസ്. എന്താണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പൊതുഘടനയെക്കുറിച്ച്, ഇപ്പം നമ്മൾ റിസൾട്ടിനെക്കുറിച്ച് പറയുന്നത് വളരെ പ്രിമച്ചുറാണ്, എന്താണ് ഈ റിസൾട്ട് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പൊതുഘടനയെക്കുറിച്ച് താങ്കൾക്ക് പറയാനുള്ളത്?
1: കേരളം ഒരു പ്രത്യേക ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു. അവിടെ വികസനം കാര്യമായി ചർച്ച ചെയ്യുന്ന മൂന്ന് മുന്നണികൾ, UDF, LDF, NDA സംവിധാനങ്ങൾ ഏറ്റവും അധികം തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്തത് വികസനമാണ്. കേരളം ഏറെ മുന്നോട്ട് പോകേണ്ടതുണ്ട്, നമ്മുടെ മനുഷ്യ വിഭവശേഷി പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട്, അതിനുവേണ്ടി വികസനത്തിനൊരു വോട്ട് എന്ന മുദ്രാവാക്യമാണ് പൊതുവെ മൂന്ന് മുന്നണികളും മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ അണ്ടർലൈയിങ് പൊളിറ്റിക്കൽ സ്പിരിറ്റ് എന്ന് പറയുന്നത് വികസനത്തിന് അതീതമായ ചില ഘടനകളുണ്ട്. രാഷ്ട്രീയ ഘടനകളുണ്ട്, സാമുദായിക ഘടനകളുണ്ട്, പേഴ്സണൽ പ്രിഫറൻസുകളുണ്ട്. കേരളം എങ്ങനെ രാഷ്ട്രീയമായി ചിന്തിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചന ലഭിക്കുന്നത് ഇങ്ങനെയുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പാണ്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് കേന്ദ്രത്തിൽ ആര് വേണം ഭരണത്തിൽ എന്ന് തീരുമാനിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണെങ്കിൽ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ലോക്കൽ ഫാക്ടേഴ്സാണ് പരിഗണിക്കപ്പെടുന്നത് എങ്കിൽ സംസ്ഥാനത്തിൻ്റെ ദിശാബോധം എങ്ങനെയാവണം, ഏത് രാഷ്ട്രീയ കക്ഷിക്ക് ഏത് മുന്നണിക്കാവണം ജനഹിതം, ഇത് പരിശോധിക്കുന്ന തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ തീർച്ചയായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, UDF എന്ന പ്രതിപക്ഷം, വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന NDA എന്ന ദേശീയ ജനാധിപത്യ സഖ്യം, ഈ മൂന്ന് മുന്നണികൾക്കും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ് ഈ തെരഞ്ഞെടുപ്പ്. ഇവിടെ നോക്കൂ, തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഭരണത്തിന്റെ നേട്ടം ജനങ്ങളിലെത്തിക്കുന്നതിനോടൊപ്പം തന്നെ ഭരണവിരുദ്ധ വികാരം ഉണ്ടെങ്കിൽ അതിനുള്ള മറുപടി കൂടി പറയേണ്ട ഒരു അന്തരീക്ഷമാണ്. UDFനെ സംബന്ധിച്ചിടത്തോളം ഭരണവിരുദ്ധതയുണ്ടെങ്കിൽ അതിന്റെ പരമാവധി പ്രയോജനം മുഖ്യ പ്രതിപക്ഷം എന്ന നിലയിൽ ഏറ്റെടുക്കേണ്ട ഒരു ചുമതലയുണ്ട്. NDA സംബന്ധിച്ചിടത്തോളം ഭരണവിരുദ്ധത ഉണ്ടെങ്കിൽ UDFലേക്ക് മാത്രമല്ല NDAയും, അത് BJP നയിക്കുന്ന NDAയും വയബിൾ ഒരു ഓപ്പോസിഷനാണ് എന്ന് തെളിയിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് ആദ്യഘട്ടത്തിൽ നമ്പേഴ്സിലേക്ക് കടക്കുന്നതിന് മുൻപ് ഇപ്പോൾ കാണുന്ന നമ്പേഴ്സ്, ഇപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔപചാരികമായി ഫലങ്ങളൊന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല. ഇപ്പോൾ പ്രേക്ഷകർ പലപ്പോഴും കാണുന്നത് ടി വി സ്ക്രീനുകളിൽ തെളിയുന്ന

0: EVM എണ്ണൽ, അത് ഒരു 15 മിനിറ്റ്, ഇനി ഒരു 10-15 മിനിറ്റിനുള്ളിൽ കൃത്യമായ ഒരു സൂചനയിലേക്ക് നീങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.
1: എന്തായാലും ഞാൻ അതിനിടയ്ക്ക് ഒന്ന് ഇടപെടുകയാണ്, കാരണം ഇപ്പോൾ ഏകദേശം 15 മിനിറ്റ് ആയി കഴിഞ്ഞു EVM എണ്ണി തുടങ്ങാൻ. ചിലപ്പോൾ ചില മണ്ഡലങ്ങളിലെയൊക്കെ ചില ബൂത്തുകളിലെയൊക്കെ റിസൾട്ടുകൾ വരാനും സാധ്യതയുണ്ട്. ഡോക്ടർ വിജയകുമാർ, പെട്ടെന്ന് ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്, സാധാരണഗതിയിൽ ഈ തെരഞ്ഞെടുപ്പിന്, നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പും അതല്ലെങ്കിൽ നിയമ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ നടക്കാറുണ്ട്. ഇത്തവണ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പും UDFന് അനുകൂലമായ ഒരു വിധിയെഴുത്തായിരുന്നു കേരളത്തിലുണ്ടായത്. ഇതിൻ്റെ ഒരു തുടർച്ചയാകുമോ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാകുന്ന ഫലം? ഇതിന് മുൻപത്തെ കഥകൾ വെച്ച് നോക്കുമ്പോൾ, മുൻപത്തെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ അത്തരത്തിലുള്ളൊരു ട്രെൻഡ് കേരളത്തിൽ കാണാറുണ്ടായിരുന്നു, ഇത്തവണ ഇത് എങ്ങനെ ഉണ്ടാകും?
2: തീർച്ചയായിട്ടും ചെറിയൊരു സ്വാധീനം ഉണ്ടാകും, കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നിട്ട് അധികകാലമായിട്ടില്ല. അപ്പോൾ അതിൽ ഉണ്ടായിരുന്ന ഒരു ട്രെൻഡ് UDFന് അനുകൂലമായിട്ടുള്ള ഒരു ട്രെൻഡാണ്, എന്നാൽ വളരെ ഡിസീസീവായിട്ടുള്ള ഒരു ഫാക്ടറായിട്ട് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇലക്ഷനായിട്ട് എടുക്കാൻ പറ്റത്തില്ല. പാർലമെൻറ്റ് ഇലക്ഷൻ മറ്റൊരു സംഗതിയാണ്, അതായത് ദേശീയ ഗവൺമെൻറ്റിനെ തിരഞ്ഞെടുക്കാനുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. സംസ്ഥാനത്തെ ഇഷ്യൂസ് അല്ല കേന്ദ്രത്തിലേക്ക് വരുമ്പോഴത്തേക്ക്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സ്വാധീനം സംസ്ഥാനത്ത് നടക്കുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ റിഫ്ലക്ട് ചെയ്യാൻ യാതൊരു സാധ്യതയുമില്ല എന്നുള്ളതാണ് എൻ്റെ വിലയിരുത്തൽ. മാത്രമല്ല ഈ ഇലക്ഷന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതായത് 10 വർഷം അധികാരത്തിലില്ലാതിരുന്നിട്ട് UDF വളരെ ശക്തിയോടുകൂടെ പ്രചാരണം നടത്തി വരുന്ന ഒരു ഇലക്ഷനാണ്. 10 വർഷം ഭരണത്തിലിരുന്നു കൊണ്ട് അവർക്ക് തീർച്ചയായും ചില അഡ്വാൻറ്റേജസ് ഉണ്ട്, വികസന കാര്യങ്ങളിൽ ചില അഡ്വാൻറ്റേജസ് ഉണ്ട്. അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് LDF മത്സരിക്കുന്നത്. എന്നാൽ മൂന്നാമതൊരു മുന്നണിയായിട്ട് NDA വരുന്നത് ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ നമുക്ക് ഉണ്ടാകണമെന്നുള്ളൊരു ആഗ്രഹത്തിലാണ് അവർ വരുന്നത്. എന്തായിരുന്നാലും NDAക്ക് കഴിഞ്ഞ ഇലക്ഷനൊക്കെ, അസംബ്ലി തെരഞ്ഞെടുപ്പിലായിരുന്നാലും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലായിരുന്നു, കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിലായിരുന്നാലും അവർക്ക് ചെറിയ ഒരു ശതമാനം മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണെന്നുള്ളത് പരിശോധിക്കേണ്ട കാര്യമാണ്. എന്നാൽ ഈ ഇലക്ഷൻ മറ്റൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. അതായത് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ ഒരു വലിയൊരു ഫാക്ടറായിട്ട് വന്നത് ഈ ഇലക്ഷനാണ്. കാരണം അതിൽ മിസ്ഇൻഫർമേഷനുണ്ട്, ഫേക്ക് ന്യൂസുണ്ട്, ഇതെല്ലാം ഡിറ്റക്റ്റ് ചെയ്യാനുള്ള സോഫ്റ്റ്വെയറുകൾ ഉണ്ടെങ്കിൽ പോലും അത് കുറച്ചധികം ആളുകൾ ഈ ഫേക്ക് ന്യൂസ് വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഞാൻ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ അംഗമാണെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടിയുടെ ഹാൻഡിൽസ്, സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് നടത്തുന്ന പ്രചാരണം ഞാൻ അംഗീകരിക്കുന്നു, അതുകൊണ്ട് തന്നെ അത് ഫേക്ക് ന്യൂസ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നേ ഇല്ല. ഇത്തരത്തിൽ ധാരാളം ഫേക്ക് ന്യൂസ് ഇപ്പോൾ ഈ ഇലക്ഷന് വന്നിട്ടുണ്ട്.
1: അതൊരു പ്രധാന പ്രശ്നമാണ്, കാരണം ഇന്ത്യയിൽ ഇപ്പോഴത്തെ ഒരു കണക്കനുസരിച്ച് 50 കോടിയിലധികം ആളുകൾ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നു എന്നാണ് പറയുന്നത്. അതിൽ 18 വയസ്സിനും 35 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർ ഉള്ളത് 100 കോടി ആളുകൾ ഉപയോഗിക്കുന്നു. 100 കോടി ഉപഭോക്താക്കളുള്ള ലോകത്തെ ഏറ്റവും വലിയ സാമൂഹ്യ മാധ്യമം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയുടെ നെറ്റ്വർക്കാണ് ഭാരതത്തിലുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, നേരത്തെ വിജയമാർ സാർ സൂചിപ്പിച്ചത് വളരെ കൃത്യമാണ്. അതായത് ഇതിനകത്ത് വരുന്ന ഇൻഫർമേഷനകത്ത് ബഹുഭൂരിപക്ഷവും അടിസ്ഥാനരഹിതമാണ്, അതല്ലെങ്കിൽ ഓരോ പാർട്ടികളും അവർക്ക് സോഷ്യൽ മീഡിയ ആർമിയെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ആർമി യുദ്ധം ചെയ്യുന്നത് പോലെയാണ്, പരസ്പരം യുദ്ധം ചെയ്യുന്നത് പോലെയാണ്, ഇപ്പം ലോകത്ത് നടക്കുന്ന യുദ്ധം പോലെയാണ് ഇവർ പരസ്പരം യുദ്ധം നടത്തിയിട്ടാണ് ഈ റിസൾട്ട്. ഈ മിസ്ഇൻഫർമേഷൻ, പ്രത്യേകിച്ച് ഈ AI തുടക്കം കൂടി വന്നതോടുകൂടി, ഈ ആരുടെ ഇമേജും എങ്ങനെയും ക്രിയേറ്റ് ചെയ്ത് എന്ത് റിസൾട്ടും നമുക്ക് ഉണ്ടാക്കാം, എന്ത് വാർത്തയും സൃഷ്ടിക്കാം എന്നുള്ള ഒരവസ്ഥ വന്നിട്ടുണ്ട്. ശ്രീകുമാർ മുഖത്തല, ഈ ഒരു സാഹചര്യം, ഇപ്പം നമ്മൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ചാനലുകളും പത്രങ്ങളുമായിരുന്നു ജനങ്ങളിലേക്ക് വിവരങ്ങളും വിജ്ഞാനവും എത്തിച്ചിരുന്നതെങ്കിൽ, ഇപ്പോൾ ഇത് പ്രധാനമായും സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുന്നു. അത് ഒരു വലിയ അപകടം ചെയ്യുന്നുണ്ടോ, അതോ അത് പോസിറ്റീവായി നമ്മുടെ ഈ രാഷ്ട്രീയ ബോധത്തെ രൂപപ്പെടുത്തുന്നതിൽ സഹായിക്കുന്നുണ്ടോ?
3: നമസ്കാരം. ഈ ഉണ്ണികൃഷ്ണൻ പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയയുടെ ഒരു സ്വാധീനം വരുമ്പോൾ അതിൽ ഏറ്റവും സാധാരണക്കാരൻ്റെ ഇടപെടൽ ഉണ്ടാകുന്നു എന്നുള്ളൊരു പോസിറ്റീവായൊരു അംശമുണ്ട്. ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അല്ലെങ്കിൽ 5 വർഷത്തിലൊരിക്കൽ വരുന്ന തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യയിലെ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യൻ ഈ നാട്ടിൻ്റെ ഭരണ സംവിധാനത്തിൽ വളരെ കൃത്യമായൊരിടപെടൽ നടത്താൻ പ്രാപ്തനാകുന്ന ഒരേ ഒരു സന്ദർഭമാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഭരണ സംവിധാനത്തിൻ്റെ വിധാതാക്കളാണ് എന്ന് അവർ വിശ്വസിച്ചുകൊണ്ട് ഇടപെടുന്ന സമയമാണ്. അപ്പോൾ അവരെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നേരത്തെ ഉണ്ണികൃഷ്ണൻ പറഞ്ഞ പോലെ കേരളം പോലെ ഒരു സ്ഥലത്തൊക്കെ സോഷ്യൽ മീഡിയയുടെ സ്വാധീനം വളരെ വലുതായതുകൊണ്ട് ഇതിലെ ഒരു നിശബ്ദ ഭൂരിപക്ഷമുണ്ടെങ്കിൽ ആ നിശബ്ദ ഭൂരിപക്ഷത്തെ സ്വാധീന

0: സ്വാധീനിക്കുക എന്നതാണ് സോഷ്യൽ മീഡിയ വഴി ലക്ഷ്യം വയ്ക്കുന്നത്. പക്ഷെ അത് പലപ്പോഴും അനാശാസ്യമായിട്ടുള്ള ഒട്ടും നമുക്ക് നല്ലത് എന്ന് പറയാൻ പറ്റാത്ത തരത്തിലേക്ക് അത് പ്രവേശിക്കുന്നുണ്ട്. പക്ഷേ എത്രമാത്രം അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാവും നമ്മളുടെ വോട്ടിങ്ങിൽ എന്ന് ചോദിച്ചാൽ നമുക്കത് പറയാൻ സാധ്യമല്ല. ഇപ്പോഴത്തെ ഒരു കക്ഷി നില, നമ്മുടെ വിവിധ മാധ്യമങ്ങളിൽ കാണുന്ന കക്ഷി നില അനുസരിച്ചാണെങ്കിൽ യു ഡി എഫിന് നേരിയ മുൻതൂക്കം എന്ന് പറയാനേ കഴിയൂ. നേരിയ മുൻതൂക്കമുണ്ട്. ചില മാധ്യമങ്ങൾ യു ഡി എഫിന് 68 യു ഡി എഫിന് 69 പറയുന്നു, എൽ ഡി എഫിന് 65 66 പറയുന്നുണ്ട് വിവിധ മാധ്യമങ്ങൾ. അപ്പോൾ ഇതൊന്നും ഇപ്പോൾ നമുക്കൊരു ട്രെൻഡായിട്ട് കണക്കാക്കാനോ ഒന്നും കഴിയില്ല. കേരളീയർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, കേരളീയർ കേരളീയരുടെ കാര്യം മാത്രം നോക്കുന്ന ആളുകളല്ല. നമ്മളീ ബാക്കി നടക്കുന്ന സംസ്ഥാനങ്ങളിൽ, ഇപ്പോൾ ആസാമിൽ, പുതുച്ചേരിയിൽ, തമിഴ്നാട്ടിൽ, വെസ്റ്റ് ബംഗാളിലൊക്കെ നടക്കുന്ന തെരഞ്ഞെടുപ്പിനെ കുറിച്ചും കേരളീയർക്ക് താല്പര്യമുണ്ട്. അതേക്കുറിച്ചുള്ള വിവരങ്ങളും നമുക്ക് പിന്നാലെ ലഭ്യമാകാൻ പോകുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഈ ഇവിടെ നേരത്തെ പറഞ്ഞതനുസരിച്ച് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എല്ലാ മുന്നണികളും മുൾമുനയിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഇടതുമുന്നണിയെ സംബന്ധിച്ച് ഭരണം നഷ്ടമാകുമോ, നിലനിർത്താൻ കഴിയുമോ എന്നുള്ള വലിയ ആശങ്ക. യു ഡി എഫിൽ 10 ഭരണത്തിന് പുറത്തു നിന്ന ശേഷം അവർക്ക് അധികാരത്തിലേക്ക് വരും എന്ന ഏതോ ഒരു തരത്തിൽ വലിയ പ്രതീക്ഷ ഉണ്ടായതിൻ്റെ ഒരവസ്ഥ. എൻ ഡി എ ഇത്തവണ അവരുടെ നില ഗണ്യമായി മെച്ചപ്പെടുത്തും എന്നൊരവസ്ഥ. ഇതിലിപ്പോൾ നമ്മൾ മാധ്യമങ്ങളിൽ കാണുന്നത് എൻ ഡി എ 4 ലീഡ് ചെയ്യുന്നു എന്നാണ്, നാല് മണ്ഡലങ്ങളിൽ ലീഡ് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ അവർക്കും വലിയൊരു പ്രതീക്ഷ നൽകുന്നതാണ്. ഇങ്ങനെ ആശങ്കയുടെയും പ്രതീക്ഷയുടെയും അന്തരീക്ഷത്തിലാണ് നേതാക്കന്മാരൊക്കെ രാവിലെ പ്രാർത്ഥിക്കാൻ പോയതായിട്ട് നമ്മൾ വിവിധ മാധ്യമങ്ങളിൽ കണ്ടു. ചിലരൊക്കെ പിതാക്കന്മാരുടെ കല്ലറകളിൽ പ്രാർത്ഥിക്കുന്നു, ചിലർ ദേവാലയങ്ങളിൽ പോയി പ്രാർത്ഥിക്കുന്നു. അങ്ങനെ വലിയ ഒരു ആശങ്കയുടെ മുൾമുനയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. നമുക്ക് ഇത് ശരിക്കും പറഞ്ഞാൽ എത്രയോ കാലമായിട്ട് ആകാശവാണി മാത്രം ഉണ്ടായിരുന്ന കാലത്തെ തെരഞ്ഞെടുപ്പ് ഫലം കേൾക്കുന്നതിൻ്റെ ഒരു നൊസ്റ്റാൾജിയ കൂടിയുണ്ട്. നമ്മളപ്പോൾ ഇങ്ങനെ കാത്തിരിക്കുമ്പോൾ ഇന്നാരിത്ര വോട്ടിന് മുന്നിലാണ്, ഇന്നാരിത്ര വോട്ടിൽ, നമ്മുടെ രാമേന്ദ്രൻ സാറൊക്കെ വാർത്ത വായിക്കുമ്പോൾ സാർ അതിനകത്ത് ചെറിയൊരു മോഡുലേഷനും കൂടെ ചേർത്തിട്ട് പറഞ്ഞിട്ട് നമുക്ക് ആശങ്കകൾ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു പഴയ കാലം കൂടി ഈ സമയത്ത് ഓർമ്മ വരുന്നുണ്ട് എന്നാണ് പറയാൻ.
1: പക്ഷേ അതിനകത്ത് എനിക്ക് പറയാനുള്ള ഒരു പ്രധാന കാര്യം, ഈ ചാനലുകളും മറ്റുള്ള മാധ്യമങ്ങളും ഒക്കെ ഈ ഇലക്ഷൻ റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞപ്പോൾ ഒരു യുദ്ധമാണ്. അത് പരസ്പരം പോരടിക്കുന്നത് പോലെയാണ്, കുറെ പേര് സ്ക്രീനിൽ വന്ന് നിന്നിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വാലറി
0: വിളിക്കും,
1: ഒരു വള്ളംകളിയുടെ റണ്ണിംഗ് കമന്ററി പോലെയൊക്കെയാണ്. പക്ഷേ ഞാൻ അക്കാര്യത്തിൽ ആകാശവാണിയുടെ ഭാഗമായിരുന്നതുകൊണ്ടും അതിൽ നിന്ന് പുറത്തുപോയ ആളെന്ന നിലയിൽ ഞാനിപ്പോൾ പറയുന്നത്, ആകാശവാണിയും ദൂരദർശനുമാണ് ഇക്കാര്യത്തിൽ വസ്തുനിഷ്ഠമായി വിവരങ്ങൾ
0: വളരെ ഒബ്ജക്റ്റീവാണ്.
1: ചിലപ്പോൾ വിവരങ്ങൾ അല്പം വൈകി എന്ന് വരാം, പക്ഷേ എന്നാൽ തന്നെയും വസ്തുനിഷ്ഠമായ വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കാണ് നമ്മൾ ഇപ്പോഴും വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ മോഹൻ വർഗീസ്, എനിക്ക് ചോദിക്കാനുള്ള ഒരു പ്രധാന കാര്യം, ഈ നമ്മളെപ്പോഴും മലയാളികളെക്കുറിച്ച് വളരെ വലിയൊരു മലയാളികളുടെ ബോധം, മലയാളികളുടെ പിന്നെ ധാരണ, മലയാളികളുടെ രാഷ്ട്രീയ അവബോധം എന്നതിനെക്കുറിച്ചൊക്കെ വലിയ ഊറ്റം കൊള്ളുന്നവരാണ്. നമ്മളെപ്പോഴും പറയാറുണ്ട് ഇന്ത്യ, കേരളം ഇന്ന് ചിന്തിക്കുന്നത് ഇന്ത്യ നാളെ ചിന്തിക്കുന്നു എന്ന് പറയാറുണ്ട് അല്ലേ? അങ്ങനെ പൊതുവെ പറയുന്ന ഒരു രീതിയുണ്ട്. പക്ഷേ ഈ ഒരു ഉന്നതമായ രാഷ്ട്രീയ അവബോധം, നമ്മളുടെ രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കുന്നതിൽ, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കുന്നതിൽ കേരളത്തിലുണ്ടാകാറുണ്ടോ?
2: രാഷ്ട്രീയ അവബോധത്തിൻ്റെ കാര്യത്തിൽ കേരളം, കേരളത്തിൻ്റെ ജനത വളരെ മുന്നിലാണ്, യാതൊരു സംശയവുമില്ല. അതുമാത്രമല്ല, കേരളം ഒരു രാഷ്ട്രീയ പരീക്ഷണശാല കൂടി ആയിരുന്നു. ആദ്യമായി ഭാരതത്തിൽ കോയലേഷൻ പോളിറ്റിക്സ്, മുന്നണി സംവിധാനം, അതിൻ്റെ കളിത്തൊട്ടിലായി അറിയപ്പെട്ടിരുന്നത് കേരളമാണ്. മൾട്ടി പാർട്ടി സിസ്റ്റം ഉണ്ടാകുന്നത് തന്നെ കേരളത്തിലാണ്. അതായത് വിവിധ വിഭാഗങ്ങൾക്ക് പ്രാതിനിധ്യം ലഭിക്കത്തക്ക രീതിയിൽ വളരെ ഡൈവേഴ്സ് പ്ലൂറലിസ്റ്റിക് ഒരു പൊളിറ്റിക്കൽ ഫ്രെയിംവർക്ക്, അത് കേരളത്തിൻ്റെ ഒരു സംഭാവനയാണ്. പക്ഷേ നിരാശാജനകമെന്ന് പലപ്പോഴും തോന്നുന്ന ചില കാര്യങ്ങളെങ്കിലും കേരളത്തിൻ്റെ പ്രബുദ്ധമായ രാഷ്ട്രീയ മനസ്സുകളിൽ കടന്നുകൂടുന്നു. ആത്യന്തിക പരിഗണന, ഒരു വോട്ട് രേഖപ്പെടുത്തുമ്പോൾ മലയാളിയുടെ ആത്യന്തിക പരിഗണന ജാതി, മത, ഭാഷാ, പ്രാദേശിക പരിഗണനകളായി മാറുന്നുണ്ടോ എന്ന ഒരു ചിന്ത പലപ്പോഴും പ്രബലമാണ്. പൊതുവെ പറയുന്നത് വികസനത്തിൻ്റെ രാഷ്ട്രീയമാണ്, ഇഷ്യൂ ബേസ്ഡ് ആണ്, അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ നിലപാടുകളോടുള്ള വിയോജിപ്പോ യോജിപ്പോ ആകാം. പക്ഷേ അവിടെ ജാതി തിരിച്ചുള്ള, മതം തിരിച്ചുള്ള പ്രാദേശികമായ കണക്കുകൾ ആണ് പലപ്പോഴും തിരഞ്ഞെടുപ്പിൽ വിശകലനം ചെയ്യപ്പെടുന്നത്. അതുകൊണ്ടാണ് കേരളത്തിൻ്റെ പൊതുബോധത്തെക്കുറിച്ച് കാര്യമായി നെഗറ്റീവായി ഒന്നും പറയാനില്ല എങ്കിലും മറഞ്ഞു നിൽക്കുന്ന ചില ശക്തികൾ അത് കേരളത്തിൻ്റെ രാഷ്ട്രീയ മനസ്സിൽ പ്രവേശിച്ചിട്ടുണ്ടോ എന്ന സംശയം പലപ്പോഴും തോന്നുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ചില നിലപാടുകൾ ഈ ധ്രുവീകരണത്തിൻ്റെ രാഷ്ട്രീയം എന്ന രീതിയിൽ പ്രചരണം വരുമ്പോൾ പ്രധാന അഴിമതി എന്നത് സാർവലൗകികമാണ്, സാർവത്രികമാണ്, അതിനെതിരെ ഒരുപക്ഷെ ശബ്ദിക്കാൻ സാധിക്കും പ്രതിപക്ഷത്തിന്. പക്ഷേ ധ്രുവീകരണം, പൊളിറ്റിക്കൽ പോളറൈസേഷൻ അല്ലെങ്കിൽ ധ്രുവീകരണം അല്ല എങ്കിൽ ഡീലുകൾ എന്ന് പറയുമ്പോൾ, അവിടെ ചില മതശക്തികൾ, ചില ജാതി ഘടനകൾ അവയെ പ്രാദേശികമായി പ്രയോജനപ്പെടുത്താൻ ഉള്ള ഒരു രാഷ്ട്രീയ ശ്രമമായി പലപ്പോഴും വ്യാഖ്യാനിക്കാൻ കഴിയും. അപ്പം ആ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണമാണ് പലപ്പോഴും കേരളത്തിൻ്റെ ഈ പ്രചരണ രംഗത്ത് പലപ്പോഴും കണ്ടത്. അതെങ്ങനെയാണ് തിരഞ്ഞെടുപ്പിനെ ബാധിക്കുന്നത്? അത് ഒരു ഏതെങ്കിലും ഒരു കക്ഷിക്ക് പ്രയോജനം വന്നിട്ടുണ്ടോ, അതൊരു വെയ്വായി തന്നെ തരംഗമായി തന്നെ വന്നിട്ടുണ്ടോ എന്നത് പരിശോധിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ സ്ക്രീനിൽ തെളിയുന്ന നമ്പേഴ്സ് അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ ചെറിയ രീതിയിൽ ഫലങ്ങൾ പുറത്ത് വിട്ടുകൊണ്ടിരിക്കുകയാണ്. അതനുസരിച്ച് ഇപ്പോഴത്തെ നിലയിൽ ഇപ്പോഴും സമാസമം പാലിക്കുന്നു. പോസ്റ്റൽ വോട്ടുകളുടെ എണ്ണൽ മാത്രമാണ് ഇപ്പോഴും പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലാതെ EVM റിസൾട്ടുകൾ വന്നിട്ടില്ല. നേരിയ ഭൂരിപക്ഷത്തിൽ തന്നെയാണ് ഓരോ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികൾ ലീഡ് ചെയ്യുകയോ പുറകിൽ പോവുകയോ ചെയ്യുന്നത്. ഇപ്പോൾ UDFന് ചെറിയ മേൽക്കൈ, 70 സീറ്റിനോട്, 140 അംഗ നിയമസഭയിൽ 70 സീറ്റിനോളം അടുപ്പിച്ച് UDF വരികയാണ്. ദ മാജിക് നമ്പർ ഇസ് 71. LDF തൊട്ട് പിന്നിൽ തന്നെയുണ്ട് 66. NDA 4 സീറ്റുകളാണ്. NDAക്ക് അക്കൗണ്ട് തുറന്നത് 2016 തുറന്ന, നിയമത്തെ തുറന്ന അക്കൗണ്ട് 2021 പൊട്ടിപ്പോയിരിക്കുന്നു. വീണ്ടും NDAയുടെ മോഹങ്ങൾ തളിരിടുകയാണോ? 4 സീറ്റുകളിൽ NDA ലീഡ് ചെയ്യുന്നു എന്നാണ് ഇപ്പോഴത്തെ കണക്ക്. ഇത് അന്തിമമായ കണക്കല്ല, ഇത് കേവലം ആദ്യഘട്ടത്തെ ലീഡ് സൂചന മാത്രമാണ്, അതും പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണിയതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം. EVMകൾ എണ്ണുമ്പോൾ ഈ കണക്കുകളെല്ലാം തന്നെ മാറി മറിയാവുന്ന ഒരു സാധ്യതയാണ്. പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണിയ സമയം വരുമ്പോൾ കോഴിക്കോട് ജില്ല, മലപ്പുറം ജില്ല, അവിടെയൊക്കെ UDFന്റെ ഒരു മേൽക്കോയ്മ കാണുന്നു. എറണാകുളം ജില്ല ഉൾപ്പെടെയുള്ള ജനങ്ങളിൽ ഈ പ്രതീക്ഷിച്ചതുപോലെയുള്ള ഒരു മേൽക്കൈ UDF എക്സിറ്റ് പോളിൽ കണ്ട ഒരു മേൽക്കൈ കാണുന്നു. അതുപോലെ തെക്കൻ ജില്ലകളിലും, അതുപോലെ കണ്ണൂർ കാസർഗോഡ് മേഖലയിലുമൊക്കെ LDFന്റെ മേൽക്കൈ കാണുന്നു. മഞ്ചേശ്വരം പോലെയുള്ള സ്ഥലത്ത്, അതുപോലെ കഴക്കൂട്ടം മണ്ഡലത്തിലൊക്കെ NDAയുടെ മേൽക്കൈയും അവിടെ കാണുന്നു. നിയമം NDA മുന്നിട്ട് നിൽക്കുന്നു, കഴക്കൂട്ടം ഈ ഘട്ടത്തിലാണ് നേരിയ മാർജിന് മാത്രം മുന്നിട്ട് നിൽക്കുന്നു എന്ന് കാണുന്നു. അതുകൊണ്ട് സൂചന ഒന്നും തന്നെ ഈ ഘട്ടത്തിൽ ലഭ്യമല്ല, നമുക്ക് കാത്തിരിക്കാം.
1: ഇതിൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ ഈ പോസ്റ്റൽ വോട്ടുകളുടെ ഒരു പ്രത്യേകത, വളരെ ചെറിയൊരു 10% വോട്ട് മാത്രമേ ഉള്ളൂ എന്നുള്ളതും, അത് കൃത്യമായി ഉദ്യോഗസ്ഥരോ അതല്ലെങ്കിൽ സീനിയർ സിറ്റിസൻസോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ദിവ്യാംഗരോ ഒക്കെ വീട്ടിലിരുന്ന് ചെയ്ത വോട്ടുകളാണ്. അവരുടെ രാഷ്ട്രീയ നിലപാടുകൾക്കകത്ത് കൃത്യതയുണ്ട്, അതിൽ പിന്നെ വലിയൊരു മാറ്റം വരാൻ സാധ്യതയല്ല. എന്ന് തന്നെയുമല്ല, വലിയൊരു വോട്ടർ ക്യാൻവാസിൽ, അതായത് ഏകദേശം 2,71,00,000+ വോട്ടർമാരുള്ള ഒരു സംസ്ഥാനത്ത് ഈ എക്സിറ്റ് പോളുകൾക്കും ഇതേ പ്രശ്നമുണ്ട്. എക്സിറ്റ് പോളുകൾ എന്ന് പറയുമ്പോൾ 30,000 സാമ്പിൾസ് എടുത്തിട്ട് ആ സാമ്പിൾ തന്നെ എങ്ങനെയാണ് എടുക്കുന്നതെന്നുള്ള കാര്യത്തിൽ തന്നെ തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അത് പല പിന്നെ സ്പോൺസേഴ്സും ഇത്തരം സാമ്പിൾസ് ഉണ്ടാക്കുന്നതിനെ കുറിച്ച് സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഏത് കമ്പനിയാണോ ആ കമ്പനിയുടെ രാഷ്ട്രീയ നിലപാടുകളുണ്ട്. ഇങ്ങനെയൊക്കെ വന്നിട്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഈ UDFന് എല്ലാ പിന്നെ പ്രവചനങ്ങളിലും മുന്നൊരുക്കം ഉണ്ടാകുന്നു അല്ലെങ്കിൽ മുൻകൈ ഉണ്ടാകുന്നു എന്നൊരു സംഭവം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു നിലപാടിൽ നിന്നുകൊണ്ട് UDF ഇപ്പൊ തന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയുള്ള വടംവലി തന്നെ ആരംഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട്. ഡോക്ടർ വിജയമാർ, ഇത് ഇത്തരത്തിൽ വളരെ മുൻകൂട്ടി ഒരു ചർച്ച നടക്കുന്നത് എങ്ങനെ അതിനെ സ്വാധീനിക്കും, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന്റെ രീതിയെ സ്വാധീനിക്കും?
3: വളരെ പ്രിമച്ചുർ ആയിട്ടുള്ള ഒരു സംഗതിയാണ് വാസ്തവത്തിൽ ഈ മന്ത്രിസഭാ രൂപീകരണം പോലും നടക്കുന്നു എന്ന് പറയുന്നത്. ഒരു പക്ഷേ അല്ല, അത് വേറെ സ്വാധീനിക്കാൻ പറ്റത്തില്ല. കാരണം വെച്ചാൽ 9 April നമ്മൾ വോട്ട് ചെയ്ത് കഴിഞ്ഞു, എന്തായിരുന്നാലും നമ്മൾ ആ വോട്ടിനെ തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു സ്വാധീനം, ഇപ്പോൾ വലിയ പ്രചാരണം നടക്കുന്നുണ്ട്, പല സർവേകളുടെ ഫലങ്ങൾ വന്നിട്ടുണ്ട്. ഈ സർവേ ഫലങ്ങൾ എല്ലാം വെച്ച് നോക്കുകയാണെങ്കിൽ അതിനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ് എനിക്ക് തോന്നി.
1: അല്ലെ, എന്തായാലും സർവേ ഫലങ്ങളുടെ പിന്നെ ആയുസ് എന്ന് പറയുന്നത് വളരെ കുറവാണ് അല്ലേ. ഏകദേശം ഒരു 9 മണി അല്ലെങ്കിൽ 9:30 മണിയോടുകൂടി ഇതിനകത്തൊരു ധാരണ കൃത്യമായി നമുക്ക് എത്താൻ കഴിയും. പക്ഷേ ഇത്തരം ചർച്ചകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിൽ നടന്നുകൊണ്ടിരുന്നത്, വളരെ പ്രധാനപ്പെട്ട ചർച്ചകളാണ് നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ അതാണോ യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. മറ്റൊരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്, ഈ കേരളത്തിലെ ഇടതുമുന്നണി ഭരിക്കണമോ വലതുമുന്നണി ഭരിക്കണമോ എന്ന് തീരുമാനിക്കപ്പെടുന്നത് ചിലപ്പോൾ 3-4% വോട്ടേഴ്സിൻ്റെ തീരുമാനമാണ്. അപ്പോൾ അത് എല്ലാ മണ്ഡലങ്ങളും, ചിലപ്പോൾ ഒരു പക്ഷേ ഒരു അസംബ്ലി മണ്ഡലത്തിലെ പല ബൂത്തുകളും എണ്ണുമ്പോൾ ചില പ്രത്യേക ബൂത്തുകളിലെ വോട്ട് കൊണ്ട് മാത്രം ജയിക്കുന്ന, ചിലപ്പോൾ 1000 വോട്ടിന് താഴെ ഭൂരിപക്ഷം അല്ലെങ്കിൽ 5000 വോട്ടിന് താഴെ ഭൂരിപക്ഷത്തിൽ മാത്രം ജയിക്കുന്ന ഒരു രീതിയാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ ഈ പോസ്റ്റൽ വോട്ടുകളുടെ എണ്ണം കണ്ടിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും മണ്ഡലങ്ങളിലെ 1-2 EVMന്റെ റിസൾട്ട് കണ്ടിട്ടോ ഇന്ന റിസൾട്ടേക്ക് എത്തും എന്ന് നമുക്ക് പറയാനാവില്ല. ശരിയാണോ ശ്രീകുമാർ?
0: അതെ, തീർച്ചയായിട്ടും നമുക്ക് പക്ഷേ 9 മണിക്കൊരു വാർത്ത വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു നമ്മളത് വിശദമായി വാർത്തകൾക്ക് ശേഷം സംസാരിക്കുന്നതായിരുന്നു നല്ലത്. ഇപ്പോൾ ഒരു ട്രെൻഡിൻ്റെ കാര്യത്തിൽ വളരെ ദുർബലമായിട്ടുള്ള ഭൂരിപക്ഷമാണ് കാണുന്നത്. UDF 71 LDF 64 എന്ന് ചില മാധ്യമങ്ങളിൽ, ചിലയിടത്ത് UDF 73 LDF 60 എന്നും കാണിക്കുന്നുണ്ട്. നമുക്ക് വാർത്തകൾക്ക് ശേഷം നമുക്ക് തിരികെ എത്താമെന്ന് വിചാരിക്കുന്നു.
4: നാട് ഭരിക്കുന്നതാര്, കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് തത്സമയ അവലോകന പരിപാടി പ്രത്യേക വാർത്താ ബുള്ളറ്റിന് ശേഷം തുടർന്ന് കേൾക്കാം. മാജിക് നമ്പറായ 71 ആര് തൊടുമെന്ന് നമുക്ക് അപ്പോഴറിയാം.
5: നാട് ഭരിക്കുന്നതാര്, കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ വിവരങ്ങളുമായി തത്സമയ അവലോകന പരിപാടി പ്രത്യേക വാർത്താ ബുള്ളറ്റിന് ശേഷം.

0: ആകാശവാണി നമസ്കാരം. പ്രത്യേക തെരഞ്ഞെടുപ്പ് വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ലിൻസ സിറാജ്. തരംഗമോ തുടർച്ചയോ, കേരളം ആര് ഭരിക്കും? ഏപ്രിൽ 9 വോട്ടെടുപ്പ് കഴിഞ്ഞ് മൂന്നാഴ്ചയിലേറെ നീണ്ട കാത്തിരിപ്പിന് വിരാമം. മൂന്നാം വട്ടവും അധികാരത്തിലേക്കെന്ന വിജയപ്രതീക്ഷയുമായി LDFും ഭരണം തിരിച്ചുപിടിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിൽ UDFും. ഇത്തവണ നിയമസഭയിൽ പ്രാതിനിധ്യമുണ്ടാകുമെന്ന പ്രതീക്ഷയിൽ BJPയും. പ്രവചനങ്ങളുടെയും കണക്കുകൂട്ടലുകളുടെയും ആകാംക്ഷ അവസാനിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ രാവിലെ 8 മണിക്ക് ആരംഭിച്ചു. പോസ്റ്റൽ വോട്ടുകളാണ് ആദ്യം എണ്ണിത്തുടങ്ങിയത്. 8:30 EVM മെഷീനിലെ വോട്ടുകൾ എണ്ണിത്തുടങ്ങി. തപാൽ വോട്ട് എണ്ണിക്കഴിയുമ്പോൾ ആദ്യ ഫലസൂചനകൾ UDFന് അനുകൂലം. 73 ഇടങ്ങളിൽ UDF ലീഡ് ചെയ്യുമ്പോൾ LDFന് 60 ഇടങ്ങളിലാണ് മുൻതൂക്കം. BJP 5 ഇടങ്ങളിൽ ലീഡ് ചെയ്യുന്നു. ഇടുക്കി ജില്ലയിൽ വോട്ടെണ്ണലിനായി 3 കേന്ദ്രങ്ങളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. തൊടുപുഴ, ഇടുക്കി, ഉടുമ്പൻചോല, പീരുമേട്, ദേവികുളം എന്നീ 5 മണ്ഡലങ്ങളാണ് ഇടുക്കിയിലുള്ളത്. ഉടുമ്പൻചോല UDF സ്ഥാനാർത്ഥി സേനാപതി വേണുവിന് പോസ്റ്റൽ വോട്ടിൽ 41 വോട്ടിന്റെ ലീഡ്. LDFനെതിരെ സ്വതന്ത്രനായി മത്സരിക്കുന്ന മുൻ മന്ത്രി ജി സുധാകരന്റെ രാഷ്ട്രീയ നീക്കത്തോടെ ശ്രദ്ധേയമാണ് ആലപ്പുഴ. ഇത്തവണ ആലപ്പുഴ ആർക്കൊപ്പമെന്നറിയാം. 9 സീറ്റിൽ കഴിഞ്ഞ തവണ 8 LDF നേടിയപ്പോൾ ഹരിപ്പാട് സീറ്റ് UDF ആണ് നേടിയത്. ഇത്തവണയും എല്ലാ സിറ്റിംഗ് MLA മാരും മത്സര രംഗത്തുണ്ട്. വോട്ടെണ്ണൽ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി R. രവികുമാർ ചേരുന്നു. രവികുമാർ, എന്താണ് ആലപ്പുഴയിൽ നിന്നുള്ള ആദ്യ ഫലസൂചനകൾ?
1: ആലപ്പുഴയിൽ വോട്ടെണ്ണൽ ആരംഭിച്ചപ്പോൾ നമുക്ക് ലഭിച്ച ആദ്യ സൂചന അനുസരിച്ച് ഹരിപ്പാട് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയും ചെങ്ങന്നൂരിൽ മന്ത്രി സജി ചെറിയാനും ലീഡ് ചെയ്യുകയാണ്. എന്തായാലും കഴിഞ്ഞ തവണത്തെ ഫലത്തിന് വ്യത്യാസം വരാനുള്ള സാധ്യതകളാണ് കാണുന്നുണ്ട്. കായംകുളത്തും അമ്പലപ്പുഴയിലും അരൂരിലും ഇപ്പോൾ UDFന്റെ നേരിയ ലീഡ് റിപ്പോർട്ട് ചെയ്യാനുണ്ട്.
0: നന്ദി രവികുമാർ. കോഴിക്കോട്, കൊടുവള്ളി, തിരുവമ്പാടി പോസ്റ്റൽ വോട്ടുകൾ എണ്ണിത്തുടങ്ങി. ബാലുശ്ശേരി മണ്ഡലത്തിലെ പോസ്റ്റൽ ബാലറ്റ് എണ്ണൽ നടപടികൾ പുരോഗമിക്കുന്നു. കൊല്ലത്ത് പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണിത്തുടങ്ങി. ജില്ലയിലെ 5 മണ്ഡലങ്ങളിലെ വോട്ടുകൾ എണ്ണുന്നത് ക്രിസ്തുരാജ് സ്കൂളിലാണ്. കനത്ത സുരക്ഷയിലാണ് വോട്ടെണ്ണൽ കേന്ദ്രവും പരിസരവും. കേരളത്തിന് പുറമെ അസം, തമിഴ്നാട്, പശ്ചിമബംഗാൾ, കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരി എന്നിവിടങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലും ആരംഭിച്ചു. തമിഴ്നാട്ടിൽ 234, അസമിൽ 126, പുതുച്ചേരിയിൽ 30 എന്നിങ്ങനെയാണ് ഇന്ന് വോട്ടെണ്ണൽ നടക്കുന്നത്. പശ്ചിമബംഗാളിലെ 294 മണ്ഡലങ്ങളിൽ 293 ഇടത്ത് വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു. റീപോളിംഗ് നടന്ന പശ്ചിമബംഗാളിലെ ഫാൾട്ട മണ്ഡലത്തിൽ 24-നാണ് വോട്ടെണ്ണൽ. തൃശൂരിൽ 13-ൽ 12 സീറ്റും കഴിഞ്ഞ തവണ LDFനായിരുന്നു. ചാലക്കുടി മാത്രമായിരുന്നു UDF നേടിയത്. ഇത്തവണ ഫലസൂചനകൾ എങ്ങനെയാണെന്നറിയാം. വിവരങ്ങളുമായി തൃശൂർ പ്രതിനിധി ഭരിത പ്രതാപ് ചേരുന്നു. ഭരിത, കോർപ്പറേഷൻ തിരിച്ചുപിടിച്ചതടക്കം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേടിയ മേൽക്കൈ ഇത്തവണയും UDFനുണ്ടോ? എന്താണ് വിവരങ്ങൾ?
2: തൃശൂരിൽ രാവിലെ സ്ട്രോങ് റൂം തുറന്നതിന് ശേഷം ആദ്യം പോസ്റ്റൽ വോട്ടുകളാണ് എണ്ണി തുടങ്ങിയത്. പോസ്റ്റൽ വോട്ടുകളുടെ ഒരു നില പരിശോധിക്കുമ്പോൾ 10 ഇടങ്ങളിൽ LDF ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. അതുപോലെ തന്നെ 3 ഇടങ്ങളിൽ UDF ലീഡ് ചെയ്യുന്നു. തൃശൂർ, മണലൂർ, ചാലക്കുടി എന്നീ പ്രധാന മണ്ഡലങ്ങളിലാണ് ഇപ്പോൾ UDF ലീഡ് ചെയ്യുന്നതായി നമുക്ക് വിവരം ലഭിച്ചത്. എന്നാൽ ഇപ്പോൾ അവസാന വിവരം ലഭിക്കുമ്പോൾ ചോദിച്ചതുപോലെ തൃശൂരിലെ ആദ്യ റൗണ്ട് EVM മെഷീനുകൾ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അവിടെ രാജൻ ജെ പല്ലൻ 663 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും അവസാനമായി നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. ആദ്യ പോസ്റ്റൽ വോട്ടുകളുടെ ഫലസൂചനകൾ നമുക്ക് നൽകിയത് വീണ്ടും തൃശൂർ ചുവക്കുമോ എന്നുള്ള ഒരു ചിന്ത തന്നെയാണ്. എന്നാൽ ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന EVM മെഷീനുകളുടെ ആദ്യ റൗണ്ട് പൂർത്തിയായിരിക്കുമ്പോൾ രാജൻ ജെ പല്ലൻ മുന്നിട്ട് നിൽക്കുന്നതായി, അതായത് 663 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു എന്നുള്ള വാർത്തയാണ് നമുക്ക് അവസാനമായി ഇവിടെ നൽകുന്നത്.
0: നന്ദി ഭരിത. പുതുച്ചേരി നിയമസഭാ മണ്ഡലത്തിലെ 6 കേന്ദ്രങ്ങളിൽ വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു. കനത്ത സുരക്ഷയാണ് കേന്ദ്രഭരണ പ്രദേശത്ത് ഏർപ്പെടുത്തിയിരിക്കുന്നത്. വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ള 294 സ്ഥാനാർത്ഥികളാണ് ജനവിധി കാത്തിരിക്കുന്നത്. തമിഴ്നാട്ടിലെ 38 ജില്ലകളിലെ 234 മണ്ഡലങ്ങളിലെയും വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു. 85.1% ഇവിടെ പോളിംഗ്. കനത്ത സുരക്ഷാ സംവിധാനമാണ് വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. 5 സംസ്ഥാനങ്ങളിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലും പുരോഗമിക്കുന്നു. ഗുജറാത്തിലെ ഉംറേഡ്, കർണാടകയിലെ ബാഗൽകോട്ട്, ദാവൻഗരെ സൌത്ത്, മഹാരാഷ്ട്രയിലെ രാഹുരി, ബാരാമതി, നാഗാലാന്റിലെ കൊറിഡാങ്, ത്രിപുരയിലെ ധർമ്മനഗർ എന്നിവിടങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. അസമിൽ 126 മണ്ഡലങ്ങളാണുള്ളത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP 60 സീറ്റുകൾ നേടിയിരുന്നു. കോൺഗ്രസിന് 29 സീറ്റുകൾ മാത്രമാണ് ലഭിച്ചത്. ഹരിപ്പാട് രമേശ് ചെന്നിത്തല ലീഡ് ചെയ്യുന്നു. കഴക്കൂട്ടത്ത് NDA യുടെ വി മുരളീധരൻ ലീഡ് ചെയ്യുന്നു. ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ലീഡ്. പ്രത്യേക തെരഞ്ഞെടുപ്പ് വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 11 മണിക്ക്.
3: നാടു ഭരിക്കുന്നത് ആര്? കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങളും അവലോകനവും തത്സമയ പ്രക്ഷേപണം.
4: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമസ്കാരം. 16-ാം കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ അന്തിമ ഫലം നിശ്ചയിക്കുവാനുള്ള വോട്ടെണ്ണൽ 43 കേന്ദ്രങ്ങളിലായി പുരോഗമിക്കുമ്പോൾ വോട്ടെണ്ണലിന്റെ ഏറ്റവും പുതിയ വിവരങ്ങളും തത്സമയ അവലോകനവുമായി ആകാശവാണിയും ഒപ്പം ചേരുകയാണ്. അനന്തപുരി FM-ലെ ശ്രോതാക്കൾക്കും ഇപ്പോൾ ഈ പരിപാടി ലഭ്യമാണ്. നാട് ഭരിക്കുന്നതാരെന്നറിയുവാനുള്ള ഈ തത്സമയ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കളെയും വീണ്ടും സ്വാഗതം ചെയ്യുന്നു. എന്നോടൊപ്പം സ്റ്റുഡിയോയിൽ പ്രൊഫസർ എം വിജയകുമാർ, ഡോക്ടർ മോഹൻ വർഗീസ്, ശ്രീ പറക്കോട് ഉണ്ണികൃഷ്ണൻ, ശ്രീ ശ്രീകുമാർ മുഖത്തല എന്നിവരുണ്ട്. തുടർന്ന് സംസാരിക്കുന്നതിനായി ശ്രീ ശ്രീകുമാർ മുഖത്തല സർ.
5: എല്ലാവർക്കും നമസ്കാരം. ഇത് നമ്മളുടെ ഇപ്പോഴത്തെ ഇലക്ഷന്റെ റിസൾട്ട്, 140 സീറ്റുകളിലേക്കുള്ള നമ്മളുടെ തെരഞ്ഞെടുപ്പ് നടന്നതിന് ശേഷം നമ്മളതിന്റെ തെരഞ്ഞെടുപ്പ് ഫലം അറിയാനാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. വിവിധ മാധ്യമങ്ങൾ അവരുടേതായ നിലയിൽ തെരഞ്ഞെടുപ്പ് ഫലം ഇങ്ങനെ പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ ട്രെൻഡ് നമ്മൾ പൊതുവെ കാണുന്നത് UDF 82 സ്ഥലങ്ങളിൽ ലീഡ് ചെയ്യുന്നു, 82 മണ്ഡലങ്ങളിൽ. LDF 54 മണ്ഡലങ്ങളിൽ ലീഡ് ചെയ്യുന്നു. NDA 4 മണ്ഡലങ്ങളിൽ ലീഡ് ചെയ്യുന്നു. ഇപ്പോഴത്തെ ലീഡ് നില ചിലപ്പോൾ മാറി മറിഞ്ഞേക്കാം. നമുക്കതങ്ങനെ ഇപ്പോൾ അതൊരു പൂർണ്ണമായും നമുക്ക് പ്രവചിക്കാവുന്ന ഒരു ട്രെൻഡാണെന്ന് പറയാൻ നിർവാഹമില്ല. എന്നാലും UDF ആണ് മുന്നിൽ നിൽക്കുന്നത്. നമ്മുടെ നേരത്തെ നമ്മൾ വന്നിട്ടുള്ള ഇലക്ഷന് ശേഷമുള്ള സർവേകളിലൊക്കെ കണ്ടതുപോലെ അതിനനുഗുണമായിട്ടുള്ള ഒരു നീക്കമാണ് കാണുന്നത്.
4: നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ പോസ്റ്റൽ വോട്ടിന്റെ ട്രെൻഡ് മാറി, ഇവിഎമ്മിന്റെ ട്രെൻഡ് വരുന്നു.
5: പോസ്റ്റൽ വോട്ടിൽ പോലും എനിക്ക് തോന്നുന്നു UDF-ന് ചെറിയൊരു മേൽക്കൈ ഉണ്ടായിരുന്നു. പോസ്റ്റൽ വോട്ടിൽ നമ്മൾ കണ്ട ഒരു പ്രധാന ട്രെൻഡ്, സാധാരണഗതിയിൽ NDA അങ്ങനെ പോസ്റ്റൽ വോട്ടിൽ മുമ്പിൽ വരാറില്ല. പല സ്ഥലങ്ങളിൽ NDA അപ്പോഴും ഒരു 4 മണ്ഡലങ്ങളിലോ 3 മണ്ഡലങ്ങളിലോ ഒക്കെ മുന്നിലായിരുന്നു എന്നുള്ള കാര്യം കൂടി നമ്മൾ കാണണം. കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ പരിതസ്ഥിതിയിൽ ഈ മാറ്റത്തിന് അത്ഭുതമൊന്നും പറയാനില്ല. പക്ഷേ എന്നാലും ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു മാറ്റം ഉണ്ടാവുകയാണെങ്കിൽ വലിയ ഒരു പുനർചിന്തനത്തിന് കാരണമാവും. നേതാക്കന്മാരുടെ കാര്യത്തിലൊക്കെ പല പല പ്രശ്നങ്ങൾ വരും. കാരണം തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയത് എന്താണ്, ഇതിനെ നയിച്ചത്, ഇടതുപക്ഷ മുന്നണിയെ നയിച്ചത് സാധാരണ കാണാറുള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലാണ് അത് നയിച്ചത്. മുഖ്യമന്ത്രിയായിരുന്നു അതിന്റെ മുഖ്യ ചാലകശക്തിയായി നിന്നത്.
6: പക്ഷേ അവിടെ തന്നെ അപ്പോൾ ഒരു പ്രധാന പ്രശ്നം ഈ മുഖ്യമന്ത്രിയുടെ പെരുമാറ്റത്തിലും സമീപനത്തിലും ഉണ്ടായ, പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ മന്ത്രിസഭാകാലത്തുണ്ടായതില്ല, അദ്ദേഹത്തിന്റെ ശരീരഭാഷയിലും അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിലും അദ്ദേഹത്തിന്റെ ജനങ്ങളുമായുള്ള ഇടപെടലുകളിലും ഒക്കെ ഉണ്ടായ ചില സമീപനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ തീർച്ചയായിട്ടും സ്വാധീനിച്ചിട്ടുണ്ടാവില്ലേ? അത്തരത്തിലൊരു ഒരു ഒരു പ്രവണത ഉണ്ടാകുന്നെങ്കിൽ
7: തീർച്ചയായും മുഖ്യമന്ത്രി ഒരു വലിയ ഐക്കോണാണ്. ജനങ്ങളുടെ എല്ലാം ശ്രദ്ധ മുഖ്യമന്ത്രിയിലേക്കാണ് കാണുന്നത്. അപ്പം മുഖ്യമന്ത്രിയുടെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കും ഓരോ പ്രവൃത്തിയും തലനാരിഴ കീറി പരിശോധിക്കപ്പെടുമെന്നത് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് ചില പ്രയോഗങ്ങൾ ഒഴിവാക്കാമായിരുന്ന ചില പ്രയോഗങ്ങൾ, അതുണ്ടാക്കി വെക്കുന്ന ബുദ്ധിമുട്ടുകൾ LDFന് മൊത്തമായും CPMന് മാത്രമായും ഒക്കെ ഉണ്ടാക്കുന്ന ചില അലോസരങ്ങൾ, അതെല്ലാം തന്നെ തെരഞ്ഞെടുപ്പിൽ വോട്ടുകളുടെ രൂപത്തിൽ ചിലപ്പോഴൊക്കെ പ്രതിഫലിക്കാം എന്നതിൻ്റെ കൂടെ സൂചനയാണോ ഇപ്പോൾ LDFന് ലേശം പിന്നാട്ടം പോയിരിക്കുന്നു. ആദ്യഘട്ടത്തിൽ വന്നിരിക്കുന്നത് പോസ്റ്റൽ വോട്ടിൻ്റെ വോട്ട് എണ്ണിയപ്പോൾ കാണുന്ന ചിത്രം സമാസമ

0: നിൽക്കുന്ന ചിത്രമാണ്. ഇപ്പോൾ വ്യക്തമായ മേൽക്കൈ ഇ വി എം റിസൾട്ടുകൾ ട്രിക്ലിംഗ് ഇൻ. അതനുസരിച്ച് ഇപ്പോൾ 84 സീറ്റുകളിൽ വരെ ഐക്യജനാധിപത്യ മുന്നണി മുന്നിട്ട് നിൽക്കുന്നു. കേവലം 52 സീറ്റുകളിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മേൽക്കൈയുള്ളത്. എൻ ഡി എ ഇപ്പോഴും 4 മണ്ഡലങ്ങളിൽ മേൽക്കൈ നേടുന്നു. ഇതെല്ലാം കാട്ടുന്നത് മുഖ്യമന്ത്രിയോടുള്ള ഒരു വിയോജിപ്പാണോ? പി ആർ വർക്കുകൾ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന സർക്കാർ നടത്തിയ പബ്ലിക് റിലേഷൻസ് ഡ്രൈവ് അത് വലിയൊരു ബ്ലിറ്റ്സ് ക്രീഗ് തന്നെയായിരുന്നു. അത് പൊതുഖജനാവിൽ നിന്നും വലിയ തുക എടുത്തുകൊണ്ട് നടത്തുന്ന ഡ്രൈവ്, പ്രബുദ്ധമായ കേരളം എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? അവിടെ ഒരൊറ്റ മുഖം മാത്രമാണ് ഉണ്ടായിരുന്നത്, ശ്രീ പിണറായി വിജയൻ എന്ന അതിനെ മുഖ്യമന്ത്രിയുടെ മാത്രം മുഖമാണ് ഉണ്ടായിരുന്നത്. ആ മുഖം അംഗീകരിക്കപ്പെടുകയാണോ നിരസിക്കപ്പെടുകയാണോ എന്നതിൻ്റെ സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിസൾട്ടുകളിൽ കാണുന്നത്. അതിന് പൂർണ്ണ അംഗീകാരം ലഭിക്കുന്നു എന്ന് ഇപ്പോൾ പറയാനാവില്ല. കാരണം യു ഡി എഫിന്
1: ഈ മാധ്യമങ്ങളെ അമിതമായി ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ദുരുപയോഗം ചെയ്യുമ്പോൾ തീർച്ചയായും ജനങ്ങളുടെ മനസ്സിൽ ഒരു ഗവൺമെന്റ് വിരുദ്ധ സമീപനം ഉണ്ടാകാനുള്ള സാധ്യതയില്ല. ഇന്ത്യൻ തെരഞ്ഞെടുപ്പിന്റെ ചരിത്രം പരിശോധിച്ചാൽ തന്നെ നമുക്ക് ഓർമ്മയുണ്ട്, പണ്ട് ദേശീയ തലത്തിൽ മേരാ ഭാരത് മഹാൻ എന്ന വലിയ മുദ്രാവാക്യം വെച്ചിട്ട് രാജ്യം മുഴുവൻ പോസ്റ്ററുകളും ബാനറുകളും ഹോർഡിങ്ങും ഒക്കെ വെച്ച് അന്ന്
2: പരാജയപ്പെട്ടു,
1: ആ ഗവൺമെന്റ് പരാജയപ്പെട്ടു. മാധ്യമരംഗത്ത് കൂടി പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയിൽ പ്രൊഫസർ വിജയകുമാർ, ഇതിനെ എങ്ങനെ വിലയിരുത്താൻ പറ്റും?
3: എപ്പോഴൊക്കെയാണോ പരസ്യങ്ങൾക്ക് അമിത പ്രാധാന്യം ഉണ്ടാകുന്നത് അപ്പോഴെല്ലാം ഭരണകക്ഷിക്ക് പരാജയമാണ് ഉണ്ടാകുന്നത്. 77 നമ്മൾ കണ്ടതാണ്. അന്ന് ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥ കലം കഴിഞ്ഞ് നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്. അന്ന് എന്തുമാത്രം പരസ്യമായിരുന്നു,
1: അല്ല, അന്ന് ഒരു പ്രധാന പ്രശ്നമുണ്ടായിരുന്നു. അന്ന് മാധ്യമങ്ങളുടെ വായ മൂടിക്കെട്ടിയ ഒരു കാലം കൂടിയാണ്. അതിനുശേഷം അത് കൃത്യമായി തിരിച്ചറിഞ്ഞ് ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ദിരാഗാന്ധിയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കിയപ്പോൾ കേരളത്തിലെ ജനങ്ങൾ
2: ഇന്ദിരാഗാന്ധിയെ
3: അതിനൊരു കാരണമുണ്ട്. കാരണം അന്ന് ആ അടിയന്തരാവസ്ഥ കാലത്ത് കേരളത്തിൽ സമാധാനം പുലർന്നിരുന്നു. അതിപ്പോൾ ഒരുപക്ഷെ അന്നത്തെ പ്രതിപക്ഷ കക്ഷിയായ സി പി എമ്മിന്റെ നേതാക്കൾ കുറച്ചുപേര് ജയിലിലൊക്കെ ആയിരുന്നു.
1: പക്ഷേ രാജൻ കേസിനെ പോലെ വളരെ പ്രധാനപ്പെട്ട കേസുകളെ നമുക്ക് തമസ്കരിക്കാനും പറ്റില്ല. അത് നിലനിന്ന സമയത്ത് തന്നെയാണ് കേരളത്തിൽ, നമുക്കിത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഉണ്ടായ ഇലക്ഷനെ കുറിച്ചുള്ള ചർച്ച അല്ലെങ്കിൽ തന്നെയും സാർ നേരത്തെ സൂചിപ്പിച്ചതുകൊണ്ട് ഞാൻ പറയുകയാണ്. കാരണം അതിനകത്തുണ്ടായ പ്രധാന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ മുഴുവൻ ഇന്ദിരാഗാന്ധിക്കെതിരെ ഒരു തെരഞ്ഞെടുപ്പ് വിധിയെഴുത്ത് വരികയും കേരളം പോലെ പ്രബുദ്ധരാണെന്ന് അവകാശപ്പെടുന്ന ഒരു സമൂഹം അവർക്ക് അനുകൂലമായി അന്നുവരെ ഇല്ലാത്തൊരു ഭൂരിപക്ഷത്തിൽ ആ മുന്നണിയെ വിജയിപ്പിക്കുകയും ചെയ്തു അല്ലേ.
3: അല്ല, അപ്പോൾ അതിന് സമാനമായിട്ടുള്ള രീതിയിൽ എന്ന് ഞാൻ പറയത്തില്ല, എന്നാലും അതിനോട് അടുത്ത് നിൽക്കുന്ന രീതിയിലുള്ള പരസ്യമാണ് ഇപ്രാവശ്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അത് ഒരു ഗവൺമെൻറ് എന്ന നിലയിൽ മാത്രമല്ല അവരുടെ പരസ്യം ഉണ്ടായിരുന്നത്, പല എന്താ ആർമീസിൻ്റെ കൂടെ ഒരു പിന്തുണ, ആ പരസ്യം ഗവൺമെൻറ്റിൻ്റെ പരസ്യങ്ങൾ തന്നെ ഏറ്റവും കൂടുതൽ പൊലിപ്പിച്ച് കാണിക്കുന്നതിന് പലപ്പോഴും അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് പരിശ്രമിച്ചിരുന്നു. അതുകൊണ്ട് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഗവൺമെൻറ്റിന് അനുകൂലമായിട്ടുള്ള പരസ്യം അങ്ങനെ വരുമ്പോഴത്തേക്ക് ആളുകളുടെ ഇടയിൽ ഒരു സംശയം ഉണ്ടാകും, എന്തിനാണ് ഇത്രമാത്രം എന്തിനാണ്.
2: അല്ല, അത് മാത്രമല്ല, ഈ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ വിവേകരഹിതമായിട്ടുള്ള ഇടപെടലാണ് സോഷ്യൽ മീഡിയയിൽ എല്ലാ പാർട്ടികളുടെയും ഈ ആർമി എന്ന് സാറ് പറഞ്ഞ ഗ്രൂപ്പുകാർ നടത്തുന്നത്. അത് ജനങ്ങളെ വല്ലാതെ മടുപ്പിച്ചിട്ടുണ്ടാവാനും സാധ്യതയുണ്ട് കേട്ടോ. അങ്ങനെ
1: നമ്മൾ വിവിധ സോഴ്സുകളിൽ നമുക്കറിയാൻ കഴിയുന്നത് യു ഡി എഫ് 87, എൽ ഡി എഫ് 49, എൻ ഡി എ 4, ഇത്തരത്തിലുള്ള ട്രെൻഡ്, അല്ലെങ്കിൽ 47 എൽ ഡി എഫ്, 88 യു ഡി എഫ്, 4 എൻ ഡി എ എന്നുള്ള ഒരു ട്രെൻഡാണ് ഇപ്പോൾ പൊതുവെ കണ്ടുവരുന്നത്.
2: ഒരു ട്രെൻഡായിട്ട് കരുതാമോ?
1: ഇല്ല, അതൊരു പ്രീ ട്രെൻഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. പക്ഷെ ഇതിനകത്തുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ആ എൻ ഡി എയുടെ ഒരു അവസ്ഥ നോക്കുക. 4 എന്ന് പറയുന്ന ഒരു അക്കം നാലിടത്ത് ലീഡ് ചെയ്യുന്നു എന്നുള്ളത് സ്റ്റഡി ആയിട്ട് നിൽക്കുകയാണ്.
2: പോസ്റ്റിൽ
1: നമ്മൾ ഈ ബൂത്തുകളിലേക്ക് വന്നപ്പോഴും അങ്ങനെ നിലനിൽക്കുകയാണ്. ഇതിനകത്തിൻ്റെ ഒരു പ്രധാന പ്രശ്നം രാജീവ് ചന്ദ്രശേഖരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഒരു അഭിമാന പ്രശ്നം കൂടിയാണ്. കേരളത്തിൽ രണ്ടാമതൊരു അക്കൗണ്ട് തുടങ്ങുക, ഒരക്കൗണ്ടല്ല തുടങ്ങേണ്ടത്, 4 അക്കൗണ്ടുകളെങ്കിലും തുറക്കുകയും അദ്ദേഹത്തിനെ പാർട്ടി സംസ്ഥാനത്തിൻ്റെ അധ്യക്ഷൻ എന്ന നിലയിൽ നിലനിർത്തേണ്ടതിൻ്റെ ഒരു വലിയ ബാധ്യത അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കറിയാം, പ്രധാനമന്ത്രി വന്നു, അമിത്ഷാ വന്നു, ദേശീയ തലത്തിലുള്ള എല്ലാ ബി ജെ പിയുടെ നേതാക്കന്മാർ വന്ന് കേരളത്തിൽ കാടിളക്കി നാടിളക്കി പ്രചരണം നടത്തിയിട്ടുണ്ട് ഡോക്ടർ മോഹൻ വർഗീസ്. ആ അത്തരം പ്രചരണങ്ങളുടെ ഒരു ഫലം ആണോ ഈ 4 എണ്ണം? അങ്ങനെയാണെങ്കിൽ ഇതിൽ കൂടുതൽ സീറ്റിലേക്ക് പോകേണ്ടതല്ലേ കേരളത്തിലെ സമൂഹം? കാരണം കേരളത്തിൽ ബി ജെ പിക്ക് ഉണ്ടായിരുന്നത് 1.63% വോട്ടിൽ നിന്ന് 14% വോട്ടിലേക്ക് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിലേക്ക് വരികയുണ്ടായി.
0: ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഒരു ജൈവികമായ വളർച്ച ഉണ്ടായി എന്ന് നിസ്സംശയം പറയാം. അതായത് കേവലം ഒരു 20 വർഷങ്ങൾക്ക്

0: രണ്ട് പതിറ്റാണ്ട് മുൻപ് കേവലം 4-5% മാത്രമായിരുന്നു ബി ജെ പിയുടെ കേരളത്തിലെ വോട്ട് ഷെയർ. അത് കഴിഞ്ഞ 1.5 പതിറ്റാണ്ടായി 10% അധികം വന്നിരിക്കുന്നു. അപ്പൊ 10-20% അതിന്റെ ബെഞ്ച് മാർക്കായി എടുക്കാവുന്ന 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 12.56% ബി ജെ പിയുടെ വോട്ട് ഷെയർ. അത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഗംഭീരമായ കുതിച്ചുചാട്ടം നടത്തി അത് 19.86% വളർന്നു. അവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലമാണെങ്കിൽ അവരുടെ മോദി ഫാക്ടർ അവിടെ പ്രവർത്തിച്ചു. ഒരു മണ്ഡലത്തിൽ, തൃശൂർ മണ്ഡലത്തിൽ 75,000 പരം വോട്ടിന് മുന്നേ ഭൂരിപക്ഷത്തിൽ ശ്രീ സുരേഷ് ഗോപി വിജയിച്ചു വരികയും ചെയ്തു. അതിനെ നിയമസഭയുമായിട്ട് കൺവേർട്ട് ചെയ്ത് നോക്കുമ്പോൾ 20 മണ്ഡലങ്ങളിൽ ഒന്നുകിൽ 1-ആം സ്ഥാനത്താണ്, അല്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി 2-ആം സ്ഥാനത്താണ്, അതിൽ തന്നെ 11 മണ്ഡലങ്ങളിൽ 1-ആം സ്ഥാനത്താണ്. പക്ഷെ ആ ഒരു അനുകൂല ഘടന, അതായത് 19.86 എന്നത് ആവർത്തിക്കാൻ തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് കഴിഞ്ഞില്ല. അത് കേവലം 14.82% കൂപ്പുകുത്തി. അവിടെ നിന്നും എത്രത്തോളം മുന്നോട്ട് പോകാനാവും എന്നതിനെ ആസ്പദമാക്കിയാണ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കടന്നത്. ഇപ്പോൾ 5 മണ്ഡലങ്ങളിലാണ്. ഇപ്പോൾ ചില സ്ക്രീനുകളിൽ കാണുന്നത് 4 മണ്ഡലങ്ങൾ, ചിലയിടത്ത് 5 മണ്ഡലങ്ങൾ വരെ ദേശീയ ജനാധിപത്യ സഖ്യം, അതായത് ബി ജെ പി തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നു. രാജീവ് ചന്ദ്രശേഖർ നേമത്ത് മുന്നിട്ട് നിൽക്കുന്നു. ആദ്യം മുതൽ തന്നെ വോട്ടെണ്ണലിന്റെ ആദ്യഘട്ടം മുതൽ തന്നെ മിസ്റ്റർ രാജീവ് ചന്ദ്രശേഖർ ഇസ് ലീഡിംഗ് ഇൻ നേമം കോൺസ്റ്റിറ്റ്യുവൻസി. മഞ്ചേശ്വരത്ത് വലിയ അഭിമാന പോരാട്ടമാണ്. മുൻ പ്രസിഡന്റ്, ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന കെ സുരേന്ദ്രന്റെ സംബന്ധിച്ചിടത്തോളം അഭിമാന പോരാട്ടമായിരുന്ന മഞ്ചേശ്വരം തലനാരിഴക്കാണ് 2 പ്രാവശ്യം ഒരിക്കൽ 86 വോട്ടിന് പരാജയപ്പെടുന്നു, ഒരിക്കൽ സമാനമായ ചെറിയ നമ്പർ വോട്ടിന് പരാജയപ്പെടുന്നു. ഇപ്പോഴിതാ അദ്ദേഹവും മുന്നിട്ട് നിൽക്കുന്നു എന്നാണ് ഇത്.
1: 86 വോട്ടിന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് എനിക്കൊരു കാര്യം പറയാനുണ്ട്.
2: നമ്മുടെ ഒരു പ്രതിനിധി ഗ്രൗണ്ട് റിയാലിറ്റി തരാൻ വേണ്ടി നമ്മുടെ ആര്യ വി ജി എന്ന പ്രതിനിധി തിരുവനന്തപുരത്തെ കൌണ്ടിംഗ് കേന്ദ്രമായ മാർ ഇവാനുവേസ് കോളേജിൽ നിന്ന് നമ്മോടൊപ്പം ചേരുകയാണ്. ആര്യ
3: നമസ്കാരം.
2: നമസ്കാരം. അവിടെ എന്താണ് ആര്യ, എങ്ങനെയാണ് ട്രെൻഡുകൾ, എന്തൊക്കെയാണ് ആര്യക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ളത്?
3: ഞാനിപ്പോ നിൽക്കുന്നത് മാരിവനേഴ്സ് കോളേജിന്റെ സമീപത്താണ്. ഈ ബദനിക്കുന്നിൽ തന്നെയാണ് തിരുവനന്തപുരത്തെ 14 മണ്ഡലങ്ങളുടെയും വോട്ടെണ്ണൽ നടക്കുന്നത്. വൻ സുരക്ഷാ അകമ്പടിയോടെയാണ് വോട്ടെണ്ണൽ പുരോഗമിക്കുന്നത്. ആദ്യ ഫല സൂചനകൾ ലഭ്യമാകുമ്പോൾ തിരുവനന്തപുരം മണ്ഡലം ഏതാണ്ട് UDF LDF മുന്നണികൾക്ക് സമാസമം എന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. എന്നാൽ NDA നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന പോലെ ത്രികോണ മത്സരം നടക്കുന്ന നേമത്ത് നിന്നും NDA മുന്നിൽ നിൽക്കുന്ന കാഴ്ചയും നമുക്ക് ദൃശ്യമാകും. ഒരു തിരുവനന്തപുരത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു മിനി കേരളം എന്ന് തന്നെ പറയാം. കാരണം തിരുവനന്തപുരം ജില്ലയിൽ കാലാകാലങ്ങളായി ഏത് മുന്നണിയാണോ മുന്നിട്ട് നിൽക്കുന്നത് അതേ മുന്നണി തന്നെയാണ് കേരളം ഭരിക്കാനും പിന്നീട് തയ്യാറെടുക്കുന്നത്. ആ ചിത്രം തന്നെയാണ് ഇക്കൊല്ലവും നമുക്ക് കാണാൻ സാധിക്കുന്നത്. എങ്ങനെയാണോ കേരളത്തിന്റെ ട്രെൻഡ്, അതിനനുസരിച്ച് തന്നെയാണ് തിരുവനന്തപുരവും പോയിക്കൊണ്ടിരിക്കുന്നത്. ആദ്യ ഫലസൂചനകൾ ലഭ്യമാകുമ്പോൾ നമുക്ക് ഏറ്റവും ഗ്ലാമർ പോരാട്ടം നടക്കുന്ന നിയമ മണ്ഡലം എടുത്താൽ അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാജീവ് ചന്ദ്രശേഖർ, BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മുന്നിട്ട് നിൽക്കുന്നു. അതുപോലെ തന്നെ വട്ടിയൂർക്കാവ്, അതുപോലെ തന്നെ ത്രികോണ മത്സരം നടക്കുന്ന വട്ടിയൂർക്കാവിൽ UDF സ്ഥാനാർത്ഥി കോൺഗ്രസ് നേതാവ് കെ മുരളീധരനാണ് മുന്നിട്ട് നിൽക്കുന്നത്. നമുക്ക് അരുവിക്കരയിലേക്ക് വന്നാൽ കോൺഗ്രസ് നേതാവ് VS ശിവകുമാർ മുന്നിട്ട് നിൽക്കുന്നു. വാമനപുരം LDF സ്ഥാനാർത്ഥി DK മുരളി മുന്നിട്ട് നിൽക്കുന്നു. നെടുമങ്ങാടിലെ കാര്യമെടുത്താൽ മന്ത്രി കൂടിയായ നിലവിലെ 2021 മന്ത്രിസഭ പിണറായി 2.0 മന്ത്രിസഭയിലെ മന്ത്രി കൂടിയായ GR അനിൽ അവിടെ നെടുമങ്ങാട് മുന്നിട്ട് നിൽക്കുന്നു. കോവളത്തെ കാര്യമെടുത്താൽ മുൻ MLA ആയ, അതായത് നിലവിലെ MLA ആയ M. വിൻസെന്റ് തന്നെ, കോൺഗ്രസ് നേതാവ് M. വിൻസെന്റ് തന്നെ മുന്നിട്ട് നിൽക്കുന്നു. വർക്കല LDF നേതാവ് V. ജോയ്, അതുപോലെ അരുവിക്കര VS ശിവകുമാർ, കോൺഗ്രസ് നേതാവ് VS ശിവകുമാർ മുന്നിട്ട് നിൽക്കുന്നു. ചിറയൻകീഴ് രമ്യ ഹരിദാസ്, കോൺഗ്രസ് നേതാവ് രമ്യ ഹരിദാസ് മുന്നിട്ട് നിൽക്കുന്നു. കടക്കൂട്ട മണ്ഡലം എടുത്താൽ നിലവിലെ MLA കൂടിയായ LDF സ്ഥാനാർത്ഥി കടകംപള്ളി സുരേന്ദ്രൻ മുന്നിട്ട് നിൽക്കുന്നു. പാറശാല LDF സ്ഥാനാർത്ഥി CK ഹരീന്ദ്രൻ മുന്നിട്ട് നിൽക്കുന്നു. തിരുവനന്തപുരം മണ്ഡലത്തിൽ CMD നേതാവ്, UDF സീറ്റ് കോൺഗ്രസ് സീറ്റ് CMDയിലേക്ക് വച്ചുമാറിയ CMD നേതാവ് CP ജോൺ ആണ് ഇവിടെ മുന്നിട്ട് നിൽക്കുന്നത്. ആറ്റിങ്ങൽ LDF സ്ഥാനാർത്ഥി OS അംബിക മുന്നിട്ട് നിൽക്കുന്നു. കാട്ടാക്കട UDF സ്ഥാനാർത്ഥി MR ബൈജു മുന്നിട്ട് നിൽക്കുന്നു. ഇതാണ് തിരുവനന്തപുരത്തെ 14 മണ്ഡലങ്ങളിൽ ആദ്യ ഫലസൂചനകൾ ലഭ്യമാകുമ്പോൾ നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ.
2: ആര്യ നമ്മോടൊപ്പം തന്നെ തുടരുക, എന്തെങ്കിലും അട്ടിമറികൾ ഉണ്ടെങ്കിൽ നമ്മളെ പെട്ടെന്ന് തന്നെ വിവരം അറിയിക്കുക. ഓക്കെ. എന്തായാലും നമ്മൾ തിരുവനന്തപുരത്ത് നമ്മൾ പ്രതീക്ഷിച്ച അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്ന അതേ കാര്യങ്ങളാണ് നേമത്തും ഒക്കെ നടക്കുന്നത്. സാർ തുടരുക.
1: നേരിയ ഭൂരിപക്ഷത്തിന്റെ കാര്യം പറഞ്ഞുവല്ലോ. അപ്പം നേരിയ ഭൂരിപക്ഷം ഉണ്ടാകുന്ന പല സ്ഥലങ്ങളിലും ഒരേ പേരുകാരായിട്ടുള്ള

0: രണ്ടോ മൂന്നോ സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ വിസ്മരിക്കാൻ പാടില്ല. ഇപ്പം തന്നെ ഇതിൽ ഈ മത്സരരംഗത്തുള്ള 2026 മത്സരരംഗത്തുള്ള ലിസ്റ്റ് ഞാൻ എടുത്തപ്പോൾ അതിൽ തന്നെ ഡബിൾസ് ഒരുപാട് വരുന്നു. ഇത് ഒരു പക്ഷേ ഇലക്ഷനെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കുമോ?
1: ഇലക്ഷനെ അത് സ്വാധീനിക്കുമോ എന്ന് ചോദിച്ചാൽ ഡബിൾസ് എന്ന് പറയുന്നത് പല രീതിയിലാണ്. വിമതന്മാരുടെ രൂപത്തിൽ, ഇതരന്മാരുടെ രൂപത്തിൽ എല്ലാം തന്നെ സ്ഥാനാർത്ഥികൾ പ്രത്യക്ഷപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. ഇവിടെ നേരിയ ഭൂരിപക്ഷത്തിൽ, കാരണം കേരളം പലപ്പോഴും വിധി എഴുതുന്നത് നേരിയ ഭൂരിപക്ഷത്തിൽ തന്നെയാണ്. ഈ വൻപൻ ബീഹാറിലോ ഉത്തർപ്രദേശിലോ ഒക്കെ കാണുന്ന പോലെയുള്ള വൻപൻ ഭൂരിപക്ഷം പലപ്പോഴും കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടാകാറില്ല. അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്, കെ കെ ശൈലജയ്ക്ക് മട്ടന്നൂരിൽ 66,000 പരം വോട്ടിന് ഭൂരിപക്ഷം എനിക്ക് തോന്നുന്നു ചരിത്രത്തിലെ
2: റെക്കോർഡ്
1: ഭൂരിപക്ഷമായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഭൂരിപക്ഷങ്ങൾ കേരളത്തിന് അത്ര പരിചിതം അല്ലാത്തതുകൊണ്ട് നേരിയ മാർജിനാണ്. അവിടെ 1% വോട്ട് LDFിൽ നിന്നും UDFലേക്ക് തിരിഞ്ഞാൽ സീറ്റ് ഷെയറിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള മാറ്റം വളരെ വലുതാണ്.
2: ഇവിടെ വേറൊരു പ്രധാന പ്രശ്നമുണ്ട്. ഈ BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു ചക്രവ്യൂഹത്തിന് നടക്കുന്നതാണ് അവർ മത്സരിക്കുന്നത്. കാരണം രണ്ട് കക്ഷികൾ, അതായത് 39%, 40% വോട്ട് ഷെയറുള്ള LDFും UDFിന്റെയും നടുക്ക് നിന്നുകൊണ്ടാണ് BJPയുടെ ഒരു മുന്നണി മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പം നമുക്ക് മഞ്ചേശ്വരത്തെ കാര്യം പറഞ്ഞാൽ, ഒരു തവണ മഞ്ചേശ്വരത്ത് പിന്നെ കെ സുരേന്ദ്രന് അതേ പേരിലൊരു അപരൻ വരികയും അത്രയും വോട്ട് അദ്ദേഹം പിടിക്കുകയും ചെയ്തു. അതിനുശേഷം അവിടെ ഒരു വലിയ ആരോപണം ഉണ്ടായത് ഒരു അവരനെ പിൻവലിപ്പിക്കാൻ വേണ്ടി ഇദ്ദേഹം പണം മുടക്കി എന്ന് പറയുക, വലിയ ആരോപണവും അതിന്റെ പേര് അന്വേഷണമൊക്കെ നടക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞ ഇത്തരത്തിലുള്ള വളരെ ചെറിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്ന ഒരു സംസ്ഥാനത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൃത്യമായ രാഷ്ട്രീയ ധാരണയുള്ള ആളുകളാണ് ഈ ബഹുഭൂരിപക്ഷം ആളുകളും. ഈ രാഷ്ട്രീയ ധാരണയിൽ മാറ്റം വരുന്ന, അല്ലെങ്കിൽ നമ്മൾ ഈ സ്വിംഗ് എന്നൊക്കെ പറയുന്ന 3%, 2% വോട്ടുകൾ ജയിക്കുമ്പോഴാണ് ചെറിയ ഭൂരിപക്ഷം വരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ ഈ കാണുന്ന UDF ഇപ്പം ഏകദേശം LDFുമായി ഇരട്ടി മണ്ഡലങ്ങളിൽ ലീഡ് ചെയ്യുന്നു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതാണ്ട്
3: മാത്രമല്ല 6 മന്ത്രിമാർ പിന്നിലാണ് എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. നമ്മുടെ സംസ്ഥാന ഭരണ സമിതി 6 മന്ത്രിമാർ പിന്നിലാണ്. വളരെ കൗതുകകരമായ ഒരു കാര്യം, സുധാകരൻ ഏതാണ്ട് 1000+ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ അമ്പലപ്പുഴയിൽ മുന്നേറുന്നു എന്നാണ് അറിയുന്നത്.
2: സുധാകരൻ അവിടെ വിജയിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും ഇടതുപക്ഷം ചോദിച്ചു വാങ്ങിയ വിജയമാണ്. കാരണം ഒരു കാര്യമില്ല, അനുവദിച്ചു കൊടുത്ത വിജയമാണെന്ന് വേണേ പറയാം.
1: തീർച്ചയായും ഇവിടെ ജി സുധാകരന്റെ ഒരു കടന്നുവരവ്, UDF സംവിധാനത്തിലേക്കുള്ള സ്വതന്ത്രന്റെ രൂപത്തിലുള്ള കടന്നുവരവ് വലിയ ചലനങ്ങൾ ഉണ്ടാക്കിയെന്ന് ഈ VD സതീശൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ വിസ്മയങ്ങൾ, ആ വിസ്മയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിസ്മയമാണല്ലോ ജി സുധാകരന്റെ വിസ്മയം. അപ്പൊ അദ്ദേഹം വിസ്മയകരമായ പ്രകടനം കാഴ്ചവെക്കുന്നുവെങ്കിൽ LDFന്റെ ബേസ് വോട്ടിൽ നിന്നും ചില വോട്ടുകളെങ്കിലും UDF പക്ഷത്തേക്ക് കൂടി വന്നിരുന്നു. അത് BJP പക്ഷത്തേക്ക് ഒരുപക്ഷെ 7 വോട്ടുകളുടെ ഒരു ചെറിയ പങ്ക് BJP പക്ഷത്തേക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോയി എന്ന പരിഭവം പറഞ്ഞത് LDF തന്നെയാണ്. അപ്പൊ അവിടെ UDFലേക്ക് കൂടി ഈ LDFന്റെ ഇപ്പോഴത്തെ പോക്ക് ശരിയല്ല എന്ന് ചിന്തിക്കുന്ന ഒരു ചെറിയ വിഭാഗം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ളിലുണ്ട്. ആ വിഭാഗത്തിന്റെ വോട്ട് കൂടി UDFനെ സ്വാംശീകരിക്കാൻ ഒരുപക്ഷെ പയ്യന്നൂർ, അതുപോലെ തളിപ്പറമ്പ്, അമ്പലപ്പുഴ, എന്തിന് കൊട്ടാരക്കര, ഇങ്ങനെയുള്ള പല മണ്ഡലങ്ങളിൽ, ഈ PK ശശിയുടെ മണ്ഡലം, പാലക്കാട് ജില്ലയിലെ മണ്ഡലം, ഇവിടെ എല്ലാം തന്നെ ഇടതുപക്ഷത്ത് ശക്തമായ സാന്നിധ്യമായിരുന്ന ആളുകൾ UDF പക്ഷത്തേക്ക് വരുമ്പോൾ ഒരു വലിയ മാറ്റത്തിന്റെ ആദ്യ സൂചനയായിരുന്നു അത്. അതിപ്പോൾ ശരിവെക്കുന്ന രീതിയിലാണ്, ഒരു പരിധിവരെ ശരിവെക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കടന്നുവരുന്ന ഫലങ്ങൾ. 90 സീറ്റിലാണ് ഇപ്പോൾ ഐക്യ ജനാധിപത്യ മുന്നണി ലീഡ് ചെയ്യുന്നത്. കേവലം 45 സീറ്റിൽ മാത്രമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ലീഡുള്ളത്. അപ്പോൾ നേരെ പകുതിയായി മാറുകയാണ്. അപ്പോൾ എക്സിറ്റ് പോളുകൾ നൽകിയ സൂചനകളെ കടത്തിവെട്ടുന്ന രീതിയിൽ ഇപ്പോഴത്തെ നിലയിൽ UDFന് ഒരു മുന്നേറ്റം ഉണ്ടായിരിക്കുന്നു.
3: തളിപ്പറമ്പിലും പയ്യന്നൂരിലും ഇടതു മുന്നണിയാണ് ഇപ്പൊ തൽക്കാലം മുന്നിൽ നിൽക്കുന്നത്.
4: എന്തായാലും നമുക്ക് വേറൊരു പ്രതിനിധി, ഇടുക്കി ജില്ലയിൽ നിന്നും ആകാശവാണി പ്രതിനിധി രതീഷ് കൃഷ്ണൻ നമ്മോടൊപ്പം ചേരുകയാണ്. അദ്ദേഹത്തിലേക്ക് പോയിട്ട് നമുക്ക് തിരിച്ചു വരാം. ഹലോ രതീഷ്.
5: ഹലോ.
4: ആ രതീഷ്, ഇടുക്കി ജില്ലയിലെ എന്താണ് ഇപ്പോഴത്തെ ട്രെൻഡ് ഒന്ന് വിശദീകരിക്കാമോ?
5: ഇടുക്കി ജില്ലയിൽ 5 മണ്ഡലങ്ങൾ ആണുള്ളത്. ഇതിൽ 4 മണ്ഡലങ്ങളിൽ ലീഡ് നില കൃത്യമായിട്ട് അറിഞ്ഞു. 4 മണ്ഡലങ്ങളിൽ UDF ആണ് നിലവിൽ മുന്നിട്ട് നിൽക്കുന്നത്. അത് തൊടുപുഴ മണ്ഡലത്തിലെ അബുജൻ ജോസഫ് UDFന്റെ സ്ഥാനാർത്ഥി ഏതാണ്ട് 2500 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുകയാണ്. അതുപോലെ തന്നെ പീരുമേട് മണ്ഡലത്തിലെ UDFന്റെ സ്ഥാനാർത്ഥി സിറിയക് തോമസ് 1442 വോട്ടിന്റെ ലീഡാണ് ഇപ്പൊ നിലവിൽ കാട്ടുന്നത്. അതുപോലെ തന്നെ ഉടുമ്പൻചോളയിലും UDF സ്ഥാനാർത്ഥി സേനാപതി വേണു ഏതാണ്ട് 2400 വോട്ടിന്റെ ലീഡ് നിലവിൽ കാട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇടുക്കിയിലും UDF സ്ഥാനാർത്ഥി 1000 വോട്ടുകൾക്കാണ് നിലവിൽ

0: മുന്നിട്ട് നിൽക്കുന്നത്. ദേവികുളത്ത് നിലവിൽ പോസ്റ്റൽ ബാലറ്റിന്റെ ഒരു കൗണ്ടിങ് മാത്രമേ രണ്ടാം റൗണ്ടിലെ വോട്ടിംഗ് ഇവിഎം വോട്ടിംഗ് തുടങ്ങിയിട്ട് മാത്രമേ ഉള്ളൂ. ലീഡ് നില ഇതുവരെ വ്യക്തമായിട്ട് ലഭ്യമായിട്ടില്ല. ബാക്കി നാല് മണ്ഡലങ്ങളിലും നിലവിൽ യു ഡി എഫ് മുന്നിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. തൊടുപുഴയിൽ മാത്രം വോട്ടെണ്ണൽ രണ്ടാം റൗണ്ടിലേക്ക് കടന്നിട്ടുണ്ട്.
1: ഓക്കെ, നന്ദി രതീഷ്, നമ്മളോടൊപ്പം തുടരുക. സാർ, അപ്പോൾ ഈ ട്രെൻഡുകൾ ചിലടത്ത് ഇപ്പോൾ ഇവിഎം തുടങ്ങുന്നതേ ഉള്ളൂ, എന്നാലും ട്രെൻഡുകൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ?
2: അതായത് എൽ ഡി എഫിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ എൽ ഡി എഫിന് ക്ഷീണം സംഭവിച്ചിരിക്കുന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.
3: അതെ, അതാണ് എന്റെ പ്രശ്നം.
2: അതെ, അപ്പോൾ അത് ഒരു സ്വീപ്പിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടോ?
4: ഒരു സ്വീപ്പിലേക്ക് തന്നെയാണ്. ഒരു പക്ഷെ ഇപ്പോൾ കാണുന്ന നമ്പറുകൾ, ഇപ്പോൾ പുറത്ത് വരുന്ന നമ്പറുകൾ ഒരു സൂചനയാണെങ്കിൽ ഒരു വൻപൻ തരംഗ സാധ്യത തന്നെയാണ്. ഏർലി പ്രൊജക്ഷൻസ് ആണ് ഇപ്പോൾ തന്നെ, ഇപ്പോഴും അത് ഏർലിയാണ്, കൺക്ലൂസീവ് ആണെന്ന് പറയാനാവില്ല. എങ്കിൽ പോലും ഒരു തരംഗ സാധ്യത കാണുന്നു. 90 സീറ്റിൽ കൂടുതലുള്ള ഏത് ഭൂരിപക്ഷവും തരംഗമായി വേണേൽ കാണാം. 70 മുതൽ 80 വരെ ഈ ഭരണവിരുദ്ധ വികാരത്തിന്റെ ചെറിയൊരു തലോടൽ, അല്ലെ, തല്ല തലോടൽ എന്നൊക്കെ പറയാം.
1: എൽ ഡി എഫിന്റെ 99 ഇവിടെ യു ഡി എഫിലേക്ക് മാറുമോ?
4: കഴിഞ്ഞ നേരെ തിരിയുന്ന എൽ ഡി എഫിന്റെ കഴിഞ്ഞ 2021 ലഭിച്ച 99 സീറ്റിലേക്ക് യു ഡി എഫ് എത്തുമോ എന്നാണ്. ഇപ്പൊ നിലവിൽ
3: നേതാവ് 100 പറഞ്ഞത്,
4: വി ഡി സതീശൻ 100 പറഞ്ഞത്. അദ്ദേഹം വനവാസത്തിന് പോകും, ന്യായമായ ഒരു നമ്പർ ലഭിച്ചില്ലെങ്കിൽ, 100 ലഭിച്ചില്ലെങ്കിലും അദ്ദേഹം പറയത്തില്ല. പക്ഷെ അദ്ദേഹം അതിനൊരു റിഹേഴ്സലൊക്കെ നടത്തി, ഒരു ചെറിയ യാത്രയൊക്കെ അദ്ദേഹം നടത്തി തിരിച്ചെത്തി. പക്ഷേ അത് വേണ്ടിവരില്ല. ഇനി ഒരുപക്ഷെ മുഖ്യമന്ത്രി കസേരയിലോ ആഭ്യന്തരമന്ത്രി കസേരയിലോ ഒക്കെ ഇരിക്കാവുന്ന ഒരു യോഗം അദ്ദേഹത്തിന് ഉണ്ടാകുമെന്നാണ് ഇപ്പോഴത്തെ സൂചനകൾ വെച്ച് നമുക്കിപ്പോൾ പറയാം.
3: കാര്യമായ ഒരു ട്രെൻഡ് അല്ലെങ്കിൽ പോലും പിണറായി വിജയൻ പിന്നിൽ നിപ്പോ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്.
4: കഴിഞ്ഞ ദിവസം
5: ചില മാധ്യമങ്ങൾ പറയുന്നത് പിണറായി വിജയൻ മുന്നിൽ നിൽക്കുന്നു എന്നാണ്. ഈ സൂചിപ്പിച്ച കാര്യത്തിൽ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, സാധാരണഗതിയിലെ ഒരു നിയമസഭാ മണ്ഡലത്തിലെ വിവിധ ബൂത്തുകൾ എണ്ണുമ്പോൾ ട്രെൻഡിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാറുണ്ട്. ഈ നിയമത്തെ ആണ് അതിനകത്ത് കൃത്യമായി നമ്മൾ കാണേണ്ടത്. പലപ്പോഴും നിയമത്ത് ഇതിനു മുമ്പ് നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ചില ഘട്ടങ്ങളിൽ ആദ്യം ലീഡ് ചെയ്തുകൊണ്ടിരുന്ന മുന്നണി അല്ലെങ്കിൽ സ്ഥാനാർത്ഥി ഏതെങ്കിലും പ്രത്യേക തലത്തിലുള്ള, ഇപ്പോൾ അതിൻ്റെ ചില പിന്നെ മത്സ്യത്തൊഴിലാളി മേഖല അല്ലെങ്കിൽ മറ്റ് മേഖല, ആ മേഖലയിലെ വോട്ടെണ്ണുമ്പോൾ പിന്നിലേക്ക് പോയി പരാജയപ്പെട്ട ചില സാഹചര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് ലോക്സഭാ ഇലക്ഷനിലും അത്തരത്തിലൊരു ഒരു ഒരു പ്രവണത നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് ഇപ്പോൾ ഏതാണ്ട് ഒരു 3 എണ്ണത്തിൽ ആളുകൾ മുന്നിൽ നിൽക്കുന്നു അല്ലെങ്കിൽ പിന്നിൽ നിൽക്കുന്നു എന്ന് പറയുന്ന ഈ 3 മാറിയാൻ സാധ്യതയില്ലേ?
3: വളരെ വളരെ സാധ്യത കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. പലപ്പോഴും ഈ ഒരു ട്രെൻഡ് കണ്ടിട്ട് സാധ്യത കുറവാണ്. പക്ഷേ വളരെ വളരെ ഇപ്പം പിണറായി വിജയൻ പിന്നിൽ എന്ന് നമ്മളിപ്പോൾ കാണുമ്പോൾ അത് വിശ്വസിക്കേണ്ട കാര്യമില്ല. ചിലപ്പോൾ എപ്പോൾ വേണമെങ്കിലും മാറി മറിയാം. പക്ഷേ പല സ്ഥലങ്ങളിലും നമ്മൾ നോക്കുമ്പോൾ അതൊരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു മുന്നേറ്റമാണ് നമ്മൾ അതിൽ കാണുന്നതെന്ന് വേണം വിചാരിക്കാൻ.
5: ഈ വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ മുതൽ ആളുകൾ പറഞ്ഞു വന്നത് കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ മൊത്തത്തിൽ യു ഡി എഫിൻ്റെ കൂടെ പോയി എന്നൊരു ഒരു ഒരു വിലയിരുത്തൽ പല ഘട്ടങ്ങളിൽ നിന്ന്, എവിടെ നിന്നാണ് ഈ വിവരം കിട്ടിയത് എന്ന് മനസ്സിലാവുന്നില്ല. പക്ഷേ പ്രൊഫസർ വിജയകുമാർ, അത്തരത്തിലൊരു മൊത്തത്തിൽ ന്യൂനപക്ഷം ഈ പറയുന്നത് പോലെ യു ഡി എഫിൻ്റെ കൂടെ പോകേണ്ട ഒരു രാഷ്ട്രീയ കാലാവസ്ഥ കേരളത്തിലുണ്ടായിരുന്നു?
2: തീർച്ചയായിട്ടും. കാരണം കഴിഞ്ഞ പ്രാവശ്യം എൽ ഡി എഫിൻ്റെ കൂടെയായിരുന്നു ന്യൂനപക്ഷങ്ങൾ, ഇപ്രാവശ്യം ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൽ വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്.
5: അപ്പോൾ എസ് ഡി പി ഐ ജമാഅത്തെ ഇസ്ലാമിക്കും വെൽഫെയർ പാർട്ടിക്കും ഒക്കെ വളരെ, നമ്മൾ പണ്ട് പറഞ്ഞാണ് ഈർക്കിൽ പാർട്ടികൾ എന്ന് വിശേഷിപ്പിച്ച പാർട്ടികളാണ് ഇവരൊക്കെ. ഇവരൊക്കെ കേരളത്തിന്റെ ഭാവി ഭാഗതയെ തീരുമാനിക്കുന്ന തരത്തിലുള്ള രീതിയിലേക്ക് തെരഞ്ഞെടുപ്പ് പോകുന്നത് ഒരു ഒരു ഒരു ജനാധിപത്യ ബോധമുണ്ടെന്ന് അവകാശപ്പെടുന്ന സംസ്ഥാനത്തിന് ഭൂഷണമാണോ അത്?
2: ഇത്തരത്തിലുള്ള ചില സ്വാധീനങ്ങൾ ഉണ്ടാകുന്നതും കൂടെ കൊണ്ടാണ് എൻ ഡി എക്ക് കേരളത്തിൽ അല്പം ഒരു എഡ്ജ് ഉണ്ടാകുന്നത്.
3: അതെ, വളരെ ശരിയാണത്, വളരെ ശരിയാണ്. ഈ എൻ ഡി എ ഇപ്പൊ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് തന്നെ ആത്തരം പ്രചരണത്തിലുമാണ്. അതാണ് അവരുടെ ഒരു മുഖ്യ പ്രചരണ വിഷയമായി മാറുന്നത്.
4: നോക്കൂ, ന്യൂനപക്ഷ രാഷ്ട്രീയം ഇടതുപക്ഷവും യു ഡി എഫും ആവോളം ഉപയോഗിച്ചിട്ടുണ്ട് ന്യൂനപക്ഷ കൺസോളിഡേഷൻ. അപ്പോൾ ഈ രണ്ട് കക്ഷികൾക്കും യു ഡി എഫിനും എൽ ഡി എഫിനും ഇതിനെ ഈ ജമാഅത്തെ ഇസ്ലാമിയായിട്ട് കടന്നുവരവ്, എസ് ഡി പി എയുടെ നിലപാട്, വെൽഫെയർ പാർട്ടിയുടെ നിലപാട്, പഴി പറയാൻ പറ്റാത്ത രീതിയിൽ ഇവരുടെയൊക്കെ ബെനിഫിറ്റ് LDFും UDFും കാലാകാലങ്ങളിൽ
3: സ്വീകരിച്ചിട്ടുണ്ട്
4: എന്നതാണ് വാസ്തവം. അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി ഉയർത്തുന്ന ഒരു ചിന്ത എന്ന് പറയുന്നത് ന്യൂനപക്ഷ വോട്ട് ബാങ്കിലാണ് LDFും UDFും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ കണ്ട ഒരു പ്രവണത LDFിന്റെ ന്യൂനപക്ഷ ബേസിൽ കാര്യമായ കുത്തൊഴുക്ക് ഇറോഷൻ സംഭവിച്ചു എന്ന ഒരു സൂചന ഇവിടെ ലഭിക്കുന്നു. ഈ നമ്പേഴ്സ് കാട്ടുന്നത് മലബാർ മേഖലയിൽ കോഴിക്കോട് ജില്ല അതുപോലെ മലപ്പുറം ജില്ല ഒക്കെ നല്ല വലിയ മുന്നേറ്റമാണ് കാഴ്ചവെക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ടാണ് LDFിനെ സംബന്ധിച്ചിടത്തോളം ആശങ്കയ്ക്ക് വകയുണ്ട്. മലബാറിലെ ഒരു ന്യൂനപക്ഷ കൺസോളിഡേഷൻ എന്ന സൂചന കൂടി ലഭിക്കുന്നു.
5: ഈ ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കുകയും ന്യൂനപക്ഷങ്ങൾക്ക് പിന്നെ അമിതമായ പിന്നെ സ്വാധീനമുണ്ടാകുകയും അവർക്ക് കൂടുതൽ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തതിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിച്ചിരിക്കുന്ന സർക്കാരുകളാണ് കേരളത്തിലുള്ളത്. അപ്പോൾ ഒരിക്കൽ തന്നെ AK ആന്റണി പറയുകയുണ്ടായി, ന്യൂനപക്ഷം എല്ലാം ചോദിച്ചു വാങ്ങിയിട്ട് സർക്കാരിൻ്റെ നിലപാടുകൾക്കെതിരെ പ്രവർത്തിച്ചു എന്ന് വരെ അദ്ദേഹം പറയുകയുണ്ടായി. അതുകൊണ്ട് അദ്ദേഹത്തിന് അധികാരത്തിൽ നിന്ന് പോലും പുറത്തു പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായ ഒരു കാലഘട്ടം
1: കേരളത്തിലുണ്ടായിട്ടുണ്ട്.
5: നമുക്കൊരു വാർത്തയ്ക്കുള്ള
4: വാർത്തയ്ക്ക് വരുന്നതിന് മുൻപ് ഇപ്പോൾ ഒരു ബ്രേക്കിംഗ് ന്യൂസ് വരികയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പിന്നിൽ എന്ന ധർമ്മടത്ത് അപ്രതീക്ഷിതമായ ഒരു അന്ന് അബിൻ വർക്കി കഴിഞ്ഞ ദിവസം ഒന്ന് പറഞ്ഞു. ആറന്മുള സ്ഥാനാർത്ഥി ആദ്യ റൗണ്ടുകളിൽ ഒരുപക്ഷെ മുഖ്യമന്ത്രി പിന്നിൽ പോകാമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇതാ പിന്നിൽ പോയിരിക്കുന്നു എന്നതാണ് വാർത്ത.
1: അതെ, മറ്റ് സംസ്ഥാനങ്ങളിലെയും ട്രെൻഡുകൾ നമുക്ക് ഇതിനുശേഷം അറിയാം. നാട് ഭരിക്കുന്നതാര്, കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് തത്സമയ അവലോകന പരിപാടി കോഴിക്കോട് നിന്നുള്ള പ്രത്യേക വാർത്താ ബുള്ളറ്റിന് ശേഷം തുടർന്ന് കേൾക്കാം.
6: കോഴിക്കോട് ഇപ്പോൾ പ്രത്യേക തെരഞ്ഞെടുപ്പ് വാർത്താ ബുള്ളറ്റിൻ.
7: ആകാശവാണി കോഴിക്കോട്, നമസ്കാരം. പ്രത്യേക തെരഞ്ഞെടുപ്പ് വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് മണികണ്ഠൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ UDFും തമിഴ്നാട്ടിൽ DMK സഖ്യവും മുന്നേറുന്നു. പശ്ചിമബംഗാളിൽ BJPയാണ് മുന്നിൽ. അസമിൽ BJP ശക്തമായ മുന്നേറ്റം കാഴ്ചവെക്കുന്നു. പുതുച്ചേരിയിൽ NDAയാണ് ലീഡ് ചെയ്യുന്നത്. കേരളത്തിൽ വോട്ടെണ്ണൽ ഒരു മണിക്കൂർ പിന്നിട്ടപ്പോൾ UDF 38 സീറ്റിലും LDF 17 ഇടത്തും NDA 2 ഇടത്തും മുന്നേറുകയാണ്. 54 സീറ്റുകളിലെ സൂചനയാണ് ലഭ്യമായത്. ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുന്നിൽ നിൽക്കുന്നു. ഹരിപ്പാട് ഒന്നാം റൌണ്ടിൽ UDFലെ രമേശ് ചെന്നിത്തല 4340 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. ചെങ്ങന്നൂരിൽ LDFലെ സജി ചെറിയാൻ 817 വോട്ടുകൾക്ക് മുന്നിൽ നിൽക്കുന്നു. ചേർത്തലയിൽ LDFലെ P പ്രസാദാണ് മുന്നിൽ. ഉടുമ്പൻചോലയിൽ UDF സ്ഥാനാർത്ഥി സേനാപതി വേണു 1500 വോട്ടിന് ലീഡ് ചെയ്യുകയാണ്. പാലക്കാട് BJPയുടെ ശോഭ സുരേന്ദ്രനും ലീഡ് ചെയ്യുന്നുണ്ട്. BJP സ്ഥാനാർത്ഥി ഷോൺ ജോർജ് പാലായിൽ മുന്നേറുകയാണ്. നേമത്ത് BJPയുടെ രാജീവ് ചന്ദ്രശേഖറാണ് മുന്നിൽ. വട്ടിയൂർക്കാവ് UDFന്റെ K മുരളീധരൻ ലീഡ് ചെയ്യുന്നുണ്ട്. കോട്ടയത്ത് UDFന്റെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മുന്നിലുണ്ട്. കോഴിക്കോട് സൌത്തിൽ NDA സ്ഥാനാർത്ഥി P റെനീഷ് മുന്നേറുന്നു. ബേപ്പൂരിൽ LDFന്റെ മുഹമ്മദ് റിയാസാണ് മുന്നിൽ. ആറന്മുളയിൽ LDFന്റെ വീണ ജോർജ് ലീഡ് ചെയ്യുന്നുണ്ട്. ആലുവയിൽ കോൺഗ്രസിന്റെ അൻവർ സ്വാദത്ത് മുന്നേറുന്നു. വടക്കാഞ്ചേരി LDFന്റെ സേവിയർ ചിറ്റലപ്പള്ളിയാണ് മുന്നിൽ. സുൽത്താൻ ബത്തേരിയിൽ കോൺഗ്രസിന്റെ IC ബാലകൃഷ്ണൻ മുന്നേറുന്നു. തൃത്താലയിൽ UDF സ്ഥാനാർത്ഥി VT ബൽറാം ലീഡ് ചെയ്യുന്നുണ്ട്. തൃക്കാക്കരയിൽ കോൺഗ്രസിന്റെ ഉമാ തോമസ് മുന്നിട്ട് നിൽക്കുന്നു. കരുനാഗപ്പള്ളിയിൽ കോൺഗ്രസിന്റെ CR മഹേഷ് മുന്നിലാണ്. കാട്ടാക്കടയിൽ UDFന്റെ MR ബൈജു ലീഡ് ചെയ്യുന്നു. കളമശ്ശേരിയിൽ സ്ട്രോങ് റൂമിന്റെ താക്കോൽ കാണാതായതിനെ തുടർന്ന് പൂട്ട് കുത്തി തുറന്നതിന് ശേഷമാണ് വോട്ടെണ്ണൽ ആരംഭിച്ചത്. തൊടുപുഴയിൽ 10 നമ്പർ ബൂത്തിൽ EVM ബാറ്ററിയിൽ തകരാർ ഉണ്ടായതിനെ തുടർന്ന് വോട്ടെണ്ണൽ വൈകുകയാണ്. തൃശൂരിൽ ഒരു റൌണ്ട് പൂർത്തിയായപ്പോൾ UDFലെ രാജൻ പലൻ 663 വോട്ടിന് മുന്നിലാണ്. ചാലക്കുടിയിൽ UDFലെ സനീഷ് കുമാർ 123 വോട്ടിന് മുന്നിൽ നിൽക്കുന്നു. കൊടുങ്ങല്ലൂരിൽ UDF സ്ഥാനാർത്ഥി OJ ജനീഷ് കുമാർ 250 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. ഒല്ലൂരിലെ LDFലേക്ക് രാജൻ മുന്നിലാണ്. കൊച്ചിയിൽ UDFന്റെ മുഹമ്മദ് ഷിയാസ് ലീഡ് ചെയ്യുന്നുണ്ട്. ഇരിങ്ങാലക്കുടയിൽ LDFന്റെ R ബിന്ദു പിന്നിലാണ്. കാസർഗോഡ് ആദ്യഘട്ടത്തിൽ പോസ്റ്റൽ വോട്ടുകൾ എണ്ണിയപ്പോൾ മഞ്ചേശ്വരത്ത് NDAയും കാഞ്ഞങ്ങാട്ട് LDFുമാണ് ലീഡ് ചെയ്യുന്നത്. കാസർഗോഡ് നിന്ന് P ജഗന്നിവാസൻ.
8: കേരളം ഉറ്റുനോക്കുന്ന മഞ്ചേശ്വരം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോസ്റ്റൽ വോട്ടുകൾ എണ്ണിത്തുടങ്ങിയപ്പോൾ NDAയിലെ K സുരേന്ദ്രനാണ് മുന്നിട്ട് നിൽക്കുന്നത്. കാഞ്ഞങ്ങാട്ട് LDFലെ ഗോവിന്ദൻ പള്ളിക്കാപ്പലും മുന്നിട്ട് നിൽക്കുന്നുണ്ട്. തൃക്കരപ്പൂർ കാഞ്ഞങ്ങാട് മണ്ഡലങ്ങളുടെ വോട്ടെണ്ണൽ കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിലും മഞ്ചേശ്വരം കാസർഗോഡ് ഉദുമ എന്നീ മണ്ഡലങ്ങളുടെ വോട്ടെണ്ണൽ കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലുമാണ് നടക്കുന്നത്. ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനായ ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലെ വിവിധ വോട്ടർ കേന്ദ്രങ്ങൾ സന്ദർശിച്ച് പ്രവർത്തനങ്ങൾ വിലയിരുത്തി. മഞ്ചേശ്വരം കാസർഗോഡ് ഉദുമ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളാണ് കലക്ടർ സന്ദർശിച്ചത്. വരും മണിക്കൂറുകളിൽ EVMലെ വോട്ടുകൾ എണ്ണുന്നതോടെ ജില്ലയിലെ ചിത്രം വ്യക്തമാവും.
7: കണ്ണൂർ ജില്ലയിലെ 11 നിയമസഭാ മണ്ഡലങ്ങളിലെയും വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു. വോട്ടെണ്ണൽ കേന്ദ്രമായ ചാല ചിന്തക്കിൽ നിന്ന് KO ശശിധരൻ.
9: കണ്ണൂർ ജില്ലയിലെ 3 കേന്ദ്രങ്ങളിൽ വെച്ചാണ് വോട്ടെണ്ണൽ ആരംഭിച്ചിട്ടുള്ളത്. തളിപ്പറമ്പ്, കല്യാശ്ശേരി, പയ്യന്നൂർ, ഇരിക്കൂർ മണ്ഡലങ്ങളിലെ വോട്ടുകൾ തളിപ്പറമ്പ് സർ സയ്യദ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണൂർ, ധർമ്മടം, അഴീക്കോട്, പേരാവൂർ, മട്ടന്നൂർ മണ്ഡലങ്ങളിലെ വോട്ടുകൾ എണ്ണുന്നത് ചാല ചിന്മയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ വെച്ചാണ്. കൂത്തുപറമ്പ്, തലശ്ശേരി മണ്ഡലങ്ങളിലെ വോട്ടുകൾ തലശ്ശേരി ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജിൽ വെച്ച് എണ്ണുകയാണ്. രാവിലെ 7 മണിക്ക് തന്നെ സ്ട്രോങ് റൂം തുറന്നു. 8 മണിക്ക് തപാൽ വോട്ടുകൾ എണ്ണുന്നത് ആരംഭിച്ചു. തപാൽ വോട്ടുകൾ എണ്ണുന്നത് പൂർത്തിയായതിനു ശേഷം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ വോട്ടുകൾ എണ്ണുകയാണ്. ഔദ്യോഗികമായി പുറത്തുവരുന്ന ലീഡിംഗ് നിലപ്രകാരം കണ്ണൂർ, ഇരിക്കൂർ മണ്ഡലങ്ങളിൽ UDF സ്ഥാനാർത്ഥിയും കൂത്തുപറമ്പ്, പയ്യന്നൂർ, തലശ്ശേരി മണ്ഡലങ്ങളിൽ LDF സ്ഥാനാർത്ഥികളും മുന്നിട്ട് നിൽക്കുകയാണ്.
7: തമിഴ്നാട്ടിൽ 122 സീറ്റുകളിലെ ഫലസൂചനകൾ ലഭ്യമായപ്പോൾ DMK 60 സീറ്റിൽ മുന്നിലാണ്. അണ്ണാ DMK 32 വിജയിയുടെ തമിഴക വെട്രി കഴകം 30 ലീഡ് ചെയ്യുന്നു. പുതുച്ചേരിയിൽ 30 സീറ്റുകളിൽ NDA 11 സീറ്റിലും TVK 4 സീറ്റിലും ലീഡ് ചെയ്യുന്നു. കോൺഗ്രസ് 2 സീറ്റുകളിലാണ് മുന്നേറുന്നത്. പശ്ചിമബംഗാളിൽ BJP മുന്നേറ്റം. 244 സീറ്റുകളിലെ പ്രവണതകൾ അനുസരിച്ച് BJP 134 സീറ്റിൽ മുന്നേറുന്നു. TMC 103 കോൺഗ്രസ് 2 മുന്നേറുന്നു. ഓരോ മണ്ഡലത്തിലെയും വോട്ടെണ്ണൽ നിരീക്ഷിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രത്യേക നിരീക്ഷകരെ നിയോഗിച്ചിട്ടുണ്ട്. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ വൻ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അസമിലെ 126 സീറ്റിൽ 70 BJPയും 19 കോൺഗ്രസും മുന്നേറുന്നു. ഒരിടത്ത് പ്രാദേശിക പാർട്ടി സ്ഥാനാർത്ഥിയാണ് മുന്നിൽ. പ്രത്യേക തെരഞ്ഞെടുപ്പ് വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത പ്രത്യേക തെരഞ്ഞെടുപ്പ് വാർത്താ ബുള്ളറ്റിൻ 10:30.
10: നാട് ഭരിക്കുന്നതാര്? കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങളും അവലോകനവും. തത്സമയ പ്രക്ഷേപണം.
11: പ്രിയ ശ്രോതാക്കളെ, നാട് ഭരിക്കുന്നതാര് തെരഞ്ഞെടുപ്പ് തത്സമയ അവലോകനം തുടരുകയാണ്. വോട്ടെണ്ണൽ ആരംഭിച്ച് ഏകദേശം 1.5 മണിക്കൂർ പിന്നിടുമ്പോഴേക്കും ആദ്യഘട്ട ഫലങ്ങൾ ഏകദേശം UDFന് അനുകൂലമാണ്. ഏതാണ്ട് എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രവചിച്ചതുമാതിരി തന്നെ 95 മണ്ഡലങ്ങളിൽ UDF ലീഡ് ചെയ്യുകയാണ്. LDF സിറ്റിംഗ് MLA തന്നെ പലരെയും നിർത്തിക്കൊണ്ടുള്ള LDFന്റെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്ക് കൃത്യമായ ഒരു റിസൾട്ട് ഉണ്ടായിട്ടില്ലെന്നാണ് തുടക്കത്തിലുള്ള ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. ഒപ്പം എക്സിറ്റ് പോൾ പ്രവചിച്ചതുപോലെ NDA 5 ഇടങ്ങളിൽ കൃത്യമായ തുടക്കം മുതൽ തന്നെ കൃത്യമായ ലീഡ് ചില പ്രത്യേക മണ്ഡലങ്ങൾ നിയമം മഞ്ചേശ്വരം പോലുള്ള മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് കൃത്യമായി NDA ലീഡ് നിലനിർത്തുന്നുണ്ട്. നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഡോക്ടർ മോഹൻ വർഗീസ്, ശ്രീ ഡോക്ടർ വിജയകുമാർ, പറക്കോട് ഉണ്ണികൃഷ്ണൻ സാർ, ഒപ്പം ശ്രീകുമാർ മുഖത്തല. നമുക്ക് ഡോക്ടർ മോഹൻ വർഗീസിലേക്ക് പോകാം. സാർ, ഈ NDAയുടെ ഒരു തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജി നമ്മൾ പരിശോധിക്കുമ്പോൾ ഇത് ഇത്തവണ നമ്മൾ കൃത്യമായി മണ്ഡലങ്ങളെ കാറ്റഗറൈസ് ചെയ്തുകൊണ്ട് ആ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് തുടർച്ചയായി പ്രവർത്തിക്കുക എന്നുള്ളൊരു സ്ട്രാറ്റജി അവർ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ നമ്മൾ പലപ്പോഴും NDAയുടെ സ്റ്റാർ കാൻഡിഡേറ്റ്സിന്റെ പ്രവർത്തനങ്ങളല്ല പലപ്പോഴും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ നമ്മൾ പുറത്ത് കാണാൻ സാധിച്ചത്. പലപ്പോഴും മറ്റ് കാൻഡിഡേറ്റ് ഇപ്പോൾ 2020 കാൻഡിഡേറ്റ്സ് ഉണ്ടാക്കിയതോളം ഇപ്പോൾ യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിലൊന്നും പ്രധാന കാൻഡിഡേറ്റ്സ് അല്ലെങ്കിൽ പ്രധാന സ്ഥാനാർത്ഥികൾ പലപ്പോഴും വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ചിട്ടയോടുകൂടിയുള്ള ഒരു വർക്ക് പല മണ്ഡലങ്ങളിൽ നടന്നിട്ടുണ്ടല്ലോ, അത് എത്രത്തോളം വർക്കായിട്ട് താങ്കൾ കരുതുന്നത്?
12: ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ പോൾ സ്ട്രാറ്റജി സ്റ്റാർ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് വിജയിക്കാനായി തന്നെ മത്സരിക്കുക, സാന്നിധ്യം അറിയിക്കുക എന്നതല്ല, മറിച്ച് വിജയിച്ചു വരാൻ തന്നെ മത്സരിക്കുക എന്നൊരു തന്ത്രമായിരുന്നു. അങ്ങനെ ആണ് കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകൾ ബെഞ്ച് മാർക്കായി എടുത്തുകൊണ്ട് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ്, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, ഇവിടെയെല്ലാം 30,000 കൂടുതൽ വോട്ടുകൾ ലഭിച്ച കേരളത്തിൽ 30 മണ്ഡലങ്ങളുണ്ട്. 30,000 എന്നത് വിന്നിംഗ് മാർജിൻ അല്ല. ഒരു മണ്ഡലത്തിൽ 160,000, 170,000 വോട്ടുകൾ ഉള്ളതിൽ 150,000, 60,000 ഇടയിൽ വോട്ടുകൾ പോൾ ചെയ്യപ്പെടുകയും ചെയ്യാം. അങ്ങനെയെങ്കിൽ വിജയിച്ചു വരണമെങ്കിൽ ശക്തമായ ത്രികോണ മത്സരമാണെങ്കിൽ പോലും 55,000 മുതൽ 65,000 വരെ വോട്ടുകൾ വേണം. പക്ഷേ 30,000 ഒരു ബെഞ്ച് മാർക്കായി എടുത്തുകൊണ്ട് NDA കൃത്യമായ സ്പീഡ് വർക്ക് നടത്തി സംഘടനാ ജില്ലകൾ തന്നെ 2 തിരിച്ചുകൊണ്ട്, അതായത് ജില്ലകളെ ചില ജില്ലകളെ 2, 3 ഒക്കെ തിരിച്ചുകൊണ്ട് കൃത്യമായ മുന്നൊരുക്കങ്ങൾ നടത്തിയിരുന്നു. അവിടെയാണ് തിരുവനന്തപുരം ജില്ലയിലെ കോർപ്പറേഷൻ പിടിച്ചെടുക്കാൻ കഴിയുന്നു. കോർപ്പറേഷൻ പരിധിക്കുള്ളിലെ നിയമമണ്ഡലത്തിൽ ശ്രീ രാജു ചന്ദ്രശേഖർ ചെറിയ വോട്ടുകൾക്കാണെങ്കിലും മുന്നിട്ട് നിൽക്കുന്നു. അത്ഭുതകരമായ ഒരു രീതിയിലാണ് ചാത്തന്നൂർ മണ്ഡലം, കൊല്ലം ജില്ലയിലെ ചാത്തന്നൂർ
11: മണ്ഡലത്തിൽ
5: രണ്ടാം സ്ഥാനത്ത്. ഭരിച്ചിരുന്നവർ പലരും പിന്നിൽ പോകുന്ന ഒരു രംഗമാണ്.
3: ബഹുഭൂരിപക്ഷം മന്ത്രിമാരും പിന്നിലാണ്,
5: പിണറായി വിജയൻ പിന്നിലാണ്, പത്തനാപുരത്ത് ഗണേഷ് കുമാർ പിന്നിലാണ്,
3: ബി രാജീവ് പിന്നിലാണ്, എം ബി രാജേഷ് പിന്നിലാണ്, ബിന്ദു പിന്നിലാണ് മന്ത്രി,
5: ആറുമുളയിൽ വീണ
3: ജോർജ് പിന്നിലാണ്.
5: അപ്പം നാട് ഭരിക്കുന്ന ആളുകളോടുള്ള, നമ്മൾ ബാക്കി എന്ത് കാര്യം പറഞ്ഞാലും നാട് ഭരിക്കുന്ന ആളുകളോടുള്ള ജനങ്ങളുടെ ഒരു വിപ്രതിപത്തിയുടെ ഒരു പ്രധാന സൂചകമായി നമുക്ക് ഈ തെരഞ്ഞെടുപ്പിനെ കാണാൻ കഴിയും എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഈ എക്സിറ്റ് പോളുകളിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ അല്ലേ,
4: എക്സിറ്റ് പോളുകളുടെ ഒരു ഫലത്തെ കടത്തിവെട്ടുന്ന രീതിയിലാണ് ഇപ്പോൾ
3: കാണുന്ന ട്രെൻഡ്.
2: ഇപ്പോ 99

0: സ്ഥലങ്ങളിലാണ് മുന്നിട്ട് നിൽക്കുന്നത്. LDF 36, NDA 5 സ്ഥലങ്ങളിലാണ് മുന്നിട്ട് നിൽക്കുന്നത്.
1: നമ്മൾ മോഹൻ വർഗീസ് സാർ പറഞ്ഞിട്ട് തുടർച്ചയായിട്ട് വിജയകുമാർ സാറിലേക്കാണ്. നമ്മൾ 20% വോട്ട് നേടുക എന്നുള്ളതാണ് NDA ഒരു സ്ട്രാറ്റജിയായിട്ട് അവർ മുന്നോട്ട് വെക്കുന്നത്. എന്നാൽ പലയിടത്തും ഈ ഒരു മാർജിൻ അപ്പുറത്തേക്ക് 30% വിജയിക്കാൻ സാധ്യതയുള്ള ഒരു പാർട്ടിയായിട്ടുള്ള അവരുടെ വോട്ട് വളർച്ചയെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ, പ്രത്യേകിച്ച് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഒപ്പം തദ്ദേശ സ്വയംഭരണ സ്ഥാപനം പല പഞ്ചായത്തുകളും പിടിച്ചെടുക്കുന്ന പുതുതായി LDF നിന്നൊക്കെ തന്നെ പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ വോട്ട് വളർച്ചയെ എങ്ങനെയാണ് കാണുന്നത്?
0: വോട്ട് വളർച്ച ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു ന്യൂനപക്ഷ ധ്രുവീകരണം കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അത് ഒരു പക്ഷേ BJP അനുകൂലമായിട്ടുള്ളൊരു ഒരു ട്രെൻഡ് ഉണ്ടാക്കാനായിട്ട് സഹായിച്ചിട്ടുണ്ടാകാം. പിന്നെ മറ്റൊന്ന്, അവരുടെ വളരെ സ്ട്രാറ്റജിക്കായിട്ടുള്ള പ്ലാനിങ്ങാണ്. ആ പ്ലാനിങ്ങിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായവും അവർക്കുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡബിൾ എഞ്ചിൻ സർക്കാർ വരുന്നതാണ് നല്ലത് എന്നുള്ള ഒരു മെസ്സേജാണ് അവർ കൊടുത്തിരുന്നത്. പിന്നെ നമ്മൾ പ്രധാനമന്ത്രി കേരളത്തിൽ വരുന്ന അവസരങ്ങളിലെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ ചില പ്രോമിസസൊക്കെ ഉണ്ട്. ആ പ്രോമിസസൊന്നും പലതും നടന്നിട്ടില്ല എങ്കിലും എന്തോ ഒരു പ്രത്യാശ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു ട്രെൻഡ് അവരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്.
1: സാർ, നമ്മുടെ FCRA പോലുള്ള വിഷയങ്ങൾ, മതന്യൂനപക്ഷങ്ങൾ NDAയോടൊപ്പം അവസാന നിമിഷത്തിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കിയ ഒരു വിഷയമായിട്ട്.
2: തീർച്ചയായിട്ടും മതന്യൂനപക്ഷങ്ങളെ കൂടെ നിർത്താനാണ് NDA കേരളത്തിൽ ശ്രമിച്ചത്. കാരണം കേരളത്തിൽ ക്രിസ്തീയ ന്യൂനപക്ഷങ്ങളുടെ പിന്തുണയില്ലാതെ BJPക്ക് ജയിക്കാനാകില്ല എന്നറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ വിദേശ സംഭാവനകളെക്കുറിച്ചുള്ള ആ വിവാദം വന്നപ്പോൾ വളരെ വേഗം കേന്ദ്രത്തിൽ സ്വാധീനിച്ചിട്ട് അതിൻ്റെ ബില്ല് അവതരണം മാറ്റിവെക്കുകയും അത്തരത്തിൽ ക്രിസ്ത്യൻ വോട്ടുകൾ കൺസോളിഡേറ്റ് ചെയ്യാം എന്നൊരു ലക്ഷ്യം കൂടി വെച്ചിരുന്നു. അതിൻ്റെ ഫലം ഇനി ചില മണ്ഡലങ്ങളിൽ, അതായത് ക്രിസ്ത്യൻ ന്യൂനപക്ഷ വോട്ടുകളുടെ സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ നമ്മൾ ഇനി കാണാനിരിക്കുന്നു.
3: ഇവിടെ ഒരു സൂചന വരുന്നു, തിരുവല്ല മണ്ഡലത്തിൽ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾക്ക് നിർണായക സ്വാധീനമുള്ള തിരുവല്ല മണ്ഡലത്തിൽ അനൂപ് ആന്റണി മുന്നിലാണ് ഇപ്പോൾ എന്ന വിവരമാണ് സൂചന വരുന്നത്. അപ്പൊ അതുകൊണ്ട് FCRI ഒരു വലിയ നെഗറ്റീവ് ഫാക്ടറായിരുന്നു എങ്കിൽ കോട്ടയം ജില്ല, പത്തനംതിട്ട ജില്ല, ഇടുക്കി ജില്ല,
1: മധ്യ കേരള
3: പ്രദേശങ്ങൾ, മധ്യ തിരുവിതാംകൂർ മേഖല എന്ന് പറയുന്ന ഒരു പ്രദേശത്തൊക്കെ BJPയുടെ പ്രതീക്ഷകൾക്ക് വലിയ മങ്ങൽ ഏൽപ്പിക്കുന്നു. ഒരു ചെറിയ രീതിയിൽ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. വലിയ പ്രതീക്ഷയായിരുന്നു പാലാ സീറ്റ്, ആറന്മുള സീറ്റ്, തിരുവല്ല സീറ്റ്, ഇവിടൊക്കെ തന്നെ മധ്യ കേരളത്തിൽ BJP വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തിയിരുന്നു. അത് പൂർണ്ണമായി പോവണി എന്നതായി കാണുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ സൂചന അനുസരിച്ച് ഒന്ന് രണ്ട് ആ ഭാഗത്തും ഒന്ന് രണ്ട് സീറ്റുകളിൽ NDAക്ക് സാന്നിധ്യം അറിയിക്കാൻ കഴിയുന്നുണ്ട്. രണ്ടാം സ്ഥാനത്തേക്ക് ചില സീറ്റുകളിൽ വരുന്നു. ഇതെല്ലാം തന്നെ കാട്ടുന്നത് FCRI വലിയൊരു തിരിച്ചടിയായി ഇപ്പോൾ കാണാനാവില്ല. കാരണം സഭാ നേതൃത്വം ഒരുപക്ഷെ FCRIക്കെതിരെ ഒരു സൈലന്റ് ക്യാമ്പയിൻ മോഡിലേക്ക് പോയിട്ടുണ്ടാവാം. പക്ഷേ ജനം എത്രത്തോളം അതിനോട് പ്രതികരിച്ചിട്ടുണ്ട് എന്നത് കൃത്യമായി അസ്വസ്ഥനായി.
2: ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിരുന്നു ഈ ശോഭാ സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട്.
3: നിലവിൽ ശോഭാ സുരേന്ദ്രൻ ലീഡ്
0: ചെയ്യുകയാണ്. UDF 100 തൊട്ടിരിക്കുകയാണ്,
2: ഏതാണ്ട് 100 തൊട്ടിരിക്കുന്നു എന്നാണ് ചില മാധ്യമങ്ങൾ പറയുന്നത്. മറ്റ് ചില മാധ്യമങ്ങൾ 100-നടുത്ത് എത്തിയിരിക്കുന്നു.
0: 97 വരെ
2: എത്തിയിട്ടുണ്ട്.
1: NDA 5 നിലത്തിൽ തുടരുന്നു എന്നുള്ളതാണ്.
2: അത് 4-5 മാറി മാറി വരുന്നുണ്ട്. പക്ഷേ ചില മാധ്യമങ്ങൾ 5 എന്നുള്ള പിന്നെ അക്കത്തിൽ സ്ഥിരമായി നിൽക്കുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു ആ ട്രെൻഡ് തുടർന്ന് വരാനാണ് സാധ്യത. ആ ട്രെൻഡിൽ വലിയ മാറ്റം വരാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് തോന്നുന്നില്ല അല്ലേ?
1: ശ്രീകുമാർ സാർ, ഈ തെക്കൻ കേരളത്തിൽ ജാതി മതത്തിനപ്പുറത്തേക്ക് ജാതി അധിഷ്ഠിതമായ സമവാക്യങ്ങൾ, പ്രത്യേകിച്ച് നായർ നാടാർ കമ്മ്യൂണിറ്റിയുടെയൊക്കെ വലിയ ഒരു വോട്ട് ബേസുള്ള, അപ്പോൾ അതനുസരിച്ചാണ് പലപ്പോഴും ഇവിടെ വിജയ പരാജയങ്ങളൊക്കെ നിർണ്ണയിക്കപ്പെടുന്നത്. ആ നിലവിലുള്ള ട്രെൻഡുകൾ എങ്ങനെയാണ്?
4: അല്ല, നിലവിലുള്ള ട്രെൻഡിൽ എനിക്ക് തോന്നുന്നു തെക്കൻ കേരളത്തിൽ അങ്ങനെ ഒരു ജാതിയേക്കാൾ അധികം ഈ ഭരണവിരുദ്ധ വികാരം എന്നൊരു സംഭവം ആവാനാണ് സാധ്യത. കേരളത്തിൽ അങ്ങനെ, തെക്കൻ കേരളത്തിൽ അങ്ങനെ ജാതിയുടെ പേരിലൊരു വിജയം അങ്ങനെ ഫാക്ടറാണ്. നാടാർ കമ്മ്യൂണിറ്റിയുടെയൊക്കെ ഒരു വലിയ ശക്തി കേന്ദ്രമാണ്.
3: ഏതെങ്കിലും കാരണവശാൽ ഇടതുപക്ഷത്തിന് തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ വൻപൻ തിരിച്ചടി ആത്യന്തിക ഫലം വരുമ്പോൾ ലഭിക്കുകയാണെങ്കിൽ അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നത് ഈഴവ സമുദായത്തിന്റെ ഒരു വിഭാഗത്തിന്റെ ഷിഫ്റ്റ് BJPയിലേക്ക് പോയിട്ടുണ്ടോ, UDFലേക്ക് പോകാൻ സാധ്യത വളരെ കുറവാണ്. അപ്പോൾ അത് എത്രത്തോളം ഡാമേജ് ആണ് ചെയ്തത്? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മളത് കണ്ടതാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിലും ആലപ്പുഴ മണ്ഡലത്തിലും വൻപൻ മുന്നേറ്റമാണ്. മൂന്നാം സ്ഥാനത്ത് എത്തിയുള്ളെങ്കിൽ പോലും 300,000 പരം വോട്ടാണ് BJPക്ക് നേടാനായത്. അതൊരു സൂചനയാണ് എങ്കിൽ ഈ LDFന്റെ പരാജയത്തിന്റെ കാരണം തേടിയുള്ള യാത്രയിൽ ലത്തീൻ കത്തോലിക്ക വിഭാഗം, നാടാർ കമ്മ്യൂണിറ്റി, അതുപോലെ ഈഴവ കമ്മ്യൂണിറ്റി, ഇതെല്ലാം തന്നെ തെക്കൻ കേരളത്തിൽ പ്രബലമായ സമുദായങ്ങളാണ്. അവരുടെയൊക്കെ ഒരു ഷിഫ്റ്റ് ലത്തീൻ കത്തോലിക്ക വോട്ടുകൾ കോൺഗ്രസിലേക്ക് വൻതോതിൽ സംശീകരിക്കുന്നതായി വേണമെങ്കിൽ കാണാം. കോവളം ഉൾപ്പെടെയുള്ള തീരദേശ മണ്ഡലങ്ങളിലെ UDFന്റെ മെച്ചപ്പെട്ട, തിരുവനന്തപുരം മണ്ഡലം, കോവളം മണ്ഡലം മെച്ചപ്പെട്ട പ്രകടനങ്ങൾ അങ്ങനെ കാണാം. പക്ഷേ കൊല്ലം ജില്ലയിൽ അടിപതറുകയാണെങ്കിൽ അതിനർത്ഥം ഇടതുപക്ഷത്തിന് ഈഴവ വോട്ട് ബേസ് വലിയ രീതിയിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു.

0: സാധ്യത കുറവാണ്.
1: അതുകൊണ്ടാണ് ശ്രീ വെള്ളപ്പള്ളി നടേശൻ പറയുന്നതനുസരിച്ച് കേരളത്തിൽ 7 പേർ വോട്ട് ചെയ്യുന്നില്ല നമ്മൾ കരുതേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ NSS-ന്റെ കാര്യത്തിൽ
0: പക്ഷെ വേറൊരു വളരെ സീരിയസ് ആയിട്ടൊരു കാര്യം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും CPM-നും ആദർശത്തിൻ്റെതായിട്ടുള്ള ഒരു പരിവേഷം എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്ന് വലിയൊരു മാറ്റമാണ് ഉണ്ടാകുന്നത്. അവർക്കൊരു ഈ എന്താണ് ഇടതുപക്ഷ ഐഡിയോളജി എന്ന് പറയുന്നത്, കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജി എന്നൊക്കെ പറയുന്നതിൽ നിന്നുള്ള ഒരു മാറ്റം പാർട്ടിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നിരവധി ആളുകളെ നിരാശയിലാക്കിയിട്ടുണ്ട്.
1: ശ്രീമതി, നമുക്കിത് താത്വിക അടിസ്ഥാനത്തിൽ പറയാൻ എളുപ്പമാണ്. ഇപ്പൊ 67 EMS സംബോധന
2: ഞാൻ നിലപാടാണ്. നമ്മൾ കോട്ടയത്ത് നമ്മുടെ ആകാശവാണി പ്രതിനിധി KV താൻസൻ നമ്മളോടൊപ്പം ചേരുന്നു. നമസ്കാരം താൻസൻ. എന്തൊക്കെയാണ് കോട്ടയം ജില്ലയിലുള്ള മണ്ഡലങ്ങളിൽ നിന്നുള്ള ആദ്യ ഫലസൂചനകൾ?
3: കോട്ടയം ജില്ലയിലെ ആകെ 9 നിയമസഭാ നിയോജക മണ്ഡലങ്ങളാണ് ഉള്ളത്. അതിപ്പോ കോട്ടയത്ത് മെയിൻ ആയിട്ട് നമ്മുടെ കോട്ടയം സെൻട്രലായിട്ട് പോകുന്ന കോട്ടയം ഏറ്റുമാനൂർ പുതുപ്പള്ളി മണ്ഡലങ്ങളുടെ സ്റ്റേഷനിലാണ് ഞാനുള്ളത്, കൗണ്ടിങ് സ്റ്റേഷനിലാണ്. ഇവിടെ ആദ്യം തന്നെ പോസ്റ്റൽ വോട്ടുകൾ എണ്ണി തുടങ്ങിയപ്പോൾ തന്നെ LDF നേരിയ ഒരു ഭൂരിപക്ഷമായിരുന്നു. പക്ഷെ അത് പിന്നീട് അത് സ്വാഭാവികമായും എല്ലായിടത്തും പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും പറഞ്ഞു. ഇപ്പം കോട്ടയം ജില്ലയിലെ 9 നിയോജക മണ്ഡലങ്ങളിൽ വൈക്കം ഒഴികെ ബാക്കി 8 നിയോജക മണ്ഡലങ്ങളും UDF അനുകൂലമായ ട്രെൻഡാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്.
2: പൂഞ്ഞാർ പോലുള്ള മണ്ഡലങ്ങളിലുള്ള നിലവിലുള്ള അവസ്ഥ എങ്ങനെയാണ്?
3: പൂഞ്ഞാറും ഇപ്പോൾ ഒരു വ്യക്തമായ ഭൂരിപക്ഷം അവിടെ ആരും കാണിച്ചിട്ടില്ല. പക്ഷെ ആദ്യം LDF നേരിയ ഭൂരിപക്ഷം അവിടെ കാണിച്ചെങ്കിലും ഇപ്പൊ UDF ലീഡ് ചെയ്യുന്നതാണ്.
1: താൻസൺ, ഈ പുതുപ്പള്ളിയില് നമുക്ക് കാണാൻ കഴിഞ്ഞത് ചാണ്ടി ഉമ്മൻ വളരെ വ്യത്യസ്തമായ വിഭിന്നമായ ഒരു പ്രചരണ രീതി നടത്തി, അതിന്റെ ഒരു ഫലം അവിടെ എങ്ങനെയാണ് പറയൂ?
3: അത് പക്ഷേ ഈ നമ്മള് സാധാരണ ഒരു ആഘോഷകരമായ പ്രചരണം നടത്തുന്നതിന് അത് തെറ്റാണെന്ന് സ്ഥാപിക്കുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രചരണവും ഇപ്പൊ വരുന്ന ലീഡും. കാരണം ഈ കോട്ടയത്ത് ഇപ്പം ഞാൻ നിൽക്കുന്ന സ്റ്റേഷനിലെ അടക്കം പുതുപ്പള്ളിയാണ് ഏറ്റവും വ്യക്തമായി 8000 വോട്ടിന്റെ ലീഡാണ് ചാണ്ടി ഉമ്മൻ കാണിക്കുന്നത്.
4: ഈ അഭിമാന പോരാട്ടം നടന്നൊരു സ്ഥലമാണ് പാലാ മണ്ഡലം. അതൊരു ത്രികോണ മത്സരത്തിന്റെ പ്രതീതി ജനിപ്പിച്ചു എന്നാണ് പൊതുവെയുള്ള നിഗമനം. അവിടെ എന്താണ് സ്ഥിതി?
3: തീർച്ചയായിട്ടും അവിടെ ത്രികോണ മത്സരം തന്നെയായിരുന്നു. പക്ഷെ അവസാനത്തെ ഒരു ലാപ്പിൽ ജോസ് കെ മാണി ലീഡ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും ഇപ്പോ മാണി സി കാപ്പൻ വ്യക്തമായ ലീഡ് അവിടെ നേടിയിരിക്കുന്നു. അതുപോലെ ഷോൺ ജോർജും വളരെ നല്ല മത്സരമാണ് അവിടെ കാഴ്ചവെച്ചത്.
2: മന്ത്രി VN വാസവൻ പിന്നിലാണെന്നുള്ള മാധ്യമ റിപ്പോർട്ടുകൾ പുറത്തുവരും.
5: അതുപോലെ തന്നെ VD സതീശൻ പിന്നിലാണെന്നുമുള്ള വാർത്തകൾ വരുന്നുണ്ട്.
2: കോട്ടയത്ത് നിന്ന്
3: VN വാസവൻ ആദ്യം ഏറ്റുമാനൂരിൽ ലീഡിലായിരുന്നു. ഏകദേശം ഒരു 300-400 ലീഡ് ചെയ്തിരുന്നു. പിന്നീട് അത് വളരെ പുറകോട്ട് പോയി. ഇപ്പം ഇവിടെ നാട്ടക സുരേഷാണ് ലീഡ് ചെയ്യുന്നത്.
2: വളരെ നന്ദി നമ്മളോടൊപ്പം ചേർന്നതിന്. നമ്മളിങ്ങനെ വോട്ടെണ്ണൽ ട്രെൻഡ് ഏകദേശം തുടക്കത്തിലുള്ളത് തന്നെ അങ്ങനെ തുടരുകയാണ്. 98-96 സീറ്റുകളാണ് UDFലേക്ക് നിൽക്കുന്നത്. 40-ന് LDF, NDA ആ ഒരു 5 എന്നുള്ള സീറ്റ് നിലനിർത്തുന്നു. നമുക്ക് ജില്ല തിരിച്ചുള്ള ട്രെൻഡുകളിലേക്ക് പോയാലോ. നമുക്ക് നമ്മുടെ തലസ്ഥാന ജില്ലയിൽ നിന്ന് തന്നെ തുടങ്ങാം. തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മുൻപ് സൂചിപ്പിച്ചതുപോലെ LDFന് കൃത്യമായ മേൽക്കൈ ഉണ്ടായിരുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് 2021 കഴിഞ്ഞു പോയത്. വിൻസെന്റ് കോവളം എന്ന് പറയുന്നൊരു മണ്ഡലമാണ് UDFനൊപ്പം നിന്നത്. നിലവിലുള്ള ട്രെൻഡുകൾ സൂചിപ്പിക്കുന്നത് പലയിടങ്ങളിലും UDFന്റെയും LDFും സമാസം മുന്നേറുന്നു എന്നുള്ളതാണ്. എന്താണ് ഈ ഒരു ജില്ലയുടെ ഒരു പൊതു സ്വഭാവം? പ്രത്യേകിച്ച് തിരുവനന്തപുരം കോർപ്പറേഷൻ BJP പിടിച്ചെടുത്തൊരു പശ്ചാത്തലം കൂടെ ഇവിടെയുണ്ട്. രാഷ്ട്രീയമായി അത് വലിയ മാറ്റം ഉണ്ടാക്കിയ ഒരു വസ്തുതയാണ്. അപ്പം ഉണ്ണികൃഷ്ണ സാറിലേക്ക് പോയി.
1: ഈ കോർപ്പറേഷൻ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിനെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായിട്ട് കൃത്യമായി നമ്മൾ താരതമ്യം ചെയ്യുന്നത് ശരിയല്ല. കാരണം അതിനകത്ത് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഈ വളരെ പ്രാദേശികമായ ചില ഘടകങ്ങൾ, വ്യക്തിപരമായ ഘടകങ്ങൾ, വ്യക്തികളുടെ വോട്ടുകൾ, കുടുംബ ബന്ധങ്ങൾ വരെ അതിനകത്ത് സ്വാധീനിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രവണത ആണെങ്കിൽ തീർച്ചയായിട്ടും തിരുവനന്തപുരം നഗരത്തിലെ സീറ്റ് BJP പിടിക്കേണ്ടതാണ് എന്ന് നമ്മൾ പറയേണ്ടി വരും. പക്ഷേ അങ്ങനെ സംഭവിക്കുന്നില്ല. അതുകൊണ്ട് ഈ കേരളത്തിലെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചോളം തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ ആയിരുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സ്വീപ്പ് ഉണ്ടായത്,
0: ശക്തമായ മുന്നേറ്റങ്ങൾ.
1: അപ്പം ഈ രണ്ട് ജില്ലകളിൽ ഇപ്പോൾ കണ്ടുവരുന്ന ഒരു പ്രവണത എന്ന് പറയുന്നത് UDF മുന്നേറുന്നു എന്നുള്ളത് തന്നെയാണ്. വളരെ പ്രബലരായ പല പിന്നെ സ്ഥാനാർത്ഥികളും പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനർത്ഥം നമ്മൾ നേരത്തെ ഈ എക്സിറ്റ് പോളുകൾ സൂചിപ്പിച്ചതുപോലെ അല്ലെങ്കിൽ UDF പറഞ്ഞതുപോലെ പ്രകടമായ ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്ന കേരളത്തിലെ വോട്ടർമാരുടെ ഇടയിൽ ആഴത്തിൽ വേരൂന്നിയിട്ടുള്ളൊരു സ്വഭാവമാണ് എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കും. കാരണം എപ്പോഴും ഭരിക്കുന്നവരോട് ഒരു വിമുഖത

0: കാണിക്കുക എന്ന് പറയുന്ന രീതി നമ്മുടെ സംസ്ഥാനത്തെ വോട്ടർമാരുടെയിൽ.
1: ഈ റോഡുകളും പാലങ്ങളും ഉണ്ടാക്കുന്നതല്ല വികസനം എന്നൊരു ഒരു പെർസെപ്ഷനുണ്ട്, പബ്ലിക് പെർസെപ്ഷൻ. അതായത് ഒരു വ്യക്തിക്ക് ഇപ്പോൾ തൊഴിൽ എത്രമാത്രം ജനറേറ്റ് ചെയ്തു, ആ കാര്യത്തിൽ ഇപ്പോൾ വളരെ പിന്നോട്ട് പോയിട്ടുണ്ട്. പാലങ്ങളുണ്ടാകുന്നു, റോഡുകൾ ഉണ്ടാകുന്നു, അങ്ങനെയുള്ള ചില വികസനം അല്ലാതെ ഇൻഫ്രാസ്ട്രക്ചറലായിട്ടുള്ള വികസനം, അതും കിഫ്ബി എന്ന ഒരു സമ്പ്രദായം ഉള്ളതുകൊണ്ട് മാത്രമാണ് അത്തരത്തിലുള്ള ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നത്. അതേസമയത്ത് എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ്റെ കാര്യത്തിൽ LDF വളരെയധികം പിന്നോക്കം പോയിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഇപ്പോഴും താൽക്കാലിക ജീവനക്കാർ, പെർമനൻ്റായിട്ടുള്ള ജീവനക്കാരെ നിയമിക്കാതെ താൽക്കാലികമായ ജീവനക്കാരെ നിയമിച്ചുകൊണ്ടുള്ള ഒരു സ്വജന പക്ഷപാതവും അതിലുണ്ടോ എന്നൊരു സംശയം ഉണ്ട്.
0: ശരിയാണ് വിജയകുമാർ സാർ. ഇപ്പോൾ ഒരു ആളിനെ ഒരു ജോലിക്ക് നിയമിച്ചാൽ അയാളുടെ വീട്ടിലെ മൊത്തം ആളുകളുടെ വോട്ടാണ് കിട്ടുക.
1: അതെ അതെ.
0: അപ്പോൾ അതുകൊണ്ട് ഈ തൊഴിൽ മേഖല എന്ന് പറയുന്നതൊക്കെ ദീർഘകാലാടിസ്ഥാനത്തിൽ കേരളത്തിൻ്റെ വികസനത്തിന് ആവശ്യമുള്ള ചില പ്രക്രിയയാണ്. പക്ഷേ എല്ലാ ഗവൺമെൻറ്റുകളും ലക്ഷ്യമിടുന്നത്, അതിപ്പം UDF ആയാലും LDF ആയാലും ലക്ഷ്യമിടുന്നത് ഫ്രീ ബീസിലാണ്. ക്ഷേമ പെൻഷനുകൾ കൊടുക്കുക, അല്ലെങ്കിൽ സൗജന്യങ്ങൾ കൊടുക്കുക. ഇപ്പോൾ തന്നെ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, ബസ് യാത്ര കൊടുക്കാമെന്ന് പറയുന്നു. 3000 രൂപ വരെ എല്ലാ സ്ത്രീകൾക്കും, എന്താ പറയുക,
2: പെൺകുട്ടികൾക്ക്
0: പറഞ്ഞു. ഇതൊക്കെ കൊടുക്കേണ്ടത് ഈ കേരളത്തിന്റെ ഖജനാവിൽ നിന്നെടുത്താണ്. അപ്പൊ ഇത്തരം സൗജന്യങ്ങൾ കൊടുക്കുന്നതിനെതിരെ ബീഹാർ ഗവൺമെന്റിനെ ശാസിക്കുക വരെ സുപ്രീംകോടതി അടുത്ത കാലത്ത് ചെയ്യുകയുണ്ടായി. അപ്പൊ ഇത്തരത്തിലുള്ള പിന്നെ ക്ഷണികമായ അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് ആളുകളുടെ പിന്നെ എന്താ പറയുക, പ്രീതി പിടിച്ചു പറ്റത്തക്ക രീതിയിലുള്ള ചില സൗജന്യങ്ങൾ നൽകിയിട്ട് ഈ സൗജന്യങ്ങൾ കൊണ്ട് വിജയിക്കാം എന്ന് തീരുമാനിച്ച ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു ഇത്. അതുകൊണ്ടാണ് ഈ ഈ സ്ത്രീകൾക്കുള്ള ക്ഷേമ പെൻഷന്റെ അടുത്ത മാസത്തെ ഗഡു കൂടി ഇപ്പോൾ എടുത്തെടുത്ത് കൊടുത്തു. അതുപോലെ തന്നെ ഈ വരുന്ന ഗവൺമെന്റിന്റെ തലയിൽ വലിയ സാമ്പത്തിക ഭാരം വെച്ചിട്ടാണ് UDF വരുന്നതെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പോകുന്നത്. അവർക്ക് പോകും എന്നൊരു ധാരണയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ ഊറ്റിയെടുക്കാവുന്നതെല്ലാം ഊറ്റിയെടുത്തിട്ട് ജനങ്ങൾക്ക് ക്ഷേമ പെൻഷൻ അല്ലെങ്കിൽ സൗജന്യങ്ങളൊക്കെ നൽകി മുന്നോട്ട് പോകാനാണ് അവർ ഉദ്ദേശിച്ചത്. നേരത്തെ കണ്ട ട്രെൻഡിൽ നിന്ന് ഇപ്പോൾ ഒരു ചെറിയ മാറ്റം കാണുന്നത് UDF 95 LDF 40 NDA നേരത്തെ തുടർന്ന് ആ ലീഡ് തന്നെ 5 മുന്നോട്ട് പോവുകയാണ്. മഞ്ചേശ്വരത്ത് കെ സുരേന്ദ്രൻ പിന്നിൽ എന്ന് പറഞ്ഞ ഒരു റിപ്പോർട്ട് പലയിടത്തു നിന്നും വരുന്നുണ്ട്. രാജീവ് ചന്ദ്രശേഖർ മുന്നിൽ തന്നെയാണ്, BP അബ്ദുൾ റഷീദ് മുന്നിലാണ്, പിണറായി വിജയൻ ഇപ്പോഴും പിന്നിൽ. പിണറായി വിജയൻ്റെ തുടക്കം മുതലേ പിണറായി വിജയൻ്റെ പിന്നിലാണെന്നുള്ള ട്രെൻഡ് തുടരുകയാണ്. അപ്പോൾ കേരളം
2: മാത്രമല്ല, പിണറായി വിജയൻ എന്ന് പറയുമ്പോൾ മാത്യു കുഴൽനാടൻ 10,000 മുകളിൽ ലീഡ് നിലനിർത്തുന്നു എന്ന് പറയുന്നത്, മാത്യു കുഴൽനാടനാണല്ലോ ഒറ്റയ്ക്ക് ഫൈറ്റ് പലതും നടത്തിയിരുന്നത്.
3: മുഖ്യമന്ത്രി മാത്രമല്ല പ്രതിപക്ഷ നേതാവും
2: പിന്നിലാണെന്ന്
3: റിപ്പോർട്ടുകളാണ് വരുന്നത്. അപ്പൊ കേരളം എങ്ങനെ ചിന്തിക്കുന്നു? അതായത് ഭരണവിരുദ്ധ വികാരമുണ്ട്, പ്രതിപക്ഷത്തെ ജയിപ്പിക്കാൻ ഓടി നടന്നയാളാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഉഗ്രമായ പോരാട്ടം നിയമസഭയ്ക്കുള്ളിലും പുറത്തും നടത്തിയ പ്രതിപക്ഷ നേതാവ് നിലവിൽ ലേശം പിന്നിലാണ്,
2: വളരെ ചെറിയ വോട്ടുകൾ കടന്നാലും പിന്നിലാണ്.
0: പക്ഷെ അതിലൊരു പ്രധാന ഘടകം കൂടിയില്ലേ ഞാൻ പറയുന്നത്, ഈ പ്രതിപക്ഷ നേതാവായി VD സതീശനെ തീരുമാനിച്ച സമയത്ത് രമേശ് ചെന്നിത്തല അതിന് മുൻപത്തെ ഭരണത്തിൽ വളരെ വിജയകരമായി
2: ഗൗരവതരമായ
0: ഇടപെടലുകൾ നടത്തുകയും ഒരുപാട് പിന്നെ യുദ്ധങ്ങൾ ഇടതുപക്ഷത്തിനെതിരെ നയിക്കുകയും ചെയ്ത ഒരാളാണ്. അപ്പോൾ അപ്രതീക്ഷിതമായി പിന്നെ VD സതീശനെ കൊണ്ടുവരികയും അത് ഹൈക്കമാൻഡിന്റെ നോമിനേഷനായിട്ട് വരികയും അതിൽ കേരളത്തിലെ കോൺഗ്രസുകാർക്കും
1: വാസം പറഞ്ഞത് ഹൈക്കമാൻഡിന്റെ നോമിനേഷൻ എന്നതിലുപരി 2 MLA വോട്ട് കൂടുതലായിട്ട് സതീശൻ കിട്ടിയിരുന്നു എന്നുള്ള സത്യമാണ്.
4: ഇനി ഞാൻ ഒരു പിമാർ മത്സരിക്കേണ്ടതില്ല എന്നുള്ള ഒരു നയം കൊണ്ടുവന്നതൊക്കെ അദ്ദേഹത്തിന്റെ ഒരു സാഹചര്യം. രണ്ട് മണ്ഡലങ്ങളിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന് NDA മുന്നിട്ട് നിൽക്കുന്ന 2 ഒന്ന് കോഴിക്കോട് സൗത്ത് ടി രനീഷ് എന്ന സ്ഥാനാർത്ഥി മുന്നിട്ട് നിൽക്കുകയാണ്. അവിടെ അഹമ്മദ് ദേവർകോവിലാണ് പിന്നിൽ. പലപ്പോഴും നമ്മൾ പറയുന്ന ഇടങ്ങളിൽ ഇപ്പം മുമ്പ് BB ഉമാറിന്റെ കാര്യം സൂചിപ്പിച്ചതുപോലെ NDA മുന്നേറ്റം ഉണ്ടാക്കുന്ന പോക്കറ്റുകളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നല്ല ഈ
3: കോഴിക്കോട് പിന്നെ നഗര മണ്ഡലങ്ങളിൽ. ഇപ്പോൾ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് നോക്കുമ്പോഴും 4 ഡിവിഷനുകൾ BJP നേടി എന്ന് പറയുമ്പോൾ കോഴിക്കോട് BJP ഒരു ജൈവികമായ അസ്തിത്വം ഉണ്ട്, അത് മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരുപക്ഷെ ആത്യന്തികമായി കോഴിക്കോട് സൗത്ത് സീറ്റ് നിലനിർത്താൻ BJP കഴിയില്ല, ഇപ്പോഴത്തെ ലീഡ് നിലനിർത്താൻ കഴിയില്ലായിരിക്കാം. എങ്കിലും ഇപ്പോൾ ലീഡ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഒട്ടും പ്രതീക്ഷ ഉണ്ടായിരുന്ന കേട്ടിട്ടുള്ളൊരു എ ക്ലാസ് മണ്ഡലമല്ല.
4: സമൂഹ മാധ്യമങ്ങളൊക്കെ വളരെ ഫലപ്രദമായി ഉപയോഗിച്ചുള്ള സ്ട്രാറ്റജി, യങ്സ്റ്റേഴ്സ് പലപ്പോഴും ഈ ജെൻസി വോട്ടേഴ്സിനെ ഫോക്കസ് ചെയ്യുള്ള പല നീക്കങ്ങളും ഇത്തരത്തിലുള്ള ചില പേരുകൾ ഉയർന്നു വന്നതായിട്ട് കാണുന്നുണ്ട്.
3: തീർച്ചയായിട്ടും ജെൻസി വളരെ പ്രധാനപ്പെട്ട ഒരു എലമെന്റ് ആണ്. കാരണം നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ കേരളത്തിന്റെ ഒരു ചിന്ത പോകുന്നത് വികസനത്തെക്കുറിച്ചുള്ള സങ്കല്പം, അവിടെ ജെൻസി ജനറേഷൻ നെക്സ്റ്റ് അല്ലെങ്കിൽ ഫ്യൂച്ചർ, ഇപ്പോഴത്തെ ഒരു 18-30 ഇടയിലുള്ള ഒരു ജനം, ആ വിഭാഗം അവരിലേക്ക് വികസനം എത്തണം, അവർക്കൊരു പ്രതീക്ഷ ഉണ്ടാകണം. കേരളത്തിൽ നിന്നാൽ പ്രതീക്ഷയുണ്ട്. പക്ഷേ വലിയ തോതിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും പഠനം കഴിഞ്ഞതിന് ശേഷം വിദേശത്തേക്ക് പോകുന്നു പഠിക്കാനും ജോലിക്കുമായി എന്ന് പറയുമ്പോൾ വികസനം അടുത്ത തലമുറയിലേക്ക് കടത്തിവിടാൻ കഴിയുന്നില്ല. പ്രായോഗികമായി നോക്കുമ്പോൾ താൽക്കാലിക ബെനിഫിറ്റുകൾ മാത്രമാണ് ഇപ്പോൾ ഫ്രീബീസിലൂടെ നേടുന്നത്. അപ്പം അതുകൊണ്ടാണ് ജെൻസി ഉൾപ്പെടെ സോഷ്യൽ മീഡിയയിൽ സജീവമാണ്, അവർക്കൊരു അഭിപ്രായമുണ്ട്, അവരതൊരുപക്ഷെ ഭരണവിരുദ്ധതയുടെ രൂപത്തിൽ കൂടി പ്രകടമാക്കാം, ചില മണ്ഡലങ്ങളിൽ അത് വ്യാപകമായി വന്നേക്കാം. അങ്ങനെ വരുമ്പോൾ ഇടതുപക്ഷം വലതുപക്ഷം അല്ലെങ്കിൽ UDF LDF എന്നതിനുപരിയായി സാധ്യതകൾ ഒരുപക്ഷെ ജെൻസിയും കാണുന്നുണ്ടാകാം. ഇത് മടുത്തു, ഈ ഒരു മാറ്റം അനിവാര്യമാണ് ഈ സംവിധാനത്തിൽ നിന്നും എന്ന് ചിന്തിക്കാൻ കൂടുതൽ സാധ്യത ജെൻസിക്ക് തന്നെയല്ലേ.
4: ജെൻസിയുടെ ഒരു രാഷ്ട്രീയ ബോധ്യം പലപ്പോഴും ഈ സർക്കാരിനെതിരെ വ്യാപകമായി ഉപയോഗിച്ചിട്ടുള്ള ഒരു ആയുധമാണ് യുവാക്കൾ കൂട്ടത്തോടെ നാട് വിട്ടു പോകുന്നു, ഇവിടെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നില്ല എന്നുള്ളത്. ഉണ്ണികൃഷ്ണ സാറിന്റെ ഒരു പെർസ്പെക്ടീവ്.
0: അതിന് മുൻപ് ഞാനൊരു പ്രധാന കാര്യം കൂടി സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇപ്പൊ BD സതീശൻ പിന്നിലാണ് എന്നൊരു റിപ്പോർട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഇതിനകത്ത് ഞാൻ ഹൈപ്പോത്തറ്റിക്കലായിട്ട് ചോദ്യം ചോദിക്കുകയാണ്. കാരണം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം BD സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് എറണാകുളം DCC പ്രസിഡന്റിന്റെ ഇത് വന്നു, കേരളം മുഴുവൻ ഫ്ലെക്സുകൾ വന്നു. അപ്പൊ ഇതിനു മുൻപ് തന്നെ ഇത്തരം BD സതീശൻ മുഖ്യമന്ത്രിയാകരുത് എന്ന രീതിയിൽ ഒരു മുന്നൊരുക്കം UDFലെ പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിയിൽ നടന്നിട്ടുണ്ടോ? അത്തരത്തിലുള്ള ഒരു ഒരു ഒരു മുന്നൊരുക്കത്തിന്റെ സൂചനയാണോ ഇപ്പൊ കാണുന്ന ഈ ട്രെൻഡ് എന്ന് നമ്മൾ സൂചിപ്പിക്കേണ്ടിയിരിക്കുന്നു.
2: പിന്നിൽ നിന്ന് കുത്തിയതാണോ?
4: പിന്നെ 25 വർഷമായിട്ട് അദ്ദേഹം കയ്യിൽ വെച്ചിരിക്കുന്ന മണ്ഡലമാണ് പറവൂർ എന്ന് പറയുന്നത്. പക്ഷെ ഇത്തവണ അദ്ദേഹത്തിന്റെ എതിർ സ്ഥാനാർത്ഥി ET ടൈസൺ മാസ്റ്ററാണ്. അദ്ദേഹത്തിന് കൃത്യമായി പാർട്ടി വോട്ടുകൾ കളക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള ശക്തനായ ഒരു സ്ഥാനാർത്ഥിയാണ്. പിന്നെ ഇതുപോലെ പ്രധാനപ്പെട്ട ഒരാൾ ലീഡ് ചെയ്യുന്ന ഒരാളെന്ന് പറയുമ്പോഴത്തേക്ക് സ്വന്തം മണ്ഡലത്തിൽ പലപ്പോഴും അടിതെറ്റുന്ന കാഴ്ച കേരള രാഷ്ട്രീയത്തിൽ നമ്മൾ മുൻപും കണ്ടിട്ടുള്ളതാണ്.
1: VS അച്യുതാനന്ദൻ
0: പരാജയപ്പെട്ടിട്ടുണ്ട്.
2: പാർട്ടി ജയിക്കുകയും VS തോൽക്കുകയും ചെയ്യും.
0: നേരത്തെ ദിലീപ് ചോദിച്ച ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയാം. ഈ ജെൻസിയുടെ സ്വാധീനം എന്ന് പറയുന്നത്, നമ്മൾ ഇത്തവണ വോട്ടിംഗ് വോട്ടിംഗിന്റെ ഒരു ഡെമോഗ്രഫി പരിശോധിച്ചാൽ യങ്സ്റ്റേഴ്സ് വളരെ കുറച്ചാളുകളെ വോട്ടേഴ്സ് ലിസ്റ്റിലുള്ളൂ എന്നുള്ളതാണ്. നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മൊത്തത്തിലെടുക്കുമ്പോൾ കേരളത്തിലെ വോട്ടേഴ്സ് പ്രായമായിക്കൊണ്ടിരിക്കുകയാണ്, വോട്ടേഴ്സ് ലിസ്റ്റിന് പ്രായമായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് കണ്ട വോട്ടേഴ്സിന്റെ ക്യൂ ശ്രദ്ധിച്ചാൽ അല്ലെങ്കിൽ TVയിൽ വന്ന ചിത്രങ്ങൾ ശ്രദ്ധിച്ചാൽ ഇതിൽ നിൽക്കുന്നതെല്ലാം പ്രായമായവരാണ്. ഒരു ഒരു ഒരു 21 28 അല്ലെങ്കിൽ 30 മധ്യേ ഉള്ള വോട്ടേഴ്സിൻ്റെ എണ്ണം വളരെ കുറവായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വിമുഖത ഈ പുതിയ തലമുറയ്ക്ക് വോട്ടിങ്ങിനോട് വന്നിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. രാഷ്ട്രീയത്തോട് വന്നിട്ടുണ്ട്,
1: കാരണം അവരിൽ പകുതിയിലധികം ആളുകൾ വിദേശത്താണ്.
2: വിദേശത്തോ ടെക്കുകളായിട്ട് പ്രവർത്തിക്കുന്നതോ അങ്ങനെയൊക്കെയാണ് അവർ കൂടുതൽ.
0: അത്തരം ഒരു കാര്യമുണ്ട്. പക്ഷെ അവരുടെ ഒരു രാഷ്ട്രീയമായ കാഴ്ചപ്പാടിന്റെ അല്ലെങ്കിൽ രാഷ്ട്രീയത്തോടുള്ള വിമുഖതയുടെ ഒരു പ്രശ്നം കൂടി
4: ഉണ്ട്. പക്ഷെ ഇതിനകത്ത് നമുക്ക് മറ്റൊരു വശം പറയാനായിട്ട് സാധിക്കുന്നത്, ഇപ്പോൾ LDFന്റെ സ്ട്രാറ്റജികളിൽ സിറ്റി MLA പരമാവധി മത്സരിപ്പിക്കുകയും തുടർന്ന് ആളുകൾക്ക് ഇളവുകൾ കൊടുത്തുകൊണ്ട് കൂടുതലായി മുതിർന്ന, എന്നാൽ കോൺഗ്രസിന്റെ ഒരു സ്ട്രാറ്റജി തിരിച്ച് ഏകദേശം ഒരു 40 മുകളിൽ പുതുമുഖങ്ങളെ ഇലക്ഷൻ രംഗത്തേക്ക് കൊണ്ടുവന്ന ഒരു സ്ട്രാറ്റജിയാണ്. അപ്പം നമ്മുടെ റിസൾട്ടുകൾ സൂചിപ്പിക്കുന്നത് ഒരു തലമുറ മാറ്റം, കോൺഗ്രസിലടക്കമുള്ള തലമുറ മാറ്റം, യങ്സ്റ്റേഴ്സിന് കൂടുതൽ പ്രാതിനിധ്യം ഇവിടെ ലഭിച്ചിട്ടുണ്ടെന്നുള്ളത് ഒരു പോസിറ്റീവായ ഒരു കാര്യമല്ലേ?
3: ഇത് രണ്ട് വ്യത്യസ്തമായ സ്ട്രാറ്റജീസാണ്. ഇടതുപക്ഷം പയറ്റിയ സ്ട്രാറ്റജി ഇൻകംബൻസി അഡ്വാൻറ്റേജ് നേടാൻ വേണ്ടി പരിണതപ്രജ്ഞരായ ഇടതുപക്ഷ നേതാക്കളെ ടേം വ്യവസ്ഥ പോലും പാലിക്കാതെ മൂന്നാം തവണയും ഇളവുകൾ കൊടുത്തുകൊണ്ട് മത്സരിപ്പിച്ചു. പക്ഷേ അതേസമയം കോൺഗ്രസിനാകെ 22 MLA മാത്രമാണ് ഉള്ളത്. അപ്പോൾ അവരെ ബഹാഭൂരിപക്ഷം മത്സരിപ്പിക്കുന്നു എന്നോ രണ്ടു പേരൊഴിച്ച്. പക്ഷേ കൂടുതൽ പേർക്ക് അവസരം ലഭിക്കുന്നത് പുതുമുഖങ്ങൾ എന്ന രൂപത്തിലാണ്. അത് ഒരു വലിയ ഗുഡ്വിൽ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഒരു മടുപ്പിൻ്റെ അനുഭവമില്ലാതെ ഫ്രഷ് ഫേസുകൾ വരുമ്പോൾ പലപ്പോഴും അവർ സ്വീകരിക്കപ്പെടുന്ന ഒരു
4: മനോഭാവം. ആകാശവാണി പ്രതിനിധി ഫഹദ് റാസജിയിരുന്നു. ഹലോ
5: ഹലോ
4: ഹലോ ഫഹദ് പറഞ്ഞോളൂ, കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള ആദ്യ ഫലങ്ങൾ എന്ത് സൂചനയാണ് നമുക്ക് നൽകുന്നത്?
5: കോഴിക്കോട് ജില്ലയിൽ 13 മണ്ഡലങ്ങളാണ്, അസംബ്ലി നിയോജക മണ്ഡലങ്ങളാണുള്ളത്. അതിൽ ഇപ്പോഴത്തെ നിലയിൽ പറയുകയാണെങ്കിൽ 9 സീറ്റിൽ ലീഡ് ചെയ്യുന്നത് UDF ആണ്, 3 സീറ്റിൽ LDFും 1 സീറ്റിൽ NDAയുമാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, അതായത് 2021, 13 11 സീറ്റും നേടിയത് LDF ആയിരുന്നു. ആ സ്ഥാനത്താണ് ഇപ്പോൾ UDF 9 സീറ്റുമായി മുന്നിട്ട് നിൽക്കുന്നത്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ച് NDAയുടെ കോഴിക്കോട് സൗത്ത് നിയോജക മണ്ഡലത്തിലുള്ള NDAയുടെ മുന്നേറ്റമാണ്. വളരെ അപ്രതീക്ഷിതമായ ഒരു മുന്നേറ്റമാണ് കോഴിക്കോട് സൗത്തിൽ NDA നടത്തിക്കൊണ്ടിരിക്കുന്നത്. ടി രമീഷ് എന്ന് പറയുന്ന കോഴിക്കോട് കോർപ്പറേഷൻ കൗൺസിലറാണ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത്. അത് മന്ത്രിയായിരുന്ന അഹമ്മദ് ദേവർകോവിലിന്റെ മണ്ഡലമാണ്. മാത്രവുമല്ല, ഇതിൽ വളരെ ഞെട്ടിക്കുന്ന അല്ലെങ്കിൽ അത്ഭുതപ്പെടുത്തുന്ന റിസൾട്ട് ഇപ്പോൾ തന്നുകൊണ്ടിരിക്കുന്ന മറ്റു മണ്ഡലങ്ങൾ എലത്തൂരാണ് ഒന്ന്, AK ശശീന്ദ്രൻ മന്ത്രി ദീർഘകാലമായിട്ട് പ്രതിനിധീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലമാണ് എലത്തൂർ. അവിടെ ഇപ്പോൾ ചെയ്യുന്നത് യു ഡി എഫ് ആണ്, വിജയ ബാലകൃഷ്ണനാണ്. അതോടൊപ്പം തന്നെ വലിയ പോരാട്ടം നടന്നു എന്ന് പറയപ്പെട്ടിരുന്ന പേരാമ്പ്ര മണ്ഡലത്തിൽ ഒരിക്കലും എൽ ഡി എഫ് പിന്നിലോട്ട് പോകും എന്ന് അവർ പ്രതീക്ഷിക്കാതിരുന്ന ഒരു മണ്ഡലമാണ് പേരാമ്പ്ര. കാരണം എൽ ഡി എഫ് കൺവീനറും മുതിർന്ന സി പി എം നേതാവും മുൻ മന്ത്രിയുമായ സി പി രാമകൃഷ്ണൻ മത്സരിച്ച സ്ഥലമാണ് അവിടെ. ഏറ്റവും ഒരു ചെറുപ്പക്കാരി എന്ന് വിശേഷിപ്പിക്കാവുന്ന ലീഗിന്റെ ഫാത്തിമ തഹ്ലിയായിരുന്നു അതെ മത്സരിച്ചത്. അപ്പോ ഇവിടെയും യു ഡി എഫ് ആണ് മുന്നിട്ട് നിൽക്കുന്നത്. ഈ രീതിയിൽ കോഴിക്കോടിന്റെ ഒരു രാഷ്ട്രീയ ചായ്വ് ഇപ്പോൾ ഏതാണ്ട് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു സൂചനകളാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്.
4: വടകരയിൽ ആർ എം ബി ഫാക്ടർ എത്രത്തോളം വർക്ക് ചെയ്യുന്നുണ്ട് ഈ ഇലക്ഷനിൽ?
5: അത് മുൻപത്തെ പോലെ തന്നെ, കഴിഞ്ഞ തവണയിലെ അതേപോലെ തന്നെ ഇപ്പോഴും യു ഡി എഫ് മുന്നിട്ട് നിൽക്കുകയാണ്. കാരണം ആർ എം ബി ഇപ്പോൾ ഏതാണ്ട് 3000 ഒരു ഭൂരിപക്ഷത്തിലേക്ക് കെ കെ രമ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ അതിൽ ഇനി കാര്യമായൊരു മാറ്റം ഉണ്ടാകണമെങ്കിൽ, ഇനിയും കൂടുതൽ റൗണ്ടുകൾ മുന്നോട്ട് പോകുമ്പോൾ മാറ്റമുണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ വളരെ വിരളമാണ് ആ ഒരു സാധ്യത. എങ്കിലും ഇനി മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ.
4: അതുപോലെ കോഴിക്കോട് ജില്ലയിൽ അതിശക്തമായ മണ്ഡലം നടക്കുന്ന ഒരു മത്സരം നടക്കുന്ന മണ്ഡലമാണല്ലോ ബേപ്പൂര്, പ്രത്യേകിച്ച് പി വി അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം. അവിടുത്തെ നിലവിലുള്ള സ്ഥിതിഗതികൾ എങ്ങനെയാണ്?
5: നിലവിൽ അവിടെ മറ്റ് മണ്ഡലങ്ങളിലെ വോട്ടെണ്ണലിനെ അപേക്ഷിച്ച് റിയാസ് ഒരു താരതമ്യേന സേഫ് ആയിട്ടുള്ള ഒരു മെജോറിറ്റിയിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് പ്രത്യക്ഷത്തിൽ വലിയ പോരാട്ടം നടന്നു എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന സ്ഥലമായിരുന്നു എങ്കിൽ കൂടി ബേപ്പൂര് പോലുള്ള ഒരു കോട്ടയെ പിളർത്തിക്കൊണ്ട് പി വി അൻവറിന് അത് അവിടെ ഒരു ലീഡ് നേടാൻ സാധിക്കുമെന്ന് ഒരു പക്ഷെ രാഷ്ട്രീയ കേരളം പ്രതീക്ഷിച്ചു കാണില്ല. അല്ലെങ്കിൽ അത്രത്തോളം വലിയൊരു സ്വാധീനം ഉണ്ടാക്കാൻ പി വി അൻവറിന് സാധിക്കണം. എന്നാലും ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് അവിടെ മുഹമ്മദ് റിയാസ് തന്നെയാണ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് വലിയ രീതിയിലുള്ള വാഗ്വാദങ്ങൾക്കും വെല്ലുവിളികൾക്കും ഒക്കെ കാരണമായിട്ടുള്ള ഒരു മണ്ഡലമാണെങ്കിൽ കൂടി ഇപ്പോഴും മന്ത്രി മുഹമ്മദ് റിയാസ് തന്നെയാണ് ബേപ്പൂരിൽ ലീഡ് ചെയ്യുന്നത്.
0: അപ്പൊ പി വി അൻവർ മൊട്ടയടിക്കേണ്ടി വരുമോ, കമ്മലിടുമോ, എങ്ങനെയാണ്?
5: ആ ഒരു വെല്ലുവിളി റിയാസ് ഏറ്റെടുക്കാത്തത് കൊണ്ട് തന്നെ, അതായിരുന്നല്ലോ അദ്ദേഹം പറഞ്ഞിരുന്നത്, റിയാസ് ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഞാൻ പരാജയപ്പെടുകയാണെങ്കിൽ ഞാൻ മൊട്ടയടിക്കുമെന്നായിരുന്നു
3: കാര്യത്തിൽ ഇളവുണ്ടെന്നാണ് പറഞ്ഞത്.
0: പക്ഷേ പി വി അൻവറിനെ പോലെ രാഷ്ട്രീയ സ്ഥിരതയില്ലാത്ത ഒരു സ്ഥാനാർത്ഥിയെ അവിടെ നിർത്തിയതല്ലേ ഇവർക്ക് സംഭവിച്ച ഒരു അപകടം?
5: പക്ഷേ പി വി അൻവറിനെ പോലെ ഒരാളെ അദ്ദേഹം തന്നെ തെരഞ്ഞെടുത്ത ഒരു മണ്ഡലം എന്ന രീതിയിൽ ബേപ്പൂർ തെരഞ്ഞെടുത്ത് അങ്ങോട്ട് മത്സരിക്കാൻ പോകുന്നു എന്നത് താരതമ്യേന യു ഡി എഫിനെ സംബന്ധിച്ച് വലിയ ക്ഷീണമില്ലാത്തൊരു കാര്യമാണ്. കാരണം എന്ത് സാഹചര്യത്തിലും യു ഡി എഫ് പ്രതീക്ഷിക്കുന്നില്ല ബേപ്പൂര് പോലെ ഒരു മണ്ഡലം വിജയിക്കുമെന്ന്. അപ്പോൾ വലിയ വിജയ സാധ്യതയുള്ള മലപ്പുറം ജില്ലയിലെ നിലമ്പൂരോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മണ്ഡലങ്ങൾ കൊടുക്കുന്നതിനേക്കാൾ നല്ലത് യു ഡി എഫ് നേതാക്കളെ സംബന്ധിച്ച് പി വി അൻവർ തന്നെ തെരഞ്ഞെടുത്ത ഒരു മണ്ഡലം എന്ന രീതിയിൽ അദ്ദേഹത്തിന് ബേപ്പൂർ നൽകുക തന്നെയാണ്. ആ രീതിയിൽ വലിയൊരു ക്ഷീണം യു ഡി എഫിന് സംഭവിക്കുമെന്ന് തോന്നുന്നില്ല.
4: മലപ്പുറം ജില്ലയിലെ ആദ്യ ഫല സൂചനകൾ കൂടി.
5: മലപ്പുറം ജില്ല പൂർണ്ണമായിട്ടും ഇപ്പോൾ യു ഡി എഫ് തൂത്തുവാരി എന്ന് പറയാവുന്ന തരത്തിലാണ് ഇപ്പോഴുള്ള ഫല സൂചനകൾ. ഫൈനൽ റിസൾട്ട് ആയിട്ടില്ല എങ്കിൽ കൂടി 16-ൽ 16 ഇപ്പോൾ ലീഡ് ചെയ്യുന്ന മുന്നണി യു ഡി എഫ് ആണ്. അതിൽ എടുത്തു പറയേണ്ട രണ്ട് മണ്ഡലങ്ങൾ, ഒന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ മത്സരിച്ച തിരൂർ മണ്ഡലം, അത് അദ്ദേഹം തന്നെ തെരഞ്ഞെടുത്ത് തിരൂരിലേക്ക് പോയതായിരുന്നു. അദ്ദേഹം താനൂർ എം എൽ എ ആയിരുന്നു, സിറ്റിംഗ് സീറ്റ് വിട്ട് അദ്ദേഹം യു ഡി എഫിന്റെ മണ്ഡലമായ തിരൂരിൽ പോയി മത്സരിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ അദ്ദേഹം അവിടെ കാര്യമായ വോട്ടുകൾക്ക് പിറകിലാണ്. മറ്റൊരു മണ്ഡലം എടുത്തു പറയേണ്ടത് കെ ടി ജലീൽ മത്സരിച്ച തവനൂരാണ്. തവനൂർ അദ്ദേഹം ദീർഘകാലമായിട്ട് എം എൽ എ ആയി തുടരുകയായിരുന്നു. അവിടെ ആയിരിക്കുമ്പോഴാണ് അദ്ദേഹം മന്ത്രിയായത്. മാത്രവുമല്ല ഇത്തവണ അവിടെ മത്സരിക്കുന്നത് വി എസ് ജോയ് എന്ന് പറയുന്ന ഡി സി സി പ്രസിഡന്റാണ്, യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി. നമ്മൾ എടുത്ത് പറയേണ്ട ഒരു കാര്യം, തവനൂർ ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ്. അവിടെ വി എസ് ജോയെ പോലെ ഒരാളെ കാൻഡിഡേറ്റ് ആക്കിക്കൊണ്ട് യു ഡി എഫ് വരികയും അതേസമയം ദീർഘകാലമായി അവിടെ പ്രവർത്തിക്കുകയും ജനങ്ങളുമായിട്ട് അടുത്ത ബന്ധം പുലർത്തുകയും ചെയ്യുന്ന കെ ടി ജലീലിനെ പോലെ ഒരാളെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാക്കുകയും ചെയ്യുമ്പോൾ അത് വലിയ ശ്രദ്ധ നേടിയ ഒരു മണ്ഡലമായിരുന്നു തവനൂർ. എന്നാൽ ഇപ്പോഴത്തെ ഫലസൂചനകൾ അനുസരിച്ച് കെ പി ജലീൽ പിന്നിലാണ്. വി എസ് ജോയിലേക്കാണ് ഈ പറഞ്ഞ വോട്ടുകളെല്ലാം കൂടുതലായിട്ട് പോയിട്ടുള്ളത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഒരു കാര്യം കൂടി എടുത്തു പറയേണ്ടത് മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് പൊന്നാനി എന്ന് പറയുന്ന മണ്ഡലമാണ്. പൊന്നാനി മലപ്പുറം ഒരു പ്രത്യേകിച്ചും യു ഡി എഫിന്റെയോ അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ ഒരു പച്ച തുരുത്താണെങ്കിൽ അതിനകത്തുള്ളൊരു ചുവപ്പ് കോട്ടയായിരുന്നു പൊന്നാനി. ദീർഘകാലമായിട്ട് സി പി എമ്മിന്റെ നേതാക്കന്മാർ പി ശ്രീരാമകൃഷ്ണനും എം പി ചെറുവാവയും എല്ലാം വിജയിച്ചു പോന്ന മണ്ഡലമാണ് പൊന്നാനി. പക്ഷെ അത് ഇത്തവണ യു ഡി എഫിലേക്ക് ചായുന്നു എന്നുള്ളതാണ് ഫലസൂചനകൾ തെളിയിക്കുന്നത്. അത് തുടക്കത്തിൽ അത് എൽ ഡി എഫിന് അനുകൂലമായിട്ട് കുറച്ച് സമയം വന്നു എങ്കിൽ കൂടി ഇപ്പോൾ അത് യു ഡി എഫിനൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പി എസ് സി ചെയർമാനായിരുന്ന അഡ്വക്കേറ്റ് സക്കീറാണ് അവിടെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി.
4: കെ പി നൌഷാദ് അലി,
5: കെ പി നൌഷാദ് അലി എന്ന് പറയുന്ന കെ പി സി സി സെക്രട്ടറിയാണ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി. ഇതിൽ നൌഷാദ് അലി മുന്നിട്ട് നിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്.
4: വയനാടിന്റെ ഒരു ട്രെൻഡ് കൂടെ ഫഹദ് പെട്ടെന്ന് പറഞ്ഞു.
5: വയനാട് മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത്. വയനാടിന്റെ പ്രത്യേകത ഈ തെരഞ്ഞെടുപ്പിൽ മുണ്ടക്കൈ ചൂരൽമല സംഭവങ്ങൾക്ക് ശേഷം, ആ ദുരന്തത്തിന് ശേഷം നടക്കുന്ന ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതരുടെ പുനരധിവാസവും മറ്റുമെല്ലാം വലിയ ചർച്ചയായ, വിവാദങ്ങൾ പോലുമുണ്ടായ ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. മാത്രമല്ല വയനാട് ജില്ലയിൽ രാഹുൽ ഗാന്ധിയും പിന്നീട് ഇപ്പോൾ പ്രിയങ്കാ ഗാന്ധിയും പ്രതിനിധീകരിക്കുന്ന മണ്ഡലം എന്ന രീതിയിൽ വയനാട് ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായിട്ടുള്ള ജില്ലയാണ് ഈ മൂന്ന് അസംബ്ലി നിയോജക മണ്ഡലങ്ങളും. അതുകൊണ്ട് തന്നെ യു ഡി എഫിനെ സംബന്ധിച്ച് അത് വലിയൊരു അഭിമാന പോരാട്ടമാണ് ഈ മൂന്ന് മണ്ഡലങ്ങളിലും നടക്കുന്നത്. അതിൽ ഇപ്പോൾ 2021 തെരഞ്ഞെടുപ്പിൽ മൂന്നിൽ രണ്ടും നേടിയിരുന്നത് യു ഡി എഫ് ആയിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ ഫലസൂചനകൾ അനുസരിച്ച് മൂന്നിൽ മൂന്നിലും ലീഡ് ചെയ്യുന്നത് യു ഡി എഫ് ആണ്. എടുത്തു പറയേണ്ട ഒരു മണ്ഡലം ഒ ആർ കേളു, മന്ത്രി ഒ ആർ കേളു മത്സരിക്കുന്ന മാനന്തവാടി ഇപ്പോൾ യു ഡി എഫ് ആണ് മുന്നിൽ നിൽക്കുന്നത് എന്നതാണ്.
4: അവിടെ ഉഷാ വിജയൻ മുന്നിലാണ്. വളരെ നന്ദി ഫഹദ് നമ്മളോടൊപ്പം ചേർന്നതിന്. നമ്മളിപ്പോൾ ഒരു വടക്കൻ കേരളത്തിന്റെ ഒരു ഏകദേശം ഒരു മൂന്ന് ജില്ലകളുടെ വിശദമായ ഒരു ചിത്രമാണ് ഫഹദ് നമുക്ക് നൽകിയത്. നമ്മളിവിടെ പേരാവൂർ മണ്ഡലത്തിൽ കെ കെ ശൈലജ മുന്നിൽ നിൽക്കുന്ന ഒരു സ്ക്രോള് ഇടയ്ക്കുണ്ടായിരുന്നു. പേരാവൂർ ഒരിക്കൽ കെ കെ ശൈലജയ്ക്ക് നഷ്ടപ്പെട്ടൊരു മണ്ഡലമാണ്, തിരിച്ച് ഈ മണ്ഡലത്തിലേക്ക് വരുന്നു. കെ കെ ശൈലജയുടെ ഒരു സ്ഥാനാർത്ഥിത്വത്തെ കുറിച്ച്.
3: കെ കെ ശൈലജ പേരാവൂര് സംബന്ധിച്ചിടത്തോളം കെ പി സി സിയുടെ പ്രസിഡന്റ് സണ്ണി ജോസഫ് മത്സരിക്കുന്ന മണ്ഡലം, അവിടെ സണ്ണി ജോസഫിനെ എതിരിടാൻ സാധാരണ ഒരു സ്ഥാനാർത്ഥി പോരാ, നല്ല പ്രതിച്ഛായുള്ള സ്ഥാനാർത്ഥി തന്നെ വേണം. മുൻപ് മത്സരിച്ച പരിചയം കൂടിയുള്ള ശൈലജ ടീച്ചറിനെ അവിടെ രംഗത്തിറക്കുമ്പോൾ ഒരു കാൽക്കുലേറ്റഡ് ഗാംബ്ലിംഗ് ആണ്. പലരും വിചാരിച്ചു ശൈലജ ടീച്ചറുടെ പൊളിറ്റിക്കൽ കരിയർ തന്നെ അവസാനിപ്പിക്കുന്ന ഒരു നീക്കമല്ലേ, ആത്മഹത്യാപരമല്ലേ. അത് വടകരയിൽ ഷാഫി പറമ്പിലൂടെ 1.5 ലക്ഷം വോട്ടിനാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശൈലജ ടീച്ചർ പരാജയപ്പെട്ടത്. ഇപ്പം വീണ്ടും ഒരു പരാജയം ശൈലജ ടീച്ചറിന്റെ പൊളിറ്റിക്കൽ ഗ്രാഫ് തന്നെ കുത്തനെ താഴേക്ക് കൊണ്ടുപോയില്ലേ, ഇനിയൊരു അംഗത്തിന് ബാല്യം ഉണ്ടാവുമോ, ഇങ്ങനെയുള്ള ചോദ്യങ്ങളുണ്ട്. പക്ഷേ ശൈലജ ടീച്ചർ നല്ല പോരാട്ടം തന്നെയാണ് പേരാവൂർ കാഴ്ച വയ്ക്കുന്നത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. ഇപ്പം കെ പി സി സി പ്രസിഡന്റ് ഒക്കെ ഏതെങ്കിലും കാരണം വെച്ചാൽ പേരാവൂർ യു ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റാണ്, അവിടെ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ അതിനർത്ഥം അവിടെ ഒരു കെ പി സി സി പ്രസിഡന്റ് എന്നുള്ള നിലയിലോ ഒരു വ്യക്തി എന്നുള്ള നിലയിലോ ഒന്നും അദ്ദേഹത്തിന് വേണ്ട രീതിയിൽ യു ഡി എഫ് സംവിധാനത്തെ ചലിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ്. അതുകൊണ്ട് യു ഡി എഫിന് അമരത്തുണ്ടായിരുന്ന വി ഡി സതീശൻ ലേശം പിന്നിൽ പോയി എന്ന ഇവരെ ലേറ്റസ്റ്റ് വിവരങ്ങൾ ഒരുപക്ഷെ സതീശൻ മുന്നിട്ട് നിൽക്കുന്നു എന്നതാവാം. പക്ഷെ അതൊക്കെ സൂചിപ്പിക്കുന്നത് ജനം എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നതിനെക്കുറിച്ച് മുന്നണികൾ കൃത്യമായ വിവരം, ധർമ്മടത്ത് പിണറായി വിജയൻ കുറച്ച് നേരം പിന്നിൽ പോയി എന്ന് പറയുമ്പോൾ തന്നെ ഊഹിക്കാം ഇതെങ്ങനെയാണ് ജനവിധി എന്ന് പറയുന്നത് വളരെ സങ്കീർണമാണ്. അപ്പൊ അത് നൽകുന്ന സൂചന കൂടിയാണ് പേരാവൂരെ.
4: സാർ, ഈ ജനറൽ ട്രെൻഡിലുള്ള ഈ നമ്പറുകളിലുള്ള ഒരു മാറ്റം നമുക്കിപ്പോ
2: അതെ കാണാം. നമുക്ക് യു ഡി എഫിന്റെ 87 എന്ന നിലയിലേക്ക് യു ഡി എഫ് വരികയും എൽ ഡി എഫ് 48-49 എന്ന് പറയുന്ന തരത്തിലേക്ക് വരികയും ചെയ്തു. എൻ ഡി എ 4 മാറിയിട്ടുണ്ട്. പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നു ഈ ട്രെൻഡ് യു ഡി എഫിന് തന്നെ അനുകൂലമായിട്ടുള്ള ട്രെൻഡായി നിൽക്കാനാണ് സാധ്യത. ചിലപ്പോൾ 100 നേടിയില്ല എന്നിരിക്കും.
0: തുടക്കം മുതലേ ആ ട്രെൻഡ് അങ്ങനെ തുടർന്നു പോവുകയാണ്. ആകെ ഒരു ചെറിയ വ്യത്യാസം ഈ എൽ ഡി എഫിന്റെ ഘടനയിൽ ചെറിയ മാറ്റം വരുന്നു എന്നുള്ളത്. കെ കെ ശൈലജയുടെ കാര്യം സൂചിപ്പിച്ചപ്പോഴേ ഇതിന് തൊട്ടു മുമ്പുള്ള പിണറായി സർക്കാരിന്റെ കാലത്ത് ഏറ്റവും റെക്കോർഡ് ഭൂരിപക്ഷത്തോട് വിജയിക്കുക മാത്രമല്ല,
1: അന്ന് റെക്കോർഡ് ഭൂരിപക്ഷത്തിലേക്ക് വരാനുള്ള കാരണം അത് വനിതാ മുഖ്യമന്ത്രിയാണ്
0: കേരളത്തിൽ. അത്തരത്തിൽ പ്രൊജക്ട് ചെയ്യപ്പെട്ട ഒരു കാൻഡിഡേറ്റ് കേരളത്തിൽ ആദ്യമായി വനിതാ മുഖ്യമന്ത്രിയായി കെ ആർ ഗൗരിയമ്മ വരും എന്ന് പറഞ്ഞിട്ട് അവസാനം ചുണ്ടിനും കപ്പിനും ഇടയിൽ വെച്ച് അധികാരം നഷ്ടപ്പെട്ട ഒരു സാഹചര്യം നമുക്ക് ഓർമ്മയുണ്ട്. അതിനുശേഷം കെ കെ ശൈലജ അഥവാ കേരളത്തിലെ വനിതാ മുഖ്യമന്ത്രിയാകണം ആകാൻ സാധ്യതയുണ്ടെങ്കിൽ അവരാകരുത് എന്ന് കേരളത്തിലെ സി പി എം വിചാരിച്ചതുകൊണ്ടാണോ പ്രായേണ ബുദ്ധിമുട്ടുള്ള ഒരു മണ്ഡലത്തിലേക്ക് അവരെ മാറ്റി നിർത്തി.
2: പക്ഷേ ഇപ്പോഴും 23 വോട്ടിന്റെ ലീഡെന്നാണ് കാണിക്കുന്നത്.
4: ചെറിയൊരു ലീഡാണ്,
2: വളരെ ചെറിയൊരു ലീഡാണ്.
3: എന്തെങ്കിലും കാരണവശാൽ ശൈലജ ടീച്ചർക്ക് ആത്യന്തികമായി വിജയിച്ചു വരാനുള്ള സാഹചര്യം ഉണ്ടായാൽ പ്രതിപക്ഷത്തിരിക്കുന്ന സി പി എമ്മിനെ പ്രതിപക്ഷ നേതാവ് സ്ഥാനം സ്വാഭാവികമായി പിണറായി വിജയന് വേണ്ട എങ്കിൽ ശൈലജ ടീച്ചറിലേക്ക് പോവില്ലേ? അതൊരു വലിയ സാധ്യത.
0: ഏതെങ്കിലും കാരണവശാൽ അധികാരത്തിൽ തിരിച്ചു വരികയായിരുന്നുവെങ്കിൽ പിണറായി വിജയന്റെ പ്രായം പരിഗണിച്ച് വേണമെങ്കിൽ മാറ്റി നിർത്തുകയും ഇന്ത്യയിലെ ഒരു അല്ലെങ്കിൽ കേരളത്തിലെ ഒരു ബഹുജന പിന്തുണ ഉള്ള ആളെന്ന നിലയിൽ വേണമെങ്കിൽ കെ കെ ശൈലജയെ മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് ആയിട്ട് ഉയർത്തിക്കാട്ടുകയും ചെയ്യാമായിരുന്നു. അത് അതിനുശേഷം വരുന്നൊരു
2: പക്ഷേ അത് CPMന്റെ ഒരു പൊതുഘടനയിൽ അത് സംഭവിക്കാനുള്ള ഒരു സാധ്യത കുറവാണെന്ന് വേണം പറയാൻ. നമ്മുടെ ആഗ്രഹമായി നിലനിൽക്കുന്ന
0: CPMൽ നിന്ന്
2: പൊതുഘടനയിൽ അങ്ങനെയില്ല.
0: CPMന് ബഹുജന പിന്നെ പിന്തുണ ഇല്ലാതാകുന്നതിന്റെ ഒരു പ്രധാന
2: കാരണം. സുശീല ഗോപാലൻ മുഖ്യമന്ത്രിയാവുമെന്ന് കേട്ടു, കെ ആർ ഗൗരിയമ്മ മുഖ്യമന്ത്രിയാവുമെന്ന് കേട്ടു, കെ ആർ ഗൗരിയമ്മ അത്തവണ മുഖ്യമന്ത്രിയാവുമെന്ന് കേരളത്തിലെ ചില പ്രധാനപ്പെട്ട അച്ചടി മാധ്യമങ്ങളൊക്കെ അതിന്റെ പേരിൽ മുഖചിത്രം വെച്ച് ലക്കങ്ങളൊക്കെ ഇറക്കി. എന്നിട്ട് എന്താ സംഭവിച്ചത്? അപ്പൊ അതുകൊണ്ട് അത്
1: പോളിറ്റ് ബ്യൂറോയിൽ മെമ്പർ ആകുന്നതാണ് വാസ്തവത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള ഒരു ക്വാളിഫിക്കേഷൻ.
3: അതുകൊണ്ട് ഒരിക്കലും കെ ആർ ഗൗരിയമ്മ ആ രീതിയിൽ പോളിറ്റ് ബ്യൂറോ
2: അംഗമായിരുന്നു.
3: അതേസമയം പിന്നെ സുശീല ഗോപാലൻ പോളിറ്റ് ബ്യൂറോ
2: മെമ്പർ ആയിരുന്നു.
3: അപ്പൊ അത് കൂടുതൽ സാധ്യത സുശീല ഗോപാലൻ തന്നെ ആയിരുന്നു.
0: ഇപ്പൊ വന്നിരിക്കുന്ന ഒരു പുതിയ ട്രെൻഡ് എന്ന് പറയുന്നത് NDA 3 ചുരുങ്ങുന്നു. LDF 48 സീറ്റ് ലീഡ് ചെയ്യുന്നു, UDF 49 സീറ്റ് ലീഡ്
2: ചെയ്യുന്നു,
0: 89 സീറ്റ് ലീഡ് ചെയ്യുന്നു. രാജീവ് ചന്ദ്രശേഖരന്റെ ഭൂരിപക്ഷം ലീഡ് എന്ന് പറയുന്നത് 1302 നിയമത്ത് കാണിച്ചുകൊണ്ടിരിക്കും.
3: NDA 3 സീറ്റിലേക്ക് ചുരുങ്ങുന്നു. 5 സീറ്റ് വരെ മുന്നിൽ നിന്നിരുന്ന ദേശീയ ജനാധിപത്യ സഖ്യം ഇപ്പോൾ നിലവിൽ 3 സീറ്റാണ്. കോഴിക്കോട് ഉൾപ്പെടെയുള്ള നിയമം കോഴിക്കോട് മറ്റൊരു സീറ്റും കൂടി 3 സീറ്റാണ് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത്. തിരുവല്ല സീറ്റിൽ അനൂപ് ആന്റണി ഇപ്പോഴും മുന്നിൽ തന്നെയാണ്. അതുകൊണ്ട്
2: അപ്രതീക്ഷിത വിജയം
3: തീർച്ചയായും. അനൂപ് ആന്റണി വലിയ പ്രതീക്ഷ. നരേന്ദ്രമോദി തിരുവല്ലയിൽ വന്ന് സംസാരിച്ചപ്പോൾ അനൂപ് ആന്റണിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇതെന്റെ ആളാണ്, ഇറക്കാലമായി ഞങ്ങൾ അടുത്ത് പ്രവർത്തിക്കുന്നു എന്ന സർട്ടിഫിക്കറ്റ് പോലും കൊടുത്തയാളാണ് ശ്രീ അനൂപ് ആന്റണി എന്ന് ഓർക്കണം. അതുകൊണ്ട് വലിയ പ്രതീക്ഷയാണ് ഉണ്ടായത്. FCRI ബാധിച്ച് ഏതെങ്കിലും കാരണവശാൽ അനൂപ് ആന്റണി ആത്യന്തികമായി തിരുവല്ല മണ്ഡലത്തിൽ ജയിച്ചു വന്നാൽ അതിനർത്ഥം FCRIക്ക് വേണ്ട പ്രഭാവം ചെലുത്താൻ അവിടെ കഴിഞ്ഞിട്ടില്ല എന്നാണ്. മാത്യു തോമസ് നിലവിൽ പ്രതിനിധീകരിക്കുന്ന, ഇറക്കാലം പ്രതിനിധീകരിക്കുന്ന മുൻ മന്ത്രി കൂടിയായ മാത്യു തോമസിന്റെ മണ്ഡലമാണ്. വർഗീസ് മാവൻ UDFന് വേണ്ടി മത്സരിക്കുന്നു, കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ്. അവിടെ അനൂപ് ആന്റണി ഇപ്പോൾ ഏറെ സമയമായി മുന്നിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ 2000 വോട്ടിനാണ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത്. അതൊരു എസ്റ്റാബ്ലിഷ്ഡ് ട്രെൻഡായി മാറുകയാണെങ്കിൽ വലിയൊരു അട്ടിമറിയായി തിരുവല്ല മണ്ഡലം മാറാൻ സാധ്യതയില്ല.
0: അനൂപ് ആന്റണിയെ കോൺഗ്രസിൽ നിന്ന് അടർത്തി മാറ്റി, കാന്റണിയുടെ മകനെ അടർത്തി.
3: അല്ല, അനൂപ് ആന്റണി ഇത് മറ്റേത് കെ കെ ആന്റണിയുടെ മകനല്ല, ഇത് അനൂപ് ആന്റണിയാണ്. അനൂപ് ആന്റണി BJP
0: അല്ല, ഞാൻ സൂചിപ്പിച്ചത് ഈ എ കെ ആന്റണിയുടെ മകനെയും അല്ലെങ്കിൽ പത്മജ വേണുഗോപാലിനെയൊക്കെ പാർട്ടിയിൽ നിന്ന് അടർത്തി മാറ്റിയിട്ട് മറ്റൊരു NDAയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളത് BJP നടത്തിയ ഒരു വലിയ മുന്നേറ്റമാണ്. പത്മജ വേണുഗോപാൽ പിന്നാക്കം പോകുന്നു എന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്ന മറ്റൊരു സൂചന. ഈ അഡ്വക്കേറ്റ് B. Gopalakrishnan ഗുരുവായൂരിൽ വലിയ വിവാദം ഉണ്ടാക്കിയ ഒരാളാണ്. അദ്ദേഹത്തിനെതിരെ തെരഞ്ഞെടുപ്പ് കേസ് പോലെ വരികയുണ്ടായി. അവിടെയും അദ്ദേഹം പിന്നിലേക്ക്.
3: കുട്ടിക്കലാശത്തിന്റെ അന്ന് ഏറ്റവും നല്ല മെയ്വഴക്കം കാട്ടിയത് ശ്രീ ഗോപാലകൃഷ്ണൻ.
4: സോഷ്യൽ
3: മീഡിയ JCB ആ ട്രെയിൽ നിന്നുകൊണ്ട് അദ്ദേഹം നടത്തിയ ചടുലമായ ചില നീക്കങ്ങൾ
0: ഇത് തന്നെയാണ് കേരളത്തിലെ വോട്ടർമാർ തിരിച്ചറിയാൻ പോകുന്നത്. അതായത് ഈ കൊട്ടിക്കലാശം എന്ന് പറയുന്ന വലിയൊരു ആഡംബരപൂർവമായ ഒരു ആഘോഷം, തൃശ്ശൂർ പൂരം പോലെയുള്ള ഒരു ആഘോഷത്തിൽ ഈ കാൻഡിഡേറ്റുകളൊക്കെ ക്രെയിനിന്റെ മുകളിൽ കയറിയിട്ട് താഴേക്ക് വരിക, അതിനർത്ഥം ഞങ്ങൾ ജനങ്ങളുടെ ഇടയിലല്ല, ഞങ്ങൾ ഇപ്പോഴും ആകാശത്ത് നിൽക്കുന്നവരാണ് എന്നൊരു
3: പ്രതീകമാണെന്ന് മലയാളികൾ പറയുന്നത്.
4: തൃശ്ശൂരിന്റെ ഒരു പൊതുവായ ഒരു ആവേശം നമ്മൾ പരിഗണിക്കുമ്പോൾ കഴിഞ്ഞ സുരേഷ് ഗോപി അദ്ദേഹം BJP ഒരു പാർലമെന്റ് സീറ്റ് നേടിയതിന് ശേഷമുള്ള ആദ്യത്തെ അസംബ്ലി ഇലക്ഷനാണ്. സുരേഷ് ഗോപി ഫാക്ടറിനെ കുറിച്ച് പല അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, എങ്കിലും അത് എത്രത്തോളം തൃശ്ശൂർ ജില്ലയിൽ പ്രതിഫലിക്കുമെന്നാണ് കരുതുന്നത്?
3: തൃശ്ശൂർ ജില്ലയിൽ ഈ ഏക് ദിൻ കാ സുൽത്താൻ എന്നൊക്കെ പറയുന്ന ഒരു അനുഭവമാണോ സുരേഷ് ഗോപിയുടെ അന്നത്തെ മാസ്മരിക മാസ് പ്രകടനമാണ് അല്ലെ? 150,000 അല്ലെ 75,000 വോട്ടിന്റെ ഭൂരിപക്ഷം, അത് ക്രൈസ്തവ സമുദായത്തിന്റെ അകമഴിഞ്ഞ പിന്തുണ ഉണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ. ഈ ക്രൈസ്തവ വോട്ടുകൾ മാറിപ്പോയി, BJPയിൽ നിന്ന് ചെറിയ തോതിലെങ്കിലും അവിടെ മാറിപ്പോയി. പത്മജ വേണുഗോപാലിനെ കോൺഗ്രസ് പ്രവർത്തകരിൽ ചിലരെങ്കിലും വഞ്ചിക്കുകയായിരുന്നു എന്നാണ് പത്മജ വേണുഗോപാലിന്റെ ഒരു പരിഭവം. അതുകൊണ്ട് BJPയിൽ നിൽക്കുമ്പോൾ ഒരു വിജയപ്രതീക്ഷ ഉണ്ടായിരുന്നതാണ്. പക്ഷേ ആ ഗുഡ്വിൽ മുൻപുണ്ടായി 2024 സുരേഷ് ഗോപിക്ക് ലഭിച്ച ഗുഡ്വിൽ തൃശൂർ മേഖലയിൽ ഇപ്പോൾ ബി ജെ പിക്ക് നിലവിൽ ലഭിക്കുന്നില്ല എന്ന സൂചന കൂടിയാണ് പത്മജ പിന്നിൽ പോകാനുള്ള ഒരു കാരണം.
0: പക്ഷേ അവിടെ ഈ സി പി ഐ ഇത്തവണ നിർത്തിയിരിക്കുന്ന ആലങ്കോടി
1: ലീലാകൃഷ്ണനെ
0: അദ്ദേഹം പിന്നിലാണ് ഇത് കാണിക്കുന്നത്. ഇപ്പം ആലങ്കോടി ലീലാകൃഷ്ണനെ സംബന്ധിച്ചോ അദ്ദേഹം ഒരു സാഹിത്യകാരനാണ്, കവിയാണ്, പ്രഭാഷകനാണ്. ഇത്തരത്തിലുള്ള എന്താ നമ്മൾ പറയുക, കെട്ടിയിറക്കിയ കാൻഡിഡേറ്റുകൾ നമ്മൾ പറയാറുണ്ട് അല്ലേ? പല
2: സാംസ്കാരിക
0: രംഗത്ത് നിന്ന് പ്രവർത്തിക്കുന്ന ആളുകളെ ഇപ്പൊ ജോസഫ് ഉണ്ട് ശരി
2: ഇടതുപക്ഷ
0: ജനാധിപത്യ മുന്നണി എടുത്തിരുന്ന ഒരു സമീപനം സാംസ്കാരിക നായകന്മാരെയും കവികളെയും എഴുത്തുകാരെയും സിനിമാ പ്രവർത്തകരെയും ഒക്കെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്.
3: ഒ എൻ വി കുറുപ്പിനെ കൊണ്ടുവന്നു, ഒരുപാട് പേര്
4: പരാജയപ്പെടുകയും ചെയ്തു.
0: അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ പ്രദേശത്താണ് അദ്ദേഹത്തിന് ഏറ്റവും കുറച്ച് വോട്ട് കിട്ടിയത് എന്നൊരു ആക്ഷേപം.
4: അവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥി
2: രാമസാനുമാഷ് ജയിച്ചല്ലോ.
0: ഞാൻ പറഞ്ഞു വന്നത് അത് ഞാൻ പറഞ്ഞപ്പോ ജോസഫ് മുണ്ടശ്ശേരി മാഷിനെ നിർത്തിയിട്ട് അദ്ദേഹത്തിന്റെ അടുത്ത തെരഞ്ഞെടുപ്പ് അദ്ദേഹത്തിന് കെട്ടിവെച്ച കാശ് പോയി.
4: നമുക്ക് എന്തായാലും തൃശ്ശൂരിലേക്ക് പോകാം. അവിടെ നമ്മുടെ ആകാശവാണി പ്രതിനിധി ഭരിത പ്രതാപ് നമ്മളോടൊപ്പം ചേരുന്നു. നമസ്കാരം ഭരിത, എന്താണ് തൃശ്ശൂരിലെ ആദ്യ ഫലസൂചനകൾ സൂചിപ്പിക്കുന്നത്?
6: തൃശ്ശൂരിൽ നമുക്കറിയാം സംസ്ഥാനം ഒട്ടു നോക്കുന്ന ശക്തമായ ഒരു ത്രികോണ മത്സരത്തിന് വേദി ഒരുങ്ങിയിരിക്കുകയാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ നിന്ന്. നമുക്കറിയാം ഇതുവരെ നമുക്ക് സ്ട്രോങ് റൂം തുറന്നതിനു ശേഷം രാവിലെ പോസ്റ്റൽ വോട്ടുകളാണ് എണ്ണി തുടങ്ങിയത്. പോസ്റ്റൽ വോട്ടുകൾ എണ്ണി തുടങ്ങിയപ്പോൾ ഏതാണ്ട് 10 എൽ ഡി എഫും 3 യു ഡി എഫും ലീഡ് ചെയ്യുന്ന ഒരു വിശേഷമായിരുന്നു രാവിലെ മുതൽ നമുക്ക് കാണാൻ സാധിച്ചത്. ഇപ്പോൾ ഏതാണ്ട് ഇ വി എം മെഷീനുകൾ എണ്ണി തുടങ്ങിയപ്പോൾ 9 എൽ ഡി എഫ് ലീഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് ഇപ്പോൾ നിമിഷങ്ങൾക്കുള്ളിൽ ഓരോ ലീഡും മാറുന്ന ഒരു കാഴ്ച കൂടിയുണ്ട്. എന്നിരുന്നാൽ തന്നെയും ഏതാണ്ട് 9 എൽ ഡി എഫ് ലീഡ് ചെയ്യുന്ന ഒരു വിശേഷമാണ് ഇവിടെയുള്ളത്. 4 യു ഡി എഫും ലീഡ് ചെയ്യുന്നുണ്ട്. പ്രധാനപ്പെട്ട മത്സരം തൃശ്ശൂരിൽ നടക്കുന്ന 4 13 നിയമസഭാ മണ്ഡലങ്ങളിൽ 4 ശക്തമായ മത്സരം ഈ മെഷീനിലേക്ക് എത്തും എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്ന 4 അതൊന്ന് തൃശൂർ, ഒന്ന് കൊടുങ്ങല്ലൂർ, ചാലക്കുടി, ഇരിങ്ങാലക്കുട എന്നീ മണ്ഡലങ്ങളാണ്. മറ്റ് മണലൂർ, നാട്ടിക മണ്ഡലങ്ങളിലും ശക്തമായ ഒരു മത്സരം നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് തന്നെയാണ്. എന്നാൽ ഇപ്പോൾ നാട്ടിക മണ്ഡലത്തിൽ ഇപ്പോൾ സി സി 3 ഒന്നാം സ്ഥാനത്ത് ഗീതാ ഗോപിയും തുടരുകയാണ്. പക്ഷേ ഒരു 2,000-3,000 വോട്ടുകളുടെ ലീഡിന്റെ വ്യത്യാസത്തിലാണ് അവിടെ കാര്യങ്ങൾ നീങ്ങുന്നത്. 3 ഇപ്പോൾ ശക്തമായ മത്സരമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഒന്ന് തൃശൂരാണ്. തൃശൂരിൽ നമുക്കറിയാം കഴിഞ്ഞ തവണ എൽ ഡി എഫ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന പത്മജ വേണുഗോപാലാണ് ഇത്തവണ എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സര രംഗത്ത് സജീവമായത്. ഒപ്പം തന്നെ കോർപ്പറേഷൻ തിരിച്ചു പിടിച്ചത് ഉൾപ്പെടെ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ശക്തമായ ഒരു മത്സരത്തിന് വേദി ഒരുങ്ങിയിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് വേണം പറയാൻ. ഇവിടെ രാജൻ ജെ പലൻ ഏതാണ്ട് 4,000+ വോട്ടുകൾക്കാണ് ഇപ്പോൾ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാവിലെ പോസ്റ്റൽ വോട്ടുകൾ എണ്ണുമ്പോഴും എൻ ഡി എ സംബന്ധിച്ചിടത്തോളം കാര്യമായ വോട്ടുകൾ പോസ്റ്റൽ വോട്ടുകൾ ലഭ്യമായിരുന്നില്ല. എന്നാൽ അവിടെയും രാജൻ ജെ പല്ലൻ നല്ല രീതിയിൽ തന്നെ ലീഡ് ചെയ്യുന്ന കാഴ്ചയാണ് രാവിലെ കണ്ടത്. അത് ഇപ്പോഴും തുടരുകയാണെന്ന് വേണം പറയാൻ. ശക്തമായ മത്സരം തൃശൂരിൽ, തൃശൂർ നിയമസഭാ മണ്ഡലത്തിൽ ഉണ്ട് എന്ന് കരുതുന്നത് കോർപ്പറേഷൻ പരിസരം മൊത്തം ഉൾപ്പെടുന്നത് ഈ ഒരു നിയമസഭാ മണ്ഡലത്തിലാണ്. നമുക്കറിയാം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ബി ജെ പി എൻ ഡി എ സംബന്ധിച്ചിടത്തോളം ഒരു ശക്തമായ മത്സരം നടത്തുകയും സംസ്ഥാനമൊട്ടാകെ കാത്തിരുന്ന ഒരേ ഒരു സീറ്റ് നേടുകയും ചെയ്ത് തൃശൂരിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പിലും ശക്തമായ മത്സരം പ്രതീക്ഷ വെച്ചുകൊണ്ടാണ് എൻ ഡി എ ഇവിടെ മത്സരകളത്ത് ഇറങ്ങിയിരിക്കുന്നത്. അതുപോലെ തന്നെ എൽ ഡി എഫും യു ഡി എഫും തമ്മിലൊരു ശക്തമായ മത്സരം. ആലങ്കോട് ലീലാകൃഷ്ണനെ പോലെ ഒരു സാംസ്കാരിക സ്ഥലത്തിലുള്ള ഒരു വ്യക്തിയെയാണ് ഇത്തവണ എൽ ഡി എഫ് മുന്നോട്ട് വെച്ചത്. യു ഡി എഫിന്റെ കാൻഡിഡേറ്റ് ആയി രാജൻ ജെ പല്ലനും ഒപ്പം തന്നെ എൻ ഡി എ സ്ഥാനാർത്ഥിയായി പത്മജ വേണുഗോപാലുമാണ് ഈ തൃശൂർ മണ്ഡലത്തിൽ മാറ്റിവയ്ക്കാനുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ശക്തമായ മത്സരം പ്രതീക്ഷിച്ചിരുന്നു. അവിടെ ഇപ്പോൾ നമുക്ക് അറിയുന്ന വിവരം വെച്ചിട്ട്, ലാസ്റ്റ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം വെച്ചിട്ട് നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നത് രാജൻ ജെ പല്ലൻ 4,000 ലീഡ് ചെയ്യുന്നു.
0: ഇപ്പോഴും എണ്ണിക്കഴിഞ്ഞ ഒരു ചോദ്യം ചോദിക്കട്ടെ ഇപ്പോഴും എണ്ണിക്കഴിഞ്ഞ മണ്ഡലങ്ങൾ എന്ന് പറഞ്ഞാൽ തൃശൂർ നഗരവുമായി അടുത്തുള്ള മണ്ഡലങ്ങളാണോ, ഈ നഗരത്തിന് പുറത്തുള്ള മണ്ഡലങ്ങളിലേക്കുള്ള പിന്നെ ബൂത്തുകളിലെ വോട്ടുകൾ?
6: കോർപ്പറേഷൻ പരിധിയിൽ വരുന്ന എല്ലാ ഡിവിഷനുകളും ഉൾപ്പെടുന്നത് ഈ ഒരു മണ്ഡലത്തിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ശക്തമായ ഒരു സ്ഥലത്തിന്റെ ഫലം എന്തെന്ന് അറിയാം, അവസാന നിമിഷം വരെ തന്നെ കാത്തിരിക്കണം. കാരണം ലീഡ് മാത്രം നോക്കാനാവില്ല, കാരണം ഒരുപാട് ഇനിയും ഡിവിഷനുകൾ ഭാഗങ്ങളിലേക്കും വേണ്ടാനിരിക്കുന്നു. പക്ഷേ മൊത്തത്തിലുള്ള ഒരു യു ഡി എഫ് മുന്നേറ്റം ഇത്തവണ പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ. എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഭരണം ഉറപ്പിക്കുക എന്നുള്ളതും യു ഡി എഫിനെ സംബന്ധിച്ച് ആ ഭരണത്തെ മാറ്റം അല്ലെങ്കിൽ ആ ഭരണത്തിനെ മാറ്റി പുതിയൊരു രംഗത്തേക്ക് ആക്കാനുള്ള തയ്യാറെടുപ്പിലാണ് യു ഡി എഫ്. സ്വന്തം തന്നെ എൽ ഡി എ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കൂടുതൽ ശക്തമായതിനെ തുടർന്ന് തന്നെ അവർ കൂടുതൽ ശക്തി തെളിയിക്കാനായി തെരഞ്ഞെടുത്ത ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് ഇത്. അതുകൊണ്ട് തന്നെ തൃശ്ശൂർ മണ്ഡലത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന വലിയൊരു മുന്നേറ്റം ആർക്കാണ് എന്നുള്ളത് കാത്തിരിക്കുകയാണ്. പിന്നെ കാർഷികയിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ തവണത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാണ് സി സി മോഹനൻ. സി സി മോഹനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇത്തവണ എൻ ഡി എ കാൻഡിഡേറ്റ് ആയാണ് മത്സര രംഗത്ത് സജീവമായത്. അപ്പൊ അതുകൊണ്ട് തന്നെ നാട്ടിലേക്ക് ഗീതാ ഗോപിയും അതുപോലെ തന്നെ സി സി മുകുന്ദനും തമ്മിലുള്ള മത്സരം വളരെ ശക്തമായി തന്നെ മുന്നേറുകയാണ്. ഇപ്പോൾ എണ്ണി തീർന്നിരിക്കുന്നത് എൽ ഡി എഫിന് കൂടുതൽ ചായവുള്ള ഇടങ്ങളിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഗീതാ ഗോപിയാണ് ഇപ്പോഴും മുന്നിട്ട് നിൽക്കുന്നത്. ഇനി എണ്ണാനിരിക്കുന്നത് സി സി മുകുന്ദൻ കൂടുതൽ ഉറപ്പുള്ള മണ്ഡലങ്ങൾ അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ വേരോട്ടമുള്ള മണ്ഡലങ്ങളാണ് ഇനി എണ്ണാനിരിക്കുന്നത്. സാധാരണ എൻ ഡി എക്ക് സംബന്ധിച്ചിടത്ത് ആ ഒരു ഭാഗത്ത് കൂടുതൽ വോട്ടുകൾ ലഭിച്ചിരുന്നില്ല എന്നിരിക്കെ ഇത്തവണ എൻ ഡി എ സ്ഥാനാർത്ഥിയായി അദ്ദേഹം മത്സരിക്കുമ്പോൾ ഇതുവരെ എണ്ണി തീർന്ന ചില മണ്ഡലങ്ങൾ പരിശോധിക്കുമ്പോൾ നല്ല രീതിയിലുള്ള വോട്ട് നില ഇതുവരെ സി സി മുകുന്ദന് എൻ ഡി എ കാൻഡിഡേറ്റായി നിന്നുകൊണ്ട് അവിടെ ഉറപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ അത് വിലയിരുത്തുമ്പോൾ നമുക്കറിയാം ഇനി എണ്ണാനിരിക്കുന്നത് അദ്ദേഹത്തിന്റെ കൂടുതൽ ഉറപ്പുള്ള മണ്ഡലങ്ങളാകുമ്പോൾ ഈ ലീഡ് നില മാറുമോ എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ചർച്ചയാവുന്ന ഒരു വിഷയം. മറ്റൊന്ന് ചാലക്കുടിയിലേക്ക് വരാം. ചാലക്കുടിയിൽ കഴിഞ്ഞ തവണ നമുക്കറിയാവുന്നതാണ് മണ്ഡലം അതായത് 13 നിയമസഭാ മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ 12 മണ്ഡലങ്ങളും തൂത്തുവാരിക്കൊണ്ടാണ് എൽ ഡി എഫ് കഴിഞ്ഞ തവണ വിജയം കരസ്ഥമാക്കിയത്. അതിൽ യു ഡി എഫിന്റെ മാനം കാത്തുകൊണ്ട് യു ഡി എഫിനെ രക്ഷിച്ചത് ഒരേ ഒരു മണ്ഡലമാണ്, അത് ചാലക്കുടിയാണ്. അവിടെ സനീഷ് കുമാർ ജോസഫ് 957 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് കഴിഞ്ഞ തവണ മണ്ഡലം തിരിച്ച് പിടിച്ചത്. അതായത് വി ഡി ദേവസി 3 തവണ എം എൽ എ ആയ ആ മണ്ഡലത്തിൽ നിന്നും ഒരു യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി നിന്നുകൊണ്ട് തിരിച്ചു പിടിക്കാൻ സാധിച്ചു എന്നുള്ളത് വലിയ നേട്ടമായി തന്നെ കാണണം. എന്നാൽ അതേ മണ്ഡലത്തിലാണ് ഇപ്പോൾ വലിയൊരു മത്സരം, അതായത് യു ഡി എഫിൽ നിന്നുള്ള ഒരു വ്യക്തി തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പ് ഭാഗത്ത് കൂറുമാറിക്കൊണ്ട് അപ്പുറത്തേക്ക് ചാടിക്കൊണ്ടാണ് നമുക്ക് അറിയാൻ പറ്റും. അദ്ദേഹം ഈ ഒരു രംഗത്തേക്ക് വന്നത് എൽ ഡി എഫിന് ആദ്യമായാണ് എൽ ഡി എഫിന്റെ ഒരു കാൻഡിഡേറ്റ് ആയിട്ട് അവിടെ മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശക്തമായ മത്സരം കൂടെ പ്രതീക്ഷിക്കുകയാണ്. 1000 വോട്ടുകൾക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള ഒരു വിജയമാണ് കഴിഞ്ഞ തവണ യു ഡി എഫ് നേടിയത് എന്നിരിക്കെ ഇത്തവണ ഈ ഒരു മണ്ഡലം ചാലക്കുടി മണ്ഡലം ആർക്കൊപ്പം നിൽക്കുമെന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെയാണ്. ഏതാണ്ട് ഇപ്പോൾ നിൽക്കുന്ന നില പരിശോധിക്കുമ്പോൾ മാറി മാറി ലീഡ് ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ഏറെക്കുറെ സനീഷ് കുമാർ ജോസഫിലേക്ക് ആണ് ലീഡ് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് ചാലക്കുടിയെ സംബന്ധിച്ചിടത്തോളം അവസാന നിമിഷത്തിലേക്ക് എത്തേണ്ടി വരും എങ്കിൽ മാത്രമാണ് നമുക്കൊരു പൂർണ്ണമായ ചിത്രം ചാലക്കുടിയെ സംബന്ധിച്ച് ലഭിക്കുകയുള്ളൂ. മറ്റൊന്ന് കൊടുങ്ങല്ലൂരിലേക്ക് വരാം. കൊടുങ്ങല്ലൂരിനെ സംബന്ധിച്ച് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ഒ ജെ ജനീഷ് ആണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. അതിനൊപ്പം തന്നെ വി ആർ സുനിൽകുമാർ, അതായത് 3 തവണ കൊടുങ്ങല്ലൂരിന്റെ എം എൽ എ ആയി കൊടുങ്ങല്ലൂരിന് വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയാണ് വി ആർ സുനിൽകുമാർ. അദ്ദേഹവും ഒപ്പം തന്നെ യുവ നേതാവായ ഒ ജെ ജനീഷുമായാണ് മത്സര രംഗത്ത് സജീവമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് അവസാന വിവരം ലഭിക്കുമ്പോൾ ഒ ജെ ജനീഷ് ആണ് കൊടുങ്ങല്ലൂരിൽ നിന്നും ലീഡ് ചെയ്യുന്നത്. ഇത്തരം വിവരം നമുക്ക് ലഭ്യമാകുമ്പോൾ അറിയാം ഇത് എവിടേക്കാണ് അല്ലെങ്കിൽ ഏത് ഭാഗത്തേക്കാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ ചായവ് എങ്ങോട്ടാണ് എന്നുള്ള ഒരു വ്യക്തമായ ചിത്രം നമുക്ക് ഇപ്പോഴും അല്ലെങ്കിൽ ഒരു പ്രവചനങ്ങളൊന്നും തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം ആരെയും ഒരുമിച്ച് ഒരേ തവണ പിന്തുണച്ച ഒരു ചരിത്രം തൃശ്ശൂരിനില്ലെന്ന് വേണമെങ്കിൽ പറയാം.
4: വളരെ നന്ദി പറയാം. നമ്മളോടൊപ്പം തുടരുക. നമ്മളിപ്പോൾ പൊതുവെ തൃശ്ശൂരിൽ നിന്നുള്ളൊരു ട്രെൻഡ് വീണ്ടും നമ്മുടെ യു ഡി എഫ് പുറത്തു വരുന്ന കണക്കുകളനുസരിച്ച് യു ഡി എഫ് ഏകദേശം 88-89, എൽ ഡി എഫ് 49-48, എൻ ഡി എ 3 സീറ്റുകളിൽ തന്നെ തുടരുകയാണ്. ഈ ഒരു ട്രെൻഡാണ് നമുക്ക് പൊതുവായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. പൊതുവെ മന്ത്രിമാർ പലരും പി പ്രസാദ് അടക്കമുള്ള ആളുകൾ പിന്നിലാണ്, മന്ത്രിമാർ പിന്നിലാണെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഒപ്പം അനൂപ് ആന്റണി തിരുവല്ലയിൽ ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയായിട്ട്. ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിൽ ശോഭാ സുരേന്ദ്രൻ, രാജീവ് ചന്ദ്രശേഖർ, അനൂപ്
3: ആന്റണി നിലവിൽ 37 വോട്ടിന്റെ ചെറിയൊരു
4: ഭൂരിപക്ഷമാണ് സൂചിപ്പിക്കുന്നത്. ശോഭാ സുരേന്ദ്രന് 737, രാജീവ് ചന്ദ്രശേഖരൻ 1207 സീറ്റ് വോട്ടുകളുമാണ് ഇലക്ഷൻ കമ്മീഷന്റെ മാർജിൻ.
1: കാൻഡിഡേറ്റ്സിന്റെ ഇപ്പോ അവരുടെ ലീഡ് നോക്കുമ്പോഴത്തേക്ക് താരതമ്യേന യുവാക്കളായിട്ടുള്ള ആളുകളാണ് യു ഡി എഫിൻ്റെ കാൻഡിഡേറ്റിൽ ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത്. അതേസമയത്ത് എൽ ഡി എഫിൻ്റെ കാൻഡിഡേറ്റ്സ് ഇച്ചിരി പ്രായമുള്ള ആളുകളാണ്. അപ്പോൾ എന്തുകൊണ്ടാണ്, അപ്പോൾ നേരത്തെ നമ്മൾ ജെൻസിയുടെ കാര്യം പറഞ്ഞു, അതുപോലൊരു റിഫ്ലക്ഷൻ അല്ലേ ഇവിടെ ഉണ്ടാവുന്നത്? കാരണം ഇപ്പോൾ കോൺഗ്രസ്സിലെ യുവനിരയിലുള്ള നേതാക്കളെല്ലാം തന്നെ വളരെയധികം മുന്നിലാണ്. അതേസമയത്ത് ഇപ്പോൾ എൽ ഡി എഫിലെ യുവനിരയിലുള്ള നേതാക്കളൊന്നും തന്നെ മുന്നിൽ വന്നിട്ടുമില്ല.
3: എപ്പോഴും ചെറുപ്പത്തിന്റെ ചോരത്തിളപ്പിന് ഒരു ഇലക്ടറൽ മാൻഡേറ്റ് അനുകൂലമായി ലഭിക്കാം. അത് ഇപ്രാവശ്യം ശരാശരി ഏജ് എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും സ്ഥാനാർത്ഥികളുടെ ഏജ് ഏതാണ്ട് സമമാണ്. രണ്ട് കൂട്ടരും സാമാന്യം നല്ല രീതിയിൽ തന്നെ ഈ യുവജനങ്ങൾക്ക് പ്രാതിനിധ്യം കൊടുത്തിട്ടുണ്ട്. ഇതില്ലെന്ന് പറയാൻ ഒക്കില്ല. എൻ ഡി എയുടെ യുവമുഖങ്ങളും ഏറെ ഉണ്ടായിരുന്നു. അതെങ്ങനെയാണ് ഇപ്പോൾ അതിനെ ഒരു വോട്ട് സീറ്റായി മാറ്റാൻ തക്ക ഒരു വൈഭവം പലപ്പോഴും എസ്റ്റാബ്ലിഷ് ഫേസസിനാണോ ഫ്രഷ് ഫേസസിനാണോ എന്നതിന്റെ ഒരു ആഭ്യന്തര സംഘർഷം വടംവലി ഉണ്ട്. പക്ഷെ ഇവിടെ കാണുന്ന സൂചന അനുസരിച്ച് സാർ സൂചിപ്പിക്കുന്നത് കറക്റ്റാണ്. ഇപ്പൊ ലീഡ് ചെയ്യുന്ന പല സ്ഥാനാർത്ഥികളും എൽ ഡി എഫിലും യു ഡി എഫിലും ലീഡ് ചെയ്യുന്ന പല സ്ഥാനാർത്ഥികളും ഇപ്പൊ ആബിൻ വർഗീയുടെ കാര്യം നോക്കും. ആദ്യ സമയത്ത് വീണ ജോർജ് എന്ന രണ്ട് സമയം എം എൽ എ ആയ മന്ത്രിയായ ആരോഗ്യമന്ത്രിയായ വീണ ജോർജിനേക്കാൾ ഏറെ മുന്നിലാണ് ശ്രീ അബിൻ വർഗീയ
1: ആറന്മുള
3: ജനീഷിനെ കൊടുങ്ങല്ലൂർ മണ്ഡലത്തിൽ മുന്നോട്ട് വരാൻ കഴിയുന്നു. നോക്കൂ, ഈ മുൻകാലങ്ങളിലും രമേശ് ചെന്നിത്തലയൊക്കെ എം എൽ എ ആയപ്പം അദ്ദേഹത്തിന്റെ പ്രായം
2: അപ്പൊ
3: അങ്ങനെയൊക്കെയുള്ള ചെറുപ്പക്കാരെ നിർത്തിയുള്ള പരീക്ഷണം
0: പലപ്പോഴും കെ കരുണാകരൻ കാണിച്ച ഏറ്റവും വലിയൊരു സ്ട്രാറ്റജിക്ക്
4: എന്തായാലും
0: 26-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായി ചെയ്തു. അത്തരം ഒരു ബോൾഡ് സ്റ്റെപ്പ് എടുക്കാനുള്ള ഒരു
3: ആന്റണി മുഖ്യമന്ത്രിയായപ്പോൾ അദ്ദേഹത്തിന്റെ പ്രായം
2: എന്താ?
3: ചെറുപ്പത്തിൽ തന്നെ ചില
0: ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രി.
2: വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം, മുഖ്യമന്ത്രി ഉൾപ്പെടെ 14 മന്ത്രിമാർ പിന്നിലാണിപ്പോ. അപ്പോൾ അത് കേരളത്തിലെ ഒരു ഇപ്പം ഇത് ഫൈനലായിട്ടുള്ള ഒരു സംഭവമല്ല, പക്ഷേ 3 റൗണ്ട് പിന്നിടുമ്പോഴും മുഖ്യമന്ത്രി പിന്നിലാണ്. 14 മന്ത്രിമാർ മുഖ്യമന്ത്രി ഉൾപ്പെടെ പിന്നിലാവുന്നു. അപ്പോൾ അത് കേരളത്തിൻ്റെ അങ്ങനെ ഇതൊരു ഫൈനൽ റിസൾട്ടിലേക്ക് പോവുകയാണെങ്കിൽ കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഇത്രയേറെ മന്ത്രിമാർ ഒരുമിച്ച്.
3: ഈ ധർമ്മടത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പരാജയപ്പെടുന്നു എന്ന് ചിന്തിക്കാൻ പോലും
2: ഒരുപക്ഷെ
3: ഇടതുപക്ഷത്തെ പ്രവർത്തകർക്ക് കഴിയില്ല. അതൊരു സാധിക്കില്ലായിരിക്കും. അടുത്ത ഫൈനൽ റൗണ്ടുകൾ എണ്ണിക്കഴിയുമ്പോൾ ശ്രീ പിണറായി വിജയൻ ഒരുപക്ഷെ മേൽക്കൈ നേടിയേക്കാം. പക്ഷെ തൊട്ടടുത്തുള്ള മട്ടന്നൂർ മണ്ഡലത്തിൽ ശൈലജ ടീച്ചർ 66,000 വോട്ട് ജയിച്ച മണ്ഡലങ്ങളിൽ ഇപ്പോൾ ചെറിയ നമ്പറിന് മാത്രമാണ് വി കെ സനോജ് മുന്നിട്ട് നിൽക്കുന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥി എന്ന് പറയുമ്പോൾ കണ്ണൂർ ജില്ലയിലെ പൊതുവേ ഉള്ള ഒരു ട്രെൻഡ് ഇടതുപക്ഷാനുകൂലമെന്ന് തോന്നാമെങ്കിലും വൻപൻ ഭൂരിപക്ഷം ഒന്നും ലഭിക്കാനുള്ള സാധ്യതയില്ല. ഒരുപക്ഷെ തൃശൂർ ജില്ല മാത്രമാണ് ഇടതുപക്ഷത്തിന് ഇപ്പോൾ കൃത്യമായി പറയാം.
1: 9 സ്ഥലങ്ങളിലെ 13-ൽ 9 സ്ഥലത്ത്
0: ഇപ്പൊ നേരത്തെ വന്നതിൽ നിന്ന് ചെറിയ മാറ്റങ്ങൾ വന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വി ഡി സതീശൻ ലീഡ് ചെയ്യുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്.
2: അതുപോലെ
0: ഇപ്പോഴേ
2: പി കെ ശ്യാമള പിന്നിലാണോ ഇപ്പോൾ വാർത്ത?
3: അതെ, അതൊരു വലിയ പരീക്ഷണമായിരുന്നു. വിസ്മയങ്ങൾ എന്ന് പറയുന്നതിൽ ഒരു പ്രധാന വിസ്മയമായിരുന്നു പയ്യന്നൂരെ സാന്നിധ്യം. അതുപോലെ ശ്യാമള പിന്നിലാണ്. അപ്പം വലിയ ഒരു തളിപ്പറമ്പ് പയ്യന്നൂർ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് വലിയ പ്രതീക്ഷകളായിരുന്നു യു ഡി എഫിന് ഉണ്ടായിരുന്നത്. കാരണം ഇടതുപക്ഷത്തിന്റെ തേരോട്ടത്തെ മാറ്റി നിർത്താൻ ഇടതുപക്ഷത്തു നിന്ന് തന്നെ അടർത്തിയെടുക്കുക യു ഡി എഫിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന സ്ഥാനാർത്ഥികൾ അവരെ ഒരുപക്ഷെ വിജയിക്കില്ലായിരിക്കും അന്തിമ കണക്കിൽ, പക്ഷേ നല്ല പോരാട്ടം കാഴ്ചവെക്കാൻ കഴിയുന്നുണ്ട് എന്ന് ജി എസ് സുധാകരൻ ലീഡ് ചെയ്യുകയാണ്. ലീഡ് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്പലപ്പുഴയിൽ.
4: ഇപ്പൊ നമ്മൾ കേരളത്തിൽ മാത്രമല്ല നമ്മുടെ ചൂടുള്ളത് തമിഴ്നാട്, പുതുച്ചേരി, വെസ്റ്റ് ബംഗാൾ, ആസാം. ഏറ്റവും രസകരമായ വാർത്ത പുറത്തു വരുന്നത് ഏറ്റവും എല്ലാവരും ഉറ്റുനോക്കിയിരുന്ന വിജയ് എന്ന സ്ഥാനാർത്ഥിയുടെ നേതൃത്വത്തിലുള്ള തമിഴക വിക്ടറി കഴങ്ങാൻ. തമിഴ്നാട് 234 സീറ്റുകളാണ്, അതിൽ 83 സീറ്റുകളിൽ ഡിഎംകെ എന്നൊരു പാർട്ടി ലീഡ് ചെയ്യുന്നുള്ളതാണ്.
1: സ്റ്റാലിൻ പുറകിലുമാണ്.
4: ഡിഎംകെയുടെ 34 സീറ്റുകളിലും എഡിഎംകെ 58 സീറ്റുകളിലേക്കും.
2: അപ്പോൾ അവിടെ ഒരു ഭരണമാറ്റത്തിന്റെ ഒരു സാധ്യത അവിടെ കാണുന്നു.
3: തമിഴ്നാട് ഒരു ഹംഗ് സിറ്റുവേഷനിലേക്ക് ഒരുപക്ഷെ പോയേക്കാം. അവിടെ കൃത്യമായ ഒരു സൂചന, കാരണം ഒരു പോളിൽ മാത്രമാണ് ആക്സിസ് മൈ ഇന്ത്യയുടെ എക്സിറ്റ് പോളിൽ മാത്രമാണ് ടി വി കെയ്ക്ക് ചാൻസ് കൊടുത്തിരുന്നത്. അതും കൃത്യമായ ഭൂരിപക്ഷമല്ല, ഒരു എഡ്ജ് ഉണ്ട് എന്ന രീതിയിലാണ്. അതിപ്പോ ശരിവെക്കുന്ന രീതിയിൽ വലിയ മുന്നേറ്റമാണ് വിജയിന്റെ തമിഴക വിക്ടറി ഘടകം ടി വി കെ നേടിയിരിക്കുന്നത്. അതുകൊണ്ട് അടിസ്ഥാന മിക്ക സർവേകളും പറഞ്ഞിരുന്ന സ്റ്റാലിൻ യുഗം തുടരാനാണ് സാധ്യത എന്നാണ്. അതിലൊരു മാറ്റം വരുന്നു.
4: പെരമ്പൂരിൽ വിജയ് ഏതാണ്ട് 3000 വോട്ടിന് അടുപ്പിച്ച് മുന്നിലാണ്.
0: അതിലൊരു പ്രധാന ഘടകം വിജയിയുടെ ഒരു ചലച്ചിത്ര താരം എന്ന നിലയിലുള്ള ഒരു വലിയ
2: ഇമേജ് ഉണ്ട്.
0: ആ ഇമേജ് ആയിരിക്കണം പ്രധാന കാര്യം.
3: പ്രാചീന തമിഴകത്ത് ഉൾപ്പെടെ പണ്ട് മുതൽ തന്നെ നിങ്ങൾക്ക്
2: സാഹിത്യകാരാണ്
3: താരാരാധന എന്ന് പറയുന്നത് ഈ തമിഴകത്തിന്റെ ഒരു രീതിയാണ്. അത് കേരളവും അതിന്റെ ഭാഗം തന്നെയാണ്, പ്രാചീന തമിഴകത്തിന്റെ ഭാഗമാണ്. ആ വീരാരാധന എം ജി ആറിനെ അധികാരത്തിലെത്തിച്ചു. ഇവൻ കരുണാനിധി പോലും സിനിമാ രംഗത്ത് നിന്ന് വന്ന തിരക്കഥാകൃത്താണ്, ജയലളിത അധികാരത്തിലെത്തിക്കുന്നു. ഇപ്പോൾ ഒരു ശൂന്യത, ഒരു വാക്യൂം, ആ വാക്യൂം ഫില്ലപ്പ് ചെയ്യാൻ വിജയ് വന്നിരിക്കുന്നു. നമ്മളെല്ലാം പറഞ്ഞു സംഘടനാപരമായ അടിത്തറ ഏതാണ്ട് ദുർബലമാണ് ടി വി കെയ്ക്ക്. പക്ഷേ ആ അടിത്തറ ഇല്ലാതെ തന്നെ വോട്ട് നേടി ജയിക്കാൻ കഴിയുന്നു എങ്കിൽ അത് അത്ഭുതകരമായ ഒരു കാര്യമാണ്. തമിഴ് മനസ്സിനെയാണത് കാട്ടുന്നത്.
0: പശ്ചിമബംഗാളായിരുന്നു കേരളത്തിലെ ഒരു പ്രധാന ശ്രദ്ധാകേന്ദ്രം. അവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്?
4: പശ്ചിമബംഗാളിൽ ഇലക്ഷൻ കമ്മീഷന്റെ കണക്കുകൾ പ്രകാരം ബി ജെ പി 54 സീറ്റിൽ മുന്നിലാണ്, തൃണമൂൽ കോൺഗ്രസ് 35 സീറ്റുകളിൽ.
3: ഈ അനൗപചാരിക കണക്കുകൾ അനുസരിച്ച് ബംഗാളിൽ 157 സീറ്റ് വരെ ഭാരതീയ ജനതാ പാർട്ടി മുന്നിട്ട് നിൽക്കുന്നു. കേവലം 95 സീറ്റിൽ മാത്രമാണ് തൃണമൂൽ കോൺഗ്രസിന് മേൽക്കൈയുള്ളത്. ഇന്റർനാഷണൽ കോൺഗ്രസ് ഒരു സീറ്റിലാണ് മുന്നിൽ നിൽക്കുന്നത്. ഇത് കാട്ടുന്നത്, മിക്ക അഭിപ്രായ സർവേകളും കാട്ടിയത്, ഒരു ബി ജെ പിക്ക് ഒരു മേൽക്കൈ ഉണ്ട് എന്നാണ്. അത് ശരിവെക്കുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ ഫല സൂചനകൾ.
2: ഈ ബംഗാളിൽ എന്തുകൊണ്ടായിരിക്കും ബി ജെ പിക്ക് ഒരു മുൻഗണന വരാൻ കാരണം? ബംഗാൾ ഒരു പ്രബുദ്ധ സംസ്ഥാനം, ബി ജെ പി മോശം എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ അവിടെ ഒരു ബി ജെ പിയെ പോലൊരു പാർട്ടി വളർന്നു വരുന്നതിന്റെ ഒരു സാഹചര്യം എന്തായിരിക്കും? നോർത്ത് ഈസ്റ്റിൽ മൊത്തത്തിലൊരു വളർച്ചയുണ്ട്, അസമിലായാലും ത്രിപുരയിലായാലും എല്ലാം. എന്തുകൊണ്ടായിരിക്കും അവിടെ അങ്ങനെ ഒരു വളർച്ച?
1: ഇവിടങ്ങളിലെല്ലാം ഇമിഗ്രന്റ് പോപ്പുലേഷൻ പ്രധാന ഘടകമാണ്. അപ്പൊ അതിനെതിരായിട്ടാണ് ബി ജെ പിയുടെ ഫിലോസഫി എന്ന് പറയുന്നത്, അതിനെതിരായിട്ടാണ്. അതായത്
4: നമുക്കത്തരം സംസ്ഥാനങ്ങളിലെ വിശകലനങ്ങളിലേക്ക് മടങ്ങി വരാം. ഇപ്പോൾ വാർത്തകളുടെ സമയമാണ്, പ്രത്യേക വാർത്താ ബുള്ളറ്റിനുള്ള സമയമാണ്.

0: നാട് ഭരിക്കുന്നതാര്? കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ വിവരങ്ങളുമായി തത്സമയ അവലോകന പരിപാടി കോഴിക്കോട് നിന്നുള്ള പ്രത്യേക വാർത്താ ബുള്ളറ്റിന് ശേഷം തുടർന്ന് കേൾക്കാം.
1: പിണറായി വിജയൻ പിന്നിൽ തന്നെ. യു ഡി എഫ് സ്ഥാനാർത്ഥി അബ്ദുൾ റഷീദിന് 2077 വോട്ടിന്റെ ലീഡുണ്ട്. കണ്ണൂർ മണ്ഡലത്തിൽ യു ഡി എഫിലെ ടി ഒ മോഹനൻ മുന്നേറുന്നു. എൽ ഡി എഫിലെ രാമചന്ദ്രൻ കടന്നപ്പള്ളിയേക്കാൾ 3396 വോട്ടുകളുടെ ലീഡ് മോഹനന് ഉണ്ട്. പേരാവൂരിൽ എൽ ഡി എഫിലെ കെ കെ ശൈലജയ്ക്ക് 453 വോട്ടിന്റെ ലീഡ്. കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി. തളിപ്പറമ്പിൽ യു ഡി എഫ് സ്വതന്ത്രൻ ടി കെ ഗോവിന്ദൻ 974 വോട്ടിന് മുന്നിലാണ്. അഴീക്കോട് എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ വി സുമേഷ് 3011 വോട്ടിന് മുന്നിലാണ്. വടകരയിൽ 3 റൌണ്ട് വോട്ടെണ്ണൽ പൂർത്തിയായപ്പോൾ യു ഡി എഫ് പിന്തുണയ്ക്കുന്ന കെ കെ രമ 2808 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. പേരാമ്പ്രയിൽ ആദ്യ റൌണ്ടിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ഫാത്തിമ തെഹ്ലിയ 1971 വോട്ടുകൾക്ക് മുന്നിലാണ്. കോഴിക്കോട് നോർത്തിൽ എൽ ഡി എഫിലെ തോട്ടത്തിൽ രവീന്ദ്രൻ 330 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. നാദാപുരത്ത് എൽ ഡി എഫിലെ പി വസന്തം 1383 വോട്ടുകൾക്ക് മുന്നിലാണ്. കൊടുവള്ളിയിൽ യു ഡി എഫിലെ പി കെ ഫിറോസ് 6529 വോട്ടിന് മുന്നിലാണ്. കൊയിലാണ്ടിയിൽ യു ഡി എഫിലെ കെ പ്രവീൺകുമാർ 4745 വോട്ടുകൾക്ക് മുന്നിൽ. അഴീക്കോട് മണ്ഡലത്തിൽ എൽ ഡി എഫിലെ കെ വി സുമേഷ് 1436 വോട്ടുകൾക്ക് മുന്നിലാണ്. കുറ്റിയാടിയിൽ യു ഡി എഫിലെ പാറക്കൽ അബ്ദുള്ളയാണ് മുന്നിൽ. ബേപ്പൂരിൽ എൽ ഡി എഫിലെ പി എ മുഹമ്മദ് റിയാസ് 1698 വോട്ടുകൾക്ക് മുന്നിൽ. കോഴിക്കോട് സൌത്തിൽ യു ഡി എഫിലെ ഫൈസൽ ബാബുവാണ് മുന്നിൽ. കോഴിക്കോട് സൌത്തിൽ എൻ ഡി എ സ്ഥാനാർത്ഥി ടി റനീഷ് 2585 വോട്ടുകൾക്ക് മുന്നിൽ. ഷൊർണൂരിൽ എൽ ഡി എഫ് ലീഡിലേക്ക് വന്നു. പി മമ്മിക്കുട്ടിക്ക് 1689 വോട്ട് ലീഡുണ്ട്. പാലക്കാട് ചിറ്റൂരിൽ രണ്ടു റൌണ്ട് പൂർത്തിയായപ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥി മുന്നിലെത്തി. വി മുരുകദാസിന് 282 വോട്ടിന്റെ ലീഡുണ്ട്. ഇരിങ്ങാലക്കുട മണ്ഡലത്തിൽ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു 1197 വോട്ടിന് പിന്നിലായി. രണ്ടു റൌണ്ട് പൂർത്തിയായപ്പോഴാണ് യു ഡി എഫിലെ തോമസ് ഉണ്ണിയാടൻ മുന്നിട്ട് നിൽക്കുന്നത്. ചാലക്കുടിയിൽ യു ഡി എഫിലെ സനീഷ് കുമാർ ജോസഫ് 840 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. എൽ ഡി എഫിലെ ബിജു എസ് ചിറയത്ത് പിന്നിലാണ്. ഇടുക്കിയിൽ യു ഡി എഫിലെ റോയ് കെ പൌലൂസ് മുന്നിൽ. എൽ ഡി എഫിലെ റോഷി അഗസ്റ്റിനാണ് പിന്നിൽ. യു ഡി എഫ് പ്രവർത്തകർ മണ്ഡലത്തിൽ വിജയാഘോഷം തുടങ്ങി. തിരുവല്ലയിൽ ബി ജെ പിയുടെ അനൂപ് ആന്റണി 56 വോട്ടിന് മുന്നിലെത്തി. എൽ ഡി എഫിൽ മാത്യു ടി തോമസും യു ഡി എഫിൽ വർഗീസ് മാമനുമാണ് എതിർ സ്ഥാനാർത്ഥികൾ. ആറന്മുളയിൽ യു ഡി എഫിലെ അബിൻ വർക്കി 3905 വോട്ടുകൾക്ക് മുന്നിൽ. ഒറ്റപ്പാലത്ത് എൽ ഡി എഫിലെ കെ പ്രേംകുമാറും ലീഡ് ചെയ്യുന്നു. കൊല്ലം ഇരവിപുരത്ത് ഒരു റൌണ്ട് പൂർത്തിയായപ്പോൾ ആർ എസ് പിയിലെ വിഷ്ണുമോഹൻ 4178 വോട്ടിന് മുന്നിലെത്തി. എൽ ഡി എഫിലെ എൻ നൌഷാദാണ് പിന്നിൽ. കൊട്ടാരക്കര മണ്ഡലത്തിൽ രണ്ട് റൌണ്ട് വോട്ടെണ്ണൽ പൂർത്തിയായപ്പോൾ എൽ ഡി എഫിലെ കെ എൻ ബാലഗോപാൽ 793 വോട്ടിന് മുന്നിട്ട് നിൽക്കുന്നു. എൽ ഡി എഫ് വിട്ട ഐഷ പൂറ്റിയാണ് രണ്ടാം സ്ഥാനത്ത്. പത്തനാപുരത്ത് വോട്ടെണ്ണൽ ഒരു റൌണ്ട് പൂർത്തിയായപ്പോൾ മന്ത്രി കെ ബി ഗണേഷ് കുമാർ 973 വോട്ടുകൾക്ക് പിന്നിലാണ്. യു ഡി എഫ് സ്ഥാനാർത്ഥി ജ്യോതികുമാർ ചാമക്കാലയാണ് ലീഡ് ചെയ്യുന്നത്. ചവറയിൽ 3 റൌണ്ട് പൂർത്തിയായപ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷിബു ബേബിജോൺ 19088 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. ചാത്തന്നൂർ മണ്ഡലത്തിൽ എൻ ഡി എയും എൽ ഡി എഫും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം. ഒരു റൌണ്ട് വോട്ടെണ്ണൽ പൂർത്തിയായപ്പോൾ എൽ ഡി എഫിലെ ആർ രാജേന്ദ്രൻ 14 വോട്ടിന് മുന്നിൽ. എൻ ഡി എയിലെ ബി ബി ഗോപകുമാറാണ് തൊട്ടുപിന്നിൽ. കുണ്ടറയിൽ യു ഡി എഫിലെ പി സി വിഷ്ണുനാഥ് ലീഡ് ചെയ്യുന്നു. തിരുവമ്പാടിയിൽ ഒരു റൌണ്ട് പൂർത്തിയായപ്പോൾ എൽ ഡി എഫിലെ ലില്ലോ ജോസഫാണ് മുന്നിട്ട് നിൽക്കുന്നത്. ആലപ്പുഴയിൽ ആദ്യ റൌണ്ട് വോട്ടെണ്ണിയപ്പോൾ യു ഡി എഫിലെ എ ഡി തോമസ് മുന്നിലുണ്ട്. അമ്പലപ്പുഴയിൽ യു ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥി ജി സുധാകരൻ 1576 വോട്ടിന് മുന്നിൽ. എൽ ഡി എഫിലെ എച്ച് സലാം ആണ് പിന്നിൽ. ചേർത്തലയിൽ രണ്ട് റൌണ്ട് പൂർത്തിയായപ്പോൾ പി പ്രസാദ് 1286 വോട്ടുകൾക്ക് മുന്നിലാണ്. നേമത്ത് എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ മന്ത്രി വി ശിവൻകുട്ടിക്കെതിരെ 1302 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. മന്ത്രി ജി ആർ അനിൽ നെടുമങ്ങാട് മണ്ഡലത്തിൽ 2624 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. മലപ്പുറം ജില്ലയിൽ യു ഡി എഫ് മികച്ച ലീഡിലേക്ക്. ആദ്യ 3 റൌണ്ടുകൾ പൂർത്തിയായപ്പോൾ ജില്ലയിലെ എല്ലാ മണ്ഡലങ്ങളിലും യു ഡി എഫ് മുന്നേറുകയാണ്. മലപ്പുറത്തുനിന്ന് എം സുരേഷ് ബാബു.
2: വോട്ടെണ്ണൽ ആരംഭിച്ച ആദ്യ മണിക്കൂറുകളിൽ പ്രതീക്ഷിച്ച പോലെ മലപ്പുറം ജില്ലയിൽ യു ഡി എഫിന്റെ മുന്നേറ്റം പ്രകടമാണ്. ആകെയുള്ള 16 മണ്ഡലങ്ങളിലും ഇപ്പോൾ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾ മുന്നിട്ട് നിൽക്കുകയാണ്. ഒരു ഘട്ടത്തിൽ പൊന്നാനി തവനൂർ മണ്ഡലങ്ങളിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് മുന്നിലായിരുന്നു. തവനൂരിൽ സിറ്റിംഗ് എം എൽ എ കെ ടി ജലീൽ ആദ്യഘട്ടത്തിൽ മുന്നിട്ട് നിന്നെങ്കിലും വോട്ടെണ്ണൽ പുരോഗമിച്ചപ്പോൾ ഇപ്പോൾ ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് 4000 വോട്ടുകൾക്ക് യു ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് ജോയ് മുന്നിട്ട് നിൽക്കുകയാണ്. അതുപോലെ തന്നെ എൽ ഡി എഫിന്റെ കോട്ടയായ പൊന്നാനിയിൽ ഏതാണ്ട് 500 പരം വോട്ടുകൾക്ക് ഇപ്പോൾ അവർ പിന്നിലാണ്. യു ഡി എഫ് സ്ഥാനാർത്ഥി നൌഷാദ് അലി അവിടെ മുന്നിട്ട് നിൽക്കുന്നു. അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് മികച്ച ലീഡിലേക്ക് മുന്നേറുകയാണ്. മങ്കട അതുപോലെ തന്നെ മഞ്ചേരി ഏറനാട് തുടങ്ങിയ മണ്ഡലങ്ങളിലെല്ലാം തന്നെ മലപ്പുറം ജില്ലയിലെ ഏതാണ്ട് ഏറെക്കുറെ എല്ലാ മണ്ഡലങ്ങളിലും ഇപ്പോഴത്തെ സ്ഥിതിയിൽ അതായത് ആദ്യ മൂന്ന് റൗണ്ട് പൂർത്തിയാകുമ്പോൾ 16 മണ്ഡലങ്ങളിൽ മലപ്പുറം ജില്ലയിൽ യു ഡി എഫിന്റെ മുന്നേറ്റം പ്രകടമാണ്.
1: കോഴിക്കോട് ജില്ലയിലും യു ഡി എഫിന് വ്യക്തമായ മേൽക്കൈ. ഏറ്റവും പുതിയ വിവരങ്ങളുമായി കോഴിക്കോട്ട് നിന്ന് നസീർ ബാബു.
3: കോഴിക്കോട് ജില്ലയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പുരോഗമിക്കുകയാണ്. 3 കേന്ദ്രങ്ങളിലാണ് വോട്ടെണ്ണൽ പുരോഗമിക്കുന്നത്. ഇതിൽ നിലവിൽ 13 മണ്ഡലങ്ങളിൽ 11 മണ്ഡലങ്ങളിലും യു ഡി എഫ് ആണ് ലീഡ് ചെയ്യുന്നത്. 2 മണ്ഡലങ്ങളിൽ മാത്രമാണ് എൽ ഡി എഫ് ലീഡ് ചെയ്യുന്നത്. ബേപ്പൂരിലും നോർത്തിലുമാണ് എൽ ഡി എഫിന് ലീഡുള്ളത്. ഇതിൽ കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിൽ എൻ ഡി എ ഒരു ഘട്ടത്തിൽ ലീഡ് ചെയ്തിരുന്നു. പിന്നീട് ഇപ്പോൾ യു ഡി എഫ് തന്നെയാണ് ആ മണ്ഡലത്തിൽ ലീഡ് ചെയ്യുന്നത്. ഗ്രാമീണ മേഖലയിൽ യു ഡി എഫിന് വ്യക്തമായ മുന്നേറ്റമാണ്. ബാലുശ്ശേരി, നാദാപുരം തുടങ്ങിയ മണ്ഡലങ്ങളിലെല്ലാം യു ഡി എഫ് ആണ് നിലവിൽ ലീഡ് ചെയ്യുന്നത്.
1: പ്രത്യേക തെരഞ്ഞെടുപ്പ് വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 11:30.
4: നാട് ഭരിക്കുന്നതാര്? കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങളും അവലോകനവും തത്സമയ പ്രക്ഷേപണം.
5: പ്രിയ ശ്രോതാക്കളെ, നാട് ഭരിക്കുന്നത് ആര്? അസംബ്ലി 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് അവലോകനം തുടരുന്നു. ഇപ്പോൾ നമ്മളോടൊപ്പം ഐ എസ് ഡി ഡി നേതാവ് ശ്രീ എം വി ശ്രേയംസ് കുമാർ ചേരുന്നു.
6: ഇപ്പോഴത്തെ മാറ്റമാനം സാധ്യതയുണ്ട്. കാരണം ആദ്യത്തെ 2-3 റൗണ്ട് ആയിട്ടുള്ളൂ. പല പഞ്ചായത്തുകളിലും ചിലപ്പം യു ഡി എഫിന് മുൻതൂക്കമുള്ള പഞ്ചായത്തുകളായിരിക്കാം. എന്നാലും പിന്നെ ട്രെൻഡ് കാണിക്കുന്നത് യു ഡി എഫിന് അനുകൂലമായിട്ടാണെങ്കിലും കുറെ മാറ്റം വരാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. ഒരുപക്ഷെ എൽ ഡി എഫ് ചെറിയ വിമർശനം ജയിക്കാൻ സാധ്യതയുണ്ട്. വലിയ വ്യത്യാസം കാണുന്നുണ്ടെങ്കിലും പല മണ്ഡലങ്ങളിലും തിരിച്ചുവരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം പാലക്കാട് ജില്ലയിൽ നോക്കുകയാണെങ്കിൽ അതുപോലെ കോഴിക്കോട് ജില്ലയിലും കൊല്ലത്തും അതുപോലെ കണ്ണൂരും ചെറിയ ചെറിയ മാർജിൻ ലീഡ് ചെയ്യുന്ന മണ്ഡലങ്ങളുണ്ട്. അതൊക്കെ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പാലക്കാട് എൽ ഡി എ പുറകിൽ പോകും. നേമത്താണ് കുറച്ചൊരു 1600 വോട്ട് ലീഡ് കാണുന്നത്. അതുകൊണ്ട് ചിലപ്പം എൽ ഡി എക്ക് സീറ്റ് കിട്ടാൻ സാധ്യത കുറവാണ്. പല സീറ്റുകളും മാറ്റങ്ങൾ വരും. എത്രത്തോളം വരും എന്നറിയില്ല. എന്നിരുന്നാലും 10-20 സീറ്റുകളിൽ മാറ്റങ്ങൾ തീർച്ചയായിട്ടും വരും.
5: മാറ്റങ്ങൾ എന്തായാലും ഉണ്ടാകുന്നുള്ള ശുഭപ്രതീക്ഷയാണ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നത്. നമ്മളോടൊപ്പം ആകാശവാണി തിരുവനന്തപുരം പ്രതിനിധി റജു കോലിയെ കൂടി ചേരുന്നു. റജു, എന്താണ് തിരുവനന്തപുരത്ത് നിന്നുള്ള ഇതുവരെയുള്ള പല സൂചനകൾ?
7: തിരുവനന്തപുരത്ത് ഇപ്പോൾ നിലവിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിലവിൽ 8 എൽ ഡി എഫും 5 യു ഡി എഫും 1 എൻ ഡി എയും ആണ് ലീഡ് ചെയ്യുന്നത്. ഇതിൽ എൽ ഡി എഫ് ലീഡ് ചെയ്യുന്നത് വർക്കല, ആറ്റിങ്ങൽ, ചിറയൻകീഴ്, നെടുമങ്ങാട്, അരുവിക്കര, പാറശ്ശാല, നെയ്യാറ്റിൻകര എന്നിവിടങ്ങളിലാണ് എൽ ഡി എഫ് ലീഡ് ചെയ്യുന്നത്. യു ഡി എഫ് ലീഡ് ചെയ്യുന്നത് വാമനപുരം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം, കാട്ടാക്കട, കോവളം എന്നിവിടങ്ങളിലാണ്. പക്ഷേ നമുക്ക് ഇതിലൊന്നും ഒരിക്കലും ഒരു അന്തിമമായിട്ട് നമുക്കൊന്നും പറയാൻ കഴിയില്ല. കാര്യം 4 റൗണ്ട് മാത്രമാണ് ചില മണ്ഡലങ്ങളിലൊക്കെ എണ്ണുന്നത്. എന്നാൽ കൂടുതൽ മണ്ഡലങ്ങളിലും 3-ഉം 2-ഉം റൗണ്ടും ഒക്കെ എണ്ണിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് എന്തായാലും മിനിമം ഒരു ഒരു 15 റൗണ്ടെങ്കിലും കഴിയാതെ നമുക്കൊരു ഒരു തീരുമാനത്തിൽ നമുക്ക് എത്താൻ കഴിയില്ല. ഒരു ആവറേജ് ഏകദേശം ഒരു 18 റൗണ്ടാണ് എല്ലാ മണ്ഡലങ്ങളിലും ഉള്ളത്. 19-20 ഒക്കെ റൗണ്ടുള്ള മണ്ഡലങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും ഇത് ആദ്യ ഫല സൂചന അനുസരിച്ച് എൽ ഡി എഫ് 8 യു ഡി എഫ് 5 എൻ ഡി എ 1 ആണ്. നേമത്താണ് എൻ ഡി എ മുന്നേറുന്നത്. രാവിലെയൊക്കെ എൽ ഡി എഫിന്റെ വി ശിവൻകുട്ടി മുന്നേറിയെങ്കിലും ഇ വി എം എങ്ങി തുടങ്ങിയപ്പോ എൻ ഡി എയുടെ രാജീവ് ചന്ദ്രശേഖറാണ് മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇതാണ് നിലവിലെ അവസ്ഥ.
5: ഇപ്പൊ നഗരപരിധിയിലുള്ള മണ്ഡലങ്ങളുടെ ഒരു അവസ്ഥ ഒന്ന് സ്പെസിഫിക് ആയിട്ട് സൂചിപ്പിക്കാം.
7: തിരുവനന്തപുരം സെൻട്രലിലും വട്ടിയൂർക്കാവിലും ഒക്കെ മാറി മറിയുന്നൊരു ഇതാണ് കാണുന്നത്. ഇപ്പൊ നിലവിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ സെൻട്രലിൽ യു ഡി എഫ് ആണ് മുന്നേറുന്നത്. അവിടെ ഏകദേശം ഒരു 2000 ഭൂരിപക്ഷത്തിൽ അവിടെ സി പി ജോൺ, യു ഡി എഫിന്റെ സി പി ജോൺ മുന്നിലാണ്. ഇപ്പോ വട്ടിയൂർക്കാവ് എടുത്തു കഴിഞ്ഞാൽ വട്ടിയൂർക്കാവ് നിലവിൽ ഇപ്പോൾ യു ഡി എഫ് ആണ് ലീഡ് ചെയ്യുന്നത്. നേരത്തെ വി കെ പ്രശാന്ത് ആയിരുന്നു, എൽ ഡി എഫിന്റെ വി കെ പ്രശാന്ത് ആയിരുന്നു ലീഡ് ചെയ്തത്. എന്നാൽ ഇപ്പോൾ വട്ടിയൂർക്കാവ് ഇപ്പോൾ കെ മുരളീധരനാണ് ഇപ്പോൾ യു ഡി എഫിന്റെ കെ മുരളീധരനാണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്.
5: അതുപോലെ ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലങ്ങളിൽ ഒന്നായി കരുതപ്പെടുന്ന കഴക്കൂട്ടത്തിന്റെ നിലവിലുള്ള സാഹചര്യം എന്താണ്?
7: കഴക്കൂട്ടം ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ലീഡ് ചെയ്യുന്നത് എൽ ഡി എഫ് ആണ്. അവിടെ കടകംപള്ളി സുരേന്ദ്രനാണ് ലീഡ് ചെയ്യുന്നത്. അത് തുടക്കം മുതലേ തന്നെ കടകംപള്ളി സുരേന്ദ്രൻ ഒരു പ്രാധാന്യം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ തന്നെയാണ് ഇപ്പോഴും നിലവിലും കഴക്കൂട്ടത്ത് LDFന്റെ കടകംപള്ളി സുരേന്ദ്രൻ തന്നെയാണ് ഇപ്പോൾ കഴക്കൂട്ടത്ത് ലീഡ് ചെയ്യുന്നത്.
5: വളരെ നന്ദി റജു, നമ്മളോടൊപ്പം തുടരുക. നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് മറ്റ് സംസ്ഥാനങ്ങളിലെ ഒരു ട്രെൻഡിനെ കുറിച്ചാണ്. നമ്മൾ പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ ജോസഫ് വിജയ്, ചന്ദ്രശേഖർ എന്ന വിജയ് എന്ന് പറഞ്ഞൊരു സിനിമാ താരത്തിനോടുള്ള ആരാധനയ്ക്ക് അപ്പുറത്തേക്ക് അദ്ദേഹത്തിന്റെ അണികൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഫാൻസ് അത് ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് മാറുന്നു. അത് കൃത്യമായ സ്ട്രാറ്റജികളോടുകൂടി വലിയ ആൾക്കൂട്ടങ്ങൾ ഉണ്ടാക്കുന്നു. അത് മുഖ്യധാരാ കക്ഷികളെ അസ്വസ്ഥമാക്കുന്നു. തുടർന്ന് ഒരുപാട് പ്രശ്നങ്ങൾ അതിന് പിന്നാലെ ഉണ്ടാകുന്നു. പക്ഷെ പല സൂചനകൾ, ഇലക്ഷൻ കമ്മീഷന്റെ പല സൂചനകൾ അനുസരിച്ച് ഏകദേശം 83 സീറ്റിൽ ടി വിക്ക് മുന്നിലാണ്. അനൗദ്യോഗികമായ കണക്കുകൾ പ്രകാരം ടി വിക്ക് ഏകദേശം 104 സീറ്റിൽ. അവിടെ രണ്ടാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് ADMK ഉൾപ്പെടുന്ന മുന്നണിയാണ്. BJPയുടെ സപ്പോർട്ടോടുകൂടി നിൽക്കുന്ന അണ്ണാ ദ്രാവിഡ മുന്നേറ്റ കഴകം, ഭരണകക്ഷിയായ DMKയുടെ വലിയ ഒരു പറ്റം കക്ഷിയിലുള്ള DMKയുടെ വലിയൊരു വിശാല മുന്നണി 51 സീറ്റുകളിലാണ് നിൽക്കുന്നത്. ഈ ഒരു സാഹചര്യത്തെക്കുറിച്ച്,
8: ഈ ദ്രാവിഡ രാഷ്ട്രീയം എന്ന് പറയുന്നത് പണ്ട് മുതലേ ഇത്തരത്തിലുള്ള ഗ്ലാമർ രാഷ്ട്രീയവുമായി കൂട്ടി ചേർത്ത് വായിക്കേണ്ടതാണ്. നമുക്കറിയാം MGR, പിന്നീട് ജയലളിത, കരുണാനിധി, ഇത്തരത്തിലുള്ള സിനിമയുമായി ബന്ധം. കാരണം സിനിമ എന്ന് പറയുന്നത് തമിഴ് സൈക്കിൻ്റെ അല്ലെ തമിഴ് ജീവിതത്തിൻ്റെ ഒരു അടിസ്ഥാന ഘടകം തന്നെയാണ്. പക്ഷേ ഇവരൊക്കെ നേതൃത്വത്തിലേക്ക് വന്നതിന് ശേഷം പക്വമതികളായ രാഷ്ട്രീയക്കാരായി മാറുന്നതാണ് നമ്മൾ കണ്ടത്, അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ അത്രമാത്രം സ്വാധീനം ചെലുത്തുന്നവരായി മാറുന്നതാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ സ്റ്റാലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നടപ്പിലാക്കിയ ക്ഷേമ പ്രവർത്തനങ്ങൾ, അദ്ദേഹം നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾക്കൊന്നും ആർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ സാധ്യതയില്ല. പക്ഷേ നമ്മൾ കാണേണ്ട ഒരു കാര്യം, വിജയിയെപ്പോലെ യുവജനങ്ങളുടെയിൽ ഇത്രയും വലിയ സ്വാധീനമുള്ള ഒരു നടൻ ഒരു പാർട്ടിയുമായി മുന്നോട്ട് വരുമ്പോൾ, ഒരുപക്ഷെ ഇതിന് മുൻപ് കമൽഹാസൻ വന്നിട്ടുണ്ട്, രജനീകാന്ത് വരാൻ ശ്രമിച്ചിട്ടുണ്ട്, അവർക്കൊക്കെ കിട്ടാത്ത ഒരു പിന്തുണ യുവാക്കളുടെ ഇടയിൽ നിന്ന് വിജയ്ക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലാണ് ഈ ട്രെൻഡ് പോകുന്നതെങ്കിൽ ഒരു പക്ഷേ വിജയ്ക്ക് ഒറ്റയ്ക്കോ അതല്ലെങ്കിൽ ADMKയുടെ പിന്തുണയോടുകൂടിയോ ഭരണത്തിലെത്താൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ കരുതേണ്ടിയിരിക്കുന്നു.
9: വിജയുടെ സിനിമയും ഏറ്റവും പ്രധാനമാണ്. MGR സിനിമകൾ എങ്ങനെയാണോ ഒരു സാമൂഹ്യ മുന്നേറ്റം ഉണ്ടാക്കാൻ സഹായിച്ചത്, ആ മാതിരി തന്നെയാണ് വിജയൻ്റെയും. വിജയുടെ സിനിമയ്ക്ക് ഒരു സാമൂഹ്യമായിട്ടുള്ള പ്രതിബദ്ധതയുണ്ട്, സാമൂഹ്യമായിട്ടുള്ളൊരു സന്ദേശമുണ്ട്. ഒരു പക്ഷേ അതും സ്വാധീനിച്ചിരിക്കാം. ഒരു വെറുതെ ഒരു ഗ്ലാമർ മാത്രമല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് MGR കാര്യത്തിലും അങ്ങനെ തന്നെയായിരുന്നു. ഗ്ലാമർ മാത്രമല്ല, അദ്ദേഹത്തിന് വളരെ സോളിഡായിട്ടുള്ള ഒരു ഒരു ബേസ് ഉണ്ടായിരുന്നു.
8: പക്ഷേ സിനിമയിൽ ഇദ്ദേഹം അവതരിപ്പിക്കുന്നത് കഥാപാത്രത്തെയാണ്. ഈ കഥാപാത്രം ജനങ്ങളിടയിലേക്ക് ഇറങ്ങി ഭൂമിയിലേക്ക് വരുമ്പോൾ എത്രമാത്രം ജനകീയ നേതാവാകാൻ കഴിയുമെന്ന്
5: നമ്മൾ ഇതിനകത്ത് പരിശോധിക്കേണ്ടതാ. സിനിമയിലെ സാഹചര്യങ്ങളിലൊക്കെ കഴിഞ്ഞിടങ്ങളിലൊക്കെ വിജയുടെ ചിത്രങ്ങൾ പരിശോധിച്ചാൽ, ഇതാ സിനിമയുടെ ഒരു പേര് തലൈവ എന്നൊരു പേര് അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ അന്ന് ജയലളിത മുഖ്യമന്ത്രിയായിരുന്ന ഒരു കാലമാണ്. അത്തരത്തിൽ ഇദ്ദേഹത്തിന്റെ ഓരോ നീക്കങ്ങളിലും ഓരോ സിനിമകളിലും ഇദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന പലയിടങ്ങളിലും പല സിനിമകളിലും ഇടതുപക്ഷ ആശയങ്ങളുമായി ചേർന്ന് കർഷകരുടെ രക്ഷകൻ, അങ്ങനെ നമ്മളിപ്പോൾ തമാശക്കേട്ട് രക്ഷകൻ എന്നൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ പ്രയോഗിക്കുമെങ്കിൽ പോലും പ്രതിസന്ധിയിലാകുന്ന ആളുകൾക്ക് ഒരു പ്രത്യാശ അല്ലെങ്കിൽ ഒരു ഹോപ്പ് കൊടുക്കുന്ന ഒരു എൻട്രി, ആ ഒരു നറേറ്റീവ് പലപ്പോഴും ഇപ്പം നമുക്ക് വിജയുടെ ഒരു ഫാക്ടർ മനസ്സിലാക്കാം. അദ്ദേഹത്തിൻ്റെ ഒരു പ്രചരണത്തിന് ഒരു ചെറിയൊരു മ്യൂസിക് മതിയാവും എന്നുള്ളതാണ് തമിഴ്നാട്ടിൻ്റെ ഒരു സാഹചര്യം. നമ്മളിപ്പോൾ ഒരു നമ്മൾ പറയാറുണ്ട് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിൽ ഈ മ്യൂസിക് ഒന്നും ഇടാൻ പാടില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ പ്രസൻസിന് വളരെ ചെറിയൊരു പശ്ചാത്തല സംഗീതം കൊണ്ട് തന്നെ ആളുകളുടെ മനസ്സിലേക്ക് കയറി വരാനുള്ള ആ ഒരു ഗ്രൗണ്ട് വർക്ക് കൃത്യം.
8: അതാണ് നേരത്തെ സൂചിപ്പിച്ചത്, എത്രമാത്രം ദുർബലമായ രാഷ്ട്രീയ ബോധമാണ് ജനങ്ങൾക്കുള്ളത് എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രകടമായ തെളിവാണ്. സിനിമ പോലൊരു മാധ്യമത്തിലൂടെ അവതരിപ്പിക്കപ്പെടുന്ന ഒരു കഥാപാത്രത്തിന് വേണ്ടി ആളുകൾ പിന്നെ പിന്തുണയ്ക്കുകയും അത്തരം ഒരു കഥാപാത്രം മുഖ്യധാരയിലേക്ക് എത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ, ഇത് ഭരണരംഗത്ത് വരുമ്പോൾ എങ്ങനെ പിന്നെ ഭരണപരമായ പ്രവൃത്തിയാക്കി മാറ്റാൻ കഴിയും?
10: പക്ഷെ അവരുടെ മുന്നനുഭവം തീരെ മോശമല്ല. MGR അധികാരത്തിൽ വന്നപ്പോഴും ജയലളിത അധികാരത്തിൽ വന്നപ്പോഴും ധാരാളം ജനപ്രിയമായിട്ടുള്ള നടപടികളൊക്കെ നടന്നു. ജയലളിതയുടെ രണ്ടാം ഭരണകാലം എന്ന് പറയുന്നത് ജയലളിത ഒരുപാട് തരത്തിൽ ജനങ്ങൾക്ക് അഴിമതി ഉണ്ടായിരുന്നു.
8: ഞാൻ അതാണ് സൂചിപ്പിച്ചു വന്നത്.
10: അതുകൊണ്ട് തന്നെ അവരിൽ ഒരു പ്രതീക്ഷ കാണുമായിരിക്കും.
8: MGR ജയലളിതയും രാഷ്ട്രീയത്തിൽ വന്നതിന് ശേഷം പരിപക്വമായ രാഷ്ട്രീയക്കാരായി മാറുന്നതാണ് നമ്മൾ കണ്ടത്.
11: പക്ഷെ ഒരു വ്യത്യാസം അതിവിടെ കാണാം. MGR ജയലളിതയും നിലവിൽ ഉണ്ടായിരുന്ന ദ്രാവിഡ മുന്നേറ്റ കഴകം സംവിധാനത്തിലേക്ക് ഇറങ്ങി അതിന്റെ തലപ്പത്തേക്ക് വരികയും ചെയ്യുകയാണ്. വിജയനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അനുസ്മരിക്കുന്നത് ഒരുപക്ഷെ NTR ആന്ധ്രാപ്രദേശിലെ NT രാമറാവുവിന്റെ കടന്നുവരവിന് സമാനമായ രീതിയിലുള്ള മുൻപടിത്തറയൊന്നും

0: അത് പോൾസ്റ്റേഴ്സിനൊന്നും കണ്ടുപിടിക്കാൻ കഴിയാത്ത
1: ഇല്ല. അതിൽ പ്രത്യേകിച്ച് ജയിലുകളുടെ നിര്യാണത്തിന് ശേഷം എ ഡി എങ്കയുടെ ഭാഗത്തുണ്ടായ ഒരു ദൗർബല്യമുണ്ട്, അവിടെയുള്ള പക്ഷങ്ങൾ തമ്മിലുള്ള ചേരിപ്പോരുകളുണ്ട്. മറുവശത്ത് സ്റ്റാലിൻ എന്ന് പറയുന്ന നേതാവ് അനിഷേധ്യനായ ഒരു ബിംബമായി ഉയരുന്നു. അതേ കൃത്യമായ അടുത്ത തലമുറ മകനെ അതിന്റെ ഒരു പിൻഗാമിയായി അവരോധിക്കുന്നു. ഇതൊരു സൈഡൊക്കെ വർക്കാവുമ്പോഴും ഡി എം കെയുടെ പോക്കറ്റുകളിൽ പോയി പോലും ടി വിക്ക് വോട്ടുകൾ പിടിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാല്, നമ്മുടെ തമിഴ്നാട്ടിലെ പൊളിറ്റിക്കൽ ഐഡന്റിറ്റി പലപ്പോഴും ആൾക്കാർ എക്സ്പ്രസ് ചെയ്യുന്നത് അവരുടെ ഒരു കാറിന്റെ ഒരു കൊടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു, നമുക്ക് ഒരാളുടെ രാഷ്ട്രീയം വളരെ വ്യക്തമായി തിരിച്ചറിയാൻ കഴിയുന്ന ഒരു മേഖലയാണ്. അവിടെ ഇത്തവണ വിജയ് ഉപയോഗിച്ച ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ചിഹ്നത്തിന്റെ കോലം വീടുകൾക്ക് മുന്നിൽ വരയ്ക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ കോലം കണ്ടു കഴിഞ്ഞാൽ ആ വീട്ടിലേക്ക് നമുക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത, ഇത് ടി വി കേക്കുള്ളതാണ്. അപ്പൊ ഇങ്ങനെ വളരെ വിഷ്വലൈസ്, ഇത് സോഷ്യൽ മീഡിയ മാത്രമല്ല, സിനിമ എന്നുള്ളത് മാത്രമല്ല, പൊളിറ്റിക്കലി ഗ്രൗണ്ടിൽ എത്രത്തോളം ആക്റ്റീവ് ആവാൻ സാധിക്കും. മാത്രമല്ല അദ്ദേഹത്തിനോടൊപ്പം മത്സരിക്കുന്ന പല സ്ഥാനാർത്ഥികളും മുമ്പ് പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളുകളാണ്. ഡി എം കെയിലും അണ്ണാ ഡി എം കെയിലും ഒക്കെ ഉണ്ടായിരുന്ന ആളുകൾ അദ്ദേഹത്തോടൊപ്പം ചേർന്നിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലെ യങ്സ്റ്റേഴ്സിനെ കൂടെ കൂട്ടിയതിന്റെ ഒരു വിജയം കൂടിയായി നമുക്ക് ഇതിനെ കാണാനായിട്ട്.
0: ഒരു ഒരു ഒരു കാര്യം കൂടെ മറക്കരുത്, ഡി എം കെയുടെ വോട്ട് ബേസ് എന്ന് പറയുന്നതിൽ ഒരു നല്ല പങ്ക് ക്രൈസ്തവരായിരുന്നു, പ്രത്യേകിച്ച് തെക്കൻ തമിഴ്നാട്ടിൽ
1: തൂത്തുക്കുടി,
0: തിരുനെൽവേലി, അതുപോലെ കന്യാകുമാരി, നാഗർകോവിൽ ബെൽറ്റ് ആണ്.
2: ഞാൻ ഒന്ന് ഇടയ്ക്ക് ഇടപെട്ടോടെ, ഇപ്പൊ കേരളത്തിൽ വി ഡി സതീശൻ വനവാസത്തിന് പോകേണ്ടി വരില്ല എന്ന്
3: 101 കാണിക്കുന്നു.
2: ഒരു 100 സീറ്റിൽ കടന്നില്ലെങ്കിൽ വനവാസത്തിന് പോകുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ ഇപ്പൊ 101 ഏറ്റവും പുതിയ ട്രെൻഡ് അനുസരിച്ച്. എൽ ഡി എഫ് 38 ആണ്, എൻ ഡി എ നേരത്തെ കാണിച്ച 4 നിന്ന് 3
3: ചുരുങ്ങി.
1: നമുക്ക് ആലപ്പുഴയിലേക്ക് ഒന്ന് പോകേണ്ടതുണ്ട്. നമ്മളോട് ആകാശവാണി പ്രതിനിധി ബി രവികുമാർ ചേരുന്നു. നമസ്കാരം രവികുമാർ.
4: നമസ്കാരം.
1: എന്താണ് ആലപ്പുഴ ജില്ലയിലുള്ള വിവിധ മണ്ഡലങ്ങളിൽ നിന്നുള്ള ആദ്യ ഫലസൂചനകൾ? ആർക്ക് അനുകൂലമായാണ് ആലപ്പുഴയിലെ കാറ്റ്?
4: നിലവിലെ ആകെയുള്ള 9 മണ്ഡലങ്ങളിൽ, നിലവിൽ 3 മണ്ഡലങ്ങളിൽ മാത്രമാണ് എൽ ഡി എഫിന് ലീഡുള്ളത്. ബാക്കി 6 മണ്ഡലങ്ങളിലും യു ഡി എഫിന്റെ ലീഡാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ യു ഡി എഫിനെ കഴിഞ്ഞ 9 നിയമസഭാ മണ്ഡലങ്ങളിൽ ഏക സീറ്റാണ് ഉണ്ടായിരുന്നത്. അത് ഹരിപ്പാട് മാത്രമാണ് യു ഡി എഫ് ജയിച്ചിരുന്നത്. ഇത്തവണ അത് ഹരിപ്പാടിന് പുറമെ അവര് കായംകുളത്ത് ലീഡ് ചെയ്യുന്നുണ്ട്, അരൂരിൽ ലീഡ് ചെയ്യുന്നുണ്ട്, ആലപ്പുഴയിൽ ലീഡ് ചെയ്യുന്നുണ്ട്, കുട്ടനാട്ടിൽ ലീഡ് ചെയ്യുന്നുണ്ട്. അതേസമയം മന്ത്രിമാരായ സജി ചെറിയാനും പി പ്രസാദ് സ്വന്തം മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തവണ എത്രയും ലീഡ് ഇല്ലെങ്കിലും അവരെ മേധാവിത്വം തുടരുകയാണ്.
1: ഈ കായംകുളം അരൂർ മണ്ഡലങ്ങളിലെ,
4: കായംകുളത്തും അരൂരിലും ഇപ്പം യു ഡി എഫിന്റെ ലീഡാണ് കാണാൻ കഴിയുന്നത്. തുടക്കം മുതൽ തന്നെ ചെറിയ വോട്ടുകൾക്കാണെങ്കിൽ പോലും എന്താ യു ഡി എഫ് ആണ് ലീഡ് ചെയ്യുന്നത്. വരും എൽ ഡി എഫിന്റെ കോട്ടകൾ എണ്ണി കോട്ടകളിലാണ് യു ഡി എഫിന്റെ ഉള്ള മേധാവിത്വം എന്ന് ശ്രദ്ധിക്കപ്പെടണം. ഇപ്പൊ ഏതാണ്ട് 3-4 റൗണ്ടുകൾ മാത്രമാണ് ഈ രണ്ട് സ്ഥലങ്ങളും പൂർത്തിയായിട്ടുള്ളത്. അപ്പോൾ തന്നെ മേധാവിത്വം തുടരാൻ യു ഡി എഫിന് കഴിയുന്നത് വലിയ യു ഡി എഫിന് അനുകൂലമായ ട്രെൻഡാണ് ഈ അരൂരും കായംകുളത്തും കാണിക്കുന്നത്.
1: ജി സുധാകരന്റെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് ശ്രദ്ധേയമായ ഒരു മണ്ഡലമാണ് കേരളത്തിൽ. ഇടതുപക്ഷത്തിന്റെ, പ്രത്യേകിച്ച് ജി സുധാകരൻ, ഐഷ പോറ്റി, ഒപ്പം പി കെ ശശി, ഇങ്ങനെ പ്രധാനപ്പെട്ട 3 നേതാക്കളാണ് യു ഡി എഫ് പിന്തുണ അല്ലെങ്കിൽ യു ഡി എഫിന്റെ ലേബലിലൊക്കെ മത്സരിക്കുന്നത്. ജി സുധാകരന്റെ സ്ഥാനാർത്ഥിത്വം അമ്പലപ്പുഴയിൽ നിലവിലുള്ള അവസ്ഥ എന്താണ്?
4: അതെ, അമ്പലപ്പുഴയിലെ ജി സുധാകരന് അനുകൂലമായ ഒരു ട്രെൻഡ് തുടക്കം മുതലേ ഉണ്ടായിരുന്നു. അത് നിലനിർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഈ വോട്ടെണ്ണൽ സമയത്താണെങ്കിൽ പോലും ആദ്യം മുതലുള്ള ആ ലീഡ് അദ്ദേഹം നിലനിർത്തി പോരുകയാണ്. അമ്പലപ്പുഴക്കാരും ജി സുധാകരൻ തമ്മിലുള്ള അഭേദ്യമായ ഒരു അടുപ്പമാണ് ഇത് നമുക്ക് കാണാൻ കഴിയുന്നത്.
2: ഈ അമ്പലപ്പുഴയിലെ ജി സുധാകരന്റെ വോട്ട് എന്ന് പറയുന്നത് വ്യക്തിപരമായ വോട്ടുകളാണോ അതോ രാഷ്ട്രീയ വോട്ടുകളാണോ?
4: അതെ, രാഷ്ട്രീയ വോട്ടുകൾക്ക് പുറമെ, അവിടെ യു ഡി എഫിന്റെ രാഷ്ട്രീയ വോട്ടുകൾക്ക് പുറമെ ജി സുധാകരന്റെ വ്യക്തിപരമായ പ്രഭാവം അമ്പലപ്പുഴയിൽ വ്യക്തമാണ്. അദ്ദേഹം മന്ത്രിയായിരുന്നപ്പോഴും എം എൽ എ ആയിരുന്നപ്പോഴും അമ്പലപ്പുഴയിലെ വേണ്ടി നടത്തിയ വികസന പ്രവർത്തനങ്ങളിലും അദ്ദേഹത്തിന് വ്യക്തിപരമായ വോട്ടാക്കി മാറ്റാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നത് പ്രത്യേകതയാണ്, അദ്ദേഹത്തിന്റെ മാത്രം പ്രത്യേകതയാണ്.
3: എത്ര റൗണ്ട് വോട്ടെണ്ണി കാണും അവിടെ ഇപ്പോൾ ആലപ്പുഴയില്?
4: ആലപ്പുഴയില് ഇപ്പോൾ 7-8 റൗണ്ടുകളാണ് പൂർത്തിയായിട്ടുള്ളത്. ഇപ്പോഴും 3-4 മണ്ഡലങ്ങൾ റൗണ്ട് വോട്ടെണ്ണലേ കഴിഞ്ഞിട്ടുള്ളൂ.
2: അപ്പൊ ഈ രവികുമാർ പറയുന്നതും അതുപോലെ തന്നെ നേരത്തെ ശ്രേയംസ് കുമാർ സൂചിപ്പിച്ചതും ഒക്കെ 2-3 റൗണ്ടുകൾ കഴിഞ്ഞപ്പോഴുള്ള സൂചനകളെ കുറിച്ചാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ 10-18 റൗണ്ടുകളിലേക്ക് പോകുമ്പോൾ ഇതിൽ അടിസ്ഥാനപരമായി പ്രത്യേകിച്ച് ചില പ്രത്യേക പോക്കറ്റുകളിലേക്ക് കൗണ്ടിങ് പോകുമ്പോൾ ഇതിൽ അടിസ്ഥാനപരമായി മാറ്റമുണ്ടാകാൻ സാധ്യതയുണ്ടോ?
5: അല്ല, പല മണ്ഡലങ്ങളിലും യു ഡി എഫ് മുന്നേറ്റം ഉണ്ടാക്കിയിരിക്കുന്നത് നേരത്തെ എൽ ഡി എഫിന് ശക്തി ഉണ്ടായിരുന്ന കേന്ദ്രങ്ങളിലാണ്.

0: അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഈ ലീഡ് ഇങ്ങനെ നിലനിർത്തി പോകാനുള്ള സാധ്യതയാണ് കൂടുതലും ഞാൻ കാണുന്നത്. കാരണം നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം, ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ ചില സ്ഥലങ്ങളിൽ എൽ ഡി എഫിന് മേൽക്കൈ ഉണ്ടായിരുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ യു ഡി എഫ് ആണ് ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും ഇനി ഇപ്പോൾ യു ഡി എഫിന് മേൽക്കൈയുള്ള ചില സ്ഥലങ്ങളുണ്ട്, അവിടെ വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും അവർ മുന്നോട്ട് വരാനുള്ള സാധ്യതയാണുള്ളത്. ഈ ലീഡിൽ വലിയൊരു മാറ്റം സംഭവിക്കാനിടയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്.
1: കാരണം ഈ പോസ്റ്റൽ വോട്ട് എണ്ണിയപ്പോൾ മുതൽ തുടർന്നു വന്ന ഒരു പ്രവണത അല്ലേ, യു ഡി എഫിന്റെ കാര്യത്തിൽ തുടർന്നു വന്നൊരു പ്രവണത ഏതാണ്ട് 80 മുകളിലേക്ക് പൊയ്ക്കൊണ്ടിരുന്നു. അത് 99 ചില മാധ്യമങ്ങൾ പറയുന്നത്
2: 101
1: എൽ ഡി എഫിന് പലപ്പോഴും ഒരു 40 മുകളിലേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല
3: അല്ലേ, 40
1: എന്നുള്ള റൗണ്ടിൽ തന്നെ നിൽക്കുകയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ട്രെൻഡ് തുടരാനാണ് സാധ്യത എന്നാണ് ബിജു മോർച്ച പറഞ്ഞു വരുന്നത് അല്ലേ.
0: അതെ അതെ, ഇപ്പോൾ തന്നെ യു ഡി എഫ് ഇതാ 101.
3: ഇതിനൊരു മാറ്റം വരാനിടയുണ്ടോ മോഹൻ വർഗീസിന്റെ?
4: നിലവിൽ വ്യക്തമായ ഒരു ട്രെൻഡ് തന്നെയാണ് കാട്ടുന്നത്. ഒരു മണ്ഡലത്തിലെ പോലും ഫലപ്രഖ്യാപനം കഴിഞ്ഞിട്ടില്ല. 17 റൗണ്ടുകളിലായി എണ്ണുന്ന വോട്ടുകളുടെ 4, 5, 6 റൗണ്ടുകളാണ് ഇപ്പോൾ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. പല മണ്ഡലങ്ങളിലും 4 റൗണ്ട്, ചിലയിടത്തൊക്കെയെങ്കിലും 6, 7 റൗണ്ടുകൾ പൂർത്തിയായി. അതൊരു ഒരു ഒരു വ്യക്തമായ ട്രെൻഡ് ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തപ്പെട്ടിരിക്കുന്നു. ആ ട്രെൻഡ് വലിയ മാറ്റമൊന്നും വരില്ല, +5 or -6 എന്ന രീതിയിൽ മാത്രമാണ്. ഇപ്പോൾ നിലവിൽ 100 എന്ന മാജിക് നമ്പർ കടന്നിരിക്കുന്നു യു ഡി എഫ്. അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം എൽ ഡി എഫിന് ലഭിച്ച ഏതാണ്ട് സമാനമായ മേൽക്കൈ ഇപ്രാവശ്യം യു ഡി എഫിന് ലഭിച്ചു എന്നാണ്, ലഭിക്കുന്നു, ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് കാണുന്നത്. അത് മാത്രമല്ല, 19 മന്ത്രിമാർ, 19+1 പിണറായി വിജയൻ ഉൾപ്പെടെ ഇത്രയും മന്ത്രിമാരിൽ 12-13 മന്ത്രിമാർ ഇപ്പോൾ പിന്നിട്ട് നിൽക്കുന്നു, പിന്നാക്കം പോകുന്നു. ആലപ്പുഴ ജില്ലയിലെ 2 മന്ത്രിമാർ, പിന്നെ പി പ്രസാദും CPI അതുപോലെ സജി ചെറിയാൻ ചെങ്ങുന്നൂരും മുന്നിട്ട് നിൽക്കുന്നു. ചില കൊല്ലം ജില്ലയിലെ ചില മന്ത്രിമാർ മുന്നിട്ട് നിൽക്കുന്നു എന്നല്ലാതെ പ്രകടമായി മുഖ്യമന്ത്രി പോലും പിന്നിൽ പോകുന്നൊരു സാഹചര്യം വ്യക്തമായ ഭരണവിരുദ്ധതയുടെ സൂചനയായി കാണാവുന്നതേ ഉള്ളൂ.
1: ഇതിനു മുൻപ് പല തെരഞ്ഞെടുപ്പുകളിലും ഈ ഭരണവിരുദ്ധ വികാരം നിലനിന്ന സമയങ്ങളിലൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, CPI മന്ത്രിമാർക്ക് ഇത്രമാത്രം വലിയ പരാജയങ്ങൾ സംഭവിച്ചിട്ടില്ല. പക്ഷേ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പിന്നെ മന്ത്രിമാരാണ് അടങ്കമായിട്ട് പരാജയപ്പെട്ട ഒരു രീതി നമ്മുടെ കേരളത്തിലെ ചരിത്രത്തിൽ LDF പരാജയപ്പെട്ടപ്പോഴൊക്കെ സംഭവിച്ചിട്ടുള്ളത്.
4: ഭരണവിരുദ്ധതയുടെ പ്രധാന ഒരു ആരോപണം പേരേണ്ടി വരുന്ന മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ പാർട്ടിയുമാണ്, സ്വാഭാവികമാണ്.
2: വടകരയിൽ നിന്നുള്ള RMP സ്ഥാനാർത്ഥി KK രമ ചേരുന്നുണ്ട്.
5: കേരളത്തിൽ UDF തരംഗമാണ്, വലിയ ഭൂരിപക്ഷത്തിൽ കേരളത്തിൽ UDF ഭരണം തിരിച്ചുപിടിക്കും. വടകരയിൽ നല്ല റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വടകരയിലും വിജയിക്കും. ഏറ്റവും നല്ല ഇതാണ്, ജനങ്ങൾ വലിയ തോതിൽ അംഗീകാരം കിട്ടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. നല്ല പ്രതീക്ഷയാണ്. എക്സിറ്റ് പോളുകളോ പ്രീ പോളുകളോ ഒന്നല്ല ഇവിടെ യഥാർത്ഥത്തിൽ. ജനങ്ങളുടെ മനസ്സിൽ വലിയ തോതിലുള്ള ഭരണവിരുദ്ധ തരംഗമുണ്ട്. ആ വിരുദ്ധത വലിയ തോതിൽ ജനം വോട്ടായിട്ട് അത് പ്രതിഫലിച്ചിട്ടുണ്ട്. സ്ത്രീ വോട്ടർമാരൊക്കെ വലിയ രൂപത്തിൽ വോട്ട് വന്നിട്ടുണ്ട്. അവരുടെ കൂടി വലിയ വിജയമായിട്ടാണ് ഇത് മാറുന്നത്. വടകരയിലും സ്ത്രീ വോട്ടർമാരുടെ വലിയ പിന്തുണ ഉണ്ടായിരുന്നു. അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ പ്രതിഫലിച്ചിട്ടുണ്ട്.
2: വലിയ ആത്മവിശ്വാസം KK രമയുടെ വാക്കുകളിൽ പ്രകടമാണ്.
3: അല്ല, പറഞ്ഞതിലൊരു ശരിയുണ്ട് കേട്ടോ. സ്ത്രീകളുടെ ഒരു വലിയ പോളിംഗിലൊക്കെ സ്ത്രീകളുടെ വലിയ സാന്നിധ്യം നമുക്ക് എല്ലാ സമയത്തും.
1: അതുപോലെ മുൻപെങ്ങും ഇല്ലാത്ത വിധം ഇത്തവണ 48 വനിതാ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട്. അതിൽ 18 LDFൽ നിന്നും 18 UDFൽ നിന്നുമാണ്. അപ്പോൾ ഇത്രയധികം സ്ത്രീകളെ മത്സരരംഗത്ത് ഇറക്കി, നമ്മളിപ്പോൾ ദേശീയ തലത്തിൽ തന്നെ വനിതാ സംവരണത്തെക്കുറിച്ചൊക്കെ വലിയ വിവാദം നടക്കുമ്പോൾ ഇത്രയധികം വനിതാ സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കിയ ഒരു മത്സരം ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല.
4: മൂന്നിലൊന്ന് സംവരണം, വനിതാ സംവരണം ഉണ്ടായിട്ട് പോലും പാർട്ടികൾ അതിന് തത്തുല്യമായ ഒരു എണ്ണം കാൻഡിഡേറ്റിനെ ഫീൽഡ് ചെയ്യാൻ ശ്രമിച്ചില്ല. അത് ശ്രമിച്ച ഏക പാർട്ടി തൃണമൂൽ കോൺഗ്രസ് ആണ് ബംഗാളിൽ. പക്ഷെ തൃണമൂൽ ഇപ്പോൾ പിന്നിട്ട് നിൽക്കുന്നു, വളരെ പിന്നിലാണ്.
2: ബംഗാളിലെ അവസ്ഥ വിലയിരുത്തുകയാണെങ്കിൽ 294 സീറ്റുകളാണുള്ളത്. ഇലക്ഷൻ കമ്മീഷന്റെ കണക്കുകൾ പ്രകാരം 94 സീറ്റുകളിൽ BJP 55 സീറ്റുകളിൽ തൃണമൂൽ കോൺഗ്രസും ആണ് മുന്നിട്ട് നിൽക്കുന്നത്. അനൗദ്യോഗിക കണക്കുകൾ പറയുന്നത് മെജോറിറ്റി വേണ്ടത് 148 സീറ്റാണ്. ഭരിക്കാൻ 148 സീറ്റ് വേണ്ട പശ്ചിമബംഗാളിൽ BJP 160 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു. ഒപ്പം തൃണമൂൽ കോൺഗ്രസ് 117 സീറ്റുകളിൽ പിന്നിലായിട്ടുണ്ട് എന്നുള്ളതാണ്.
3: CPM
2: ഒരിടത്ത് ഉണ്ടായിരുന്നു എന്നുള്ള അവസ്ഥയിലാണ്. ഇലക്ഷൻ കമ്മീഷന്റെ കണക്കുകളിൽ ഒരിടത്തും അനൗദ്യോഗികമായ കണക്കുകളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല.
4: കനൽ ഒരു തരിയെങ്കിലും വേണമെന്നാണല്ലോ പ്രമാണം.
2: പക്ഷേ വലിയ സാമ്യമാണ്
1: കേരളം. വളരെ കൃത്യമായ ആസൂത്രിതമായ പ്രചരണ പരിപാടികളാണ്
3: ബി ജെ പി
1: അവിടെ ചെയ്തത്. കാരണം അമിത്ഷായെ പോലൊരു വലിയ നേതാവ് അവിടെ ക്യാമ്പ് ചെയ്ത് പ്രചരണം നടത്തി,
2: ഭക്ഷണ രീതി ഉൾപ്പെടെയുള്ള തന്ത്രങ്ങളോട്
1: പയറ്റി എന്നുള്ളതാണ് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കാര്യം.
0: എസ് ഐ ആർ പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട്
1: വെസ്റ്റ് ബംഗാളിൽ വന്നു.
4: 90 ലക്ഷം വോട്ടുകളാണ് വെട്ടിപ്പോയത്. ബംഗാളി ജനസംഖ്യയുടെ ഏതാണ്ട് 15% എസ് ഐ ആറിലൂടെ വെട്ടിപ്പോകുമ്പോൾ അത് ആരുടെ വോട്ടുകളാണ് നഷ്ടപ്പെട്ടത്? മമതാ ബാനർജിക്ക് പരമ്പരാഗതമായി ലഭിച്ചിരുന്ന മുസ്ലിം വോട്ടുകളാണോ അതോ ഹിന്ദു വോട്ടുകളാണോ? ബംഗ്ലാദേശി സ്വാധീനം, ബംഗ്ലാദേശിൽ ഉണ്ടായ ഭരണമാറ്റം ഉൾപ്പെടെ ഏത് രീതിയിലാണ് ബംഗാളി ജനത അക്രോസ് ദ ഫ്രോണ്ടിയർ ഇൻ ബംഗാൾ, ഇൻ വെസ്റ്റ് ബംഗാൾ എങ്ങനെയാണ് പ്രതികരിച്ചത് എന്നതുകൂടി വളരെ കൗതുകകരമായ കാര്യമാണ്. കാരണം ബംഗാളിന്റെ മൊത്തത്തിലുള്ള ചിത്രം എടുത്തു നോക്കിയാൽ പടിഞ്ഞാറൻ ബംഗാളിൽ, വടക്കൻ ബംഗാളിലും പടിഞ്ഞാറൻ ബംഗാളിലും, അതായത് ഒറീസയോട് ചേർന്ന് കിടക്കുന്ന തെക്കൻ ബംഗാളിൽ, അതുപോലെ ജാർഖണ്ഡിനോടും ബീഹാറിനോടൊക്കെ ചേർന്ന് കിടക്കുന്ന വടക്ക് ബംഗാളിൽ, അവിടെയെല്ലാം ബി ജെ പിയുടെ ഒരു നേർവാഴ്ചയാണ് കാണുന്നത്, എക്സിറ്റ് പോളിൽ കാണുന്ന ഏതാണ്ട് അതേ രീതിയിൽ തന്നെയാണ് നീങ്ങുന്നത് എന്നാണ് സൂചന. അതേസമയം തെക്കൻ ബംഗാളാണ്, കൽക്കട്ട, ഡംഡം, ഹൗറ ഈ പ്രദേശങ്ങളിലൊക്കെ തൃണമൂൽ കോൺഗ്രസിന്റെ ബേസ് എത്രത്തോളം ഉണ്ട് എന്നത് കുറച്ചുകൂടി ആഴത്തിൽ പരിശോധിക്കേണ്ടതുണ്ട്. മുസ്ലിം ജനസാമ 27% ജനസംഖ്യ ബംഗാളിലെ മുസ്ലിങ്ങളാണ്. അത് മമതാ ബാനർജിയുടെ വ്യക്തമായ വോട്ട് ബാങ്കാണ്. പക്ഷെ അതിനെതിരെ ഒരു ഹൈന്ദവ കൺസോളിഡേഷൻ ബംഗാളിൽ ഉണ്ടായിട്ടുണ്ടോ, അത് ബി ജെ പിക്ക് പ്രയോജനകരമായിട്ടുണ്ടോ എന്നൊക്കെ കൂടുതൽ ആഴത്തിൽ വിശകലനം ചെയ്യേണ്ട സമയമാണ്.
1: ഞാൻ ഇടയ്ക്കൊന്ന് ഇടപെട്ടോട്ടെ. ഇപ്പൊ കേരളത്തിലെ ലീഡ് നില യു ഡി എഫ് 102 എത്തിയിരിക്കുന്നു. എൽ ഡി എഫ് വീണ്ടും താഴേക്ക് പോകുന്നു, 37 ലീഡ് നില. എൻ ഡി എ 1 എന്നുള്ളത് രാജീവ് ചന്ദ്രശേഖറിന്റെ കോൺസ്റ്റിറ്റൻസിൽ മാത്രം 1 എന്നുള്ള അത് നിലനിർത്തിയിരിക്കുകയാണ്. നമുക്ക് എനിക്ക് തോന്നുന്നു ആസാമിലെ കാര്യം നമ്മൾ ചർച്ച ചെയ്തില്ല എന്ന് തോന്നുന്നു. ആസാമിലെ ബി ജെ പിക്ക്
2: അസമിലെ കണക്കുകൾ ഇലക്ഷൻ കമ്മീഷൻ സൂചിപ്പിക്കുന്നത് 77 ബി ജെ പി, 25 സീറ്റുകളിൽ കോൺഗ്രസ്, മറ്റു പാർട്ടികൾ 10-10-2 ആ തരത്തിലാണ്.
1: അസമിൽ ഇത് പ്രതീക്ഷിച്ചിരുന്നത് തന്നെയാണ് അല്ലേ പ്രൊഫസർ വിജയകുമാർ?
0: തീർച്ചയായിട്ടും ആസാമിൽ ഇത് പ്രതീക്ഷിച്ചിരുന്നത് തന്നെയാണ്.
2: ഭരണ തുടർച്ച
0: ഹിമന്ത ബാസുവിന്റെ അദ്ദേഹത്തിന്റെ പ്രവർത്തനം ഒരുപക്ഷെ അവിടെ മറ്റും എങ്ങും ഉണ്ടായിട്ടില്ലാത്ത തരത്തിൽ ഒരു സപ്പോർട്ട് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട് എന്ന് മാത്രമല്ല, എസ് ഐ ആർ വന്നപ്പോഴത്തേക്ക് അവിടെ നിന്നും ധാരാളം ആളുകളെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഒരു ഹിന്ദു കൺസോളിഡേഷന് ഇടയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവിടെ ബി ജെ പിക്ക് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു മാറ്റം ഉണ്ടാകാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഒരു തേർഡ് ടേം ആയിരിക്കും ഇനിയിപ്പം പോകുന്നത്. ആ തേർഡ് ടേമിലേക്ക് അദ്ദേഹം തന്നെ ആയിരിക്കുമോ കാൻഡിഡേറ്റ് ഒന്നും അറിയില്ല.
1: സാധ്യത എന്ന് തോന്നുന്നു, അദ്ദേഹമാണല്ലോ മുന്നിൽ നിന്ന് ഈ പാർട്ടിയെ നയിച്ചതും ഇത്തരം ഒരു വിജയത്തിലേക്ക് 3rd എത്തിക്കുന്നു. അപ്പം ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നത് ഉണ്ടെങ്കിൽ തന്നെ അതിനെയൊക്കെ മറികടക്കാൻ അദ്ദേഹത്തിനായി എന്നുള്ളതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം. ഈ തിരുവനന്തപുരത്തെ കാര്യം നേരത്തെ സൂചിപ്പിക്കേണ്ടതായി. തിരുവനന്തപുരം മണ്ഡലത്തിൽ സി പി ജോൺ മത്സരിക്കുന്ന മണ്ഡലം, സി എം പി മത്സരിക്കുന്ന മണ്ഡലം,
4: സി എം പി മത്സരിക്കുന്ന മണ്ഡലം എന്ന നിലയിൽ അത് കുന്നംകുളത്തുകാരനാണ് സി പി ജോൺ. പക്ഷെ തിരുവനന്തപുരം മണ്ഡലത്തിൽ വന്ന് മത്സരിക്കുന്ന ആൾ ലത്തീൻ കത്തോലിക്ക സമുദായത്തിന് കാര്യമായ പിൻബലമുള്ള, പക്ഷെ സമുദായത്തിന് വെളിയിൽ നിന്നുള്ള ഒരു ക്രൈസ്തവ മുഖമായ സി പി ജോൺ വന്ന് മത്സരിക്കുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് എതിരെ സഞ്ചരിക്കാവുന്ന വോട്ടുകൾ ഒന്നും തന്നെ ഇല്ല അവിടെ. കാരണം യു ഡി എഫ് സംവിധാനം ഒറ്റക്കെട്ടായി സി പി ജോണിന്റെ പിന്നിൽ അണിനിരക്കുന്നു. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ വാല്യുബിൾ ഒരു
1: നേരത്തെ പറഞ്ഞു കേട്ടത് അവിടെ തോമസ് ഐസക്കിനെ ഇതിനെതിരായി നിർത്തുന്നു എന്നായിരുന്നു പറഞ്ഞു കേട്ടത്. അങ്ങനെയായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ജാതി സമവാക്യത്തിൽ വലിയൊരു
2: ഇടതുപക്ഷത്തെക്കുറിച്ചൊരു
1: ആശയക്കുഴപ്പമുണ്ടായിട്ട്
2: അവസാനം ഒക്കെ പ്രഖ്യാപിക്കപ്പെട്ട ഒരു സ്ഥാനാർത്ഥി
1: രാജു ആന്റണി പ്രതീക്ഷിച്ചിരുന്നത് കേസിൽ നിന്നൊക്കെ അദ്ദേഹം പിന്നെ
3: വരും
1: എന്നൊരു പ്രതീക്ഷയിലായിരുന്നു. അദ്ദേഹം വരുന്നില്ല എന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ നിന്ന് ഒരാളെ നിർത്തരുതെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് നറുക്ക് കനമരയ്ക്ക് വീഴുകയും. പക്ഷേ നമുക്കറിയാം തിരുവനന്തപുരം നഗരത്തിൽ അത്ര വലിയൊരു മുഖമല്ല അദ്ദേഹത്തിൻ്റെത്. അതുകൊണ്ട് തന്നെ സി പി ജോണിന് പിന്നെ
3: സി പി ജോൺ ദീർഘകാലമായിട്ട് ഇലക്ഷനിൽ മത്സരിക്കുകയും പലതവണ പരാജയപ്പെടുകയൊക്കെ ചെയ്തു. പിന്നെ ഒരു സൗമ്യനായിട്ടുള്ള ഒരാളാണ്,
0: തിരുവനന്തപുരം
3: ചിന്തകനാണ്, ബുദ്ധിജീവിയാണ്.
4: അത് മാത്രമല്ല, ഒരു സുരക്ഷിതമായ സീറ്റ് കൊടുക്കാൻ യു ഡി എഫിന് ഒരിക്കലും കഴിഞ്ഞിട്ടില്ല. എം വി രാഘവന് പലപ്പോഴും സീറ്റുകൾ തേടി പലയിടത്തും പോയി മത്സരിക്കേണ്ടത്. ട്രിവാൻഡ്രം വെസ്റ്റിൽ മത്സരിച്ചു, ആറന്മുളയിൽ മത്സരിച്ചു, പിന്നെ അദ്ദേഹത്തിന് തട്ടകത്തിൽ മത്സരിച്ചു, ജയിക്കുകയും പരാജയപ്പെടുകയും ചെയ്തു. പക്ഷേ സി പി ജോൺ മത്സരിക്കാൻ അവസരം കൊടുത്തപ്പോഴൊക്കെ ഒരു ജയസാധ്യതയും ഇല്ലാത്ത
3: സീറ്റുകളിലാണ്
4: മത്സരിച്ചത്. ഇപ്പോൾ ഇതാ മത്സരിച്ച് വിജയിച്ചു വരുമെന്ന പ്രതീക്ഷയിലാണ്. വിജയിച്ചാൽ ഉറപ്പായി ഒരു മന്ത്രിസഭയിൽ ഒരു ബർത്ത് ഉണ്ടാവും
3: ഉറപ്പായിട്ട്.
1: അത് ഇന്നലെ സി പി ജോൺ മാധ്യമങ്ങളുടെ മുൻപ് പറയുകയും ചെയ്തു. അതിന് മുൻപ് സി പി ജോണിനോട് എങ്ങനെയാണ് സി എം പിയുടെ വിജയ സാധ്യത എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു തമാശയുണ്ട്, സ്റ്റാൻഡിൽ വെച്ചിരിക്കുന്ന 50 വർഷം പഴക്കമുള്ള ഒരു സൈക്കിൾ ചവിട്ടിയാൽ എങ്ങനെ ഇരിക്കും.
2: നമ്മളെന്തായാലും അത് തുടർന്ന് നമുക്കിത് വീക്ഷിക്കാം, നിരീക്ഷിക്കാം. നമ്മൾ വാർത്തയുടെ ഒരു സമയമാണ്.
6: നാട് ഭരിക്കുന്ന താര കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ വിവരങ്ങളുമായി തത്സമയ അവലോകന പരിപാടി പ്രത്യേക വാർത്താ ബുള്ളറ്റിന് ശേഷം തുടർന്ന് കേൾക്കാം.

0: ആകാശവാണി നമസ്കാരം. പ്രത്യേക തെരഞ്ഞെടുപ്പ് വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുവർണ. വോട്ടെണ്ണൽ 3 മണിക്കൂർ പിന്നിടുമ്പോൾ കേരളത്തിൽ UDF തരംഗം. 100 ഇടത്ത് UDF മുന്നേറുമ്പോൾ 39 ഇടത്ത് LDFും 1 സീറ്റിൽ NDAയും മുന്നിലാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 99 സീറ്റുകളിൽ LDFും 41 സീറ്റുകളിൽ UDFും നേടിയിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ധർമ്മടത്ത് പിന്നിലാണ്. LDFിന്റെ മന്ത്രിമാരിൽ കൊട്ടാരക്കരയിൽ KN ബാലഗോപാലും ബേപ്പൂരിൽ മുഹമ്മദ് റിയാസും നെടുമങ്ങാട് GR അനിലും ചെങ്ങന്നൂർ സജി ചെറിയാനും ചേർത്തലയിൽ P പ്രസാദും ഒല്ലൂരിൽ K രാജനുമാണ് ലീഡ് ചെയ്യുന്ന മന്ത്രിമാർ. ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പ് ഫലം നോക്കുമ്പോൾ തൃത്താലയിൽ MB രാജേഷ്, പത്തനാപുരത്ത് ഗണേഷ് കുമാർ, കളമശ്ശേരിയിൽ P രാജീവും, ചടയമംഗലത്ത് ചിഞ്ചുറാണിയും, ഇരിഞ്ഞാലക്കുടയിൽ R ബിന്ദുവും, ഇടുക്കിയിൽ റോഷി അഗസ്റ്റിനും, ആറന്മുളയിൽ വീണ ജോർജും, നേമത്ത് V ശിവൻകുട്ടിയും, മാനന്തവാടിയിൽ OR കേളുവും, എലത്തൂരിൽ AK ശശീന്ദ്രനും പിന്നിലാണ്. തിരുവനന്തപുരം ജില്ലയിലെ നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു. ഒടുവിലത്തെ കണക്ക് പ്രകാരം 4 ഇടത്ത് LDFും 1 ഇടത്ത് BJPയും 9 ഇടത്ത് കോൺഗ്രസും ലീഡ് ചെയ്യുന്നുണ്ട്. BJPക്ക് ഏറെ പ്രതീക്ഷയുള്ള നേമത്ത് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ലീഡ് ചെയ്യുന്നു. തിരുവനന്തപുരം മണ്ഡലത്തിൽ UDFിന്റെ CP ജോൺ മുന്നേറ്റം തുടരുന്നു. തിരുവനന്തപുരത്തെ കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി രജു കോലിയക്കോട് ചേരുന്നു. രജു, BJPക്ക് ഏറെ പ്രതീക്ഷയുള്ള നേമം, ആറ്റിങ്ങൽ, കഴക്കൂട്ട മണ്ഡലങ്ങളിൽ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് ഫലസൂചന? മറ്റു രണ്ട് മുന്നണികളുടെയും ലീഡ് നില എങ്ങനെയാണ്?
1: തീർച്ചയായിട്ടും ഇതിലെ ഈ 3 മണ്ഡലങ്ങളിൽ നേമത്ത് മാത്രമാണ് നിലവിൽ ഇപ്പോൾ NDAക്ക് മുന്നേറ്റമുള്ളത്. അവസാനത്തെ ഒരു 4ാം റൌണ്ട് ഇപ്പോൾ ഒടുവിൽ എണ്ണിക്കഴിഞ്ഞപ്പോൾ NDA 2958 വോട്ടുകൾക്കാണ് നേമത്തെ സ്ഥാനാർത്ഥി, NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ മുന്നിൽ നിൽക്കുന്നത്. രാവിലെ പോസ്റ്റൽ വോട്ടൊക്കെ എണ്ണിയപ്പോൾ അവിടെ നേരത്തെ മന്ത്രി കൂടിയായ ശിവൻകുട്ടി ആയിരുന്നു മുന്നിൽ. അതേസമയം EVM എണ്ണി തുടങ്ങിയപ്പോഴത്തേക്ക് അത് NDAയിലേക്ക് അത് മാറുകയായിരുന്നു. NDA മുന്നേറ്റം ഇപ്പോഴും തുടരുകയാണ്. അതേസമയം ആറ്റിങ്ങൽ, കഴക്കൂട്ടം എന്നിവിടങ്ങളിൽ LDF ആണ് ഇപ്പോൾ മുന്നേറുന്നത്. മറ്റു മണ്ഡലങ്ങൾ പരിശോധിച്ചാൽ വർക്കല, ചെറയൻകീഴ്, കഴക്കൂട്ടം, നെടുമങ്ങാട്, അരുവിക്കര, പാറശ്ശാല, നെയ്യാറ്റിങ്ങൽ എന്നിവിടങ്ങളിൽ LDF മുന്നേറുകയാണ്.
0: UDF കോഴിക്കോട് 13 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടന്നത്. ബേപ്പൂരിൽ മന്ത്രി PA മുഹമ്മദ് റിയാസ് ലീഡ് ചെയ്യുന്നു. കോഴിക്കോട് നോർത്തിൽ തോട്ടത്തിൽ രവീന്ദ്രൻ, നാദാപുരത്ത് P വസന്തം, എലത്തൂരിൽ UDFിന്റെ വിദ്യാ ബാലകൃഷ്ണൻ, കൊടുവള്ളിയിൽ PK ഫിറോസ്, കുന്നമംഗലത്ത് MA റസാഖ്, കുറ്റിയാടിയിൽ പാറക്കൽ അബ്ദുള്ള, പേരാമ്പ്രയിൽ ഫാത്തിമ തഹിലിയ, കൊയിലാണ്ടിയിൽ K പ്രവീൺകുമാർ, തിരുവമ്പാടിയിൽ CK കാസിം, വടകരയിൽ KK രമ എന്നിവർ ലീഡ് ചെയ്യുന്നു. കോഴിക്കോട് സൌത്ത് മണ്ഡലത്തിൽ ഇപ്പോൾ BJPയുടെ T രനീഷ് ഏതാനും വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. മുൻമന്ത്രിയും UDF സ്ഥാനാർത്ഥിയുമായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോട്ടയം മണ്ഡലത്തിൽ മുന്നിലാണ്. പുതുപ്പള്ളിയിൽ UDF സ്ഥാനാർത്ഥി ചാണ്ടിയുമ്മൻ മുന്നിലാണ്. പാലാ നിയമസഭാ മണ്ഡലത്തിൽ UDFിന്റെ മാണി സി കാപ്പൻ മുന്നിട്ട് നിൽക്കുന്നു. കടുത്തുരുത്തിയിൽ UDFിന്റെ അഡ്വക്കേറ്റ് മോൻസ് ജോസഫും, വൈക്കം മണ്ഡലത്തിൽ LDFിന്റെ P പ്രദീപും മുന്നിട്ട് നിൽക്കുന്നു. ഏറ്റുമാനൂർ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി നാട്ടകം സുരേഷ് മുന്നിലാണ്. ചങ്ങനാശ്ശേരിയിൽ LDFിന്റെ അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ മുന്നിട്ട് നിൽക്കുന്നു. കാഞ്ഞിരപ്പള്ളിയിൽ UDFിന്റെ റോണി KVV മുന്നിലാണ്. പൂഞ്ഞാറിൽ LDFിന്റെ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ മുന്നിലാണ്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിനുശേഷം നടക്കുന്ന ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പാണിത്. പുനരധിവാസ വിഷയങ്ങൾ ഉൾപ്പെടെ ചർച്ചയായ തെരഞ്ഞെടുപ്പിന്റെ ഫലങ്ങൾ ആകാംക്ഷയോടെയാണ് കേരളം ഉറ്റുനോക്കുന്നത്. മാറുന്ന സാഹചര്യങ്ങളോടൊപ്പം ഓരോ മുന്നണിയോടൊപ്പവും മാറി മാറി നിന്ന ചരിത്രമുള്ള വയനാടിന്റെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ് ചേരുന്നു. അരുൺ, വയനാടിന് ഈ തെരഞ്ഞെടുപ്പ് നിർണായകമായിരുന്നല്ലോ. എന്താണ് നിലവിലെ ഫലസൂചനകൾ വ്യക്തമാക്കുന്നത്?
2: സുവർണ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ 3 മണ്ഡലങ്ങളിലും UDFിന്റെ മുന്നേറ്റമാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഏക ജനറൽ സീറ്റായ കൽപ്പറ്റയിൽ TSിദ്ദിഖ്, UDFിന്റെ TSിദ്ദിഖ് 31,321 വോട്ടുകൾക്കാണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. സുൽത്താൻ ബത്തേരിയിൽ IC ബാലകൃഷ്ണൻ 6,388 വോട്ടുകൾക്കും ലീഡ് ചെയ്യുന്നു. മാനന്തവാടി ലോഡിയ സ്ഥാനത്ത് ഉഷാ വിജയൻ 386 വോട്ടുകൾക്കാണ് ലീഡ് ചെയ്യുന്നത്. നിലവിൽ മന്ത്രിയായിരുന്ന OR കേളു ഇപ്പോൾ പിന്നിലാണ് എന്നുള്ളതാണ്. ഇടയ്ക്ക് ലീഡ് ഉയർത്തിയെങ്കിലും വീണ്ടും പിന്നീട് പിന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് കാണാൻ കഴിഞ്ഞത്. എന്തായാലും വയനാട് ഉറ്റുനോക്കിയ മാനന്തവാടിയിലെ മണ്ഡലത്താണ് ഇപ്പോൾ കനത്ത മത്സരം നടന്നിരിക്കുന്നത്.
0: സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജില്ലയായ പാലക്കാട് 12 നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത്. 2021 പാലക്കാട്, മണ്ണാർക്കാട് മണ്ഡലങ്ങളിൽ ഒഴികെ 10 ഇടത്തും LDF ജയിച്ച ജില്ലയാണ് പാലക്കാട്. ഫലസൂചനകൾ പ്രകാരം പാലക്കാട് കോൺഗ്രസിന്റെ രമേശ് പിഷാരടി മുന്നിലാണ്. ഒരു ഘട്ടത്തിൽ BJPയുടെ ശോഭാ സുരേന്ദ്രൻ 7,000 വോട്ടുകൾക്ക് മുന്നിലായിരുന്നു. കോങ്ങാട്, മണ്ണാർക്കാട്, പട്ടാമ്പി, തൃത്താല എന്നിവിടങ്ങളിൽ UDF മുന്നിൽ. ആലത്തൂർ, ചിറ്റൂർ, മലമ്പുഴ, നെന്മാറ, ഒറ്റപ്പാലം, ഷൊർണൂർ, തരൂർ എന്നിവിടങ്ങളിൽ LDF ലീഡ് ചെയ്യുന്നു. തൃത്താലയിൽ മന്ത്രി MB രാജേഷിനെ പിന്നിലാക്കി UDFിന്റെ VT ബൽറാം മുന്നിലാണ്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വോട്ടർമാരും മണ്ഡലങ്ങളുമുള്ളത് മലപ്പുറത്താണ്. 16 മണ്ഡലങ്ങളിൽ 4 മാത്രമാണ് കഴിഞ്ഞ തവണ LDFന് വിജയിക്കാനായത്. നിലവിലെ ഫലസൂചനകളനുസരിച്ച് 16 15 UDF മുന്നേറുന്നു. ഏറനാട്, കോട്ടയ്ക്കൽ, മലപ്പുറത്ത് PK കുഞ്ഞാലിക്കുട്ടി, വേങ്ങരയിൽ KM ഷാജിയും മുന്നിൽ. മഞ്ചേരി, മങ്കട, നിലമ്പൂർ, പെരിന്തൽമണ്ണ, പൊന്നാനി, താനൂർ, തവനൂർ, തിരൂർ, തിരൂരങ്ങാടി, വള്ളിക്കുന്ന്, വണ്ടൂർ എന്നിവിടങ്ങളിൽ UDF മുന്നിൽ. കൊണ്ടോട്ടിയിൽ മാത്രമാണ് നിലവിൽ LDFന് ലീഡുള്ളത്. 5 മണ്ഡലങ്ങളുള്ള പത്തനംതിട്ടയിൽ 4 UDFനാണ് ലീഡ്. മന്ത്രി വീണ ജോർജ് ഉൾപ്പെടെ പിന്നിലാണ്. പത്തനംതിട്ടയിലെ തെരഞ്ഞെടുപ്പ് വിശദാംശങ്ങളുമായി ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ ചേരുന്നു. ശ്രീജി, പത്തനംതിട്ടയിൽ UDFന്റെ വൻ മുന്നേറ്റമാണ് കാണുന്നത്. എന്താണ് നിലവിലെ സ്ഥിതി?
3: സുവർണ സംസ്ഥാനത്തൊട്ടാകെ തുടരുന്ന UDF തരംഗത്തിൽ പത്തനംതിട്ട ജില്ലയിലും UDFന് അനുകൂലമായ സ്ഥിതിയാണ് നിലവിൽ കാണാനാകുന്നത്. ആറന്മുള മണ്ഡലത്തിൽ 6 വോട്ട് എണ്ണിക്കഴിഞ്ഞപ്പോൾ മന്ത്രി വീണ ജോർജ് പിന്നിലാണ്. UDF സ്ഥാനാർത്ഥി അബിൻ വർക്കി 3251 വോട്ടിന് ലീഡ് ചെയ്യുന്നുണ്ട്. LDFന്റെ 4 സിറ്റിംഗ് MLA മത്സരിച്ച ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിൽ നിലവിൽ കണക്കുകൾ പ്രകാരം എല്ലാവരും പിന്നിലാണ്. തിരുവല്ല മണ്ഡലത്തിൽ 3 എണ്ണിക്കഴിഞ്ഞപ്പോൾ UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് വർഗീസ് മാമൻ മുന്നിലാണ്. അടൂരിൽ 4 എണ്ണിക്കഴിഞ്ഞപ്പോൾ UDF സ്ഥാനാർത്ഥി CV ശാന്തകുമാറും കോന്നിയിൽ 3 എണ്ണിക്കഴിഞ്ഞപ്പോൾ UDF സ്ഥാനാർത്ഥി സതീഷ് കൊച്ചുപറമ്പിലും ലീഡ് ചെയ്യുന്നു.
0: നന്ദി ശ്രീജി, നന്ദി. തമിഴ്നാട്ടിൽ 62 കേന്ദ്രങ്ങളിൽ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ ഭരണകക്ഷിയായ DMK 14 സീറ്റുകളിൽ മുന്നിട്ട് നിൽക്കുന്നു. AIADMK 22 സീറ്റുകളിലും നടൻ വിജയ് നയിക്കുന്ന തമിഴക വെട്രി കഴകം 27 മുന്നിട്ട് നിൽക്കുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 4 സീറ്റുകളിലും BJP 2 മുന്നിട്ട് നിൽക്കുന്നു. എറണാകുളത്ത് UDFിന് മുന്നേറ്റം. പറവൂരിൽ കോൺഗ്രസിന്റെ VD സതീശൻ ലീഡ് ചെയ്യുന്നു. ഒരു ഘട്ടത്തിൽ പിന്നിലായിരുന്നെങ്കിലും പിന്നീട് ലീഡ് നില ഉയർത്തുകയായിരുന്നു. വൈപ്പിൻ മണ്ഡലത്തിൽ മാത്രമാണ് LDF ലീഡ് ചെയ്യുന്നത്. ഉമാ തോമസ് തൃക്കാക്കരയിലും അൻവർ സാദത്ത് ആലുവയിലും മുന്നേറുന്നു. പ്രത്യേക തെരഞ്ഞെടുപ്പ് വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
4: നാട് ഭരിക്കുന്നത് ആര്?
5: പ്രിയ ശ്രോതാക്കളെ, നാട് ഭരിക്കുന്നത് ആര്? 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് അവലോകനം തുടരുകയാണ്. കേരളത്തിൽ നമ്മൾ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ട്രെൻഡ് UDFന് അനുകൂലമായി തുടരുകയാണ്. 97-98 40 സീറ്റുകളാണ് LDF നേടിയിരിക്കുന്നത്. ഒരൊറ്റ സീറ്റിൽ മാത്രമാണ് നിലവിൽ നേമത്ത് രാജീവ് ചന്ദ്രശേഖറാണ് ഒരൊറ്റ സീറ്റിൽ മുന്നിൽ നിൽക്കുന്നത്. ഒപ്പം പിണറായി വിജയൻ മുഖ്യമന്ത്രി പിന്നിലാണ് എന്നുള്ള വാർത്തയും പുറത്തേക്ക് വരികയാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നില പരിശോധിച്ചാൽ തമിഴ്നാട് TVK 105 സീറ്റ് ഏറ്റവും വലിയ ലീഡ് TVK. തുടർന്ന് ബംഗാളിൽ ഭരണം പിടിക്കാൻ 148 സീറ്റുകൾ മതിയാവും. അവിടെ BJP 160 സീറ്റുകൾ, 165 എന്നും കണക്കുകൾ പുറത്തു വരുന്നുണ്ട്. അസമിലും BJP മുന്നിലാണ്. ഒപ്പം പുതുച്ചേരിയിൽ NDA സഖ്യം 22 സീറ്റുകളിൽ, 17 സീറ്റുകൾ മാത്രം മതിയാകും അവിടെ, പക്ഷേ 22 സീറ്റുകളിൽ NDA മുന്നിലാണ്. പൊതുവെയുള്ള ഒരു ചിത്രം കുറച്ചൊക്കെ NDA അനുകൂലമായി. തുടക്കത്തിൽ 5 എന്നുണ്ടായിരുന്ന കേരളത്തിൽ NDA കുറച്ചധികം സീറ്റുകൾ, ആ ഒരു സ്ഥലത്ത് നിന്നൊരു പ്രകടമായ മാറ്റം NDA നിലവിലുള്ള ഒരു സീറ്റുകളുടെ എണ്ണത്തിൽ പ്രകടമാണ്. LDF 40 കടക്കാൻ ബുദ്ധിമുട്ടിരുന്ന LDF ഇപ്പോൾ 40 മുകളിലേക്ക്, 41-42 കടക്കുന്നു. നമ്മളോടൊപ്പം ആകാശവാണി പ്രതിനിധി എറണാകുളത്ത് നിന്ന് ആകാശവാണിയുടെ പ്രതിനിധി സുരേഷ് ചേരുന്നു. നമസ്കാരം സുരേഷ്. എറണാകുളം ജില്ലയിലുള്ള ഒരു ട്രെൻഡ് എങ്ങനെയാണ് നിലവിൽ?
6: എറണാകുളം സാധാരണ പോലെ തന്നെ UDFന്റെ ഒരു ശക്തമായ മുന്നേറ്റം എന്ന് പറഞ്ഞാൽ 14 മണ്ഡലങ്ങളിൽ 14 ലീഡ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. വോട്ടെണ്ണം തുടങ്ങിയ ആദ്യ ഘട്ടങ്ങളിൽ ഒരു 1-2 മണ്ഡലങ്ങളിൽ LDF ലീഡിംഗ് ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് പൂർണ്ണമായും ഒരു UDF ആധിപത്യത്തിലേക്ക് വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതിലിപ്പോ ഇവിടെ ആലുവ 2 എണ്ണിക്കഴിഞ്ഞപ്പോ അൻവർ സാദത്ത് ലീഡ് ചെയ്യാണ്. അതുപോലെ തന്നെ അങ്കമാലിയിൽ 2 എണ്ണിക്കഴിഞ്ഞപ്പോൾ റോജി എം ജോണും, എറണാകുളം UDFന്റെ തന്നെ 4 എണ്ണിക്കഴിഞ്ഞപ്പോൾ TJ വിനോദ് ലീഡ് ചെയ്യുകയാണ്. കളമശ്ശേരി മണ്ഡലത്തില്, അതായത് നമ്മുടെ നിയമ വ്യവസായ കാര്യവകുപ്പ് മന്ത്രി PRAJIV മത്സരിക്കുന്ന മണ്ഡലമാണ് കളമശ്ശേരി. കളമശ്ശേരിയിൽ ഇപ്പോ UDFന്റെ, അതായത് IUML ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ അഡ്വക്കേറ്റ് VE അബ്ദുൽ ഗഫൂർ ശക്തമായ ലീഡ് നിലനിർത്തുന്നതാണ് കാണുന്നത്. 2 ഇവിടെ എണ്ണിക്കഴിഞ്ഞത്. അപ്പോ ആ 2 എണ്ണിക്കഴിഞ്ഞപ്പോൾ തന്നെ അബ്ദുൽ ഗഫൂറിന് ഒരു നല്ല ഭൂരിപക്ഷം ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ കൊച്ചിയിൽ 2 എണ്ണിക്കഴിഞ്ഞു. മുഹമ്മദ് ഷിയാസ്, UFലെ മുഹമ്മദ് ഷിയാസ് ആണ് ലീഡ് ചെയ്യുന്നത്. കോതമംഗലത്ത് 2 എണ്ണിക്കഴിഞ്ഞു. ഷിബു UDFലെ ഷിബു ഈ 2 എണ്ണിക്കഴിഞ്ഞപ്പോ ലീഡ് ചെയ്യുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ 2020 ഒരു കേന്ദ്രമായിരുന്ന കുന്നത്തുനാടില് 3 എണ്ണിക്കഴിഞ്ഞപ്പോ VP സജീന്ദ്രൻ UDFലെ VP സജീന്ദ്രനാണ് ലീഡ് ചെയ്യുന്നത്. അതുപോലെ മൂവാറ്റുപുഴയിലും മാത്യു കോഴിന്നാണ് ശക്തമായ ഒരു ഏറ്റവും വലിയ ഭൂരിപക്ഷ ഏറ്റവും വലിയ ലീഡ് നിലയാണ് മൂവാറ്റുപുഴയില് നാല് റൗണ്ട് എണ്ണി കഴിഞ്ഞപ്പോൾ മാത്യു കോഴിന്നാടന് ഉള്ളത്. അതുപോലെ തന്നെ പറവൂര് നാല് റൗണ്ട് എണ്ണി കഴിഞ്ഞു. വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുന്നേറുകയാണ്. പെരുമ്പാവൂരിൽ മൂന്ന് റൗണ്ട് എണ്ണി കഴിഞ്ഞു. മനോജ് മൂത്താരൻ യു ഡി എഫ് മുന്നേറുന്നു. പിറവത്തും അനൂപ് ജേക്കബിന്റെ മുന്നേറ്റം നമുക്ക് കാണാൻ കഴിയും. അവിടെ നാല് റൗണ്ടുകൾ എണ്ണി കഴിഞ്ഞു. പിന്നെ തൃക്കാക്കരയില് ഉമാ തോമസ് സിറ്റിംഗ് എം എൽ എ ഉമാ തോമസ് നാല് റൗണ്ട് എണ്ണി കഴിഞ്ഞപ്പോ ലീഡ് ചെയ്യുന്ന കാഴ്ച കാണാൻ കഴിയുന്നു. തൃപ്പൂണിത്തറയില് തൃപ്പൂണിത്തറയുടെ പ്രത്യേകത നമ്മുടെ രണ്ട് എന്താണ് സെലിബ്രിറ്റീസ് രണ്ട് സെലിബ്രിറ്റീസാണ് നമുക്കിവിടെ എറണാകുളം മത്സരിച്ചത്. ഒന്ന് പിന്നെ അഖിൽ മാരാരും അഞ്ജലി നായർ. അതില് അഞ്ജലി നായർ മത്സരിച്ച തൃപ്പൂണിത്തറ മണ്ഡലത്തില് ആ എൻ ഡി എയുടെ അഞ്ജലി നായർ ചിത്രത്തിലേ ഇല്ല. പകരം തൃപ്പൂണിത്തറ മൂന്ന് റൗണ്ട് എണ്ണി കഴിഞ്ഞപ്പോ ദീപക് ജോയിയാണ് യു ഡി എഫില് ദീപക് ജോയി ലീഡ് ചെയ്യുന്നു. അതുപോലെ വൈപ്പിനില് അഞ്ച് ആകെ ഒരു വോട്ടെണ്ണലിന്റെ ആദ്യ ഘട്ടങ്ങളില് എൽ ഡി എഫ് പ്രതീക്ഷ നിലനിർത്തിയ ഒരു മണ്ഡലമായിരുന്നു വൈപ്പിൻ. വൈപ്പിനില് അഞ്ച് റൗണ്ട് വരെ എണ്ണി കഴിഞ്ഞപ്പോ അവിടെ എൽ ഡി എഫ് ആണ് മുന്നിട്ട് നിന്നിരുന്നത്. പിന്നീട് ഇപ്പോ ആറാമത്തെ റൗണ്ട് എണ്ണി തുടങ്ങിയപ്പോ ടോണി ചെമ്മണി, അതായത് ഇവിടുത്തെ കൗൺസിലർ കൂടിയായിരുന്ന പഴയ പിന്നെ മേയർ കൂടിയായിരുന്ന കൊച്ചി മേയർ കൂടിയായിരുന്ന ടോണി ചെമ്മണിയാണ് ഇപ്പോ മുന്നിട്ട് നിൽക്കുന്നത്.
5: നമ്മൾ നേരത്തെ കിഴക്കമ്പലം മേഖല ഉൾപ്പെടുന്ന കുന്നത്ത് നാടിനെ കുറിച്ച് സൂചിപ്പിച്ചു. 2020 ഇത്തവണ മുന്നണി മാറിയാണ്, പുതിയ എൻ ഡി എ ആയി ചേർന്നാണ് 2020 ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അപ്പൊ 2020 ഒരു സ്വാധീനം ഈ പറഞ്ഞ സെലിബ്രിറ്റീസിനെ ഉൾപ്പെടുത്തിയിട്ടുള്ള അവരുടെ ഒരു സ്ട്രാറ്റജി എത്രത്തോളം വർക്കായിട്ടുണ്ടെന്നാണ് ഈ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്?
6: അത് ഒട്ടും തന്നെ വർക്കായിട്ടില്ലാണെന്നാണ് ഈ ട്രെൻഡ് ഇപ്പോഴത്തെ ട്രെൻഡ് വെച്ച് നമുക്ക് പറയാൻ പറ്റുന്നത്. വി പി സജീന്ദ്രൻ ശക്തമായ ഒരു ഭൂരിപക്ഷം തന്നെ, അതായത് ശക്തമായ ഒരു ലീഡ് തന്നെ നിലനിൽക്കുന്നുണ്ട്. രണ്ടാമത്തെ പി വി ശ്രീനിജനാണ് രണ്ടാം സ്ഥാനത്തുള്ളത്. അത് അതിനുശേഷമാണ്, അതായത് മൂന്നാം സ്ഥാനത്ത് മാത്രമാണ് ബാബു ദിപകാരൻ ഇപ്പോ ഉള്ളത്. കുന്നത്ത് നാട് പിന്നെ 2020 ഒരു ആധിപത്യം ഒട്ടും തന്നെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. നാല് റൗണ്ട് അവിടെ എണ്ണിക്കഴിഞ്ഞു. വി പി സജീന്ദ്രൻ തന്നെയാണ് ഇപ്പോഴും ലീഡ് ചെയ്യുന്നത്.
5: തുടക്കത്തിൽ പറവൂർ വി ഡി സതീശൻ കുറച്ച് പിന്നിലാണെന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. എന്താണ് നിലവിലുള്ള പറവൂർ അവസ്ഥ?
6: ഉണ്ടായിരുന്നു. തുടക്കത്തിൽ മാറി മറിഞ്ഞുകൊണ്ടിരുന്ന ഒരു മണ്ഡലമാണ് പറവൂര്. അവിടെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്താണ് പല സമയങ്ങളിലും പിന്നിട്ട് നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് മാറി മറിഞ്ഞുകൊണ്ടിരുന്നു. ഈ ടി എ ടൈസൺ ഒരു ശക്തമായ മുന്നേറ്റം നടത്തുമെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു അവസ്ഥ കുറെ നേരം ഉണ്ടായിരുന്നു. അതിനുശേഷം വി ഡി സതീശൻ മുന്നോട്ട് വരുന്ന കാഴ്ച, അതായത് ഇപ്പോ ആറ് റൗണ്ട് എണ്ണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ വി ഡി സതീശന് 3700+ അത് 4000 അടുപ്പിച്ച് ലീഡ് നിലനിർത്താൻ കഴിയുന്നുണ്ട്.
5: വളരെ നന്ദി സുരേഷ്, നമ്മളോടൊപ്പം തുടരുക. ധർമ്മടത്ത് പിണറായി വിജയൻ പിന്നിലാണെന്നുള്ള വാർത്ത അത് ഇടയ്ക്കിടയ്ക്ക് സ്ക്രോൾ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിനെ പിന്നിലാക്കിയിരിക്കുന്നത് അബ്ദുൾ റഷീദ് എന്ന സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ വളരെ പ്രോമിനൻ്റ് ആയൊരു സ്ഥലത്ത് മുഖ്യമന്ത്രി പിന്നിലാണ് എന്നുള്ളതിൻ്റെ ഒരു ഇമ്പാക്റ്റ്,
7: ഒരു വലിയ ഒരു അട്ടിമറി തന്നെയാണ്. സഖാവ് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി, നിലവിലെ മുഖ്യമന്ത്രി, ധർമ്മടം പോലെയുള്ള ചെങ്കോട്ടയിൽ പരാജയപ്പെടുന്നുവെങ്കിൽ അതിനർത്ഥം കേരളം അതിശക്തമായ കേവലം ഭരണവിരുദ്ധ വികാരമല്ല, മറിച്ച് മുഖ്യമന്ത്രിയുടെ നിലപാടുകളോട് ആഭ്യന്തര വകുപ്പിന്റെ നിലപാടുകളോടുള്ള അതിശക്തമായ വിയോജിപ്പ് സ്വന്തം മണ്ഡലത്തിൽ തന്നെ ശ്രീ പിണറായി വിജയനെതിരെ ജനം രേഖപ്പെടുത്തുന്നു എന്നാണ് അർത്ഥം. എത്ര റൗണ്ടാണ് പൂർത്തിയാക്കിയത് എന്നത് കൃത്യമായി
8: അറിയാം. 5 റൗണ്ടുകൾ.
7: അപ്പൊ 5 റൗണ്ടുകൾ ഒരു ദിശാസൂചകം തന്നെയാണ്. ആകെയുള്ള 18 റൗണ്ടിൽ 5 റൗണ്ടുകളിൽ ശ്രീ പിണറായി വിജയൻ പിന്നിട്ട് പോകുന്നു എങ്കിൽ അതിനർത്ഥം ഇനി അവസാനം ജയിച്ചു വന്നാൽ തന്നെ മുൻകാലങ്ങളിൽ ലഭിച്ച ഭൂരിപക്ഷത്തിന്റെ അടുത്തെങ്ങും തന്നെ വരാനൊരു സാധ്യതയും കാണുന്നില്ല. അതുകൊണ്ട് കേരളം മാറി ചിന്തിക്കുന്നു. മന്ത്രിമാർ വലിയ ഒരു തോതിലാണ് പരാജയപ്പെടുന്നത്. 13 മന്ത്രിമാരോളമാണ് പിന്നിൽ നിൽക്കുന്നത് എന്നാണ്
8: മനസ്സിലാക്കുന്നത്.
7: അതിനർത്ഥം മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ടീം എൽ ഡി എഫിനോടുള്ള ശക്തമായ വിയോജിപ്പ് കേരള ജനത രേഖപ്പെടുത്തുന്നു എന്ന് തന്നെയല്ലേ അതിനർത്ഥം?
9: അതെ. കണ്ണൂർ കാസർഗോഡ് മേഖലയിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് വളരെ സുശക്തമായ സംഘടിതമായ ശക്തിയുള്ള 2 ജില്ലകളാണ്. ഈ 2 ജില്ലകളിൽ ചില നേതാക്കന്മാരെ സൈഡ് ലൈൻ ചെയ്തു പോയിട്ടുണ്ട്. അതും വളരെ സീനിയർ ആയിട്ടുള്ള ചില നേതാക്കളെ സൈഡ് ലൈൻ ചെയ്തു പോയിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ഒരു എന്താണ് രഹസ്യ സ്വഭാവം, രക്ഷപ്പെട്ട രഹസ്യ സ്വഭാവം ഉണ്ടല്ലോ. സൈലൻ്റായിട്ട് മാർക്സിസ്റ്റ് പാർട്ടിയിലെ തന്നെ ഒരു വിഭാഗം, എന്നുവെച്ചാൽ ഒരു കോട്ടറി എന്ന് പറഞ്ഞ ഒരു വിഭാഗമാണ് മറുഭാഗത്ത് നിൽക്കുന്നത്, അവരോടുള്ള ഒരു വിയോജിപ്പ് ഈ തരത്തിൽ പിണറായി വിജയൻ്റെ വോട്ട് കുറയ്ക്കാൻ ഇടയായിട്ടുണ്ട്.
7: ഏറ്റവും അധികം ഗ്ലാമർ താരമായിരുന്നയാള് ജയരാജനാണ്, പി ജയരാജൻ.
5: അദ്ദേഹത്തിന്റെ
7: പേരിലൊരു പി ജെ ആർമി എന്നൊരു സംവിധാനം തന്നെ ഉണ്ടായിരുന്നു.
5: അപ്പോൾ
7: ഒരു വീരാരാധനയുടെ ഒരു ഒരു ഇതിഹാസ തുല്യമായ വീരാരാധന ഉള്ള ഒരു സ്ഥലം കൂടിയാണ് പഴയ കടത്തനാട്ട് മേഖല.
10: ഇവിടെയാണ് കവി സച്ചിദാനന്ദൻ സൂചിപ്പിച്ചത്, ഈ തുടർഭരണം എന്ന് പറയുന്നത് രാഷ്ട്രീയത്തെ ദുഷിപ്പിക്കുമെന്നും ജീർണതയുണ്ടാകുമെന്നും. സത്യത്തിൽ അത് സംഭവിച്ചിരിക്കുന്നു അവിടെ എന്നുള്ളതാണ്. കാരണം തുടർഭരണം കിട്ടിയപ്പോഴേക്കും ഈ കേഡർ സ്വഭാവമുള്ള ആളുകൾ, അല്ലെങ്കിൽ താഴെത്തട്ടിലുള്ള ആളുകൾ മുതൽ ഭരണത്തിൻ്റെ മുകളിലട്ടം വരെയുള്ള ആളുകൾ വരെ ജനങ്ങളുടെ ഇച്ഛയെ മറികടന്നുകൊണ്ട് അഴിമതി അല്ലെങ്കിൽ സ്വജനപക്ഷപാതം ഇതൊക്കെ കാണിച്ചു എന്നുള്ളതിൻ്റെ ആരോപണങൾ ഈ പ്രദേശങ്ങളിലൊക്കെ വളരെ വ്യാപകമായി
5: ഉണ്ടാകും. തിരിച്ചറിവില്ലായ്മ കൂടെ ഈ പല
11: തീർച്ചയായും മാത്രമല്ല സംഘടനാ സംവിധാനത്തിൽ വളരെ വലിയ ദൗർബല്യം ഉണ്ടായാലോ. അതുകൊണ്ടാണല്ലോ ഇപ്പൊ ടി ഐ മധുസൂദനെതിരെ മറ്റു ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട്
7: രക്തസാക്ഷി ഫണ്ടിൽ നിന്ന് കൈയിട്ട് വാരി എന്ന ആരോപണം ഉണ്ടാകുമ്പോൾ അത് ശരാശരി കമ്മ്യൂണിസ്റ്റിനെ മാറി ചിന്തിക്കാൻ ഈ രീതിയിൽ മുന്നോട്ട് പോകാനാവില്ല.
11: പിന്നെ പി കെ ശ്യാമള ഇപ്പൊ പിന്നിലാണ്. അപ്പൊ അതൊക്കെ വലിയ, അത് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സംസ്ഥാന സമിതി അംഗമൊക്കെയാണ് പുറത്തേക്ക് വന്നിട്ട് പ്രതിഷേധവുമായിട്ട് രംഗത്ത്. അപ്പൊ സംഘടനാ സംവിധാനത്തിൽ വലിയ വിള്ളൽ വരുന്നു. സംഘടനാ സംവിധാനമാണല്ലോ സി പി എമ്മിന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്.
7: അത് മാത്രമല്ല, വർഗ സ്വഭാവത്തിൽ വരുന്ന മാറ്റം, സി പി എം എന്ന ക്ലാസ് പാർട്ടിയാണ്, ആ ക്ലാസ് പാർട്ടിയുടെ വർഗ സ്വഭാവത്തിൽ വരുന്ന വലതുപക്ഷ വ്യതിയാനം, ക്രോണി ക്യാപിറ്റലിസം അല്ലെങ്കിൽ ചങ്ങാത്ത മുതലാളിത്ത ഘടനകളിലേക്ക് പാർട്ടിയുടെ ചിന്തകൾ മാറുന്നു. ഒരു വൺ മാൻ ലീഡർഷിപ്പ്, അതൊരു അതൊരു വലിയ ഘടകം, അതിനോടൊക്കെയുള്ള വിയോജിപ്പാണ്. ഒരു യഥാർത്ഥ പാർട്ടി രീതികളിലേക്കുള്ള മടങ്ങിപ്പോക്ക് ആവശ്യമാണ് എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്ന ആളുകൾ ചെറിയ രീതിയിലെങ്കിലും ചിന്തിച്ചു എന്നതിന്റെ പ്രതിഫലനം കൂടിയാകാം. കണ്ണൂർ കാസർഗോഡ് മേഖലയിൽ ഇപ്പൊ ഉദുമ മണ്ഡലത്തിൽ ഉൾപ്പെടെ 10,000-ൽ പരം വോട്ടിന് യു ഡി എഫ് ലീഡ് ചെയ്യുകയാണ്. അതിനർത്ഥം എന്താണ്? കാസർഗോഡ്, കണ്ണൂർ, ഉദുമ, അതുപോലെ മഞ്ചേശ്വരം, അവിടെ എല്ലാം തന്നെ യു ഡി എഫിന് വലിയ മേൽക്കൈ ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ മലബാർ, വടക്കൻ മലബാർ മേഖല ഇപ്പോൾ സി പി എമ്മിനെ ചെറിയ തോതിലെങ്കിലും കൈവിടുന്നു.
11: പിന്നെ ഈ വ്യക്തിയാരാധനയുടെ വലിയ പ്രശ്നം വരുന്നുണ്ടല്ലോ. വ്യക്തിയാരാധന സി വി എസിന്റെ ചിത്രം വെച്ച് വളരെ വ്യാപകമായി പ്രചരണം നടത്തുമ്പോൾ അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന ശ്രീ സഖാവ് പിണറായി വിജയൻ പറഞ്ഞത് വ്യക്തികളെ ആധാരമാക്കി പാർട്ടി മുമ്പോട്ട് പോകുന്നത് ഒരിക്കലും പാർട്ടിക്ക് നല്ലതല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്.
7: വി എസിന്റെ പടം വെച്ചപ്പോൾ വോട്ട് പെട്ടിയിൽ വീണു, പിണറായിയുടെ പടം വെച്ചപ്പോൾ വീണോ എന്നതാണ് ചോദ്യം.
5: വിജയകുമാർ സാറിലേക്ക് വീണ്ടും വരാം. നമ്മൾ നേരത്തെ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെ കുറിച്ച് കേരളത്തിലെ റിസൾട്ടുകളും പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിലെ റിസൾട്ട് പലപ്പോഴും കള്ള വോട്ട് പോലുള്ള ആരോപണങ്ങൾ, ബൂത്ത് പിടുത്തം, ഇങ്ങനെയുള്ള വിഷയങ്ങൾ പലയിടങ്ങളിലും വരുന്നവരാണ്. തമിഴ്നാട്ടിലെ സമാനമായി വോട്ടിന് പണം, വ്യാജ വോട്ട്. അപ്പൊ ഈ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം കേരളം തമിഴ്നാട് തെരഞ്ഞെടുപ്പുകളിൽ ഇരുതരത്തിലായിരിക്കും റിഫ്ലക്ട് ചെയ്തിട്ടുണ്ടാവും.
9: കേരളത്തിൽ വാസം പറഞ്ഞാൽ അങ്ങനെ ഒരു റിഫ്ലക്ഷൻ ഉണ്ടായിട്ടില്ല. കാരണം കേരളത്തിൽ ആരും തന്നെ, കേരളത്തിലെ ഒരു ദേശീയ പാർട്ടിയോ അല്ലെങ്കിൽ പ്രാദേശിക പാർട്ടി പോലും എസ് ഐ ആറിനെതിരെ ശക്തമായി മുന്നോട്ട് വന്നിട്ടില്ല. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഇരട്ട വോട്ടുകളുണ്ടായിരുന്നു, അത് സത്യമാണ്. അതുപോലെ തന്നെ മരിച്ചുപോയ ആളുകളുടെ പേരും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടി എസ് ഐ ആറിനെതിരെ ഫൈറ്റ് ചെയ്തിട്ടില്ല. അതേസമയം എസ് ഐ ആറിനെതിരെ ഫൈറ്റ് ചെയ്തത് പശ്ചിമബംഗാളിലാണ്, ആസാമിലാണ്. തമിഴ്നാട്ടിലെ വേറൊരു തരത്തിലുള്ള രാഷ്ട്രീയമാണ്. ഒരു പക്ഷേ പിന്നെ റിസോർട്ട് രാഷ്ട്രീയം അവിടെ നടമാടുമോ എന്നുള്ളതിൽ എനിക്ക് ആശങ്കയുണ്ട്. കാരണം ഇപ്പോൾ ആർക്കും ഭൂരിപക്ഷമില്ലാത്ത ഒരു ഹങ് അസംബ്ലിയാണ് തമിഴ്നാട്ടിൽ ഉണ്ടാകാൻ പോകുന്നത്. തമിഴ്നാടിൻ്റെയും അതുപോലെ തന്നെ കർണാടകത്തിൻ്റെയും രാഷ്ട്രീയമൊക്കെ നമുക്കറിയാമല്ലോ. ഇവിടെ എം എൽ എമാരെ കടത്തിക്കൊണ്ട് പോവുക,
5: താമസിപ്പിക്കുക,
9: അങ്ങനെയുള്ള സമ്പ്രദായങ്ങളെല്ലാം പുതുച്ചേരിയിൽ അങ്ങനെ ഉണ്ടായി. അതുകൊണ്ട് തമിഴ്നാട്ടിൽ എന്തായിരുന്നാലും ഒരു ഹങ് അസംബ്ലിയാണ് ഇപ്പോൾ ഉണ്ടാകാൻ പോകുന്നത്. ടി വി കെ ആണ് മുൻനിരയിൽ നിൽക്കുന്നത്. അവർക്ക് ഒരുപക്ഷെ എ ഐ ഡി എം കെയുടെ സപ്പോർട്ട് ഒഫീഷ്യലായി കിട്ടി. എ ഐ ഡി എം കെ ഇപ്പോൾ എൻ ഡി എയുടെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ അവർ മാത്രമായിട്ട് അതിൽ നിന്ന് വേർപെട്ടുകൊണ്ട്
5: ടി വി കെയോടൊപ്പം
9: ചേരുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ എം എൽ എമാരെ കടത്തിക്കൊണ്ട് പോയിട്ട് പിന്നെ ഭൂരിപക്ഷം തേക്കുന്ന ഒരു സമ്പ്രദായം അവിടെ ഉണ്ടാകുമോ എന്നുള്ളതിൽ എനിക്ക് ആശങ്കയുണ്ട്.
7: എല്ലാ തമിഴ്നാട് എം എൽ എമാരും വിലയേറിയ എം എൽ എമാരാണ്.
10: കേരളത്തിലെ ട്രെൻഡിലേക്ക് വരുമ്പോൾ വീണ്ടും ട്രെൻഡുകൾ മാറുന്നു. നേരത്തെ 102 ഇപ്പോൾ വരുന്ന ട്രെൻഡ് ഇപ്പോൾ യു ഡി എഫിന് 95 കുറയുന്നു, 43 എൽ ഡി എഫിന്, അല്ലെങ്കിൽ 42 എൽ ഡി എഫിന്. ശോഭാ സുരേന്ദ്രൻ മുന്നിലേക്ക് വന്നപ്പോൾ എൻ ഡി എയുടെ ലീഡ് രണ്ടായിട്ട് മാറി, ഏതാണ്ട് 2,000-ലധികം വോട്ടുകളുടെ 2,728 വോട്ടുകൾക്കാണ് ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ ലീഡ് ചെയ്തത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ സാരി വിവാദവും അല്ലെങ്കിൽ പണവിവാദവും ഒക്കെ നടന്ന ഒരു കോൺസ്റ്റിറ്റ്യൻസിയാണ്. അത്തരത്തിൽ വിവാദം കേരളത്തിന് കേട്ട് കഴിയുമില്ലായിരുന്നു, പക്ഷേ കേരളത്തിൽ സംഭവിച്ചു എന്നുള്ളതാണ് അവിടുത്തെ ഒരു കാര്യം. പക്ഷേ
5: നമ്മളോടൊപ്പം ആകാശവാണി പ്രതിനിധി അതുൽ കൃഷ്ണൻ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. അതുൽ നമസ്കാരം. അതുൽ എന്താണ് തിരുവനന്തപുരം ഇന്ദിരാഭവനിൽ നിന്നാണ് അവിടെയാണ് അതുൽ ഇപ്പോൾ ഉള്ളത്. യു ഡി എഫ് നമ്മൾ കണക്കുകൾ സൂചിപ്പിക്കുന്ന പ്രകാരം 95-ലധികം വോട്ടുകൾ. ഏതാണ്ട് ഭരണം ഉറപ്പിച്ച മട്ടിലുള്ള ആഘോഷങ്ങൾ പലയിടത്തും തുടങ്ങിക്കഴിഞ്ഞു. ഇതൊന്നും ഒരു കൃത്യമായ റിസൾട്ടല്ല. എന്താണ് ഇന്ദിരാഭവന് മുന്നിൽ നിന്നുള്ള വിശേഷങ്ങൾ?
12: ഇന്ദിരാഭവനിൽ ആവേശമാണ് പൊട്ടിയ കാഴ്ചയാണ് നമുക്കിപ്പോ കാണാൻ കഴിയുന്നത്. അത്രയധികം പ്രമുഖ നേതാക്കൾ എല്ലാവരും തന്നെ എത്തിച്ചേർന്നിരുന്നു. ഓരോ നേതാക്കന്മാർ കടന്നു വരുമ്പോഴും കെ സി വേണുഗോപാലും രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും ശശി തരൂർ ഇന്ന് രാവിലെ മുതൽ ഈ ആസ്ഥാനത്തുണ്ടായിരുന്നു. ഇവർ ഓരോരുത്തരും കടന്നു വരുമ്പോൾ അക്ഷാരവങ്ങളോടുകൂടിയാണ് ഇവിടെ പ്രവർത്തകർ അവരെ സ്വീകരിച്ചിരുന്നത്. മാത്രമല്ല വിവിധ തരത്തിലുള്ള വാദ്യോപകരണങ്ങൾ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടുള്ള ആഘോഷങ്ങൾ തകർക്കുകയാണ് ഇവിടെ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അത്തരത്തിൽ കോൺഗ്രസിന്റെ മൊത്തത്തിലുള്ള ഒരു ആഘോഷം അത് കെ പി സി സി ഭവനിൽ കേന്ദ്രീകരിക്കുന്നു എന്ന് തന്നെ
10: പറയേണ്ടിയിരിക്കുന്നു. അതുൽ ഒന്ന് ഇടപെട്ടോട്ടെ. ഈ നേരത്തെ സൂചിപ്പിച്ച മൂന്ന് പേരും ഭാവി മുഖ്യമന്ത്രിമാരാകാൻ വേണ്ടി നാട് മുഴുവൻ പ്രചരണം നടത്തിയിരുന്ന ആളുകളാണ്. അവരോരോരുത്തർ വന്നപ്പോ ഈ അണികളിൽ നിന്നുള്ള പിന്തുണ ആർക്കാണ് കൂടുതൽ കിട്ടിയത്?
12: കെ പി സി സി പ്രസിഡന്റ് ആസ്ഥാനത്തേക്ക് പ്രസിഡന്റ് സണ്ണി ജോസഫ് ഉൾപ്പെടെ ഓരോരുത്തരും കടന്നു വരുമ്പോൾ ആ ഹർഷാരവങ്ങളോടെ ഓരോരുത്തർക്കും ഒന്നിനൊന്ന് മെച്ചമെന്നുള്ള രീതിയിലാണ് വി ഡി സതീശനാണെങ്കിലും കെ സി വേണുഗോപാലാണെങ്കിലും രമേശ് ചെന്നിത്തലയാണെങ്കിലും കടന്നു വരുമ്പോൾ സ്വീകരിച്ചത്. ഇത് മാത്രമല്ല മുൻ കെ പി സി സി പ്രസിഡന്റ് കൂടിയായിരുന്ന കെ സുധാകരൻ കടന്നു വന്നപ്പോഴും അതി ഗംഭീരമായ ഹർഷാവരണങ്ങളോടുകൂടിയാണ് ഇവിടെ പ്രവർത്തകർ അവരെ സ്വീകരിച്ചത്. മാത്രമല്ല ഇവർ മൂന്ന് പേരും സമീപങ്ങൾ അടുത്തടുത്തായി തന്നെ ഇരിക്കുകയും അവർ സുശലാന്വേഷണങ്ങൾ പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഉമ്മൻചാണ്ടിയുടെയും കെ സി വേണുഗോപാലിന്റെയും ഒക്കെ ചിത്രങ്ങൾ ഉയർത്തിയ പോസ്റ്ററുകളുമായും പ്രവർത്തകർ എത്തിയിട്ടുണ്ട്. കൂടുതൽ പോസ്റ്ററുകളും കാണാൻ കഴിയുന്നത് കെ സി വേണുഗോപാലിന്റെയാണ്. പതാകകളേന്തി അതോടൊപ്പം തന്നെ നിർത്തം ചവിട്ടിയും ഒക്കെ പ്രവർത്തകരുണ്ട്. വനിതാ പ്രവർത്തകരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഒക്കെ തന്നെ അതിഗംഭീരമായി അവർ ഇവിടെ ആഘോഷിക്കുകയാണ്. ഇന്ന് വൈകിട്ട് ഉൾപ്പെടെ ഡി ജെ പാർട്ടി പുതിയ ജെൻസി തലമുറയെ ഉൾപ്പെടെ ആവേശത്തിൽ ആർത്തുവാൻ വേണ്ടി ഡി ജെ ഉൾപ്പെടെ സംഘടിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഇവിടുത്തെ പ്രവർത്തകർ നമ്മളോട് പറഞ്ഞത്.
9: ഏതെങ്കിലും ഒരു നേതാവിനോട് സംസാരിക്കാൻ പറ്റുമോ?
12: നിലവിലെ സാഹചര്യത്തിൽ അതിന് സമീപത്തേക്ക് നമുക്ക് കടന്നു ചെല്ലാൻ കഴിയാത്തൊരു അവസ്ഥയാണ്. അത് നമ്മുടെ ലൈവിനിടയിൽ ബുദ്ധിമുട്ട് ഉണ്ടാവരിക്കാൻ വേണ്ടി ഒരു അല്പം മാറി നിൽക്കുകയാണ്. ആ ഭാഗത്തേക്ക് നമുക്ക് അടുക്കാൻ കഴിയില്ല. അത്രയ്ക്ക് ശബ്ദമുഖരിതമായ ഒരു അന്തരീക്ഷമാണ് അവിടെ ഉള്ളത്. പ്രവർത്തകരുടെ ആവേശം അല്ലയടിക്കുകയാണ്. പ്രവർത്തകരും നേതാക്കന്മാരും എല്ലാം ഇന്ദിരാഭവനിലേക്ക് ഒഴുകിയെത്തിയ ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ആവേശം അണപെട്ടുന്നു എന്ന് പറഞ്ഞാൽ അത് ഇതാണ് എന്ന് പറയേണ്ട ഒരു അവസ്ഥയാണ് നിലവിൽ ഇന്ദിരാഭവനിൽ കാണാൻ കഴിയുന്നത്.
5: വളരെ നന്ദി അതുൽ. നമ്മളോടൊപ്പം അതുൽ എന്തായാലും ഇന്ദിരാഭവനിൽ തന്നെ തുടരുക. നമുക്ക് ഇതിന്റെ ക്ലൈമാക്സിനോട് അടുക്കുമ്പോഴേക്കും കൂടുതൽ ആവേശകരമായ കാര്യങ്ങൾ നമുക്ക് ശ്രോതാക്കളിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. വളരെ നന്ദി. അപ്പോ ഇന്ദിരാഭവനകത്തൊരു ആവേശം നമ്മളിപ്പോ മുമ്പ് സൂചിപ്പിച്ചു. ആരാണ് നമ്മളിപ്പോ പരിപാടിയുടെ പേര് ആരാകും നയിക്കുക എന്നുള്ളൊരു വിഷയം നാട് ഭരിക്കുന്നതിനപ്പുറം അവിടെ മറ്റൊരു ചോദ്യം. ആ ചോദ്യത്തിന്റെ ഉത്തരത്തിന് പിന്നാലെയാണ് അവരുടെ എല്ലാ സ്ട്രാറ്റജികളും. ഇതിനൊക്കെ കരുനീക്കങ്ങൾ വഹിക്കുന്ന ഇപ്പോൾ കെ സി വേണുഗോപാൽ, അല്ലാതെ ഇതിന് പുതിയ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ പുതിയൊരു പദവി വരുന്നു. ഓരോ നേതാവിനെ സംബന്ധിച്ച് പുതിയ പുതിയ ഡെവലപ്മെന്റ് ഉണ്ടാകുമ്പോഴും ഈ വിഷയം ഇങ്ങനെ വലുതാവുകയാണ്. ഇപ്പോൾ ഇതാ അവർ സ്വപ്നം കണ്ട ഒരു നമ്പറിലേക്ക്, മാജിക് നമ്പറൊക്കെ കടന്ന് സെഞ്ചുറി അടിച്ചില്ല, അതിന് താഴേക്ക് നിൽക്കുന്നു. ഈ ഒരു അവസ്ഥയിൽ എന്തായിരിക്കും ഇതിന്റെ ഒരു ഫലം?
11: പക്ഷേ ഇതിനകത്ത് ഒരു ഇടപെടൽ നടത്തിക്കോട്ടെ. ഇപ്പൊ ഇതിനകത്ത് അവിടെ ഉമ്മൻചാണ്ടിയുടെ ചിത്രങ്ങൾ ഉയർത്തി വെച്ചു എന്ന് പറഞ്ഞല്ലോ. ഈ വിജയത്തിൽ ഉമ്മൻചാണ്ടിക്ക് ഒരു പങ്കുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഉമ്മൻചാണ്ടി ഒരു രാഷ്ട്രീയ അഗ്നിപരീക്ഷയെ നിര്യാണത്തിന് ശേഷം അതിജീവിച്ചു വന്നു. അപ്പോൾ ഉമ്മൻചാണ്ടി ഒരു പ്രേരണയായി കോൺഗ്രസ് പ്രവർത്തകരുടെ ഇടയിൽ ഒരു എന്താണ് കുറ്റാരോപിതനായിട്ട് നിന്ന എന്താണ് ക്രൂശിക്കപ്പെട്ട ഒരാളുടെ ഇമേജ് ഉമ്മൻചാണ്ടിക്ക് ഉള്ളത് യു ഡി എഫിന് സഹായകമായി എന്നാണ് എനിക്ക് തോന്നുന്നത്.
7: മഹാത്മാഗാന്ധിയെ കുറിച്ച് പലപ്പോഴും പറയും, ഹി വാസ് എ സെയിന്റ് എമംഗ് പൊളിറ്റീഷ്യൻസ് ആൻഡ് പൊളിറ്റീഷ്യൻ എമംഗ് സെയിന്റ്സ്. സമാനമായിട്ടൊന്നുമില്ല എങ്കിൽ പോലും ഒരു വിശുദ്ധന്റെ അല്ലെങ്കിൽ സെയിന്റിന്റെ ഒരു പരിപ്രേക്ഷ്യം ചാർത്തി കൊടുക്കുകയാണ് യു ഡി എഫ് സംവിധാനത്തിൽ കോൺഗ്രസ് പാർട്ടി എങ്കിലും ഉമ്മൻചാണ്ടിക്ക്. അതുകൊണ്ട് ഉമ്മൻചാണ്ടി മരിച്ചതിന് ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ ആ ഉമ്മൻചാണ്ടി മാജിക്ക് തീർച്ചയായും വർക്കൗട്ട് ചെയ്തതായി കാണാം. അത് പുതുപ്പള്ളിയിൽ മാത്രമല്ല കേരളമൊട്ടാകെ വർക്കൗട്ട് ചെയ്തതായി കാണാം. അതുകൊണ്ട് അവിടെ ഉയർന്നു കണ്ട ഫ്ലക്സുകളിൽ ജീവിച്ചിരിപ്പില്ലാത്ത ആളുകളുടെ ഫ്ലക്സുകളിൽ മുന്നിട്ട് നിൽക്കുന്നത് ഉമ്മൻചാണ്ടിയാണ്.
5: നിലവിൽ ഭൂരിപക്ഷം 30,000-ത്തിനടുത്തേക്ക് ചാണ്ടിയുമാണ് പുതുപ്പിള്ളി.
7: അത് പുതുമയാർന്ന പ്രചരണ ശൈലി, ഫ്ലക്സുകൾ ഉപേക്ഷിച്ച്, ബാനർ ഉപേക്ഷിച്ച്, കൊട്ടിക്കലാശങ്ങൾ ഉപേക്ഷിച്ച് നിൽക്കാൻ ആ ഒരു ധൈര്യം, ആ ചങ്കുറപ്പ് തീർച്ചയായും കേരള ജനത, പുതുപ്പള്ളിയിലെ ജനത നെഞ്ചിലേറ്റി എന്ന് വേണമെങ്കിൽ കരുതാം. ഇവിടെ ഒരു സൂചന കൂടി, തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്ത, ഇന്ദിരാഭവനിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത അതുലിന്റെ വാക്കുകളിൽ നിന്നും വായിച്ചെടുക്കാവുന്ന ഒരു കാര്യമുണ്ട്. അവിടെ കണ്ട ബാനറുകൾ ഫ്ലക്സുകൾ പലതും കെ സി വേണുഗോപാലിന്റെ മുഖമായിരുന്നു തെളിഞ്ഞു കണ്ടത്. അതെന്തിന്റെയെങ്കിലും സൂചനയാണോ, ആദ്യ സൂചനകളിൽ എന്തെങ്കിലും ആണോ?
10: ഇതിനു മുൻപ് ഈ കോൺഗ്രസ് പാർട്ടി തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോഴൊക്കെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഒരാളെ പ്രൊജക്ട് ചെയ്തുകൊണ്ടാണ് അവർ തെരഞ്ഞെടുപ്പിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. ഇത് പിന്നെ എന്താ പറയുക, ഹൈക്കമാൻഡാണ് തീരുമാനിക്കുന്നതെന്ന് അവസാനം പറയുമെങ്കിലും ഒരു മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് ഉണ്ടായിരുന്നു. ഇത്തവണ മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് ഇല്ല എന്ന് തന്നെയുമല്ല, രാഹുൽ ഗാന്ധി ആവർത്തിച്ച് പറഞ്ഞു ആരും മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി തർക്കിക്കരുത്, അത് ഹൈക്കമാൻഡ് പിന്നീട് തീരുമാനിക്കുമെന്ന്. ഇലക്ഷൻ കഴിഞ്ഞതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ മുഖ്യമന്ത്രിക്ക് വേണ്ടിയുള്ള മുറവിളി കേരളത്തിൽ ആരംഭിക്കുകയായിരുന്നു. അപ്പോൾ അത് അതിനകത്ത് ഒരുപാട് ഘടകങ്ങളുണ്ട്. ഇപ്പോൾ സുധാകരൻ്റെ ഒരു അസംതൃപ്തിയുണ്ട്, അദ്ദേഹം പിന്നെ മുഖ്യമന്ത്രി ആവാൻ ആഗ്രഹിച്ചു. കെ സി വേണുഗോപാൽ ഡൽഹിയിലിരുന്നുകൊണ്ട് നിശബ്ദമായി ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. കേരളത്തിൽ നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയുന്നതല്ല രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും ചെയ്യുന്നുണ്ട്. മുരളീധരന് ഭാഗ്യത്തിനോ ദൗർഭാഗ്യത്തിനോ അതിൻ്റെ ഒരു മത്സരത്തിലേക്ക്, ഓട്ടത്തിലേക്ക് വരാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇതിനകത്തുള്ള ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞത്, ഈ ഒരു മത്സരം ഇലക്ഷന് മുമ്പായിരുന്നുവെങ്കിൽ റിസൾട്ട് മറ്റൊന്നാകുമായിരുന്നു അല്ലേ? തീർച്ചയായും മറ്റൊന്ന് വരാം. കാരണം ഇവർക്കറിയാം പിന്നെ അധികാരത്തിൽ തിരിച്ചെത്തി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോയി. ഇത് മാത്രമല്ല, ഇനി മന്ത്രിമാരുടെ കാര്യത്തിലും തീരുമാനങ്ങൾ ആകാൻ
11: കിടക്കും.
10: കാരണം ഇതിന്റെ ഒരു പ്രധാന പ്രശ്നം, ഈ നേതാക്കന്മാരെല്ലാം ഏതാണ്ട് 60-65 കഴിഞ്ഞവരാണ്. ഇനി അവർക്കൊരു അംഗത്തിന് ബാല്യമില്ല. അപ്പം ഇപ്പോ കിട്ടിയാൽ കിട്ടി, അല്ലെങ്കിൽ
11: അതിനകത്ത് വേറൊരു പോസിറ്റീവായ ഒരു അംശമില്ലേ? ഞാൻ പറയുന്ന കുറച്ച് ഒരു എന്താണെന്ന് എനിക്കറിഞ്ഞില്ല. എന്നാലും കോൺഗ്രസിനകത്ത് ഈ ഒരു മത്സരം ഉണ്ടാകുന്നത് അതിന്റെ ഒരു ജനാധിപത്യ സ്വഭാവത്തിന്റെ പ്രകടനം കൂടിയല്ലേ? നമുക്കിപ്പോൾ അങ്ങനെ അതിനകത്ത് സ്വതന്ത്രമായിട്ട് അങ്ങനെ എനിക്ക് മുഖ്യമന്ത്രി ആവണമെന്നോ ഇന്നാരെ മുഖ്യമന്ത്രി ആക്കണമെന്നോ അതിനകത്ത് പറയാൻ കഴിയുന്ന ഒരു സ്വാതന്ത്ര്യമുള്ള ഇന്ത്യയിലെ ഒരേ ഒരു പാർട്ടി എന്ന് പറയാവുന്നത് കോൺഗ്രസ് ആണെന്ന തരത്തിൽ അതിലൊരു ജനാധിപത്യം കൂടെ പ്രവർത്തിക്കുന്നില്ലേ? നമ്മൾ
9: ഒരു പോസിറ്റീവ് ആംഗിൾ അതിന് ഉണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷേ
5: കാര്യങ്ങൾ ഹൈക്കമാൻഡാണ് തീരുമാനിക്കുന്നത്.
9: കാര്യങ്ങൾ
11: അംഗങ്ങളുടെ ഭൂരിപക്ഷം വെച്ചിട്ടാണ് ഹൈക്കമാൻഡ് അത് തീരുമാനിക്കുന്നത് എപ്പോഴും.
7: എന്നാലും നേതൃധാരാളിത്തത്തിന്റെ ബാധ്യതകളും സാധ്യതകളും നമ്മൾ തട്ടിച്ചു നോക്കിയാൽ ഈ സി പി എമ്മിനകത്ത് ധാരാളിത്തമൊന്നുമില്ല, ഒറ്റ മുഖം മാത്രമേ
11: ഉള്ളൂ.
7: ആ മുഖം റിജക്റ്റഡ് ആയി കഴിഞ്ഞാൽ പിന്നെ സി പി എമ്മില്ല, ഇടതുപക്ഷമില്ല. പക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ബഫർ, ഈ മൂന്ന് പേര്, സമശീർഷരായ മൂന്ന് പേര് മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്നു എന്ന് പറയുമ്പോൾ അതൊരു സാധ്യതയായി കൂടി കാണാം. കാരണം ആരോടും പ്രത്യേകിച്ച് മമതയോ വിരോധമോ ഉണ്ടാകേണ്ട കാര്യമില്ല ഒരു ശരാശരി വോട്ടർക്ക്. അതുകൊണ്ട് നേതൃ ഒന്നല്ലെങ്കിൽ ഒന്ന്, തങ്ങൾക്കൊരു ഒരു കളക്റ്റീവ് ലീഡർഷിപ്പ് ഉണ്ട് എന്ന രീതിയിൽ ടീം യു ഡി എഫ് എന്ന് തന്നെയാണ് യു ഡി എഫിന്റെ പ്രചരണത്തിൽ മുന്നോട്ട് വന്നത്.
9: മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചുള്ള ഇപ്പോൾ ഒരു ആൾട്ടർനേറ്റീവ് ഇല്ല എന്നുള്ളതാണ്.
10: ടീം യു ഡി എഫ് പോലെ തന്നെ ടീം ചീഫ് മിനിസ്റ്റേഴ്സ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതായത് റൊട്ടേഷൻ ബേസിസിലെ ഒരു വർഷം ഒരാളെ മുഖ്യമന്ത്രിയാക്കിയിട്ട്
11: ഈ ഒരു വളരെ ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിക്കുക അല്ലെങ്കിൽ അങ്ങനെ ഒരു വളരെ കേന്ദ്രീകൃതമാവുന്നതിനേക്കാൾ എന്തുകൊണ്ടും ഭേദം ജനാധിപത്യ സ്വഭാവം നിലനിൽക്കുന്നതാണ്. നമ്മുടെ ഒരു നമ്മുടെ രാഷ്ട്രീയം തന്നെ നമ്മൾ ഭരണഘടന തന്നെ നിർദ്ദേശിക്കുന്ന അത്ര ഒരു വൈവിധ്യമാണല്ലോ. ഒരാളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നുള്ളതല്ലോ ഏത് പാർട്ടിയിലായാലും.
9: ഇപ്പോൾ 2.5 വർഷം കഴിഞ്ഞിട്ട് വേറൊരു മുഖ്യമന്ത്രിയാണെന്ന് വിചാരിക്കുക, വൺ നേഷൻ വൺ വോട്ട് എന്നുള്ള സമ്പ്രദായം വന്നു കഴിഞ്ഞാൽ, വാസ്തവം പറയുകയാണെങ്കിൽ രണ്ടാമത് മുഖ്യമന്ത്രിയാകുന്നയാൾക്ക് മുഖ്യമന്ത്രിയാകാൻ പറ്റുമോ എന്നുള്ളൊരു സംശയമുണ്ട്.
7: നിയമസഭയുടെ കാലാവധി പിന്നീട് എത്ര കാലം?
9: അതെ, പിന്നീട്
5: നമ്മൾ മുമ്പ് സൂചിപ്പിച്ചത് NDA സ്ഥാനാർത്ഥികൾ മൂന്ന് പേര്, ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിലെ കണക്കുകൾ പ്രകാരം ശോഭാ സുരേന്ദ്രൻ, രാജേഷ് നേതാക്കൾ, ഒപ്പം കാസർഗോഡ് അശ്വിനി എം എൽ 1226 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്ന ഒരു സൂചന കൂടി ഇപ്പോൾ
10: പുറത്തുവരുന്നു.
5: വീണ്ടും അനൌദ്യോഗിക കണക്കുകളിൽ അത് 2-3 ഇങ്ങനെ മാറി മറിയുകയാണ്.
7: ഒരു സൂചന കൂടെ ഇവിടെ വരുന്നു, അതായത് ഈ വിസ്മയങ്ങൾ എല്ലാം തന്നെ പൂവണിയുന്നു എന്ന് തന്നെയാണ്. ഇപ്പോൾ ഈ രണ്ട് സീറ്റുകൾ, പയ്യന്നൂർ തളിപ്പറമ്പ് സീറ്റുകളിൽ രണ്ടും UDF മുന്നിട്ട് നിൽക്കുന്നു. PK ശ്യാമള LDF പിന്നിലാണ് തളിപ്പറമ്പ്.
11: അവിടെ 3805 വോട്ടിന് പിന്നിലാണ്
7: പിന്നിലാണ്. അപ്പൊ അവിടെ വിസ്മയകരമായ ഒരു മാറ്റം, സതീശൻ പറഞ്ഞ വിസ്മയത്തിന് ഒരു അർത്ഥം ഇപ്പോൾ കണ്ടെത്താൻ കഴിയുന്നുണ്ട്. ഇപ്പോഴത്തെ സൂചനകൾ നിലനിൽക്കുകയാണ് എങ്കിൽ
10: അത് ഭരണവിരുദ്ധ വികാരം എന്നതിനപ്പുറം പാർട്ടി വിരുദ്ധ വികാരമാണെന്ന് നമ്മൾ പറയേണ്ടി.
11: അതെ അതെ, അവിടെ
10: കാരണം പാർട്ടി അവർക്ക് അർഹപ്പെട്ട സ്ഥാനം കൊടുക്കത്തില്ല എന്നുള്ളതായിരുന്നു.
7: ധർമ്മടത്ത് ഇപ്പോൾ അബ്ദുൾ റഷീദ് ശ്രീ പിണറായി വിജയനെതിരെ മത്സരിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥി അബ്ദുൾ റഷീദ് ചെറിയ വോട്ടുകൾക്കാണ്, 1090 വോട്ടുകൾക്കാണ്. ഭൂരിപക്ഷം കുറഞ്ഞു വരുന്നു അബ്ദുൾ റഷീദിന്റെ ഭൂരിപക്ഷം. അതുകൊണ്ട് പിണറായി വിജയൻ പരാജയപ്പെടുമെന്ന് പറയാനൊന്നും പറ്റില്ല. ഒരു പക്ഷേ അടുത്ത റൗണ്ടുകൾ എണ്ണുമ്പോൾ അദ്ദേഹം അന്തിമഘട്ടത്തിൽ വിജയിച്ചു വരാനും സാധ്യത തള്ളിക്കളയാനാവില്ല.
5: നമുക്ക് എന്തായാലും ഈ ഒരു ചർച്ച തുടരാം. ഇപ്പൊ നമുക്കൊരു ന്യൂസ് ബുള്ളറ്റിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. നമ്മുടെ പുറത്തു വരുന്ന ഫലസൂചനകൾ സൂചിപ്പിക്കുന്നത് ഏകദേശം 97-96 യു ഡി എഫ്, 40 എൽ ഡി എഫ്. അപ്പോൾ 3 സീറ്റുകളിൽ കാസർഗോഡാണ് പുതുതായി എൻ ഡി എ മുന്നേറ്റം ഉണ്ടാക്കുന്ന ഒരു സീറ്റ്. വാർത്താ ബുള്ളറ്റിലേക്ക്.
0: നാട് ഭരിക്കുന്ന താര് കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ വിവരങ്ങളുമായി തത്സമയ അവലോകന പരിപാടി കോഴിക്കോട് നിന്നുള്ള പ്രത്യേക വാർത്താ ബുള്ളറ്റിന് ശേഷം കേൾക്കാം.
13: ആകാശവാണി കോഴിക്കോട്, നമസ്കാരം. പ്രത്യേക തെരഞ്ഞെടുപ്പ് വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് നിമിഷ. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് മികച്ച ലീഡിലേക്ക്. 140 മണ്ഡലങ്ങളിലെയും പ്രവണതകൾ പുറത്തുവന്നപ്പോൾ യു ഡി എഫ് 97 സീറ്റിൽ മുന്നേറുകയാണ്. എൽ ഡി എഫ് 42 സീറ്റുകളിൽ മാത്രമാണ് ലീഡ് ചെയ്യുന്നത്. ബി ജെ പി നേമം പാലക്കാട് സീറ്റുകളിൽ മുന്നിട്ട് നിൽക്കുന്നു. കണ്ണൂർ ധർമ്മട മണ്ഡലത്തിൽ 5 റൌണ്ട് വോട്ടെണ്ണൽ പൂർത്തിയായപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ 1090 വോട്ടിന് പിന്നിൽ. പേരാവൂരിൽ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് 3266 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറവൂരിൽ 3000+ വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. ബേപ്പൂരിൽ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് 5151 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. എലത്തൂരിൽ മന്ത്രി എ കെ ശശീന്ദ്രൻ പിന്നിലാണ്. 3 റൌണ്ട് പൂർത്തിയായപ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥി വിദ്യാ ബാലകൃഷ്ണൻ 1685 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. നാദാപുരത്ത് യു ഡി എഫിലെ കെ എം അഭിജിത്തിന്റെ ലീഡ് 16000+ അടുക്കുന്നു. എൽ ഡി എഫിലെ പി വസന്തമാണ് രണ്ടാം സ്ഥാനത്ത്. കുറ്റ്യാടിയിൽ 4 റൌണ്ട് വോട്ടെണ്ണൽ പൂർത്തിയായപ്പോൾ യു ഡി എഫിലെ പാറക്കൽ അബ്ദുള്ള ലീഡ് വർദ്ധിപ്പിച്ചു. എൽ ഡി എഫിലെ കുഞ്ഞമ്മദ് കുട്ടിയേക്കാൾ 3434 വോട്ടിന്റെ ഭൂരിപക്ഷം പാറക്കൽ അബ്ദുള്ളയ്ക്ക് ഉണ്ട്. വടകരയിൽ 6 റൌണ്ട് വോട്ടെണ്ണൽ പൂർത്തിയായപ്പോൾ യു ഡി എഫിലെ കെ കെ രമ 7000+ വോട്ടിന്റെ ലീഡ് നേടി. എം കെ ഭാസ്കരനാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി. ബാലുശ്ശേരിയിൽ യു ഡി എഫിലെ വി ടി സൂരജിന്റെ ലീഡ് 3553 വോട്ടായി. കെ എം സച്ചിൻ ദേവാണ് പിന്നിൽ നിൽക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥി. കണ്ണൂരിൽ 4 റൌണ്ട് പൂർത്തിയായപ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥി ടി ഒ മോഹനൻ 3466 വോട്ടിന് മുന്നിലാണ്. തളിപ്പറമ്പിൽ യു ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥി ടി കെ ഗോവിന്ദന്റെ ഭൂരിപക്ഷം 3805 വോട്ടായി. എൽ ഡി എഫിലെ പി കെ ശ്യാമളയാണ് പിന്നിൽ. മഞ്ചേശ്വരത്ത് 3 റൌണ്ട് പൂർത്തിയായപ്പോൾ യു ഡി എഫിലെ എ കെ എം അഷ്റഫ് മുന്നിട്ട് നിൽക്കുന്നു. ബി ജെ പിയിലെ കെ സുരേന്ദ്രനാണ് രണ്ടാം സ്ഥാനത്ത്. കൊല്ലത്ത് യു ഡി എഫിലെ ബിന്ദുകൃഷ്ണ 7063 വോട്ടിന് മുന്നിലെത്തി. എൽ ഡി എഫിലെ എസ് ജയമോഹനാണ് പിന്നിൽ. പത്തനാപുരത്ത് 3 റൌണ്ട് പൂർത്തിയായപ്പോൾ മന്ത്രി കെ ബി ഗണേഷ് കുമാർ 2135 വോട്ടിന് പിന്നിലാണ്. യു ഡി എഫിലെ ജ്യോതികുമാർ ചാമക്കാലയാണ് മണ്ഡലത്തിൽ ലീഡ് ചെയ്യുന്നത്. പുനലൂരിൽ എൽ ഡി എഫിലെ സി അജയപ്രസാദ് 6350 പരം വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നു. മുസ്ലിം ലീഗിലെ നൌഷാദ് യൂനസ് ആണ് പിന്നിൽ. ചാത്തന്നൂരിൽ യു ഡി എഫിലെ സൂരജ് രവിയാണ് മുന്നിൽ. 258 വോട്ടിന്റെ ലീഡ് 3 റൌണ്ട് പിന്നിട്ടപ്പോൾ സൂരജ് നേടിയിട്ടുണ്ട്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ എൽ ഡി എഫിലെ കെ അൻസലൻ 918 വോട്ടിന് മുന്നിലാണ്. യു ഡി എഫിലെ എൻ ശക്തനാണ് പിന്നിൽ. 5 റൌണ്ട് പൂർത്തിയായപ്പോൾ നെടുമങ്ങാട് എൽ ഡി എഫിലെ ജി ആർ അനിൽ 5575 വോട്ടിന് മുന്നിലാണ്. തിരുവനന്തപുരം സീറ്റിൽ 6 റൌണ്ട് വോട്ടെണ്ണൽ പൂർത്തിയായപ്പോൾ സി പി ജോൺ 3534 വോട്ടിന് മുന്നിലാണ്. വാമനപുരത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥി സുധീർ ഷാ പാലോട് 4048 വോട്ടിന് മുന്നിട്ട് നിൽക്കുന്നു. വർക്കല മണ്ഡലത്തിൽ എൽ ഡി എഫിലെ വി ജോയ് 2304 വോട്ടിന് മുന്നിട്ട് നിൽക്കുന്നു. യു ഡി എഫിലെ വർക്കല കഹാറാണ് പിന്നിൽ. കുന്നംകുളത്ത് 6 റൌണ്ട് പൂർത്തിയായപ്പോൾ എൽ ഡി എഫിലെ എ സി മൊയ്തീൻ 3400 വോട്ടിന് മുന്നിട്ട് നിൽക്കുന്നു. യു ഡി എഫിലെ പി ടി അജയ്മോഹനാണ് പിന്നിൽ. പാലക്കാട് ജില്ലയിൽ യു ഡി എഫ് മുന്നേറ്റം. ആകെ 12 മണ്ഡലങ്ങളിൽ 6 യു ഡി എഫ് ആണ് ലീഡ് ചെയ്യുന്നത്. പാലക്കാട് നിന്ന് ഫൈസൽ അലിമുത്ത്.
14: പാലക്കാട് ജില്ലയിലും യു ഡി എഫ് മുന്നേറ്റം ഉണ്ടാക്കിയിരിക്കുകയാണ്. 12 മണ്ഡലങ്ങളിൽ നിലവിൽ 6 മണ്ഡലങ്ങളിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികൾ ലീഡ് ചെയ്യുന്നുണ്ട്. ഷൊർണൂർ, തൃത്താല, പാലക്കാട്, മണ്ണാർക്കാട്, ചിറ്റൂർ, കോങ്ങാട് മണ്ഡലങ്ങളിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥികൾ ലീഡ് ചെയ്യുന്നത്. തൃത്താലയിൽ 3 റൌണ്ട് വോട്ടെണ്ണൽ പൂർത്തിയായപ്പോഴും മന്ത്രി എം വി രാജേഷ് പിന്നിലാണ്. പാലക്കാട് മണ്ഡലത്തിൽ ആദ്യ റൌണ്ടുകളിൽ എൻ ഡി എ സ്ഥാനാർത്ഥി ലീഡ് ചെയ്തിരുന്നെങ്കിലും മൂന്നാമത്തെ റൌണ്ടിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി രമേശ് പിഷാരടി ലീഡിലേക്ക് എത്തുകയായിരുന്നു. മലമ്പുഴയിൽ തുടക്കം മുതൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ പ്രഭാകരനാണ് ലീഡ് ചെയ്യുന്നത്.
13: തൃശൂരിൽ 8 സീറ്റുകളിൽ എൽ ഡി എഫും 5 സീറ്റുകളിൽ യു ഡി എഫും മുന്നേറുന്നു. തൃശൂരിൽ നിന്ന് ഭരിത പ്രതാപ്.
15: തൃശൂർ ജില്ലയിലെ വോട്ടെണ്ണൽ കേന്ദ്രമായ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ മീഡിയ റൂമിൽ നിന്നുള്ള വിവരങ്ങൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത് പരിശോധിക്കുമ്പോൾ 8 ഇടങ്ങളിൽ LDF ലീഡ് ചെയ്യുന്നു, 5 ഇടങ്ങളിൽ UDF ലീഡ് ചെയ്യുന്നു എന്നുള്ള വാർത്തയാണ്. 13 നിയമസഭാ മണ്ഡലങ്ങളാണ് തൃശൂർ ജില്ലയിലുള്ളത്. കഴിഞ്ഞ തവണ 13-ൽ 12 എണ്ണവും LDF തൂത്തുവായിരുന്നു. ചാലക്കുടി ഒഴിച്ച് മറ്റെല്ലാ മണ്ഡലങ്ങളും LDFന് സ്വന്തമായിരുന്നു. എന്നാൽ ഇത്തവണ ഏതാണ്ട് ഒപ്പത്തിനൊപ്പം എന്ന് തന്നെ വേണം പറയാൻ. ഈ അടുത്ത നമുക്ക് ലഭിച്ച വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ 8 ഇടങ്ങളിലാണ് LDF മുന്നേറ്റം തുടരുന്നത്. അതുപോലെ തന്നെ 5 ഇടങ്ങളിൽ, അതായത് തൃശൂർ, കൊടുങ്ങല്ലൂർ, ഇരിങ്ങാലക്കുട, ചാലക്കുടി, ഗുരുവായൂർ എന്നിവിടങ്ങളിൽ UDF തങ്ങളുടെ തേരോട്ടം തുടരുകയാണ്. അതിൽ തന്നെ എടുത്തു പറയേണ്ട ഒരു വലിയ മുന്നേറ്റം എന്ന് പറയുന്നത് തൃശൂർ, അതായത് ശക്തമായ ത്രികോണ മത്സരം പ്രതീക്ഷിക്കുന്ന ആലങ്കോട് ലീലാകൃഷ്ണൻ LDF സ്ഥാനാർത്ഥിയും NDA സ്ഥാനാർത്ഥിയായി പത്മജ വേണുഗോപാലും UDF സ്ഥാനാർത്ഥിയായി രാജൻ ജെ പല്ലനും മത്സരിക്കുന്ന തൃശൂർ നിയമസഭാ മണ്ഡലമാണ് ഏറ്റവും വലിയ മുന്നേറ്റം തുടർന്നുകൊണ്ടിരിക്കുന്നത്. 10,500 വോട്ടുകളുടെ ലീഡാണ് UDF സ്ഥാനാർത്ഥിയായ രാജൻ ജെ പല്ലൻ ഇതുവരെ തൃശൂരിൽ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നത്.
16: തമിഴ്നാട്ടിൽ വിജയുടെ തമിഴക വെട്രിക്കഴകം വ്യക്തമായ ലീഡിലേക്ക്. 104 ലീഡ് നേടിയ TVKക്ക് പിന്നിൽ 77 സീറ്റുമായി അണ്ണാ DMK സഖ്യം മുന്നേറുമ്പോൾ ഭരണകക്ഷിയായ DMK സഖ്യത്തിന്റെ ലീഡ് 50 സീറ്റുകളിലേക്ക് കുറഞ്ഞു. പശ്ചിമബംഗാളിൽ BJP മുന്നേറ്റം. 290 സീറ്റുകളിലെ ലീഡ് നില അറിവായപ്പോൾ BJP 175 ലീഡ് ചെയ്യുന്നുണ്ട്. അസമിൽ 126 സീറ്റിലെ ലീഡ് നില വ്യക്തമായപ്പോൾ 98 സീറ്റുകളിൽ BJP സഖ്യം മുന്നിൽ. കോൺഗ്രസ് സഖ്യം 26 ലീഡ് ചെയ്യുന്നുണ്ട്. പുതുച്ചേരിയിൽ 30 സീറ്റുകളിൽ 17 മണ്ഡലങ്ങളിലെയും ലഭ്യമായ ഫലസൂചനകളിൽ ഭരണകക്ഷിയായ AINRC 8 സീറ്റുകളിൽ മുന്നിലാണ്. പ്രത്യേക തെരഞ്ഞെടുപ്പ് വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. പ്രാദേശിക വാർത്തകൾ ഇനി 12:30.
17: നാട് ഭരിക്കുന്നതാര്? കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങളും അവലോകനവും. തത്സമയ പ്രക്ഷേപണം.
5: നാട് ഭരിക്കുന്നതാര്? നിയമസഭാ തെരഞ്ഞെടുപ്പ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് അവലോകനത്തിലേക്ക് വീണ്ടും നമ്മൾ തുടരുകയാണ്. ആവേശത്തിലാണ്, വലിയ ആവേശത്തിലാണ് UDF. 97 സീറ്റുകളിൽ UDF മുന്നിട്ട് നിൽക്കുന്നു. 40 സീറ്റുകളാണ് LDFനുള്ളത്. 3 ഇടങ്ങളിൽ NDA മുന്നോട്ട് സൂചിപ്പിച്ചതുപോലെ മുന്നിട്ട് നിൽക്കുന്നു. നമുക്ക് ജില്ല തിരിച്ചുള്ള കണക്കുകൾ പരിശോധിച്ചാൽ തിരുവനന്തപുരം ജില്ലയിലെ 14 മണ്ഡലങ്ങളിൽ 5 എണ്ണത്തിൽ UDFഉം 8 എണ്ണത്തിൽ UDFമാണുള്ളത്. തിരുവനന്തപുരം ജില്ലയിൽ LDFന് അനുകൂലമായൊരു തരംഗമുണ്ട്. കൊല്ലത്തേക്ക് പോവുകയാണെങ്കിൽ 11 മണ്ഡലങ്ങളിൽ 8 എണ്ണം UDFഉം 3 എണ്ണം LDFനൊപ്പമാണ്. തിരുവനന്തപുരത്ത് ഒരു മണ്ഡലം, അതായത് നേമത്ത് രാജീവ് ചന്ദ്രശേഖർ മുന്നിട്ട് നിൽക്കുന്നു. 15 5 മണ്ഡലങ്ങളിൽ 4 എണ്ണം UDFനൊപ്പവും 1 മണ്ഡലം LDFനൊപ്പവുമാണ്. ആലപ്പുഴയിൽ 9 നിയമസഭാ മണ്ഡലങ്ങളാണ്, അവിടെ 6 എണ്ണം UDFനൊപ്പവും 3 എണ്ണം LDFനൊപ്പവുമാണ്. കോട്ടയത്തെ 9 മണ്ഡലങ്ങളിൽ 8 എണ്ണം UDFനൊപ്പവും 1 മണ്ഡലം മാത്രമാണ് LDFനൊപ്പം നിൽക്കുന്നത്. ഇടുക്കിയിൽ 4 മണ്ഡലങ്ങൾ UDFനൊപ്പവും 1 മണ്ഡലം LDFനൊപ്പവുമാണ്. എറണാകുളത്ത് UDFന്റെ സർവാധിപത്യമാണ്. 14 മണ്ഡലങ്ങളിലും UDF ലീഡ് ചെയ്യുന്നു. തൃശൂർ 13 മണ്ഡലങ്ങളാണ്, 9 മണ്ഡലങ്ങളിൽ LDFഉം 4 മണ്ഡലങ്ങളിൽ UDFഉമാണ്. കുറച്ച് LDFന് അനുകൂലമാണ് തൃശൂരിലെ കാര്യങ്ങൾ. പാലക്കാട് 12 മണ്ഡലങ്ങളുള്ളതിൽ 7 മണ്ഡലങ്ങൾ LDFനൊപ്പം നിൽക്കുന്നു, 5 മണ്ഡലങ്ങൾ UDFലേക്ക് പോകുന്നു. മലപ്പുറത്ത് 16 മണ്ഡലങ്ങളുണ്ട്. 16 മണ്ഡലങ്ങളിൽ 16 UDFനൊപ്പം നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കോഴിക്കോട് 13 മണ്ഡലങ്ങളാണ്, 9 മണ്ഡലങ്ങൾ UDFനൊപ്പം നിൽക്കുന്നു, 3 മണ്ഡലങ്ങൾ LDFനൊപ്പം നിൽക്കുമ്പോൾ 1 മണ്ഡലം NDAക്കൊപ്പം കോഴിക്കോട് സൌത്ത് നിൽക്കുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. വയനാട് 3 മണ്ഡലങ്ങൾ, അതിൽ 3 UDFനൊപ്പം നിൽക്കുന്നു. കണ്ണൂർ 11 മണ്ഡലങ്ങളിൽ 7 എണ്ണം LDFനൊപ്പം നിൽക്കുമ്പോൾ 4 എണ്ണം UDFനൊപ്പം നിൽക്കുന്നു. ഒപ്പം കാസർഗോഡ് 5 മണ്ഡലങ്ങളിൽ 3 എണ്ണം LDFനൊപ്പവും 2 എണ്ണം UDFനൊപ്പവുമാണ് നിൽക്കുന്നത്. ഇതാണ് പൊതുവെയുള്ള കാഴ്ച. പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളിലേക്ക് വരുമ്പോഴേക്കും കെ സുരേന്ദ്രൻ മഞ്ചേശ്വരത്ത് പിന്നിലാണ്. UDFലേക്ക് മാറിയ സന്ദീപ് വാര്യർ തൃക്കരിപ്പൂർ പിന്നിലാണ്. പിണറായി വിജയൻ ഏകദേശം 600-650 വോട്ടുകൾക്ക് ധർമ്മടത്ത് പിന്നിലാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വിജയിച്ച KK ശൈലജ പേരാവൂർ ഏതാണ്ട് 3000+ വോട്ടുകൾക്ക് പിന്നിലാണ്. ഒപ്പം അവിടെ മത്സരിക്കുന്ന സണ്ണി ജോസഫ് മുന്നിലാണ് എന്നുള്ളതാണ്. TP രാമകൃഷ്ണൻ മുൻ മന്ത്രി, അദ്ദേഹം പിന്നിലാണ് 5000+ വോട്ടുകൾക്ക്. മന്ത്രി PE റിയാസ് ബേപ്പൂരിൽ മുന്നിട്ട് നിൽക്കുന്നു. ഇതൊക്കെയാണ് പൊതുവെയുള്ള കാഴ്ചകൾ. UDF 96 എന്നുള്ള ലീഡ് നിലനിർത്തുകയാണ്. LDF 41 NDA 3 സീറ്റുകളിലുമാണ് ഇപ്പോൾ മുന്നിലുള്ളത്. അതിനുള്ളിൽ തന്നെ BJP ഇപ്പോൾ 2 ഇടങ്ങളിലേക്ക് ചുരുങ്ങുന്നു. ശോഭാ സുരേന്ദ്രൻ, രാജീവ് ചന്ദ്രശേഖർ. മറ്റ് സംസ്ഥാനങ്ങളിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ തമിഴ്നാട് വിജയുടെ TVK തമിഴക വെട്രിക്കഴകം 109 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു. ഭരണം പിടിക്കാൻ വേണ്ട സാധ്യത നിലനിർത്തിക്കൊണ്ട് തന്നെ BJP വലിയ മുന്നേറ്റമാണ്. 148 സീറ്റുകളാണ് പശ്ചിമബംഗാളിൽ നേടിയിരിക്കുന്നത്. അസമിൽ ഭരണ തുടർച്ച സൂചിപ്പിച്ചുകൊണ്ട് BJP 80 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നതാണ് പൊതുവെയുള്ള ചിത്രം.
9: അത് രാജ്യമെമ്പാടുമുള്ള കണക്ക് നോക്കുമ്പോഴത്തേക്ക് BJP ഒരു പ്രാമുഖ്യം ഈ ഇലക്ഷനിൽ ഉണ്ടാകുന്നുണ്ട്. കേരളത്തിൽ അവർക്ക് വാസ്തവത്തിൽ രണ്ട് സീറ്റിലേക്ക് ഒരു മുന്നേറ്റം ഉണ്ടായത് തന്നെ ഒരുപക്ഷെ നേരത്തെ ഉണ്ടായിട്ടുള്ള ഒരു സംഗതിയല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് രാജ്യം മൊത്തം എടുത്തു കഴിഞ്ഞാൽ ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഒരു റിസൾട്ടാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്.
7: പ്രധാന സംസ്ഥാനങ്ങളുടെ കണക്കിൽ ബി ജെ പിക്ക് വലിയ അഭിമാനകരമായ നേട്ടം വേണമെങ്കിൽ പറയാം. ബംഗാൾ അധികം എം എൽ എമാരെ കോൺട്രിബ്യൂട്ട് 294 എം എൽ എമാരാണ് അവിടെ കൃത്യമായ ഭൂരിപക്ഷത്തിലേക്ക് തന്നെയാണ് ബി ജെ പി എത്തിക്കൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല ഭരണവിരുദ്ധത ആസാം ബി ജെ പി നിലനിർത്തുന്നു, ഭരണവിരുദ്ധത അലയടിക്കുമ്പോഴും ആസാമിലെ ബി ജെ പിയുടെ ഭരണ സ്ഥിരത ഉറപ്പായി വരികയാണ്. ബംഗാളും തമിഴ്നാടും കേരളവും ഒക്കെ തന്നെ ഭരണവിരുദ്ധതയിൽ പെട്ടുവിടുമ്പോൾ ആസാമിൽ ബി ജെ പി പിടിച്ചു നിൽക്കുന്നു. അപ്പോൾ മൊത്തത്തിൽ ബി ജെ പിക്ക് ഒരു അനുകൂലമായ സാഹചര്യമാണ്. കേരളത്തിൽ കാര്യമായ താമര വിരിയുന്നില്ല, ഒന്നോ രണ്ടോ ഇടത്ത് വിരിയുന്നു എന്നതല്ലാതെ
9: ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല.
7: അത് ഉറപ്പിച്ച് പറയാനൊക്കെ ചെറിയ ഭൂരിപക്ഷത്തിലാണ് രാജീവ് ചന്ദ്രശേഖറും അതുപോലെ മറ്റ് ശോഭാ സുരേന്ദ്രനും ഒക്കെ ലീഡ് ചെയ്യുന്നത്. ആ ലീഡ് നിലകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി മറിയാം.
10: ഇപ്പം ഏകദേശം പകുതി ബൂത്തുകൾ എണ്ണിക്കഴിഞ്ഞിട്ടുണ്ടാകാം. ഏതാണ്ട് രാവിലെ 8:30 തുടങ്ങിയ കൗണ്ടിങ്. അപ്പോൾ പകുതിക്ക് ശേഷം വരുന്ന ഒരു ട്രെൻഡാണ് ഈ യു ഡി എഫിന് 97, എൽ ഡി എഫിന് 41, എൻ ഡി എയ്ക്ക് 2 എന്നുള്ളത്. അപ്പോൾ ഇതിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ നിയമം എണ്ണുമ്പോൾ അല്ലെങ്കിൽ പാലക്കാട് എണ്ണുമ്പോൾ മറ്റ് ഏതെങ്കിലും പ്രത്യേക പോക്കറ്റുകളിലെ ബൂത്തുകളിലേക്ക് എണ്ണം ചെല്ലുമ്പോഴാണ് മാറ്റം വ്യത്യാസം വരാൻ സാധ്യതയുള്ളൂ. അങ്ങനെ പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട്, നിയമത്ത് പലതവണ സംഭവിച്ചിട്ടുണ്ട്. കാരണം ചില മണ്ഡലങ്ങൾ, പ്രത്യേകിച്ച് ആ കോസ്റ്റൽ ഏരിയയിലേക്കുള്ള മണ്ഡലങ്ങൾ എണ്ണുമ്പോൾ ആ റിസൾട്ട് അടിസ്ഥാനപരമായി മാറി മറിഞ്ഞ ചരിത്രം ഉള്ള ഒരു സ്ഥലമാണ് ഈ നിയമം. അതുകൊണ്ട് നിയമം എപ്പോഴും ഒരു തവണ ഒഴികെ പലപ്പോഴും എൻ ഡി എ കൊതിപ്പിച്ച് കൊതിപ്പിച്ച് കൊതിപ്പിച്ച്
5: ശശി തരൂര് പലപ്പോഴും കയറി വന്നിട്ടുള്ളൊരു നമ്മളോടൊപ്പം രാഷ്ട്രീയ വിശകൻ സി ആർ നീലകണ്ഠൻ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നു.
18: ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് വളരെ കൃത്യമായി നിലവിലുള്ള സർക്കാരിനെതിരായ അതിശക്തമായ ജനവികാരമുണ്ട് എന്നും ഏതാണ്ട് 95-100 ഇടയ്ക്ക് സീറ്റിൽ യു ഡി എഫ് ജയിക്കും എന്നുമാണ് കാണുന്നത്. അത് മാത്രമല്ല, സി പി എമ്മിന്റെ അതിശക്തമായ കേന്ദ്രങ്ങളിൽ വലിയ തോതിലുള്ള അടിയൊഴുക്കുകൾ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് കണ്ണൂരിൽ ഇപ്പൊ നമുക്ക് റിപ്പോർട്ട് കിട്ടുമ്പോൾ അദ്ദേഹം ജയിക്കുമായിരിക്കും, പിണറായി വിജയൻ 5-6 കൊണ്ട് കഴിയുമ്പോഴും പിന്നിലാണ്. അതൊക്കെ കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം അത്ഭുതകരമായ, കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ ഒരിക്കലും ഇല്ലാത്ത തരത്തിലുള്ളൊരു ലീഡാണ് യു ഡി എഫിന് കാണുന്നത്. മാത്രമല്ല, ഇത് ഞാൻ കണക്കാക്കുന്നത് ഭരണവിരുദ്ധ വികാരം, ഒരുപാട് മന്ത്രിമാർ വലിയ വോട്ടിന് പിന്നിലാണ് എന്ന് പറയുന്നു. യു ഡി എഫിന് അഭിമാനിക്കാവുന്ന ശക്തമായ ഒരു തിരിച്ചുവരവാണ് ഇതിൽ ഉണ്ടായിട്ടുള്ളത്. അതിന്റെ മറ്റു കാര്യകാരണങ്ങൾ നമുക്ക് വിശകലനം ചെയ്യേണ്ടതുണ്ട്. ഏതായാലും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള ഒരു തിരിച്ചടിയിലേക്കാണ് സി പി എം പോയിട്ടുള്ളത്.
11: ഞാൻ പറഞ്ഞു വന്ന നേരത്തെ പറഞ്ഞു വന്നൊരു കാര്യം, ബി ജെ പിയുടെ കാര്യത്തിൽ അണികൾ വലിയ കാര്യമായി വർദ്ധിക്കുന്നുണ്ട് കേരളത്തിൽ. നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ നോക്കിയാലും സംസ്ഥാന നിയമസഭയിലേക്ക് ജയിച്ചില്ലെങ്കിലും വോട്ടുവിഹിതം വർദ്ധിക്കുന്നുണ്ട് ബി ജെ പിയുടെ. അപ്പോൾ ബി ജെ പിയുടെ അഖിലേന്ത്യാ തലത്തിലുള്ള വളർച്ചയ്ക്ക് സമാന്തരമായി കേരളത്തിലും ബി ജെ പി വളരുന്നുണ്ട്. അതിൻ്റെ നേതൃത്വത്തിൻ്റെ എന്തോ ഒരു പ്രശ്നമോ അല്ലെങ്കിൽ അങ്ങനെ അവരെ ഏകോപിപ്പിക്കുന്നതിലുള്ള തടസ്സമോ അങ്ങനെ എന്തോ ഒന്നാണ് ബി ജെ പി എല്ലാ സമയത്തും പിന്നാക്കം വലിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം പ്രാദേശികമായി ബി ജെ പിക്ക് അംഗബലം കൂടുന്നതായിട്ട് നമുക്ക് എല്ലാ സമയത്തും നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് സത്യം.
10: കേരളത്തിൽ ഈ ആർ എസ് എസിന് വലിയ ഒരു അടിത്തറയുണ്ടായിരുന്ന അല്ലെങ്കിൽ ഇപ്പോഴും ഉള്ള ഒരു സംസ്ഥാനമാണ്. അപ്പോൾ അവിടെയൊക്കെ ബി ജെ പിക്ക് ഈ വളർച്ച പോരാ. പക്ഷേ എന്താ ഇവിടുത്തെ പ്രധാന പ്രശ്നം വെച്ചാൽ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യ ജനാധിപത്യ മുന്നണിയും വളരെ രണ്ട് പ്രബല ശക്തികളായി നിൽക്കുകയും അവർ അരയും തലയും മുറുക്കി ഇവരെ തോൽപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ബി ജെ പിക്ക് ഇതിനപ്പുറം ഒരു മുന്നേറ്റം പ്രതീക്ഷിക്കാൻ പറ്റുന്നില്ല. അതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം, ഞാൻ പല വോട്ടർമാരോടും ചോദിച്ചപ്പോൾ, പല വോട്ടർമാരോടും പല കോൺഫറൻസിലെ വോട്ടർമാരോടും ചോദിച്ചപ്പോൾ അവർ പറയുന്നത് തോക്കാൻ പോകുന്ന ഒരു കാൻഡിഡേറ്റിന് എന്തിന് വോട്ട് ചെയ്യണം, അങ്ങനൊരു രീതിയാണ്, അങ്ങനെ ഒരു മനഃശാസ്ത്രമുണ്ട്. അപ്പോൾ അവിടെ രാഷ്ട്രീയമല്ല പ്രധാനം. അപ്പോൾ എൻ്റെ മണ്ഡലത്തിൽ എക്സ് എന്ന് പറയുന്ന ആൾ തോക്കുമെങ്കിൽ ഞാൻ എന്തിന് ഈ തോക്കാൻ പോകുന്ന ആളിന് വോട്ട് ചെയ്യണം? ഇതാണ് നമ്മുടെ ശരാശരി വോട്ടർമാരുടെ ഒരു മനഃശാസ്ത്രം. അപ്പോൾ അത് ഒരു പ്രധാന ഘടകം കൂടിയാണ്.
9: ബാൻഡ് വാഗൻ ഇഫക്റ്റ് എന്ന് പറഞ്ഞിട്ട് വോട്ടിങ്ങിൽ, അതായത് ജയിക്കാൻ പോകുന്ന കാൻഡിഡേറ്റ് ഏതാണോ ആ കാൻഡിഡേറ്റിൻ്റെ ഒപ്പം നിൽക്കുക എന്നുള്ളൊരു മാനസിക അവസ്ഥ. അതേസമയം അതുപോലെ തന്നെ അണ്ടർഡോഗ് ഇഫക്റ്റ് ഉണ്ട്. അണ്ടർഡോഗ് ഇഫക്റ്റ്, ഇയാൾ തോക്കും എന്തായാലും, എന്നാലും അയാളോടുള്ള സിമ്പതി കാരണം അയാൾക്ക് വോട്ട് ചെയ്യുന്നു. അങ്ങനെയുള്ള രണ്ട് തരത്തിലുള്ള ഇഫക്റ്റ് ഉണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു കേരളത്തിൽ കൂടുതലും ബാൻഡ് വാഗൻ ഇഫക്റ്റാണ് ഉള്ളത്. ചില ഇപ്പോൾ ഒരു സ്വീപ്പ് പിന്നെ യു ഡി എഫിനുണ്ടായിരിക്കുന്നു, അത് 3 ജില്ലകളിൽ പരിപൂർണമായിട്ട് എല്ലാ സീറ്റും അല്ലെങ്കിൽ ലീഡ് നേടിയിരിക്കുന്ന യു ഡി എഫ് എന്നുവെച്ചാൽ അവിടെ എല്ലാം ഒരു ബാൻഡ് വാഗൻ ഇഫക്റ്റ് ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു കേരളത്തിൽ പിന്നെ ഭൂരിപക്ഷം എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിലയുറപ്പിക്കുക എന്നുള്ളൊരു ചിന്താഗതി ഉണ്ട് എന്ന് തോന്നുന്നു.
7: തീർച്ചയായിട്ടും അതൊരു പിന്നെ റെലവന്റ് ഫാക്ടറാണ്. അതോടൊപ്പം ഈ ബി ജെ പിക്ക് ബംഗാളിൽ ലഭിക്കുന്ന മേൽക്കൈ എന്തുകൊണ്ട് കേരളത്തിൽ ലഭിക്കുന്നില്ല എന്നുകൂടി ആലോചിക്കേണ്ടതുണ്ട്. അതിൻ്റെ ഒരു അതൊരു പിന്നെ മതപരമായ കമ്മ്യൂണിറ്റി വൈസ് ഒരു ബാക്ക്ഗ്രൗണ്ടും കൂടെ പരിശോധിച്ചെങ്കിൽ മാത്രമേ അതിന് പൂർണ്ണമായ ഒരു സ്ഥിരീകരണം ലഭിക്കൂ. കേരളത്തിൽ കേരള ജനസംഖ്യയുടെ ഏതാണ്ട് 28% ഈഴവ സമുദായമാണ്. ആ ഈഴവ സമുദായത്തിന്റെ പരമ്പരാഗതമായ വോട്ട് UDLDFലേക്കാണ് പോയിക്കൊണ്ടിരുന്നത്. അതിൻ്റെ ഒരു ചെറിയ ശതമാനം BJPയിലേക്ക് വരുന്നു. അതൊരു ജൈവികമായ വളർച്ച തന്നെയാണ്. നായർ സമുദായത്തിന്റെ ഭൂരിപക്ഷമില്ല എങ്കിലും 38% അങ്ങനെയാണ് എക്സിറ്റ് പോളുകൾ സൂചിപ്പിക്കുന്നത്. 38% BJPയിലേക്ക് വരുന്നു. UDFലേക്ക് വരുന്നത് ഏതാണ്ട് 30-32% മാത്രമാണ്. LDFലേക്ക് വളരെ അതിനേക്കാളും കുറച്ചാണ്, 28%. രണ്ടാമത്തെ

0: ചെറിയൊരു ശതമാനമാണ്. അത് യു ഡി എഫിന്റെ വിജയത്തിൽ മുസ്ലിം ഒരു ഒരു ജനസാമാന്യത്തിന് പിന്തുണ വളരെ നിർണായകവുമാണ്. പിന്നെ പ്രതീക്ഷയുണ്ടായിരുന്നത് ക്രൈസ്തവ ന്യൂനപക്ഷത്തിലേക്ക് കടന്നു കയറുക, അങ്ങനെയാണ് ക്രിസ്ത്യൻ ഔട്ട്റീച്ച് ഉണ്ടായത്. ആ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് വേണ്ടപോലെ ഫലപ്രദമായിരുന്നു എങ്കിൽ മധ്യ കേരളത്തിൽ ഉൾപ്പെടെ കാര്യമായ ചലനങ്ങൾ ഉണ്ടാക്കാൻ ബി ജെ പി കഴിയുമായിരുന്നു. പക്ഷേ അതിന് സാധ്യത ഇപ്പോൾ കാണുന്നില്ല. അതുകൊണ്ടാണ് ഒരു കേരളത്തിന്റെ ഒരു ഡെമോഗ്രാഫിക് കോമ്പോസിഷൻ ബംഗാളിനേക്കാൾ വ്യത്യസ്തമാണ്. ബംഗാൾ 27% മുസ്ലിങ്ങൾക്ക് ബദലായി 70% ഹിന്ദു പോപ്പുലേഷന്റെ വലിയൊരു കൺസോളിഡേഷൻ ബി ജെ പി അനുകൂലമായി വരുമ്പോൾ കേരളത്തിൽ അതിനുള്ള സാധ്യത ഇല്ലാതെ പോകുന്നത് അതുകൊണ്ടാണ്.
1: അത് മാത്രമാണ്. നമ്മളിപ്പോൾ കോട്ടയത്ത് നിന്ന് ആകാശവാണിയുടെ പ്രതിനിധി താൻസൻ ചേരുന്നു. ഹലോ ഹലോ താൻസൻ, വലിയ മുന്നേറ്റമാണ് കോട്ടയത്ത് യു ഡി എഫിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. ഏകദേശം 8 മണ്ഡലങ്ങളിൽ യു ഡി എഫ് ലീഡ് ചെയ്യുന്നുണ്ട്. എന്താണ് പൊതുവെയുള്ള?
2: തീർച്ചയായും തീർച്ചയായും, കാരണം നമ്മൾ മുമ്പേ പറഞ്ഞപ്പോള് 9 മണ്ഡലങ്ങൾ എൽ ഡി എഫിന് ഒരു നേരിയ വോട്ടിന്റെ കൂടുതലുണ്ടായിരുന്നു. പക്ഷേ അതും പറഞ്ഞു വൈക്കം ഒഴിയെ ബാക്കി എല്ലാ 1000 വ്യത്യാസം വന്നു എല്ലാ സ്ഥാനാർത്ഥികൾക്കും, അത്രയ്ക്കും ലീഡാണ്. അതിനെടുത്തു പറയേണ്ടത് 2 മണ്ഡലങ്ങളാണ് പ്രധാനമായിട്ടും വലിയ മത്സരം കാഴ്ചവെച്ചു എന്ന് പറഞ്ഞ 400 മണ്ഡലവും ചാൻ മത്സരിച്ച പുള്ളി മണ്ഡലവും. പുൽപ്പള്ളിയില് നമ്മുടെ ഭൂരിപക്ഷം ഏകദേശം 26,000, അത് സ്വാഭാവികമായി പ്രതീക്ഷിച്ചത് തന്നെയാണ്. പക്ഷേ എങ്കിൽ പോലും വളരെ പെട്ടെന്ന് ആ ഭൂരിപക്ഷത്തിലേക്ക് എത്തി എന്നുള്ളതാണ്. മറ്റൊന്ന് മന്ത്രിയുടെ ഒരു മണ്ഡലമാണ്, വി എൻ മണ്ഡലമാണ് ഏറ്റുമാൻ വോട്ട്. ഏറ്റുമാൻ വളരെ കടുത്ത മത്സരമാണ് 3 മുന്നണികളുടെ നടക്കുന്നത് എന്നൊരു ട്രെൻഡ് ഉണ്ടായിരുന്നെങ്കിലും പക്ഷെ അതൊന്നുമല്ല സത്യം എന്ന് റിസർവ് വരുന്നത്.
1: 14,000
2: നാട്ടക സുരേഷിന്റെ ആ രീതിയിൽ വലിയ ലീഡെടുക്കും. കൂടുതൽ പുതുപ്പിനെ ഉമ്മൻ, രണ്ടാമത്തേക്ക് വരുന്നത് നാട്ടക സുരേഷും അതിനു പുറകെ സീതാദാക്ഷണമാണ്.
1: പാലയിലെ സ്ഥിതിഗതികൾ എങ്ങനെയാണ്? എൻഡിഎക്ക് വലിയ
2: വളരെ ത്രികോണ മത്സരമാണ്, വളരെ കടുത്ത മത്സരമാണ് എന്ന് പറഞ്ഞ ഒരു ന്യൂസ് ആദ്യമേ വന്നിരുന്നു. പക്ഷേ ഇവിടെ മാനസികാപ്പൻ വളരെ വലിയ ലീഡ് നേടിക്കഴിഞ്ഞു. ജോർജ് രണ്ടാം സ്ഥാനത്തേക്ക് മാനസികാപ്പൻ കേരള കോൺഗ്രസ് അല്ല സോറി മാസ് കെ മാണി കേരള കോൺഗ്രസിന്റെ 3rd സ്ഥാനത്തേക്കും പോയി എന്നുള്ളതാണ് നമ്മൾ അറിയുന്ന ഒരു വിവരം.
1: പൂഞ്ഞാറിലെ സ്ഥിതിഗതികളോട്
2: പൂഞ്ഞാറും നമ്മൾ ആദ്യത്തെ ഒരു ട്രെൻഡില് ഒരു നേരിയ ഭൂരിപക്ഷം പൂഞ്ഞാറിൽ സ്ഥാനാർത്ഥിക്കുണ്ടായിരുന്നു. പക്ഷെ പൂഞ്ഞാഞ്ചനപ്പള്ളിയും ചങ്ങനാശ്ശേരിയുമായിരുന്നു അങ്ങനെ നിന്നിരുന്നത്. പക്ഷെ പൂഞ്ഞാറും ഇപ്പോൾ വളരെ പുറകോട്ട് പോയി. അവിടെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി
3: കാഞ്ഞിരപ്പള്ളിയിൽ എങ്ങനെയാണ്?
2: കാഞ്ഞിരപ്പള്ളിയിലും യു ഡി എഫ് ആണ് ലീഡ് ചെയ്യുന്നത്.
0: ഒരു കാര്യം ചോദിച്ചോട്ടെ, അപ്പോൾ കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് മാണി ഗ്രൂപ്പിന്റെ രാഷ്ട്രീയത്തിൽ വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാകാനുള്ള സാധ്യത താങ്കൾ കാണുന്നുണ്ടോ? കാരണം കോട്ടയമാണ് പ്രത്യേകിച്ച് കേരള കോൺഗ്രസുകൾ തമ്മിൽ മാറ്റുരയ്ക്കുന്ന, ജോസഫ് ഗ്രൂപ്പാണോ മാണി ഗ്രൂപ്പാണോ യഥാർത്ഥ കേരള കോൺഗ്രസ് എന്ന് മാറ്റുരയ്ക്കുന്ന ഒരു മേഖലയാണ്. അതുകൊണ്ട് കെ എം മാണി നയിച്ചിരുന്ന പാർട്ടിയുടെ ഇപ്പോഴത്തെ ഒരു ഒരു അവസ്ഥ, അല്ലെങ്കിൽ ജോസ് കെ മാണി നയിക്കുന്ന വിഭാഗത്തിന്റെ ഇടതുപക്ഷത്തെ ആ ഒരു വിഭാഗത്തിന്റെ രാഷ്ട്രീയ ഭാവി തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിൽ ഇപ്പൊ നിലവിൽ ഒരു മണ്ഡലത്തിൽ പോലും മാണി ഗ്രൂപ്പ് മുന്നിട്ട് നിൽക്കുന്നില്ല. 12 മണ്ഡലങ്ങളിലാണ് മത്സരിച്ചത്, ഒരു മണ്ഡലത്തിൽ പോലും നിലവിൽ മുന്നിട്ട് നിൽക്കുന്നില്ല എന്ന സൂചന, അതെങ്ങനെയാണ് വിശകലനം ചെയ്യുക?
2: കോൺഗ്രസ് മാണി ഗ്രൂപ്പ് വളരെ സ്വാധീനമുള്ള ഒരു, പക്ഷേ അവര് ഈ എൽ ഡി എഫിൽ ശേഷം ആദ്യത്തെ ഇലക്ഷന് ശേഷം രണ്ടാമത്തെ തുടങ്ങിയ അതിൽ ഉള്ള ആളുകളുടെ പുറകോട്ട് പോക്കുണ്ടായിരുന്നു. അതായത് ഈ മുന്നണിയിൽ തുടരണ്ട എന്നുള്ളത് അത് പൊതുവെ വാർത്ത ആയ ഒരു കാര്യമാണ്. ആ സ്ഥിതിക്ക് തന്നെ യു ഡി എഫിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രവണതയാണ് കേരള കോൺഗ്രസിന്റെ പ്രവർത്തകർക്ക് പൊതുവെ കാണാനുള്ളത്. അത് ഈ ഇലക്ഷൻ അതിവലിച്ചു എന്നുള്ളതാണ്. യു ഡി എഫിലേക്ക് പോകും എന്നുള്ള വാർത്തകൾ വന്നപ്പോ പോലും ആൾക്കാര് യു ഡി എഫിൽ പെട്ടിട്ടുള്ള ഈ കേരള കോൺഗ്രസിന്റെ കൂടെ നിൽക്കുന്ന അടുത്ത കേരളത്തായിരുന്നവര് യു ഡി എഫിലേക്ക് പോകും എന്ന് പ്രാദേശികമായ രീതിയിലുള്ള വർത്തമാനങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അത് അവരുടെ നേതൃത്വം അതിനെ സമ്മതിക്കാത്തത് കൊണ്ട് യു ഡി എഫിൽ തുടർന്നത് ഒരു തിരിച്ചടിയായി എന്ന് തന്നെ ഇപ്പോ
4: അല്ല, അവരുടെ നേതൃത്വത്തിൽ തന്നെ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നല്ലോ. യു ഡി എഫിന്റെ കൂടെ പോകണമോ വേണ്ടയോ എന്നൊരു തർക്കം കൂടി ഒരു ഘട്ടത്തിൽ നടന്നിരുന്നു.
2: ശക്തമായിട്ട്
1: നന്ദി താൻസൻ, കുറച്ച് നെറ്റ്വർക്കുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. നമ്മളോടൊപ്പം തുടരുക താൻസൻ. നമ്മളിപ്പോ വീണ്ടും എൽ ഡി എഫ് 42

0: ിലേക്ക് എത്തുമ്പോൾ UDF 96 എത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. ഒപ്പം നമ്മളോടൊപ്പം രാഷ്ട്രീയ നിരീക്ഷകനായ MN കാരശ്ശേരി നമ്മളോടൊപ്പം ചേരുന്നു.
1: ഭരണവിരുദ്ധ വികാരം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്ന് നേരത്തെ വിചാരിക്കുകയും പറയുകയും ചെയ്ത ഒരാളാണ് ഞാൻ. എന്നെ പോലെ അനവധി ആളുകൾ അത് പറഞ്ഞിരുന്നു. അതിപ്പോ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ ഒരു ട്രെൻഡ് കണ്ടിട്ട് അത് സത്യമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാനിപ്പോ ഏതെങ്കിലും ഒരു മുന്നണിയുടെ ഭാഗത്ത് നല്ല സംസാരിച്ചു. ജനങ്ങളാണ് മേലെ, ജനങ്ങളെ വെല്ലുവിളിക്കുന്ന മന്ത്രിയാണെങ്കിലും മുഖ്യമന്ത്രിയാണെങ്കിലും MLA ആണെങ്കിലും ഒക്കെ അതിനവര് മറുപടി പറയേണ്ടി വരും. അവരെ നിലയ്ക്ക് നിർത്താൻ സത്യത്തിൽ അധികാരമുള്ളത് കൊടുത്ത് ജനങ്ങൾക്കാണ് എന്ന് ആ ജനാധിപത്യത്തിന്റെ ശരിയായ തിരുത്ത് ഉയർത്തിപ്പിടിച്ച ഒന്നാണിത്. ഈ ഫലത്തെപ്പറ്റി എനിക്ക് വാസ്തവമായും വലിയ അഭിമാനം തോന്നുന്നുണ്ട്.
0: വളരെ നന്ദി. നമ്മൾ വീണ്ടും നമ്മൾ വെസ്റ്റ് ബംഗാളിലേക്ക് ഒന്ന് പോകണമെങ്കിൽ അവിടെ ഭവാനിപൂറിനകത്ത് സുവേന്ദു അധികാരി മമതാ ബാനർജിയും നേർക്കുനേർ മത്സരിക്കുന്നത്. അവിടെ 662 വോട്ടിന്റെ ലീഡാണ് ഇപ്പോൾ സുവേന്ദു അധികാരിക്കുള്ളത്. ഏറ്റവും വാശിയേറിയ ഒരു പോരാട്ടമാണ്. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളായി നമുക്ക് പറയാവുന്ന രണ്ടുപേർ, അത്തരത്തിലുള്ള മാറ്റം ഉണ്ടാകുന്നു. ഉദയനിധി സ്റ്റാലിൻ ചെപ്പോക്ക് തിരുവള്ളിക്കേനിയിൽ പിറകിലാണ്. വിജയ് തിരുച്ചിറപ്പള്ളി ഈസ്റ്റിലും പെരമ്പൂരും രണ്ട് മണ്ഡലങ്ങൾ അദ്ദേഹം മത്സരിച്ച് രണ്ട് മണ്ഡലങ്ങൾ അദ്ദേഹം ലീഡ് ചെയ്യുന്നുള്ള വാർത്ത പുറത്തുവരുന്നു. അപ്പം കേരളത്തിൽ കെ സുരേന്ദ്രൻ പിന്നിലാണ്. സന്ദീപ് വാര്യർ UDFലേക്ക് ചേക്കേറിയ മുൻ BJP അംഗം അദ്ദേഹം പിന്നിലാണ്. പിണറായി വിജയന്റെ കുറച്ച് വോട്ടുകൾക്ക് മാത്രമാണ് അദ്ദേഹം പിന്നിട്ട് നിൽക്കുന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച KK ശൈലജ അവിടെ, സണ്ണി ജോസഫ് 3000 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. TP രാമകൃഷ്ണൻ പുറകിലാണ്. 6000 വോട്ടുകൾക്ക് PA മുഹമ്മദ് റിയാസ്. അങ്ങനെയാണ് മൊത്തത്തിലുള്ള ഒരു നിലവിലുള്ള ഒരു പിക്ചർ. ചാണ്ടിയുമന്റെ ഭൂരിപക്ഷം 30,000 കടന്നിരിക്കുകയാണ്.
2: അല്ല, ഈ UDF കാൻഡിഡേറ്റുകളുടെ ഭൂരിപക്ഷം ലീഡിന്റെ നില നോക്കിയാൽ വളരെ മെച്ചപ്പെട്ട ലീഡ് നിലയാണ്. പല മണ്ഡലങ്ങളിലും മറ്റു പല മണ്ഡലങ്ങളിലും വളരെ ചുരുങ്ങിയ വോട്ടുകളുടെ ലീഡാണ് ഓരോ ഇടതുമുന്നണി സ്ഥാനാർത്ഥിക്കും കാണുന്നത്. അപ്പോൾ അതിലൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള മാറിമറിയലുകൾ ഉണ്ടാവാമെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു മുഖ്യമന്ത്രി അവിടെ ചിലപ്പോൾ അവസാന നിമിഷം ചെറിയ വോട്ടുകൾക്കെങ്കിലും വിജയിച്ചേക്കാൻ സാധ്യതയുണ്ട്. 6ാം റൗണ്ടിലും അദ്ദേഹം പിന്നിലാണ്. പക്ഷേ പാർട്ടി വിട്ടവരൊക്കെ ഏകദേശം മുന്നിലെത്തുന്നു, ആ തരത്തിൽ മുമ്പോട്ട് പോകുന്നു. നമ്മൾ പറഞ്ഞതുപോലെ ഈ ഇടതുപക്ഷ രാഷ്ട്രീയം എന്ന് പറയുന്നതിനകത്ത് ഒരു പുനർവിചിന്തനം ആവശ്യമായി വരും എന്ന് വേണം വിചാരിക്കാൻ.
3: തിരുത്തൽ സംഭവിക്കുന്നത് കണ്ണൂർ നിന്നാണ് എന്ന സൂചനയാണ് ഇപ്പോൾ വരുന്നത്. CPMന്റെ തട്ടകമായ കണ്ണൂർ ജില്ലയിൽ നിന്ന് തന്നെ വേറിട്ട സ്വരങ്ങൾ വരുന്നു. അപ്പോൾ കുഞ്ഞികൃഷ്ണൻ ഉയർത്തിയ അല്ലെങ്കിൽ ഗോവിന്ദൻ ഉയർത്തിയ ആ ഒരു ചിന്താധാര അത് ഏറ്റെടുക്കാൻ ശരാശരി കമ്മ്യൂണിസ്റ്റുകൾ ഇവിടെ തയ്യാറാവുന്നു എന്നതാണ്. അതുകൊണ്ടാണ് സഹ പിണറായി വിജയൻ അവിടെ ഇപ്പോൾ കേവലം 600 വോട്ടുകൾക്ക് മാത്രമാണ് പിന്നിൽ നിൽക്കുന്നത്. അതൊരു പക്ഷേ മാറിയേക്കാം. പക്ഷേ നോക്കൂ, ശൈലജ ടീച്ചർ 66,000 വോട്ടിന് ജയിച്ച മണ്ഡലത്തിൽ ഇപ്പോൾ UDF മുന്നിൽ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ആ ഒരു സൂചന എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയിലെ പാർട്ടി ഗ്രാമങ്ങൾ ഉൾപ്പെടെ അവിടെ ഉൾപ്പെടെ ചെറിയ രീതിയിൽ മാറി ചിന്തിക്കാൻ ജനങ്ങൾ തയ്യാറായി എന്നതാണ്.
4: വടക്കൻ കേരളത്തിലെ ഏതാണ്ട് എല്ലാ കോൺസ്റ്റിറ്റ്യൂവലികളും UDF മുന്നിട്ട് നിൽക്കുന്നതാണ്. ഇടതുപക്ഷത്തിന് വളരെ ചെറിയ ചില മണ്ഡലങ്ങളിൽ മാത്രമേ മുന്നേറാൻ കഴിയുന്നുള്ളൂ. ഇപ്പോൾ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം UDF 96-97 നിൽക്കുന്നു. LDF 41-42 നിൽക്കുന്നു. NDA പഴയതുപോലെ തന്നെ രണ്ടാം സ്ഥാനത്ത് 2 മാത്രം ലീഡ് ചെയ്യുന്ന
3: തരംഗം എന്ന് നമുക്ക് വിലയിരുത്താമോ?
4: ഏകദേശം തരംഗമായാണ് എന്ന് തന്നെ തുടക്കം മുതലേ ഉള്ള ആ ട്രെൻഡ് അങ്ങനെ തന്നെയാണല്ലോ. ഒരു തരംഗത്തിന്റെ ട്രെൻഡാണ് തുടക്കം മുതൽ.
3: തരംഗത്തിനുള്ളിലും ഒറ്റപ്പെട്ട തുരുത്തുകളായി നിൽക്കുകയാണ് തിരുവനന്തപുരം ജില്ല, അതുപോലെ തൃശൂർ ജില്ല, പാലക്കാടിന്റെ ചില ഭാഗങ്ങൾ. അങ്ങനെയുള്ള ഒറ്റപ്പെട്ട തിരുത്തുകളല്ലാതെ പാൻ കേരള അടിസ്ഥാനത്തിൽ UDFന് വ്യക്തമായ ആധിപത്യം ലഭിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് സൂചന.
4: അതിന്റെ ഒരു ഉദാഹരണമാണ് ഈ ഭൂരിപക്ഷം ലഭിക്കുന്ന അല്ലെങ്കിൽ ലീഡ് നിലനിർത്തുന്ന കാൻഡിഡേറ്റ്സിന്റെ ലീഡ് നില എന്ന് പറയുന്നത്. ഇപ്പൊ UDFന്റെ കാൻഡിഡേറ്റ്സ് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ കാൻഡിഡേറ്റ്സ് നിലനിർത്തുന്ന ലീഡ് പലപ്പോഴും വളരെ നല്ല കംഫർട്ടബിൾ ലീഡാണ്. മറിച്ച് ഈ LDFന്റെ കാൻഡിഡേറ്റ്സ് വരുമ്പോഴത്തേക്ക് ഇത്രമാത്രം സുരക്ഷിതമായ ലീഡല്ല. അതുകൊണ്ട് തന്നെ ആ LDFന്റെ
2: ഒരു വ്യക്തിയുടെ കാര്യം പറഞ്ഞാൽ KT ജലീലിന് ഇപ്പൊ 9,524 വോട്ടിന് പിന്നിലാണ് അദ്ദേഹം. KT ജലീൽ ഒരു വലിയ മുന്നണി പോരാളിയായി ഇടതുമുന്നണിയുടെയും പലപ്പോഴും മുഖ്യമന്ത്രിയുടെ തന്നെ ഒരു ഒറ്റയാൾ പോരാട്ടം നടത്തുന്നത് പോലെ വെല്ലുവിളിക്കുകയും മുൻപിട്ടിറങ്ങുകയും നിരന്തരം സോഷ്യൽ മീഡിയയിലൂടെ ആക്രമിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. ജലീലിന്റെ വിജയം എന്ന് പറയുന്നത് വളരെ ചരിത്ര വിജയമായിരുന്നു. കുഞ്ഞാലിക്കുട്ടിയെ തോൽപ്പിച്ചിട്ടാണ് ആദ്യമായിട്ട് വരുന്നത്. പക്ഷെ ജലീൽ അതൊരു പ്രതീകാത്മകമായിട്ടുള്ള ഒരു പിന്നാക്കം പോക്കാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്.
3: അത് ജയന്റ് കില്ലറായി കടന്നു വരികയാണ്. അധ്യാപകൻ കൂടിയായിരുന്ന ജലീൽ അവിടെ വരുന്നു. ഈ മുസ്ലിം ലീഗിനെ വെല്ലുവിളിച്ചുകൊണ്ട് മുസ്ലിം ലീഗിന്റെ തട്ടകത്തിൽ ഒരു അടിത്തറ ഉണ്ടാക്കണം. ആദ്യം സ്വതന്ത്രനായി CPM സ്വതന്ത്രനായി മത്സരിച്ചൊരു ആ സ്വതന്ത്ര പരീക്ഷണങ്ങൾ വിജയിച്ചു. അപ്പോൾ മുസ്ലിം ലീഗിന്റെ തേർവാഴ്ച ഒരിക്കൽ കുഞ്ഞാലിക്കുട്ടി പോലും പരാജയപ്പെട്ടൊരു ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടെന്ന് ഓർക്കണം. അപ്പോൾ അവിടെ നിന്നും മാറി ഇപ്പോൾ 16 സീറ്റ് കേരളത്തിൽ ഏറ്റവും അധികം നിയമസഭാ സീറ്റുകളുള്ള ജില്ല മലപ്പുറമാണ്. അവിടെ 16 സീറ്റും അതുപോലെ എറണാകുളം ജില്ലയിൽ 14 സീറ്റും UDFനെന്ന് പറയുമ്പോൾ അവിടെ UDFന് മേൽക്കൈ ഉണ്ടായിരുന്ന ഇടങ്ങളിൽ ഏതാണ്ട് സമ്പൂർണമായ ആധിപത്യം UDF നേടുകയും LDFന്റെ കൊട്ടക്കൊത്തളകളിലേക്ക് കടന്നു കയറുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
4: ഈ പൊതുവെ ട്രെൻഡ് സൂചിപ്പിക്കുന്ന ഒരു കാര്യം, ഈ നിയമസഭയിലും പുറത്തും വ്യക്തിപരമായി അല്ലെങ്കിൽ രാഷ്ട്രീയമായി പ്രശ്നങ്ങൾ ഉന്നയിച്ച സ്ഥാനാർത്ഥികൾക്ക് കൂടുതൽ പ്രാധാന്യം കിട്ടുന്നു.
2: ഇപ്പോൾ
4: മാത്യു കുഴൽനാടൻ ഒരു ഉദാഹരണമാണ്, വിഷ്ണുനാഥ് ഉദാഹരണമാണ്, ഇവരൊക്കെ KT ജലീൽ ഉദാഹരണമാണ്. ഇവരൊക്കെ ഇത്തരത്തിൽ പിന്നെ വളരെ സജീവമായി രാഷ്ട്രീയത്തിൽ ഇടപെട്ട് പ്രശ്നങ്ങൾ ഉന്നയിച്ച് പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് മുന്നോട്ട് വന്ന ആളുകളാണ്. അതിന്റെ ഒരു ഉദാഹരണമായിരുന്നു ഈ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്ന
2: സമയത്ത്
4: അദ്ദേഹം ഉന്നയിച്ചത്രയും അഴിമതി ആരോപണങ്ങൾ അല്ലെങ്കിൽ LDFനെതിരെ ഉന്നയിച്ച പ്രശ്നങ്ങൾ മറ്റൊരു തെളിവുകളെ അടിസ്ഥാനപ്പെടുത്തിയായിരുന്നു. അതിന്റെ പേരിൽ
2: കോൺഗ്രസ് നേതാക്കന്മാര് മാധ്യമങ്ങളെ കാണുന്ന തരത്തിലേക്ക് അവരുടെ ഒരു ആത്മവിശ്വാസം വളർന്നു എന്ന് വേണം വിചാരിക്കാൻ.
0: ഇന്ദിരാഭവന് മുന്നിൽ വലിയൊരു ആൾക്കൂട്ടം കണ്ടു കഴിഞ്ഞു.
4: അതുലിനെ ഒന്ന് കിട്ടുമോ നോക്കൂ,
0: നമുക്ക് അതിലേക്ക് വരാം.
2: ഇല്ല, അതുലിനെ ഇപ്പൊ അവിടെ ലഭ്യമല്ല എന്നാണ് അറിയുന്നത്.
0: ഇത്തരത്തിൽ വലിയ ഭൂരിപക്ഷം ഉണ്ടാകുന്നുള്ളതാണ്. പലപ്പോഴും ഒരു കംഫർട്ട് സോൺ കടന്നിരിക്കുകയാണ് UDFന്റെ പല സ്ഥാനാർത്ഥികളും. പലരുടെയും ഭൂരിപക്ഷം 10,000-ന് 20,000-ന് ചിലരെങ്കിലും 30,000 കടന്ന് പോയിട്ടുമുണ്ടെന്നുള്ളതാണ്. പത്തനാപുരത്ത് ജ്യോതികുമാർ ചാമക്കാല ഗണേഷ് കുമാറിനെതിരെ 3,000-ലധികം വോട്ടുകൾക്ക് മുന്നിലാണ്. വളരെ എന്താണ് പൊതുവെ വളരെ സ്വീകാര്യനായൊരു മന്ത്രി എന്നുള്ളതല്ല, അത്തരത്തിലുള്ള ശക്തനായ ഒരു സ്ഥാനാർത്ഥിയാണ് ഗണേഷ് കുമാർ. കുടുംബപരമായ പശ്ചാത്തലം ഒക്കെയുള്ള അവിടെ ജ്യോതികുമാർ ചാമക്കാല മുന്നിലാണെന്നുള്ള
4: എന്ന് തന്നെയല്ല, പത്തനാപുരത്തുകാരുടെ ഇടയിൽ ഈ ഗണേഷ് കുമാറിനുള്ള സ്വീകാര്യത വളരെ കൂടുതലാണ്. അവരൊരു കുടുംബാംഗത്തെ പോലെയാണ്. അവിടെ രാഷ്ട്രീയമല്ല പ്രശ്നം, രാഷ്ട്രീയത്തിന്റെ പേരിലല്ല പിന്നെ
5: ഗണേഷ് കുമാറിന്റെ പേര് പരാമർശിച്ചുകൊണ്ട് പറയുകയാണ്. കേരളത്തിൽ ഇപ്പോ എന്താണ് ധാർമ്മികത നിലനിർത്തുന്ന എത്ര MLA മാരുണ്ട് എന്നുള്ളത്. ധാർമ്മിക നിലവാരം
2: അല്ല, ധാർമ്മികത പുനർനിർവചിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ഇതാണോ ധാർമ്മികത, അതാണോ ധാർമ്മികത എന്ന് പറയാൻ വയ്യാത്ത
4: അല്ല, ധാർമ്മികത ഒളിഞ്ഞും തെളിഞ്ഞും വരുന്നു എന്നുള്ളതാണ് വേറൊരു പ്രശ്നം. അതുകൊണ്ട് രാഷ്ട്രീയത്തിലെ ധാർമ്മികതയെ കുറിച്ചുള്ള ചർച്ചയൊക്കെ വളരെ പണ്ടേ
0: അവസാനിച്ചതാണ്. വിഷയങ്ങളൊന്നും തന്നെ ഈ റിസൾട്ടുകളിൽ പലപ്പോഴും
4: തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുന്നില്ല എന്നുള്ളതാണ്.
3: സമാനമായ ആരോപണങ്ങൾ ശ്രീ ഗണേഷ് കുമാർ നേരത്തെയും നേരിട്ടിട്ടുണ്ട്. അപ്പോഴെല്ലാം ജയിച്ചു വരാൻ കഴിഞ്ഞിട്ടുണ്ട്.
0: വ്യക്തിയാരോപണങ്ങൾ വലിയ തോതിൽ തമിഴ്നാട് TV വിജയ്ക്കെതിരെ ഉണ്ടായ ഒരു സമയമാണ്. അതായത് നമ്മുടെ ഒരു രാഷ്ട്രീയക്കാരന്റെ ഒരു ഇമേജ് തകർക്കുന്ന ഉണ്ടായ സമയത്ത് പോലും ആൾക്കാർ വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്.
2: അതുപോലെ ഷിബു ബേബി ജോൺ, ഒരു ഘടകകക്ഷി UDFന്റെ ഒരു ഘടകകക്ഷി, ഷിബു ബേബി ജോണിന്റെ ഒരു തിരിച്ചുവരവാണ്. അദ്ദേഹത്തിന് ഏതാണ്ട് 11,000 വോട്ടിന്റെ കൊല്ലം എടുത്തു നോക്കിയാൽ നമുക്ക് ഏതാണ്ട് എനിക്ക് തോന്നുന്നു 11,000 വോട്ടിന്റെ ലീഡുണ്ടെന്ന് തോന്നുന്നു കൊല്ലത്തെ ഷിബു ബേബി ജോൺ. 11,286 വോട്ടിന്റെ ലീഡ് അദ്ദേഹം നിലനിർത്തി.
0: സുജിത് വിജയ് എതിരെയാണ്.
2: അതെ അതെ അതെ, 2 തവണ MLA ആയിരുന്നു
3: തോന്നുന്നു. RSP അടുത്തറ തിരിച്ചുപിടിക്കുന്നു എന്ന് കാണാം. കാരണം കോവൂർ കുഞ്ഞുമോനെതിരെ അവിടെ ഉല്ലാസ് കോവൂർ നല്ല വ്യക്തമായ ലീഡ് നേടിക്കഴിഞ്ഞു കുന്നത്തൂർ മണ്ഡലത്തിൽ. രണ്ട് MLA മാരെ ഉറപ്പായും
0: ഏതാണ്ട് 14,000-ന് അടുപ്പിച്ച് ഉല്ലാസ് കോവൂർ.
2: കോവൂർ കുഞ്ഞുമോൻ എത്രയോ വർഷമായിട്ട് അവിടെ
4: MLA ആണ്. ഈ കൊല്ലത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പലപ്പോഴും കേരള അത് മെൽറ്റിംഗ് പോട്ട് എന്ന് പണ്ട് നമ്മൾ കേരളത്തിന്റെ രാഷ്ട്രീയത്തെ കുറിച്ച് വിശേഷിപ്പിച്ചതുപോലെ അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് കൊല്ലം എന്ന് പറയുന്നത്. പലപ്പോഴും ഈ ചെറിയ പാർട്ടികൾ ദേശീയ തലത്തിൽ വലിയ പാർട്ടിയാണ്, പക്ഷെ കേരളത്തിലോ എങ്ങും വിജയിക്കാൻ കഴിയാത്ത പാർട്ടികൾ
2: മാത്രമല്ല, വലിയ വികാരമായിരുന്നു RSP. അതുപോലെ ബേബി ജോൺ ഉണ്ടായിരിക്കുമ്പോൾ, TK ദിവാകരൻ ഉണ്ടായിരിക്കുമ്പോൾ കൊല്ലത്തിന്റെ വലിയ വികാരമായിരുന്നു.
4: പക്ഷേ ഈ വികാരം മാത്രമേ ഉള്ളൂ, വോട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാന പ്രശ്നം.
2: ധാരാളം പേര് ജയിച്ചിരുന്നു.
4: അങ്ങനെ വന്നപ്പോൾ എന്ത് പറ്റി വെച്ചാൽ അതാണ് പണ്ട് ഈ ഈർക്കിൽ പാർട്ടികൾ കേരളത്തിൽ പിന്നെ അധികാരത്തിൽ വരുന്നതിന്റെ അല്ലെങ്കിൽ സ്ഥാനങ്ങളിലെത്തുന്നതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇതൊക്കെ. വളരെ ചെറിയ പാർട്ടികൾ, ഈ പാർട്ടികൾ ആരും ജയിക്കുന്ന അവരുടെ വോട്ട് കൊണ്ടല്ല.
2: ആർ എസ് പി ഒരു ഈർക്കിൽ പാർട്ടി എന്ന് പറയുന്നതിനോട് എനിക്ക് അത്ര യോജിപ്പില്ല. ആർ
0: എസ് പി ചിലയിടങ്ങളിൽ ശക്തമായ
4: ഞാൻ സൂചിപ്പിച്ചത് പല തെരഞ്ഞെടുപ്പുകളിലും വളരെ വോട്ട് ബേസ് കുറഞ്ഞിട്ടുള്ള പാർട്ടികൾ യു ഡി എഫിന്റെ എൽ ഡി എഫിന്റെയോ പിന്തുണയോടുകൂടി ജയിച്ചിട്ട് ഈ ജയിച്ചു വരുന്നവർക്കെല്ലാം സ്ഥാനമാനങ്ങൾ ആവശ്യമാണ്.
3: പ്രതിസന്ധിയാണ് ആർ എസ് പി സൃഷ്ടിച്ച് എത്ര ഗ്രൂപ്പുകളുണ്ട്, എത്ര ഗ്രൂപ്പ്, ചെറിയൊരു പാർട്ടിയാണ് പല ഗ്രൂപ്പുകളായി മാറി. ഇത് ഇപ്പൊ തന്നെ നോക്കൂ, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ആർ എസ് പി ഉൾപ്പെടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്ന് പറഞ്ഞു. കേരളത്തിൽ 10-ലധികം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുണ്ട്. സി പി എം സി പി എന്ന മുഖ്യ പാർട്ടികൾ രണ്ടും ഇടതുപക്ഷത്താണ്, പക്ഷേ സി എം പി ഉണ്ട്,

0: RMP ഉണ്ട്, RSP ഉണ്ട്, RSP രണ്ട് വിഭാഗങ്ങളുണ്ട്. ഇതെല്ലാം തന്നെ കമ്മ്യൂണിസ്റ്റ് പിന്നെ പന്ഥാവിൽ
1: നമുക്ക് തലസ്ഥാനത്തേക്ക് തന്നെ പോകാം. തിരുവനന്തപുരത്ത് നിന്ന് ആര്യ നമ്മളോടൊപ്പം ചേരുന്നു, ആകാശവാണി പ്രതിനിധി. ആര്യ, നമ്മുടെ ട്രെൻഡിന്റെ ഒക്കെ ഏറ്റവും വലിയ ഇഫക്റ്റ് ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് തിരുവനന്തപുരത്ത്. പാർട്ടികളുടെ എല്ലാം സ്ഥിരാകേന്ദ്രങ്ങളുണ്ട്, പലയിടങ്ങളിലും ആഘോഷം തുടങ്ങിക്കഴിഞ്ഞു. പൊതുവെ ട്രെൻഡുകൾ വലതുപക്ഷത്തിന് UDFന് അനുകൂലമാണ്. എന്താണ് തിരുവനന്തപുരത്ത് നിന്നുള്ള വിശേഷങ്ങൾ?
2: സംസ്ഥാനത്ത് 100-ന് സീറ്റുകൾ നേടി UDF ലീഡ് ചെയ്യുമ്പോഴും പക്ഷേ തലസ്ഥാനത്ത് അതിന് മറിച്ചൊരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. തിരുവനന്തപുരത്തെ കാര്യമെടുത്താൽ 14 മണ്ഡലങ്ങളിൽ നിലവിൽ 8 മണ്ഡലങ്ങളിൽ ലീഡ് ചെയ്യുന്നത് LDF ആണ്. UDF 5 മണ്ഡലങ്ങളിലും NDA 1 മണ്ഡലത്തിലുമാണ് ലീഡ് ചെയ്യുന്നത്. പക്ഷേ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, UDF അവരുടെ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കാരണം കഴിഞ്ഞ തവണ 14 മണ്ഡലങ്ങളിൽ ആകെ കോവളം മണ്ഡലം മാത്രമാണ് UDFനൊപ്പം നിന്നത്. എം വിൻസൻ മാത്രമാണ് കഴിഞ്ഞ തവണ UDFന്റെ MLA ആയി തിരുവനന്തപുരത്ത് നിന്നും തിരുവനന്തപുരം ജില്ലയിൽ നിന്നും നിയമസഭയിലെത്തിയത്. അങ്ങനെ നോക്കുമ്പോൾ UDFനെ സംബന്ധിച്ച് 4 സീറ്റുകൾ അധികം നേടി മെച്ചപ്പെടുത്തിക്കൊണ്ട് വീണ്ടും അവരവരുടെ ലീഡ് ഉയർത്തുകയാണ്. നമുക്ക് അന്തിമഫലം വന്നാൽ മാത്രമേ ഇതിൽ കൃത്യമായൊരു റിസൾട്ട് അറിയാൻ കഴിയൂ. LDF മുന്നിട്ട് നിൽക്കുന്ന തിരുവനന്തപുരത്തെ മണ്ഡലങ്ങൾ വർക്കല, ആറ്റിങ്ങൽ, ചിറയൻകീട്, നെടുമങ്ങാട്, കഴക്കൂട്ടം, അരുവിക്കര, പാറശാല, നെയ്യാറ്റിങ്കര എന്നിവിടങ്ങളിലാണ്. അതേസമയം UDF ആകട്ടെ വാമനപുരം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം, കാട്ടാക്കട, കോവളം എന്നീ മണ്ഡലങ്ങളിൽ ലീഡ് ചെയ്യുന്നുണ്ട്. ശ്രദ്ധേയമായ മറ്റൊരു കാര്യം, ത്രികോണ മത്സരം, വാശിയേറിയ ത്രികോണ മത്സരം നടന്ന നേമത്ത് NDA 2026 നിയമസഭയിൽ വീണ്ടും 2016 അവർ ഒ രാജഗോപാലിലൂടെ നിയമസഭയിൽ ഒരു താമര വിരിഞ്ഞതാണ്. പക്ഷേ 2021 വി ശിവൻകുട്ടി ആ താമരയെ പറിച്ചെറിഞ്ഞുകൊണ്ട് വീണ്ടും നിയമം കൈയടക്കി. അതേസമയം 2026 ആകുമ്പോൾ രാജീവ് ചന്ദ്രശേഖറിലൂടെ ശിവൻ LDF സ്ഥാനാർത്ഥിയായ ശിവൻകുട്ടിയെ വീണ്ടും പരാജയപ്പെടുത്തിക്കൊണ്ട് NDA സ്ഥാനാർത്ഥി നിയമസഭയിലേക്ക് എത്തുമോ എന്നുള്ളൊരു കാഴ്ചയാണ് നമ്മൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. കേരളം
1: ഏകദേശം 4000-ൽ അധികം വോട്ടാണ് നിയമത്തെ രാജീവ് ചന്ദ്രശേഖർ ലീഡ് ചെയ്യുന്നത്.
2: അതെ, 4324 ഞാൻ അവസാനം നോക്കുമ്പോൾ കണക്കുകൾ കണ്ടത്. അത് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് ലീഡ്. വി ശിവൻകുട്ടിയുടെ 2ാം സ്ഥാനത്താണ്. അതേസമയം കോൺഗ്രസ് നേതാവ് KS ശബരിനാഥൻ 3ാം സ്ഥാനത്താണ്. പിന്നെ ശ്രദ്ധേയമായ വട്ടിയൂർക്കാവ് മണ്ഡലം എടുത്താൽ കെ മുരളീധരൻ, UDF കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ മുന്നിട്ട് നിൽക്കുന്നു. പക്ഷെ അവിടെയും അദ്ദേഹത്തിന് 1000 വോട്ടുകൾ മാത്രമാണ് ലീഡ് നേടാനായിട്ടുള്ളത് ഇതുവരെ. VK പ്രശാന്ത് ആണ് 2ാം സ്ഥാനത്ത്. ത്രികോണ മത്സരം നടന്ന മണ്ഡലമാണ് NDA സ്ഥാനാർത്ഥി ആ ശ്രീലേഖ 3ാം സ്ഥാനത്താണ്. പക്ഷേ പിന്നാലെ തന്നെയുണ്ട്. അങ്ങനെ വളരെ വോട്ടിന്റെ ഒരുപാട് വോട്ടുകളുടെ ഒരു വ്യത്യാസമൊന്നുമില്ല. എന്നാലും ഒരു അട്ടിമറി പ്രതീക്ഷിക്കാമെന്ന് ചോദിച്ചാൽ നമുക്കിപ്പോ ഒന്നും പറയാൻ സാധിക്കില്ല. അതേസമയം തിരുവനന്തപുരം മണ്ഡലത്തെ CP ജോൺ, CMP നേതാവ്, UDF സ്ഥാനാർത്ഥി CP ജോൺ മുന്നിട്ട് നിൽക്കുന്നു. സുധീർ കരമന 2ാം സ്ഥാനത്താണ്. കടക്കൂട്ടം മണ്ഡലത്തിലും കടകംപള്ളി സുരേന്ദ്രൻ തന്നെ ലീഡ് ചെയ്യുന്നുണ്ട് LDF സ്ഥാനാർത്ഥി, നിലവിലെ MLA. പക്ഷെ അദ്ദേഹത്തിന്റെ വോട്ടുകളും 1000 മാത്രമാണ്. വി മുരളീധരൻ BJP, അവിടെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം, കഴക്കൂട്ടത്ത് BJP സ്ഥാനാർത്ഥി വി മുരളീധരൻ ആണ് 2ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത്.
1: നെയ്യാറ്റിങ്കര പാറശാല മണ്ഡലങ്ങളുടെ വിശേഷങ്ങൾ കൂടി.
2: പാറശാലയിലേക്ക് വന്നാൽ CK ഹരീന്ദ്രൻ, CPM നേതാവ്, അദ്ദേഹം അതെ സിറ്റിംഗ് MLA 2800 പരം വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നുണ്ട്. ഇനി അരുവിക്കരയിലേക്ക് വന്നാൽ 2ാം സ്ഥാനത്താണ്. നേരത്തെ ലീഡ് ചെയ്തിരുന്ന VS ശിവകുമാർ 2ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിട്ടുണ്ട്. അഡ്വക്കേറ്റ് ജി സ്റ്റീഫൻ, CPM നേതാവ്, അരുവിക്കരയിൽ ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നു. കാട്ടാക്കടയിലേക്ക് വന്നാൽ MR ബൈജു, കോൺഗ്രസ് നേതാവ് MR ബൈജു മുന്നിട്ട് നിൽക്കുന്നു. കോവളം നിലവിലെ MLA തന്നെയാണ്, എം വിൻസൻ തന്നെ മുന്നിട്ട് നിൽക്കുന്നു. വർക്കല അഡ്വക്കേറ്റ് ബി ജോയ്, LDF സ്ഥാനാർത്ഥി മുന്നിട്ട് നിൽക്കുന്നു. ആറ്റിങ്ങലിലേക്ക് വന്നാൽ CPM നേതാവ് OS അംബിക മുന്നിട്ട് നിൽക്കുന്നുണ്ട്. 4000 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നുണ്ട്. വാമനപുരത്ത് അതേസമയം കോൺഗ്രസ് ആണ് മുന്നിട്ട് നിൽക്കുന്നത്. 1000 വോട്ടുകൾക്ക് മുഹമ്മദ് സുധീർ ഷാ മുന്നിട്ട് നിൽക്കുന്നു. നെടുമങ്ങാട് നിലവിലെ മന്ത്രി കൂടിയായ GR അനിലാണ് 2000 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നത്. നെയ്യാറ്റിക്കരയിലെ കാര്യമെടുത്താൽ കെ ഹൻസലൻ LDF സ്ഥാനാർത്ഥി മുന്നിട്ട് നിൽക്കുന്നുണ്ട്.
1: വളരെ നന്ദി ആര്യ, നമ്മളോടൊപ്പം തുടരുക.
3: ഇപ്പോഴത്തെ ഒരു പുതിയ ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറഞ്ഞത് പിണറായി വിജയൻ 1536 വോട്ടുകൾക്ക് മുന്നിൽ വരുന്നു എന്നുള്ളതാണ്. സംസ്ഥാനത്തിന്റെ മൊത്തം കണക്കെടുക്കുമ്പോൾ UDF 96 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു, LDF 42 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു, NDA 2 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. നേരത്തെ ആര്യ സൂചിപ്പിച്ച ഒരു കാര്യം ഡോക്ടർ മോഹൻ വർഗീസിനോടാണ് ചോദിക്കാനുള്ളത്. ഈ NDA സ്ഥാനാർത്ഥി നിർണയത്തിലും അല്ലെ NDA നേതൃത്വത്തിൽ, BJP നേതൃത്വത്തിൽ പ്രത്യേകിച്ച്, കേരളത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉള്ളതുകൊണ്ടാണോ ഈ BJP ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അവർക്കെന്തെങ്കിലും പ്രതിസന്ധിയുണ്ടോ? ഒരു ഉദാഹരണം ഞാൻ പറയാം.

0: ഈ രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുകയും നേമത്തെ ഞാൻ മത്സരിക്കുമെന്ന് പറയുകയും ചെയ്തു. അതിൽ ബി ജെ പിയിൽ തന്നെ ഉള്ള മറ്റ് നേതാക്കന്മാർക്ക് അതൃപ്തി ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ബി ജെ പി നേതൃത്വത്തിന് എന്ത് ഇത്തരത്തിലുള്ള ഒരു ഒരു ഒരു ഒരു സ്വരച്ചേർച്ചയില്ലായ്മയുണ്ടോ?
1: പക്ഷേ പൂർവ്വം പുറമേ കാര്യമായ പൊട്ടിത്തെറികൾ ഒന്നും തന്നെ ബി ജെ പി സംവിധാനത്തിൽ കേരളത്തിൽ പ്രകടമല്ല. സാമാന്യം നല്ല രീതിയിൽ തന്നെ പരീക്ഷണങ്ങൾ നടത്തി തന്നെയാണ് ബി ജെ പി കേരളത്തിൽ മുന്നോട്ട് പോയത്. അത് കെ സുരേന്ദ്രൻ, താരതമ്യേന ചെറുപ്പമായ കെ സുരേന്ദ്രന് നേതൃത്വം കൊടുത്തപ്പോൾ വലിയ പ്രതീക്ഷകളാണ്. ശബരിമല പ്രക്ഷോഭ സമയത്തൊക്കെ വലിയ തോതിൽ ബി ജെ പിയെ മുന്നോട്ട് കൊണ്ടുപോയത് കെ സുരേന്ദ്രന്റെ ഒരു നേതൃത്വമാണ്. അദ്ദേഹത്തിന് അതിനുള്ള പ്രതിഫലം എന്ന രീതിയിൽ സംസ്ഥാന അധ്യക്ഷ പദവി കൊടുത്തു. പക്ഷെ കാര്യമായി മുന്നോട്ട് പോയില്ല. ഇപ്പോൾ പുതിയ പരീക്ഷണം എന്ന നിലയിൽ ഈ കേരളം തട്ടകമായിട്ടില്ലാത്ത ഒരാളാണ് രാജീവ് ചന്ദ്രശേഖർ. പക്ഷെ ഒരു മാസ് എൻട്രി തന്നെയായിരുന്നു ശശി തരൂരിനെതിരെ തിരുവനന്തപുരം മണ്ഡലത്തിൽ അദ്ദേഹം മത്സരിച്ചത്. വലിയൊരു ചലനമാണ് സൃഷ്ടിച്ചത്. ആ ഒരു ഗുഡ്വിൽ ഫാക്ടർ, ജയിക്കാൻ സാധിച്ചില്ല എങ്കിലും ജയത്തോളം പോകുന്ന ഒരു പരാജയം. പക്ഷേ അദ്ദേഹത്തെ കേരളത്തിന്റെ പ്രധാനപ്പെട്ട മുഖമായി അതായത് മുഖ്യമന്ത്രി ഫേസ് ആയിട്ട് തന്നെ ഏതെങ്കിലും രീതിയിൽ ഭരണത്തിൽ വന്നാൽ മുഖ്യമന്ത്രിയായി തന്നെ പ്രൊജക്ട് ചെയ്തു. കഴിഞ്ഞ പ്രാവശ്യം അത് ഇ ശ്രീധരനെ പ്രൊജക്ട് ചെയ്തു എന്നതുപോലെ മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യതയില്ലല്ലോ, പക്ഷേ പ്രതീകാത്മകമായിട്ടെങ്കിലും അങ്ങനെ മുന്നോട്ട് കൊണ്ടുവന്നു. അത് മാത്രമല്ല വികസനത്തിന് രാഷ്ട്രീയം ചർച്ച ചെയ്തു, മാറാത്തത് മാറും എന്ന ഒരു പ്രതീക്ഷ കേരള ജനതയ്ക്ക് കൊടുത്തു. അപ്പോൾ ഇതെല്ലാം പ്രചരണ രംഗത്തെ വലിയ ധാരാളിത്തമുണ്ടായിരുന്നു, പണക്കൊഴുപ്പുണ്ടായിരുന്നു, ആവേശമുണ്ടായിരുന്നു, ജെൻസിയുടെയൊക്കെ പിന്തുണയുണ്ടായിരുന്നു എന്ന പ്രതീതിയാണ് ഉണ്ടായത്. പക്ഷെ നേതൃത്വത്തിന്റെ ഒരു പരാജയം മാത്രമല്ല, ബി ജെ പിക്ക് ഉദ്ദേശിച്ച രീതിയിൽ ഒരു ഡബിൾ ഡിജിറ്റ് എങ്കിലും ലഭിക്കുമെന്ന് ബി ജെ പി കേന്ദ്രങ്ങൾ പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷെ അത് സംഭവിക്കുന്നില്ല എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന
2: ഒരു കാരണം കൂടെ ഉണ്ട്. അവരെപ്പോഴും വിശ്വാസമാണ് അവരുടെ മെയിൻ അജണ്ടയായിട്ട് ഉയർത്തിപ്പിടിക്കുന്നത്. വികസനം അവരുടെ അജണ്ടയാവുന്നില്ല. കേരളത്തിലെ മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ അവരുടെ അജണ്ട ആകുന്നില്ല. അവരേറ്റവും പ്രധാനമായിട്ട് ഉയർത്തിപ്പിടിക്കുന്നത് വിശ്വാസമാണ്.
1: പക്ഷെ അവിടെ ഒരു ചെറിയ ടാക്ടിക്കൽ ബ്ലണ്ടർ കാട്ടിയോ എന്നൊരു സംശയമുണ്ട്. കാരണം ശബരിമല വിവാദം ആദ്യഘട്ടത്തിൽ ഈ സ്ത്രീ പ്രവേശന വിഷയം ഏറ്റവും അധികം ആളിക്കത്തിച്ചത് ഈ ശബരിമല ആചാര സംരക്ഷണ യാത്രയുമൊക്കെ ആയിട്ട് ആളിക്കത്തിച്ച ബി ജെ പി ആണ്. പക്ഷെ പിന്നീട് ശബരിമല സ്വർണ പാളി വിവാദം വന്നപ്പോൾ ബി ജെ പി അതങ്ങ് വിട്ടുകളഞ്ഞു. അത് പിന്നാക്കം.
0: പക്ഷേ ഞാൻ ചോദിക്കുന്ന, കേരളം പോലെ ഒരു സംസ്ഥാനത്ത്, വളരെ പ്രബുദ്ധമായ ഒരു സംസ്ഥാനത്ത്, ശബരിമല പോലെ ഒരു പ്രശ്നമാണോ യഥാർത്ഥത്തിൽ വികസനത്തോടും അല്ലെങ്കിൽ പുരോഗതിയുടെയൊക്കെ അടിസ്ഥാനപരമായ
3: എല്ലാ മുന്നണികളും ഇപ്പൊ വിശ്വാസികൾക്കൊപ്പം എന്ന് പറയാൻ മത്സരിക്കുകയായിരുന്നു. അതിലെ ഇടതുമുന്നണിക്ക് വ്യത്യാസമില്ല, യു ഡി എഫിന് വ്യത്യാസമില്ല, ബി ജെ പി എല്ലാവരും ഞങ്ങൾ വിശ്വാസിക്കൊപ്പം എന്ന് പറയാനാണ് ശ്രമിച്ചത്.
0: പുരോഗമന സ്വഭാവമുള്ള രാഷ്ട്രീയ പാർട്ടികൾ എങ്കിലും അതിൽ നിന്ന് മാറി നിൽക്കണമായിരുന്നു.
3: മാറി നിന്നില്ല എന്ന് മാത്രമല്ല, വിശ്വാസികൾക്കൊപ്പം എന്ന് പറയാൻ മത്സരിച്ചു. വിശ്വാസികൾക്കൊപ്പമാണെന്ന് തെളിയിക്കാൻ പണ്ട് പറഞ്ഞതിനെയൊക്കെ പാടെ വിഴുങ്ങിയിട്ട് സംസാരിക്കേണ്ടി വന്നു.
1: അപ്പോൾ ആശയപരമല്ല ചിന്തകൾ, ആമാശയപരം തന്നെയാണ് വോട്ട് തന്നെയാണ് അത് നേടാൻ
4: ഹൃദയത്തിലേക്ക്. വിശ്വാസ സംരക്ഷണം പ്രകടന പത്രികയിൽ ഒരു എൻട്രി ആയിട്ട് കൊണ്ടുവന്നുള്ളൂ, മറ്റുള്ളവരത് കൊണ്ടുവന്നിട്ടില്ല എന്നൊരു വ്യത്യാസമാണ്.
1: ബി ജെ പി ഒരു കാരണത്തിൽ അഭിനന്ദിച്ചേ പറ്റൂ, കാരണം ഒരു വികസന അജണ്ട കൊണ്ടുവന്നു, അത് തീർച്ചയാണ്. പക്ഷേ നിരാശപ്പെടുത്തിയ ഒരു ഘടകമെന്ന് പറയുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം ബി ജെ പിക്ക് ലഭിച്ചു. തിരുവനന്തപുരത്തെ ജനങ്ങളെങ്കിലും വലിയ പ്രതീക്ഷയിലായിരുന്നു മോദിജി കേരളത്തിലെത്തും വലിയ പാക്കേജുമായി. സാന്റാക്ലോസ് ഒക്കെ ക്രിസ്മസിന് വരുമ്പോൾ വലിയ സമ്മാനപ്പൊതിയുമായി വരുന്നത് പോലെ വൻപൻ സമ്മാനപ്പൊതി കൊണ്ടുവരും എന്ന പ്രതീക്ഷ സ്ഥാനത്തായി. പിന്നീട് എറണാകുളത്ത് വരുമ്പോഴെങ്കിലും ഒരു പാക്കേജ് പ്രഖ്യാപിക്കും കേരളത്തിന്.
2: വിവരം നോക്കൊന്ന് പറയാം. യു ഡി എഫ് 96, എൽ ഡി എഫ് 42, എൻ ഡി എ 2,
4: രണ്ടിടങ്ങളിൽ ലീഡ് ചെയ്യും. നമ്മൾ പൊതുവെ ഉള്ള ട്രെൻഡ് പരിശോധിച്ചാൽ തൃശ്ശൂർ, തിരുവനന്തപുരം, പാലക്കാട്, കാസർഗോഡ്, കണ്ണൂർ തുടങ്ങിയ ജില്ലകൾ എൽ ഡി എഫിലേക്ക് ഒന്ന് ചാഞ്ഞേക്കുകയും മറ്റെല്ലാ ജില്ലകളും അടപടലം യു ഡി എഫിനൊപ്പം പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ജില്ല തിരിച്ച് കാണാനായിട്ട് സാധിക്കുന്നത്. വിമതരായിട്ടുള്ള സന്ദർഭത്തിൽ ജി സുധാകരനൊക്കെ 6,000+ വോട്ടുകൾക്ക് അമ്പലപ്പുഴ മുന്നിലാണ്. പാർട്ടിക്ക് ഉള്ളിലുള്ള പ്രശ്നങ്ങൾ അത് മറന്നേക്ക് പുറത്തു വരുന്നത് പല കോട്ടകളിലും വിള്ളൽ ഉണ്ടാക്കി എന്ന് വേണം.
2: മൂന്ന് പ്രമുഖ നേതാക്കൾ മുന്നിൽ നിൽക്കുന്നത് അത് ഒരു കാര്യം. പാർട്ടിക്കുള്ളിലുള്ള അന്തശിദ്രം ഏതായാലും അത് റിഫ്ലക്ട് ചെയ്തിട്ടുണ്ട്. രണ്ടാമത് വേറൊരു കാര്യം പറയാനുള്ളത്, പിന്നെ പൊതുവെ ജനങ്ങൾക്ക് മാറ്റം വേണ്ടേ? 10 വർഷമായിട്ട് നമ്മൾ ഒരു ഭരണത്തെ കണ്ടുകൊണ്ടിരിക്കുന്നു, ഒരു മാറ്റം വേണ്ടേ?
1: അല്ല, മാറാത്തത് മാറുമ്പോൾ എങ്ങോട്ടാണ് മാറുന്നത്? അവിടെയാണ്. അപ്പൊ അവിടെ ഈ വ്യത്യസ്തതയുടെ രാഷ്ട്രീയം പറയാൻ കഴിയുന്നുണ്ടോ നമ്മുടെ രാഷ്ട്രീയ കക്ഷികൾക്ക്? പ്രതിപക്ഷത്തിരിക്കുന്ന കക്ഷികൾക്ക് ഉൾപ്പെടെ യു ഡി എഫിനുൾപ്പെടെ ഈ സാമുദായിക സമവാക്യങ്ങളെല്ലാം പാലിക്കുന്നുണ്ട്, ശരിയാണ്. ന്യൂനപക്ഷ പ്രീണനം കുറെയൊക്കെ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഡീൽ വിവാദം ഉയർത്തിക്കൊണ്ട് വരുന്നു, അതൊക്കെ ശരിയാണ്. അതൊക്കെ വോട്ട് നേടാൻ പര്യാപ്തമാണ്, പോളറൈസേഷന് പര്യാപ്തമാണ്, ന്യൂനപക്ഷ ഏകീകരണത്തിന് പര്യാപ്തമാണ്, അങ്ങനെ ജയിച്ചു വരാൻ.

0: സാധിക്കും. അതൊക്കെ നല്ല കാര്യങ്ങളാണ്. പക്ഷേ വികസനത്തിൻ്റെ ഒരു രാഷ്ട്രീയം അതെത്രത്തോളം ഫലപ്രദമായി ജനങ്ങളിലേക്ക് കൊണ്ടുവരാൻ പ്രചരണത്തിന് സാധിച്ചു, അതൊരു ചോദ്യചിഹ്നമായി ഇപ്പോഴും നിൽക്കുന്നു.
1: അതൊന്നും സംഭവിക്കുന്നില്ല പലപ്പോഴും.
2: ഇപ്പോൾ ലീഡ് നില വീണ്ടും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. UDF 96 അല്ലെങ്കിൽ 97, LDF 43-42, NDA വീണ്ടും 1
1: ചുരുങ്ങുന്നു.
2: അപ്പോൾ NDA നേരത്തെ നമ്മൾ തുടക്കത്തിൽ പോസ്റ്റൽ വോട്ട് എണ്ണിയ സമയത്ത് 4-5 എന്നൊക്കെ ലെവലിൽ നിന്ന് നേരെ താഴേക്ക് വന്ന് ഇപ്പോൾ അത് 1 എന്ന അവസ്ഥയിലെത്തിയിരിക്കുന്നു.
3: നമ്മളോടൊപ്പം മലപ്പുറത്ത് നിന്ന് ആകാശവാണി പ്രതിനിധി മുനീർ അമയൂർ ചേരുന്നു. ഹലോ മുനീർ, നമസ്കാരം. മലപ്പുറത്ത് നിന്നുള്ള ആദ്യ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് മലപ്പുറത്തെ 16 മണ്ഡലങ്ങളും UDFന് അനുകൂലമായിട്ടാണ് നീങ്ങുന്നത് എന്നാണ്. എന്താണ് മറ്റ് വിശദാംശങ്ങൾ?
4: 16 മണ്ഡലങ്ങളും അനുകൂലമായി നീങ്ങുന്നു എന്ന വലിയ ഒരു മാറ്റമാണ് ഇവിടെ മലപ്പുറത്ത് കാണുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ മത്സരം പ്രതീക്ഷിച്ചിരുന്ന ഇടങ്ങളിൽ പോലും, ഈ ഇടതിന് സ്വാധീനം ഉണ്ടായിരുന്ന മേഖലകളിൽ പോലും UDF തരംഗം ആഞ്ഞു വീശുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണാനാകുന്നത്. ഉദാഹരണത്തിന് തവനൂരിൽ വളരെ നല്ല മികച്ച വിജയം ഒരുപക്ഷെ LDF പ്രതീക്ഷിച്ചിട്ടുണ്ടാവണം. 2006 മുതൽ KT ജലീൽ 20 തുടർച്ചയായി MLA ആയിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരുപാട് പിന്നിലായ കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ പറ്റുന്നത്. അതുപോലെ പൊന്നാനിയിലും അടിമതറിയിരിക്കുകയാണ് CPM 20 തുടർച്ചയായിട്ട് അവിടെ ഇടതുപക്ഷത്തിന്റെ MLA ആയിരുന്നു. നിലവിലും എന്നുള്ള കാഴ്ച ശ്രദ്ധിക്കേണ്ടതാണ്. 2025 PV അൻവർ രാജിച്ചതിനെ തുടർന്ന് അവിടെ ഉപതെരഞ്ഞെടുപ്പിൽ ആര്യാണി ഷൗക്കത്ത് MLA ആയി തെരഞ്ഞെടുക്കപ്പെട്ട് ഇപ്പോൾ വീണ്ടും ISC കാണിക്കുകയാണ് ഇപ്പോൾ. കാരണം ISC വളരെ ശക്തി ഉണ്ടായിരുന്ന ഒരു മേഖലയായിരുന്നു ഇതപ്പോൾ. എന്നാൽ പിന്നീട് ആ ഒരു ശക്തി PV അൻവറിലൂടെ ഇടതുപക്ഷം തിരിച്ചെടുത്തു. എന്നാൽ ഇപ്പോൾ PV അൻവർ പാർട്ടി വിട്ടു. എന്നാൽ നിലമ്പൂരിൽ ഇപ്പോൾ വളരെ വലിയ ഒരു മുന്നേറ്റം തന്നെയാണ് കാണാനാകുന്നത്. അതുപോലെ മലപ്പുറത്ത് മൊത്തത്തിൽ മുസ്ലിം ലീഗിന്റെ വലിയ ഒരു ആധിപത്യം, വലിയ ഒരു മുന്നേറ്റം കാണാനാകുന്നുണ്ട്. മലപ്പുറം ഒരു ഹരിത പതാക പുതുക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ഇവിടെ എങ്ങും ആഘോഷ പ്രകടനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷം നേരിടുന്ന MLAമാരിൽ ഒരാളായി മലപ്പുറം സ്ഥാനാർത്ഥി, മലപ്പുറത്ത് ഇപ്പോൾ ലീഡ് ചെയ്യുന്ന PK കുഞ്ഞാലിക്കുട്ടി ആകുവാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. അതുപോലെ മന്ത്രിമാർ ഒരുപാട് പേർ പിന്നിലായി പോയ തരംഗം, അതേ തരംഗം മലപ്പുറത്തും കാണുന്നുണ്ട്. തിരൂരിൽ മന്ത്രി V അബ്രഹ്മാൻ പിന്നിലാണ്. 16-21 വിജയിച്ചിരുന്നു, പക്ഷേ ഇപ്പോൾ ഇതാ പിന്നിലാണ്. അതുപോലെ താനൂർ വളരെ ശ്രദ്ധേയമായ ഒരു മണ്ഡലമായിരുന്നു. കാരണം V അബ്രഹ്മാന്റെ പിന്മാറ്റത്തോടു കൂടിയാണ് അത് ഏറെ ശ്രദ്ധേയമായത് എന്നതാണ് വസ്തുത. അങ്ങനെ എല്ലായിടത്തും എല്ലാ നിലക്കും UDFന്റെ ഒരു തരംഗം തന്നെയാണ് ഇവിടെ ആഞ്ഞു വീശുന്നത് എന്ന് പറയാതെ വയ്യ. പെരിന്തൽമണ്ണയിലാണെങ്കിൽ നജീബ് കാന്തപുരം കഴിഞ്ഞ തവണ ചെറിയ വളരെ നേരിയ ഭൂരിപക്ഷത്തിലായിരുന്നു വിജയിച്ചിരുന്നതെങ്കിൽ ഇത്തവണ മികച്ച ലീഡോടെ മുന്നോട്ട് നീങ്ങുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനാകുന്നത്. അങ്ങനെ മൊത്തത്തിൽ ഇനി PMA സമീർ മത്സരിച്ച തിരൂരങ്ങാടിയിലാണെങ്കിൽ അവിടെ അത് ശ്രദ്ധയിൽ വന്നത് പാർട്ടിക്ക് അകത്തുണ്ടായ ചില പ്രശ്നങ്ങളിലൂടെയായിരുന്നു. അവിടെയും PMA സമീർ വളരെ നന്നായി 15,397 വോട്ടിന് ലീഡ് ചെയ്യുന്ന കാഴ്ചയാണ് കാണാനാകുന്നത്. അതുപോലെ PK കുഞ്ഞാലിക്കുട്ടിയുടെ കാര്യത്തിലാണെങ്കിൽ 25,013 വോട്ടുകൾക്ക് മുന്നിലാണ്. വളരെ മൃഗീയമായ ഒരു ഭൂരിപക്ഷം തന്നെയുണ്ട് എന്ന് പറയാതെ വയ്യ. അതോടൊപ്പം നമുക്ക് നോക്കുകയാണെങ്കിൽ പെരിന്തൽമണ്ണയിൽ ഇത്തവണ കഴിഞ്ഞ തവണ വളരെ നേരിയ ഭൂരിപക്ഷത്തിലാണ് രജീവ് കാന്തപുരം വിജയിച്ചതെങ്കിൽ ഇപ്പോൾ വോട്ടെണ്ണലിൽ 21-8 റൗണ്ടുകൾ പൂർത്തിയാകുമ്പോൾ 15,663 വോട്ടുകളുടെ ഭൂരിപക്ഷമുണ്ട്. 48,626 വോട്ടുകളാണ് രജീവ് കാന്തപുരം നേടിയിരിക്കുന്നത്. അതുപോലെ വണ്ടൂരിലാണെങ്കിൽ AP അനിൽകുമാർ ശ്രദ്ധേയമായ വിജയവുമായി മുന്നിലുണ്ട്. 15,351 വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടുകൂടി 44,283 വോട്ടുകൾ നേടിയിട്ടുണ്ട്. അതുപോലെ നമുക്ക് നോക്കുകയാണെങ്കിൽ ആര്യാടൻ ഷൗക്കത്ത് മത്സരിക്കുന്ന നിലമ്പൂർ, അവിടെയും കാഴ്ച വളരെ ശ്രദ്ധേയമാണ്. PV അൻവർ പാർട്ടി മാറിയതിനു ശേഷം ശ്രദ്ധാകേന്ദ്രമായ ഈ മണ്ഡലം ഇപ്പോൾ 29,413 വോട്ടുകൾക്കാണ് കോൺഗ്രസ് ലീഡ് ചെയ്യുന്നത്. 59,960 വോട്ടുകൾ. ആര്യാടൻ മുഹമ്മദ് ഒരുപാട് കാലം മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിരുന്നു. അങ്ങനെ IMC വളരെ ശക്തമായ ഒരു സ്ട്രോങ് ഹോൾഡ് ആയിരുന്ന ആ പ്രദേശം പിന്നീട് ചുവപ്പ് പുതുക്കുന്ന ഒരു കാഴ്ചക്ക് കേരളം സാക്ഷിയായി. ഇപ്പോൾ ആ ചുവപ്പ് മാറി വീണ്ടും ത്രിവർണത്തിലേക്ക് മാറുകയാണ് നിലമ്പൂർ എന്ന ഒരു വിശേഷമുണ്ട് ഇവിടെ. ഇനി PK ബഷീർ ഏറനാടിന്റെ മണ്ണിലും കാണുന്നത് ഹരിത കോട്ട തന്നെയാണ്. 22,132 വോട്ടുകൾക്കാണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. 10th റൗണ്ടിൽ എത്തുമ്പോഴാണ് ഈ ഒരു മാർജിൻ ഉള്ളത്. 52,605 വോട്ടുകളാണ് ഇതുവരെ നേടിയിരിക്കുന്നത്. ഇനി വളരെ യങ്ങായ സ്ഥാനാർത്ഥിയായ കൊണ്ടോട്ടിയിലെ ടി പി അഷ്റഫ് അലി, IUML പ്രതിനിധീകരിക്കുന്ന, മുസ്ലിം ലീഗിനെ പ്രതിനിധീകരിക്കുന്ന ടി പി അഷ്റഫ് അലി ഇപ്പോൾ 14,982 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ മുന്നേറുകയാണ്. അങ്ങനെ യുവാക്കൾക്കും കൂടി ഇപ്പോൾ കൂടുതൽ ഇടം കിട്ടുന്നു എന്ന് ശ്രദ്ധിക്കാം. മഞ്ചേരിയിലാണെങ്കിൽ, ആകാശവാണി നിലയം സ്ഥിതി ചെയ്യുന്ന മഞ്ചേരിയിലാണെങ്കിൽ അഡ്വക്കേറ്റ് എം റഹ്മത്തുള്ളയാണ് ലീഡ് ചെയ്യുന്നത്. 17,203 വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടു കൂടി 38,027 വോട്ടുകളാണ് നേടിയിരിക്കുന്നത്. അങ്ങനെ മൊത്തത്തിലാണെങ്കിൽ എല്ലായിടത്തും ഇങ്ങനെ ഒരു തരംഗം തന്നെ ഉണ്ട് എന്ന് പറയാതെ വയ്യ. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ബി അബ്ദുറഹ്മാൻ ആണെങ്കിൽ ഇപ്പോൾ ഒരുപാട് വോട്ടുകൾക്ക് പിന്നിലാണ്. ബി അബ്ദുറഹ്മാൻ മന്ത്രി എന്ന നിലയിൽ ഇപ്പോൾ മണ്ഡലം മാറിയ ഒരു വിശേഷം കൂടി ഉണ്ടായിരുന്നു. 8,478 വോട്ടുകൾക്ക് പിന്നിലാണ്. മണ്ഡലം മാറിയതും തുണച്ചില്ല എന്ന് വേണം മനസ്സിലാക്കുവാനായി. ആ രണ്ട് മണ്ഡലങ്ങളിലും, മാറിയ മണ്ഡലത്തിലും ഇപ്പോൾ പുതിയ മണ്ഡലത്തിലും LDFന് തോൽവി വരുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. റിസൾട്ടുകൾ പൂർണ്ണമായി ലഭ്യമായിട്ടില്ലെങ്കിലും ഫലസൂചനകളെല്ലാം പറയുന്നത് മലപ്പുറം മിക്കവാറും
3: UDFനൊപ്പമാണെന്നാണ്. വളരെ നന്ദി, നമ്മളോടൊപ്പം തുടരുക. മോഹൻ സാർ, ഇപ്പം ലീഗ് ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ തുടക്കം മുതൽ സ്വീകരിച്ചൊരു നിലപാട്, അധികമായി സീറ്റ് ആവശ്യപ്പെടുന്നില്ല, ഒപ്പം ലീഗിന്റെ മന്ത്രിസ്ഥാനം എന്നുള്ളത് രാഷ്ട്രീയ ആയുധമായി പ്രതിയോഗികൾ ഉപയോഗിക്കുന്നു, ഏറ്റവും മെച്ചുവേർഡായ ഒരു നിലപാട് ഈ മുന്നണിക്കകത്ത് ഏറ്റവും വലിയ രണ്ടാമത്തെ കക്ഷി എന്നുള്ള രീതിയിൽ മുസ്ലിം ലീഗ് സ്വീകരിച്ചു, അതിന്റെ ഒരു പ്രതിഫലനം എത്രത്തോളം ഈ റിസൾട്ടിൽ നമുക്ക് കാണാൻ പറ്റും?
0: അതുതന്നെയാണ് ശരിയായ കാര്യം. ലീഗിന്റെ ഭാഗത്ത് നിന്ന് അനാവശ്യമായ പ്രസ്താവനകളോ വാക്കുകളോ ഒന്നും തന്നെ ഉണ്ടായില്ല. ആകെ ഉണ്ടായത് ജൂനിയർ പാർട്ണർ ആയതെങ്കിൽ മുനവർ അലി ഷിഹാബ് തങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരുപക്ഷെ ഉപമുഖ്യമന്ത്രി സ്ഥാനം ലീഗിന് അർഹതപ്പെട്ടതാണ് എന്ന ഒരു വാചകം വന്നു. അതല്ലാതെ പി കെ
3: കുഞ്ഞാലിക്കുട്ടിയൊക്കെ
0: സതീഷിന് അനുകൂലമായ രീതിയിൽ മുസ്ലിം ജനസാമാന്യം ചിന്തിക്കുന്നു, മുസ്ലിം ലീഗ് ചിന്തിക്കുന്നു എന്ന ഒരു നിഗമനത്തിലെത്താനുള്ള കാരണം ഈ പിന്നെ ഇവിടെ മുസ്ലിം ലീഗിന്റെ സെക്രട്ടറിയോടും അതുപോലെ പാണക്കാട് സാദിഖ് അലി ഷിഹാബ് തങ്ങളോടും ചോദ്യം ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടിയിൽ നിന്നാണ് ഇത് വായിച്ചെടുക്കുന്നത്. ജനകീയ അംഗീകാരം 21-22% പിന്തുണ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ കോൺഗ്രസ് നേതാവായ വി ഡി സതീശൻ ആണല്ലോ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായും ജനഹിതം മാനിക്കപ്പെടണം എന്ന് പറയുമ്പോൾ ആ പ്രസ്താവനയെ വി ഡി സതീശൻ അനുകൂലമായ പ്രസ്താവനയായി വ്യാഖ്യാനിച്ചതുകൊണ്ടുണ്ടായ ഒരു ആശയക്കെട്ടാണ്. സത്യത്തിൽ UDF സംവിധാനത്തിൽ ആരാവണം മുഖ്യമന്ത്രിയെന്ന് തീരുമാനിക്കുന്നത് ഈ അച്ചുതണ്ട് ശക്തിയായ കോൺഗ്രസ് തന്നെയാണ്. അത് ഹൈക്കമാൻഡായിരിക്കും ഒരുപക്ഷെ തീരുമാനിക്കുന്നത്. അവിടെ നിയമസഭാ സാമാജികരുടെ തലയെണ്ണുന്നതിനോടൊപ്പം തന്നെ ഒരുപക്ഷെ ഹൈക്കമാൻഡ് മുസ്ലിം ലീഗിനോടുകൂടി, പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ മുസ്ലിം ലീഗിനോടുകൂടി അഭിപ്രായം ചോദിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. കാരണം ഇതൊരു മുന്നണി സംവിധാനമാണ്.
2: മുസ്ലിം ലീഗ് ഒരു വലിയ വിലവേശൽ ശക്തിയായി UDFൽ നിലനിന്നിരുന്നു. നമുക്ക് ഓർമ്മയുണ്ട് ഈ അഞ്ചാം മന്ത്രിസ്ഥാനം, അതിനുവേണ്ടിയുണ്ടായ വാദപ്രതിവാദങ്ങൾ, അതിനുശേഷം കോൺഗ്രസ് അതിൽ നടത്തേണ്ടി വന്ന കോംപ്രമൈസ്, അതിനുശേഷം എന്താ പറയുക ഈ UDFലുണ്ടായ ജനസാമാന്യത്തിനുണ്ട് ഒരു അവിശ്വാസം, അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉള്ള ഒരു
5: ലീഡ് നില മാറുകയാണ്. UDFന് 100 ആയിട്ടുണ്ട്. അതിൽ കൂടുതൽ ഉണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത്. NDA രണ്ട്, പക്ഷേ രണ്ടാമത്തെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് 8 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് മുരളീധരൻ നിൽക്കുന്നത്,
3: കഴക്കൂട്ടത്ത്
5: നിൽക്കുന്നത്.
3: നിലവിൽ രാജീവ് ചന്ദ്രശേഖർ, വി മുരളീധരൻ,
5: അതെ, ഈ രണ്ട് സ്ഥാനാർത്ഥികളാണ്. വേറൊരു കാര്യം പറയാനുള്ളത്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് LDFന് 45% വോട്ടാണ്, 39% ആണ് UDFന് കിട്ടിയിട്ടുള്ളത്. ഇപ്രാവശ്യം 50%-ലേറെ, കാരണം ഈ ലീഡ് വിവരം നോക്കിക്കഴിഞ്ഞാൽ അതിഭീകരമായിട്ടുള്ള ലീഡാണ് പല സ്ഥലത്തും ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ 50%-ത്തോട് അടുക്കുകയോ അല്ലെങ്കിൽ 50%-ത്തിന് മുകളിലേക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ടോ?
0: വോട്ട് ഷെയറിന്റെ കണക്കിൽ ഇപ്പോൾ അന്തിമ നിഗമനത്തിലെത്താൻ ഇപ്പോഴും ആയിട്ടില്ല എന്നാണ് തോന്നുന്നത്. കാരണം ഇപ്പോൾ സീറ്റുകൾ മാത്രമാണ് പ്രൊജക്ട് ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ പിന്നെ ചിത്രത്തിൽ തെളിയുന്നത്. അതുകൊണ്ട് വോട്ട് ഷെയർ 50% കടന്നാൽ 100 എന്ന നമ്പറിനേക്കാൾ കൂടുതൽ UDFന് പോകാനുള്ള സാധ്യതയാണുള്ളത്. അതുകൊണ്ട് ആ ഒരു സാധ്യത ഇപ്പോഴത്തെ നിലയിൽ കാണുന്നില്ല. ഒരു 45-47%-ത്തിനടുത്തുള്ള അന്തിമമായ വോട്ട് ഷെയർ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. UDF LDF തമ്മിലുള്ള വ്യത്യാസം കഴിഞ്ഞ പ്രാവശ്യം 5-6% ആയിരുന്നത്, ഇപ്പോൾ ഒരു പക്ഷേ 7% തന്നെ 7% വ്യത്യാസം വന്നേക്കാനും സാധ്യതയുണ്ട് ഈ ചിത്രത്തിൽ തെളിയുന്ന കണക്കനുസരിച്ച്.
2: അങ്ങനെയെങ്കിൽ 100-ൽ കൂടുതൽ സീറ്റ്
3: കെ സുരേന്ദ്രൻ വലിയ ഇതിലേക്ക് പുറകിലേക്ക് പോകുന്നു, 15,000-ലധികം വോട്ടുകൾക്ക് പിന്നിലേക്ക് പോകുന്നു. വിജയ് അതുപോലെ തമിഴ്നാട്ടിൽ പെരമ്പൂർ ലീഡ് ചെയ്യുന്നു, 2 മണ്ഡലങ്ങളിൽ അദ്ദേഹം അത്യാവശ്യം 5,000-ലധികം വോട്ട് ലീഡ് ചെയ്യുന്നു. ഒപ്പം കേരളത്തിൽ

0: ദേവീന്റെ ലീഡ് 1500-ലധികമായി തുടരുകയാണ്. സണ്ണി ജോസഫ് പേരാവൂർ കെ കെ ശൈലജയ്ക്ക് മുന്നിലാണ്, 4000-ലധികം വോട്ടുകളാണ്. ബേപ്പൂര് പി എ മുഹമ്മദ് റിയാസ് ഏതാണ്ട് 6000-ത്തിനടുപ്പിച്ച് വോട്ടിലേക്ക്. മലപ്പുറത്ത് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ ഭൂരിപക്ഷം 21000-ന് മുകളിലേക്ക് ഉയരുന്നു. ഒപ്പം കെ ടി ജലീൽ പുറകിലാണ് തവനൂർ 10000-ലധികം വോട്ടിന്. തൃത്താല, അതിശക്തമായ മത്സരം നടക്കുന്ന തൃത്താലയിൽ എം പി രാജേഷിനേക്കാൾ ഏതാണ്ട് 4000-ത്തിനടുപ്പിച്ച് വോട്ട് നേടി വി ടി ബൽറാം ലീഡ് ചെയ്യുകയാണ്.
1: കൊട്ടാരക്കരയിൽ കെ എൻ ബാലഗോപാൽ 242 വോട്ടുകൾക്ക് മുന്നിലാണ്. അവിടെ ഒരു മാറ്റം ഉണ്ടാവാൻ എപ്പോഴും വേണേലും മാറിമറിയാവുന്ന അവസ്ഥയാണെന്ന് തോന്നുന്നു കൊട്ടാരക്കരയിലല്ലേ. അതുപോലെ ചെറിയ ഭൂരിപക്ഷത്തിൽ ചില സ്ഥലങ്ങൾ അങ്ങനെ നമുക്ക് പ്രവചിക്കാൻ വയ്യാത്ത വിധത്തിൽ നിൽക്കുന്നുണ്ട്.
2: അതാണ് ഈ യു ഡി എഫിന്റെ ചാർട്ട് നോക്കുമ്പോൾ യു ഡി എഫിന്റെ ഭൂരിപക്ഷം എല്ലായിടത്തും ലീഡ്, എല്ലായിടത്തും മൃഗീയമായ ലീഡാണ്. പക്ഷേ എൽ ഡി എഫ് ലീഡ് ചെയ്യുന്നിടത്തൊക്കെ വളരെ ചെറിയ ലീഡുകളാണ് കാണാൻ കഴിയുന്നത്.
3: അതുകൊണ്ട് തന്നെ 100-നേക്കാൾ കൂടുതൽ നമ്പറിലേക്ക് ഒരുപക്ഷെ ആത്യന്തികമായി യു ഡി എഫ് പോയാലും അത്ഭുതപ്പെടാനില്ല. കാരണം ചെറിയ യു ഡി എഫിന്റെ ലീഡ് സമഗ്രമായ ലീഡാണ്, വൻപൻ ലീഡുകളാണ്. 10000-ൽ പരം വോട്ടിനൊക്കെ പല മണ്ഡലങ്ങൾ ലീഡ് ചെയ്യുമ്പോൾ എൽ ഡി എഫിന്റെ വെയ്ഫർത്തിൻ മാർജിനാണ് പലയിടത്തും ലീഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇപ്പോഴത്തെ ചിത്രം ഏതാണ്ട് സമഗ്രമാണെന്ന് തോന്നാമെങ്കിലും മാറ്റം മറിച്ചിലുകൾ ചെറിയ തോതിൽ വരാം. അവിടെ ഈ ലീഡ് നില യു ഡി എഫിന് കൂടാൻ തന്നെയാണ് സാധ്യത.
0: ശോഭാ സുരേന്ദ്രൻ ഏതാണ്ട് 2000-1800 അടുപ്പിച്ച് പാലക്കാട് ലീഡ് ചെയ്യുന്നത്. അവിടെ രമേശ് വിശാരടി തൊട്ട് പിന്നിലുണ്ട്.
1: അതായിരിക്കും ഇപ്പോഴത്തെ ഈ രണ്ട് ബിജെപിയുടെ രണ്ട്.
2: കഴക്കൂട്ടത്ത് വി മുരളീധരന്റെ ലീഡ് 159.
3: അല്ല, അങ്ങനെയെങ്കിൽ മൂന്ന് വരേണ്ടതാണ്, എൻ ഡി എക്ക് മൂന്ന് വരേണ്ടതാണ്. നേമം, കഴക്കൂട്ടം ആൻഡ് പാലക്കാട് മൂന്ന് വരേണ്ടതാണ്. രണ്ടാണ് കാട്ടുന്നത്.
1: പാലക്കാട് നോക്കിയ
0: തൃശ്ശൂര് പത്മജ വേണുഗോപാൽ ഏതാണ്ട് 16000 അധികം വോട്ടിന് പുറകിലേക്ക് പോകുന്നു.
1: അത് നല്ല ലീഡാണ് അവിടെ നേടിയിരിക്കുന്നത്. അപ്പോ അതുകൊണ്ട് വലിയ പ്രതീക്ഷ.
4: ചാണ്ടിയമ്മന്റെ ഭൂരിപക്ഷമാണ്, 40000-ന്
0: റെക്കോർഡ് ഭൂരിപക്ഷത്തിലേക്കാണ് ചാണ്ടിയുമ്മൻ നീങ്ങുന്നതെന്നാണ് സൂചിപ്പിക്കുന്നത്. അമ്പലപ്പുഴ ജി സുധാകരൻ 6000-ലധികം.
1: ജി സുധാകരൻ നേരത്തെ തന്നെ
0: രമേശ് ചെന്നിത്തല 19000-ലധികം വോട്ട്.
1: എല്ലാ സമയത്തും ജി സുധാകരനാ ലീഡ് തുടക്കം മുതൽ നിലനിർത്തി പോരുന്നുണ്ട്. എനിക്കൊന്നു പയ്യന്നൂരും ഇപ്പോൾ കൺസിഡറബിൾ ആയിട്ടുള്ള ഒരു ഒരു ലീഡിലേക്ക് നീങ്ങുകയാണെന്ന് തോന്നുന്നു കുഞ്ഞികൃഷ്ണൻ. അതുപോലെ പി കെ ശ്യാമളക്കെതിരെ ടി കെ ഗോവിന്ദനും മികച്ച ലീഡ് നേരത്തെ നിലനിർത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ സി പി എമ്മിൽ നിന്ന് പിരിഞ്ഞു പോയ ആളുകൾ സി പി എമ്മിന് വലിയ ഡാമേജ് ഉണ്ടാക്കിയെന്ന് വേണം കരുതാൻ. അവരുടെ മണ്ഡലങ്ങളിൽ മാത്രമല്ല, അതിന് പുറത്തുള്ള മണ്ഡലങ്ങളിലും അവരുടെ മാറ്റം വലിയ ഒരു പ്രതിഫലനം ഉണ്ടാക്കിയെന്ന് വേണം നമ്മൾ വിചാരിക്കാൻ.
3: പാൻ കേരള അടിസ്ഥാനത്തിൽ വൻപൻ ടെക്ടോണിക് പ്ലേറ്റ് മൂവ്മെന്റ് ആണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഇടതുപക്ഷത്ത് നിന്ന് ചില വേറിട്ട സ്വരങ്ങൾ ഉണ്ടായി എന്നായിരുന്നു ആദ്യ നിഗമനം. അത് ജി സുധാകരന്റെ ഒരു ഒറ്റയാൾ പോരാട്ടം, അത് ആലപ്പുഴയിലെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവഗണിക്കപ്പെടുന്നതിന്റെ പ്രതിഷേധം ജി സുധാകരൻ കാട്ടി.
4: സൈലന്റ് ആങ്കർ.
3: അതുപോലെ ഐഷാപ്പൂറ്റി അവഗണിച്ച ഒരു സമീപനം, കൊട്ടാരക്കരയിൽ 3 പ്രാവശ്യം എം എൽ എ ആയിരുന്ന ഐഷാപ്പൂറ്റിയെ വല്ലാതെ അങ്ങ് അവഗണിച്ചു. പാർട്ടി വേദികളിലൊന്നും പങ്കെടുപ്പിക്കാതെ, ഒരു ക്ഷണം പോലും ഒരു ആശംസാ പ്രസംഗ റോൾ പോലും കൊടുക്കാതെ, അപ്പം അവിടെയൊക്കെ ഈഗോ ഹർട്ട് ചെയ്തു, അങ്ങനെ പുറത്തു പോയവരുണ്ട്. അതുപോലെ തന്നെ പാർട്ടിയുടെ പോക്കിനോട് വിയോജിച്ചുകൊണ്ടാണ് ഒരുപക്ഷെ ഗോവിന്ദൻ തളിപ്പറമ്പിൽ പുറത്തു പോയത്. സ്വജനപക്ഷപാതമാണ് ഗോവിന്ദൻ ആരോപിക്കുന്നത്. കുറേയൊക്കെ ശരിയുമാണ്, കാരണം ശ്യാമള സീനിയർ നേതാവാണ്. പക്ഷേ ശ്യാമളയേക്കാൾ കൂടുതൽ അർഹതയുള്ളവരുണ്ടാകും. എം വി ഗോവിന്ദന്റെ ഭാര്യ ആയതുകൊണ്ട് മാത്രമാണ് സ്ഥാനാർത്ഥിത്വം ലഭിച്ചത് എന്ന ആരോപണം. അതിനേക്കാൾ ഗുരുതരമാണ് പയ്യന്നൂര് കുഞ്ഞികൃഷ്ണൻ ഉയർത്തിയ ആരോപണം. അതിനേക്കാൾ കാതലുള്ള ആരോപണമാണ് രക്തസാക്ഷികളുടെ ഫണ്ട്. രക്തസാക്ഷികൾക്ക് വേണ്ടി പാർട്ടി പിരിച്ച ഫണ്ട് ദുരുപയോഗപ്പെടുത്തി, അതിന്റെ കൃത്യമായ കണക്കുകൾ ഹാജരാക്കിയില്ല. അവിടെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന മധുസൂദൻ എന്ന വ്യക്തിയെ തന്നെ വീണ്ടും എം എൽ എ സ്ഥാനത്തേക്ക് പരിഗണിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു റിജക്ഷൻ, അത് ജനവും ഭാഗികമായി ഏറ്റെടുത്തു എന്ന് വേണം കരുതാൻ.
0: തിരുവനന്തപുരത്ത് ചില സെബാസ്റ്റ്യൻ പോൾ ചേരുന്നു. ഇപ്പോൾ
5: നമുക്ക് വ്യക്തമായി കാരണങ്ങൾ കണ്ടുപിടിക്കാൻ കഴിയാത്ത ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് ഇപ്പോൾ കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്. അതിന് രാഷ്ട്രീയ പണ്ഡിതന്മാർ വിശദമായ പഠനം കഴിഞ്ഞതിന് ശേഷം ഉത്തരം കണ്ടെത്തുമായിരിക്കാം. പക്ഷെ ഏത് ഉത്തരം കണ്ടെത്തിയാലും അത് ശരിയായ ഉത്തരം ആകണമെന്നില്ല. ഇവിടെ ഇപ്പോൾ ഞാൻ കാണുന്നത് വികസന പ്രവർത്തനങ്ങൾ, സാമൂഹ്യ പെൻഷനുകൾ, അങ്ങനെ പല കർഷകമായ കാര്യങ്ങളും ഈ രണ്ടാമത്തെ പിണറായി സർക്കാർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതല്ല വോട്ടർമാരെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. നമ്മൾ ഈ വികസനം എന്ന് പറയുമ്പോൾ ഈ റോഡ് പണിയുന്നു, പാലം പണിയുന്നു, കെട്ടിടം കിട്ടുന്നു, അതാണോ വികസനം എന്ന ചോദ്യമുണ്ട്. ജനങ്ങൾക്ക് സന്തുഷ്ടിയോടെ അന്തസ്സോടെ ജീവിക്കാൻ കഴിയുന്ന അവസ്ഥ ഉണ്ടാവണം. അതിൽ ചില പോരായ്മകൾ ഉണ്ട്. മുഖ്യമന്ത്രി തന്നെ പിണറായി വിജയൻ തന്നെ ചില കാര്യങ്ങളിലൊക്കെ അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്കുകൾ, പ്രയോഗങ്ങൾ, അതൊക്കെ ഒരു സഭ്യതയിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ചേർന്ന കാര്യമല്ല. അതിലേക്ക് ഒരു പ്രതികരണം ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും. അവസരം കിട്ടുമ്പോൾ അവരത് പ്രകടിപ്പിക്കും. കുറെ കൂടി ഒരു സന്തുഷ്ടി നൽകുന്ന അന്തരീക്ഷവും അവസ്ഥയും അത് ഉറപ്പുവരുത്തേണ്ടത് ഭരണകൂടത്തിന്റെ ചുമതലയാണ്. അതില്ലാതെ എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞാലും അത് വോട്ടർമാരിൽ വലിയ ചലനം ഉണ്ടാക്കില്ല.
0: കഴക്കൂട്ടത്ത് വി മുരളീധരന്റെ ഭൂരിപക്ഷം 8 ചുരുങ്ങുന്നു.
2: അതുപോലെ നീ വി കെ പ്രശാന്ത് ഒരു 34 വോട്ടുകൾക്ക് ഇപ്പോ ലീഡ് ചെയ്യുന്നു. അതായത് ഇതുവരെ കെ മുരളീധരൻ നിരന്തരം ലീഡ് ചെയ്തുകൊണ്ടിരുന്ന ഒരു മണ്ഡലമാണ് അവിടെ വട്ടിയൂർക്കാവ്. അവിടെ 34 വോട്ടുകൾക്ക് അദ്ദേഹം ലീഡ് ചെയ്യുന്നു എന്ന ഒരു മാറ്റമാണ്. അപ്പോൾ തിരുവനന്തപുരം സൈഡിലേക്ക് വരുമ്പോൾ ചെറിയ മാറ്റങ്ങൾ ഈ ലീഡ് നിലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കും.
0: അവസാന നിമിഷമാകുമ്പോഴത്തേക്ക്
2: അത് എനിക്ക് തോന്നുന്നു ഒരു പകുതി റൗണ്ട് കഴിഞ്ഞിട്ടുണ്ടാകും കഴിഞ്ഞപ്പോഴാണ് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ വരുന്നത്. പക്ഷേ അത് വടക്കൻ കേരളത്തിലേക്ക് പോകുമ്പോൾ അങ്ങനെ ഒരു വലിയ ട്രെൻഡ് മാറ്റങ്ങൾ വരുന്നുമില്ല. വടക്കൻ കേരളത്തിൽ ഏതാണ്ട് സ്ഥിരമായ ഒരു ട്രെൻഡ് നിലനിൽക്കുകയും തെക്കോട്ട് വരുമ്പോൾ ഏതാണ്ട് കൊല്ലം തിരുവനന്തപുരം ജില്ലകളിലേക്ക് വരുമ്പോഴാണ് ഈ ചാഞ്ചാട്ടങ്ങൾ ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് LDFന്റെ കാര്യത്തിലും അതുപോലെ തന്നെ NDAയുടെ ഈ രണ്ട് മണ്ഡലങ്ങളിലും.
0: മോഹൻ സർ, ഈ 11 മന്ത്രിമാരാണ് ഇപ്പോൾ LDFന്റെ സ്ട്രാറ്റജിയിൽ ഏറ്റവും അധികം വിശ്വാസം അർപ്പിച്ചത്, നിലവിലുള്ള MLAമാരെ വീണ്ടും മത്സരിപ്പിക്കുക. ഈ 11 മന്ത്രിമാർ പിന്നിലാകുന്നു എന്ന് പറയുന്നത് അതിന്റെ ഒരു ഭരണവിരുദ്ധ വികാരത്തോട് എത്രത്തോളം നമുക്ക്?
3: ഒരു മന്ത്രിസഭയോട് മൊത്തത്തിലുള്ള വിയോജിപ്പാണ്. ധർമ്മടത്തെ ഏറ്റവും ലേറ്റസ്റ്റ് കണക്ക് വരാനിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ പിണറായി വിജയൻ പിന്നിൽ പോയി എന്ന് പറയുമ്പോൾ അതൊരു കൃത്യമായ സൂചനയാണ്. ജനം പ്രതികരിച്ചിരിക്കുന്നു. അതത് മണ്ഡലങ്ങൾ, മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ, അതുപോലെ കണ്ണായ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മണ്ഡലങ്ങൾ, വി എൻ വാസവൻ പിന്നിൽ പോയി എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് ഏറ്റുമാനൂർ വി എൻ വാസവൻ എന്ന യുഗപ്രഭാവന് പിന്നിൽ പോകാനിടുക? ആറന്മുളയിൽ 2-time MLA and 1-time minister വീണ ജോർജ് പിന്നിൽ എത്തിയിരിക്കുന്നു. കണ്ണൂർ ഒരുപക്ഷെ പ്രതീക്ഷിച്ചിരുന്ന കാര്യമാണ്, ഘടകക്ഷിയുടെ നേതാവാണ് കടന്നപ്പള്ളി രാമചന്ദ്രൻ ഒരുപക്ഷെ പിന്നിൽ പോകാമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. അതുപോലെ വിവാദ വിഷയങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്ന ഘടകക്ഷികളുടെ പല ആളുകളും, പിന്നെ ബാലകൃഷ്ണപിള്ളയുടെ മകൻ പോലും, ഗണേഷ് കുമാർ പോലും തന്റെ പോക്കറ്റ് ബെറോ എന്ന് പറയുന്ന പത്തനാപുരത്ത് പിന്നിൽ പോയി. ജ്യോതികുമാർ ചാമക്കാലെ അവിടെ തം പഠിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞ 5 പരാജയത്തിന് ശേഷവും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അവർ തമ്മിലായിരുന്നു മത്സരം. അതിനുള്ള ഒരു മാൻഡേറ്റ് തന്നെയാണ് കിട്ടിയത്. അപ്പം അവിടെ അങ്ങനെ നോക്കുമ്പോൾ മന്ത്രിമാരെ ഇത്രയും അധികം ഫീൽഡ് ചെയ്യേണ്ടതുണ്ടായിരുന്നു. MLAമാരെ ഫീൽഡ് ചെയ്തതിൽ കുറെയൊക്കെ തിരുവനന്തപുരം ജില്ലയിൽ ഉൾപ്പെടെ വളരെ ജനകീയരായ MLAമാരെ ഫീൽഡ് ചെയ്തതിന്റെ പ്രയോജനം.
2: ഇടയ്ക്ക് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, തിരുവനന്തപുരത്ത് കരമന ജയൻ 55 വോട്ടുകൾക്ക് മുന്നിലാണ്
0: തിരുവനന്തപുരം സെൻട്രലിൽ.
2: ഇതുവരെ സി പി ജോൺ ഏകദേശം 1000 വോട്ടുകളുടെ കംഫർട്ടബിൾ പൊസിഷനിൽ നിന്നിട്ട് വളരെ പെട്ടെന്ന് മാറി മറിഞ്ഞിരിക്കുന്നു. 55 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ലീഡ് കരമന ജയൻ നിലനിർത്തിയിട്ടുണ്ട്.
1: അപ്പോൾ NDA 3
2: അതുകൊണ്ടാണ് NDA 3 എന്ന് സൂചിപ്പിക്കുന്നത്. പക്ഷേ NDAയുടെ ഈ നിയമം ഒഴികെ ബാക്കി രണ്ട് മണ്ഡലങ്ങളിലും വളരെ നേരിയ ലീഡ് മാത്രമേ ഉള്ളൂ.
3: തിരുവനന്തപുരത്ത് വ്യക്തമായ ഒരു സൂചന ലഭിക്കും. തിരുവനന്തപുരം കോർപ്പറേഷനുള്ളിൽ 4 തിരുവനന്തപുരം സെൻട്രൽ, അവിടെയാണ് ഇപ്പോൾ BJP സ്ഥാനാർത്ഥി വളരെ തുച്ഛമായ വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്ന കരമന ജയൻ. അതുപോലെ തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്തെ ഇതുവരെ ഫലം കൃത്യമായി സൂചിപ്പിക്കാനില്ല. കുറേയേറെ സമയം മുന്നിട്ട് നിന്നിരുന്നത് സുരേന്ദ്രനാണ്, കടകംപള്ളി സുരേന്ദ്രനാണ് ഇടതുപക്ഷത്തിന്റെ. പക്ഷേ ഒരു വേള BJP സ്ഥാനാർത്ഥി വി മുരളീധരൻ മുന്നിൽ നിന്നു. വട്ടിയൂർക്കാവ് ഇഞ്ചോടിഞ്ച പോരാട്ടം ശ്രീ പ്രശാന്ത് LDF, അതുപോലെ കെ മുരളീധരൻ UDF അങ്ങനെ നടക്കുന്നു. കൃത്യമായ സൂചനയുള്ള നിയമത്ത് മാത്രമാണ് BJPക്ക് വ്യക്തമായ മേൽക്കൈയുള്ളത്. BJPക്ക് പിന്നെ നിയമമണ്ഡലത്തിൽ മാത്രമാണ്.
0: ഇത്തരത്തിൽ നമ്മൾ നിലവിലുള്ള സ്ഥിതിഗതികൾ പരിശോധിക്കുമ്പോഴേക്കും തിരുവനന്തപുരത്ത് NDA മുന്നിലെത്തി എന്നുള്ളതാണ് പുതിയൊരു വാർത്ത. തമിഴ്നാട് അതുപോലെ തന്നെ TVക്ക് അതിന്റെ മുന്നേറ്റം തുടരുന്നു. 104 സീറ്റുകളിൽ അവർ മുന്നിലാണ്. ബംഗാളിൽ BJP അതിന്റെ മുന്നേറ്റം തുടരുന്നു. കൂടാതെ നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഈ പറഞ്ഞ മറ്റ് ബംഗാളിൽ BJPയുടെ മുന്നേറ്റം 182 NDA എത്തുന്നു. തമിഴ്നാട് TVക്ക് 107 എന്നുള്ള കംഫർട്ട് സോൺ പിടിക്കുകയാണ്. ഒപ്പം പുതുച്ചേരിയിൽ NDA മുന്നിലാണ്. അസമിലും NDA ഭരണത്തുടർച്ച ഏതാണ്ട് ഉറപ്പാക്കിയിരിക്കുകയാണ്. നമുക്ക് നാട് ഭരിക്കുന്നതാരെന്ന് പറയുന്ന ഈ ഇലക്ഷൻ ട്രെൻഡിലേക്ക് അതിന്റെ പുതിയ വിശേഷങ്ങൾ നമ്മൾ പ്രാദേശിക വാർത്തയ്ക്ക് ശേഷം തുടർന്നായിരിക്കും.
6: കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ വിവരങ്ങളുമായി തത്സമയ അവലോകന പരിപാടി 1 മണിക്ക് തുടർന്ന് കേൾക്കാം. ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീവിജയ. പ്രധാന വാർത്തകൾ. കേരളത്തിൽ ഭരണമാറ്റത്തിന്റെ വ്യക്തമായ സൂചനകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരുമ്പോൾ 90-ലധികം സീറ്റുകളിൽ മുന്നേറ്റവുമായി യുഡിഎഫ്. 40 ഇടങ്ങളിൽ എൽഡിഎഫിനും നേമത്ത് എൻഡിഎയ്ക്കും ലീഡ്. ജനവിധിയിൽ കാലിടറി മന്ത്രിമാർ. ശക്തികേന്ദ്രങ്ങളിൽ പിന്നിലായി എൽഡിഎഫ്. എക്സിറ്റ് പോൾ ഫലസൂചനകൾക്കൊപ്പം യുഡിഎഫും എൻഡിഎയും. പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിന്റെ 4-ാം ഊഴം എന്ന പ്രതീക്ഷക്കെടുത്തി ബിജെപിക്ക് വ്യക്തമായ ലീഡ്. തമിഴ്നാട്ടിൽ നടൻ വിജയിയുടെ ടിവിക്ക് മുന്നിൽ. അസമിലും പുതുച്ചേരിയിലും ഭരണ തുടർച്ച ഉറപ്പാക്കി എൻഡിഎ. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ അടുത്ത 5 ദിവസം ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. 3 ജില്ലകളിൽ ഇന്ന് മഞ്ഞുജാഗ്രത. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് ലക്നൌ സൂപ്പർ ജയന്റ്സ് പോരാട്ടം. വാർത്തകൾ വിശദമായി. കേരളത്തിൽ ഭരണമാറ്റത്തിന്റെ വ്യക്തമായ സൂചനകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരുമ്പോൾ വ്യക്തമായ മുന്നേറ്റവുമായി യുഡിഎഫ്. സംസ്ഥാനത്ത് 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം യുഡിഎഫ് വീണ്ടും അധികാരത്തിലേക്ക് എന്നതിന്റെ ഫലസൂചനകളാണ് പുറത്തുവരുന്നത്. വോട്ടെണ്ണൽ 4 മണിക്കൂർ പിന്നിടുമ്പോൾ ആകെയുള്ള 140 മണ്ഡലങ്ങളിൽ യുഡിഎഫ് 90-ലധികം സീറ്റിൽ ലീഡ് ചെയ്യുന്നു. കഴിഞ്ഞ തവണ 99 സീറ്റുമായി 2-ാം തവണയും അധികാരത്തിലെത്തിയ എൽഡിഎഫ് നിലവിൽ 40 സീറ്റുകളിൽ മുന്നിലാണ്. നിയമസഭയിൽ ഇത്തവണ അക്കൌണ്ട് തുറക്കുമെന്ന ഉറപ്പുമായി എത്തിയ എൻഡിഎ നേമം പാലക്കാട് മണ്ഡലങ്ങളിൽ ലീഡ് ചെയ്യുന്നു. എക്സിറ്റ് പോൾ ഫലങ്ങളെ ശരിവയ്ക്കുന്ന തരത്തിലുള്ള ഫലസൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഹാട്രിക് വിജയമെന്ന പ്രതീക്ഷയിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ട എൽഡിഎഫിൽ പ്രമുഖരിൽ പലർക്കും അപ്രതീക്ഷിത തിരിച്ചടി. കണ്ണൂർ ജില്ലയിൽ സ്വന്തം മണ്ഡലമായ ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പിന്നിലായിരുന്നുവെങ്കിലും ഇപ്പോൾ 1500 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. മന്ത്രിമാരിൽ കൊട്ടാരക്കരയിൽ കെ എൻ ബാലഗോപാലും ബേപ്പൂരിൽ മുഹമ്മദ് റിയാസും നെടുമങ്ങാട് ജി ആർ അനിലും ചെങ്ങന്നൂരിൽ സജി ചെറിയാനും ചേർത്തലയിൽ പി പ്രസാദും ഒല്ലൂരിൽ കെ രാജനുമാണ് ലീഡ് ചെയ്യുന്നത്. ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പ് ഫലം നോക്കുമ്പോൾ തൃത്താലയിൽ എം ബി രാജേഷും പത്തനാപുരത്ത് ഗണേഷ് കുമാറും കളമശ്ശേരിയിൽ പി രാജീവും ചടയമംഗലത്ത് ചിഞ്ചുറാണിയും ഇരിഞ്ഞാലക്കുടയിൽ ആർ ബിന്ദുവും ഇടുക്കിയിൽ റോഷി അഗസ്റ്റിനും ആറന്മുളയിൽ വീണ ജോർജും നേമത്ത് വി ശിവൻകുട്ടിയും മാനന്തവാടിയിൽ ഒ ആർ കേളുവും ഏലത്തൂരിൽ എ കെ ശശീന്ദ്രനും പിന്നിലാണ്. എറണാകുളം പറവൂരിൽ പ്രതിപക്ഷ നേതാവും യുഡിഎഫ് സ്ഥാനാർത്ഥിയുമായ വി ഡി സതീശനും ഹരിപ്പാട് മണ്ഡലത്തിൽ രമേശ് ചെന്നിത്തലയും ലീഡ് ചെയ്യുകയാണ്. എൻഡിഎ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ നേമത്തും പാലക്കാട് ശോഭാ സുരേന്ദ്രനും മുന്നിലാണ്. പേരാവൂരിൽ ഇടത് സ്ഥാനാർത്ഥി കെ കെ ശൈലജയും കെപിസിസി പ്രസിഡന്റും യുഡിഎഫ് സ്ഥാനാർത്ഥിയുമായ സണ്ണി ജോസഫും ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലാണ്. ബിജെപിയുടെ കെ സുരേന്ദ്രൻ മഞ്ചേശ്വരത്ത് പിന്നിലാണ്. കൊല്ലം ജില്ലയിൽ വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു. ചടയമംഗലത്ത് മന്ത്രി ജെ ചിഞ്ചുറാണി പിന്നിൽ. കൊട്ടാരക്കരയിൽ മന്ത്രി കെ എൻ ബാലഗോപാൽ മുന്നിൽ. യുഡിഎഫിന്റെ പി ഐഷ പോറ്റിയേക്കാൾ 89 വോട്ടുകൾക്കാണ് കെ എൻ ബാലഗോപാൽ ലീഡ് ചെയ്യുന്നത്. ചവറയിൽ യുഡിഎഫിന്റെ ഷിബു ബേബി ജോൺ മുന്നിൽ. കൊല്ലത്ത് യുഡിഎഫിന്റെ ബിന്ദു കൃഷ്ണ മുന്നിൽ. കുണ്ടറയിൽ യുഡിഎഫിന്റെ പി സി വിഷ്ണുനാഥ് മുന്നിൽ. ചടയമംഗലം, കരുനാഗപ്പള്ളി, കൊല്ലം എന്നിവിടങ്ങളിൽ യുഡിഎഫും ഇരവിപുരത്ത് ആർ എസ് പിയുമാണ് മുന്നേറുന്നത്. കണ്ണൂർ ജില്ലയിൽ യുഡിഎഫ് 5 സീറ്റിലും എൽഡിഎഫ് 6 സീറ്റിലും മുന്നിട്ട് നിൽക്കുന്നു. ഇരിക്കൂർ, കണ്ണൂർ, ധർമ്മടം, പേരാവൂർ, തളിപ്പറമ്പ് മണ്ഡലങ്ങളിൽ യുഡിഎഫ് ലീഡ് ചെയ്യുന്നു. പയ്യന്നൂർ, കല്ലിശ്ശേരി, അഴിക്കോട്, തലശ്ശേരി, മട്ടന്നൂർ, കൂത്തുപറമ്പ് മണ്ഡലങ്ങളിൽ എൽഡിഎഫ് ലീഡ് ചെയ്യുന്നു. കൂടുതൽ വിവരങ്ങളുമായി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ ചേരുന്നു. തിരഞ്ഞെടുപ്പ് ചിത്രം ഏറെക്കുറെ വ്യക്തമായി കഴിഞ്ഞു. എന്താണ് കണ്ണൂരിൽ നിന്നുള്ള വിശേഷങ്ങൾ?
1: ലക്ഷ്മി, ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രകാരം കണ്ണൂർ ജില്ലയിലെ 11 നിയോജക മണ്ഡലങ്ങളിൽ കണ്ണൂർ, പേരാവൂർ, ഇരിക്കൂർ, തളിപ്പറമ്പ്, പയ്യന്നൂർ എന്നീ 5 മണ്ഡലങ്ങളിലാണ് യുഡിഎഫ് മുന്നേറുന്നത്. തല്ലാശ്ശേരി, അഴീക്കോട്, ധർമ്മടം, തലശ്ശേരി, കൂത്തുപറമ്പ്, മട്ടന്നൂർ എന്നീ മണ്ഡലങ്ങളിൽ എൽഡിഎഫ് സ്ഥാനാർത്ഥികളാണ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത്. ധർമ്മടം മണ്ഡലത്തിൽ എൽഡിഎഫ് സ്ഥാനാർത്ഥിയായ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ 3600+ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. പേരാവൂർ മണ്ഡലത്തിൽ യുഡിഎഫ് സ്ഥാനാർത്ഥിയായ സണ്ണി ജോസഫ് 5358+ വോട്ടിന് തൊട്ടടുത്ത സ്ഥാനാർത്ഥി എൽഡിഎഫിലെ കെ കെ ശൈലജയേക്കാൾ മുന്നിലാണ്. പയ്യന്നൂരിൽ യുഡിഎഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ വി കുഞ്ഞികൃഷ്ണൻ 3800+ വോട്ടിന് മുന്നിട്ട് നിൽക്കുന്നു. തളിപ്പറമ്പിൽ യുഡിഎഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ ടി കെ ഗോവിന്ദൻ 7200+ വോട്ടിന് മുന്നിലാണ്. കണ്ണൂർ നിയോജക മണ്ഡലത്തിൽ ടി ഒ മോഹനൻ യുഡിഎഫ് സ്ഥാനാർത്ഥി 9800+ വോട്ടിന് മുന്നിട്ട് നിൽക്കുകയാണ്.

0: നന്ദി കെ ശശിധരൻ. അമ്പലപ്പുഴയിൽ സ്വതന്ത്രനായി മത്സരിക്കുന്ന മുൻ മന്ത്രി ജി സുധാകരൻ ലീഡ് ചെയ്യുന്നു. ഹരിപ്പാട് രമേശ് ചെന്നിത്തല മുന്നിലാണ്. അരൂരിൽ യുഡിഎഫിന്റെ ഷാനിമോൾ ഉസ്മാൻ ലീഡ് ചെയ്യുന്നു. മാവേലിക്കരയിൽ എൽഡിഎഫിന്റെ എം എസ് അരുൺകുമാർ മുന്നിലാണ്. ചേർത്തലയിൽ പി പ്രസാദ് മുന്നേറുകയാണ്. അഞ്ചു മണ്ഡലങ്ങളുള്ള പത്തനംതിട്ടയിൽ നാലിടത്തും യുഡിഎഫിനാണ് ലീഡ്. മന്ത്രി വീണ ജോർജ് ഉൾപ്പെടെ പിന്നിലാണ്. കോന്നി മണ്ഡലത്തിൽ കെ യു ജനീഷ് കുമാർ മാത്രമാണ് എൽഡിഎഫിന്റെ മുന്നിൽ നിൽക്കുന്ന സ്ഥാനാർത്ഥി. മുൻമന്ത്രിയും യുഡിഎഫ് സ്ഥാനാർത്ഥിയുമായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോട്ടയം മണ്ഡലത്തിൽ മുന്നിലാണ്. പുതുപ്പള്ളിയിൽ യുഡിഎഫ് സ്ഥാനാർത്ഥി ചാണ്ടി ഉമ്മൻ മുന്നിലാണ്. പാലാ നിയമസഭാ മണ്ഡലത്തിൽ യുഡിഎഫിന്റെ മാണി സി കാപ്പൻ മുന്നിട്ട് നിൽക്കുന്നു. കടുത്തുരുത്തിയിൽ യുഡിഎഫിന്റെ മോൻസ് ജോസഫും വൈക്കം മണ്ഡലത്തിൽ എൽഡിഎഫിന്റെ പി പ്രദീപും മുന്നിട്ട് നിൽക്കുന്നു. ഏറ്റുമാനൂർ മണ്ഡലത്തിൽ യുഡിഎഫ് സ്ഥാനാർത്ഥി നാട്ടകം സുരേഷ് മുന്നിലാണ്. ചങ്ങനാശ്ശേരിയിൽ എൽഡിഎഫിന്റെ ജോബ് മൈക്കൽ മുന്നിട്ട് നിൽക്കുന്നു. കാഞ്ഞിരപ്പള്ളിയിൽ യുഡിഎഫിന്റെ റോണി കെ ബേബി മുന്നിലാണ്. പൂഞ്ഞാറിൽ എൽഡിഎഫ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ മുന്നിലാണ്. എറണാകുളത്ത് യുഡിഎഫിന് മുന്നേറ്റം. പറവൂരിൽ കോൺഗ്രസിന്റെ വി ഡി സതീശൻ ലീഡ് ചെയ്യുന്നു. ഒരു ഘട്ടത്തിൽ പിന്നിലായിരുന്നെങ്കിലും പിന്നീട് ലീഡ് നില ഉയർത്തുകയായിരുന്നു. വൈപ്പിൻ മണ്ഡലത്തിൽ മാത്രമാണ് എൽഡിഎഫ് ലീഡ് ചെയ്യുന്നത്. ഉമാ തോമസ് തൃക്കാക്കരയിലും അൻവർ സാദത്ത് ആലുവയിലും മുന്നേറുന്നു. തിരുവനന്തപുരം ജില്ലയിൽ യുഡിഎഫ് 4 സീറ്റിലും എൽഡിഎഫ് 5 സീറ്റിലും എൻഡിഎ 2 സീറ്റിലും മുന്നിട്ട് നിൽക്കുന്നു. വാമനാപുരം വട്ടിയൂർക്കാവ് കാട്ടാക്കട കോവളം മണ്ഡലങ്ങളിൽ യുഡിഎഫ് ലീഡ് ചെയ്യുന്നു. വർക്കല കഴക്കൂട്ടം അരുവിക്കര പാറശാല നെയ്യാറ്റിൻകര മണ്ഡലങ്ങളിൽ എൽഡിഎഫ് ലീഡ് ചെയ്യുന്നു. നേമത്ത് എൻഡിഎ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറാണ് മുന്നിൽ. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി റെജിയു കോലിയക്കോട് ചേരുന്നു. തിരുവനന്തപുരത്ത് ശക്തമായ പോരാട്ടമാണ് നടക്കുന്നത്. എന്തെല്ലാമാണ് തിരുവനന്തപുരത്ത് നിന്നുള്ള വിവരങ്ങൾ?
1: തീർച്ചയായിട്ടും ശക്തമായ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇവിടുത്തെ ഏറ്റവും പുതിയൊരു വിവരം എന്ന് പറയുന്നത് എൻ ഡി എയുടെ ഒരു സീറ്റ് ലീഡിംഗ് രണ്ടായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നേമത്തെ കൂടാതെ തന്നെ തിരുവനന്തപുരത്ത് ഒരു നേരിയ ലീഡ് എൻ ഡി എക്ക് വന്നിട്ടുണ്ട്. 55 വോട്ടുകൾക്കാണ് എൻ ഡി എയുടെ ലീഡ് തിരുവനന്തപുരത്ത്. അതുപോലെ തന്നെ നേമത്തും ലീഡ് തുടരുകയാണ്. ഇപ്പോൾ 8 എൽ ഡി എഫും 4 യു ഡി എഫും 2 എൻ ഡി എ എന്നുള്ള നിലയിലാണ് തിരുവനന്തപുരത്ത്. എന്തായാലും ശക്തമായ അതിശക്തമായ പോരാട്ടമാണ്, ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് തിരുവനന്തപുരത്ത് നടക്കുന്നത്.
0: നന്ദി റജു. തൃശൂരിൽ 13 മണ്ഡലങ്ങളിൽ 9 എൽഡിഎഫും 4 യുഡിഎഫും ലീഡ് ചെയ്യുന്നു. ഇരിഞ്ഞാലക്കുടയിൽ മന്ത്രി ആർ ബിന്ദുവിനെ പിന്നിലാക്കി യുഡിഎഫിന്റെ തോമസ് ഉണ്ണിയാടൻ മുന്നേറുകയാണ്. മണലൂരിൽ മുൻമന്ത്രിയും എൽഡിഎഫ് സ്ഥാനാർത്ഥിയുമായ സി രവീന്ദ്രനാഥ് മുന്നിലാണ്. ഒല്ലൂരിൽ മന്ത്രി കെ രാജൻ ലീഡ് ചെയ്യുന്നു. ഇടുക്കിയിൽ യുഡിഎഫ് തരംഗം. 5 4 മണ്ഡലങ്ങളിലും യുഡിഎഫ് ലീഡ് ചെയ്യുന്നു. ദേവികുളത്ത് എൽഡിഎഫിന്റെ എ രാജ മുന്നിലാണ്. കഴിഞ്ഞ തവണ എം എം മണിയുടെ ഒരു സീറ്റ് എൽഡിഎഫ് നേടിയിരുന്നു. തൊടുപുഴയിൽ മുൻമന്ത്രി പി ജെ ജോസഫിന്റെ മകൻ അബു ജോൺ ജോസഫ് മുന്നിലാണ്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് ശേഷം നടക്കുന്ന ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പാണിത്. പുനരധിവാസ വിഷയങ്ങൾ ഉൾപ്പെടെ ചർച്ചയായ തെരഞ്ഞെടുപ്പിൽ യുഡിഎഫ് 2 സീറ്റിലും എൽഡിഎഫ് 1 സീറ്റിലും ലീഡ് ചെയ്യുന്നു. സുൽത്താൻ ബത്തേരി കൽപ്പറ്റ മണ്ഡലങ്ങളിൽ യഥാക്രമം യുഡിഎഫിന്റെ ഐ സി ബാലകൃഷ്ണനും ടി സിദ്ദിഖും ലീഡ് ചെയ്യുമ്പോൾ മാനന്തവാടിയിൽ എൽഡിഎഫിന്റെ ഒ ആർ കേളുവാണ് മുന്നിൽ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കോഴിക്കോട് ജില്ലയിൽ 13 മണ്ഡലങ്ങളിലാണ് വോട്ടെണ്ണൽ നടന്നത്. ബേപ്പൂരിൽ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ലീഡ് ചെയ്യുന്നു. കോഴിക്കോട് നോർത്തിൽ തോട്ടത്തിൽ രവീന്ദ്രൻ, നാദാപുരത്ത് കെ എം അഭിജിത്ത്, എലത്തൂരിൽ യുഡിഎഫിന്റെ വിദ്യാ ബാലകൃഷ്ണൻ, കൊടുവള്ളിയിൽ പി കെ ഫിറോസ്, കുന്ദമംഗലത്ത് എം എ റസാഖ്, കുറ്റ്യാടിയിൽ പാറക്കൽ അബ്ദുള്ള, പേരാമ്പ്രയിൽ ഫാത്തിമ തഹലിയ, കൊയിലാണ്ടിയിൽ കെ പ്രവീൺകുമാർ, തിരുവമ്പാടിയിൽ സി കെ കാസിം, വടകരയിൽ കെ കെ രമ എന്നിവർ ലീഡ് ചെയ്യുന്നു. സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജില്ലയായ പാലക്കാട് 12 നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത്. ജില്ലയിൽ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത് ചേരുന്നു. 2021 പാലക്കാട് മണ്ണാർക്കാട് മണ്ഡലങ്ങളിലൊഴികെ 10 എൽഡിഎഫ് ആണല്ലോ വിജയിച്ചത്. എന്നാൽ ഇപ്പോഴത്തെ ട്രെൻഡ് എന്താണ്?
3: സൂചിപ്പിച്ചതുപോലെ 2 വിജയിച്ചിടത്ത് ഇപ്പോൾ 5 കൂടുതൽ മണ്ഡലങ്ങളിൽ യുഡിഎഫ് വ്യക്തമായ ഭൂരിപക്ഷം, വ്യക്തമായ ലീഡ് നേടിയിരിക്കുന്നു എന്ന് തന്നെ പറയാം. അത് യുഡിഎഫിന് എൽഡിഎഫിന്റെ ശക്തി കേന്ദ്രമായ പാലക്കാട് ജില്ലയിൽ യുഡിഎഫിന്റെ മുന്നേറ്റം വ്യക്തമാക്കുന്ന ഇത് തന്നെയാണ്, ലീഡ് തന്നെയാണത്. ചിറ്റൂർ, കോന്നാട്

0: പാലക്കാട്, തൃത്താല, മണ്ണാർക്കാട് മണ്ഡലങ്ങളിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികൾ ലീഡ് ചെയ്യുകയാണ്. അതേസമയം തൃത്താല മണ്ഡലത്തിൽ ശ്രദ്ധേയമായ മന്ത്രി എം വി രാജേഷ് ഇവിടെ തുടക്കം മുതൽ തന്നെ പിന്നിലായിരുന്നു എന്നതാണ്. വി ടി ബൽറാം ഇവിടെ എല്ലാ റൗണ്ട് എണ്ണിക്കഴിയുമ്പോഴും വി ടി ബൽറാം വ്യക്തമായ ലീഡ് നേടുന്ന ഒരു ട്രെൻഡ് തന്നെ ആയിരുന്നു തുടക്കം മുതൽ ഉണ്ടായി. അതുപോലെ തന്നെ പാലക്കാട് മണ്ഡലത്തിലേക്ക് വരുമ്പോൾ എൻ ഡി എ പ്രതീക്ഷ വെച്ചിരുന്ന ഒരു മണ്ഡലമായിരുന്നു. തുടക്കത്തിൽ മൂന്ന് റൗണ്ടുകളിൽ എൻ ഡി എ സ്ഥാനാർത്ഥി മുന്നിട്ട് വന്നെങ്കിലും പാലക്കാട് നഗരസഭയിലെ വോട്ടെണ്ണ റൗണ്ടുകൾ പൂർത്തിയായതോടുകൂടി യു ഡി എഫ് സ്ഥാനാർത്ഥി രമേശ് പിഷാരടി ലീഡ് ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ ഡി എ പ്രതീക്ഷ വെച്ചിരുന്ന മലമ്പുഴ മണ്ഡലത്തിലും തുടക്കം മുതൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ലീഡ് ചെയ്യുന്നു.
1: നന്ദി ഫൈസൽ. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വോട്ടർമാരും മണ്ഡലങ്ങളുമുള്ളത് മലപ്പുറത്താണ്. 16 മണ്ഡലങ്ങളിൽ എല്ലായിടത്തും നിലവിൽ യു ഡി എഫ് ആണ് ലീഡ് ചെയ്യുന്നത്. മലപ്പുറം മണ്ഡലത്തിൽ പി കെ കുഞ്ഞാലിക്കുട്ടി മുന്നിലാണ്. പെരിന്തൽമണ്ണയിൽ നജീബ് കാന്തപുരവും നിലമ്പൂരിൽ ആര്യാടൻ ഷൌക്കത്തും വേങ്ങരയിൽ കെ എം ഷാജിയും വണ്ടൂരിൽ എ പി അനിൽകുമാറും മുന്നിലാണ്. തവനൂരിൽ എൽ ഡി എഫിന്റെ കെ ടി ജലീൽ പിന്നിലാണ്. കേരളത്തിന് പുറമെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചിമബംഗാളിലും അസമിലും തമിഴ്നാട്ടിലും കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിലും വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു. പശ്ചിമബംഗാളിൽ 294 മണ്ഡലങ്ങളിൽ 293 ഇടങ്ങളിലാണ് വോട്ടെണ്ണൽ നടക്കുന്നത്. ഒടുവിലത്തെ കണക്കുകൾ പ്രകാരം ബി ജെ പി 134 സീറ്റിലും തൃണമൂൽ കോൺഗ്രസ് 72 സീറ്റിലും സിപിഐഎം, എ ജി യു പി, ബി ജെ പി എം എന്നീ പാർട്ടികൾ ഓരോയിടത്ത് വീതവും ലീഡ് ചെയ്യുന്നു. കാസർഗോഡ് 5 മണ്ഡലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. മഞ്ചേശ്വരത്ത് ബി ജെ പി സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ 15,000 വോട്ടുകൾക്ക് പിന്നിലാണ്. മുസ്ലീം ലീഗ് സ്ഥാനാർത്ഥി എ കെ എം അഷ്റഫാണ് നിലവിൽ ലീഡ് ചെയ്യുന്നത്. തൃക്കരിപ്പൂരിൽ ബി പി പി മുസ്തഫയാണ് മുന്നിൽ. യു ഡി എഫിന്റെ സന്ദീപ് വാര്യർ രണ്ടാമത്. കാഞ്ഞങ്ങാട് 14,000 വോട്ടുകൾക്ക് എൽ ഡി എഫ് മുന്നിലാണ്. കേരള രാഷ്ട്രീയത്തിൽ 1977 ശേഷം ഭരണത്തുടർച്ചയുണ്ടായ ആദ്യ തെരഞ്ഞെടുപ്പായിരുന്നു 2021. പാർട്ടിയുടെ തുടർച്ചയ്ക്കൊപ്പം ഭരണ നേതൃത്വത്തിന്റെ തുടർച്ചയ്ക്കും 2021 തെരഞ്ഞെടുപ്പ് സാക്ഷിയായി. വിശദാംശങ്ങളിലേക്ക്.
2: 2021 എൽ ഡി എഫ് 99 സീറ്റുകളും യു ഡി എഫ് 41 സീറ്റുകളുമാണ് നേടിയത്. എൽ ഡി എഫ് 45.43, യു ഡി എഫ് 39.47, എൻ ഡി എ 12.41 എന്നിങ്ങനെയായിരുന്നു വോട്ടിംഗ് ശതമാനം. മട്ടന്നൂരിൽ കെ കെ ശൈലജ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന റെക്കോർഡ് ഭൂരിപക്ഷം നേടുകയായിരുന്നു. 2016 ബി ജെ പി നേടിയ നേമത്തെ സീറ്റ് 2021 വി ശിവൻകുട്ടി വീണ്ടെടുത്തു. 2016 തെരഞ്ഞെടുപ്പിന് ശേഷം കേരള കോൺഗ്രസ് മാണി വിഭാഗവും എം പി വീരേന്ദ്രകുമാറിന്റെ നേതൃത്വത്തിലുള്ള ജനതാദൾ വിഭാഗവും യു ഡി എഫ് വിട്ട് എൽ ഡി എഫിൽ ചേർന്നിരുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: തമിഴ്നാട്ടിൽ 234 സീറ്റുകളിൽ ഒടുവിലത്തെ കണക്ക് പ്രകാരം ഭരണകക്ഷിയായ ഡി എം കെ 41 സീറ്റുകളിൽ മുന്നിട്ട് നിൽക്കുന്നു. നടൻ വിജയ് നയിക്കുന്ന തമിഴക വെട്രി കഴകം 108 സീറ്റുകളിലാണ് മുന്നേറുന്നത്. എ ഡി എം കെ 63 സീറ്റുകളിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 5 സീറ്റുകളിലും ബി ജെ പി 3, സി പി ഐ 2 മുന്നിട്ട് നിൽക്കുന്നു. അസമിൽ 126 മണ്ഡലങ്ങൾ ഉള്ളതിൽ 78 ഭരണകക്ഷിയായ ബി ജെ പിയും 24 കോൺഗ്രസും 10 ബി യു പി എഫും 10 എ ജി പിയും 2 എ ഐ യു ഡി എഫും ലീഡ് ചെയ്യുന്നു. പുതുച്ചേരിയിൽ 30 നിയമസഭാ മണ്ഡലങ്ങളിൽ 9 എ ഐ എൻ ആർ സിയും 2 ബി ജെ പിയും കോൺഗ്രസ്, എ ഡി എം കെ, ഡി എം കെ എന്നിവർ ഓരോ സീറ്റുകളിൽ വീതവും ലീഡ് ചെയ്യുന്നു. തട്ടൻചാവടി സീറ്റിൽ ഓൾ ഇന്ത്യ എൻ ആർ കോൺഗ്രസ് സ്ഥാനാർത്ഥി എൻ രംഗസ്വാമി വിജയിച്ചു. ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് നടക്കുന്ന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടും. മുംബൈയിലെ വാങ്കഡേ സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. കേരളത്തിൽ വിവിധയിടങ്ങളിൽ അടുത്ത 5 ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, പാലക്കാട്, വയനാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 793 പോയിന്റ് നേട്ടത്തിൽ 77,705, നിഫ്റ്റി 239 പോയിന്റ് ഉയർന്ന് 24,225 വ്യാപാരം തുടരുന്നു. സ്വർണവിലയിൽ മാറ്റമില്ല. ഗ്രാമിന് 13,835 രൂപയും പവന് 110,680 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിൽ ഭരണമാറ്റത്തിന്റെ വ്യക്തമായ സൂചനകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരുമ്പോൾ 90 സീറ്റുകളിൽ മുന്നേറ്റവുമായി യു ഡി എഫ്. 39 എൽ ഡി എഫിനും നേമത്ത് എൻ ഡി എക്കും ലീഡ്. ജനവിധിയിൽ കാലിടറി മന്ത്രിമാർ. ശക്തി കേന്ദ്രങ്ങളിൽ പിന്നിലായി എൽ ഡി എഫ്. പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിന്റെ 4 ഊഴം എന്ന പ്രതീക്ഷ കെടുത്തി ബി ജെ പിക്ക് വ്യക്തമായ ലീഡ്. തമിഴ്നാട്ടിൽ നടൻ വിജയിയുടെ ടി വി കെ മുന്നിൽ. അസമിലും പുതുച്ചേരിയിലും ഭരണത്തുടർച്ച ഉറപ്പാക്കി എൻ ഡി എ. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ അടുത്ത 5 ദിവസം ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത.

ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ.

0: നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ യുഡിഎഫ് തരംഗം. 98 സീറ്റിൽ യുഡിഎഫും 39 എൽഡിഎഫും രണ്ട് മണ്ഡലങ്ങളിൽ എൻഡിഎയും മുന്നിൽ. ശക്തി കേന്ദ്രങ്ങളിൽ പിന്നിലായി എൽഡിഎഫ്, ജനവിധിയിൽ കാലിടറി മന്ത്രിമാർ. പശ്ചിമബംഗാളിലും അസമിലും വൻ മുന്നേറ്റം കാഴ്ചവച്ച ബിജെപി, തമിഴ്നാട്ടിൽ മുന്നിലെത്തി ടി വി കെ. പുതുച്ചേരിയിൽ AINRC ബിജെപി സഖ്യം മുന്നിൽ. ലിപുലേഖ് ചുരത്തിന്മേലുള്ള നേപ്പാളിന്റെ അവകാശവാദം തള്ളി ഇന്ത്യ. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ യുഡിഎഫ് തരംഗം. 140 മണ്ഡലങ്ങളിൽ 98 യുഡിഎഫ് മുന്നേറ്റം തുടരുന്നു. 39 സീറ്റുകളിൽ എൽഡിഎഫും 2 എൻഡിഎയും മുന്നിലാണ്. ഉറപ്പുള്ള എൽഡിഎഫ് കോട്ടകളെ വരെ ഇളക്കിക്കൊണ്ടാണ് യുഡിഎഫിന്റെ മുന്നേറ്റം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ധർമ്മിടത്ത് ലീഡ് ചെയ്യുന്നു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പരവൂരിൽ മുന്നിലാണ്. എൽഡിഎഫിന്റെ മന്ത്രിമാരിൽ കൊട്ടാരക്കരയിൽ കെ എൻ ബാലഗോപാലും, ബേപ്പൂരിൽ മുഹമ്മദ് റിയാസും, നെടുമങ്ങാട് ജി ആർ അനിലും, ചെങ്ങന്നൂർ സജി ചെറിയാനും, ചേർത്തലയിൽ പി പ്രസാദും, മാനന്തവാടിയിൽ ഒ ആർ കേളുവും, ഒല്ലൂരിൽ കെ രാജനുമാണ് ലീഡ് ചെയ്യുന്നത്. തൃത്താലയിൽ എം ബി രാജേഷും, പത്തനാപുരത്ത് ഗണേഷ് കുമാറും, കളമശ്ശേരിയിൽ പി രാജീവും, ചടയമംഗലത്ത് ചിഞ്ചുറാണിയും, ഇരിഞ്ഞാലക്കുടയിൽ ആർ ബിന്ദുവും, ഇടുക്കിയിൽ റോഷി അഗസ്റ്റിനും, ആറന്മുളയിൽ വീണ ജോർജും, നേമത്ത് വി ശിവൻകുട്ടിയും, തിരൂരിൽ അബ്ദുറഹ്മാനും, എലത്തൂരിൽ എ കെ ശശീന്ദ്രനും പിന്നിലാണ്. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നേടിയ 99 സീറ്റുകളിൽ നിന്നാണ് എൽഡിഎഫ് 39 സീറ്റിലേക്ക് ചുരുങ്ങിയത്. യുഡിഎഫിന് 41 സീറ്റ് മാത്രമായിരുന്നു 2021 തിരഞ്ഞെടുപ്പിൽ ലഭിച്ചത്. തിരുവനന്തപുരത്തെ 14 മണ്ഡലങ്ങളിൽ 7 എൽഡിഎഫും 5 സീറ്റിൽ യുഡിഎഫും, നേമത്തും തിരുവനന്തപുരത്തും എൻഡിഎയും മുന്നിലാണ്. ബിജെപി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ നേമത്ത് തുടക്കം മുതൽ ലീഡ് നിലനിർത്തുകയാണ്. തിരുവനന്തപുരം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ് മണ്ഡലങ്ങളിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത്. അരുവിക്കര, ആറ്റിങ്ങൽ, നെടുമങ്ങാട്, വർക്കല, നെയ്യാറ്റിൻകര, പാറശാല മണ്ഡലങ്ങളിൽ എൽഡിഎഫ് മുന്നിലാണ്. കാട്ടാക്കട, വാമനപുരം മണ്ഡലങ്ങളിൽ എൽഡിഎഫിനെ അട്ടിമറിച്ച് യുഡിഎഫ് മുന്നിലെത്തിയതിനൊപ്പം കോവളം മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ സിറ്റിംഗ് എംഎൽഎ എം വിൻസെന്റ് ലീഡ് ഉയർത്തുകയാണ്. പത്തനംതിട്ട ജില്ലയിൽ 5 മണ്ഡലങ്ങളിൽ 4 യുഡിഎഫും 1 സീറ്റിൽ എൽഡിഎഫും മുന്നിലാണ്. അടൂർ, ആറന്മുള, റാന്നി, തിരുവല്ല മണ്ഡലങ്ങളിൽ യുഡിഎഫ് മുന്നിലെത്തിയപ്പോൾ കോന്നിയിൽ എൽഡിഎഫ് ലീഡ് ചെയ്യുകയാണ്. ആലപ്പുഴ ജില്ലയിൽ 9 മണ്ഡലങ്ങളിൽ 6 യുഡിഎഫും 3 സീറ്റിൽ എൽഡിഎഫും മുന്നിൽ നിൽക്കുന്നു. ഹരിപ്പാട് മണ്ഡലത്തിൽ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല മുന്നിലാണ്. അമ്പലപ്പുഴയിൽ യുഡിഎഫ് സ്ഥാനാർത്ഥി ജി സുധാകരൻ ലീഡ് ചെയ്യുന്നു. ആലപ്പുഴ, അരൂർ, കായംകുളം, കുട്ടനാട് മണ്ഡലങ്ങളിലും യുഡിഎഫ് ആണ് മുന്നിൽ. ചെങ്ങന്നൂർ, ചേർത്തല, മാവേലിക്കര മണ്ഡലങ്ങളിലാണ് എൽഡിഎഫ് മുന്നിലുള്ളത്. കോട്ടയത്തെ 9 മണ്ഡലങ്ങളിൽ 8 യുഡിഎഫും 1 സീറ്റിൽ എൽഡിഎഫും മുന്നിലാണ്. വൈക്കത്ത് മാത്രമാണ് എൽഡിഎഫിന് ലീഡ് നിലനിർത്താനായത്. ഇടുക്കി ജില്ലയിലെ 5 മണ്ഡലങ്ങളിൽ 4 യുഡിഎഫും 1 സീറ്റിൽ എൽഡിഎഫും മുന്നിൽ നിൽക്കുന്നു. ദേവികുളത്ത് മാത്രമാണ് എൽഡിഎഫ് മുന്നിലുള്ളത്. എറണാകുളം ജില്ലയിൽ യുഡിഎഫ് തരംഗമാണ്. 14 മണ്ഡലങ്ങളിൽ എല്ലായിടത്തും യുഡിഎഫ് ആണ് മുന്നിൽ. തൃശൂർ ജില്ലയിലെ 13 മണ്ഡലങ്ങളിൽ 9 എൽഡിഎഫും 4 സീറ്റിൽ യുഡിഎഫും മുന്നിൽ നിൽക്കുന്നു. തൃശൂർ, ചാലക്കുടി, ഗുരുവായൂർ, കൊടുങ്ങല്ലൂർ മണ്ഡലങ്ങളിൽ യുഡിഎഫും മറ്റു മണ്ഡലങ്ങളിൽ എൽഡിഎഫുമാണ് മുന്നിൽ. കൊല്ലം ജില്ലയിലെ 11 നിയമസഭാ മണ്ഡലങ്ങളിൽ 8 യുഡിഎഫും 3 എൽഡിഎഫും മുന്നിലാണ്. കൊട്ടാരക്കരയിൽ മന്ത്രി കെ എൻ ബാലഗോപാൽ മുന്നിലെത്തിയപ്പോൾ പത്തനാപുരത്ത് കെ ബി ഗണേഷ് കുമാർ പിന്നിലാണ്. യുഡിഎഫിലെ പി സി വിഷ്ണുനാഥ്, ബിന്ദുകൃഷ്ണ, ജ്യോതികുമാർ ചാമക്കാല, ഷിബു ബേബി ജോൺ എന്നിവരടക്കം ലീഡ് ചെയ്യുകയാണ്. ജില്ലയിലെ ഏറ്റവും പുതിയ വോട്ടെണ്ണൽ വിവരങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ ചേരുന്നു. നീരജ്, കൊല്ലത്തെ വോട്ടെണ്ണൽ എങ്ങനെ പുരോഗമിക്കുന്നു? പ്രമുഖർ മത്സരിക്കുന്ന മണ്ഡലങ്ങളിലെ നിലവിലെ സ്ഥിതി വിശദീകരിക്കാമോ?
1: ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഡി സി സി ഓഫീസിലാണ്. ഇവിടെ കോൺഗ്രസിന്റെ വിജയ ആഹ്ലാദങ്ങൾ തുടങ്ങി കഴിഞ്ഞു. പറഞ്ഞതുപോലെ തന്നെ ഭൂരിഭാഗം ഇന്നലെ ഭൂരിഭാഗം മണ്ഡലങ്ങളിലും യുഡിഎഫ് അനുകൂല തരംഗമാണെന്ന് പറയാം. പല മണ്ഡലങ്ങളിലും വോട്ടെണ്ണൽ 9 റൗണ്ട് 12 റൗണ്ട് വരെയായി. അതായത് 14 റൗണ്ടിൽ പൂർത്തിയാകേണ്ട വോട്ടെണ്ണൽ പകുതിയോളം പൂർത്തിയായി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് പറയാവുന്നത് യുഡിഎഫിന്റെ അനുകൂല തരംഗം ഇത്തവണ കൊല്ലത്തും ഉണ്ടെന്ന് കണക്കാക്കുന്നു. പല മണ്ഡലങ്ങളിലും യുഡിഎഫ് വ്യക്തമായ ഭൂരിപക്ഷം ഇതിനകം നേടിക്കഴിഞ്ഞു. 20,000 ആകെ എൽഡിഎഫിനും മുൻതൂക്കം ഉള്ളത് നിലവിൽ പുനലൂരിലാണ്. 11,751 വോട്ടുകൾക്ക് അവിടെ എൽഡിഎഫ് ലീഡ് ചെയ്യുകയാണെന്ന് പറയാം. ബാക്കി ഭൂരിഭാഗം മണ്ഡലങ്ങളിലും യുഡിഎഫ് ആണ് ലീഡ് ചെയ്യുന്നത്.
0: നന്ദി നീരജ്. പാലക്കാട് ജില്ലയിലെ 12 മണ്ഡലങ്ങളിൽ 7 യുഡിഎഫും 5 എൽഡിഎഫും മുന്നിൽ നിൽക്കുന്നു. പാലക്കാട് മണ്ഡലത്തിൽ എൻഡിഎ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനും യുഡിഎഫ് സ്ഥാനാർത്ഥി രമേശ് വിശാരടിയും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത്. കൊങ്ങാട്, മണ്ണാർക്കാട്, തരൂർ, തൃത്താല മണ്ഡലങ്ങളിൽ യുഡിഎഫും മറ്റു മണ്ഡലങ്ങളിൽ എൽഡിഎഫും മുന്നിലാണ്. കോഴിക്കോട് ജില്ലയിലെ 13 മണ്ഡലങ്ങളിൽ 12 യുഡിഎഫും 1 സീറ്റിൽ എൽഡിഎഫും മുന്നിൽ നിൽക്കുന്നു. ബേപ്പൂരിൽ മാത്രമാണ് എൽഡിഎഫിന് മുന്നിലെത്താനായത്. കോഴിക്കോട് സൌത്ത് മണ്ഡലത്തിൽ ബിജെപിയുടെ ടി രനീഷ് ആദ്യ റൌണ്ടുകളിൽ മണ്ഡലങ്ങളിൽ മുന്നിലെത്തിയിരുന്നു. കണ്ണൂരിലെ 11 മണ്ഡലങ്ങളിൽ 4 യു ഡി എഫും 7 സീറ്റിൽ എൽ ഡി എഫും മുന്നിൽ നിൽക്കുന്നു. ഇരിക്കൂർ, കണ്ണൂർ, പയ്യന്നൂർ, പേരാവൂർ മണ്ഡലങ്ങളിലാണ് യു ഡി എഫ് മുന്നിൽ. ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദ്യ റൌണ്ടുകളിൽ പിന്നിലായിരുന്നു. വയനാട്ടിലെ 3 മണ്ഡലങ്ങളിൽ 3 യു ഡി എഫ് ആണ് ലീഡ് ചെയ്യുന്നത്. മലപ്പുറം ജില്ലയിൽ യു ഡി എഫ് തരംഗമാണ് കാണാനാകുന്നത്. 16 മണ്ഡലങ്ങളിൽ എല്ലായിടത്തും യു ഡി എഫ് ലീഡ് ചെയ്യുകയാണ്. ഇടത് കോട്ടയായ പൊന്നാനിയിലടക്കം യു ഡി എഫ് മുന്നിലാണ്. മലപ്പുറത്തുനിന്നും ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി സുരേഷ് ബാബു ചേരുന്നു. സുരേഷ്, ജില്ലയിൽ യു ഡി എഫ് തരംഗമാണല്ലോ കാണാനാകുന്നത്, പ്രതീക്ഷിച്ച ഫലം തന്നെയാണോ ജില്ലയിലുണ്ടായത്?
2: കൃഷ്ണ സൂചിപ്പിച്ചതുപോലെ മലപ്പുറം ജില്ലയിൽ വലിയ മുന്നേറ്റം യു ഡി എഫ് നടത്തിയിരിക്കുന്നു. പൊതുവെ മലപ്പുറം ഒരു യു ഡി എഫ് അനുകൂല ജില്ലയാണ്. കഴിഞ്ഞ തവണ അവർക്ക് 13 സീറ്റുകൾ ഉണ്ടായിരുന്നു, പക്ഷേ ഇത്തവണ അത് മുഴുവൻ സീറ്റുകളിലും 16 അവർ വിജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. പ്രത്യേകിച്ച് എൽ ഡി എഫിന്റെ ശക്തി കേന്ദ്രമായ പൊന്നാനിയിലും തവനൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ ടി ജലീൽ തന്റെ പരാജയം സംബന്ധിച്ച് എഫ് ബി പോസ്റ്റ് ഇട്ട് കഴിഞ്ഞു. പൊന്നാനിയിലും എൽ ഡി എഫ് ഇപ്പോൾ ഏതാണ്ട് 3000 വോട്ടുകൾക്ക് പിന്നിലാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. എല്ലാ മണ്ഡലങ്ങളിലും വലിയ ഭൂരിപക്ഷം മുസ്ലിം ലീഗിന്റെ നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവർ വലിയ ഭൂരിപക്ഷത്തിൽ ലീഡ് ചെയ്യുകയാണ്. കൃഷ്ണ,
0: സുരേഷ്, എന്താണ് ഈ മുന്നേറ്റത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് പറയാൻ പറ്റുമോ?
2: പൊതുവെ മലപ്പുറം യു ഡി എഫിന് അനുകൂലമായ ഒരു ജില്ലയാണ്. അതുകൊണ്ട് മലപ്പുറം രാഷ്ട്രീയത്തിന്റെ മറ്റ് ജില്ലകളിലെ സാഹചര്യം വ്യത്യസ്തമാണ്. പക്ഷെ കഴിഞ്ഞ തവണത്തെ വ്യത്യസ്തമായി എൽ ഡി എഫിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ കൂടി ഒരു അടിയൊഴുക്ക് പ്രകടമാണ്. അതിന്റെ ഭാഗമാണ് പൊന്നാനിയും തവനൂരും അവർക്ക് നഷ്ടപ്പെടുന്നത്. കേരളത്തിൽ പൊതുവെ രൂപം കൊണ്ടിട്ടുള്ള ഭരണ വിരുദ്ധ അധികാരത്തിന്റെ ഒരു അലയൊഴി മലപ്പുറം ജില്ലയിൽ ആഞ്ഞടിച്ചു, അതിശക്തമായി ആഞ്ഞടിച്ചു. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ നേരത്തെ ലഭിച്ചിരുന്ന പൊന്നാനിയും തവനൂരും.
0: തമിഴ്നാട്ടിലെ 234 മണ്ഡലങ്ങളിൽ 104 ടി വി കെ ആണ് മുന്നിൽ. എ ഐ എ ഡി എം കെ സഖ്യം 64 സീറ്റിലും 45 സീറ്റിൽ ഡി എം കെ സഖ്യവും 5 കോൺഗ്രസും ലീഡ് ചെയ്യുന്നു. പശ്ചിമബംഗാളിൽ വോട്ടെണ്ണൽ നടക്കുന്ന 293 മണ്ഡലങ്ങളിൽ 173 ബി ജെ പി മുന്നിലാണ്. തൃണമൂൽ കോൺഗ്രസ് 90 മണ്ഡലങ്ങളിൽ ലീഡ് ചെയ്യുന്നു. അസമിലെ 126 സീറ്റുകളിൽ 98 ബി ജെ പി സഖ്യം ലീഡ് ചെയ്യുന്നു. 26 കോൺഗ്രസ് സഖ്യം മുന്നിലാണ്. പുതുച്ചേരിയിൽ 6 കേന്ദ്രങ്ങളിലായി 30 നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ എ ഐ എൻ ആർ സി 9 മുന്നിട്ട് നിൽക്കുന്നു. ബി ജെ പി 2 സീറ്റുകളിലും ഡി എം കെ, എ ഡി എം കെ, ഐ എൻ സി എന്നിവർ ഓരോ സീറ്റിലും മുന്നിലാണ്. മുഖ്യമന്ത്രിയും എ ഐ എൻ ആർ സി സ്ഥാനാർത്ഥിയുമായ എൻ രംഗസ്വാമി 4441 വോട്ടിന് വിജയിച്ചു. കാസർഗോഡ് ജില്ലയിലെ 5 മണ്ഡലങ്ങളിൽ 3 എൽ ഡി എഫും 2 യു ഡി എഫും ലീഡ് ചെയ്യുന്നു. മഞ്ചേശ്വരം, കാസർഗോഡ്, ഉദുമ മണ്ഡലങ്ങളിൽ യു ഡി എഫ് ആണ് മുന്നിൽ. മഞ്ചേശ്വരം, കാസർഗോഡ് മണ്ഡലങ്ങളിൽ എൻ ഡി എ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. തൃക്കരിപ്പൂർ, കാഞ്ഞങ്ങാട് മണ്ഡലങ്ങളിൽ എൽ ഡി എഫ് ആണ് മുന്നിൽ. കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും പുതിയ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ ചേരുന്നു. ജഗന്നിവാസൻ, ഏറ്റവും പുതിയ വോട്ടെണ്ണൽ വിശേഷങ്ങൾ പങ്കുവയ്ക്കാമോ?
3: തീർച്ചയായും. കാസർഗോഡ് ജില്ലയിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിൽ 4 യു ഡി എഫ് ആണ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മഞ്ചേശ്വരത്ത് യു ഡി എഫിലെ എ കെ മഷറഫ് 18,687 വോട്ടിനും, കാസർഗോട്ട് കല്ലേട്ട മാഹിൻഗാജി 14,202 വോട്ടിനും, ഉദുമയിൽ കെ നീലകണ്ഠൻ 12,632 വോട്ടിനും, തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യർ 2,270 വോട്ടിനും ലീഡ് ചെയ്യുകയാണ്. 10 റൗണ്ട് പൂർത്തിയായപ്പോഴാണ് ഈ ലീഡ് നില. കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലമാണ് എൽ ഡി എഫ് ലീഡ് ചെയ്യുന്നത്.
0: ലിപുലേഖ് ചുരത്തിന്മേലുള്ള നേപ്പാളിന്റെ അവകാശവാദം തള്ളി ഇന്ത്യ. 1954 മുതൽ കൈലാസ് മാനസരോവർ യാത്രയ്ക്കായി ഉപയോഗിക്കുന്ന പാതയാണിതെന്നും ദശാബ്ദങ്ങളായി ഈ പാതയിലൂടെയാണ് തീർത്ഥാടനം നടക്കുന്നതെന്നും ഇന്ത്യ വ്യക്തമാക്കി. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടും. മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ യു ഡി എഫ് തരംഗം. 98 സീറ്റിൽ യു ഡി എഫും 39 എൽ ഡി എഫും 2 മണ്ഡലങ്ങളിൽ എൻ ഡി എയും മുന്നിൽ. ശക്തി കേന്ദ്രങ്ങളിൽ പിന്നിലായി എൽ ഡി എഫ്. ജനവിധിയിൽ കാലിടറി മന്ത്രിമാർ. പശ്ചിമബംഗാളിലും അസമിലും വൻ മുന്നേറ്റം കാഴ്ചവെച്ച ബി ജെ പി. തമിഴ്നാട്ടിൽ മുന്നിലെത്തി ടി വി കെ. പുതുച്ചേരിയിൽ എ ഐ എൻ ആർ സി ബി ജെ പി സഖ്യം മുന്നിൽ. ലിപുലേഖ് ചുരത്തിന്മേലുള്ള നേപ്പാളിന്റെ അവകാശവാദം തള്ളി ഇന്ത്യ. ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 1:30.
4: ആകാശവാണി. നാടു ഭരിക്കുന്നതാര്? കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങളും അവലോകനവും തത്സമയ പ്രക്ഷേപണം.
5: പ്രിയ ശ്രോതാക്കളെ, നാട് ഭരിക്കുന്നതാര്? നിയമസഭാ തെരഞ്ഞെടുപ്പ് അവലോകനം തുടരുകയാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം മാത്യു കോഴിനാടൻ ചേരുകയാണ്. ഭരണപക്ഷത്തിനെതിരെ വലിയ പ്രതിരോധം തീർക്കുകയും നിരന്തരമായി മുഖ്യമന്ത്രിയുമായി നേരിട്ട് നിയമസഭയിലടക്കം വാദ്വാദങ്ങളും വാദപ്രതിവാദങ്ങളും ഒക്കെയായി നിറഞ്ഞ നേതാവാണ്. ഇപ്പോൾ അദ്ദേഹം വലിയ ഭൂരിപക്ഷത്തോടു കൂടി മുന്നിട്ട് നിൽക്കുകയാണ് അദ്ദേഹത്തിലേക്ക്.
6: ഇത് കേരളത്തിൽ യു ഡി എഫിനുണ്ടായിട്ടുള്ളത് ഗംഭീര വിജയം തന്നെയാണ്. ഞങ്ങളെ പ്രതീക്ഷിച്ചതിനപ്പുറത്തേക്കുള്ള ഒരു വിജയത്തിലേക്ക് ജനങ്ങൾ ഞങ്ങളെ എത്തിച്ചിരിക്കുകയാണ്. ഇതിൽ ജനങ്ങളോട് ആദ്യമായി നന്ദി പറയുന്നു. ഭരണവിരുദ്ധ വികാരം അതിശക്തമായി ആഞ്ഞടിച്ച തെരഞ്ഞെടുപ്പാണ്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ശൈലിയോടും കേരളത്തിലെ ജനങ്ങൾ, കമ്മ്യൂണിസ്റ്റുകാരടക്കം, ഞാൻ നേരത്തെ പലവട്ടം പല പബ്ലിക് വേദികളും പറഞ്ഞിരുന്നു, കമ്മ്യൂണിസ്റ്റ് അനുഭാവികളായിട്ടുള്ള ധാരാളം ആളുകൾ ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് വോട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ എൽ ഡി എഫിനെ പരാജയപ്പെടുത്താൻ വേണ്ടി വോട്ട് ചെയ്തിട്ടുണ്ട്. അതിന് കാരണം അവരുടെ എല്ലാ മൂല്യങ്ങളും തിളഞ്ഞ എല്ലാ മൂല്യങ്ങളും തിരിച്ച് പ്രവർത്തിച്ചുകൊണ്ടാണ്. തീർച്ചയായിട്ടും വളരെ വിനയത്തോടുകൂടി ഞങ്ങൾ ഈ വിജയം ഏറ്റെടുക്കുന്നു. മാറ്റുപുഴയിലെ ജനങ്ങളോട് പ്രത്യേകിച്ച് നന്ദി പറയുന്ന കാര്യം, എനിക്ക് വലിയ ഒരു വിജയമാണ് അവർ സമ്മാനിച്ചിട്ടുള്ളത്. ഏറെ വിനയത്തോടെ ഇത് ഏറ്റെടുത്ത് കൂടുതൽ ശക്തമായ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ വിട്ടുവീഴ്ച ചെയ്യാതെ അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടം അതിശക്തമാക്കി മുന്നോട്ട് കൊണ്ടുപോകും. അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിന് ജനങ്ങൾ നൽകിയ ഒരു അംഗീകാരം കൂടിയായിട്ടാണ് ഞാൻ ഈ വിജയത്തെ, എന്റെ വിജയത്തെ കുറിക്കാണ്.
5: നമ്മൾ പൊതുവേളെ ട്രെൻഡ് പരിശോധിച്ച് കഴിഞ്ഞാൽ യു ഡി എഫ് ഇപ്പോൾ 100 കടന്ന് 102 103 എന്നുള്ള ലീഡ് നിലനിർത്തുന്നു. എൽ ഡി എഫ് 35-36 താഴുകയാണ്. ഒപ്പം എൻ ഡി എ 2 മണ്ഡലങ്ങളിൽ ലീഡ് ചെയ്യുന്നു.
7: ദിലീപേ, നമുക്ക് കേരളത്തിന്റെ മൊത്തം ഒരു ചിത്രമെടുത്താലോ? വടക്കൻ കേരളത്തിൽ നിന്ന് തുടങ്ങി കാസർഗോഡ് നിന്ന് തുടങ്ങിയിട്ട്
8: അവലോകനം നടത്താം.
7: ആ കാസർഗോഡ് കാഞ്ഞങ്ങാട് മണ്ഡലത്തിലെ ഇപ്പോഴത്തെ ഏറ്റവും പുതിയ അവസ്ഥ, എൽ ഡി എഫിന്റെ ഗോവിന്ദൻ പള്ളികാപ്പറമ്പിൽ അദ്ദേഹം 11,247 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. തൊട്ടടുത്ത യു ഡി എഫ് എതിരാളിയായ ഷൈജി ഓട്ടപ്പള്ളി 32,015 വോട്ടുകൾ മാത്രമേ നേടിയിട്ടുള്ളൂ. എൻ ഡി എയുടെ ബൽരാജ് 16,595 വോട്ടുകൾ നേടിയിട്ടുണ്ട്.
5: അവിടെ തന്നെയുള്ള മറ്റൊരു മണ്ഡലം കാസർഗോഡ് ജില്ലയിലെ 5 മണ്ഡലങ്ങളൊന്നായ കാസർഗോഡ് തന്നെ, അവിടെ കലക്ടർ മാഹിൻ ഹാജി ലീഗിന്റെ സ്ഥാനാർത്ഥി, അദ്ദേഹം 14,000+ വോട്ടിന് ലീഡ് ചെയ്യുകയാണ്. അവിടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഷാനവാസ് പാദൂർ പിന്നിലാണ്. ഒപ്പം ഇടയ്ക്ക് ലീഡ് ചെയ്തിരുന്ന എം എൽ അശ്വിൻ 3rd സ്ഥാനത്തേക്ക് പോയിരിക്കുകയാണ്.
7: മഞ്ചേശ്വരത്തേക്ക് വന്നാൽ മഞ്ചേശ്വരമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശ്രദ്ധാകേന്ദ്രമായിരുന്ന ഒരു മണ്ഡലം. അവിടെ എം കെ എം അഷ്റഫ് 24,189 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. കെ സുരേന്ദ്രനായിരുന്നു വലിയ പ്രതീക്ഷ വെച്ചു പുലർത്തിയ ഒരാൾ. അദ്ദേഹത്തിന് ആകെ ഇപ്പോൾ കിട്ടിയത് 24,065 വോട്ടുകൾ മാത്രമാണ്. എൽ ഡി എഫിലെ കെ ആർ ജയാനന്ദയ്ക്ക് കിട്ടിയത് 6,826 വോട്ടുകൾ മാത്രമാണ്.
8: തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ സന്ദീപ് വാര്യർ യു ഡി എഫ് സ്ഥാനാർത്ഥി 2,270 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുകയാണ്. തൊട്ട് പിന്നിലുള്ളത് എൽ ഡി എഫിന്റെ വി പി മുസ്തഫയാണ്. അവിടുത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി രവി കുളങ്ങരയാണ്.
7: ഉദുമ മണ്ഡലത്തിലേക്ക് എത്തിയാൽ അവിടെ യു ഡി എഫ് ആണ് ലീഡ് ചെയ്യുന്നത്. യു ഡി എഫിന്റെ കെ നീലകണ്ഠൻ 32,159 വോട്ടുകൾ നേടിയിട്ടുണ്ട്. 10,788 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നുണ്ട്. എൽ ഡി എഫിലെ സി എച്ച് കുഞ്ഞമ്പുവിനെ ലഭിച്ചത് 19,147 വോട്ടുകളാണ്. എൻ ഡി എയിലെ മനുലാൽ മെലോത്തിന് ലഭിച്ചത് 11,040 വോട്ടുകൾ മാത്രമാണ്.
8: അഴീക്കോട് മണ്ഡലത്തിൽ കാസർഗോഡ്, കണ്ണൂർ ജില്ലയിലെ അഴീക്കോട് മണ്ഡലത്തിൽ കെ വി സുമേഷ് 5,471 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. അദ്ദേഹം എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാണ്. കരീം ചേലേരി യു ഡി എഫ് സ്ഥാനാർത്ഥി തൊട്ടുപിന്നിൽ. 3rd സ്ഥാനത്ത് എൻ ഡി എയുടെ കെ കെ വിനോദ് കുമാർ.
7: ധർമ്മടമാണ് കേരളത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട മണ്ഡലം. എൽ ഡി എഫുകാരുടെ ചങ്കിടിപ്പ് കൂട്ടിയ ഒരു മണ്ഡലമാണിത് തുടക്കം മുതലേ. പക്ഷേ ഇപ്പോൾ അവിടുത്തെ നില, പിണറായി വിജയൻ മത്സരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഇപ്പോൾ അവിടുത്തെ വോട്ടേഴ്സിൻ്റെ നില എന്ന് പറയുന്നത്, പിണറായി വിജയന് 44,199 വോട്ടുകൾ നേടിയിട്ടുണ്ട്. ലീഡ് 3,659. യു ഡി എഫ് സ്ഥാനാർത്ഥി വി പി അബ്ദുൾ റഷീദിന് 40,540 വോട്ടുകളുണ്ട്. കെ രഞ്ജിത്ത് അദ്ദേഹമാണ് എൻ ഡി എ കാൻഡിഡേറ്റ്. അദ്ദേഹത്തിന് 8,328 വോട്ടുകൾ കിട്ടിയിട്ടുണ്ട്.
8: ഇരിക്കൂർ മണ്ഡലത്തിൽ കണ്ണൂരിൽ സജീവ് ജോസഫ് യു ഡി എഫ് 16,685 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുകയാണ്. എൽ ഡി എഫ് സ്ഥാനാർത്ഥി മാത്യു കുന്നപ്പള്ളിയാണ് 2rd സ്ഥാനത്ത്. 3rd സ്ഥാനത്ത് ശ്രീനാഥ് പത്മനാഭൻ എൻ ഡി എ.
7: കല്യാശ്ശേരിയിലേക്ക് വന്നാൽ അവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥി എം വിജിൻ 9,929 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. എൽ ഡി എഫിലെ രാജീവൻ കപ്പച്ചേരിക്ക് 36,787 വോട്ടുകളാണ്. എൻ ഡി എയിലെ എം വി സനൽകുമാറിന് 7,085 വോട്ടുകൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ.
8: കണ്ണൂർ നിയോജക മണ്ഡലത്തിൽ ടി ഒ മോഹനൻ യു ഡി എഫ് 6,892 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുകയാണ്. തൊട്ടുപിന്നിൽ എൽ ഡി എഫിന്റെ കഴിഞ്ഞ മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്ന കടന്നപ്പള്ളി രാമചന്ദ്രൻ തൊട്ട് പിന്നിലാണ്, രണ്ടാം സ്ഥാനത്താണ്. മൂന്നാം സ്ഥാനത്ത് എൻ ഡി എയുടെ സി രഘുനാഥ്.
7: ഇപ്പോഴും കേരളത്തിലെ മൊത്തത്തിലുള്ള അവസ്ഥയിൽ മാറ്റം വന്നിട്ടില്ല. 103 യു ഡി എഫ്, എൽ ഡി എഫ് 35 സീറ്റുകൾ, എൻ ഡി എ 2 സീറ്റുകൾ എന്നിങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. നമുക്ക് കൂത്തുപറമ്പിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കൂത്തുപറമ്പിൽ പി കെ പ്രവീൺ എൽ ഡി എഫ് ആണ് ലീഡ് ചെയ്യുന്നത്, 8338 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നുണ്ട്. യു ഡി എഫിലെ ജയന്തി രാജൻ 20446 വോട്ടുകൾ മാത്രം നേടിയിട്ടുണ്ട്. ഷിജിലാൽ എൻ ഡി എയുടെ കാൻഡിഡേറ്റ് ആണ്, 8568 വോട്ടുകളുണ്ട്.
8: മട്ടന്നൂർ മണ്ഡലത്തിൽ വി കെ സനോജ് എൽ ഡി എഫ് 4041 വോട്ടുകൾക്ക് ഇപ്പോൾ ലീഡ് ചെയ്യുന്നു. യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ് രണ്ടാം സ്ഥാനത്ത് ചന്ദ്രൻ തില്ലങ്കേരി. എൻ ഡി എയുടെ ബിജു ഇളക്കുഴി ആണ് മൂന്നാം സ്ഥാനത്ത്.
7: പയ്യന്നൂരാണ് ശ്രദ്ധാകേന്ദ്രമായ മറ്റൊരു മണ്ഡലം. അവിടെ എൽ ഡി എഫിൽ നിന്ന് അല്ലെങ്കിൽ ഇടതുപക്ഷ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചുപോയ വി കുഞ്ഞികൃഷ്ണൻ യു ഡി എഫ് പിന്തുണയോടുകൂടി മത്സരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് അവിടെ 3805 വോട്ടുകളുടെ ലീഡുണ്ട്. എൽ ഡി എഫിലെ ടി ഐ മധുസൂദനൻ, അദ്ദേഹം വളരെയധികം ആരോപണ വിധേയനായ ഒരാളാണ്. അദ്ദേഹത്തിന് ആകെ കിട്ടിയത് 56993 വോട്ടുകളാണ്. മൂന്നാം സ്ഥാനത്താണ് എം പി ഗംഗാധരൻ. അദ്ദേഹത്തിന് എൻ ഡി എ സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന അദ്ദേഹത്തിന് ലഭിച്ചത് 6392 വോട്ടുകൾ മാത്രമാണ്.
8: പേരാവൂരിൽ കേരളം മുഴുവൻ ശ്രദ്ധിച്ചിട്ടുള്ള മണ്ഡലമാണ്, കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് മത്സരിച്ച മണ്ഡലം. അവിടെ അദ്ദേഹം ഇപ്പോൾ 4033 വോട്ടുകളുടെ ലീഡ് നേടുന്നു. തൊട്ടു പിന്നിൽ വളരെ കേരളം വളരെ പ്രതീക്ഷയോടെ കണ്ടിട്ടുള്ള മുൻമന്ത്രി കെ കെ ശൈലജ രണ്ടാം സ്ഥാനത്ത്. അവിടുത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി പൈലി വാത്യാട്ടാണ് മൂന്നാം സ്ഥാനത്ത്.
7: തളിപ്പറമ്പിലെത്തിയാൽ അവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥി ടി കെ ഗോവിന്ദൻ വളരെ വിവാദമുണ്ടാക്കിയ ഒരു കാൻഡിഡേറ്റാണ്. അദ്ദേഹം ഗ്യാസ് കുറ്റി, അതാണ് അദ്ദേഹത്തിൻ്റെ ചിഹ്നം. അദ്ദേഹം ഇപ്പോൾ 7206 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നുണ്ട്. പി കെ ശ്യാമള എൽ ഡി എഫിൻ്റെ കാൻഡിഡേറ്റ്, 16841 വോട്ടുകൾ മാത്രമേ നേടിയിട്ടുള്ളൂ. എൻ ഡി എയുടെ എൻ ഹരിദാസ് 3189 വോട്ടുകൾ നേടിയിട്ടുണ്ട്.
8: തലശ്ശേരിയിൽ കാരായി രാജൻ എൽ ഡി എഫ് 10649 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. യു ഡി എഫിൻ്റെ കെ പി സാജുവാണ് രണ്ടാം സ്ഥാനത്ത്. ഒ നിധീഷ് എൻ ഡി എ മൂന്നാം സ്ഥാനത്ത്.
7: നമുക്ക് വയനാട്ടിലേക്ക് പോകാം. വയനാട്ടിൽ 3 അസംബ്ലി കോൺസ്റ്റിറ്റ്യൻസീസ് ആണുള്ളത്. അതിൽ കൽപ്പറ്റ ടി സിദ്ദിഖ് യു ഡി എഫ് കാൻഡിഡേറ്റ് ആണ്. അദ്ദേഹത്തിൻ്റെ ലീഡ് 38469 83238 വോട്ടുകൾ നേടിയിട്ടുണ്ട് ആകെ. എതിർ സ്ഥാനാർത്ഥിയായ പി കെ അനിൽകുമാർ, എൽ ഡി എഫിലെ പി കെ അനിൽകുമാറിന് ലഭിച്ച വോട്ടുകൾ 44769 വോട്ടുകൾ മാത്രമാണ്. പ്രശാന്ത് മലവയൽ ആണ് എൻ ഡി എ കാൻഡിഡേറ്റ്. അദ്ദേഹത്തിന് 16718 വോട്ടുകൾ കിട്ടിയിട്ടുണ്ട്.
8: മാനന്തവാടി മണ്ഡലത്തിൽ ഉഷ വിജയൻ യു ഡി എഫ് 1072 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. അവിടെ സംസ്ഥാന ഇപ്പോൾ നിലവിലിരിക്കുന്ന ഗവൺമെന്റിന്റെ മന്ത്രിയായിട്ടുള്ള ഒ ആർ കേളു എൽ ഡി എഫ് രണ്ടാം സ്ഥാനത്ത്. എൻ ഡി എയുടെ പി ശ്യാംരാജ് ആണ് മൂന്നാം സ്ഥാനത്ത്.
7: സുൽത്താൻ ബത്തേരിയിലേക്ക് പോകുന്നതിന് മുൻപ് കേരളത്തിന്റെ മൊത്തം സ്ഥിതി ഒന്നുകൂടി പറയാം. യു ഡി എഫ് 103 മണ്ഡലങ്ങളിൽ ലീഡ് ചെയ്യുന്നു. എൽ ഡി എഫ് 35 മണ്ഡലങ്ങളിൽ ലീഡ് ചെയ്യുന്നു. എൻ ഡി എ 2 മണ്ഡലങ്ങളിൽ ലീഡ് ചെയ്യുന്നു. ഇനി നമുക്ക്
5: നമ്മളോടൊപ്പം ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകൻ കണ്ണൂരിൽ നിന്ന് ശ്രീ സുധാകരൻ ചേരുന്നു. ഹലോ
9: ഹലോ
5: ഹലോ, നമസ്കാരം. കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള കണക്കുകൾ പുറത്തു വരുമ്പോഴത്തേക്കും ഏകദേശം 7 മണ്ഡലങ്ങൾ എൽ ഡി എഫിനൊപ്പം നിൽക്കുന്നു, 4 മണ്ഡലങ്ങൾ യു ഡി എഫിനൊപ്പമാണ്. പാർട്ടി കേന്ദ്രങ്ങളിൽ പോലും ശക്തമായ അടിയൊഴുക്കുകൾ ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് പാർട്ടി വിട്ട് പുറത്തു വന്നവർ, ഇടതുപക്ഷവുമായി മത്സരിച്ച യു ഡി എഫിനൊപ്പം ചേർന്ന് മത്സരിക്കുന്നവരൊക്കെ മികച്ച റിസൾട്ടുകൾ ഉണ്ടാക്കുന്നു. ഈ ഒരു സാഹചര്യത്തെ കുറിച്ച്,
9: അതായത് ഇത് രണ്ട് തരത്തിൽ ഇതിനെ കാണണം. ഒന്ന്, ഇവർ ഈ പാർട്ടി വിട്ട് പുറത്തു വന്നവരെല്ലാം ഉന്നയിച്ച ആരോപണങ്ങൾ പാർട്ടിയുടെ ഐഡിയോളജിയിൽ പേരുറപ്പിച്ചിട്ടുള്ളതായിരുന്നു. ഇപ്പോ പയ്യന്നൂരില് കുഞ്ഞികൃഷ്ണൻ പറയുന്നതും അതല്ലെങ്കിൽ തളിപ്പറമ്പിൽ ടി കെ ഗോവിന്ദൻ പറയുന്നതൊക്കെ പാർട്ടിയുടെ ആദർശത്തിൽ വേരുറച്ച ആരോപണങ്ങളാണ്. അങ്ങനെ അത് അങ്ങനെ പറയുമ്പോൾ അതിനെ പാർട്ടിയുടെ മുഖ്യധാര നേതാക്കൾ തള്ളിക്കളയുന്നതിനെ ജനം സ്വീകരിച്ചില്ല എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത്. പിന്നെ കണ്ണൂരിൽ നമ്മൾ അതിലേറെ ശ്രദ്ധിക്കേണ്ട ഒരു സാധനം ധർമ്മടത്ത് ശ്രീ പിണറായി വിജയന്റെ ഭൂരിപക്ഷമാണ്. ഒന്ന് ഓർത്തു നോക്കുക, കഴിഞ്ഞ വർഷത്തവണ കിട്ടിയ 50,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച ആ മണ്ഡലത്തിൽ അദ്ദേഹം വിയർക്കുകയാണ് 8-ാമത്തെ റൗണ്ട് പൂർത്തിയാവുന്ന സമയത്ത്. അതുപോലെയാണ് മട്ടന്നൂരിൽ കെ കെ ശൈലജ 60,000-ത്തിലധികം വോട്ടുകൾക്ക് ജയിച്ചിടത്ത് ഒരു ഡിവൈഎസ്ഐ നേതാവിന്, വളരെ സൗമ്യനായൊരു നേതാവിന് പോലും പറയത്തക്ക ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്നില്ല. ഇങ്ങനെ വരുമ്പോ പാർട്ടിയിൽ ഉണ്ടാകുന്ന പ്രത്യക്ഷത്തിൽ ഉണ്ടാകുന്ന എതിർ ശബ്ദങ്ങൾ അതെല്ലാം തന്നെ പരോക്ഷ തലത്തിൽ കൂടി അതായത് ഈ പറഞ്ഞ വിമതർക്കെതിരെ എതിർ ശബ്ദങ്ങൾക്കെതിരെ ഉള്ള വോയിസുകൾ പോലും വോട്ടായിട്ട് മാറുമ്പോൾ ആ എതിർ ശബ്ദങ്ങൾക്ക് അനുകൂലമായി മാറുന്നു എന്നൊരു സൂചന ഇത്
7: നൽകുന്നുണ്ട്. ഇത് ഇടതുപക്ഷ ഭരണവിരുദ്ധ തരംഗമാണോ പിണറായി വിരുദ്ധ തരംഗം?

0: ഇവ രണ്ടുമാണ്. അതായത് കേരളത്തിൽ ഭരണകൂടം എന്ന് പറയുന്നത് ഒരു ഏക ശിലയിലേക്ക് ഒതുങ്ങിപ്പോയ ഒരു പ്രശ്നം കഴിഞ്ഞ കുറച്ചു കാലമായിട്ടുണ്ട്. കേരളത്തിന്റെ അടുത്ത കാലത്തുള്ള സംസ്കാരം വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് അതിന് ഏറ്റവും നല്ല റിഫ്ലക്ഷൻ കാണാൻ കഴിയുന്നത് മലയാള സിനിമയിലാണ്. യുവ സിനിമകളിൽ ഒന്നും തന്നെ ഒരു ഏകശിലയിൽ കൊത്തിവെച്ച നായകനില്ല. അത് കൂട്ടായ ഒരു സാധനമാണ്. അങ്ങനെയുള്ള ഒരു ജനവികാരം നിലനിൽക്കുന്ന ഒരു സ്ഥലത്ത് നിങ്ങൾ എല്ലായിടത്തും ഒന്നാമനും രണ്ടാമനും മൂന്നാമനുമായി ശ്രീ പിണറായി വിജയനെ മാത്രം ഉയർത്തി കാണിക്കുകയാണെങ്കിൽ പ്രാദേശികമായിട്ട് നീ വർക്ക് ചെയ്ത MLA മാർക്ക് പോലും സ്പേസ് കിട്ടുന്നില്ല. അവർ ചെയ്യുന്നതെല്ലാം തന്നെ ഒരു വ്യക്തിയിലേക്ക് മാറും. അങ്ങനെ വന്നാല്
1: കണ്ണൂരിലെ
0: എതിരെയുള്ള
1: കണ്ണൂരിലെ മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കൾ, പ്രത്യേകിച്ച് മുതിർന്ന നേതാക്കൾക്ക് എല്ലാവർക്കും തന്നെ ഒരു ധാർഷ്ട്യ സ്വഭാവം ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അത് ഈ ഇലക്ഷനിൽ എങ്ങനെയെങ്കിലും റിഫ്ലക്ട് ചെയ്തിട്ടുണ്ടോ?
0: അല്ല, അത് നമുക്ക് പ്രത്യക്ഷത്തിൽ അവരുടെ ഈ ധാർഷ്ട്യം എന്ന് പറയുന്നത് ഭാഷാപരമായ ഒരു വിഷയം കൂടിയാണ് സത്യത്തില്. അത് പ്രത്യേകിച്ച് നമുക്ക് വടക്കൻ കേരളത്തെ കുറിച്ച് തെക്കോട്ട് പോകുമ്പോൾ ഇവർ പറയുന്ന പ്രയോഗങ്ങളെല്ലാം തന്നെ വളരെ ധാർഷ്ട്യത്തിലാണ് എന്നുള്ള ഒരു തോന്നലുണ്ടാവും. പിന്നെ ഞങ്ങളെ തന്നെയാണ് ഭരിക്കുന്നത് എന്ന ഒരു തോന്നൽ, ഒരു ധാർഷ്ട്യം അവര് എക്കാലത്തും വെച്ച് പുലർത്തിയിട്ടുണ്ട്.
2: വളരെ നന്ദി ശ്രീ സുധാകരൻ, ആകാശവാണിയോട് പ്രതികരിച്ചതിന്. സമയപരിമിതി കൊണ്ട് ഇടപെടുകയാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം കേരള കോൺഗ്രസ് നേതാവ് മോൻസ് ജോസഫ് ചേരുന്നു.
3: കേരളത്തിൽ ഏറ്റവും അഭിമാനകരമായ ഒരു വിജയമാണ് UDFന് ജനങ്ങൾ സമ്മാനിച്ചിരിക്കുന്നത്. ഏറ്റവും തിളക്കമാർന്ന വിജയം UDFന് നൽകിയ മുഴുവൻ ജനങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുകയാണ്. ഐക്യജനാധിപത്യ മുന്നണി കേരളത്തിൽ സൽഭരണം കാഴ്ചവെക്കുവാൻ മുന്നോട്ട് വരും എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഇതേക്കുറിച്ച് പറയാനുള്ളത്. ഇടതു മുന്നണിയുടെ 10 വർഷത്തെ ദുർഭരണം ജനങ്ങൾ മടുത്തു എന്നതിന്റെ തെളിവാണ്. അതിലുപരിയായി ജനങ്ങൾ കഷ്ടത്തിലും ദുരിതത്തിലുമായിരുന്നു എന്നതിന്റെ തെളിവാണ് ഈ ശക്തമായ വിധിയെഴുത്ത്. ഇതിലും തീർച്ചയായ കേരളത്തെ വീണ്ടെടുക്കുവാൻ, കേരളത്തെ കൂടുതൽ പുരോഗതിയിലേക്ക് നയിക്കുവാൻ ഇടതു മുന്നണിയുടെ ദുർഭരണം അവസാനിക്കണം. ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരണമെന്ന് ജനങ്ങൾ ആഗ്രഹിച്ചു. അത് തീർച്ചയായിട്ടും ഇവിടെ സബലീകരിക്കപ്പെടുകയാണ്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ 100 സീറ്റിന്റെ തിളക്കം മാറുന്ന ഭൂരിപക്ഷത്തോടെ കേരളത്തിൽ UDF ഒരു സൽഭരണം കാഴ്ചവെക്കുവാൻ ടീം UDF ഒറ്റക്കെട്ടായി ഞങ്ങൾ മുന്നോട്ട് വരും.
2: നമുക്ക് വീണ്ടും വിശകലനങ്ങളിൽ
4: നമുക്ക് കേരളത്തിലെ മൊത്തം സ്ഥിതി ഒന്നുകൂടി നോക്കാം. ഏതാണ്ട് 102 സീറ്റുകളിൽ UDF ലീഡ് ചെയ്യുന്നു. LDF 35-38 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു. NDA 2 സീറ്റിൽ ലീഡ് ചെയ്യുന്നു. നേരത്തെ നമ്മൾ വയനാട് ജില്ലയിലാണ് നിന്നുകൊണ്ടിരുന്നത്. നമ്മൾ സുൽത്താൻ ബത്തേരിയിലാണ് ഇപ്പോൾ ഉള്ളത്. സുൽത്താൻ ബത്തേരിയിൽ UDFന്റെ IC ബാലകൃഷ്ണൻ 11,302 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നുണ്ട്. LDFിലെ MS വിശ്വനാഥന് 34,786 വോട്ടുകൾ മാത്രമാണ് LDFിലെ. NDAയിലെ കവിത AS ലഭിച്ചത് 19,184 വോട്ടാണ്.
5: നമ്മൾ കോഴിക്കോട് ജില്ലയിലേക്ക് പ്രവേശിച്ചാൽ ബാലുശ്ശേരി മണ്ഡലത്തിൽ ഇപ്പോൾ നിലവിലിരിക്കുന്ന MLA KM സച്ചിൻ ദേവിനേക്കാൾ UDFിലെ VT സൂരജ് 9,801 വോട്ടുകൾക്ക് മുമ്പിലാണ്. അവിടെ മൂന്നാം സ്ഥാനത്താണ് NDA CP സതീഷ്.
4: ബൈപ്പൂരിൽ PV അൻവറിന്റെ തല മുണ്ടനം പിന്നെ വിവാദം കൊണ്ട് ശ്രദ്ധേയമായ മണ്ഡലമാണ്. പക്ഷേ PV അൻവർ തലമുണ്ടനം ചെയ്യേണ്ടതില്ല എന്നാണ് മുഹമ്മദ് റിയാസ് നേരത്തെ സൂചിപ്പിച്ചത്. മുഹമ്മദ് റിയാസ് അവിടെ 6,887 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നുണ്ട്. അൻവറിന് 36,358 വോട്ടുകൾ കിട്ടി. KP പ്രകാശ് ബാബുവാണ് NDA സ്ഥാനാർത്ഥി. അദ്ദേഹത്തിന് 14,638 വോട്ടുകളാണ് കിട്ടിയിട്ടുള്ളത്.
5: എലത്തൂർ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി വിദ്യാ ബാലകൃഷ്ണൻ 8,457 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. അവിടെ ദീർഘകാല നിയമസഭാ സാമാജികനായിരുന്ന മന്ത്രിയായിരുന്ന AK ശശീന്ദ്രനാണ് LDFന്റെ സ്ഥാനാർത്ഥി. അദ്ദേഹം രണ്ടാം സ്ഥാനത്താണ്. TDevadas NDA മൂന്നാം സ്ഥാനത്ത്.
4: മുസ്ലിം ലീഗിലെ വിപ്ലവ നക്ഷത്രം എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന PK ഫിറോസ് ആണ് അവിടെ ലീഡ് ചെയ്യുന്നത്. കൊടുവള്ളിയിലെ കാര്യമാണ് പറയുന്നത്. അദ്ദേഹം അവിടെ 21,667 വോട്ടുകൾക്ക് നല്ല ലീഡാണ് നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്. LDFിലെ സലീം മടവൂർ 32,451 വോട്ടുകൾ നേടി. NDAയിലെ ഗിരി പാമ്പനാൽ 6,064 വോട്ടുകളാണ് ഇപ്പോൾ നേടിയിട്ടുള്ളത്.
5: കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിൽ K ജയന്ത് UDF 780 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. അവിടെ മുൻ മേയർ തോട്ടത്തിൽ രവീന്ദ്രനാണ് LDFിൽ നിന്ന് മത്സരിക്കുന്നത്. അദ്ദേഹം രണ്ടാം സ്ഥാനത്താണ്. നവ്യ ഹരിദാസ് NDA മത്സരിക്കുന്നു. അവർ ഏതാണ്ട് 29,169 വോട്ട് നേടിയിട്ടുണ്ട്. ഇടയ്ക്കൊരു സമയത്ത് കുറച്ച് മുന്നേറിയതായിട്ടും നമ്മൾ വാർത്തകളിൽ കണ്ടിരുന്നു.
4: കോഴിക്കോട് സൗത്തിൽ അഹമ്മദ് ദേവർഗോവിൽ രണ്ടാം സ്ഥാനത്താണ്. അവിടെ ലീഡ് ചെയ്യുന്നത് UDF സ്ഥാനാർത്ഥിയായ ഫൈസൽ ബാബുവാണ്. 3,351 വോട്ടുകളുടെ ലീഡാണ് അദ്ദേഹത്തിനുള്ളത്. T രനീഷാണ് NDA സ്ഥാനാർത്ഥി. 21,943 വോട്ടുകൾ, ഏതാണ്ട് അഹമ്മദ് ദേവർഗോവിലിന്റെ വോട്ടിനടുത്ത് തന്നെ അദ്ദേഹം വോട്ടുകൾ പിടിച്ചു എന്നത് വളരെ ശ്രദ്ധേയമാണ്.
5: കുന്ദമംഗലം മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി എം എ റസാഖിന്റെ ലീഡ് 8,719 വോട്ടുകളാണ്. തൊട്ടു പിന്നാലെ എൽ ഡി എഫിന്റെ പി ടി എ റഹീം രണ്ടാം സ്ഥാനത്തുണ്ട്. മൂന്നാം സ്ഥാനത്ത് യു ഡി എഫിന്റെ എൻ ഡി എയുടെ വി കെ സജീവൻ.
4: കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടിയിലേക്ക് പോയാൽ അവിടെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി പാറയ്ക്കൽ അബ്ദുള്ള 7,093 വോട്ടുകൾക്ക് ലീഡ് ചെയ്തു. അദ്ദേഹം മൊത്തം കരസ്ഥമാക്കിയ വോട്ട് 53,090 വോട്ടുകളാണ്. എൽ ഡി എഫിന്റെ കെ പി കുഞ്ഞഹമ്മദ് കുട്ടി മാസ്റ്റർ 45,997 വോട്ടുകൾ നേടിയിട്ടുണ്ട്. രമദാസ് മണലേരിയാണ് എൻ ഡി എ സ്ഥാനാർത്ഥി. 8,007 വോട്ടുകൾ മാത്രമാണ് അദ്ദേഹത്തിന് കിട്ടിയത്.
5: നാദാപുരം മണ്ഡലത്തിൽ കെ എം അഭിജിത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥി 8,985 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. അവിടെ രണ്ടാം സ്ഥാനത്തുള്ളത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി വസന്തമാണ്. മൂന്നാം സ്ഥാനത്ത് എൻ ഡി എ സ്ഥാനാർത്ഥി സി പി വിപിൻ ചന്ദ്രൻ.
4: പേരാമ്പ്രയിൽ മുസ്ലിം ലീഗിന്റെ പുതുശബ്ദമായ ഫാത്തിമ തഹ്ലിയ യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ്. 39,432 വോട്ടുകൾ നേടിയിട്ടുണ്ട്. 6,675 വോട്ടുകൾക്ക് ടി പി രാമകൃഷ്ണനേക്കാൾ മുന്നിലാണ്. ടി പി രാമകൃഷ്ണൻ നേടിയത് 37,757 വോട്ടുകളാണ്. എൻ ഡി എയിലെ എം മോഹനൻ നേടിയത് 9,960 വോട്ടുകളാണ്.
5: കൊയിലാണ്ടിയിൽ കെ പ്രവീൺകുമാർ യു ഡി എഫ് സ്ഥാനാർത്ഥി 6,762 വോട്ടുകൾക്ക് മുന്നിലാണ്. അവിടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ ദാസൻ രണ്ടാം സ്ഥാനത്തും എൻ ഡി എ സ്ഥാനാർത്ഥി പ്രഫുൽ കൃഷ്ണൻ മൂന്നാം സ്ഥാനത്തുമാണ്.
4: തിരുവമ്പാടിയിൽ മുസ്ലിം ലീഗിലെ യു ഡി എഫ് കാൻഡിഡേറ്റ് സി കെ കാസിം 2,551 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. എൽ ഡി എഫിലെ ലീൻഡോ ജോസഫ് 58,226 വോട്ടുകൾ നേടിയിട്ടുണ്ട്. സണ്ണി തോമസാണ് എൻ ഡി എ സ്ഥാനാർത്ഥി. അദ്ദേഹം 6,289 വോട്ടുകളാണ് നേടിയിരിക്കുന്നത്.
5: വടകര മണ്ഡലത്തിൽ കെ കെ രമ യു ഡി എഫ് സ്ഥാനാർത്ഥി 12,979 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. അവിടെ എൽ ഡി എഫിലെ എം കെ ഭാസ്കരനാണ് രണ്ടാം സ്ഥാനത്ത്, കെ ദിലീപ് എൻ ഡി എ മൂന്നാം സ്ഥാനത്ത്.
2: നമ്മൾ പൊതുവായ ചിത്രം ഒരിക്കൽ കൂടി പരിശോധിക്കുകയാണെങ്കിൽ യു ഡി എഫ് 100 ഇടങ്ങളിലും എൽ ഡി എഫ് 37, എൻ ഡി എ 3 സീറ്റുകളിലാണ്. അതിൽ തിരുവനന്തപുരം സെൻട്രൽ, നേമം, ഒപ്പം ചാത്തന്നൂർ, ഇങ്ങനെ 3 ഇടങ്ങളിൽ ആണ് എൻ ഡി എ നിലവിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്.
4: നമുക്ക് മലപ്പുറത്തേക്ക് പോകാം. മലപ്പുറത്ത് ആകെ 16 മണ്ഡലങ്ങളാണുള്ളത്. അതിൽ ഏറനാട് പി കെ ബഷീർ യു ഡി എഫ് സ്ഥാനാർത്ഥി 27,531 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുകയാണ്. എൽ ഡി എഫിലെ ഷഫീർ കിഴിശ്ശേരിക്ക് 37,597 വോട്ടുകളാണ്. എൻ ഡി എയിലെ എൻ ശ്രീപ്രകാശിന് 6,221 വോട്ടുകൾ കിട്ടിയിട്ടുണ്ട്.
5: കൊണ്ടോട്ടി മണ്ഡലത്തിൽ യു ഡി എഫിലെ ടി പി അഷ്റഫ് അലി 17,779 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. അവിടെ എൽ ഡി എഫിലെ പി ജിജിയാണ് രണ്ടാം സ്ഥാനത്ത്, എൻ ഡി എയിലെ പി സുബ്രഹ്മണ്യൻ മൂന്നാം സ്ഥാനത്ത്.
4: കോട്ടയ്ക്കലിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി അബിദ് ഹുസൈൻ തങ്ങൾ 35,150 വോട്ടുകൾ നേടിയപ്പോൾ 20,389 വോട്ടുകളുടെ ലീഡുണ്ട് അദ്ദേഹത്തിന്. എതിർ സ്ഥാനാർത്ഥി പ്രീതി കൊഞ്ചത്തിന് 14,761 വോട്ടുകളാണ്. സി സുബ്രഹ്മണ്യനാണ് എൻ ഡി എ സ്ഥാനാർത്ഥി. 2,736 വോട്ടുകൾ നേടിയിട്ടുണ്ട്.
2: ഇപ്പോൾ നമ്മളോടൊപ്പം തൃശ്ശൂരിൽ നിന്നുള്ള മുതിർന്ന മാധ്യമ പ്രവർത്തകൻ മോഹൻദാസ് പാറപ്പുറത്ത് ചേരുന്നു. സാർ നമസ്കാരം. റിസൾട്ടുകളുടെ ഒരു പൊതുവായ പോക്കിൽ തൃശ്ശൂർ എന്ന് പറഞ്ഞ മണ്ഡലം, തൃശ്ശൂർ ജില്ലയിലുള്ള മണ്ഡലങ്ങൾ പൊതുവെ അതിന്റെ ഒരു ചായ്വ് എങ്ങോട്ടാണ്, എന്തൊക്കെ ഘടകങ്ങളാണ് നിലവിൽ അവിടെ? 7 മണ്ഡലങ്ങളാണ് നിലവിൽ എൽ ഡി എഫിന് അനുകൂലമായി നിൽക്കുന്നത്. കുറച്ച് ജില്ലകളിൽ മാത്രമാണ് എൽ ഡി എഫിന്റെ ഒരു സർപ്ലസ് ഉള്ളത്. 7 മണ്ഡലങ്ങൾ എൽ ഡി എഫിനൊപ്പവും 6 എണ്ണം യു ഡി എഫിനൊപ്പവുമാണ്. ഈ ഒരു തരംഗത്തെ എങ്ങനെ നോക്കിക്കാണുന്നു?
6: ഇത് വളരെ കാലങ്ങളായിട്ട് തൃശ്ശൂര് ഒരുപക്ഷെ കോൺഗ്രസിന്റെ ഒരു മണ്ഡലമാണ്. തൃശ്ശൂർ ജില്ല കോൺഗ്രസിന് വളരെയധികം ആധിപത്യമുള്ള ഒരു ജില്ലയായിട്ടാണ് കണക്കാക്കിയത്. പ്രധാനമായിട്ട് കാരണം അന്ന് നമ്മുടെ ലീഡർ കെ കരുണാകരന്റെ തത്തകാണ് അതുവരെ. പക്ഷേ കഴിഞ്ഞ 2 ഇലക്ഷനോട് കൂടിയിട്ട് അതൊക്കെ ഒന്ന് മാറിയിരിക്കുന്നു. ഇപ്പൊ കൂടുതൽ കഴിഞ്ഞ തവണ 2021 അസംബ്ലി ഇലക്ഷനിൽ മറ്റേ ഇവരാണ് മറ്റേ എൽ ഡി എഫ് അത് പിടിച്ചെടുത്തു. 12 എണ്ണം എൽ ഡി എഫിനായിരുന്നു പോയിരുന്നത്, 1 എണ്ണം മാത്രമേ യു ഡി എഫിന് കോൺഗ്രസിന് യു ഡി എഫിന് കിട്ടിയുള്ളൂ. പക്ഷെ ഇപ്പോ ഇന്നത്തെ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ വെറും 4 എണ്ണോ മറ്റോ ആണ് ഇപ്പൊ യു ഡി എഫിന് ഒരു കിട്ടാൻ ഒരു സാധ്യത കാണുന്നത്. 4 എണ്ണം, ബാക്കി 9 എണ്ണം എൽ ഡി എഫിനാണ് മുൻതൂക്കം നിൽക്കുന്നത്. പക്ഷെ അത് മാഞ്ഞും തിരിഞ്ഞും വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇവിടെ ഏറ്റവും കാര്യമായിട്ട് പറയേണ്ടത് എൻ ഡി എക്ക് ഒരു ഒരു ഹോപ്പ് ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ പ്രൊജക്ട് ചെയ്തിരുന്ന ഹോപ്പല്ല, ഒരു എ ക്ലാസ് മണ്ഡലം എന്നൊക്കെ ഒരു വിശേഷിപ്പിച്ചിരുന്ന തൃശൂർ മണ്ഡലം, അത് പത്മജ വേണുഗോപാലാണ് പഴയ കോൺഗ്രസ് കരുണാകരന്റെ മകള്, കോൺഗ്രസിന്റെ ഒരു ലീഡറൊക്കെ ആയിരുന്നത്, അവര് തിരിച്ച് ഇവിടെ പോയി മറ്റേ ബി ജെ പിയിൽ ചേർന്നു. അപ്പൊ ഒരു പക്ഷെ ക്ലാസ് എ ക്ലാസ് മണ്ഡലം എന്നൊക്കെ ആദ്യം പറഞ്ഞിരുന്നെങ്കിലും ഇപ്പോ ആ മറ്റേ ഇവര് പത്മജ ഇവിടെ മത്സരിച്ചപ്പോൾ മൂന്നാം സ്ഥാനത്താണ്. അപ്പൊ യു ഡി എഫ്, എൽ ഡി എഫ്, എൻ ഡി എ, അങ്ങനെ
1: സുരേഷ് ഗോപി വളരെ കംഫർട്ടബിൾ ആയിട്ട് ജയിച്ച, പാർലമെന്റിലേക്ക് ജയിച്ച ഒരു സ്ഥലമാണ് തൃശ്ശൂർ. അവിടെ ഇപ്പോൾ ബി ജെ പിക്ക് പഴയ മാതിരി ഒരു പ്രാമുഖ്യം കിട്ടാതെ വരുന്നു എന്നാണ് ഈ ഇലക്ഷൻ റിസൾട്ടെല്ലാം സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ കോൺഗ്രസിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ, കോൺഗ്രസും മറ്റ് ജില്ലകളിൽ വളരെയധികം മുന്നേറ്റം ഉണ്ടാക്കിയെങ്കിലും തൃശ്ശൂർ ജില്ലയിൽ അങ്ങനെ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് എന്തുകൊണ്ടാണ്
6: കഴിഞ്ഞിട്ടില്ല? കാരണം ഇവിടെ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങള്, ഒരു ശരിക്കു പറഞ്ഞാൽ കോൺഗ്രസിന് മറ്റു ജില്ലകളിലൊക്കെ ഇപ്പോൾ കോൺഗ്രസ് വളരെ മുന്നോട്ട് കയറുമ്പോൾ, അതായത് 38-40 എൽ ഡി എഫിന് കേരളത്തിൽ കിട്ടാൻ പോകുമ്പോൾ ഇവിടെ നിന്ന് തന്നെയാണ് 7-8-9 എൽ ഡി എഫിന് ഇവിടെ നിന്നാണ്, തൃശ്ശൂർ നിന്നാണ് കിട്ടുന്നത് എൽ ഡി എഫിന്. കോൺഗ്രസിന് സാധിച്ചിട്ടില്ല. കോൺഗ്രസിന് അടിസ്ഥാനപരമായിട്ട് താഴെ തട്ടിലുള്ള പ്രവർത്തനങ്ങൾ വളരെ കുറവാണ്. അതേസമയത്ത് ഞാൻ തന്നെ കാണുന്നത് ഈ എൽ ഡി എഫിന്റെ, അതായത് സി പി എമ്മിന്റെ പാർട്ടി പ്രവർത്തകരുടെ പ്രവർത്തനം വളരെ നന്നായി നടക്കുന്നു, പക്ഷേ ഇവിടെ കോൺഗ്രസിന് അതില്ല എന്നുള്ളതാണ്.
2: വളരെ നന്ദി ശ്രീ മോഹൻദാസ്. ഇടപെടുകയാണ് നമ്മളോട് ഇപ്പോൾ മുതിർന്ന കോൺഗ്രസ് നേതാവ് വി എം സുധീരൻ ചേരുന്നു.
7: യു ഡി എഫ് നേടിയത് ചരിത്ര വിജയമാണ്. കേരളത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലമായി അധികാരത്തിലുള്ള പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ദുർഭരണത്തിനെതിരായി ശക്തമായ ജനവികാരമാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിക്കുന്നത്. എനിക്ക് തോന്നുന്നു സാധാരണ യു ഡി എഫിന് വോട്ട് ചെയ്യുന്ന ജനവിഭാഗങ്ങൾ മാത്രമല്ല, കാലങ്ങളായി എൽ ഡി എഫിനെ അനുകൂലിച്ചു വന്ന സാധാരണ ജനങ്ങൾ പോലും പിണറായി ഭരണത്തിൽ മനം മടുത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണം കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾക്ക് പോലും വിരുദ്ധമായി ഭാവങ്ങൾക്കെതിരെ, സാധാരണക്കാർക്കെതിരെ ജനതാല്പര്യം ഹനിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സ്ഥിതിവിശേഷത്തിൽ തങ്ങളുടെ പ്രസ്ഥാനത്തെ തന്നെ ഒരു പാഠം പഠിപ്പിക്കണം എന്ന ചിന്തയോടുകൂടി ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ നന്നായി സഹായിച്ചിരിക്കുന്നു, യു ഡി എഫിനെ വോട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഫലം വ്യക്തമാക്കുന്നത്.
2: ചേലക്കര എൽ ഡി എഫ് സ്ഥാനാർത്ഥി യു ആർ പ്രദീപ് 29,386 വോട്ടിന് വിജയിച്ചു എന്നുള്ള വാർത്ത പുറത്തു വരുന്നുണ്ട്. ഒപ്പം ഇപ്പോൾ നിലവിൽ യു ഡി എഫിന്റെ സീറ്റ് നില 100 മണ്ഡലങ്ങളിലാണ്. ഒപ്പം എൽ ഡി എഫ് 37 എൻ ഡി എ 3 ലീഡ് ചെയ്യുന്നു. നമുക്ക് വീണ്ടും മണ്ഡലം തിരിച്ചുള്ള കണക്കുകളിലേക്ക് പോകാം. മലപ്പുറത്ത് നിന്നുള്ള
5: പി കെ കുഞ്ഞാലിക്കുട്ടി, കേരള രാഷ്ട്രീയത്തിലെ വളരെ സമുന്നതനായിട്ടുള്ള നേതാവാണ് അദ്ദേഹം. അദ്ദേഹത്തിന് 33,861 വോട്ടുകളുടെ ലീഡുണ്ട്. കെ ടി മുജീബ് റഹ്മാൻ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി, അദ്ദേഹമാണ് 2. മൂന്നാം സ്ഥാനത്ത് എൻ ഡി എ സ്ഥാനാർത്ഥി അശ്വതി ഗുപ്തകുമാർ.
4: മഞ്ചേരിയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി എം റഹമദുള്ള, അദ്ദേഹം 27,643 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുകയാണ്. തൊട്ടടുത്ത സ്ഥാനാർത്ഥി എൽ ഡി എഫിലെ വി എം മുസ്തഫയാണ്, അദ്ദേഹത്തിന് കിട്ടിയത് 28,174 വോട്ടുകളാണ്. എൻ ഡി എയുടെ സ്ഥാനാർത്ഥി ബി ജെ പി പത്മശ്രീ അജിത്താണ്, അത് അവർക്ക് കിട്ടിയത് 7,007 വോട്ടുകളാണ്.
5: മങ്കടയിൽ മഞ്ഞളാങ്കുഴി അലി, അദ്ദേഹം ആദ്യം സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയായിട്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചിട്ടുള്ള ആളാണ്, പിന്നീടാണ് യു ഡി എഫിലെത്തിയത്. അദ്ദേഹത്തിന് ഉള്ള ലീഡ് 30,527 വോട്ടിന്റെ ലീഡാണ് അദ്ദേഹത്തിനുള്ളത്. അവിടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കുന്നത്ത് മുഹമ്മദ് 2. എൻ ഡി എ സ്ഥാനാർത്ഥി ലിജോയ് പോൾ 3.
4: നിലമ്പൂരിലേക്ക് വന്നാൽ അവിടെ ആര്യാടൻ ഷൌക്കത്താണ്, 97,335 വോട്ടുകൾ നേടി. അദ്ദേഹത്തിന് 47,789 വോട്ടുകളുടെ ലീഡുണ്ട്. തൊട്ടടുത്ത സ്ഥാനാർത്ഥിയായ എൽ ഡി എഫിലെ യു ഷറഫ് അലിയേക്കാൾ അവിടെ ഗിരീഷ് മേക്കാട്ടാണ് എൻ ഡി എ സ്ഥാനാർത്ഥി, 10,561 വോട്ടുകൾ നേടിയിട്ടുണ്ട്.
5: പെരിന്തൽമണ്ണയിൽ നജീബ് കാന്തപുരം യു ഡി എഫ് സ്ഥാനാർത്ഥി 15,663 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. അവിടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി പി മുഹമ്മദ് ഹനീഫ 2. എൻ ഡി എയുടെ കെ പി ബാബുരാജ് 3.
4: പൊന്നാനിയിൽ കെ പി നൌഷദ് അലി യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ്, 1,737 വോട്ടുകളുടെ ലീഡുണ്ട്. എം കെ സക്കീറാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി, അദ്ദേഹം നേടിയത് ആകെ ഇതുവരെ നേടിയത് 18,152 വോട്ടുകളാണ്. മനീഷ് ജനകീയമാണ് എൻ ഡി എ സ്ഥാനാർത്ഥി, 2,196 വോട്ടുകൾ മാത്രമേ നേടിയിട്ടുള്ളൂ.
2: ചാണ്ടിയൂമന്റെ ഭൂരിപക്ഷം 50,000 കടന്നിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. ആലത്തൂര് ടി എം ശശി 8553 വിജയിച്ചിരിക്കുന്നു. ഒപ്പം കല്ലട്ര മാഹിൻ ഹാജി കാസർഗോഡ് 20,752 വോട്ടിന് വിജയിച്ചു.

0: ഒറ്റപ്പാലത്തും വിജയമുണ്ട്. പ്രേംകുമാർ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാണ്.
1: താനൂർ മണ്ഡലത്തിൽ, മലപ്പുറം ജില്ലയിലെ താനൂർ മണ്ഡലത്തിൽ പി കെ നവാസ് യു ഡി എഫ് സ്ഥാനാർത്ഥി 12,889 വോട്ടിന് ലീഡ് ചെയ്യുന്നു. എൽ ഡി എഫിലെ ടി മുഹമ്മദ് സമീറാണ് രണ്ടാം സ്ഥാനത്ത്. മൂന്നാം സ്ഥാനത്ത് എൻ ഡി എ സ്ഥാനാർത്ഥി ദീപാ പുഴയ്ക്കൽ.
2: മലപ്പുറം ജില്ലയിലെ തവനൂരിൽ കെ ടി ജലീൽ രണ്ടാം സ്ഥാനത്തേക്ക് പോയിരിക്കുന്നു. അവിടെ യു ഡി എഫിലെ വി എസ് ജോയ് 10,992 വോട്ടുകളുടെ ലീഡ് നിലനിർത്തുന്നുണ്ട്. എൻ ഡി എയിലെ രവി തേലത്താണ്, വെറും 6,699 വോട്ടുകളാണ് അദ്ദേഹത്തിന് ലഭിച്ചത്.
1: തിരൂർ മണ്ഡലത്തിൽ കുറുക്കോളി മൊയ്തീൻ യു ഡി എഫ് സ്ഥാനാർത്ഥി 8,478 വോട്ടുകൾ ലീഡ് ചെയ്യുന്നുണ്ട്. രണ്ടാം സ്ഥാനത്ത് വി അബ്ദുറഹിമാൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥി. മൂന്നാം സ്ഥാനത്ത് കെ നാരായണൻ മാസ്റ്റർ എൻ ഡി എ.
2: തിരൂരങ്ങാടിയിൽ പി എം എ സമീർ, അദ്ദേഹത്തിനാകെ ഇതുവരെ കിട്ടിയ വോട്ടുകൾ 33,508 വോട്ടുകളാണ്. അതിന്റെ പകുതി ഏകദേശം അദ്ദേഹം ലീഡ് ചെയ്യുകയാണ്. 15,397 വോട്ടുകൾക്ക് അദ്ദേഹം ലീഡ് ചെയ്യുന്നു. എൽ ഡി എഫിലെ അജിത് കൊള്ളാടിക്കാണ് രണ്ടാം സ്ഥാനം, 18,111 വോട്ടുകൾ മാത്രമേ ഉള്ളൂ. റിജു സി രാഘവാണ് എൻ ഡി എ സ്ഥാനാർത്ഥി, അദ്ദേഹത്തിന് 5,590 വോട്ടുകളുണ്ട്.
3: നമ്മുടെ തമിഴ്നാട്ടിലെ സ്ഥിതിഗതികൾ പരിശോധിച്ചാൽ ടി വി കെ 110 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു. ഡി എം കെ 49 ചുരുങ്ങുന്നു. എ ഡി എം കെ 56 സീറ്റുകൾ, മറ്റ് കക്ഷികൾക്ക് 9 സീറ്റിൽ ലീഡ് ചെയ്യുന്നുണ്ട്. ഒപ്പം വെസ്റ്റ് ബംഗാളിൽ മുൻപ് സൂചിപ്പിച്ചതുപോലെ ബി ജെ പി അതിന്റെ മുന്നേറ്റം തുടരുകയാണ്. ആകെയുള്ള 289 മണ്ഡലങ്ങളിൽ, വോട്ടെണ്ണൽ നടക്കുന്ന 289 എണ്ണത്തിൽ 189 ബി ജെ പി ലീഡ് ചെയ്യുന്നു. തൃണമൂൽ കോൺഗ്രസ് 95 സീറ്റുകളിൽ മാത്രമാണുള്ളത്. പുതുച്ചേരിയിൽ ഒരു പാർട്ടികൾ, രംഗനാഥ സ്വാമിയുടെ കോൺഗ്രസ്, അത് 5 സീറ്റിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ട്. മൊത്തം 30 മണ്ഡലങ്ങൾ, 16 വോട്ടെണ്ണൽ നടക്കുന്നത്. ഒപ്പം അസമിൽ ബി ജെ പി 79 സീറ്റുകളിൽ ലീഡ് ചെയ്തുകൊണ്ട് ഏതാണ്ട് ഭരണ തുടർച്ച ഉറപ്പാക്കിയിരിക്കുന്നു.
0: കേരളത്തിലെ വോട്ടിംഗ് അനാലിസിസ് ആണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനം, ഉത്തര കേരളത്തിൽ ബി ജെ പി വളരെ ദുർബലമാകുകയും യു ഡി എഫ് വളരെ ശക്തമാകുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ അതിൽ എന്തെങ്കിലും ഒരു ഒരു ഒരു പൊളിറ്റിക്കൽ റിലേഷൻഷിപ്പ് കാണാൻ പറ്റുമോ?
2: ഉത്തര കേരളത്തിൽ ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ തന്നെ പൊതുവേ ഒരു പ്രശ്നമുണ്ടെന്ന് നേരത്തെ സൂചിപ്പിച്ചിരുന്നു. കാരണം പലപ്പോഴും അപ്രധാനപ്പെട്ട അല്ലെങ്കിൽ രാഷ്ട്രീയ പാരമ്പര്യമില്ലാത്ത പല ആളുകളെയും ബി ജെ പി സ്ഥാനാർത്ഥിയാക്കി എന്നൊരാരോപണം ബി ജെ പിക്കാരുടെ ഇടയിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ നാട്ടിലുള്ള ആളുകളുടെ വോട്ട് പോലും കിട്ടാതിരിക്കാൻ അത് കാരണമായതിനാലാകാം ഒരു പക്ഷേ ഈ ബി ജെ പി സ്ഥാനാർത്ഥികൾക്കൊക്കെ ഇത്ര ചെറിയ നിലയിലുള്ള വോട്ട് ഉത്തര കേരളത്തിൽ കിട്ടാനിടയായത്.
1: മാത്രമല്ല, എൻ ഡി എ വികസിപ്പിച്ചപ്പോൾ അതിനകത്ത് ഈ നമ്മളുടെ 2020 പോലുള്ള പാർട്ടികൾ ചേർന്ന് വന്നതുകൊണ്ട് സത്യം പറഞ്ഞാൽ ബി ജെ പിക്ക് ഗുണമല്ല ഉണ്ടായത്, വലിയ ദോഷമാണ് ഉണ്ടായത്.
3: ഇടങ്ങളിലും പ്രധാനപ്പെട്ട സീറ്റുകൾ ബി ജെ പിക്ക് ബി ഡി എസ് പോലുള്ള ഘടകകക്ഷികൾക്ക് കൊടുക്കേണ്ടതായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു.
1: അവിടെയൊക്കെ ഗണ്യമായി വോട്ട് കുറയുകയും ചെയ്തു.
3: നിലവിൽ നമ്മൾ മത്സരങ്ങൾ മണ്ഡലങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന വള്ളികുന്നിലേക്കാണ്. അവിടെ മലപ്പുറം വള്ളികുന്നിൽ ടി വി ഇബ്രാഹിം, അദ്ദേഹം 29,696 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുകയാണ്. അവിടെ തൊട്ടുപിന്നിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി മുസ്തഫയുണ്ട്. ഒപ്പം എൻ ഡി എ സ്ഥാനാർത്ഥി പ്രേംകുമാർ.
2: ഇനി നമ്മൾ വേങ്ങരയിലേക്ക് പോകാം. വേങ്ങരയിൽ മുസ്ലിം ലീഗിലെ ഫയർ ബ്രാൻഡായ കെ എം ഷാജി 10,793 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നുണ്ട്. സാഹബ് കുണ്ടുപുഴയ്ക്കലാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി, അദ്ദേഹത്തിന് 23,632 വോട്ടുകൾ കിട്ടിയിട്ടുണ്ട്. എൻ ഡി എയിലെ പി എൻ വിജയകൃഷ്ണന് 3,041 വോട്ടുകൾ മാത്രമാണ് കിട്ടിയത്.
3: മലപ്പുറം വണ്ടൂരിൽ എ പി അനിൽകുമാർ 18,000 വോട്ട് ലീഡ് ചെയ്യുന്നു. രണ്ടാം സ്ഥാനത്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ദാമോദരനാണ്. ഇനി നാട് ഭരിക്കുന്നതാര് പരിപാടിയിൽ ഒരു വാർത്തയ്ക്കുള്ള ഇടവേളയാണ്.
4: കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ വിവരങ്ങളുമായി തത്സമയ അവലോകന പരിപാടി കോഴിക്കോട് നിന്നുള്ള പ്രത്യേക വാർത്താ ബുള്ളറ്റിന് ശേഷം കേൾക്കാം.

0: ആകാശവാണി കോഴിക്കോട്. നമസ്കാരം. പ്രത്യേക തെരഞ്ഞെടുപ്പ് വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് നിമിഷ. സംസ്ഥാനത്ത് യുഡിഎഫ് അനുകൂല തരംഗം. ഫലസൂചനകൾ വ്യക്തമായ 140 സീറ്റുകളിൽ 100 യുഡിഎഫ് സ്ഥാനാർത്ഥികൾ മുന്നേറുകയാണ്. എൽഡിഎഫ് 40 താഴെ സീറ്റിൽ മാത്രമാണ് മുന്നേറുന്നത്. എൻഡിഎയുടെ മുന്നേറ്റം 2 സീറ്റുകളിലേക്ക് ഒതുങ്ങി. ധർമ്മടം മണ്ഡലത്തിൽ 9 റൌണ്ട് പൂർത്തിയായപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ 2,892 വോട്ടിന്റെ ലീഡുമായി മുന്നേറുന്നു. ആദ്യ റൌണ്ടുകളിൽ വിപി അബ്ദുൾ റഷീദ് 2,000+ വോട്ടുകൾ മുന്നേറിയ ശേഷമാണ് പിണറായി വിജയൻ ലീഡ് തിരിച്ചുപിടിച്ചത്. തിരുവനന്തപുരം നേമത്ത് 8 റൌണ്ട് എണ്ണിക്കഴിഞ്ഞപ്പോൾ ബിജെപി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ 2,366 വോട്ടിന് മുന്നിലാണ്. എൽഡിഎഫിലെ വി ശിവൻകുട്ടിയാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ എതിർ സ്ഥാനാർത്ഥി. കൊല്ലം ചാത്തന്നൂരിൽ എൻഡിഎയുടെ ബിബി ഗോപകുമാറാണ് മുന്നേറുന്ന രണ്ടാമത്തെ സ്ഥാനാർത്ഥി. പാറശാലയിൽ എൽഡിഎഫിലെ സി കെ ഹരീന്ദ്രൻ 9,662 വോട്ടിന് മുന്നിലാണ്. കോവളത്ത് 8 റൌണ്ട് വോട്ടെണ്ണൽ പൂർത്തിയായപ്പോൾ യുഡിഎഫിലെ എം വിൻസെന്റ് 13,356 വോട്ടുകൾക്ക് മുന്നിലെത്തി. അരുവിക്കരയിൽ എൽഡിഎഫിലെ ജി സ്റ്റീഫൻ മുന്നേറുന്നു. 1,562 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് സ്റ്റീഫൻ നേടിയത്. പാലക്കാട്ട് യുഡിഎഫിലെ രമേശ് പിഷാരടി ലീഡ് തിരിച്ചുപിടിച്ചു. 7 റൌണ്ട് പൂർത്തിയായപ്പോൾ പിഷാരടി ബിജെപിയിലെ ശോഭാ സുരേന്ദ്രനേക്കാൾ 8,172 വോട്ടിന്റെ ലീഡ് നേടി. കാസർഗോഡ് ഉദുമ മണ്ഡലത്തിൽ വോട്ടെണ്ണൽ 10 റൌണ്ട് പൂർത്തിയായപ്പോൾ യുഡിഎഫിന്റെ കെ നീലകണ്ഠൻ ലീഡ് ചെയ്യുന്നു. എൽഡിഎഫിന്റെ സി എച്ച് കുഞ്ഞമ്പുവാണ് തൊട്ടുപിന്നിൽ. കാഞ്ഞങ്ങാട് മണ്ഡലത്തിൽ 15 റൌണ്ട് വോട്ടെണ്ണിയപ്പോൾ എൽഡിഎഫിലെ ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ മുന്നിട്ട് നിൽക്കുന്നു. ഇടുക്കി ദേവികുളം മണ്ഡലത്തിൽ 9 റൌണ്ട് വോട്ടെണ്ണൽ പൂർത്തിയായപ്പോൾ യുഡിഎഫിലെ എഫ് രാജ മുന്നിലെത്തി. 651 വോട്ടിന്റെ ലീഡാണ് രാജ നേടിയത്. ഇടുക്കിയിലെ പരാജയം സംസ്ഥാനത്ത് മൊത്തമുണ്ടായ പരാജയത്തിന്റെ ഭാഗമാണെന്ന് സിപിഐഎം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് മാധ്യമങ്ങളോട് പറഞ്ഞു. എം എം മണിയെ മാറ്റി നിർത്തിയത് ബാധിച്ചിട്ടില്ലെന്നും സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ച ഉണ്ടായില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കണ്ണൂർ മണ്ഡലത്തിൽ യുഡിഎഫ് സ്ഥാനാർത്ഥി ടി ഒ മോഹനൻ 13,274 വോട്ടിന് ലീഡ് ചെയ്യുന്നു. പയ്യന്നൂർ മണ്ഡലത്തിൽ 12 റൌണ്ട് വോട്ടെണ്ണിക്കഴിഞ്ഞപ്പോൾ യുഡിഎഫ് പിന്തുണയോടെ മത്സരിക്കുന്ന വി കുഞ്ഞികൃഷ്ണൻ 4,751 വോട്ടിന്റെ ലീഡ് നേടി. യുഡിഎഫിന്റെ മുന്നേറ്റത്തിൽ ന്യൂഡൽഹിയിലെ കോൺഗ്രസ് ആസ്ഥാനത്തും തിരുവനന്തപുരത്തെ കെപിസിസി ആസ്ഥാനത്തും വിജയാഘോഷങ്ങൾക്ക് തുടക്കമായി. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ, കെപിസിസി പ്രസിഡന്റ് സണ്ണി ജോസഫ്, മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തല, ഡോക്ടർ ശശി തരൂർ തുടങ്ങിയവർ കേക്ക് മുറിച്ചും മധുരം കൈമാറിയും സന്തോഷം പങ്കുവച്ചു. കേരളത്തിനൊപ്പം വോട്ടെണ്ണൽ പുരോഗമിക്കുന്ന തമിഴ്നാട്, അസം, പശ്ചിമബംഗാൾ സംസ്ഥാനങ്ങളിലും പുതുച്ചേരിയിലും ഫലസൂചനകൾ പുറത്തുവന്നു. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: പുതുച്ചേരിയിലെ 30 സീറ്റുകളിൽ 29 മണ്ഡലങ്ങളിലെയും ലഭ്യമായ ഫലസൂചനകളിൽ ഭരണകക്ഷിയായ AINRC 15 സീറ്റുകളിൽ മുന്നിലാണ്. കോൺഗ്രസ് സഖ്യം 11 സീറ്റുകളിലും ലീഡ് ചെയ്യുന്നു. 3 സീറ്റുകളിൽ മറ്റുള്ളവരും മുന്നിലാണ്. തമിഴ്നാട്ടിൽ ഭരണപക്ഷ സഖ്യത്തിന് വൻ തിരിച്ചടിയുണ്ടാകുമെന്ന സൂചനയാണ് ലീഡ് നില വ്യക്തമാക്കുന്നത്. വിജയിയുടെ തമിഴക വെട്രി കഴകം 108 സീറ്റുകളിൽ വ്യക്തമായ ലീഡ് നേടി. അണ്ണാഡിഎംകെ സഖ്യം 68 സീറ്റുകളിൽ മുന്നേറുമ്പോൾ ഭരണകക്ഷിയായ ഡിഎംകെ സഖ്യത്തിന്റെ ലീഡ് 57 സീറ്റുകളിലായി കുറഞ്ഞു. ഒരു സീറ്റിൽ കക്ഷിരഹിതരും ലീഡ് ചെയ്യുന്നു. പശ്ചിമബംഗാളിൽ ബിജെപി ചരിത്ര നേട്ടവുമായി മുന്നേറുകയാണ്. 293 സീറ്റുകളിലെ ലീഡ് നില അറിവായപ്പോൾ ബിജെപി 192 ലീഡ് ചെയ്യുകയാണ്. ടിഎംസി 97 ഇടതുപക്ഷവും കക്ഷിരഹിതരും 2 വീതം സീറ്റുകളിലുമാണ് മുന്നേറുന്നത്. അസമിൽ 124 സീറ്റുകളിലെ ലീഡ് നില വ്യക്തമായപ്പോൾ 79 ബിജെപി സഖ്യം മുന്നിലാണ്. കോൺഗ്രസ് സഖ്യം 24 ലീഡ് ചെയ്യുന്നുണ്ട്. ബോഡോലാൻഡ് പീപ്പിൾസ് ഫ്രണ്ടാണ് 10 മുന്നേറുന്നത്. അസം ഗണ പരിഷത്ത് 9 സീറ്റുകളിലും AIUDF 2 ലീഡ് ചെയ്യുന്നു.
0: ഉപതെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ പുരോഗമിക്കുന്ന സംസ്ഥാനങ്ങളിൽ ബിജെപി 2 സീറ്റുകൾ നേടി. 3 മണ്ഡലങ്ങളിൽ പാർട്ടി മുന്നിലാണ്. കോൺഗ്രസും എൻസിപിയും ഓരോ സീറ്റിൽ വീതം മുന്നിട്ട് നിൽക്കുന്നു. ത്രിപുരയിലെ ധർമ്മനഗർ മണ്ഡലത്തിൽ ബിജെപിയുടെ ജഹർ ചക്രവർത്തി 18,290 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് ജയിച്ചു. നാഗാലാന്റിലെ കൊരിഡാങ് മണ്ഡലത്തിൽ ബിജെപി സ്ഥാനാർത്ഥി വിജയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ജനങ്ങൾക്ക് വിശ്വാസം വർദ്ധിച്ചു വരുന്നതായി എൻഡിഎയുടെ ഏറ്റവും പുതിയ തെരഞ്ഞെടുപ്പ് ഫലങ്ങളിലെ പ്രകടനം തെളിയിക്കുന്നുവെന്ന് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു പറഞ്ഞു. വികസനത്തിനായി വികസിത ഭാരതം എന്ന ദർശനത്തെയും ഫലങ്ങൾ പിന്തുണയ്ക്കുന്നുവെന്നും നായിഡു പറഞ്ഞു. പ്രത്യേക തെരഞ്ഞെടുപ്പ് വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു.
2: നാട് ഭരിക്കുന്നതാര് നിയമസഭാ തെരഞ്ഞെടുപ്പ് അവലോകനം തുടരുകയാണ്. ഇപ്പോൾ നമ്മളോട് ആകാശവാണി പ്രതിനിധി എറണാകുളത്ത് നിന്ന് സുരേഷ് ചേരുന്നു. ഹലോ സുരേഷ്, പൂർണ്ണമായും യു ഡി എഫ് 14 സീറ്റുകളും തൂത്തുവാരുന്നതാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ കാണുന്നത്. യു ഡി എഫിന് അനുകൂലമായ വലിയൊരു തരംഗം എറണാകുളം ജില്ലയിൽ ഉടനീളം ഉണ്ടാകുന്നു. എന്താണ് പൊതുവെയുള്ള സ്ഥിതിവിശേഷങ്ങൾ?
3: കേരളത്തിലെ മൊത്തമായിട്ട് കാണുന്ന ആകമാനം കാണുന്ന ആ ഒരു ട്രെൻഡ് തന്നെ കേരളത്തിലും എറണാകുളത്തും വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ 14 മണ്ഡലത്തിൽ യു ഡി എഫ് തന്നെ ലീഡ് ചെയ്യുന്നു. ഇവിടെ പല മണ്ഡലങ്ങളുടെയും ഭൂരിപക്ഷം 36,000-40,000 മുകളിൽ ഓൾറെഡി എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഏതാനും, അതായത് കളമശ്ശേരി, അങ്കമാലി, കളമശ്ശേരി, ആലുവ തുടങ്ങിയ മണ്ഡലങ്ങൾ ഒഴികെ ബാക്കി എല്ലാ മണ്ഡലങ്ങളും വോട്ടെണ്ണലിന്റെ ഏകദേശം അവസാന ഘട്ടത്തിൽ എത്തിയിട്ടുണ്ട്. ആ സമയത്ത് തന്നെ എല്ലാം ശക്തമായ, അതായത് ഇനിയൊരു തിരിച്ചുപോക്കില്ലാത്ത രീതിയിലുള്ള ഭൂരിപക്ഷം അല്ലെങ്കിൽ ലീഡ് എല്ലാ മണ്ഡലങ്ങളിലും യു ഡി എഫ് നേടിയിട്ടുണ്ട്. 40,000 വരെ ആയിട്ടുണ്ട് മിക്കവാറും സ്ഥലങ്ങളിൽ ലീഡ്.
2: വളരെ നന്ദി സുരേഷ് ഞങ്ങളോടൊപ്പം ചേർന്നതിന്. ഇപ്പൊ ഒരു വാർത്ത പുറത്തു വരുന്നത് ബി ബി ഗോപകുമാർ ചാത്തന്നൂർ ലീഡ് ചെയ്യുന്നതാണ്. അദ്ദേഹം 7 വോട്ടുകൾക്കാണ് ലീഡ് ചെയ്യുന്നത്. വളരെ ശക്തമായ മത്സരമാണ് അവിടെ ആർ രാജേന്ദ്രനോട് ബി ബി ഗോപകുമാറും കാഴ്ചവെക്കുന്നത്. 33,483 7 വോട്ടുകളുടെ വ്യത്യാസത്തിൽ എൻ ഡി എ ലീഡ് ചെയ്യുന്ന ഒരു മണ്ഡലമായി ചാത്തന്നൂർ മാറുകയാണ്.
4: അങ്ങനെയാണ് എൻ ഡി എക്ക് 2 ലീഡ് എന്ന് പറയുന്നത്. 2, ഒന്ന് നമ്മുടെ നേമം മണ്ഡലത്തിലും മറ്റൊന്ന് ഇവിടെയുമാണ്, ചാത്തന്നൂരുമാണ്. പക്ഷേ ഇത് വളരെ ചെറിയ ഒരു ലീഡാണ്. അതിന് ഏത് സമയത്തും അത് മാറി മറിയാവുന്നതേ ഉള്ളൂ.
5: പല മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികൾ വിജയിച്ചതായി പ്രഖ്യാപനം വരുന്നുണ്ട്. പക്ഷേ ഇത് ഇലക്ഷൻ കമ്മീഷന്റെ ഔദ്യോഗിക പ്രഖ്യാപനമല്ല, മാധ്യമങ്ങളിൽ വരുന്ന പ്രഖ്യാപനങ്ങളാണ്.
2: പുതുപ്പള്ളിയിൽ ചാണ്ടിയുമ്മൻ വിജയിച്ചതായിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട്. ചാണ്ടിയുമ്മൻ ഇപ്പോൾ ആകാശവാണിയോടൊപ്പം ചേരുന്നു.
6: ഇത് ജനങ്ങളുടെ വിജയമാണ്. ഇവിടുത്തെ ജനങ്ങൾ ഇവിടുത്തെ വികസനത്തെ പറ്റുയർത്ത സർക്കാരിനെതിരെ കൊടുത്ത ഏറ്റവും വലിയ തിരിച്ചടി വിജയമാണ്. ചെറുപ്പക്കാർ കേരളം വിട്ടുപോകില്ല. 10 വർഷം കൊണ്ട് ഒരു വികസനം നടപ്പിലാക്കാത്ത, ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന കൊച്ചി മെട്രോ, കണ്ണൂർ എയർപോർട്ട്, വീണ്ടും പോർട്ട് പൂർത്തിയാക്കാൻ പോലും മനസ്സ് കാണിക്കാത്ത ഒരു സർക്കാരായി ഈ സർക്കാർ മാറിയിരുന്നു. അതിന് ജനങ്ങൾ തിരിച്ചടി കൊടുത്തു. ഉമ്മൻചാണ്ടിയുടെ പേരിൽ ഒരു ക്ലോയർ തുടങ്ങണമെന്ന് പുതുപ്പള്ളിയിലെ ഗ്രാമപഞ്ചായത്ത് ആഗ്രഹിച്ചു. അതിന് അനുമതി കൊടുത്തില്ല. ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റിനെ ക്ഷണിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. അതേ സംബന്ധിച്ചു ഈ സർക്കാർ അതിന് വിഘാതം നിന്നു. ഇങ്ങനെ പുതുപ്പള്ളിയുടെ വികസനത്തെ തട്ടിയുയർത്തു. ജനങ്ങൾ അത് കണ്ടു, ജനങ്ങൾ പ്രതികരിച്ചു. ഒപ്പം ഇവിടുത്തെ നാടിന്റെ വികസനത്തിന് എതിരെയും അവർ നിന്നതുകൊണ്ടാണ് ഏറ്റവും വലിയ തിരിച്ചടി ഇന്ന് കിട്ടിയിരിക്കുന്നത്. ഒപ്പം നമുക്കറിയാം, അയ്യപ്പന്റെ സ്വർണം കൊള്ളയടിക്കാൻ ഒരു സർക്കാരും തിരിഞ്ഞിട്ടില്ല. ഈ സർക്കാരിന് അതിന്റെ ഫലമായി കിട്ടിയ തിരിച്ചടി.
2: 52,907 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ചാണ്ടിയുമ്മൻ പുതുപ്പള്ളിയിൽ വിജയിച്ചത്. എൻ ഡി എ മുന്നിട്ട് നിൽക്കുന്ന 2 മണ്ഡലങ്ങളിൽ മറ്റൊന്ന് നിയമമാണ്, ചാത്തന്നൂർ പോലെ തന്നെ നിയമം. ഈ 2 മണ്ഡലങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ എൻ ഡി എ മുന്നിട്ട് നിൽക്കുന്നത്. 102 ഇടങ്ങളിൽ യു ഡി എഫ് മുന്നിലാണ്. 36 മണ്ഡലങ്ങളിലേക്കായി എൽ ഡി എഫ് ചുരുങ്ങുന്നു.
4: മാത്രമല്ല, കേരള കോൺഗ്രസുകളുടെ കാര്യം പരിശോധിച്ചാൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് കടുത്ത പരാജയം നേരിടേണ്ടി വരികയും അതേസമയം ജോസഫ് ഗ്രൂപ്പും ജേക്കബ് ഗ്രൂപ്പിന് കുറച്ച് മത്സരങ്ങളെ വേണ്ടി വന്നിട്ടുള്ളൂ. അവിടെയൊക്കെ അവർ ജയിക്കുകയും ചെയ്തു. അപ്പോൾ കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിലും വലിയ ഒരു മാറ്റം വരാൻ സാധ്യതയുള്ള ഒരു തെരഞ്ഞെടുപ്പായി ഇത് മാറിയിട്ടുണ്ട്.
7: തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. കേരള കോൺഗ്രസ് ഒരുപക്ഷെ ഒരു ലയന കാര്യങ്ങൾ പോലും ഇനി ആലോചിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് തോന്നുന്നത്. കാരണം സെപ്പറേറ്റ് ആയിട്ട് നിന്നിട്ട് അവർക്ക് വലിയ നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരുപക്ഷെ ഇപ്രാവശ്യം യു ഡി എഫിൻ്റെ ഒരു തരംഗമുണ്ടായതുകൊണ്ട് മാത്രമാണ് പിന്നെ ജോസഫ് ഗ്രൂപ്പിലെ കേരള കോൺഗ്രസിന് ഒരു നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞത്.
2: പ്രസ്താവനകളിലൂടെ വിവാദമുണ്ടായി. തൃശ്ശൂരിലെ ഗുരുവായൂർ മണ്ഡലത്തിൽ ബി ഗോപാലകൃഷ്ണൻ 3rd സ്ഥാനത്തേക്കാണ്. അദ്ദേഹത്തിന് 6,854 വോട്ട് മാത്രമാണ് ലഭിച്ചത്. അവിടെ യു ഡി എഫിന്റെ സി എച്ച് റഷീദ് 2,291 ലീഡ് ചെയ്യുന്നു. എൻ കെ അക്ബർ, എൽ ഡി എഫിന്റെ എൻ കെ അക്ബർ 2nd സ്ഥാനത്താണ്.
5: കല്യാശ്ശേരിയിൽ എം വിജിൻ വിജയിച്ചതായി പ്രഖ്യാപനം വന്നിട്ടുണ്ട്. അതുപോലെ ഹരിപ്പാട് രമേശ് ചെന്നിത്തല 23,377 വോട്ടുകൾക്ക് വിജയിച്ചു.
4: ഇപ്പോഴും കക്ഷി നില യു ഡി എഫ് 102, എൽ ഡി എഫ് 36, എൻ ഡി എ 2 എന്ന നിലയിലാണ് നിൽക്കുന്നത്. ചിലയിടത്ത് 101 എന്നും യു ഡി എഫിന്റെ നില കാണിക്കുന്നുണ്ട്. വി കുഞ്ഞികൃഷ്ണൻ യു ഡി എഫ് മുന്നിലാണ് ഇപ്പോഴും. പയ്യന്നൂരിൽ, ഗുരുവായൂരിൽ നേരത്തെ ഇവിടെ പറഞ്ഞു അദ്ദേഹം, വളരെ ചെറിയ ഒരു ഭൂരിപക്ഷത്തിനാണ് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത്.
2: നമ്മളോടൊപ്പം ആകാശവാണി പ്രതിനിധി ആര്യ ചേരുന്നു. തിരുവനന്തപുരം മാറിവനീസ് കോളേജിലെ കൗണ്ടിംഗ് സെന്ററിന് മുന്നിൽ നിന്നാണ് ആര്യ.
8: ഹലോ
2: ആര്യ, തിരുവനന്തപുരത്ത് 8 സീറ്റുകൾ LDF അനുകൂലമായും 4 UDF മാറുന്ന ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. മറ്റു ജില്ലകളിൽ നിന്ന്, വലിയ ജില്ലകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി തിരുവനന്തപുരത്ത് കുറച്ചൊക്കെ LDF അനുകൂലമായൊരു തരംഗം നിലവിലുണ്ട്.
8: അതെ, തീർച്ചയായിട്ടും 100 പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുൻപ് പറഞ്ഞിരുന്നത് പോലെ 100 മേലെ ഭൂരിപക്ഷത്തോടെ UDF അധികാരം പിടിക്കും എന്ന് പറഞ്ഞതിന് ഒപ്പം നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കേരളം ഇന്ന് മൊത്തത്തിൽ കാണുന്നത്. എന്നാൽ തിരുവനന്തപുരത്ത് ഒരു മറിച്ചൊരു കാഴ്ചയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരത്തെ 8 മണ്ഡലങ്ങൾ LDFന് അനുകൂലമായി വിധി എഴുതുന്ന ഒരു കാഴ്ചയാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. UDF 5 മണ്ഡലങ്ങളിലാണ് മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോഴും മുൻ തിരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ചൊരു മുന്നേറ്റം, 4 മണ്ഡലങ്ങൾ അധികം ചേർത്ത് കഴിഞ്ഞ തവണ കോവളം മാത്രമാണ് മുന്നിട്ട് നിന്നത്. അങ്ങനെ ഒരു കാഴ്ച നമുക്ക് കാണാം. കഴിഞ്ഞ മണിക്കൂറിൽ ഇവിടെ ഒരു വ്യത്യാസം വന്നിരിക്കുന്നത് തിരുവനന്തപുരം മണ്ഡലത്തിൽ ഒരു മലക്കം മറിയൽ ഒരു ഇടയ്ക്ക് കണ്ടിരുന്നു. കാരണം CMD നേതാവ് UDF സ്ഥാനാർത്ഥിയായ CP ജോണിനെ പിന്നിലാക്കി കരമന ജയൻ, NDA സ്ഥാനാർത്ഥി BJP നേതാവ് കരമന ജയൻ,
2: BJPയുടെ ഏറ്റവും ഉറച്ച സീറ്റായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ തുടക്കം മുതൽ തന്നെ അദ്ദേഹത്തിന്റെ ലീഡ് നിലനിർത്തുന്നുണ്ട്. അതിനെ കുറിച്ച്
8: തീർച്ചയായിട്ടും നിയമത്തെ കാര്യം പറഞ്ഞു തുടക്കം മുതൽ തന്നെ രാജീവ് ചന്ദ്രശേഖർ വ്യക്തമായ ലീഡോടെ മുന്നിട്ട് നിൽക്കുന്ന കാഴ്ച കാണുന്നുണ്ടായിരുന്നു. ഇപ്പോൾ 6,000 ലീഡോടെയാണ് അദ്ദേഹത്തിന്റെ ജയം ഉറപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രണ്ടാം സ്ഥാനത്ത് ഇവിടെ ക്ഷമിക്കണം, വട്ടിയൂർക്കാവിനെ എടുത്തു നോക്കിയാൽ ഇതേസമയം നേരത്തെ കഴിഞ്ഞ മണിക്കൂറിൽ പറഞ്ഞതിൽ വ്യത്യസ്തമായി VK പ്രശാന്ത്, നേരത്തെ K മുരളീധരനായിരുന്നു മുന്നിട്ട് നിന്നത്. ഇപ്പോൾ LDF സ്ഥാനാർത്ഥി VK പ്രശാന്ത് വളരെ നേരിയ ഒരു ഭൂരിപക്ഷമേ ഉള്ളൂ, 200 ഭൂരിപക്ഷത്തോടെ
2: മുന്നിലാണ്. വളരെ നന്ദി ആര്യ, ഞങ്ങളോടൊപ്പം തുടരുക. രാജീവ് ചന്ദ്രശേഖർ ആര്യ സൂചിപ്പിച്ചതുപോലെ 4,000 വോട്ടുകൾ ഏതാണ്ട് ഒരു സേഫ് മാർജിനിലേക്ക് എത്തിയിരിക്കുകയാണ്.
5: ആറന്മുള അബിൻ വർക്കി 10,000 ശിഷ്ടം വോട്ടുകൾക്ക് മുന്നിൽ നിൽക്കുകയാണ്.
4: പാലക്കാട് രമേശ് പിഷാരടി 10,000 വോട്ടുകൾക്ക് മുന്നിലാണ്.
5: പാലാ മാണി സി കാപ്പൻ 41,081 വോട്ടുകൾക്ക് മുമ്പിലാണ്.
2: കണ്ണൂർ TO മോഹനൻ 16,702 വോട്ടുകൾക്ക് മുന്നിലാണ്.
4: തൃക്കാക്കരയിൽ ഉമാ തോമസ് വളരെയധികം മുന്നിലാണ്.
2: പേരാവൂർ KK ശൈലജ ഏതാണ്ട് 5,603 വോട്ടിന് പിന്നിലാണ്. അവിടെ സണ്ണി ജോസഫാണ് മുന്നിൽ.
5: വട്ടിയൂർക്കാവിൽ ഇപ്പോൾ പ്രശാന്തിന്റെ ലീഡ് 10 വോട്ടുകളായി കുറഞ്ഞു എന്ന് കാണിക്കുന്നു.
4: അങ്ങനെ മാറിമറിയുന്ന കുറച്ച് മണ്ഡലങ്ങൾ ഇപ്പോഴും നമ്മളുടെ മുന്നിലുണ്ട്.
2: അവസാന ലാപ്പിൽ വിധി നിർണ്ണയിക്കുന്ന കുറച്ച് മണ്ഡലങ്ങൾ, വളരെ ചെറിയ ലീഡ്.
4: ചാത്തന്നൂർ ഇപ്പോൾ ലീഡ് കുറച്ച് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. NDA സ്ഥാനാർത്ഥി കുറച്ച് ലീഡ് കുറച്ചുകൂടെ
2: വർദ്ധിപ്പിച്ചിരിക്കുകയാണ്.
4: വട്ടിയൂർക്കാവിലൊക്കെ ഏത് സമയവും എന്ത് സംഭവിക്കാവുന്ന മണ്ഡലമാണ്.
7: തലപ്പറയാണെങ്കിൽ BJP 3 സീറ്റ് കിട്ടുമോ?
4: BJP 3 സീറ്റ് കിട്ടുമോ എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. അത് വളരെ നൂൽപ്പാലത്തിൽ നടക്കുന്നത് പോലെയാണ് അതിന്റെ കാര്യം. ഇപ്പൊ രണ്ടായിട്ട് ചുരുങ്ങിയിട്ടുണ്ട് NDA.
2: ഇടയ്ക്ക് കരമന ജയൻ വീണ്ടും മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. 65 വോട്ടിന്റെ ലീഡ്
4: വന്നിട്ടുണ്ട്.
2: ചെറിയ ലീഡ് ആണ്. CP ജോണും കരമന ജയനും ഒപ്പത്തിനൊപ്പം മുന്നേറുകയാണ്. വട്ടിയൂർക്കാവിൽ അതുപോലെ VK പ്രശാന്ത് ലീഡ് 200+ അത് മാത്രമാണ്. അങ്ങനെ നഗരപരിധിയിലുള്ള മണ്ഡലങ്ങളിലെല്ലാം NDA അതിന്റെ സാന്നിധ്യം വോട്ട് ശതമാനത്തിലെങ്കിലും കൃത്യമായി ഉറപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
4: രണ്ടാമത്തെ കക്ഷിയായി തിരുവനന്തപുരത്തെ പല മണ്ഡലങ്ങളിലും NDA നിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ ചിലയിടത്ത് 1-2 എന്ന് മാറിമറിയുന്നുണ്ട്. അത് ഏത് സമയം അതിന്റെ പൊതുവായിട്ട് അതിന്റെ അന്തിമ ഫലം വന്നാലേ നമുക്ക് അതേക്കുറിച്ച് പറയാൻ കഴിയൂ എന്ന നില ഉണ്ടാക്കിയിട്ടുണ്ട് BJP. BJPയുടെ വളർച്ചയുടെ സൂചന കൂടിയാണത് എന്ന് വേണം പറയാൻ.
2: പക്ഷേ വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്ന പാലക്കാട് രമേശ് പിഷാരടി 10,000 മുകളിലേക്ക് ലീഡ് ഉയർത്തുകയാണ്. അവരുടെ ക്രൗഡ് പുള്ളറായ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ പിന്നിലാണ്.
4: അതെ,
5: പക്ഷേ പലപ്പോഴും സംഭവിക്കുന്നത് ഈ ചെറിയ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിക്കുമ്പോൾ VP എണ്ണമെന്നുള്ള ആവശ്യം വരും, അല്ലെങ്കിൽ അത് കോടതി കയറാനുള്ള സാധ്യത. അതിന്റെ ഒരു അന്തിമ ഫലം കോടതിയുടെ വിധിക്ക് വിധേയമാകാനൊക്കെയുള്ള സാധ്യത വളരെ കൂടുതലാണ്.
2: മന്ത്രി R. ബിന്ദു ഇരിങ്ങാലക്കുട 4,343 വോട്ടിന് പിന്നിലാണ്.
4: കേരളത്തിൽ അങ്ങനെ നോക്കിയാൽ നമ്മൾ എത്രയാണ്, 10+ മന്ത്രിമാർ പിന്നിലാണ് എന്ന് വേണം പറയാൻ. നേരത്തെ നമ്മളത് ചർച്ച ചെയ്തു, ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന നിലയിൽ.
7: അത് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ PWD മിനിസ്റ്റർ മാത്രമാണ്
4: ഇപ്പോൾ
7: ലീഡ് ചെയ്യുന്നത്.
4: സജി ചെറിയാൻ ലീഡ് ചെയ്യുന്നുണ്ട്
7: മന്ത്രി
4: എന്ന നിലയിൽ. അങ്ങനെ ചിലർ മാത്രം ലീഡ് ചെയ്യുന്നുണ്ട്.
5: അതെ, മുഹമ്മദ് റിയാസിന്റെ ലീഡ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് എതിർ നിന്ന കാൻഡിഡേറ്റിന്റെ ഒരു ദൗർബല്യം കൊണ്ട് സംഭവിച്ചതാകാൻ സാധ്യതയില്ലേ?
4: അങ്ങനെ പറയാം.
5: ഇത്രയും വലിയൊരു ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുമ്പോൾ അദ്ദേഹത്തിനെതിരെ നിന്ന
7: സ്ഥാനാർത്ഥി വളരെ
5: മോശമായ
7: കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള പല പ്രസ്താവനകളും ചെയ്യുന്ന ഒരു ആളാണ്.
5: അതെ, എന്ന് തന്നെ അദ്ദേഹം ഇങ്ങനെ മുന്നണി മാറുക, കാലുമാറുക, അതിൽ വിദഗ്ധനായ ഒരാളാണ്. അപ്പൊ അത്തരം ഒരു കാൻഡിഡേറ്റിന് വോട്ട് ചെയ്യേണ്ട എന്ന് ജനങ്ങൾ തീരുമാനിച്ചെങ്കിലും സ്വാഭാവികമാണ്.
4: അദ്ദേഹം ഒരു പൊതുവെ പുറമേ ഉള്ള ബഹളങ്ങൾ കൊണ്ടാണ് അദ്ദേഹം അതിന്റെ സന്തരീക്ഷം നിലനിർത്താൻ ശ്രമിച്ചത്.
2: തൃശൂർ രാജൻജി പല്ലൻ വിജയിച്ചിരിക്കുകയാണ്.
5: പയ്യന്നൂരിൽ പി കുഞ്ഞികൃഷ്ണൻ 7487 വോട്ടുകൾക്ക് വിജയിച്ചു എന്ന് പറയുന്നു.
4: ഷൊർണൂരിൽ പി മമ്മിക്കുട്ടി 16517 വോട്ടുകൾക്ക് വിജയിച്ചു.
2: ഇപ്പോൾ ലീഡ് നില യു ഡി എഫ് 101 ഉയർത്തുന്നു. എൽ ഡി എഫ് 37 സീറ്റുകളിലാണ്. എൻ ഡി എ രണ്ടിടത്താണ് തുടരുന്നത്,
4: ലീഡ് ചെയ്യുന്നത്. ഈ പയ്യന്നൂരിലെ വിജയമൊക്കെ സത്യം പറഞ്ഞാൽ വലിയ ഒരു ചലനം സി പി എമ്മിനകത്തുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. പയ്യന്നൂരിലെയും നമ്മളുടെ പി കെ ശ്യാമള മത്സരിച്ച മണ്ഡലത്തിലെയും ജി സുധാകരന്റെയും ഒക്കെ വിജയം പാർട്ടിക്കകത്ത് ഒരു ശുദ്ധീകരണമെന്ന് നമ്മൾക്ക് വിളിക്കാമോ എന്നറിഞ്ഞുകൂടാ. അത് പുനഃപരിശോധനയ്ക്ക് എന്തായാലും വിധേയ

0: രാഷ്ട്രീയ കഴിഞ്ഞ തവണ ബി ബി കുമാർ രണ്ടാമതെത്തിയ മണ്ഡലമാണ്. അവിടെ കൃത്യമായി അദ്ദേഹം വോട്ട് പിടിക്കുന്നു, അദ്ദേഹം ലീഡ് നിലനിർത്തുന്നു എന്നുള്ളതാണ്.
1: 1466 വോട്ടുകളുടെ ലീഡ് അദ്ദേഹത്തിന് ഇപ്പോഴുണ്ട്.
2: കൽപ്പറ്റയിൽ അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് 45,031 വോട്ടുകൾക്ക് വിജയിച്ചു.
1: വലിയ പരാജയങ്ങൾ, വലിയ വലിയ പരാജയങ്ങൾ. നമ്മൾക്ക് നാളെ മാധ്യമങ്ങൾ അല്ലെങ്കിൽ ഇന്ന് രാത്രി നാളെ രാവിലെ നമ്മൾ പ്രിന്റ് മീഡിയയിൽ ഇത് കാണാൻ ആഗ്രഹിക്കുകയോ കാണുകയോ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് വലിയ ശീർഷകങ്ങളായി തീരാൻ പോകുന്ന വലിയ പരാജയങ്ങളോടുകൂടിയാണ് ഈ ഇലക്ഷൻ റിസൾട്ട് അന്തിമഘട്ടത്തിലേക്ക് എത്തുക എന്ന് തോന്നുന്നു.
0: നമ്മുടെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയാൽ വിജയ് നിന്ന നിൽപ്പിൽ നിന്ന് ഒരടി പോലും പിന്നോട്ട് പോയിട്ടില്ല. 110, 109 തന്നെ തുടരുന്നു. ADMK 69 സീറ്റോടുകൂടി രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നു. DMK ഭരണകക്ഷി 56 മാറുന്നു. ബംഗാളിൽ ചിത്രം പൂർണ്ണമായി NDA അനുകൂലമാകുന്നു. 185 എന്ന് പറയുന്ന മൃഗീയമായ ഭൂരിപക്ഷത്തിലേക്ക് NDA വരുന്നു. തൃണമൂൽ കോൺഗ്രസ് 100 ഒതുങ്ങുന്നു. അസമിൽ ഭരണ തുടർച്ച മുൻപത്തെ പോലെ 100+ സീറ്റുകളിലേക്ക് NDA വരുന്നു. കേരളത്തിലെ ചിത്രവും 2 NDA വലിയ പ്രതീക്ഷ അർപ്പിച്ച 2 മണ്ഡലങ്ങളിലും വലിയ കടപുഴകലുകൾ ഉണ്ടായി. സ്ഥാനാർത്ഥികളുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ 2 നിലവിൽ NDA ലീഡ് നിലനിർത്തുന്നത്.
2: ദിലീപ്, ഈ തമിഴ് രാഷ്ട്രീയത്തെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഒരാളെന്ന നിലയിൽ പറയൂ, ഈ DMK പരാജയം എന്ന് പറയുന്നത് എല്ലാ എക്സിറ്റ് പോളുകളിലും DMK വിജയിക്കുമെന്നും DMK തന്നെ പ്രതീക്ഷിച്ചെന്ന് വിജയിക്കുമെന്നാണ്. പക്ഷേ
0: എക്സിറ്റ് പോളുകളിൽ ഒരേ ഒരു എക്സിറ്റ് പോൾ മാത്രമാണ് അധികം. അപ്പോൾ തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം ഈ എക്സിറ്റ് പോൾ തന്നെ ഒരു വലിയ അത്ഭുതമായിരുന്നു. എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഡാറ്റ ഉണ്ടായത് എന്നുള്ളത് വളരെ കൗതുകരമായി. തമിഴ്നാട്ടിലെ ഓൺലൈൻ മാധ്യമങ്ങൾ അടക്കം എങ്ങനെയാണ് ഒരേ ഒരു എക്സിറ്റ് പോളിന് മാത്രം TVK ഇത്രയധികം, അവർ 100+ വോട്ട് പിടിക്കുമെന്ന് പ്രവചിക്കാൻ സാധിച്ചത് എന്നുള്ളത് വളരെ ആവേശത്തോടെ അവിടെ ചർച്ചാ വിഷയമായ ഒരു കാര്യമാണ്. അപ്പം ഇതിനകത്ത് ഭരണവിരുദ്ധ വികാരം നമ്മൾ കേരളത്തിൽ പറയുന്ന ആന്റി ഇൻകംബൻസി മൂന്നാമതൊരാളുടെ സ്പേസ് വളരെ കൃത്യമായ ഹോംവർക്കോടുകൂടി നമ്മൾ മറ്റൊരു സിനിമ, കാരണം ഇതിലും വലിയ സ്റ്റാറുകൾ ശ്രമിച്ചിട്ടുള്ളതാണ്. മുൻപ് രജനീകാന്ത് വേണമോ വേണ്ടയോ എന്ന് ചിന്തിച്ചിരുന്നതുണ്ട്. സധൈര്യം മുന്നോട്ടിറങ്ങിയ കമലഹാസനുണ്ട്. ഇതിനു മുമ്പ് കുറച്ചെങ്കിലും പൊളിറ്റിക്കലി റിസൾട്ട് ഉണ്ടാക്കിയ നടൻ എന്ന് പറഞ്ഞ വിജയകാന്ത് മാത്രമാണ്. അതിനുശേഷം വളരെ സൈലന്റായിട്ട് കൃത്യമായി പ്രവർത്തിച്ചുകൊണ്ടതിന്റെ ഒരു ഫലമായിട്ടാണ്. ഒപ്പം ഈ ആന്റി ഇൻകംബൻസി വളരെ രണ്ട് മുന്നണികൾ മാറി മാറി ഭരിക്കുമ്പോൾ മൂന്നാമതൊരാൾക്കുള്ള സാധ്യത എന്താണെന്നുള്ളത്, അതിലേക്ക് എങ്ങനെയാണ് എത്തേണ്ടതുള്ളതിന്റെ ഒരു ഉദാഹരണം കൂടിയാണ് നമുക്ക് TVK വിജയത്തെ കാണാൻ കഴിയും.
2: പക്ഷേ വിജയയുടെ ഒരു ഫാൻ ബേസ് വളരെ പ്രധാനമല്ലേ?
0: തീർച്ചയായിട്ടും ഒരു ഫാൻ ബേസ് കൊണ്ട് മാത്രം മാറ്റം എന്ന് പറയുന്നത് നമ്മുടെ അവസ്ഥയിൽ മെച്ചപ്പെടാനുള്ള യങ്സ്റ്റേഴ്സിന്, പ്രത്യേകിച്ച് വോട്ടിംഗ് ശതമാനത്തിലുണ്ടായ വർധനവ്, SIR പരിഷ്കരണത്തിന്റെ ഭാഗമായി വോട്ടിംഗ് പാറ്റേണിലുണ്ടായ മാറ്റം, വോട്ട് ചെയ്യാനായിട്ട് തമിഴ്നാട്ടിലേക്ക് വന്ന ആളുകളുടെ എണ്ണം, വന്നുപോയ യങ്സ്റ്റേഴ്സ് മറ്റിടങ്ങളിൽ നിന്ന് പോലും വിദേശങ്ങളിൽ നിന്ന് പോലും തമിഴ്നാട്ടിൽ വന്ന ആളുകൾ വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം, വോട്ടിംഗ് ശതമാനത്തിലുണ്ടായ വലിയ വർധനവ്, ഇതൊക്കെ TVK വിജയത്തിന് കൃത്യമായി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്.
3: ഇപ്പോൾ ഏറ്റവും അവസാനം UDF 102, LDF 36, NDA 2,
2: ഇതാണ് കക്ഷി നില.
0: വിജയകുമാർ സാറിലേക്ക് പോകണം. ഇപ്പോൾ വോട്ട് ശതമാനം ഉയർത്തുന്ന, ഇപ്പം നമ്മൾ കോഴിക്കോട് പോലുള്ള പോക്കറ്റുകളിൽ വലിയ വോട്ട് പിടിക്കുന്ന, അല്ലെങ്കിൽ ചാത്തന്നൂർ, ഇങ്ങനെ BJP ഒരു 20% എന്നുള്ള അവരുടെ പൊളിറ്റിക്കൽ ടാർഗറ്റ്, അതിൽ നിന്നും ചിലയിടങ്ങളിലെങ്കിൽ അവർ ഒരു 30%ത്തിലേക്ക് വരുന്ന ഒരു പാർട്ടി വിജയിക്കാൻ സാധ്യതയുള്ള ഒരു പാർട്ടിയായി മാറും. നമ്മളിപ്പോൾ UDFന്റെ മുന്നേറ്റം ഉണ്ടായി പറഞ്ഞാണ് ഇവർ ജയിക്കാൻ സാധ്യതയുണ്ട്. തദ്ദേശ സ്വയംഭരണത്തിൽ UDFന് അനുകൂലമായ ഒരു മാറ്റം ഉണ്ടായപ്പോൾ ആളുകൾ ഓക്കെ ഇവർ വിജയിച്ചേക്കാം എന്നൊരു ധാരണയിൽ. അപ്പോൾ ആ ഒരു ധാരണ, ഈ 2 എന്നുള്ളത് NDA നമുക്ക് കുറച്ച് കാണാൻ കഴിയുമോ?
3: 2 എന്നുള്ളത് കാരണം അവർ ഇനി വളർച്ചയില്ലാത്തൊരു പാർട്ടിയാണെന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ അടി പിന്നെ 1967 കോൺഗ്രസ്സിന് 9 മാത്രമാണ് ലഭിച്ചത്. അതുകൊണ്ട് എല്ലാവരും പറഞ്ഞു കോൺഗ്രസ് ഇതോടെ തീർന്നു എന്ന് പറഞ്ഞു. അന്ന് ലീഡറായിരുന്ന K.കരുണാകരനാണ്. അത് തന്നെ ലീഡർ എന്നുള്ള പേര് കിട്ടുന്നത് തന്നെ ആ സമയത്താണ്. പക്ഷെ അവിടെ നിന്ന് ആ ഇടതുപക്ഷ ഗവൺമെൻറ് അട്ടിമറിക്കപ്പെടുകയും കോൺഗ്രസിൻ്റെ പിന്തുണയോടുകൂടെ CH.മേനോനെ രാജ്യസഭാ മെമ്പറായ CH.മേനോനെ കൊണ്ടുവരികയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഒരു രാഷ്ട്രീയ കക്ഷിയെ നമുക്കങ്ങനെ എഴുതി തള്ളാൻ പറ്റത്തില്ല. BJP അവരുടെ വോട്ടിംഗ് ശതമാനം കൂട്ടിക്കൊണ്ടുവരിക എന്ന് മാത്രമല്ല, അവരുടെ ഇപ്പോഴത്തെ ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഒരു 15 മണ്ഡലങ്ങൾ അവർ ഐഡൻറ്റിഫൈ ചെയ്തു. ആ 15 മണ്ഡലങ്ങളിലാണ് അവരുടെ ആക്ടിവിറ്റീസ് അവർ കോൺസെൻട്രേറ്റ് ചെയ്തത്. അതിൽ ഇപ്പോൾ ഏറ്റവും അവസാനത്തെ ഒരു കക്ഷി നില അനുസരിച്ച് 2 അവർക്ക് ഭൂരിപക്ഷമുണ്ട്. അതൊരു പക്ഷേ ഇനി അടുത്തു വരുന്ന ഇലക്ഷന് മാറ്റം വന്നേക്കാം.
1: മാത്രമല്ല, ഇതിപ്പോൾ നമ്മുടെ ഈ ചർച്ച അധികം വൈകാതെ സമാപിക്കുമല്ലോ ഈ അവലോകനം. പക്ഷേ അപ്പോൾ പറയാനുള്ളത്, ഇത് ജനാധിപത്യത്തിൻ്റെ വലിയൊരു സൗന്ദര്യമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ അത് ജനങ്ങളുടെ, ഞാൻ നേരത്തെ തുടങ്ങുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ, ഏറ്റവും സാധാരണക്കാരന് അവൻ്റെ വികാരം പ്രകടിപ്പിക്കാനുള്ള, അവൻ്റെ അഭിപ്രായം രേഖപ്പെടുത്താനുള്ള ഈ സമ്മതിദാനമെന്ന അവകാശത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യക്ഷ ഉദാഹരണമാണ് ഏത് സംസ്ഥാനത്ത്

0: ായാലും പ്രത്യക്ഷമാവുന്നത്. കേരളത്തിൽ പ്രത്യേകിച്ചും 10 വർഷം പ്രവർത്തിച്ചു, വളരെ മോശപ്പെട്ടൊരു ഗവൺമെന്റ് എന്ന് പറയാൻ നിർവാഹമില്ല, ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിയ ഗവൺമെന്റാണ്. പക്ഷേ അതിൽ ജനങ്ങൾക്ക് രുചിക്കാത്ത നിരവധി കാര്യങ്ങൾ സംഭവിച്ചു എന്നതിൻ്റെയും കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അതിൻ്റെ തകർച്ചയിൽ നിന്ന് വളരെ ആസൂത്രിതമായി പ്രവർത്തിച്ചതിൻ്റെയും ഒരു ഫലമാണ് നമ്മൾ ഈ കാണുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് ഇത് ജനാധിപത്യത്തിൻ്റെ ഒരു വലിയ പ്രക്രിയയുടെ ഒരു അവലോകനം എന്ന നിലയിൽ നോക്കിയാൽ ഇത് വളരെ കേരളത്തിൻ്റെ മുമ്പോട്ടുള്ള യാത്രയിൽ വളരെയധികം ആ തരത്തിൽ നമ്മുടെ ജനാധിപത്യ ബോധത്തിന്റെ നിലയിൽ അത് സഹായിക്കുന്ന ഒന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത്.
1: ചിലയിടങ്ങളിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം തുടരുകയാണ്. കൊട്ടാരക്കര 467 കെ എൻ ബാലഗോപാലിന്റെ ലീഡ്. ഒപ്പം നമ്മൾ തിരുവനന്തപുരത്തേക്ക് വരികയാണെങ്കിൽ കഴക്കൂട്ടത്ത് 1246 വോട്ട് മാത്രമാണ് കടകംപള്ളി സുരേന്ദ്രന്റെ ലീഡ്. വട്ടിയൂർക്കാവിൽ നമ്മുടെ വി മുരളീധരൻ 208 വോട്ടിന് പിന്നിലാണ്, പ്രശാന്ത് അദ്ദേഹം മുന്നിലാണ്. ഒപ്പം രാജീവ് ചന്ദ്രശേഖരന്റെ ലീഡ് 4500 പോയി കഴിഞ്ഞു. ബംഗാളിൽ ഭവാനിപൂരിൽ മമതാ ബാനർജി ലീഡ് ചെയ്യാണ്.
2: എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ചർച്ച അവസാനിപ്പിക്കാൻ ഇനിയും വളരെ കുറച്ച് സമയമേ ഉള്ളൂ. അതിനുശേഷം ആയിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട റിസൾട്ടുകളൊക്കെ വരിക, അല്ലെങ്കിൽ കൂടുതൽ റിസൾട്ടുകൾ വരാനിരിക്കുന്നത്. കാരണം ഏതാണ്ട് വോട്ടെണ്ണൽ അതിൻ്റെ അന്ത്യഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ ശ്രീകുമാർ സൂചിപ്പിച്ചതിൽ നിന്ന് വിഭിന്നമായി എനിക്കൊരു അഭിപ്രായം പറയാനുള്ളത്, രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്തെ വികസന പ്രവർത്തനങ്ങൾ ചില കാര്യങ്ങൾ ഒഴിവാക്കിയാൽ നല്ല വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്, ഇല്ലെന്ന് പറയാനാവില്ല. പക്ഷേ ഈ ഗ്രാസ് റൂട്ട് ലെവലിൽ നടന്ന വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഇവർക്ക് കഴിഞ്ഞില്ല തെരഞ്ഞെടുപ്പ് കാലത്ത് എന്നുള്ളതാണ് ഒരു പ്രധാന കാര്യം. വളരെ വളരെ ഉപരിതല സ്പർശിയായിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് പിന്നെ പ്രൊമോട്ട് ചെയ്യുകയും അത് പബ്ലിസിറ്റി കൊടുക്കുകയും അതിന് ഈ ഏജൻസികളെ വെച്ചിട്ട് അത്തരം കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുകയും, പിണറായി വിജയൻ എന്നൊരു വ്യക്തിയെ മാത്രം കേന്ദ്രീകരിച്ച് അദ്ദേഹത്തിൻ്റെ വലിയ വലിയ പോസ്റ്ററുകൾ കേരളത്തിലുടനീളം വെക്കുകയും അത് തന്നെ ഒരു പിണറായി വിരുദ്ധതയ്ക്ക്
0: കാരണമായി
2: തീരുകയും ചെയ്തു എന്നുള്ളതാണ് നമ്മൾ എത്തേണ്ട ഒരു കാര്യം. ഇപ്പം ഉദാഹരണമായി നമ്മൾ ചില കാര്യങ്ങൾ തള്ളിക്കളഞ്ഞുകൂടാ, പാവപ്പെട്ടവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുന്ന കാര്യങ്ങളായാലും, റേഷൻ കടകളിലൂടെ ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യുന്നതിനുള്ള കാര്യക്ഷമതയായാലും, ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്യുന്ന കാര്യക്ഷമതയായാലും, ഇതൊക്കെ ഫലപ്രദമായി നടന്നിട്ടുണ്ട്. പക്ഷേ ഇതല്ല തെരഞ്ഞെടുപ്പിൽ മുഖ്യവിഷയമായി വന്നത്. തെരഞ്ഞെടുപ്പിൽ മുഖ്യവിഷയമായി വന്നത് വളരെ ഉപരിതല സ്പർശിയായിട്ടുള്ള ചില വിഷയങ്ങളാണ്. അതാണ് ഈ പരാജയത്തിലേക്ക് നയിച്ച ഒരു കാരണം എന്ന് പറയേണ്ടിയിരിക്കുന്നു.
1: ആ വിഷയങ്ങൾ കൃത്യമായി ഉപയോഗിക്കുന്നതിൽ ഒരു പരിധിവരെ. അവസാന ലാപ്പിലാണ് UDF ഉണർന്നെഴുന്നേൽക്കുകയും പ്രത്യേകിച്ച് ആ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായൊരു ഉണർവ് അവിടുന്ന് VD സതീശൻ ഒരു വേറൊരു മോഡിലേക്ക് ഓണാവുകയും ഈ സംവിധാനം ഒന്നടങ്കം അത്തരം വിഷയങ്ങളിൽ, ഇപ്പം കുറച്ചു മുമ്പ് ചാണ്ടിയമ്മൻ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ശബരിമല എന്നുള്ള വിഷയത്തിനെ കൃത്യമായി മുതലെടുക്കാനായിട്ട് UDFന് സാധിച്ചു. അത്രത്തോളം അത് പോളറൈസ് ചെയ്യും. മാനിഫെസ്റ്റോയിൽ വിശ്വാസ കേരളം ഉൾപ്പെടുത്തിയിട്ട് പോലും NDAക്ക് അനുകൂലമായി അത്തരത്തിലുള്ളൊരു വോട്ട് ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമല്ലേ?
2: മറ്റൊരു ഘടകം കൂടിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ ആദർശാധിഷ്ഠിതമായ രാഷ്ട്രീയത്തിലേക്ക് ആദർശപരമല്ലാത്ത ചില പിന്നെ ഘടകങ്ങളെ വലിച്ചൊഴിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് ഒരു പ്രധാന കാര്യമാണ്. കാരണം വർഗീയത പച്ചയായി സംസാരിച്ച ഒരു തെരഞ്ഞെടുപ്പാണ്. അത് രണ്ടു മുന്നണിയും ഒരു മടിയുമില്ലാതെ കേരളം പോലൊരു സമൂഹത്തിന് മുൻപാകെ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ആഴത്തിൽ വേരൂന്നിയ കേരളം പോലെ സംസ്കാര സമ്പന്നമായൊരു സമൂഹത്തിൽ ഈ വർഗീയത പച്ചയായി സംസാരിച്ച് ആ വോട്ടുകൾ ഞങ്ങൾക്ക് വേണം എന്ന് ഒരു നാണവുമില്ലാതെ പറഞ്ഞു. അത് തീർച്ചയായിട്ടും ഒരു വലിയ വിഭാഗത്തെ
0: പിന്നെ ഒരു കാര്യം കൂടി
2: പ്രതിപക്ഷത്തിൽ നടത്താൻ കാരണമായിട്ട്
0: നമ്മൾ ആദ്യം ചർച്ച ചെയ്തൊരു കാര്യമുണ്ട്, ഈ സോഷ്യൽ മീഡിയയുടെ സ്വാധീനം. സോഷ്യൽ മീഡിയയുടെ എത്ര നെഗറ്റീവായ സ്വാധീനം ഉണ്ടായാലും ഏറ്റവും സാധാരണക്കാരൻ ഈ രാജ്യത്ത് സംഭവിക്കുന്ന സകല കാര്യങ്ങളെക്കുറിച്ചും അവെയറായി എന്ന് പറയുന്നൊരു കാര്യം കൂടെ ഉണ്ട്. തിന്മ മാത്രമല്ലല്ലോ ഉള്ളത്, അങ്ങനെ ഏറ്റവും ചെറിയ കാര്യങ്ങളെക്കുറിച്ച് പോലും അവെയറായി. ഗവൺമെന്റ് ഏതൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുന്നു, ചെയ്തില്ല എന്ന് പറയുന്നു, പ്രാദേശിക തലത്തിൽ ഉൾപ്പെടെ അതേക്കുറിച്ച് കൃത്യമായൊരു ബോധമുണ്ടാവാൻ ജനങ്ങൾക്കിടയാവുകയും ചെയ്തു. നമുക്കിനി പഴയതുപോലെ ആളുകളെ പ്രസ്താവന കൊണ്ട്, മുദ്രാവാക്യം കൊണ്ട്, ബോർഡ് കൊണ്ട് അങ്ങനെയൊന്നും പറ്റിക്കാൻ പറ്റില്ല എന്ന ഒരു നിലയിലേക്ക് സമൂഹം വളർന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം.
2: എന്ന് ചെന്ന് തന്നെയല്ല, ഈ മാധ്യമങ്ങൾ എന്ന് പറയുന്ന ജനങ്ങളെ ധരിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് മുഖ്യധാരാ മാധ്യമങ്ങൾ. കാരണം മുഖ്യധാരാ മാധ്യമങ്ങൾക്കൊക്കെ ഇപ്പോൾ ബിസിനസ് താല്പര്യങ്ങളാണ്, അജണ്ടകളുണ്ട്. അവിടെയാണ് ഈ ജനങ്ങളിടയിൽ നിന്ന് ജേർണലിസ്റ്റുകൾ ഉണ്ടാകുന്നത്. ജനങ്ങൾ അവരുടെ
3: മുഖ്യധാരാ മാധ്യമങ്ങൾ പണ്ട് ഇച്ചിരിയൊക്കെ സത്യസന്ധത പുലർത്തിയായിരുന്നു. ഇപ്പൊ ഫേക്ക് ന്യൂസ് സർക്കുലേറ്റ് ചെയ്യുന്നതിൽ ഏറ്റവും മുന്നിൽ
0: അവരാണ്.
1: ഇതിനകത്ത് വ്യത്യസ്തമായ അഭിപ്രായമുള്ളത് മുഖ്യധാരാ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഇപ്പൊ നമ്മൾ കാണുന്ന പല ആൾക്കാർക്കും പലതരത്തിലെ രാഷ്ട്രീയങ്ങളുള്ള മുഖങ്ങളായി ചാനലുകളിലെ ആൾക്കാരെ പ്രൊജക്ട് ചെയ്യുന്നു. അവരുടേതായ ഫീഡുകൾ, അതാത് കേന്ദ്രങ്ങൾ, അതാത് അനുഭാവമുള്ള ആളുകൾ ഷെയർ ചെയ്യുന്നു. ഞാൻ വിജയകുമാർ സാറിലേക്ക് വരികയാണ്. ഇപ്പൊ ഭരണ തുടർച്ചയ്ക്ക് ഒരു ഫാസിസ്റ്റ പ്രവണതയുണ്ട്, ആന്റി ഇൻക്യുമെന്റിസത്തി പ്രകടമാണ്. ഈ ഒരു തെരഞ്ഞെടുപ്പ്, ഈ ഒരു പ്രവർത്തന ശൈലി UDFനും LDFനും നൽകുന്ന പാഠങ്ങൾ എന്തൊക്കെയാണ്?
3: ഒന്ന്, ഒരു നേതാവ് എങ്ങനെയാണ് പൊതുജനങ്ങളോട് പെരുമാറേണ്ടത്? ആ കാര്യത്തിൽ പിണറായി വിജയന് എവിടെയൊക്കെയോ പാളിച്ചകൾ പറ്റിയിട്ടുണ്ട് എന്നത് നമുക്ക് തുറന്ന് സമ്മതിക്കേണ്ടി വരും. രണ്ട്, മുഖ്യമന്ത്രി മാത്രമല്ല മന്ത്രിസഭയിലുള്ള അംഗങ്ങൾ, പിന്നെ എം എൽ എമാരായിട്ടുള്ള ആളുകൾ, ഇവരൊക്കെ സംസാരിക്കുന്ന ഭാഷ, പഞ്ചായത്ത് ഇലക്ഷന് തോറ്റ അവസരത്തിൽ ഒരു നേതാവ് പറഞ്ഞത് ഇവർ നന്ദി പണം പെൻഷൻ പണം മേടിച്ചു വെച്ചിട്ട് നന്ദികേട് കാണിച്ചു വന്നതാണ്. ഇങ്ങനെയൊക്കെ ഒരു നേതാവ് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇത് ഫാസിസ്റ്റ് ഭരണകൂടമൊന്നുമല്ല.
0: പക്ഷേ അതൊക്കെ ഗ്രാമീണ ഭാഷയാണ് സർ. അങ്ങനെയുള്ള
2: ഈ പ്രസ്തുത നേതാവ് ഇത്തരം ഭാഷാപ്രയോഗങ്ങൾ നടത്തിയിട്ടും അവിടെ വലിയ ജനപിന്തുണയുള്ള ഒരു നേതാവാണ്. അപ്പൊ നമ്മൾ പറയുന്നത് ഈ ഭാഷാപ്രയോഗം മാത്രമല്ല, മറ്റ് ചില ഘടകങ്ങൾ കൂടിയുണ്ട്. കാരണം ഈ താഴെ തട്ടിലുള്ള ഈ കേഡർ സ്വഭാവമുള്ള ഒരു പാർട്ടിക്ക് താഴെ തട്ടിലുണ്ടായ ആളുകളിടയിലെ അഹന്ത, അതിനിടയിലുണ്ടായ കറപ്ഷൻ, അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് വിശകലനം ചെയ്യേണ്ടതുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക്, പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പാർട്ടിക്ക് അത്തരമൊരു ചിന്തയുണ്ടായാൽ കേരളത്തിൽ വീണ്ടും അധികാരത്തിൽ വരാനുള്ളൊരു സാധ്യതയുണ്ട്. ഇല്ലെങ്കിൽ വെസ്റ്റ് ബംഗാളിലെ പോലെ പൊടി പോലും ഉണ്ടാവില്ല.
0: കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ സംബന്ധിച്ച് അധികാരത്തിൽ വരുന്നതിനും അപ്പുറത്ത് അവർക്ക് ചില ലക്ഷ്യങ്ങളുണ്ട് എന്നാണ് നമ്മൾ ധരിച്ചിരിക്കുന്നത്. ആ ലക്ഷ്യങ്ങളിലേക്ക് പോകാൻ ഈ പരാജയം അവരെ പ്രേരിപ്പിക്കുകയും അവരെ അതിന് സജ്ജരാക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ ഈ പറഞ്ഞ ബംഗാൾ ആവർത്തിച്ചേക്കാം. പക്ഷേ അവരത് വീണ്ടും മനസ്സിലാക്കുമെങ്കിൽ അത് ഒരു തിരുത്തൽ ശക്തിയായിട്ടോ ജനകീയ പ്രതിരോധത്തിന്റെ മുൻനിരയിലോ ഒക്കെ അവർക്ക് നിൽക്കാൻ കഴിഞ്ഞേക്കും.
3: ഇപ്പൊ ഏറ്റവും അവസാനത്തെ സ്കോറ് UDF 100, LDF 38.
1: നമ്മുടെ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും വലിയ ട്രെൻഡാണ് ഇടത്തോട്ടോ വലത്തോട്ടോ മാറുന്നത്. നമ്മൾ വീണ്ടും നമ്മുടെ ആ മാറ്റത്തിന്റെ സൗന്ദര്യത്തിലേക്ക് തിരിച്ചു
2: മാറുന്നത് മൃഗീയമായി മാറിയുള്ള ഒരു അപകടം. എന്താ പ്രതിപക്ഷം എപ്പോഴും ശക്തമായിരിക്കണം.
1: ഈ പ്രതിപക്ഷം ഒരു പക്ഷേ ഈ തുടർച്ചയേക്കാളും ഗുണകരമായ ഒരു
2: ജനാധിപത്യ ഈ റിസൾട്ട് ഈ രീതിയിൽ പോയി ഒരു റിസൾട്ട് വന്നാലുള്ള അപകടം, പ്രതിപക്ഷം ശക്തമല്ലെങ്കിൽ ഭരണപക്ഷം ജീർണിക്കാൻ തുടങ്ങും. അതിൻ്റെ ഒരു വലിയ അപകടം ഇതിനകത്ത് പതിയിരിക്കുന്നുണ്ട്. 101 സീറ്റ് കിട്ടിക്കഴിയുമ്പോൾ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്ന കേരളത്തിൽ എന്ന് നമുക്ക് ഊഹിക്കാവുന്നത്.
0: കഴിഞ്ഞ തവണ 100 സീറ്റ് കിട്ടിയിട്ടാണ് അധികാരത്തിൽ വന്നത്. അപ്പൊ അതിന്റെ
2: റിവേഴ്സ്
1: പ്രതിപക്ഷം പ്രതിപക്ഷത്തേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ കരുത്താർജിക്കുകയും ഈ സംവിധാനങ്ങൾ കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കുകയും പഠനവിധേയമാക്കുകയും ചെയ്യുന്ന ഒരു രീതി അവരുടെ ഇടയിലില്ലേ?
2: അതോടൊപ്പം അവര് വലതുപക്ഷത്തെ ഭരിക്കാൻ അനുവദിക്കുക കൂടി വേണം. കാരണം ഇനിയിപ്പോ തെരുവ് യുദ്ധങ്ങളുടെ ഒരു കാലമായി
0: മൂന്നാം ദിവസം മുതൽ അത്
2: ഒരവസ്ഥ ഉണ്ടാകരുത്. അപ്പൊ അത് രണ്ടും ഉണ്ടാകാതിരിക്കട്ടെ എന്നാണ് നമ്മൾ ഈ ചർച്ച ഉപസംഹരിക്കുമ്പോൾ പ്രത്യേകിച്ച്
0: തീർച്ചയായും
2: ആഗ്രഹിക്കാനുള്ളത്.
1: നമുക്കിനി വോട്ട് ശതമാനത്തിന്റെ കണക്കുകളാണ് ഇനി നമുക്ക് പലപ്പോഴും ഇത് കഴിഞ്ഞ് നമ്മൾ വിശകലനം ചെയ്യേണ്ടതായിട്ട് മുന്നോട്ട് വരുന്ന ഒരു വിഷയം. NDAക്ക് ഈ പറഞ്ഞ 20% എത്താൻ സാധിച്ചിട്ടുണ്ടോ? അതുപോലെ തന്നെ മുന്നണികൾക്ക് പാർട്ടികൾക്ക് എത്രത്തോളം വോട്ട് ശതമാനം കൃത്യമായിട്ടുണ്ടായിരുന്നു എന്നുള്ളതൊക്കെ ഇതേ തുടർന്ന് നമ്മൾ ഈ സീറ്റുകൾ പോലെ തന്നെ പ്രധാനമാണ് കോർ വോട്ടുകൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ നിഷ്പക്ഷമായ വോട്ടുകളൊക്കെ നമ്മുടെ ജനാധിപത്യം അതിൻ്റെ ഒരു സൗന്ദര്യം വീണ്ടെടുത്തിരിക്കുകയാണെന്ന് നമുക്കൊരു പക്ഷേ ഇത് പറയേണ്ടി വരും നമ്മുടെ കേരള തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ ഈ ട്രെൻഡ്. എന്തായാലും നാട് ആര് ഭരിക്കും എന്നുള്ള കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമായിരിക്കുകയാണ്. നമ്മൾ വാർത്തയിലേക്ക് നീങ്ങുന്നു.
4: നാട് ഭരിക്കുന്നത് ആര്? കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ തത്സമയ അവലോകന പരിപാടി സമാപിക്കുകയാണ്. ഈ പരിപാടിയിൽ പങ്കെടുത്തത് പ്രൊഫസർ എം വിജയകുമാർ, ഡോക്ടർ മോഹൻ വർഗീസ്, ശ്രീ പറക്കോട് ഉണ്ണികൃഷ്ണൻ, ശ്രീ ശ്രീകുമാർ മുഖത്തല. സ്റ്റുഡിയോയിൽ ഒപ്പം റൂബി ബാബു, ദിലീപ് MK, രഞ്ജിനി MR, സെവിൽ ജിഹാൻ. സാങ്കേതിക സഹായം ദിനേശൻ NN, ബിജു നെയ്യാറ്റിൻകര, ഡി മനോജ്, രതീഷ് മോൻ, വി സുരേഷ് കുമാർ, ശ്രീജ കെ ഉണ്ണികൃഷ്ണൻ. അണിയറയിൽ അശ്വതി ബാലചന്ദ്രൻ, ശ്രീകല P, അഞ്ജന ശ്രീകുമാർ, അനുജ ഭാസ്കർ, നന്ദിത രമേശ്, R രാജേശ്വരി, അതുൽ കൃഷ്ണൻ, ഏകോപനം G, സന്തോഷ് കുമാർ, സന്ദീപ് സുരേഷ്. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. ഇനി മിഡ്ഡേ ന്യൂസ്.
5: ഗുഡ് ആഫ്റ്റർനൂൺ, ദിസ് ഈസ് ആകാശവാണി ആൻഡ് ഐ ആം വത്സ വില്യംസ് വിത്ത് മിഡ്ഡേ ന്യൂസ്. The headlines. BJP heads for landslide victory in West Bengal, leads on 193 seats out of 293, Srinamool ahead on 95 seats. In Assam, BJP set to return to power for a third term. In Tamil Nadu, actor turned politician Vijay's party TVK delivers a super hit on debut, ruling DMK on third spot, Chief Minister MK Stalin trails. In Keralam, Congress-led UDF marches towards a clear majority to replace LDF. NDA on way to retain power in Puducherry.

0: അയാൾ വിളിക്കപ്പെടുന്നു. പക്ഷേ നിക്കോവോ പേടിച്ചതുപോലെ കൊലപാതകത്തെക്കുറിച്ച് ചോദ്യം ചെയ്യാനല്ല പോലീസ് അയാളെ വിളിച്ചത്, വാടക കുടിശ്ശിക തിരിച്ചുപിടിക്കാനാണ്. നിയമവിദ്യാർത്ഥിയായിരുന്ന എഴുത്തുകാരനായ നിക്കോവ് വാടക വീട്ടുടമയുടെ മകളെ വിവാഹം ചെയ്യുമെന്ന് കരുതി പല സൗജന്യങ്ങളും ഉടമ അയാൾക്ക് അനുവദിച്ചിരുന്നു. നിക്കോവ് തൻ്റെ പദ്ധതികൾക്കൊന്നും വഴിപ്പെടുന്നില്ല എന്നായപ്പോൾ പണം തിരിച്ചുപിടിക്കാനുള്ള വീട്ടുടമയുടെ നീക്കമായിരുന്നു പോലീസ് പരാതി. നാടകം തുടർന്ന് കേൾക്കുക.
1: ഇങ്ങനെ ഒരാളെ ഞാൻ കണ്ടിട്ടേയില്ല. ഒറ്റയ്ക്ക് എല്ലാം ഉള്ളിലൊതുക്കി ഇയാൾ ലോകത്തുള്ള ഭാരം മുഴുവൻ താങ്ങി നിൽക്കുകയാ. ഇയാൾക്ക് മനസ്സില്ലേ ഇങ്ങനെയും മനുഷ്യരുണ്ടോ? ഞാനേ ഈ മുറിയിൽ വന്ന് ഇയാൾക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നത് കൂടപ്പിറപ്പിനോടുള്ള സ്നേഹം കൊണ്ടാ. എന്ത് കൂടപ്പിറപ്പ്? ആരുടെയോ കൂടപ്പിറപ്പ്. ഞാൻ വേലയ്ക്ക് നിൽക്കുന്ന വീട്ടിലെ കൊച്ചമ്മയുടെ ഔദാര്യം കൊണ്ടാ ഇയാൾ ഭക്ഷണം കഴിച്ചു കിടക്കുന്നത്. പല ഉദ്ദേശങ്ങളും ഉണ്ടായിരുന്നു കൊച്ചമ്മയ്ക്ക്, കിട്ടുകയില്ല, ഒന്നും കിട്ടുകയില്ല. ഇയാളെ പിടിച്ചാ കിട്ടുവോ? പിടി തന്നിട്ട് വേണ്ടേ? ബുദ്ധിമാനാണ്, എഴുത്തുകാരനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? തൊട്ടുവേണം, എങ്കിലേ ജീവിക്കാൻ പറ്റൂ. ഞാനിതൊക്കെ എന്തിനാ പറയുന്നത്? ഇവിടുത്തെ ജോലി മാത്രം നോക്കിയാ പോരെ?
2: പക്ഷേ എന്റെ മുറിക്കകത്തിരുന്ന മഴു അതുപോലെ തന്നെ ഇരിക്കുന്നു. ഞാൻ കരുതി ഞാൻ അറിയാതെ ചെന്ന് കൊല നടത്തിയിട്ട് ഇങ്ങ് വന്നെന്ന്. ഇനിയെങ്ങാനും ഞാൻ അറിയാതെ അങ്ങ് പോയി കൊല നടത്തിയിട്ട് വന്നോ? അല്ല, ഞാൻ വെച്ചെടുത്തല്ലോ കോടാലി കണ്ടത്. ആരെങ്കിലും ഇതെടുത്തുകൊണ്ടുപോയി കൊന്നിട്ട് കൊണ്ട് വെച്ചതാണോ? എന്തായാലും ആരെയും കാണിക്കണ്ട, ആരും കാണണ്ട, പൊതിഞ്ഞങ്ങ് വെച്ചേക്കാം. ഇല്ലേ ഇല്ല, ഇവിടെ ഒരു കോടാലിയുമില്ല. കോടാലി തേടി ആരും ഇങ്ങോട്ട് വരികയും വേണ്ട.

0: പിടിച്ചു പറയ തുടങ്ങി. റഷ്യയിൽ കൊലപാതകം വരെ നടക്കുന്നു.
1: കള്ളനോട്ടടിയും തുടങ്ങി. കഴിഞ്ഞ ആഴ്ച പിടിച്ചില്ലേ ചെറുപ്പക്കാരെ? അഭ്യസ്ത വിദ്യർ കള്ളനോട്ടുകളുമായി.
0: നാട്ടിൽ എന്തോ നടക്കട്ടെ, എവിടെയൊക്കെയോ എന്തോ ചീഞ്ഞു നാറുന്നു. റഷ്യയിൽ എന്തോ ചീഞ്ഞു നാറുന്നു.
2: പതുക്കെ പറ. നാക്ക് പിഴുതെടുക്കും.
0: ഓ ശരിയാ ശരിയാ, ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല. ഇവിടെ എല്ലാം സുഭിക്ഷമാണ്. കൊള്ളയും കൊലയും ഇല്ലാതെ സർ ചക്രവർത്തി നീനാൾ വാഴട്ടെ. ചക്രവർത്തി ഭരണം എന്തൊരു ഭരണം!
1: ഗൂഢാലോചന കുറ്റമോ മറ്റോ ചുമത്തിയ കഴിമരമാ. എന്തൊരു ഭരണം! വരും വരും, വിപ്ലവം വരുമ്പോ.
0: വോട്ക ഒഴുവോ പൈപ്പിൽ കൂടി? വോട്ക ഒഴുവോ പീറ്റേഴ്സ്ബർഗിൽ?
1: വരൂടാ വരും. സമത്വ സുന്ദരമായ ഒരു റഷ്യ
0: കാത്തിരുന്നു.

ജോലിക്കാരി പോലും ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലോ. നസ്താസിയ, അവള് ഞാനൊന്നും കഴിക്കാത്തതിൽ വിഷമിച്ചിട്ടാണ്. പിന്നെ ആദ്യം കഥ കടക്കാം. എന്തൊക്കെയാണ് വലിച്ചു വാരിക്കൊണ്ടുവന്നത് അതൊക്കെ നോക്കണ്ടേ? ആകെ 8 സാധനങ്ങൾ. 2 ചെറിയ പെട്ടികളിൽ കമ്മലോ അതുപോലെ മറ്റെന്തെങ്കിലുമോ ആണ്. അതെന്തെങ്കിലും ആട്ടെ, തുറക്കണ്ട. പിന്നെ 4 തുകൽ സഞ്ചികൾ. വർത്തമാന പത്രം കൊണ്ട് വളരെ അലസമായി പൊതിഞ്ഞ ഒരു മാലയുണ്ട്. എന്തോ ചില അലങ്കാര വസ്തുക്കൾ കൂടി ആ പൊതിയിലുണ്ട്. കോട്ടിന്റെ പോക്കറ്റിലും പാന്റിന്റെ പോക്കറ്റിലും വാരി നിറക്കിയായിരുന്നില്ലേ? അതെ, അതെല്ലാം വീണ്ടും അതുപോലെ കോട്ടിന്റെ പോക്കറ്റിലും പാന്റിന്റെ പോക്കറ്റിലും ഇടാം. എന്നിട്ട് സകലതും തോട്ടിലേക്ക് വലിച്ചെറിയണം. എല്ലാ രേഖകളും വെള്ളത്തിനടിയിൽ ഒളിഞ്ഞു കിടക്കട്ടെ. അതോടെ എല്ലാം അവസാനിക്കട്ടെ. ഇന്നലെ ഇതെല്ലാം ആലോചിച്ചുറപ്പിച്ചതാണ്. വാതിൽ പൂട്ടണ്ട, വേഗം ഇറങ്ങാം. ഇതെവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞിട്ട് തന്നെ കാര്യം. ഇത് എവിടെയും എറിഞ്ഞു കളയാൻ പറ്റുന്നില്ലല്ലോ. ഒന്നുകിൽ നദിയിൽ ചങ്ങാടങ്ങൾ, അല്ലെങ്കിൽ ചുറ്റിപ്പറ്റിയ ആളുകൾ. എന്താണിങ്ങനെ? എല്ലാവരും എന്നെയാണല്ലോ ശ്രദ്ധിക്കുന്നത്. നേവായിലേക്ക് പോയാലോ? എന്തിനവിടേക്ക് പോണം? നിരോധിത പ്രദേശം. ഇതിനിടയിലൂടെ നുഴഞ്ഞു കയറാം. ആരുമില്ല. കൽക്കരി കൂമ്പാരത്തിനുള്ളിലെ കവാടം. ഇവിടെ ആരുമില്ല. കല്ലുകൾ കുറെ കാലമായി കൂട്ടിയിട്ടിരിക്കുകയാവണം. 60 റാത്തലോളം ഭാരമുള്ള കല്ല്. ഇതിന് താഴെ കുഴിച്ചിട്ട് മുകളിൽ കല്ല് വയ്ക്കാം. അതിനകത്ത് സാധനങ്ങൾ ഭദ്രമായി കിടന്നോളും. പണി തുടങ്ങുക തന്നെ. മൺവെട്ടി അതെടുക്കാം.

എല്ലാ തെളിവുകളും ഞാൻ കുഴിച്ചിട്ടിരിക്കുന്നു. ഈ കല്ലിനടിയിൽ പരിശോധിക്കണമെന്ന് ആർക്കാണ് തോന്നുക? കെട്ടിടത്തിന്റെ പണി നടക്കുന്ന കാലം മുതൽ ആ കല്ലുകൾ അവിടെ കിടക്കുന്നതാകും. ഇനി എത്രയോ കാലം അവിടെ തന്നെ കിടന്നേക്കാം. എന്നാലും എത്ര പെട്ടെന്നാണ് ഞാൻ അതെല്ലാം ചെയ്തത്! പേഴ്സ് ഒന്ന് തുറന്നു നോക്കുക പോലും ചെയ്യാതെ അതും എന്തിന് കുഴിച്ചുമൂടി? എനിക്കൊന്നും അറിയില്ല. എനിക്ക് തീരെ സുഖമില്ലെന്ന് മാത്രമറിയാം. ഞാൻ ചിന്തിച്ച് ചിന്തിച്ച് വെറുതെ അസ്വസ്ഥനാകുന്നു. ഞാൻ എങ്ങോട്ടാണ് ഈ നടക്കുന്നത്? ആ കാണുന്നത് എന്റെ പ്രിയ സുഹൃത്ത് റസുമഹിന്റെ വീടല്ലേ? അവിടേക്ക് പോകാം.

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 10-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റസ്കോൾനിക്കോവ് നരിയാപുരം വേണുഗോപാൽ, നസ്താസിയ ആൻസി ടി കെ കുണ്ടറ, കൂടാതെ തമലം ശ്രീകുമാർ, പ്രവീൺ രാജ് കിളിമാനൂർ, വിനോദ് കല്ലറ. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു.

ആകാശവാണി കണ്ണൂർ. ഇന്ന് 2:35 ഗൃഹരശ്മി, കുടുംബത്തിന് ഒരു കൂട്ട്. 5 NHM സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത്. 5:15 ലളിത ഗാനങ്ങൾ കേൾക്കാം.

ആറൻപതിന് ഹരിതവീതി. കുറ്റിമുല്ല കൃഷി വിശേഷങ്ങളുമായി കാസർഗോഡ് മൊഗ്രാൽ പുത്തൂർ നെല്ലിക്കുന്നിലെ ആർ കെ മീനാക്ഷി രവി. 7:20 കമ്പോള വില നിലവാര ബുള്ളറ്റിൻ. 7:35 എഫ് എം ഹെൽത്ത് പ്ലസ്. മാസം തികയാതെയുള്ള പ്രസവം, അമ്മമാർ അറിയേണ്ടതും ശ്രദ്ധിക്കേണ്ടതും. ഡോക്ടർ എം നൌഷീദ് അനിയുമായുള്ള അഭിമുഖം കേൾക്കാം.

8 മണിക്ക് കിളിക്കൂട്ടം, കുട്ടികളുടെ പരിപാടി, പുനഃപ്രക്ഷേപണം. ചിറയ്ക്കൽ വർണ്ണക്കൂട്ടിലെ കൂട്ടുകാർ പങ്കെടുക്കുന്നു. 8:30 സേവന വാർത്തകൾ കേൾക്കാം. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 9:15 വിദ്യാഭ്യാസ പരിപാടി, 9:30 സംഗീത കച്ചേരി, 10:30 ചിത്രീകരണം. ആകാശവാണി കണ്ണൂർ. ഇനി 2:30 പ്രത്യേക തിരഞ്ഞെടുപ്പ് വാർത്തകൾ കേൾക്കാം.

ആകാശവാണി നമസ്കാരം. പ്രത്യേക തെരഞ്ഞെടുപ്പ് വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. കേരളത്തിൽ യുഡിഎഫ് തരംഗം. സംസ്ഥാനത്ത് 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം യുഡിഎഫ് വീണ്ടും അധികാരത്തിലേക്ക് എന്നതിന്റെ വ്യക്തമായ ഫലസൂചനകളാണ് പുറത്തുവരുന്നത്. വോട്ടെണ്ണൽ 6 മണിക്കൂർ പിന്നിടുമ്പോൾ ആകെയുള്ള 140 മണ്ഡലങ്ങളിൽ യുഡിഎഫ് 101 സീറ്റിൽ ലീഡ് ചെയ്യുന്നു. കഴിഞ്ഞ തവണ 99 സീറ്റുമായി രണ്ടാം തവണയും അധികാരത്തിലെത്തിയ എൽഡിഎഫ് നിലവിൽ 37 സീറ്റുകളിൽ മുന്നിലാണ്. നിയമസഭയിൽ ഇത്തവണ അക്കൌണ്ട് തുറക്കുമെന്ന ഉറപ്പുമായി എത്തിയ ബിജെപിക്ക് ആദ്യ ജയം. ചാത്തന്നൂരിൽ ബിജെപിയുടെ ബി ബി ഗോപകുമാർ 4002 വോട്ടിന് വിജയിച്ചു. സിപിഐയുടെ രാജേന്ദ്രനെയാണ് പരാജയപ്പെടുത്തിയത്. ബിജെപി നേമത്ത് ലീഡ് ചെയ്യുന്നു. 500,000-ൽ പരം വോട്ടുകൾക്ക് പുതുപ്പള്ളിയിൽ യുഡിഎഫിന്റെ ചാണ്ടി ഉമ്മൻ, ഹരിപ്പാട് രമേശ് ചെന്നിത്തല, നിലമ്പൂരിൽ ആര്യാടൻ ഷൌക്കത്ത്, തൃശൂരിൽ രാജൻ ജെ പല്ലൻ, തിരുവമ്പാടിയിൽ സി കെ കാസിം, കൊല്ലത്ത് ബിന്ദു കൃഷ്ണ എന്നിവർ ജയിച്ചു.

0: ആലത്തൂരിൽ LDFന്റെ TM ശശി, ഷൊർണൂരിൽ P മമ്മിക്കുട്ടി, ചേലക്കരയിൽ UR പ്രദീപ്, പുനലൂരിൽ C അജയപ്രസാദ് എന്നിവർ ജയിച്ചു. കൊടുങ്ങല്ലൂരിൽ UDFന്റെ ജനീഷ്, ഉടുമ്പൻചോലയിൽ സേനാപതി വേണു, പീരുമേട്ടിൽ സിറിയക് തോമസ്, നെയ്യാറ്റിൻകരയിൽ N ശക്തൻ, ബാലുശ്ശേരിയിൽ VT സൂരജ് എന്നിവരും വിജയിച്ചു. ഹാട്രിക് വിജയമെന്ന പ്രതീക്ഷയിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ട LDFൽ പ്രമുഖരിൽ പലർക്കും അപ്രതീക്ഷിത തിരിച്ചടി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദ്യഘട്ടം പിന്നിലായിരുന്നെങ്കിലും പിന്നീട് ലീഡ് നില ഉയർത്തി. കഴിഞ്ഞ തവണ 500,000 വോട്ടിന്റെ ഭൂരിപക്ഷം നേടിയ മുഖ്യമന്ത്രിയുടെ ലീഡ് നില കുറഞ്ഞു. ഇത്തവണ കുറയുകയാണ്. UDFന്റെ VP അബ്ദുൾ റഷീദാണ് കണ്ണൂരിൽ മുഖ്യമന്ത്രിയുടെ എതിർ സ്ഥാനാർത്ഥി. അമ്പലപ്പുഴയിൽ സ്വതന്ത്രനായി മത്സരിച്ച മുൻ മന്ത്രി G സുധാകരൻ ലീഡ് ചെയ്യുന്നു. ഹരിപ്പാട് രമേശ് ചെന്നിത്തല വിജയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി R രവികുമാർ ചേരുന്നു. രവികുമാർ, എന്താണ് ആലപ്പുഴയുടെ ഫലസൂചനകൾ?
1: ആലപ്പുഴ ജില്ലയിൽ ഇടത് കോട്ടകൾ തകർന്ന് തരിപ്പണമായി എന്ന് തന്നെ നമുക്ക് പറയാം. നിലവിൽ 8 MLA LDFന് ഉണ്ടായിരുന്നത്, ഇത് 3 കുറയാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ കാണുന്നത്. അതേസമയം സംസ്ഥാനത്താകെ ശ്രദ്ധ പിടിച്ചുപറ്റിയ മത്സരം നടന്ന അമ്പലപ്പുഴയിൽ മുൻമന്ത്രി G സുധാകരൻ UDFന്റെ പിന്തുണയോടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് 20,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം എത്തി നിൽക്കുന്നത്. വോട്ടെണ്ണൽ ഇതുവരെയും പൂർത്തിയായിട്ടില്ല. അതോടൊപ്പം തന്നെ LDFന്റെ കോട്ടകൾ എന്നറിയപ്പെടുന്ന കായംകുളവും അരൂരും കുട്ടനാടും UDF പിടിച്ചെടുത്തിരിക്കുകയാണ്.
0: മന്ത്രിമാരിൽ KN ബാലഗോപാൽ, മുഹമ്മദ് റിയാസ്, GR അനിൽ, സജി ചെറിയാൻ, P പ്രസാദ്, K രാജൻ എന്നിവർ ലീഡ് ചെയ്യുന്നു. MB രാജേഷ്, ഗണേഷ് കുമാർ, P രാജീവ്, ചിഞ്ചുറാണി, R ബിന്ദു, റോഷി അഗസ്റ്റിൻ, വീണ ജോർജ്, V ശിവൻകുട്ടി, OR കേളു, AK ശശീന്ദ്രൻ, VN വാസവൻ തുടങ്ങിയവർ പിന്നിലാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശനും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും ലീഡ് ചെയ്യുന്നു. NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ നേമത്ത് മുന്നിലാണ്. BJPയുടെ K സുരേന്ദ്രൻ, V മുരളീധരൻ, പത്മജ വേണുഗോപാൽ, ശോഭാ സുരേന്ദ്രൻ, R ശ്രീലേഖ, കുമ്മനം രാജശേഖരൻ എന്നിവർ പിന്നിലാണ്. തിരുവനന്തപുരം ജില്ലയിൽ തിരുവനന്തപുരം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ് മണ്ഡലങ്ങളിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം. നേമത്ത് NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ തുടക്കം മുതലേ മുന്നിലാണ്. നിലവിൽ ആറ്റിങ്ങൽ, കഴക്കൂട്ടം, അരുവിക്കര, ചിറയൻകീഴ്, നെടുമങ്ങാട്, വർക്കല, പാറശാല, വട്ടിയൂർക്കാവ് സീറ്റുകളിൽ LDF ലീഡ് ചെയ്യുന്നു. വാമനപുരം, കാട്ടാക്കട, കോവളം, നെയ്യാറ്റിൻകര മണ്ഡലങ്ങളിൽ UDF ലീഡ് ചെയ്യുന്നു. കൊല്ലം ജില്ലയിൽ വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു. ചടയമംഗലത്ത് മന്ത്രി J ചിഞ്ചുറാണി പിന്നിൽ. കൊട്ടാരക്കരയിൽ മന്ത്രി KN ബാലഗോപാൽ നേരിയ വോട്ടിന് മുന്നിൽ. UDFന്റെ ഷിബു ബേബി ജോൺ, ബിന്ദു കൃഷ്ണ, PC വിഷ്ണുനാഥ് എന്നിവർ മുന്നിലാണ്. ഇരവിപുരത്ത് RSP ആണ് മുന്നേറുന്നത്. പത്തനാപുരത്ത് KB ഗണേഷ് കുമാർ പിന്നിലാണ്. 11 സീറ്റുകളാണ് ജില്ലയിലുള്ളത്. 5 മണ്ഡലങ്ങളുള്ള പത്തനംതിട്ടയിൽ 4 UDFന് ലീഡ്. മന്ത്രി വീണ ജോർജിനെ 10,000 വോട്ടുകൾക്ക് പിന്നിലാക്കി അബിൻ വർക്കി മുന്നേറുന്നു. കോന്നി മണ്ഡലത്തിൽ KU ജനീഷ് കുമാർ മാത്രമാണ് LDFന്റെ മുന്നിൽ നിൽക്കുന്ന സ്ഥാനാർത്ഥി. കോട്ടയത്ത് 9 സീറ്റിലും UDF മുന്നേറ്റം. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, മാണി സി കാപ്പൻ, മോൺസ് ജോസഫ് എന്നിവർ മുന്നിൽ. മന്ത്രി VN വാസവൻ, ജോസ് കെ മാണി, PC ജോർജ്, ഷോൺ ജോർജ് എന്നിവർ പിന്നിൽ. എറണാകുളത്ത് UDFിന് മുന്നേറ്റം. പറവൂരിൽ കോൺഗ്രസിന്റെ VD സതീശൻ ലീഡ് ചെയ്യുന്നു. ഒരു ഘട്ടത്തിൽ പിന്നിലായിരുന്നെങ്കിലും പിന്നീട് ലീഡ് നില ഉയർത്തുകയായിരുന്നു. വൈപ്പിൻ മണ്ഡലത്തിൽ മാത്രമാണ് LDF ലീഡ് ചെയ്യുന്നത്. ഉമാ തോമസ് തൃക്കാക്കരയിലും അൻവർ സാദത്ത് ആലുവയിലും മുന്നേറുന്നു. കണ്ണൂർ ജില്ലയിൽ UDF 4 സീറ്റിലും LDF 7 സീറ്റിലും മുന്നിട്ട് നിൽക്കുന്നു. ഇരിക്കൂർ, കണ്ണൂർ, പേരാവൂർ, തളിപ്പറമ്പ് മണ്ഡലങ്ങളിൽ UDF ലീഡ് ചെയ്യുന്നു. ധർമ്മടം, പയ്യന്നൂർ, കല്ലിശ്ശേരി, അഴിക്കോട്, തലശ്ശേരി, മട്ടന്നൂർ, കൂത്തുപറമ്പ് മണ്ഡലങ്ങളിൽ LDF ലീഡ് ചെയ്യുന്നു. പേരാവൂരിൽ KK ശൈലജ പിന്നിലാണ്. ഇടുക്കിയിൽ UDF തരംഗം. 5 മണ്ഡലങ്ങളിലും UDF ലീഡ് ചെയ്യുന്നു. ദേവികുളത്ത് LDFന്റെ A രാജ പിന്നിൽ. തൊടുപുഴയിൽ മുൻമന്ത്രി PJ ജോസഫിന്റെ മകൻ അപ്പു ജോൺ ജോസഫ് മുന്നിൽ. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിനുശേഷം നടക്കുന്ന ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പാണിത്. പുനരധിവാസ വിഷയങ്ങൾ ഉൾപ്പെടെ ചർച്ചയായ തെരഞ്ഞെടുപ്പിൽ UDF 3 സീറ്റിലും ലീഡ് ചെയ്യുന്നു. സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജില്ലയായ പാലക്കാട് 12 നിയമസഭാ മണ്ഡലങ്ങളിൽ 7 സീറ്റിൽ LDFും 5 UDFും മുന്നേറുന്നു. തൃത്താലയിൽ മന്ത്രി MB രാജേഷിനെ പിന്നിലാക്കി VT ബൽറാം ലീഡ് ചെയ്യുന്നു. പാലക്കാട് ഒരു ഘട്ടത്തിൽ മുന്നിൽ നിന്നിരുന്ന ശോഭാ സുരേന്ദ്രനെ 10,000 വോട്ടുകൾക്ക് പിന്നിലാക്കി UDFന്റെ രമേഷ് പിഷാരടി മുന്നേറുന്നു. പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിന്റെ 4 ഊഴം എന്ന പ്രതീക്ഷക്കെടുത്തി BJPക്ക് വ്യക്തമായ ലീഡ്. ഒടുവിൽ ലഭ്യമാകുന്ന കണക്കുകൾ പ്രകാരം 294 സീറ്റിൽ BJP 193 തൃണമൂൽ കോൺഗ്രസ് 95 CPM 1 സീറ്റിലും മുന്നേറുന്നു. അതേസമയം മുഖ്യമന്ത്രിയും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ മമതാ ബാനർജി ഭവാനിപ്പൂർ മണ്ഡലത്തിൽ മുന്നിട്ട് നിൽക്കുന്നതായാണ് റിപ്പോർട്ട്. തമിഴ്നാട്ടിൽ ചരിത്രം സൃഷ്ടിക്കാനൊരുങ്ങി നടൻ വിജയുടെ തമിഴക വെട്രി കഴകം. സംസ്ഥാനത്തെ 234 മണ്ഡലങ്ങളിൽ 109 സീറ്റിലും മുന്നേറിക്കൊണ്ട് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറുകയാണ് TVK. മുഖ്യമന്ത്രി MK സ്റ്റാലിൻ സ്വന്തം തട്ടകമായ ചെന്നൈയിലെ കൊളത്തൂർ മണ്ഡലത്തിൽ 7,000 വോട്ടുകൾക്ക് പിന്നിൽ. ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ 3,000 വോട്ടുകൾക്ക് മുന്നിലാണ്. അതേസമയം നടൻ വിജയ് തിരുച്ചി ഈസ്റ്റിൽ 5,000 വോട്ടുകൾക്കും പേരാമ്പൂർ മണ്ഡലത്തിൽ 8,000

0: ത്തിലേറെ വോട്ടുകൾക്കും മുന്നേറുന്നു. ഒടുവിൽ ലഭ്യമായ കണക്കനുസരിച്ച് ഡി എം കെ 48 സീറ്റിലും AIADMK 58 സീറ്റിലും PMK 5 സീറ്റിലും INC 4 സീറ്റിലും BJP 1 സീറ്റിലും ലീഡ് ചെയ്യുന്നു. അസമിൽ തുടർച്ചയായ 3 തവണയും BJP സർക്കാരിനുള്ള സാധ്യതയാണ് തെരഞ്ഞെടുപ്പ് ഫലസൂചനകൾ വ്യക്തമാക്കുന്നത്. 126 നിയമസഭാ മണ്ഡലങ്ങളിൽ 13 ഫലം പ്രഖ്യാപിച്ചപ്പോൾ BJP 10 സീറ്റുകൾ നേടി. BJP സഖ്യകക്ഷിയായ AGP 1 സീറ്റും ബോഡോലാൻഡ് പീപ്പിൾസ് ഫ്രണ്ട് 2 സീറ്റും നേടി. ഒടുവിൽ ലഭ്യമായ കണക്ക് പ്രകാരം BJP 69 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു. സഖ്യകക്ഷികളായ AGP 7 ബോഡോലാൻഡ് പീപ്പിൾസ് ഫ്രണ്ട് 8 ലീഡ് ചെയ്യുന്നു. പ്രത്യേക തെരഞ്ഞെടുപ്പ് വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 3:30.
1: ആകാശവാണി കണ്ണൂർ.
2: ഗൃഹരശ്മി കുടുംബത്തിന് ഒരു

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഗൃഹരശ്മിയിലേക്ക് ഏവർക്കും സ്വാഗതം. കാലാവസ്ഥ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും എങ്ങനെയെല്ലാം ബാധിക്കുന്നു എന്ന് നമ്മളിപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി കണ്ടുവരുന്നുണ്ട്. കടുത്ത ചൂടിൽ ഒട്ടേറെ ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്കുണ്ടാവുന്നു. ഇത് ചൂട് കാലാവസ്ഥയിൽ മാത്രമല്ല, മഴ കനക്കുമ്പോൾ അതിന്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്. ഇങ്ങനെ ഓരോ ഋതുക്കളിലും വരുന്ന വ്യത്യാസങ്ങൾ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നും അവയിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് പൂർണമായും വിട്ടുനിന്നുകൊണ്ട് ആരോഗ്യമുള്ള ഒരു ജീവിതം നയിക്കാൻ സാധിക്കുക എന്നുള്ളതുമാണ് ഇന്ന് ഗൃഹരശ്മി ചർച്ച ചെയ്യുന്നത്. നമുക്കൊപ്പം ഉള്ളത് പരിയാരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ ദ്രവ്യഗുണ വിഭാഗം പ്രൊഫസർ ഡോക്ടർ രാധിക സി ആണ്. നമസ്കാരം ഡോക്ടർ.
1: നമസ്കാരം.
0: ഓരോ ഋതുക്കളിലും ഓരോ ചര്യകൾ, അതാണല്ലോ ആയുർവേദം അനുശാസിക്കുന്നത്.
1: അതെ.
0: ഋതുക്കൾ എന്നതുകൊണ്ട് ആയുർവേദത്തിൽ എങ്ങനെയാണ് നിർവചിക്കപ്പെടുന്നത്?
1: ആയുർവേദത്തിൽ പറഞ്ഞിരിക്കുന്നത് പ്രകാരം ഒരു വർഷത്തെ 12 മാസങ്ങളെ നമ്മൾ രണ്ടയനങ്ങളായിട്ടാണ് കാണുന്നത്. ആ രണ്ടയനങ്ങൾ, ഒന്ന് ഉത്തരായനം, ഒന്ന് ദക്ഷിണായനം. ഈ ഉത്തരായനം എന്ന് പറയുന്നത് വളരെയധികം തീക്ഷ്ണമായ, എന്ന് വെച്ചാൽ സൂര്യൻ ഉത്തരദിശയിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതിലാണ് ശിശിരം, വസന്തം, ഗ്രീഷ്മം എന്നിങ്ങനെ മൂന്ന് ഋതുക്കൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ദക്ഷിണായനം എന്ന് പറയുന്നത് അത് കഴിഞ്ഞു വരുന്ന വർഷം, ശരത്, ഹേമന്തം എന്നിങ്ങനെയാണ് ആറ് ഋതുക്കളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അതിൽ നമ്മളെ മലയാള മാസം പറയുകയാണെങ്കിൽ മകരം, കുംഭം മാസങ്ങൾ നമുക്ക് ഏകദേശം ശിശിരത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ടും മീനം മേടം വസന്തത്തിലും മേടത്തിന്റെ ഒരു അവസാന ഘട്ടം മുതൽ ഗ്രീഷ്മത്തിലും ഇടവപ്പാതി വരെയുള്ള സമയം ഗ്രീഷ്മത്തിലും. ഇത് ഋതു പകുതി പകുതി മാസങ്ങളിൽ നിന്നാണ് മലയാള മാസത്തിൽ നമുക്ക് വരുന്നത്. അപ്പം ഏപ്രിൽ മാസം 1 മുതൽ ഈ മെയ് അവസാനം വരെയുള്ള ഒരു കാലഘട്ടം ഗ്രീഷ്മ ഋതുവിലും, അത് കഴിഞ്ഞ് മിഥുനം, കർക്കിടകം മാസങ്ങൾ വർഷ ഋതുവിലും, അതുപോലെ അത് കഴിഞ്ഞ് വരുന്ന മാസങ്ങൾ ധനു, മകരം, അത് ശിശിരത്തിലും കുംഭം, മീനം വസന്തത്തിലും വീണ്ടും
0: തിരിച്ചതേപോലെ തന്നെ വരുന്നു. ഋതുചര്യ എന്നതുകൊണ്ട് എന്താണ് ആയുർവേദം ഉദ്ദേശിക്കുന്നത്?
1: വാസ്തവത്തിൽ ആയുർവേദം ഒരു ചികിത്സാശാസ്ത്രം എന്നതിനേക്കാൾ ഉപരി രോഗങ്ങൾ വരാതിരിക്കാനുള്ള ഒരു ജീവിതചര്യ തന്നെയാണ്. അപ്പം ശാസ്ത്രത്തിൽ തുടങ്ങുമ്പോൾ തന്നെ സൂത്രസ്ഥാനം എന്ന് പറയും. അഷ്ടാംഗഹൃദയം പോലുള്ള ഗ്രന്ഥങ്ങളിൽ സൂത്രസ്ഥാനത്തിൽ ആദ്യമേ പറഞ്ഞിരിക്കുന്നത് രോഗങ്ങൾ വരാതിരിക്കാൻ എന്തെല്ലാം ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ദൃഷ്ടികോണിലൂടെ നോക്കുമ്പോൾ ആയുർവേദം ഒരു ദിവസം ആരംഭിക്കുമ്പോൾ മുതൽ നമ്മൾ എന്തെല്ലാം അനുഷ്ഠിക്കണം, രാവിലെ എഴുന്നേറ്റ് നമ്മളുടെ ചിട്ടകൾ ഏതു തരത്തിലായിരിക്കണം, വ്യായാമം, കുളി തുടങ്ങിയ എല്ലാത്തിനും വിശദമായ ഒരു വിവരണം തന്നെ ആയുർവേദത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആ രീതിയിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ, ഭക്ഷണക്രമത്തിനായാലും രണ്ടു നേരത്തെ ആഹാരമാണ് ആയുർവേദത്തിൽ അനുശാസിക്കുന്നത്. അതിനൊക്കെ കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്താനും അളവ് നിയന്ത്രിക്കാനും ആവശ്യകതയ്ക്കനുസരിച്ച് ചെയ്യാനും നമുക്ക് സാധിക്കും. എന്നാൽ പോലും അതിലുള്ള ഒരു നിർദ്ദേശം, നമ്മൾ എന്തുമാത്രം ഏത് സമയത്ത് ഉറങ്ങണം എന്നുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ ഒരു ദിവസം നമുക്ക് കഴിഞ്ഞു പോകും. അതേപോലെ തന്നെയാണ് ഈ ഋതുക്കളും. അപ്പം പ്രകൃതിയിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ അതേ രീതിയിൽ തന്നെ മനുഷ്യ ശരീരത്തിലും മൃഗങ്ങളുടെ ശരീരത്തിലും വൃക്ഷ

0: ലതാദികളിലും എല്ലാം പ്രതിഫലിക്കുമല്ലോ. അപ്പോ ആ തരത്തിൽ പ്രതിഫലിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ പ്രകൃതി വരുത്തുന്ന ഓരോ ഋതുക്കളിലും വരുത്തുന്ന മാറ്റങ്ങൾ പലതരം അസുഖങ്ങൾക്കും കാരണമാവും.
1: തീർച്ചയായും
0: ശാരീരികമായിട്ടും മാനസികമായിട്ടും നമുക്കത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ ഇതിൽ ഈ ഒരു സമയത്ത് നമ്മുടെ ശരീരത്തിൽ വരുന്ന വ്യത്യാസങ്ങൾ, ഫിസിയോളജിക്കൽ ചേഞ്ചസ് മനസ്സിലാക്കി അതിനെ നോർമലാക്കി കൊണ്ടുപോകാൻ, ഒരു സമാവസ്ഥയിൽ കൊണ്ടുപോകാൻ എങ്ങനെ സാധിക്കും എന്നുള്ളതിന് ഏതെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്യണം, എന്തെല്ലാം അനുവർത്തിക്കണം എന്നെല്ലാം കൃത്യമായി ആയുർവേദത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഓരോ ഋതുവിലും നമ്മൾ എന്ത് ഭക്ഷണം കഴിക്കണം, ഏതെല്ലാം കാര്യങ്ങൾ ചെയ്യണം, വ്യായാമം ചെയ്യാമോ, ഇത്തരത്തിലുള്ള
1: ഇതൊക്കെയാണ് ഋതുചര്യ എന്നതുകൊണ്ട് ആയുർവേദം ഉദ്ദേശിക്കുന്നത്.
0: അതെ,
1: ഇപ്പം കടുത്ത വേനൽ കാലമാണ്. കാലാവസ്ഥയിലുള്ള ഈ അമിതമായ ചൂട് നമ്മൾ സാധാരണഗതിയേക്കാളും കൂടുതലാണ് ചൂടിന്റെ പ്രഭാവം എന്ന് പറയുന്നത്. അപ്പോ ഈ ഒരു അവസ്ഥയിൽ നമുക്ക് ഈ ഋതുചര്യ എങ്ങനെയാണത് നമ്മൾ കൊണ്ടുപോകേണ്ടത്?
0: ഋതുചര്യ ഗ്രീഷ്മ ഋതുവില് പ്രധാനമായിട്ടും നമ്മുടെ ശരീരത്തിൽ രൂക്ഷ ഉഷ്ണ ഗുണങ്ങളാണ് വർദ്ധിക്കുന്നത്. അപ്പോൾ അതിനെ പ്രതിരോധിക്കാനായി നമ്മൾ ധാരാളം വെള്ളം, പല രീതിയിലുള്ള വെള്ളം, അതില് ജ്യൂസ് ആവാം, നാരങ്ങ വെള്ളമാവാം, അതല്ലെങ്കിൽ മുന്തിരി ജ്യൂസ്, ഇതല്ലെങ്കിൽ മാതളം പഴം, ഉറുമാമ്പഴം ജ്യൂസ്, ഇത്തരത്തിലുള്ളതൊക്കെ ആവശ്യാനുസരണം പഞ്ചസാരയും ആവശ്യമെങ്കിൽ ഉപ്പും കൂടെ ചേർത്ത്, ഇന്ദുപ്പാണ് ആയുർവേദത്തിൽ ഉപയോഗിക്കാൻ പറയുന്നത്. എന്താണ് കാരണം എന്ന് വെച്ചാൽ, ഈ ഒരു ഋതുവിൽ ധാരാളം വിയർപ്പ് വഴി ജലനഷ്ടം ശരീരത്തിന് ഉണ്ടാവുന്നതുകൊണ്ട് അതെല്ലാം കോമ്പൻസേറ്റ് ചെയ്യാൻ പാകത്തിന് നമ്മൾ വെള്ളം കുടിക്കണം. ലസ്സി ഇപ്പൊ എല്ലാവർക്കും പ്രിയപ്പെട്ട
1: ഒരു പാനീയമാണ്.
0: അത്തരത്തിലുള്ള പാനീയങ്ങൾ, അതുപോലെ തക്രം, മോര്,
1: സംഭാരം,
0: മോര് വെള്ളം ചേർത്ത് അതിൽ നമുക്ക് നാരകത്തിലെയോ ആവശ്യത്തിനുള്ള ഫ്ലേവർ ചേർത്ത് അത് കുടിക്കാൻ സാധിക്കും. നിർജ്ജലീകരണം ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ് ഒരു പ്രധാന കാര്യം ഗ്രീഷ്മ ഋതുചര്യയുടെ. പിന്നെ ഉറക്കത്തിന്റെ കാര്യമാണെങ്കിൽ, ശരീരത്തിൽ ഈ രൂക്ഷ ഉഷ്ണ ഗുണങ്ങൾ വർദ്ധിക്കുന്നത് കൊണ്ട് തന്നെ ധാരാളം ഉറക്കം നമുക്ക് ആവശ്യമുണ്ട്. എരുമപ്പാല് പോലുള്ള കട്ടിയുള്ള പാല് ഈ സമയത്ത് വളരെ ഉപകാരപ്രദമാണ്. ഉറക്കം ലഭിക്കാതിരിക്കുന്ന സാഹചര്യത്തിലും ഉറങ്ങാൻ വേണ്ടി ഏറ്റവും കൂടുതൽ നമ്മുടെ ശരീരത്തെ സഹായിക്കുന്ന ഒരു പാലാണ് എരുമപ്പാല്.
1: അത് ശരി.
0: എരുമപ്പാലിനി ലഭ്യമല്ലെങ്കിൽ അതുപോലെ നമുക്ക് കട്ടി കൂടിയ പാല് ലഭ്യമാണല്ലോ, മിൽമപ്പാലായാലും കുഴപ്പമില്ല. ഏതാണോ ലഭ്യമായത് അത് ഉപയോഗിച്ച് നമ്മൾ ധാരാളം പാൽ ഉപയോഗിക്കാം. അതുപോലെ മധുരരസം, മധുരരസമുള്ള ആഹാര സാധനങ്ങൾ, രസഗുള പോലുള്ള പലഹാരങ്ങൾ, അതുപോലെ ഫലവർഗ്ഗങ്ങൾ. ഇപ്പോൾ നമുക്ക് കാലികമായി ലഭ്യമായ ധാരാളം ഫലവർഗ്ഗങ്ങളുണ്ട്.
1: പ്രത്യേകിച്ച് മാങ്ങയുടെ സമയമാണ്. ചക്ക, മാങ്ങ ഇതൊക്കെ ഈ ഒരു ഋതുവിൽ നമുക്ക് ഉണ്ടാവുന്നതാണ്.
0: അതെ, ചക്ക, മാങ്ങ ഇതെല്ലാം ജ്യൂസായിട്ടും ഏത് തരത്തിൽ നമുക്ക് സേവിക്കാൻ ഇഷ്ടപ്പെടുന്നുവോ, ശർക്കര ചേർത്ത്, പഞ്ചസാര ചേർത്ത്, ആ തരത്തിൽ ധാരാളം ഫലവർഗ്ഗങ്ങൾ നമ്മുടെ വീട്ടുവളപ്പിലും ഉള്ളത് ഉപയോഗപ്പെടുത്തേണ്ട ഒരു സമയമാണ്. പക്ഷെ ഇത്രയും ചെയ്ത് കാണാറില്ല. ചക്കയും മാങ്ങയൊക്കെ ധാരാളം ലഭിക്കുമ്പോൾ നാം അതിനൊരു വില കാണാതെ നമ്മൾ പുറത്തുനിന്നും വാങ്ങുന്ന ഫലവർഗ്ഗങ്ങളോട് താല്പര്യം കാണിക്കുന്നതായിട്ടാണ് എപ്പോഴും ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. അത്തരത്തിലല്ല വേണ്ടത്. നമ്മളുടെ പ്രദേശത്തുണ്ടാകുന്ന പ്രാദേശികമായ ഫലങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. അതാണ് നമ്മുടെ ശരീരത്തിന് ഏറ്റവും ചേർന്ന് പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാനീയം ഇളനീര് തന്നെയാണ്. ഇളനീര് ലഭ്യമല്ലെങ്കിൽ രാവിലെ നമ്മൾ വീട്ടിൽ പാചകത്തിന് വേണ്ടി പൊട്ടിക്കുന്ന നാളികേരത്തിന്റെ ജലം പോലും നമ്മൾ കുടിക്കേണ്ടതാണ്. ധാരാളം റിച്ച് ആയിട്ടുള്ള ഒരു പാനീയമാണ് ഈ നാളികേരത്തിന്റെ ജലം, അതുപോലെ ഇളനീര്, ഇതെല്ലാം ധാരാളമായി ഉപയോഗിക്കുക. അതുപോലെ വെളിച്ചെണ്ണ ഉപയോഗിക്കുക, നെയ്യ് ചേർത്ത്. ചെറുപയറും ലഘുവായ ആഹാരമാണ് നമ്മൾ കഴിക്കേണ്ടത് ഈ സമയത്ത്. ലഘുവായിരിക്കണം, എന്നാൽ നമ്മുടെ ശരീരത്തിന്
1: ആവശ്യമായ പോഷകങ്ങൾ അടങ്ങുകയും
0: പോഷകങ്ങൾ ലഭിക്കണം. അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള കഞ്ഞി, ചെറുപയർ, അതിനകത്ത് നെയ്യ് ചേർത്ത് അല്പം ഉപ്പും ഇന്ദുപ്പും അല്ലെങ്കിൽ സാധാരണ ഉപ്പായാലും കല്ലുപ്പായാലും ചേർത്ത് നമ്മൾ കഴിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഒരുപാട് കട്ടി കൂടിയ ആഹാരം കഴിക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ നോൺ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കാൻ താല്പര്യപ്പെടുമ്പോൾ അത് ശരീരത്തിൽ ഉഷ്ണം വർദ്ധിപ്പിക്കും. അപ്പൊ നമ്മുടെ ശരീരത്തിന് അത് ദഹിപ്പിക്കാൻ കൂടുതൽ ബുദ്ധിമുട്ട് ഉണ്ടാവുകയും ആ ഒരു കാരണം കൊണ്ട് നമുക്ക് വിശപ്പില്ലാതായി മാറുകയും മറ്റ് ആഹാരങ്ങൾ സമയത്ത് കഴിക്കാൻ പറ്റാതിരിക്കുകയും ഒക്കെ ചെയ്യും. അപ്പം ദിവസവും നമ്മൾ കഴിക്കേണ്ട ഒരു സാധനമല്ല മത്സ്യമാംസാദികൾ. അത് ഇടയ്ക്കിടയ്ക്ക് കഴിച്ചാൽ മതി. ഇതിനു പകരം നമുക്ക് ധാരാളമായി അല്ലാതെ തന്നെ നമുക്ക് വേണ്ട പോഷകം
1: ലഭിക്കും. പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ സാധിക്കും. ഈ വേനൽക്കാലം പ്രതിരോധിക്കാൻ ശരീരത്തിന് ഏറ്റവും നല്ലത് അത്തരത്തിലുള്ള ഭക്ഷണമാണ്.
0: അതെ.
1: അതുപോലെ തന്നെ ഈ വേനൽക്കാലം നമ്മൾ പറഞ്ഞു, ചൂടുകുരു മുതൽ സൂര്യാഘാതം വരെ ഇത്രയും കോംപ്ലിക്കേറ്റ്

0: അതിനായി ഒന്നിൽ കൂടുതൽ പ്രാവശ്യം തല ഉൾപ്പെടെ നമുക്ക് കഴുകി കുളിക്കാവുന്നതാണ്. കൂടുതൽ തവണ കുളിക്കുന്നതിലൂടെ നമുക്ക് ചൂടൂരുവിൽ നിന്നും രക്ഷപ്പെടാം. അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന വാകപ്പൊടി അതല്ലെങ്കിൽ ചെറുപയറുപൊടി ഇതുപോലുള്ള നാച്ചുറൽ ആയിട്ടുള്ള പൊടികൾ ഉപയോഗിച്ച് നമ്മൾ കുളിക്കുകയാണെങ്കിൽ അതും നമുക്ക് സമാധാനം കിട്ടും. അതുപോലെ കുളിക്കുന്ന വെള്ളത്തിൽ കരിങ്ങാലിക്കാതൽ, നാൽപ്പാമരപ്പട്ട ഇതെല്ലാം ഇട്ട് തിളപ്പിക്കുകയാണെങ്കിലും ശരീരത്തിന് തണുപ്പ് ലഭിക്കുന്നതാണ്. വെള്ളം, തണുത്ത വെള്ളം കുടിക്കുക, തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക. ഇതൊക്കെയാണ്.
1: ഉഷ്ണം ഉഷ്ണേന ശാന്തി എന്നാണ് പറയാറുള്ളത്. അപ്പോ ചൂടുവെള്ളം കുടിക്കണം എന്നാണോ അതിനർത്ഥം, അല്ല തിളപ്പിച്ച് ആറിയ വെള്ളം കുടിക്കണം എന്നാണോ?
0: ചൂടുവെള്ളം എപ്പോഴും വളരെ ഗുണമേന്മയുള്ളതാണ്. പക്ഷെ നമ്മൾ അന്തരീക്ഷം വളരെ ചൂടായിരിക്കുന്ന സമയത്ത് ശരീരത്തിന് തണുപ്പ് ആവശ്യമുള്ളപ്പോൾ നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളം തന്നെ കുടിക്കണം. അല്ലാത്ത പക്ഷം ദഹനത്തിനും എല്ലാ കാര്യത്തിനും ചൂടുവെള്ളമാണ്. ചൂടുവെള്ളം നല്ല വെയില്, നല്ല ചൂടുള്ള സമയത്ത് ചൂടുവെള്ളം തന്നെ കുടിക്കണം എന്ന് എവിടെയും നിഷ്കർഷയില്ല.
1: അതുപോലെ തന്നെ മറ്റൊരു സംശയം, പൊതുവെങ്കിലും ഈ ചൂട് കാലാവസ്ഥയിൽ തണുത്ത സാധനങ്ങൾ കഴിക്കാനാണ് കൂടുതൽ ആളുകൾക്ക് ഇഷ്ടം. തണുത്ത വെള്ളമായാലും, ഐസ് ഉപയോഗിച്ചിട്ടുള്ള തണുത്ത വെള്ളം, ഐസ്ക്രീം ഇതൊക്കെയാണ്. ഇതൊക്കെ ശരീരത്തിൽ ഗുണമാണോ തരിക, അല്ല ദോഷഫലമാണോ ഉണ്ടാക്കുക?
0: ഒരു റൂം ടെമ്പറേച്ചറിൽ നിന്നും അല്പം കൂടെ താഴ്ന്ന ഒരു ടെമ്പറേച്ചറിൽ നമ്മൾ കഴിക്കുന്നതിന് വിരോധമില്ല. വളരെയധികം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച വെള്ളം നമ്മുടെ ശരീരത്തിനകത്തുള്ള സ്രോതസ് അടഞ്ഞു പോവാനുള്ള സാധ്യതയാണ്. ചൂടുവെള്ളം, ഇപ്പം ചൂടുവെള്ളത്തെ പറ്റി പറഞ്ഞപ്പോൾ അതിന്റെ ഒരു ഗുണം എല്ലാ സ്രോതസ്സുകളും തുറക്കും. അത് നല്ല രീതിയിൽ നമ്മളെ ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യാനും എല്ലാത്തിനും ചൂടുവെള്ളം നമ്മളെ ഹെൽപ്പ് ചെയ്യും. പക്ഷെ തണുത്ത വെള്ളം എല്ലാത്തിനെയും മരവിപ്പിക്കുന്ന ഒരു നേച്ചറാണ്. അതുകൊണ്ട് തന്നെ ഫ്രിഡ്ജിൽ വെച്ച, റെഫ്രിജറേറ്ററിൽ വെച്ച ആഹാര സാധനങ്ങളും അതുപോലെ പാനീയങ്ങളും അമിതമായി ഉപയോഗിക്കുന്നത് ഒന്നുകൊണ്ടും നല്ലതല്ല. വളരെ അത്യാവശ്യമുള്ള വേളയിൽ നമുക്ക് ചെറിയ തോതിൽ ഉപയോഗിക്കാം, അതൊരു ശീലമാക്കേണ്ട എന്നുള്ളതാണ്.
1: മറ്റെന്തൊക്കെ രോഗങ്ങളാണ് ഈ ചൂടുകാലത്ത് നമുക്ക് ഉണ്ടാവുന്നത്, അതിനെങ്ങനെയാണ് പ്രതിരോധിക്കുന്നത്?
0: ചൂടുകാലത്ത് കൂടുതലായും വെള്ളത്തിൽ നിന്നും വരുന്ന അസുഖങ്ങളാണ്. ആളുകൾ ജ്യൂസ് കഴിക്കാനായി താല്പര്യപ്പെടുകയും ജ്യൂസിന് വേണ്ടി ഉപയോഗിക്കുന്ന വെള്ളം മലിനമാവുകയും ചെയ്യുമ്പോൾ പല സമയത്തും ടൈഫോയിഡ്, അതല്ലെങ്കിൽ ജോണ്ടിസ്, മഞ്ഞപ്പിത്തം ഇത്തരത്തിലുള്ള അസുഖങ്ങൾ പിടിപെടാനുള്ള സാധ്യതയുണ്ട്. അപ്പം അത് പ്രതിരോധിക്കാനായി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ജ്യൂസ് നിർമ്മിക്കാനായി ഉപയോഗിക്കുന്ന ജലം നല്ല വെള്ളമാണ് എന്ന് വെച്ചാൽ മലിനമല്ല, അത് ശുദ്ധജലമാണെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. നല്ല സ്ഥലങ്ങളിൽ നിന്ന് മാത്രം ജ്യൂസ് കഴിക്കാനായിട്ട് ആളുകൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മറ്റസുഖങ്ങൾ ഈ സീസണിൽ വേർപ്പ് കൂടുതലായിട്ട് വരുന്ന ത്വക്ക് രോഗങ്ങൾ തന്നെയാണ്. ചെറിയ രീതിയിലുള്ള പൊടിപ്പും ചൂടൂരു ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് കണ്ടുവരുന്നത്. അപ്പം ചൂട് കൊണ്ട് നമുക്ക് ശരീരത്തിന് ഭയങ്കരമായ ഉഷ്ണം അനുഭവപ്പെടുക, ഇതൊക്കെയാണ് കണ്ടുവരുന്നത്.
1: സ്കിന്നിന് ചിലപ്പോൾ വേർപ്പ് കൂടുന്ന സ്ഥലങ്ങളിലൊക്കെ മുറിവുണ്ടാവുക, ചെറിയ ചെറിയ പൊട്ടലുകൾ ഉണ്ടാവുക, അതൊക്കെയും ഈ വേനൽക്കാലത്ത് ഉണ്ടാവുന്നതാണല്ലോ. അതൊക്കെ എങ്ങനെയാണ് ആയുർവേദത്തിൽ മരുന്ന് നൽകുന്നത്?
0: അത് നമുക്ക് അതിൽ അവിടെ തേച്ചു കുളിക്കുന്നതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് ഉണ്ട്. അതുപോലെ തൈലങ്ങളുണ്ട്, ഇപ്പം നാൽപ്പാമരാതി തൈലം പോലെയുള്ള പ്രിപ്പറേഷൻസ് ഉണ്ട്. അത് ശരീരത്തിൽ പുരട്ടി കഴിഞ്ഞാൽ നമുക്ക് ചൊറിച്ചിലും അതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ കുറയും. അത് ഓരോ രോഗിയെയും ആശ്രയിച്ചിരിക്കും ഏത് മരുന്ന് നമ്മൾ ഉപയോഗിക്കണം. ഒരു ആയുർവേദ ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ശരീരപ്രകൃതിക്ക് ഇണങ്ങിയതും നമ്മുടെ കണ്ടീഷൻ വ്യക്തമായി മനസ്സിലാക്കിയ ശേഷം അവിടെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളത്, അതുപോലെ കുളിക്കാൻ വെള്ളം തിളപ്പിക്കാൻ, അകത്തേക്ക് തണുപ്പ് നൽകുന്ന തരത്തിലുള്ള മരുന്നുകൾ അതെല്ലാം കഴിക്കാൻ ലഭിക്കും എന്നുള്ളതാണ്.
1: എണ്ണ തേച്ച് കുളി എത്രത്തോളം ഗുണപ്രദമാകും ഈ ഒരു കാലാവസ്ഥയിൽ?
0: ഈ കാലാവസ്ഥയിൽ എണ്ണ തേച്ച് കുളിക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണ തണുപ്പുള്ള എണ്ണയായിരിക്കണം. വളരെ ശക്തി കൂടിയ വാതരോഗങ്ങളിൽ ഉപയോഗിക്കുന്ന തൈലങ്ങളൊക്കെ നമ്മൾ തേച്ച് കുളിക്കുകയാണെങ്കിൽ ചിലപ്പം അതിന്റെ ഒരു ഉഷ്ണം കൂടെ നമ്മുടെ ശരീരത്തിന് അനുഭവപ്പെടും. അതുകൊണ്ട് സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ലഭ്യമായ വെളിച്ചെണ്ണ ദേഹത്ത് പുരട്ടി തണുത്ത വെള്ളത്തിൽ, കിണറ്റിൽ നിന്നും കിട്ടാവുന്ന വെള്ളമാണെങ്കിൽ ആ വെള്ളത്തിൽ കുളിച്ചാൽ തന്നെ നമുക്ക് ഒരുവിധം ത്വക്ക് രോഗങ്ങൾ, ഏറ്റവും കൂടുതൽ വൈറ്റമിൻ ഇ കണ്ടന്റ് ഉള്ളതാണല്ലോ, അതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണ ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തേണ്ട ഒരു ഋതു കൂടിയാണ് ഗ്രീഷ്മ ഋതു.
1: അതുപോലെ തന്നെ നമ്മൾ കുളിക്കുന്ന വെള്ളം തണുത്ത വെള്ളത്തിലാണോ കുളിക്കേണ്ടത്, അല്ല ചൂടുള്ള വെള്ളത്തിലാണോ കുളിക്കേണ്ടത്? പൊതുവെങ്കിലും ഇളം ചൂട് വെള്ളത്തിലാണല്ലോ സാധാരണഗതിയിൽ ആയുർവേദം നിഷ്കർഷിക്കുന്നത്. അപ്പോ ഈ ഒരു കാലാവസ്ഥക്കനുസരിച്ച് ഇളം ചൂടുവെള്ളം എത്രത്തോളം ഗുണകരമാകും?
0: ഈ ഗ്രീഷ്മ ഋതുവിൽ എന്ന് വെച്ചാൽ ഈ ഒരു വേനൽക്കാലത്ത് തണുത്ത വെള്ളം തന്നെ ഉപയോഗിക്കേണ്ടതാണ് കുളിക്കാനായിട്ട്. ഇത് ദേഹത്ത് ചൊറിച്ചിൽ അനുഭവപ്പെടുകയും അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ ദേഹത്ത് തേച്ച് കുളിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും. പച്ചവെള്ളമാണ് ഉപയോഗിക്കുക.
1: അതേപോലെ തന്നെ കുട്ടികൾക്ക് വരുന്ന ചെറിയ ചിക്കൻ ബോക്സ് പോലുള്ള കരുവൻ പോലുള്ള അസുഖങ്ങളൊക്കെയും ഈ ഒരു വേനൽ

0: സ്ഥാനത്ത് കൂടുന്ന സാധ്യതയാണ് കാണുന്നത്. എങ്ങനെയാണ് അതിന്റെ ചികിത്സ ചെയ്യുന്നത്?
1: കൊച്ചുകുട്ടികളിൽ വരുന്നതിന് വേപ്പിൻപട്ടയിട്ട് തിളപ്പിച്ച വെള്ളം, ദേഹത്ത് പുറമെ ഉപയോഗിക്കാനായിട്ട് വേപ്പിനിലയിട്ട് തിളപ്പിച്ച വെള്ളം, വേപ്പിൻ പട്ടയിട്ട് തിളപ്പിച്ച വെള്ളം, ഇതൊക്കെ ഒരു വൈറസിന് ധാരാളം ആന്റിവൈറൽ പ്രോപ്പർട്ടി ഉള്ള ഒരു പ്ലാന്റാണ്. അതുപോലെ മഞ്ഞൾ ഉപയോഗിക്കാം. ഇത്തരത്തിലൊക്കെ നമുക്ക് പ്രതിരോധിപ്പിക്കാനായിട്ട്
0: സാധിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ പാൽ കുടിക്കുന്ന കുഞ്ഞുങ്ങളെ കാര്യം പറയുമ്പോൾ, ഇപ്പോൾ ഈ കനത്ത ചൂടിലും ഇവർ പാലും അല്ലാതെ മറ്റൊന്നും കഴിക്കുന്നില്ല. അപ്പോൾ വെള്ളം, ആവശ്യത്തിനുള്ള വെള്ളം അവർക്ക് ലഭിക്കുന്നുണ്ടോ? അതോ നിർജ്ജലീകരണം സംഭവിക്കുമോ? അതുപോലെ തന്നെ പാലൂട്ടുന്ന അമ്മമാരെ സംബന്ധിച്ചിടത്തോളം എത്ര ഇടവിട്ട് അവർക്ക് പാല് കൊടുക്കേണ്ടതുണ്ട്? പൊതുവെങ്കിലും നമ്മൾ ഇടവിട്ട് കൊടുക്കുന്ന സമയത്തിന് അതിന്റെ ഗ്യാപ്പ് കുറച്ചുകൂടി കുറക്കേണ്ടതില്ലേ? എങ്ങനെയാണത്?
1: മുലയൂട്ടുന്ന അമ്മമാർ കൂടുതൽ വെള്ളം കുടിക്കുക. അപ്പം പാല് അതിനനുസരിച്ച് പാലിലെ വാട്ടർ കണ്ടന്റ് കുട്ടികൾക്കും ലഭ്യമാവും. ഫ്രീക്വൻസി കൂട്ടേണ്ട കാര്യമില്ല. അവർ കൊടുക്കുന്നത് പോലെ തന്നെ അവർ ധാരാളം, എന്താണോ കുട്ടിക്ക് ആവശ്യം അത് അമ്മമാർ ഉപയോഗിക്കുക. എന്നുവെച്ചാൽ വെള്ളം, അതുപോലെ അമ്മമാർ തണുപ്പുള്ള ആഹാരം കഴിക്കുക. അപ്പം മുലപ്പാലിലൂടെ കുട്ടിക്കും ആ ഗുണങ്ങൾ കിട്ടുന്നതാണ്.
0: അധികമായിട്ട് വെള്ളം കുഞ്ഞിന് കൊടുക്കേണ്ടതില്ല. മുലപ്പാലിൽ തന്നെ കുഞ്ഞിന് ആവശ്യമുള്ള വെള്ളം കിട്ടുമെന്നുള്ളതാണ്.
1: അമ്മ ധാരാളം വെള്ളം കുടിക്കുകയാണെങ്കിൽ കുട്ടിക്ക് വെള്ളം കൊടുക്കാം. കുട്ടിക്ക് വെള്ളം കൊടുക്കുന്നതിന് വിരോധമില്ല. നല്ല വെള്ളം കുട്ടിക്ക് ഇതുപോലെ ബോട്ടിലിൽ വെച്ച് നമുക്ക് കൊടുക്കാവുന്നതാണ്. കുട്ടിക്ക് അത് ഉറപ്പ് വരുത്താൻ, നിർജ്ജലീകരണം ഇല്ല എന്ന് ഉറപ്പ് വരുത്താൻ കുട്ടിക്കും കൂടെ വെള്ളം കൊടുക്കുന്നതാണ് നല്ലത്. ഇടയ്ക്കിടയിൽ വെള്ളം കൊടുക്കുക. എന്നുവെച്ചാൽ കുട്ടിക്ക് പറയാൻ സാധിക്കാത്തതോ അമ്മ കണ്ടറിഞ്ഞ് വെള്ളം കൊടുത്തുകൊണ്ടിരിക്കും.
0: അതുപോലെ തന്നെയാണ് ഗർഭിണികളുടെ കാര്യവും. അവരെ സംബന്ധിച്ചിടത്തോളം ഈ നിർജ്ജലീകരണം സംഭവിക്കാനും അതുപോലെ തന്നെ ഈ ചൂട് കൊണ്ടുള്ള പലവിധ അസ്വസ്ഥതകളും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അവരെങ്ങനെയാണ് ആരോഗ്യം സംരക്ഷിക്കേണ്ടത്?
1: അവര് ഗർഭിണികൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടത് വിയർപ്പ് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഇളം നിറത്തിലുള്ള വളരെ തിന്നായിട്ടുള്ള കോട്ടൺ ക്ലോത്ത്സ് ഉപയോഗിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. അയഞ്ഞ വസ്ത്രമായിരിക്കണം എപ്പോഴും ധരിക്കേണ്ടത്. പിന്നെ ഇടയ്ക്കിടെ അവരുടെ ന്യൂട്രീഷനും പോഷകവും അതുപോലെ വെള്ളവും ധാരാളം ഫ്രൂട്ട്സ് കഴിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. കഞ്ഞി പോലെയുള്ള ലഘുവായിട്ടുള്ള ആഹാരം ഇടയ്ക്കിടെ ഇടവിട്ട് കഴിക്കുക. വെള്ളം കൂടുതലുള്ള ആഹാരം, ചോറിന് പകരം കഞ്ഞി ഉപയോഗിക്കാം. അതുപോലെ ഏറ്റവും എന്നും നമുക്ക് കഴിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്ന ഒരു ആഹാര പദാർത്ഥമാണ് ചെറുപയർ. ചെറുപയർ ഗർഭിണികൾക്കായാലും കുഞ്ഞുങ്ങൾക്കായാലും രോഗം മാറി വരുന്ന അവസ്ഥയിലായാലും അത്രക്കേറെ പ്രാധാന്യം ചെറുപയറിന് നമ്മൾ കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു.
0: സംശയമാണ്.
1: അതെ, നമുക്ക് നമ്മുടെ നാട്ടിൽ കൂടുതലും മത്സ്യാഹാരം ഇത്തരത്തിലുള്ള, അപ്പം പ്രോട്ടീൻ ധാരാളം അടങ്ങിയിട്ടുള്ളതും എന്നാൽ നമ്മളുടെ അവയവങ്ങൾക്കൊന്നും ഒരു വിധത്തിലുള്ള ദോഷം വരാത്തതും, കണ്ണിനും ശരീരത്തിനും നിറം വർദ്ധിക്കാനും മുടി ഉണ്ടാവാനും ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ആഹാര പദാർത്ഥം, ഒരു പയറുവർഗ്ഗം, ഏറ്റവും നല്ല ഒരു പയറുവർഗ്ഗം എന്ന് തന്നെ പറയാം. ഈ സീസണിൽ ചെറുപയർ ധാരാളം ഉപയോഗിക്കണം എന്നുള്ളതാണ്.
0: ജീവിതശൈലി രോഗങ്ങൾ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ എത്രത്തോളം ഈ കാലാവസ്ഥയെ ശ്രദ്ധിക്കണം എന്നുള്ളത് പറയാമോ?
1: ഏത് തരത്തിലുള്ള ജീവിതശൈലി, ഇപ്പൊ പ്രമേഹം ആണോ, അമിത അവരുടെ അവസ്ഥ എന്താണ് എന്നുള്ളത് അനുസരിച്ച് വ്യായാമം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കാം. അവര് ജീവിതശൈലി നിയന്ത്രണത്തിലൂടെ തന്നെ രോഗത്തെ പ്രതിരോധിക്കുന്നവരായിരിക്കാം. എന്നാൽ ഈ ഒരു വേനൽ, കടുത്ത വേനൽ സമയത്ത് അവര് വ്യായാമത്തിന്റെ അളവ് കുറയ്ക്കേണ്ടതാണ്. അവര് അവരുടെ ബ്ലഡ് ഷുഗർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണമെങ്കിലും അമിത വ്യായാമം ഈ സീസണിൽ ഫെയിന്റിങ്ങിനും, നമ്മൾ തലകറങ്ങി വീഴാനും, അതുപോലെ ഹൈ ബ്ലഡ് പ്രഷർ ഉള്ള ആളുകളാണെങ്കിൽ റോഡിലിറങ്ങി നടക്കുമ്പോഴും ഈ വേനൽക്കാലത്ത് കഴിയുന്നത്ര പുറത്തിറങ്ങാതെ ശരീരം സംരക്ഷിച്ചുകൊണ്ട് തന്നെ അകത്ത് ചെയ്യാവുന്ന ചെറു വ്യായാമങ്ങളൊക്കെ ചെയ്ത് വേണം പ്രമേഹം, രക്തസമ്മർദ്ദം പോലുള്ള രോഗങ്ങളെ നമ്മൾ നിയന്ത്രിച്ചു നിർത്താനായിട്ട്.
0: അതുപോലെ തന്നെ നമ്മളെ ജീവന് പോലും ഭീഷണിയാവുന്ന സൂര്യാഘാതം എന്ന് പറയുന്നത്, പുറത്ത് ജോലി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നേരിട്ട് വെയിലേൽക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവരെന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? അതുപോലെ തന്നെ ഈ സൂര്യാഘാതത്തിന്റെ ലക്ഷണങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം എന്താണ്? എനിക്ക് സൂര്യാഘാതം സംഭവിച്ചിരിക്കുന്നു എന്ന് ആ വ്യക്തി മനസ്സിലാക്കണമെങ്കിൽ എന്തൊക്കെ ലക്ഷണങ്ങളാണ്, അതുകൂടി ഒന്ന് പറയാമോ?
1: സൂര്യാഘാതം ഏറ്റുകഴിഞ്ഞാൽ സ്കിന്നിൽ റാഷ് കാണാം. അതുപോലെ പെട്ടെന്ന് രോഗി ബോധം കെട്ട് വീഴുന്ന അവസ്ഥ ഉണ്ടാവാം. മരണം വരെ സംഭവിച്ചേക്കാവുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അവസ്ഥയാണ് സൂര്യാഘാതം. ഇത് ഏറ്റു എന്ന് നമ്മൾ വളരെ യങ് ഏജിലാണെങ്കിൽ പോലും ഇത് സംഭവിക്കാവുന്നതാണ്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ അൾട്രാവയലറ്റ് രശ്മികൾ ചൂട് കൂടിയിരിക്കുന്ന സമയത്ത് എന്ന് വെച്ചാൽ രാവിലെ ഒരു 11 മുതൽ ഒരു 3 മണി വരെയുള്ള സമയത്താണല്ലോ ഏറ്റവും കൂടുതൽ ചൂട്. ആ സമയത്ത് കഴിയുന്നതും നേരിട്ട് സൂര്യരശ്മികൾ ഏൽക്കുന്ന ജോലികളിൽ ഏർപ്പെടാതിരിക്കുക. അഥവാ നമുക്ക് പുറത്തിറങ്ങുക എന്നുള്ളത് നിർബന്ധിതമായി വരുന്ന അവസ്ഥയിൽ കുട, തൊപ്പി പോലുള്ള സംരക്ഷണം, അതുപോലെ തൊക്കിനെയും സംരക്ഷിക്കേണ്ടതുണ്ട്. ഫുൾ കവർ ചെയ്യുന്ന രീതിയിലുള്ള അയഞ്ഞ വസ്ത്രങ്ങൾ ഉപയോഗിച്ചിട്ട് വേണം ആ സമയത്ത് പുറത്തിറങ്ങേണ്ടി. കഴിയുന്നതും ഇനി അടുത്ത ഒരു മാസം നമ്മൾ കുറച്ചുകൂടെ അകത്ത് കഴിഞ്ഞുകൂടേണ്ട ഒരു
0: സമയമാണ്. ഏകദേശം മെയ് അവസാനത്തോടെ മഴയെത്തും എന്നുള്ള പ്രതീക്ഷയിലാണ്. അത്രയും സമയം എന്തായാലും നമ്മൾ ശരീരത്തെയും സംരക്ഷിച്ചേ മതിയാവും.
1: നമ്മൾക്ക് ആരോഗ്യമില്ലാത്ത പക്ഷം നമ്മൾ ഉണ്ടെങ്കിലേ മറ്റെല്ലാമുള്ളൂ. നമ്മൾക്ക് സർവമന്യത് പരിത്യജ ശരീരം അനുപാലയേത് ശരീരസിഹി നഷ്ടസ്യ സർവമേവ പ്രണശ്യതി എന്നാണ് ആയുർവേദത്തിൽ പറയുന്നത്. അതുകൊണ്ട് ശരീരം സംരക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. മറ്റെന്ത് കാര്യത്തിനും, നമ്മുടെ ജോലിക്കായാലും നമ്മുടെ വരുമാനത്തിനായാലും അത് കഴിഞ്ഞുള്ള പ്രാധാന്യമേ നമ്മൾ കൊടുക്കേണ്ടതുള്ളൂ.
0: പരമപ്രധാനം ശരീരമാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ വേനലിൽ ജോലി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ആരോഗ്യപരമായിട്ട്?
1: വേനലിൽ ജോലി ചെയ്യുമ്പോൾ വെള്ളം കുടിക്കുക, ധാരാളം ഉപ്പിട്ട കഞ്ഞിവെള്ളം അതല്ലെങ്കിൽ ഉപ്പിട്ട സംഭാരം. ഉപ്പ് എന്നെടുത്തു പറയാനുള്ള കാര്യം, കൂടുതൽ വിയർപ്പുണ്ടാകുന്നത് കൊണ്ട് തന്നെ ശരീരത്തിൽ ധാരാളം മിനറൽസിന്റെ നഷ്ടമുണ്ടാവും. അത് പരിഹരിക്കാനായി നമ്മൾ ഉപ്പ് ചേർത്ത് തന്നെ, സാധാരണയിൽ കൂടുതൽ ഉപ്പ് ചേർത്ത് തന്നെയുള്ള പാനീയങ്ങൾ നമ്മൾ കരുതേണ്ടതാണ്. നമുക്ക് ദാഹം അനുഭവപ്പെടാനായി നമ്മൾ കാത്തിരിക്കേണ്ടതില്ല. നമ്മൾ ഇടവിട്ട് കൃത്യമായ ഇടവേളകളിൽ നമ്മൾ വെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോഴേ നമുക്ക് കൃത്യമായ ഒരു റീഹൈഡ്രേഷൻ, എന്തുമാത്രം ജലം നഷ്ടപ്പെടുന്നുവോ അതിനെ നമുക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. സമയത്ത് ഭക്ഷണം കഴിക്കുക, ആവശ്യമായ വിശ്രമം എടുക്കുക, എന്നിട്ട് മാത്രം ലഘുവായ ജോലികളിൽ ഏർപ്പെടുക. അതാണ് ഈ ഒരു സീസണിൽ ചെയ്യേണ്ടത്.
0: ഇതുപോലെ മാഡം നേരത്തെ സൂചിപ്പിച്ചു, ജീവിതശൈലിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വ്യായാമത്തിന്റെ തോത് കുറച്ച് കുറക്കണം എന്നുള്ളത്. സാധാരണഗതിയിൽ വ്യായാമം ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെത്രത്തോളം അത് കണ്ടിന്യൂ ചെയ്യേണ്ടതുണ്ട്, എത്രത്തോളം ശ്രദ്ധിക്കേണ്ടതുണ്ട്? അതിന്
1: കടുത്ത വ്യായാമത്തിൽ ഏർപ്പെടുന്നവർ, ജിമ്മിലൊക്കെ പോകുന്നവർ, എല്ലാ ഹെൽത്തി ഇൻഡിവിജ്വൽസ് ആയാലും നല്ല ആരോഗ്യവാന്മാരായാലും ഈ സീസണിൽ അവര് വ്യായാമത്തിന്റെ അളവ് നല്ലപോലെ കുറയ്ക്കേണ്ടതുണ്ട്. ലഘു വ്യായാമം മാത്രമേ ഈ ഒരു വേനൽക്കാലത്ത് ചെയ്യാൻ പാടുള്ളൂ. അതുകൂടാതെ തന്നെ അവര് ശരീരത്തിനാവശ്യമായ വ്യായാമം, ജിമ്മിലൊക്കെ പോകുന്നവരാണെങ്കിൽ അവര് ജലം ആവശ്യത്തിന് കുടിക്കണം, അല്ലെങ്കിൽ ഫെയിന്റിംഗ് ഉണ്ടാവാം. പെട്ടെന്നാണ് ഈ ഒരു ഡീഹൈഡ്രേഷൻ സംഭവിക്കുക. നമുക്ക് വലിയ സിഗ്നൽസ് ഒന്നും കിട്ടുന്നില്ല, പെട്ടെന്നായിരിക്കും ക്ഷീണം വരിക, നമ്മളറിയാതെ തലകറങ്ങി വീഴുക. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഒരു
0: മുൻകരുതൽ എടുക്കേണ്ടതുണ്ട്.
1: വേറൊരു കാര്യം കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഉറക്കത്തിന്റെ കാര്യം നേരത്തെ പറഞ്ഞപ്പോൾ നമ്മൾ രാത്രിയാണ് നമുക്ക് ഉറങ്ങാൻ വേണ്ടി അനുവദിച്ചിരിക്കുന്ന സമയം എങ്കിൽ പോലും വേനൽക്കാലത്ത് സാധാരണ പകലുറക്കം വളരെ ചുരുങ്ങിയ ആളുകൾക്ക്, വയസ്സായ ആളുകൾക്ക്, അതേപോലെ കുഞ്ഞു കുട്ടികൾക്ക്, ഗർഭിണികൾക്കൊക്കെ ചെറിയ തോതിൽ നമുക്ക് ഉച്ചയ്ക്ക് ഒരു നാപ്പ് എടുക്കാം, ഉച്ചയ്ക്ക് ഭക്ഷണശേഷം. ഈ ഒരു കാലാവസ്ഥയിൽ, ഈ കടുത്ത വേനൽ, സാധാരണ ആരോഗ്യവാന്മാരായ ആളുകൾക്കും ചെറിയ രീതിയിലൊരു ഉച്ച ഉറക്കം ആകാവുന്നതാണ്, അതിൽ തെറ്റില്ല.
0: പൊതുവെങ്കിലും രാത്രി സമയത്ത് വൈകി ഉറങ്ങുന്ന ഒരു ശീലമാണ് നമുക്കുള്ളത്. അതുപോലെ തന്നെ ഇപ്പൊ പകൽ സമയത്ത് വേനലിന്റെ ചൂടുകൊണ്ട് ഭയങ്കര ക്ഷീണമാണ് എല്ലാവർക്കും, ഉറങ്ങാനുള്ള താല്പര്യം കൂടുതലുമാണ്. അത് എത്രത്തോളം ശരീരത്തെ ബാധിക്കും എന്നുള്ളതൊന്ന് പറയാമോ?
1: ശരീരത്തിന് നമ്മുടെ ഒരു ബയോളജിക്കൽ ക്ലോക്ക് ജനറേഷൻ കഴിയുന്നോറും മാറി മാറി വരുന്നതായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ കൂടുതലും ആളുകൾ രാത്രി ഉണർന്നിരിക്കാനൊരു താല്പര്യം പുതിയ കുട്ടികളൊക്കെ കാണിക്കുന്നുണ്ട്. ഇത് ഒട്ടും നമുക്ക് നല്ലതാണ്, നല്ല രീതിയല്ല. രാത്രി നമ്മൾ ഉറങ്ങുക, രാവിലെ നമ്മൾ നേരത്തെ ബ്രാഹ്മ മുഹൂർത്തം എന്ന് പറയും, ഒരു 4:30 to 5:30 വരെയുള്ള സമയത്തിനിടയ്ക്ക് നമ്മൾ എഴുന്നേറ്റ് നമ്മൾ ഫ്രഷ് ആയി എല്ലാ കാര്യങ്ങളും ചെയ്ത് ആ ഒരു പ്രകൃതി പോകുന്ന വഴിയെ തന്നെ നമ്മൾ പോയാൽ, അതിനോടൊപ്പം ആ കിളികളുടെ ശബ്ദമൊക്കെ കേട്ട് നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ നമുക്ക് കർമ്മശേഷി ഉണ്ടാവുന്നത്. രാത്രി പ്രകൃതി ഉറങ്ങുന്ന സമയത്ത് എന്ന് വെച്ചാൽ
0: ജീവജാലങ്ങളും ഉറങ്ങുന്ന സമയം,
1: ആ സമയം നമ്മളും വിശ്രമത്തിൽ ഏർപ്പെടേണ്ടത് തന്നെയാണ്. അങ്ങനെയാണ് നമ്മുടെ ഒരു ബയോളജിക്കൽ ക്ലോക്ക് സെറ്റ് ആയിട്ടുള്ളത്. അതിൽ ചേഞ്ച് വരുമ്പോൾ നമുക്ക് പകൽ നിർബന്ധമായും ഉറക്കം വരും. രാത്രിയിൽ ഉറക്കം ലഭിച്ചില്ലെങ്കിൽ പകൽ നമ്മൾ അത് കോമ്പൻസേറ്റ് ചെയ്യാനായി അത്ര സമയം, അതിന്റെ ഇരട്ടി സമയമെങ്കിലും ഉറങ്ങേണ്ടതായിട്ട് വരും. അപ്പൊ നമ്മളുടെ കർമ്മശേഷി ഫലത്തിൽ വളരെയധികം കുറയും.
0: അതുപോലെ തന്നെ രാത്രി ഉറക്കത്തിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഇടുന്ന ഫാനായിരിക്കാം, പിറ്റേന്ന് രാവിലെ വരെയും ആ ഫാൻ കറങ്ങിക്കൊണ്ടേയിരിക്കും. അത് നമ്മുടെ ശരീരത്തിലെ ജലാംശത്തെ മുഴുവനും എടുക്കും. നമുക്കറിയാം ഒരു തുണി ഉണങ്ങാനായി ഇട്ട് കഴിഞ്ഞാൽ ആ ഫാനിന്റെ ചുവട്ടിൽ നിന്ന് കൃത്യമായിട്ട് അത് ഉണങ്ങും. അത്രത്തോളം എഫക്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവില്ലേ? എങ്ങനെയാണ്?
1: ഫാനും എസിയും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ എ സിയിലും ഈ ഒരു രൂക്ഷത ഉണ്ട്. എ സിയിൽ നമ്മൾ ഒരു തുണി ഇട്ടാൽ പോലും ചിലപ്പോൾ അത് ഉണങ്ങിയേക്കും, പക്ഷെ അതിനൊരു തണുപ്പുണ്ടാവും. എന്താ കാര്യം, എ സിയിൽ നിന്നും പുറത്തു വരുന്നത് ശീതം രൂക്ഷം എന്നിങ്ങനെ രണ്ട് ഗുണങ്ങളാണ്. എന്നാൽ ഫാനിൽ അത് കുറച്ചു നേരം ആ ശീതഗുണം ഉണ്ടാവും, അതിനുശേഷം ചൂടാണ്. മൊത്തത്തിൽ ഉഷ്ണരൂക്ഷ ഗുണങ്ങളാണ്. അതുകൊണ്ടാണ് അത്രയും ഫാസ്റ്റായിട്ട് ഫാനിന്റെ താഴെ ഇട്ട തുണി ഉണങ്ങുകയും അതിനൊരു തണുപ്പില്ലാതിരിക്കുകയും ചെയ്യുന്നത്. ഇത് രണ്ടും ശരീരത്തിന് സാധാരണഗതിയിൽ നാച്ചുറൽ അല്ലാത്തതുകൊണ്ട് ഗുണമല്ല. എന്നാൽ പോലും നിവൃത്തിയില്ലാത്ത ഒരു സാഹചര്യം എന്നതുകൊണ്ട് ഉറങ്ങാൻ വേണ്ടി നമ്മൾ ഫാൻ ഉപയോഗിക്കുന്നു. കുറച്ചു നേരം കഴിഞ്ഞാൽ അതിന്റെ സ്പീഡ് കുറയ്ക്കുകയോ ഓഫ് ചെയ്യുകയോ ചെയ്യാൻ സാധിച്ചാൽ വളരെ നല്ലത്. അത് നമുക്ക് എല്ലാ തരത്തിലും അത് കോൺട്രിബ്യൂട്ട് ചെയ്യും, എനർജി സേവിംഗ് ആണ്. ശരീരത്തിലും ഈ ഒരു നിർജ്ജലീകരണം സംഭവിക്കാതിരിക്കാം.
0: പൊതുവെ ഇത്തരത്തിൽ ഫാൻ ഇട്ടിട്ട് ഉറങ്ങുമ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു ഉന്മേഷക്കുറവ് ഫീൽ ചെയ്യാറുണ്ട്, അതാണ് ചോദിച്ചത്.
1: പഴയ ആളുകൾ ഒരിക്കലും ഫാൻ പ്രിഫർ ചെയ്യുന്നവരല്ല. അവർ ഫാൻ ഇല്ലാതെ എങ്ങനെ മാനേജ് ചെയ്യാം എന്നാണ്. ഉന്മേഷക്കുറവ് തീർച്ചയായും ഉണ്ട്. ഫാൻ ഒഴിവാക്കാൻ നമുക്ക് സാധിക്കുമെങ്കിൽ രാവിലെ ആ കാലാവസ്ഥയിലേ നമുക്കത് സാധിക്കൂ. ഈ ഒരു സമയത്ത് നമ്മൾ
0: അതെ എന്തായാലും അതിനെ ആശ്രയിച്ച് മതിയാവും എന്നുള്ളതാണ്. ഭക്ഷണക്രമത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ വിവിധ അസുഖങ്ങളുമായി ബുദ്ധിമുട്ടുന്ന ആളുകൾ, പല മരുന്നുകൾ കഴിക്കുന്ന ആളുകൾ, ഇവരൊക്കെയും ഈ വേനൽക്കാലത്ത് എന്താണ് അവർക്കൊക്കെയുള്ള ഇപ്പം അസുഖങ്ങളുടെ തോത് കൂടാനും അതുപോലെ തന്നെ മറ്റ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണല്ലോ, എങ്ങനെയാണ് അവർ ഈ വേനൽക്കാലത്തെ പ്രതിരോധിക്കേണ്ടത്?
1: അസുഖങ്ങൾ ഉള്ള ആളുകൾക്ക് ഈ പ്രകൃതിയിൽ വരുന്ന ഈ ശക്തി കുറഞ്ഞ ഋതുവാണ്, നമ്മുടെ ശരീരത്തിന്റെ ബലം ഏറ്റവും ക്ഷയിക്കുന്ന ഒരു സമയമാണ് വേനൽക്കാലം. അപ്പോൾ അസുഖങ്ങൾ കൂടാൻ സാധ്യതയുണ്ട്, ചില അസുഖങ്ങൾ കുറയാൻ സാധ്യതയുണ്ട്. വേദന പോലുള്ള ഇപ്പം മുട്ടുവേദന, ജോയിന്റ് പെയിൻസ്, അതുപോലെ വാദസംബന്ധമായ മറ്റു വേദനകൾ, ഇതൊക്കെ ഉള്ള ആളുകൾക്ക് വേദന ഈ ചൂടുകൊണ്ട് അവരുടെ വെസൽസ് എല്ലാം നല്ല സർക്കുലേഷൻ ഉണ്ടാവുകയും വേദന അവർക്ക് കുറയുന്ന സീസണാണിത്. മറ്റ് ചില രോഗികൾക്ക് പ്രമേഹം കൊണ്ട് അമിതമായ വേർപ്പ്, ഇത്തരത്തിലൊക്കെയുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, അമിതമായ വണ്ണമുള്ള ആളുകൾ, അവർക്കെല്ലാം ഈ ഒരു കാലാവസ്ഥ കഴിച്ചു കൂട്ടാൻ, അതിന് അവര് അവരുടെ ആഹാരത്തിൽ തണുപ്പുള്ളവ ഉൾപ്പെടുത്തുക, അതുപോലെ അവരുടെ വസ്ത്രധാരണത്തിൽ വളരെയധികം ശ്രദ്ധിക്കുക. ശരിക്കു പറഞ്ഞാൽ കൂടുതൽ ലൂസായിട്ടുള്ള വസ്ത്രങ്ങൾ, ഇറുകിയതൊന്നും ഉപയോഗിക്കാതെ സംരക്ഷിക്കുക. എവിടെയും വേർപ്പ് മൂലമുള്ള പൊട്ടലുകൾ ഇല്ലാതിരിക്കാനും ചൊറിച്ചിലുകൾ വരാതിരിക്കാനും രണ്ട് പ്രാവശ്യത്തിലധികമെങ്കിലും ഇതുപോലെയുള്ള കടലപ്പൊടി അല്ലെങ്കിൽ വാഗപ്പൊടി, ഇതൊന്നും അല്ലെങ്കിൽ ഒരു കഷായ സോപ്പ് അതെങ്കിലും ഉപയോഗിച്ച് അവർ കുളിക്കാനായിട്ട്, അവർക്ക് അവരുടെ തൊക്കിന് ചേർന്നത് ഏതാണോ അതുപയോഗിച്ച് വെളിച്ചെണ്ണ പുരട്ടി കുളിക്കാനായിട്ടൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എപ്പോഴും നമ്മൾ നമ്മളെ ശരീരത്തെ കുറിച്ച് ഒരു ചിന്ത നമുക്ക് ഉണ്ടായിരിക്കണം, എന്റെ ശരീരം ഞാൻ സംരക്ഷിക്കണം എന്നുള്ളത്. അപ്പം അതിനെ മുൻകൂറായി നമ്മൾ അതിനുവേണ്ടി വേണ്ട കാര്യങ്ങൾ ചെയ്യും.
0: പൊതുവെ ചായ കാപ്പി കൂടുതലായി ഉപയോഗിക്കുന്നവരാണല്ലോ നമ്മൾ ഓരോരുത്തരും. ഈ ഒരു വേനൽക്കാലത്ത് അത് എത്രത്തോളം ഗുണകരമാണ് നമ്മുടെ ശരീരത്തിന്?
1: വേനൽക്കാലത്ത് ചായ ഉപയോഗിച്ച് ശീലിച്ചവരാണെങ്കിൽ ചായപ്പൊടിയുടെ അളവ് നമ്മൾ കുറയ്ക്കേണ്ടതാണ്. അമിതമായ ഒരു ചായപ്പൊടി, കുറച്ച് തൈക്ഷ്ണ്യം ഉള്ള ഒരു വസ്തുവാണ് ചായപ്പൊടി. അപ്പൊ അത്രയ്ക്ക് ചായപ്പൊടിയായാലും കാപ്പിപ്പൊടിയായാലും കഫീനിന്റെ അളവായാലും ഈ ഒരു സീസണിൽ നമ്മൾ അത് വളരെയധികം കുറച്ചുകൊണ്ട് തന്നെ ഉപയോഗിക്കണം. ഒരു നേരത്തെ ചായ ഒഴിവാക്കി പാലും വെള്ളം കുടിക്കുന്നതിലും തെറ്റില്ല.
0: അത്രത്തോളം ചായയും കാപ്പിയും
1: കൂടുതലായി ഉപയോഗിച്ച്
0: ഒഴിവാക്കുന്നതായിരിക്കും ഈ വേനൽക്കാലത്ത് പ്രത്യേകിച്ചും നല്ലതുണ്ടാവും. നമുക്കൊരു കോൾ ഉണ്ട്, അതിനുശേഷം തുടരാം. ഹലോ ഹലോ
2: ഹലോ,
0: നമസ്കാരം, ഗൃഹരശ്മിയിലേക്ക് സ്വാഗതം. പേര് പറയാമോ?
2: ഞാൻ സെലീന, കോഴിക്കോട്.
0: കാലാവസ്ഥാ വ്യതിയാനവും നമ്മുടെ ആരോഗ്യവും എന്ന വിഷയത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നമ്മുടെ കൂടെ രാധിക ഡോക്ടറുണ്ട്, സംസാരിച്ചോളൂ.
2: പിന്നെ ചൂട് കൊണ്ട് ഭയങ്കര പോച്ചരുതല്ലാന്ന് എന്താന്നറിയില്ല, ഭയങ്കര വിയർപ്പും ഭയങ്കര പോച്ചരും ചൊറിച്ചലായിട്ട് ഇങ്ങനെ കളിക്കുന്നു ശരീരമല്ലോ.
0: ആ റേഡിയോയുടെ ശബ്ദം നന്നായി കേൾക്കുന്നു, ഒന്ന് ഓഫ് ചെയ്യാൻ പറ്റുമോ? കുറച്ചൊന്ന് ശബ്ദം കുറക്കുമോ?
2: ഭയങ്കരം പോച്ചരാ, ചൂട് കൊണ്ട് വിയർത്തതായിട്ട്.
1: ചൂട് ഈ കാലാവസ്ഥയുടെ പ്രത്യേകതയാണല്ലോ, അപ്പൊ നമ്മള് അതിനനുസരിച്ച് നമ്മൾ ചില മാറ്റങ്ങൾ വരുത്തിയാ മതി. ഭക്ഷണം ഏത് തരത്തിലാണ് നമ്മളെ ഭക്ഷണമൊക്കെ പോകുന്നത്? ഉച്ചക്ക് എന്താണ് കറിയൊക്കെ ഉപയോഗിച്ചത്?
2: സാധാരണ ഭക്ഷണം,
1: മത്സ്യത്തിന്റെയും അതുപോലെ എരിവ്, പുളി, ഉപ്പ്, ചിക്കൻ, ഇതൊക്കെ ഒന്ന് കുറച്ചാല് ശരീരത്തിന്റെ ഉള്ളിൽ നിന്നുള്ള ഒരു ചൂട് ഒന്ന് നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. കുടിവെള്ളത്തില് കരിങ്ങാലിക്കാതലിട്ട് തിളപ്പിക്കാം.
2: കരിങ്ങാലിക്കാതൽ,
1: രാമച്ചം,
2: ചന്ദ്രാമച്ചം,
1: ഇതൊക്കെ ഇട്ട്. ആ അതുപോലെ അങ്ങനെ
2: ഇത് ഈ മേലെല്ലാം പോകുന്നുണ്ട്, അതിനെന്താ ചെയ്യണ്ടേ? കൈക്കും മേലും ശരീരമല്ല.
1: ആ അതിന് നമ്മള് വെളിച്ചെണ്ണ പുരട്ടി തണുത്ത വെള്ളത്തിൽ കുളിച്ചോളും. ചൊറിച്ചിലില്ലല്ലോ, ചൊറിച്ചിൽ അനുഭവപ്പെടുന്നുണ്ടോ ദേഹത്ത്? നാൽപ്പാമര പട്ടയിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ കുളിച്ചാ മതി, അത് കുറഞ്ഞോളും.
0: ഓക്കെ, വേറെ സംശയങ്ങളൊന്നുമില്ലല്ലോ. വിളിച്ചതിൽ സന്തോഷം. അപ്പോ നമ്മുടെ ചർമ്മ സംരക്ഷണത്തെ കുറിച്ച് പറയുമ്പോൾ, വേനൽക്കാലത്ത് ചർമ്മം എത്രത്തോളം ഡ്രൈ ആവുന്ന ഒരവസ്ഥയാണ് ഉണ്ടാവാറുള്ളത്. അതേപോലെ തന്നെ നേരത്തെ നമ്മുടെ ശ്രോതാവ് വിളിച്ചതുപോലെ ചൂടുകുരു ഉണ്ടാവുന്നതും അതേപോലെ റാഷസ് ഉണ്ടാവുന്നതും ഒക്കെയും ഈ ഒരു കാലാവസ്ഥയിലാണല്ലോ. നമുക്ക് എന്തൊക്കെ ചർമ്മത്തെ സംരക്ഷിക്കാൻ ചെയ്യാൻ സാധിക്കും?
1: ചർമ്മമാണ് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ സർഫസ് ഏരിയ ഉള്ള ഒരു അവയവം എന്നും നമുക്ക് പറയാം. അപ്പം അതിൽ നിർജ്ജലീകരണം സംഭവിക്കുമ്പോഴാണ് അതിന് കൂടുതലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നത്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് അതിനെ എപ്പോഴും ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കുക, ധാരാളം വെള്ളം കുടിക്കുക. വെള്ളം കുടിച്ചാൽ തന്നെ പകുതി ചർമ്മ സംരക്ഷണമായി. പിന്നെ വൈറ്റമിൻസ് ധാരാളം അടങ്ങിയ ഭക്ഷണം കഴിക്കുക, തേങ്ങ ഉപയോഗിക്കുക. അവിലായാലും അവിലിനകത്ത് തേങ്ങ ചരണ്ടി, തേങ്ങ ധാരാളം ഉപയോഗിക്കുന്നതോടുകൂടി വൈറ്റമിൻ ഇ നമുക്ക് ലഭിക്കും. അതുപോലെ സ്കിന്നിൽ തേങ്ങാപ്പാല് തേച്ച് കുളിക്കാം. മറ്റ് ഒരുപാട് മരുന്നുകൾ നമുക്കുണ്ട്, ഓയിലുകളായാലും നാൽപ്പാമരാതി വെളിച്ചെണ്ണ, ഏലാതി വെളിച്ചെണ്ണ, ഇതെല്ലാം ഉണ്ട്. അതൊരു പ്രത്യേക കണ്ടീഷനിലേക്ക് പോകുമ്പോഴേ നമ്മൾ അത് ഉപയോഗിക്കേണ്ടതുണ്ട്. സാധാരണഗതിയിൽ നമ്മൾ കേരളീയരാണ്, നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതലുള്ള ഒരു വൃക്ഷമാണ് തെങ്ങ്. തേങ്ങ ധാരാളമായി ഉപയോഗിക്കാൻ നമ്മുടെ ശരീരം തന്നെ അതിനോട് നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യുന്നതാണ്. അപ്പം ഈ ഒരൊറ്റ പ്രയോഗം കൊണ്ട് തന്നെ നമുക്ക് ചർമ്മം
0: സംരക്ഷിക്കാൻ
1: സാധിക്കും. കൂടുതൽ ക്രീമുകളോ ഒന്നും ഉപയോഗിക്കേണ്ടി വരില്ല. വെളിച്ചെണ്ണയുടെ ഉപയോഗം തന്നെ, വെളിച്ചെണ്ണ, തേങ്ങാപ്പാല്, ഇത് തന്നെ ധാരാളമായിരിക്കും.
0: വേനൽക്കാലം കഴിയുന്നതോടുകൂടി മഴക്കാലത്തിന്റെ ആരംഭം, അതും ഇതുപോലെ തന്നെ ഋതുക്കൾ മാറുന്നതനുസരിച്ച് നമ്മുടെ ശരീരത്തിന്റെ അവസ്ഥകളും മാറുന്നുണ്ട്. ഈ മഴക്കാലത്തേക്ക് കടക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്?
1: മഴക്കാലം വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം, ഈ ചുട്ടുപൊള്ളി നിൽക്കുന്ന ഭൂമിയിലേക്ക് പെട്ടെന്ന് മഴ പെയ്യുമ്പോൾ ഭൂമിയിൽ ഉണ്ടാകുന്ന ഒരു അമ്ലത്വം, അത് നമ്മുടെ ശരീരത്തിലേക്കും വരും. അതിന്റെ ഭാഗമായിട്ട് നമുക്ക് വിശപ്പില്ലാതാവും, നമ്മുടെ ദഹനശേഷി നല്ല പോലെ കുറയും. അതുകൊണ്ടാണ് പല പ്രയോഗങ്ങളും മുമ്പ് മുതലേ നമ്മൾ കേട്ടിട്ടുണ്ട്, കർക്കിടക കഞ്ഞി എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മൾ മഴക്കാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ദഹനശേഷിയെ നിലനിർത്താൻ എപ്പോഴും ജാഗരൂകരായിരിക്കണം. അതിന് പഞ്ചകോലം എന്നൊക്കെ നമ്മൾ പറയും, തിപ്പലി, തിപ്പലി വേര്, അതുപോലെ ചവ്യം, കൊടുവേലിക്കിഴങ്ങ്, അതുപോലെ ചുക്ക്, ഇങ്ങനെയൊക്കെ ദഹനശേഷിയെ വർദ്ധിപ്പിക്കാൻ ജീരകം, ഇതുപോലുള്ള ഔഷധങ്ങൾ, അയമോദകം, ഇതെല്ലാം ഉപയോഗിച്ചാണ് നമ്മുടെ ആ കർക്കിടക കഞ്ഞി കിറ്റ് നമുക്ക് കിട്ടുന്നത്. അതെടുത്ത് പൊളിച്ചു നോക്കിയാൽ അതൊരു ഔഷധങ്ങളുടെ ഒരു കൂട്ടുകൂടെ അതിൽ കാണും. അപ്പൊ എല്ലാവരും ചിന്തിച്ചു വെച്ചിരിക്കുന്നത് കർക്കിടക കഞ്ഞി ശരീരത്തിന് ഭ്രമണം നടത്താനാണ്, ശരീരത്തെ നല്ല രീതിയിൽ തടിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രയോഗമാണ്, ശരീരരക്ഷയ്ക്കാണല്ലോ നമ്മൾ കർക്കിടകം എന്ന് എപ്പോഴും ചിന്തിക്കാറുള്ളത്. പക്ഷെ അതിനേക്കാൾ ഉപരി നമ്മളുടെ ദഹനശേഷിയെ നിലനിർത്തുക. ഏത് അസുഖവും നമ്മുടെ ശരീരത്തിൽ ഇൻഡിജീനസ് ആയിട്ട് ഉള്ളിൽ നിന്ന് വരുന്നത് ദഹനശേഷിയിൽ ചെറിയ വ്യത്യാസങ്ങൾ, വ്യതിയാനങ്ങൾ വരുമ്പോഴാണ്. ദഹനശേഷി നല്ല പോലെ ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ച് വിരുദ്ധ ആഹാരങ്ങളൊക്കെ കഴിച്ചാൽ പോലും നമുക്ക് അത്ര പെട്ടെന്ന് അസുഖം വരില്ല. അപ്പോൾ ആ ഒരു അഗ്നിദീപ്തി അല്ലെങ്കിൽ ദഹനശക്തി നിലനിർത്തുക എന്നുള്ളത് തന്നെയാണ് ഈ വർഷ ഋതുവിൽ അല്ലെങ്കിൽ മിഥുനം കർക്കിടകം മാസത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്.
0: നേരത്തെ പറഞ്ഞതുപോലെ വേനൽക്കാലത്ത് നമ്മുടെ ദഹനം വളരെ കൂടുതലാണെങ്കിൽ മഴക്കാലത്ത് അല്പം മന്ദഗതിയിലാണ്. ആ സമയത്ത് നമ്മൾ എന്തൊക്കെ ഭക്ഷണ രീതികളാണ് മുൻതൂക്കം കൊടുക്കേണ്ടത്?
1: നമ്മൾ ശരീര സംരക്ഷണത്തിന് വേണ്ടി അല്പം ഭ്രമണമായ ആഹാരങ്ങളൊക്കെ നമുക്ക് കഴിക്കാം. അതുപോലെ ആ സമയത്ത് ശരീരത്തിൽ വാദവൃദ്ധിയാണ് ഉണ്ടാവുക. അപ്പം വാദം വൃദ്ധി ഉണ്ടാവുമ്പം പലതരത്തിലുള്ള വേദനകളും മറ്റും നമുക്ക് അനുഭവപ്പെടും. അപ്പം വാദത്തെ കുറയ്ക്കാൻ വേണ്ടിയുള്ള രസങ്ങൾ എന്ന് വെച്ചാൽ മധു, അമ്ലം, ലവണം.
0: നമുക്കൊരു കോൾ ഉണ്ട്, അതിന് ശേഷം തുടരാം. ഹലോ, ആഗ്രഹരശ്മിയിലേക്ക് സ്വാഗതം. പേര് പറയാമോ?
3: കണ്ണൻ, കോഴിക്കോട് ജില്ല വേളം.
0: കോഴിക്കോട് ജില്ല വേളത്തുനിന്ന് അല്ലേ?
3: വേളം.
0: ഓക്കെ. ഋതുക്കളിലെ മാറ്റം നമ്മുടെ ശരീരവും ആയുർവേദ പരിചരണവും എന്നതാണ് നമ്മുടെ വിഷയം. ഡോക്ടറുണ്ട്, രാധിക ഡോക്ടറുണ്ട്, സംസാരിച്ചോളൂ.
3: ഹലോ, ആ ഡോക്ടർ അല്ലേ?
1: ആ പറഞ്ഞോളൂ.
3: ഇപ്പോ ഈ ചൂട് കാലത്ത് ജലദോഷം, തുമ്മല്, അങ്ങനത്തെ എന്തുകൊണ്ടാണ്?
1: ചൂടുകാലത്ത് പൊടിയുടെ അളവ് ധാരാളം കൂടുതലായിരിക്കൂലേ, നമ്മുടെ വീടിനകത്തും പുറത്തും ഒക്കെ പൊടി പറക്കും. അതുകൊണ്ടാണ് ഈ സമയത്ത് അലർജിക് ആയിട്ടുള്ള തുമ്മലും ജലദോഷവും നമുക്ക് വരുന്നത്.
3: ഈ ജലദോഷം, തുമ്മല് അങ്ങനെയുള്ള,
1: അതെ, ആ ജലം നമുക്ക് തലവേർക്കും, അതുപോലെ പൊടിയുടെ അളവ് കൂടുതലാണ് അന്തരീക്ഷത്തില്, അതുകൊണ്ടൊക്കെയാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. അതിനെ പരിഹരിക്കാനായിട്ട്

0: തല വേർക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വേർത്ത് കഴിഞ്ഞാൽ തല തുടയ്ക്കണം. തലയിൽ തൊപ്പിയൊക്കെ ഇട്ട് പുറത്തിറങ്ങി കഴിഞ്ഞാൽ തല വേർത്തിട്ട് വേർപ്പ് കുടിച്ചിട്ട് നമുക്ക് ഇതുപോലെ നീർക്കെട്ടിന്റെ അസുഖങ്ങളും ഉണ്ടാവും. അപ്പൊ അത് ശ്രദ്ധിക്കണം. അതുപോലെ പൊടി, നമ്മൾ കിടന്നുറങ്ങുന്ന മുറിയൊക്കെ കൂടെ കൂടെ വൃത്തിയാക്കി വെക്കണം. നനച്ച് തുടച്ച് വൃത്തിയാക്കി വെക്കുക. അപ്പോൾ രാത്രിയിൽ തുമ്മൽ കുറയ്ക്കാൻ പറ്റും.
1: അതിന് എപ്പോ കുളിക്കേണ്ടത്? അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടോ?
0: രാവിലെയാണ് കുളിക്കേണ്ടത്.
1: രാവിലെ
0: ഏർലി മോർണിംഗ് അല്ല, കുറച്ച് കഴിഞ്ഞിട്ട് ഒരു 8 മണി സമയത്ത് കുളിക്കാവുന്നതാണ്.
1: ഒരു 8 മണിക്ക് അല്ലേ?
0: ആ
1: 8 മണിക്ക് അല്ലേ?
0: അതെ.
1: ആയുർവേദത്തിൽ എന്തെങ്കിലും മരുന്നോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടോ?
0: ഇത് എല്ലാ സീസണിലും ഉണ്ടോ, അല്ല ഈ ഒരു സീസണിൽ മാത്രമേ ഉള്ളോ?
1: അല്ല, ഈയൊരു സീസൺ,
0: ഈ ഒരു വേനൽക്കാലത്ത് മാത്രമേ ഉള്ളൂ.
2: അലർജി സ്ഥിരമായിട്ടുള്ള ആളാണോ കണ്ണൻ ചേട്ടൻ? അല്ല, ഈ ഒരു വേനൽക്കാലത്ത്
1: മാത്രമാണ്.
2: കാലാവസ്ഥ ഒരു വിഷയമല്ല, എല്ലായ്പ്പോഴും അലർജി ഉണ്ട് അല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞു വരുന്നത്?
0: ആ, അങ്ങനെയാണെങ്കിൽ അലർജി മാറാനായിട്ട് ഹരിദ്രാഖണ്ഡം എന്നൊരു മരുന്നുണ്ട്. ഇത് ഈ ഒരു പരിപാടിയിലൂടെ മരുന്ന് നിർദ്ദേശിക്കുന്നത് എന്തുമാത്രം ഉചിതമാണെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ അടുത്തുള്ള ആയുർവേദ ഡിസ്പെൻസറിയിൽ ചെല്ലുകയാണെങ്കിൽ അവിടെ നിന്ന് നമുക്കാണ് ആയുഷ് ഡിസ്പെൻസറി നമ്മുടെ തൊട്ടടുത്തുള്ള സ്ഥലത്ത് ചെന്ന് കാണിച്ചു കഴിഞ്ഞാൽ ഇതിന് ഒരു പരിധിവരെ പരിഹാരമുണ്ടാവും. ഇപ്പോൾ എപ്പോഴും നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഫ്രീക്വൻസി കുറച്ചെടുക്കാനും മെല്ലെ മെല്ലെ നമുക്ക് ആ ഒരു നമ്മളുടെ ഇമ്മ്യൂണിറ്റിയെ, നമ്മളെ പ്രതിരോധ ശേഷിയെ വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ ഒരു അലർജിയിൽ നിന്നും ഒരു പരിധിവരെ രക്ഷ നേടാനും സാധിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അടുത്തുള്ള ആയുർവേദ ഡിസ്പെൻസറി ഏതാണെന്ന് കണ്ടുപിടിച്ച് അവിടെ ഒരു കൺസൾട്ടേഷൻ എടുക്കേണ്ടതാണ്. പിന്നെ ഭക്ഷണത്തിൽ ധാരാളം മഞ്ഞൾപ്പൊടിയൊക്കെ ഉപയോഗിക്കാം, അതൊക്കെ അലർജി വരാതിരിക്കാൻ നല്ലതാണ്. പിന്നെ തണുപ്പ്, കൂടുതൽ തണുപ്പുള്ള സമയത്ത് തൊപ്പി അതുപോലെയുള്ള ഉപയോഗിക്കാം. മകരമാസം അതുപോലെയുള്ള സമയങ്ങളിൽ നമ്മൾ അത് സംരക്ഷിക്കുക. അതുപോലെ വേനൽക്കാലത്ത് തല വേർക്കാതെയും പൊടിയടിക്കാതെയും ശ്രദ്ധിക്കുക.
2: ഓക്കെ, മറ്റെന്തെങ്കിലും സംശയമുണ്ടോ?
1: ഇല്ല, ഏതായാലും അറിഞ്ഞത് വളരെ സന്തോഷമുണ്ട്.
2: ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. കാലാവസ്ഥ വ്യതിയാനം എന്ന് പറയുമ്പോൾ നമ്മൾ മഴക്കാലത്തെ കുറിച്ചുകൂടി ഒന്ന് സംസാരിച്ചു. കാര്യം നമുക്ക് അടുത്ത വേനൽ കഴിഞ്ഞ് ഉടനെ വരുന്ന മഴക്കാലത്തിൽ നമുക്കൊരു മുന്നൊരുക്കം കൂടി ആവശ്യമാണ് എന്നുള്ളതാണ്. ആ സമയത്തുള്ള പകർച്ചവ്യാധികൾ പൊതുവെങ്കിലും മഴക്കാലത്ത് കുറച്ചുകൂടി അതിന്റെ തോത് കൂടുതലാണ്, പ്രത്യേകിച്ചും പുതുമഴ വന്നതിന് ശേഷം വരുന്ന പകർച്ചവ്യാധികൾ. അതൊക്കെയും പ്രതിരോധിക്കാൻ ശരീരത്തെ എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത്?
0: ശരിക്കും രോഗപ്രതിരോധ ശേഷി, ശരീരബലം എന്ന് പറയുന്നത് ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ച ദഹനബലത്തെ, ദഹനശക്തിയെയും കൂടെ ആശ്രയിച്ചിരിക്കുന്നതാണ്. നമുക്ക് അറിയാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരേ ഓർഗാനിസത്തിനോട് നമ്മൾ പലരും എക്സ്പോസ്ഡ് ആവുന്നുണ്ട്. പക്ഷെ എല്ലാവർക്കും ആ അസുഖം വരുന്നില്ല. അതിൽ ആർക്കാണോ പ്രതിരോധ ശേഷി കുറവുള്ളത് അവരെയാണ് ആ ഒരു പ്രത്യേക
2: അസുഖം ബാധിക്കുന്നത്.
0: അതുകൊണ്ട് തന്നെ നമ്മളുടെ ഒരു പ്രതിരോധ ശേഷിയും വിശപ്പിനെയും എല്ലാം നല്ല രീതിയിൽ നമ്മുടെ ബോഡിയെ സജ്ജമാക്കി നിർത്തുക, പ്രതിരോധിക്കാൻ പാകത്തിന് സജ്ജമാക്കി നിർത്തുക. ഈ കഴിഞ്ഞ കോവിഡ് കാലത്ത് ആയുർവേദ ഡിസ്പെൻസറികളിലൂടെ ധാരാളം പ്രതിരോധ മരുന്നുകൾ കൊടുത്ത് ഒരുപാട് രോഗികൾ അതിന്റെ ഗുണം അനുഭവിച്ചവരാണ്. അപ്പം അത്തരത്തിൽ നമ്മൾ, കൊതുക് ഒരു പ്രധാന പ്രശ്നമാണ് മഴക്കാലത്ത് വരാൻ പോകുന്നത്. കൊതുകിനെതിരെ മറ്റുള്ള കൊതുക് തിരികളേക്കാൾ കൂടുതൽ ഹാം ചെയ്യാത്ത തരത്തിലുള്ള കൊതുക് തിരികൾ, അതുപോലെ അപരാജിത ധൂപചൂർണം, അങ്ങനെ പുകയ്ക്കാനുള്ള പൊടികൾ, ഇതെല്ലാം തന്നെ ലഭ്യമാണ് ഗവൺമെന്റ് സെക്ടറിൽ തന്നെ. ആയുർവേദ ആശുപത്രികളിലും ആയുർവേദ കോളേജിലും ഇതെല്ലാം ലഭ്യമാണ്. അതെല്ലാം നമ്മൾ ഉപയോഗപ്പെടുത്തണം. അതുപോലെ നമ്മളുടെ പ്രതിരോധശേഷി നിലനിർത്താനായിട്ട് ഓരോ രോഗിക്കും അനുയോജ്യമാം വിധത്തിലുള്ള ഔഷധങ്ങൾ, പ്രതിരോധത്തിനായി ഒരു OP പ്രവർത്തിക്കുന്നുണ്ട്. പരിയാരം ആയുർവേദ കോളേജിലായാലും ഉണ്ട്, മറ്റ് സ്ഥലങ്ങളിലായാലും.
2: നമുക്ക് ഒരു കോൾ ഉണ്ട്, അതിനുശേഷം തുടരാം. ഗൃഹരശ്മിയിലേക്ക് സ്വാഗതം. ഹലോ,
3: നമസ്കാരം.
2: പേര് പറയാമോ? കാഞ്ഞങ്ങാട് നിന്ന് ഉണ്ണികൃഷ്ണൻ അല്ലേ.
3: എന്റെ പ്രശ്നം ഞാൻ 66 വയസ്സുണ്ട്. ഞാൻ രാവിലെ കുറച്ച് നടക്കുന്നുണ്ട്, ഇപ്പോ നടന്നിട്ട് നടക്കും, ഒരു 7 മണിക്കൂർ നടക്കും, നടക്കാം എനിക്ക് കണ്ണിന് കാഴ്ച. അപ്പൊ നടക്കുമ്പോഴോ എന്താ കുറെ ഭയങ്കര ക്ഷീണിയും നമ്മളോട് കുടിക്കുന്നുണ്ട്, പക്ഷെ എന്തെങ്കിലും അസ്വസ്ഥതയാണ്. അത് നടക്കുന്നത് കൊണ്ട് ആയിട്ട് ഇങ്ങനെ നടക്കുന്നതുകൊണ്ട് കൂടുതൽ അങ്ങനെ വയസ്സും ഉപയോഗിക്കാറോ?
0: വേനൽക്കാലത്താണോ നമുക്ക് നടക്കുമ്പോൾ ക്ഷീണം അനുഭവപ്പെടുന്നത്?
3: അത് വേനൽക്കാലത്ത് അങ്ങനെ മുമ്പേ അങ്ങനെ ഉണ്ടായിട്ട് കുറച്ച് ദിവസം നമുക്ക് ഭയങ്കര ക്ഷീണമാണ്. ക്ഷീണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഉറക്കം, രാത്രി ഉറങ്ങുന്നുണ്ട്.

0: വേനൽക്കാലത്ത് നമ്മൾ വ്യായാമം കുറയ്ക്കുക, ഒന്നാമതായി ചെയ്യേണ്ടത് വ്യായാമം കുറയ്ക്കുകയാണ്. പിന്നെ രക്തം ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. നമ്മളുടെ പഞ്ചസാരയുടെ അളവ്, അതുപോലെ നമ്മളുടെ ബ്ലഡ് പ്രഷർ, ഇത്തരത്തിലുള്ള ഒരു ജനറൽ ചെക്കപ്പ് ചെയ്യുന്നത് നല്ലതാണ്. ഇതിലെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നമുക്കത് പരിഹരിക്കാമല്ലോ. അതുപോലെ വേനൽക്കാലത്ത് അമിതമായ നടത്തം ആവശ്യമില്ല. ശരീരത്തിൽ നിന്ന് അല്ലാതെ തന്നെ ധാരാളം വെള്ളത്തിന്റെ ജലാംശമൊക്കെ നഷ്ടപ്പെടുകയും നമുക്ക് ബലം കുറയുകയും ചെയ്യുന്ന സീസൺ ആയതുകൊണ്ട് ഇത്രയ്ക്കും കൂടുതൽ വ്യായാമം ചെയ്യേണ്ടതില്ല. കുറച്ചൊന്ന് നിയന്ത്രിച്ചു നോക്കുക, കുറച്ച് വ്യായാമത്തിന്റെ അളവ് കുറയ്ക്കുക, നടക്കുന്നതിന്റെ അളവ് കുറച്ചിട്ട് ഒന്ന് നോക്കേണ്ടതാണ്.
1: പിന്നെ എന്റെ ചെറിയൊരു കുഞ്ഞുമോളുണ്ട്, എന്റെ മോളെ മോളാണ്. അവർക്ക് ഈ പ്രശ്നം ഭയങ്കര വേസ്പാണ് മാഡം, എപ്പം വേർത്ത് രാത്രിയും പകലും. അത് ഇപ്പോ വേനൽക്കാലത്തൊന്നല്ല, മുമ്പ് എല്ലാ സമയത്തും എപ്പോഴും വേർത്താണ്.
0: എത്ര പ്രായമുള്ള കുട്ടിയാണ്? ഓ, പ്രായം 4 വയസ്സുള്ള കുട്ടിക്ക് അമിതമായ വേർപ്പ്. കുട്ടിയെ ഒന്ന് ഒന്ന് നോക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ വേർപ്പ് വരുന്നത്? രക്തമൊക്കെ ഒന്ന് നോക്ക പരിശോധിക്കണം. അതുകൂടാതെ തേങ്ങാവെള്ളം ലഭ്യമാവുകയാണെങ്കിൽ അത് ദേഹത്തൂടി ഒഴിക്കുന്നത് നല്ലതായിരിക്കും. കുട്ടിയുടെ ദേഹത്ത് തേങ്ങാവെള്ളം ഒഴിച്ച്, അതുപോലെ തലയിൽ വെളിച്ചെണ്ണ തേപ്പിച്ച് ചെമ്പരത്തി താളി തേച്ച് കുളിപ്പിക്കുക. ഇതൊക്കെ ചെയ്ത് നോക്കുക. എന്നിട്ട് വ്യത്യാസം വരുന്നില്ലെങ്കിൽ ഒരു ഡോക്ടറെ കാണേണ്ടതാണ്. 4 വയസ്സുള്ള കുട്ടിക്ക് അമിത വേർപ്പ് എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് പരിശോധിക്കണം.
2: ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. അതേപോലെ തന്നെ നമ്മുടെ കാലാവസ്ഥയും മാനസിക ആരോഗ്യവും അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. കാരണം കാലാവസ്ഥയുടെ മാറ്റം നമ്മുടെ മാനസികമായിട്ടും ശാരീരികം മാത്രമല്ല നമ്മുടെ മാനസികമായിട്ടുള്ള അവസ്ഥയെയും പ്രതികൂലമായി ബാധിക്കാറുണ്ട്. അത് എങ്ങനെയാണ് പ്രതിരോധിക്കുന്നത്?
0: നമ്മൾ ആയുർവേദ പ്രകാരം പറയുകയാണെങ്കിൽ ശരീരത്തിൽ വാതം, പിത്തം, കഫം എന്നിങ്ങനെ 3 ദോഷങ്ങളെ വെച്ചാണ് നമ്മൾ ശരീരത്തെ നോക്കിക്കാണാറ്, സപ്തധാതുക്കൾ, 3 ത്രിദോഷങ്ങൾ എന്നിങ്ങനെ. എന്നാൽ മനസ്സിനാവട്ടെ സത്വം, രജസ് തമസ് എന്നിങ്ങനെ 3 ഗുണങ്ങളാണ് മനസ്സിനുള്ളത്. അതിൽ രജസ്സും തമസും ഗുണം എന്ന് നമ്മൾ പറയാറില്ല, മാനസിക ദോഷം എന്ന് പറയാറുണ്ട്. ഇതിന്റെ സമമായ ഒരവസ്ഥ സാത്വികാവസ്ഥയാണ്. അപ്പം നമുക്ക് ഓരോ ശരീരത്തിൽ വരുന്ന ഏതൊരു മാറ്റവും മനസ്സിനെയും സ്വാധീനിക്കും
2: തീർച്ചയായും.
0: അതിൽ നിന്നും നമുക്ക് രക്ഷ ഉണ്ടാവില്ല. ഇപ്പം കടുത്ത ചൂടാണെങ്കിൽ നമുക്ക് ഒരു അസ്വാസ്ഥ്യം, മനസ്സിനൊരു വിമ്മിഷ്ടം നമുക്ക് അനുഭവപ്പെടും. അതിനുവേണ്ടി നമ്മൾ മ്യൂസിക് തെറാപ്പി പോലെ ധാരാളം പാട്ട് കേൾക്കുക, മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ ചെയ്യുക, കൂടെ കൂടുതൽ നമുക്ക് ഇഷ്ടപ്പെട്ട ആളുകളുടെ കൂടെ സമയം ചെലവഴിക്കുക, പാർക്കിലും അങ്ങനെയൊക്കെ നമുക്ക് മാനസികാരോഗ്യം നിലനിർത്താനായി നമ്മൾ പ്രത്യേകം ചൂടുകാലത്തെ ശ്രദ്ധിക്കണം. മഴക്കാലത്ത് വരികയാണെങ്കിൽ വളരെ ഗ്ലൂമി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. വല്ലാതെ മഴ പെയ്യും, രാത്രിയിലൊക്കെ മഴ പെയ്യുമ്പോൾ നമുക്ക് തന്നെ ഒരു
2: അടഞ്ഞ അവസ്ഥ.
0: അപ്പൊ നമ്മൾ ഒന്നും കൂടെ ആക്റ്റീവായിരിക്കാനും അങ്ങനെ നമ്മൾ തന്നെ അതിനെ ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകേണ്ടതാണ്. ഇതിൽ നിന്നും ഋതുക്കൾ വരുത്തുന്ന മാറ്റം ശരീരത്തിൽ എന്തൊക്കെ വരുന്നോ അതേപോലെ മനസ്സിലും
2: ഉണ്ടാവാറുണ്ട്. ഒരു കോൾ ഉണ്ട്, നമുക്ക് കോളിന് ശേഷം തുടരാം. ഗൃഹരശ്മിയിലേക്ക് സ്വാഗതം. ഹലോ, നമസ്കാരം, പേര് പറയാമോ? ബാലകൃഷ്ണൻ ചേട്ടാ, പറഞ്ഞോളൂ. ഋതുക്കളുടെ വ്യത്യാസത്തിൽ നമ്മുടെ ശരീരത്തിനുണ്ടാവുന്ന മാറ്റങ്ങളും അതുപോലെ തന്നെ അതിനുള്ള ആയുർവേദ ചികിത്സയും എന്നതാണ് നമ്മുടെ വിഷയം. സംസാരിച്ചോളൂ, രാധിക ഡോക്ടറുണ്ട്.
3: ചൂടിന്റെ ഇതുകൊണ്ട് അങ്ങനെയാ നിക്കല്. അപ്പൊ ഇപ്പൊ ഭയങ്കര ചൂടല്ലായതുകൊണ്ട് അതിനെ പറ്റി ഇങ്ങനെ പറയുന്നതുകൊണ്ട് ഞാൻ വിളിച്ചത് സാറേ.
0: ചൂട് കുരു പൊന്തിയിട്ടുണ്ടോ ശരീരത്തില്?
3: ചൂട് പൊന്തിയിട്ടൊന്നുമില്ല, ഭയങ്കര കുറച്ചായിട്ട് കൊടുപ്പൊന്നുമില്ല.
0: വീട്ടിന് അകത്തും പുറത്തും ഒക്കെ ആണെങ്കിൽ ഇളം നിറത്തിലുള്ള വളരെ കട്ടി കുറഞ്ഞ ഖദർ പോലെയുള്ള വസ്ത്രങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. പിന്നെ 2 പ്രാവശ്യമെങ്കിലും ശരീരം കഴുകി തണുപ്പിക്കാനായിട്ട് കുളിക്കുക. ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട. ആഹാരത്തിലായാലും കൂടുതൽ മത്സ്യം, മാംസാഹാരങ്ങൾ, കോഴിമുട്ട, മത്സ്യം, ചിക്കൻ അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ലഘുവായ ആഹാരം കഴിക്കുക. പിന്നെ ധാരാളം വെള്ളം കുടിക്കുക. ജ്യൂസുകളൊക്കെ ശുദ്ധമായ ജലത്തിൽ പ്രിപ്പയർ ചെയ്തിട്ട്, ഗ്രേപ്പ് ജ്യൂസ്, നമ്മുടെ നാരങ്ങ വെള്ളം, അതുപോലെ സംഭാരം, ഇതൊക്കെ ധാരാളം ഉപയോഗിക്കാവുന്നതാണ് ഇതെല്ലാം. അതുപോലെ നമുക്ക് ലഭ്യമായ പഴങ്ങൾ ഉപയോഗിക്കുക, കൂടുതൽ പഴങ്ങൾ കഴിക്കാൻ ശ്രദ്ധിക്കണം. വെള്ളം കുടിക്കുക,

0: കുടിവെള്ളം
1: ഞാൻ കഴിക്കലില്ല സാറേ.
0: എന്താണ്?
1: ഇല്ലല്ല, ജ്യൂസ് തണുത്തത് ആരെയൊന്നും കഴിക്കലില്ല. പക്ഷേ കുളിയപ്പോ ചൂടുവെള്ളത്തിലല്ല അത് പറയുന്ന.
0: അതൊക്കെ ഈ സീസണിൽ നമുക്ക് ചൂടുവെള്ളം വേണമെന്ന് നിർബന്ധമില്ല കുളിക്കാൻ. പച്ചവെള്ളത്തിൽ കുളിക്കാൻ
1: കുറച്ച് പ്രായമുള്ള ആളാണ്, 10-12 വയസ്സായി.
0: ആ ചൂടുവെള്ളത്തിലാണ് കുളിക്കുന്നതെങ്കിൽ നേരത്തെ കുളിച്ചോളൂ. രാവിലെ നേരത്തെ കുളിക്കുക, രാത്രി കുറച്ച് വൈകിട്ട് കുളിക്കാൻ ശ്രദ്ധിക്കുക. ഒരു 7-8 മണി കഴിഞ്ഞ് എന്ന് വെച്ചാൽ അന്തരീക്ഷം തണുത്ത ശേഷമാണ് നമ്മൾ ചൂടുവെള്ളത്ത് കുളിക്കാവുള്ളൂ. നട്ടുച്ച സമയത്ത് ചൂടുവെള്ളത്ത് കുളിച്ചാൽ എന്താവും? അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി. ശരീരം പൊതുവെ ചൂടാണെങ്കിൽ നമ്മള് തണുത്ത കാര്യങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുകയാണ് നമ്മൾ വേണ്ടത്.
2: അത് ഭക്ഷണ ക്രമത്തിലായാലും അല്ലെ? അതെ. ഏതായാലും വിളിച്ചതിൽ സന്തോഷം. ഓക്കെ, മറ്റു ചോദ്യങ്ങളൊന്നും ഇല്ലല്ലോ? ഓക്കെ. പറഞ്ഞത് വീട്ടിനുള്ളിലെ ശുദ്ധവായു ഉറപ്പാക്കാനും അന്തരീക്ഷം ശുദ്ധീകരിക്കാനും ഒക്കെ ആയുർവേദം എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്?
0: ഇതിന് നമ്മൾ ആയുർവേദത്തെക്കാൾ ഉപരി വാസ്തുശാസ്ത്രം അനുശാസിക്കുന്ന കാര്യങ്ങളെന്നാണ്. നമ്മൾ വീട്ടിനുള്ളിൽ കൃത്യമായ ഒരു എയർ സർക്കുലേഷൻ ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. അതിന് നേർക്ക് നേരെ ആയിരിക്കണം ജനലുകളുടെ വിന്യാസം. ഇപ്പം നമ്മുടെ വീട്ടിൽ പല ഭാഗത്തും ജനലുകൾ ഉണ്ടാവും, എന്നാൽ നേർക്ക് നേരെയുള്ള ജനലുകൾ തുറന്നിടാൻ നമ്മൾ ശ്രദ്ധിക്കണം. പാമ്പിന്റെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ചിലപ്പം ചില പാളികൾ നമുക്ക് തുറക്കാൻ സാധിക്കാത്തതുണ്ടാവും. അങ്ങനെ ആവുമ്പം പകുതി പാളിയുള്ള ജനലാണെങ്കിൽ അതിന്റെ മുകളിലത്തെ പാളി എപ്പോഴും തുറന്നിടാനായിട്ട്, അങ്ങനെ ഒരു
2: വായു സഞ്ചാരം
0: ക്രോസ് വെന്റിലേഷൻ കൃത്യമാണെന്ന് ഉറപ്പുവരുത്തുക. പിന്നെ പൊല്യൂഷൻ കൂടുതലായി ഇപ്പൊ റോഡ് സൈഡിൽ വരുന്ന ജനലുകൾ പറ്റുമെങ്കിൽ അത് തുറക്കാതിരിക്കുക. അവിടെ കൂടുതൽ സസ്യങ്ങൾ വെച്ചുപിടിപ്പിക്കുക. തുളസി പോലെയുള്ള സസ്യങ്ങൾക്ക് പോലും, തുളസി, ആവണക്ക്, എരുക്ക്, ഇത്തരത്തിലൊക്കെയുള്ള നമ്മൾ സാധാരണ വീട്ടിൽ വെച്ചുപിടിപ്പിക്കുന്ന നന്ദ്യാർവട്ടം, സുഗന്ധരാജ്, ഇങ്ങനെയൊക്കെയുള്ള നല്ല ഗുഡ് സ്മെല്ലിംഗ് ആയിട്ടുള്ള നാച്ചുറൽ
2: മണം ലഭിക്കുന്ന
0: മുല്ല, ഇത്തരത്തിലുള്ള സസ്യങ്ങളൊക്കെ നമുക്ക് വീടിന്റെ ചുറ്റുവട്ടത്തും വെച്ചുപിടിപ്പിക്കാം. അപ്പം ജനൽ തുറന്നിടുമ്പോൾ അതിന്റെയൊക്കെ സുഗന്ധം നമ്മളെ ആനന്ദിപ്പിക്കും. അപ്പം വാസ്തുശാസ്ത്രത്തെ കൂടെ സമന്വയിപ്പിച്ചു കൊണ്ടുവേണം നമ്മളൊരു കൺസ്ട്രക്ഷൻ ചെയ്യുന്ന സമയത്ത്. അപ്പോഴാണ് അവിടുത്തെ വാസം നമുക്ക് സുഖകരമായി തീരുന്നത്.
2: അതുപോലെ തന്നെ വ്യത്യസ്ത കാലാവസ്ഥ എന്ന് നമ്മൾ സൂചിപ്പിച്ചല്ലോ തുടക്കത്തിൽ തന്നെ, ഋതുക്കളുടെ മാറ്റം എന്നാണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ മഴക്കാലത്തിൽ നിന്നും മഞ്ഞുകാലത്തിലേക്ക് നമ്മൾ മാറുമ്പോൾ അവിടെയും ശാരീരികമായ ഒരുപാട് പ്രയാസങ്ങൾ, ഓരോ കാലാവസ്ഥയിലും നമ്മൾ ഒരുങ്ങേണ്ടതുണ്ട്. മഞ്ഞുകാലത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്?
0: ഈ വർഷകാലം കഴിഞ്ഞാൽ അടുത്തതായി വരുന്നത് മഞ്ഞുകാലമാണല്ലോ. അപ്പം ഈ വൃശ്ചികം ധനുമാസം, ആ മകരമാസം ഉൾപ്പെടെയുള്ള മഞ്ഞുകാലത്ത് കുംഭമാസത്തിന്റെ ഒരു ചെറിയ ഒരു ഭാഗം കൂടെ തണുപ്പായിരിക്കും. ആദ്യം തണുപ്പ്
2: ചെറിയ തോതിൽ
0: വൃശ്ചികമാസത്തിൽ ആരംഭിക്കുന്ന തണുപ്പ് മൂർച്ഛിച്ച് മകരത്തിൽ ഏറ്റവും കൂടുതലായി നീങ്ങുകയാണ്. അപ്പൊ ആ രണ്ട് ഋതുക്കളും ശിശിരം ഹേമന്തം ശിശിരം എന്നിങ്ങനെയാണ് ആ രണ്ട് ഋതുക്കളും വരുന്നത്. അതിൽ ഹേമന്തം വൃശ്ചികം ധനുമാസങ്ങളിലും മകരം ശിശിരത്തിലും വരും. അപ്പോൾ നമുക്ക് ഈ രണ്ട് ഋതുക്കളിലും ഈ മഞ്ഞുകാലത്തിന് ഒരേ രീതിയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ആഹാരത്തിലായാലും നമ്മൾ ഏറ്റവും കൂടുതൽ ഈ അലർജിക്, ഇപ്പൊ ഒരു ശ്രോതാവ് പറഞ്ഞ പോലെ അലർജിക് ഡിസോർഡേഴ്സ് ഒക്കെ ഏറ്റവും കൂടുതൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു ഈ സമയത്താണ് ഏറ്റവും കൂടുതൽ പ്രിക്കോഷൻ എടുക്കേണ്ടത്. ചുക്ക് കാപ്പി വളരെ സിമ്പിളായിട്ട് നമുക്ക് തോന്നും, പക്ഷെ അത് ഒരു വളരെ വലിയൊരു പ്രിവെന്റീവ് മെഷറാണ്. നമ്മൾ ചുക്ക് കാപ്പി ഉപയോഗിക്കുകയാണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് നമ്മൾ സാധാരണ കുടിക്കുന്ന പാൽക്കാപ്പിക്ക് പകരം ചുക്ക് കാപ്പി നമ്മൾ ആ ഒരു സീസണിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ജലദോഷത്തിന്റെ അറ്റാക്ക്, ഇപ്പോൾ ഏറ്റവും കൂടുതൽ വൈറൽ ആയിട്ടുള്ള ഇത്തരത്തിലുള്ള അസുഖങ്ങളും തുമ്മലും വരുന്ന ഒരു സീസണാണ്, അതിനെ നമുക്ക് കുട്ടികൾക്കായാലും വലിയ ആളുകൾക്കായാലും അതിൽ പ്രത്യേകമായും ചേർക്കേണ്ടത് ഇതുപോലെ തിപ്പലി, ചുക്ക്, കുരുമുളക്, കാപ്പിപ്പൊടി ഇതെല്ലാം കൂടെ ചേർത്ത്, തുളസിയില ഇതെല്ലാം ചേർത്തുകൊണ്ട് കാപ്പി ഉണ്ടാക്കി, അതാണ് ഏറ്റവും വലിയ ഒരു ഈ ഒരു മഞ്ഞുകാലത്തിലെ ഒരു പ്രതിരോധമായിട്ടുള്ള കാര്യം. അതുപോലെ തണുപ്പടിക്കാത്ത വസ്ത്രങ്ങൾ, രാത്രികാലങ്ങളിൽ ചെവി അടച്ചുകൊണ്ടുള്ള മങ്കി ക്യാപ്പ് പോലുള്ള ഒരു സ്കാർഫോ എന്തെങ്കിലും ഉപയോഗിച്ച് നമ്മൾ കിടക്കുകയാണെങ്കിലും ഈ ജലദോഷം തുടങ്ങിയ അസുഖങ്ങൾ നമുക്ക്
2: പ്രതിരോധിക്കാനായിട്ട്
0: സാധിക്കും.
2: പ്രിയ ശ്രോതാക്കളെ, കാലാവസ്ഥയെ മാറ്റപ്പെടുത്താൻ നമുക്ക് സാധിക്കില്ല, പകരം നമ്മുടെ ജീവിത രീതികളും നമ്മുടെ ഭക്ഷണക്രമവും കൃത്യമായ മാറ്റം വരുത്തി നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കേണ്ടതുണ്ട്. മാറിവരുന്ന ഋതുക്കളിൽ നമ്മൾ അനുവർത്തിക്കേണ്ട ജീവിത രീതികൾ എന്തൊക്കെയാണ് എന്നുമാണ് ഇതുവരെയും നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പരിയാരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ ദ്രവ്യഗുണ വിഭാഗം പ്രൊഫസർ ഡോക്ടർ രാധിക സി നമുക്ക് നൽകിയത്. കൂടെ ബേബി സ്മിത. ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ ശ്രോതാക്കൾക്കും നന്ദി. പരിപാടിയുടെ ആശയം ആവിഷ്കാരം എച്ച് വിനോദ് ബാബു, സാങ്കേതിക സഹായം സജിത് കുമാർ തലശ്ശേരി, നിർവഹണ സഹായം ശ്രേണി രഞ്ജിത്.
3: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഗൃഹരശ്മി സമാപിക്കുന്നു. വീണ്ടും അടുത്ത തിങ്കളാഴ്ച ഇതേ സമയം.

0: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.

ശ്രോതാക്കളെ, ഇന്ന് 5 മണിക്ക് NHM സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത്. 5:15 ലളിത ഗാനങ്ങൾ, 5:45 ഞാറ്റുവേല, 6:10 വയനാട് ജില്ലാ വൃത്താന്തം, 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ, 6:50 ഹരിതവീതിയിൽ കുറ്റിമുല്ല കൃഷിവിശേഷങ്ങളുമായി കാസർഗോഡ് മൊഗ്രാൽ പുത്തൂർ നെല്ലിക്കുന്നിലെ RK മീനാക്ഷി രവി, 7:20 കമ്പോള വില നിലവാര ബുള്ളറ്റിൻ. ഏഴ് 7:35 FM ഹെൽത്ത് പ്ലസ്. മാസം തികയാതെയുള്ള പ്രസവം അമ്മമാർ അറിയേണ്ടതും ശ്രദ്ധിക്കേണ്ടതും. ഡോക്ടർ എം നൌഷീദ് അനിയുമായുള്ള അഭിമുഖം കേൾക്കാം. 8 മണിക്ക് കിളിക്കൂട്ടം, കുട്ടികളുടെ പരിപാടി പുനഃപ്രക്ഷേപണം. ചിറക്കൽ വർണ്ണക്കൂട്ടിലെ കൂട്ടുകാർ പങ്കെടുക്കുന്നു. എട്ട് 8:30 സേവന വാർത്തകൾ കേൾക്കാം. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 9:15 വിദ്യാഭ്യാസ പരിപാടി. 9:30 സംഗീത കച്ചേരി. 10:30 ജെറി അമൽദേവ് പങ്കുവയ്ക്കുന്ന നൌഷാദ് ഓർമ്മകൾ ചിത്രീകരണം. 11:00 സ്പോട്ട് ലൈറ്റ്.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 3:30. ഇതോടെ ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 5 മണിക്ക് ആരംഭിക്കും. നമസ്കാരം.

ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. 101.5 MHz FM ബാൻഡിൽ ഞങ്ങളുടെ സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 5 മണി. ഇപ്പോൾ പ്രായോജിക പരിപാടി റേഡിയോ ഹെൽത്ത്.

0: സ്ത്രീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് ആളുകളെ ബാധിക്കുന്ന ഒരു രോഗാവസ്ഥയാണ് സയാട്ടിക്ക. ഒരു വ്യക്തിയുടെ നടുഭാഗത്തു നിന്ന് ആരംഭിച്ച് സയാട്ടിക് നാഡിയിലൂടെ കാലിലേക്ക് പോകുന്ന വേദനാജനകമായ ഒരു അവസ്ഥയാണ് സയാട്ടിക്ക എന്ന രോഗാവസ്ഥ. ഈ രോഗാവസ്ഥയെക്കുറിച്ചും ഇതിന്റെ ലക്ഷണങ്ങളെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചുമാണ് ഇന്നത്തെ റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ദിലീപ് ആർ. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: സർ. എന്താണ് സയാട്ടിക്ക എന്ന രോഗാവസ്ഥ?
2: സയാറ്റിക്ക എന്ന് പറയുന്ന രോഗ, അതൊരു രോഗലക്ഷണമാണ്. അത് രോഗിക്ക് നടുഭാഗത്തൊരു വേദന വരികയും ആ നടുഭാഗത്ത് വരുന്ന വേദന നമ്മുടെ പൃഷ്ഠഭാഗം വഴി തുട വഴി കാലിലേക്ക് പോകുന്ന ലക്ഷണത്തെയാണ് സയാറ്റിക്ക എന്ന് പറയുന്നത്. അപ്പോൾ അത് ചില ആൾക്കാരിൽ വേദനയായിരിക്കാം, ചില ആൾക്കാരിൽ അത് കഴപ്പായിരിക്കാം, ചില ആൾക്കാരിൽ അത് മിന്നൽ പോലെ ആയിരിക്കാം, പല രീതിയിലായിരിക്കാം. അപ്പോൾ ഒന്ന്, നടുഭാഗത്ത് തുടങ്ങി ഗ്ലൂട്ടിയൽ റീജിയൻ പൃഷ്ഠഭാഗം വഴി തുട തൈ വഴി കാലിലേക്ക് പോകുന്ന രീതിയിലുള്ള സ്പ്രെഡ് ചെയ്യുന്ന ഒരു തരം കഴപ്പ്, മിന്നൽ, വേദന, ആ രീതിയിലുള്ള സിംറ്റംസിനെയാണ് സാധാരണ സയാറ്റിക്ക എന്ന് രോഗികൾ പറയാറുള്ളത്. അത് ചിലപ്പോൾ ഒരു ഭാഗത്ത് വരാം, ചിലപ്പോൾ അത് രണ്ട് ഭാഗത്ത് വരാം, കൂടുതലായി ഒരു ഭാഗത്താണ് കാണാറുള്ളത്. സയാറ്റിക്ക എന്ന ലക്ഷണം വളരെ തീവ്രമായ വേദനയാണ്. അത് അവരുടെ പേഷ്യൻസിൻ്റെ പലരുടെയും ഡെയിലി ആക്ടിവിറ്റീസിനെ തന്നെ ബാധിക്കുന്ന രീതിയിലുള്ളൊരു സിംറ്റമാണ്.
1: സർ, ഈ രോഗം ഉണ്ടാകാനുള്ള പ്രധാന കാരണങ്ങൾ എന്തെല്ലാമാണ്?
2: ഈ സയാറ്റിക്ക എന്ന് പറയുന്ന ലക്ഷണം ഞാൻ നേരത്തെ പറഞ്ഞു, നടുഭാഗത്ത് തുടങ്ങി താഴേക്ക് വരുന്നത് കൊണ്ട് ഇതിൻ്റെ ഏറ്റവും കോമൺ കാരണമായി നമ്മൾ കാണാറുള്ളത് ഈ ഡിസ്കിൻ്റെ പ്രോബ്ലംസാണ്. അതായത് നമ്മളുടെ നട്ടലിലെ വെർട്ടിബ്ര കശേരു, അതിൻ്റെ ഇടയ്ക്കുള്ള ബ്രെഡിനിടയ്ക്ക് ജാം വെക്കുന്ന പോലെ ഇരിക്കുന്ന സാധനത്തിനാണ് നമ്മൾ ഡിസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ പ്രായം ചെല്ലുന്നതനുസരിച്ചോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതശൈലിയിലുള്ള പ്രോബ്ലംസൊക്കെ കാരണം നമ്മുടെ ആ ഡിസ്കിന് വീക്കം വരികയും അതിനകത്ത് ഉള്ള ദ്രാവകങ്ങൾ ചുരുങ്ങി വരികയും ഡിസ്ക് ചെറുതായിട്ട് ഒന്ന് ബൾജ് ചെയ്ത് കഴിയുമ്പോൾ നട്ടലിൽ നിന്ന് ഇറങ്ങി വരുന്ന ഞരമ്പുകൾ, റൂട്ടെന്നാണ് പറയുന്നത്, ആ റൂട്ടിലേക്ക് ഡിസ്ക് ഞെരുങ്ങുകയും ആ റൂട്ട് ഇറിറ്റേറ്റ് ചെയ്യപ്പെടുകയും അത് കാരണം കാലിലേക്ക് ലക്ഷണങ്ങൾ വരുന്നതിനെയാണ് സാധാരണ സയാറ്റിക്ക എന്ന് പറയുന്നത്. അപ്പം സാധാരണ ഇത് നട്ടലിൻ്റെ ഡിസ്കിൻ്റെയോ പ്രോബ്ലം കൊണ്ടാണ് സാധാരണ ഈ സയാറ്റിക്ക എന്ന് പറയുന്ന ലക്ഷണം വരുന്നത്.
1: സർ, അതുപോലെ തന്നെ ഈ പലപ്പോഴും ജിമ്മിൽ പോയി ഭാരം ഉയർത്തുന്നവർക്കും അതുപോലെ തന്നെ ചില വീഴ്ചകൾ സംഭവിക്കുന്നവരിലുമൊക്കെ ഈ രോഗം ഉണ്ടാകാനുള്ള സാധ്യതയില്ലേ?
2: ഉണ്ട്. അതായത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ ഡിസ്ക് ബൾജ് ആണ് ഇതിൻ്റെ മോസ്റ്റ് പ്രധാനമായിട്ടുള്ള കാരണം. അപ്പോൾ ഡിസ്ക് ബൾജ് ചെയ്യാനുള്ള പല സിനാരിയോകളാണ്, പല സെറ്റിങ്സ് ആണ് നേരത്തെ പറഞ്ഞത്. അതായത് ഉദാഹരണം, നമ്മളൊരു വെയിറ്റ് പെട്ടെന്ന് എടുക്കുന്നു, അത് ജിമ്മിലാവട്ടെ, നമ്മൾ ഇപ്പം സ്ഥിരമായി ജോലി ചെയ്യുന്ന ആൾക്കാർ ആണെങ്കിൽ സാധാരണ ഇങ്ങനെ സംഭവിക്കണമെന്നില്ല. നമ്മൾ ചിലപ്പോൾ കാര്യമായ ജോലികൾ, അങ്ങനെ ഫിസിക്കൽ ജോലികൾ ആവശ്യമില്ലാത്ത ആൾക്കാർ വളരെ പെട്ടെന്ന് ഒരു വെയിറ്റ് എടുക്കാൻ ശ്രമിക്കുമ്പോൾ ഇതേപോലെ വീക്കായിട്ടിരിക്കുന്ന ഡിസ്ക് ബൾജ് ചെയ്തേക്കാം. അതിപ്പോൾ ജിമ്മാകാം, പെട്ടെന്ന് വെയിറ്റ് എടുക്കുന്നതുകൊണ്ടാവാം, ഡെഫിനറ്റ്ലി അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. എല്ലാവർക്കും വരണമെന്നില്ല, ഞാൻ നേരത്തെ പറഞ്ഞു ചിലവരുടെ ഡിസ്കും ബോണും എല്ലാം സ്ട്രോങ് ആയിരിക്കും, അവർക്ക് ചിലപ്പോൾ ഡിസ്ക് ബൾജ് വരണമെന്നില്ല. ഈ പൊതുവെ ഇത് വീക്കായിട്ടുള്ള ആൾക്കാർക്കായിരിക്കും ഇത് വരാൻ സാധ്യത കൂടുതൽ.
1: സർ, നേരത്തെ പറഞ്ഞതുപോലുള്ള ലക്ഷണങ്ങൾ കണ്ടുകഴിഞ്ഞാൽ എപ്പോഴാണ് നമ്മൾ ഈ രോഗാവസ്ഥ സയാട്ടിക്ക ആണോ എന്ന് സംശയിക്കേണ്ടത്? അതോടൊപ്പം തന്നെ ഇത്തരം ബുദ്ധിമുട്ടുകൾ കണ്ടുകഴിഞ്ഞാൽ ഏത് വിഭാഗം ഡോക്ടറെയാണ് നാം കാണേണ്ടത്?
2: ഇപ്പോൾ ചില രോഗികൾക്ക് നടുവേദന മാത്രമായിരിക്കും കാണുക. അപ്പം ചില രോഗികൾക്ക് നടുവേദനയും കാലിലേക്ക് അത് കഴച്ചിറങ്ങുകയും ചെയ്യുന്നുണ്ടാവും. നടുവേദന മാത്രമാണെങ്കിൽ നമുക്കതിനെ സയാറ്റിക്ക എന്ന് വിളിക്കാൻ പറ്റില്ല. അത് ബേസിക്കലി നട്ടലിൻ്റെ അല്ലെങ്കിൽ ഡിസ്കിൻ്റെ പ്രോബ്ലംസ് ഉണ്ട്, പക്ഷെ അത് ഞരമ്പിനെ ഞെരുക്കുന്നില്ല, അത് കാരണമാണ് നടുവേദന. അപ്പം നമ്മൾ സ്പോണ്ടൈലോസിസ് എന്നൊക്കെ പറയും, ലംബർ സ്പോണ്ടൈലോസിസ്. അപ്പോൾ അങ്ങനെയുള്ള അസുഖമുള്ളവർക്ക് ഓർത്തോ ഡോക്ടറിനെ കാണിക്കാം, ന്യൂറോളജി ഡോക്ടറിനെ കാണിക്കാം, ന്യൂറോ സർജനെ. അത് ഓർത്തോ ഈ എല്ല് സംബന്ധമായ രോഗങ്ങളെ കൊണ്ട് ഓർത്തോ ഡോക്ടറെ കാണിക്കുന്നുണ്ട്, കുഴപ്പമില്ല. രണ്ട്, ഈ സയാറ്റിക്ക വന്നു കഴിഞ്ഞാൽ, അതായത് ആ ഡിസ്ക് ബൾജ് വന്ന് ഡിസ്ക് തള്ളി ആ ഞരമ്പിനെ ഞെരുക്കുന്നുണ്ട്, അപ്പോൾ ഏത് ഡോക്ടറെ കാണിക്കാം എന്നുള്ളത് നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഓർത്തോയെ കാണിക്കുന്നവരുണ്ട്, ന്യൂറോ സർജനെ കാണിക്കുന്നവരുണ്ട്, ന്യൂറോളജിയെ കാണിക്കുന്നവരുണ്ട്. അപ്പം ഇതിൻ്റെ ചികിത്സ പല രീതിയിലാണ്. ഒന്ന്, ഇപ്പം ആ തള്ളി വന്ന ഡിസ്ക് ഞരമ്പിനെ എത്ര തീവ്രമായി ഞെരുക്കുന്നുണ്ട്, ആ തീവ്രമായി ഞെരുക്കുന്നത് കാരണം രോഗിക്ക് അതുകൊണ്ട് വേദന മാത്രമാണോ അതോ അത് ബലക്കുറവുണ്ടായിട്ടുണ്ടോ സ്പർശനശേഷിക്കോ സെൻസേഷനോ കുറവ് വന്നിട്ടുണ്ടോ എന്ന് പരിശോധിച്ചതിന് ശേഷമാണ് അതിൻ്റെ ചികിത്സ നിർണ്ണയിക്കേണ്ടി വരിക. അപ്പോൾ നല്ലൊരു ശതമാനം ആൾക്കാരിലും ഇങ്ങനൊരു ഡിസ്ക് തള്ളി അത് ഈ റൂട്ടിനെ ഞെരുക്കുമ്പോൾ സയാറ്റിക് ലക്ഷണം വരുമ്പോൾ സാധാരണ രീതിയിൽ ആ ഡിസ്കിൽ തന്നെ ഉൾവലിയുകയും ആ ഞെരുക്കം കുറയുകയും ഒരു 2 മുതൽ 6 ആഴ്ച കൊണ്ട് ഇത് കുറയുകയും തന്നെ മാറുകയും ചെയ്യും. ചില രോഗികളിൽ ഈ വേദന തുടർച്ചയായിട്ട് നിൽക്കാം, മാറാതെ നിൽക്കാം. വേദനയുടെ കൂടെ കാലിന് ബലക്കുറവ് അല്ലെങ്കിൽ കാലിന് സ്പർശനശേഷി കുറയുന്നു. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് അവർക്ക് ഈ മരുന്ന് കൂടാതെ റെസ്റ്റ് കൂടാതെ വേറെ ചികിത്സകൾ, ചിലപ്പോൾ സർജറി പോലുള്ള ചികിത്സകൾ ആവശ്യമാണോ വേണ്ടത്. ഈ സർജറി ആവശ്യമാണെങ്കിൽ അതിന് ഒന്നില്ലെങ്കിൽ ന്യൂറോ സർജറി ഡോക്ടറെ കാണിക്കാം, അല്ലെങ്കിൽ ഓർത്തോപീഡിഷ്യൻ ഡോക്ടറെ കാണിക്കാം. സർജറി ആവശ്യമല്ലാത്ത കേസുകളിൽ ഇത് ന്യൂറോളജി, ന്യൂറോ സർജറി, ഓർത്തോപീഡിഷ്യൻ ആരെ വേണമെങ്കിലും കാണിക്കാം. അപ്പം സർജറി ആവശ്യമില്ലാത്ത കേസുകളിൽ ബെഡ് റെസ്റ്റ് ആണ് ഏറ്റവും പ്രധാനം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു 2 മുതൽ 1 6 ആഴ്ച, ഇതിൽ എല്ലാ രോഗികൾക്കും ഇത്ര ഫിക്സഡ് ആയിരിക്കണമെന്നില്ല. ചില ആൾക്കാർക്ക് 1-2 ആഴ്ച കൊണ്ട് ഇമ്പ്രൂവ് ചെയ്യുന്നവരുണ്ട്, ചില ആൾക്കാരിൽ 6 ആഴ്ച കൊണ്ട് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പീരീഡ് കൊണ്ട് ബെഡ് റെസ്റ്റ് എടുത്ത് പെയിൻ കില്ലേഴ്സ് കഴിച്ച് ഒന്ന് റെസ്റ്റ് എടുത്തു കഴിയുമ്പോൾ തന്നെ ഇറിറ്റേഷൻ കുറയുകയും ഈ സിംറ്റംസ് ബെറ്റർ ആവുകയും, ചില ആൾക്കാരിൽ ഞരമ്പിൻ്റെ വലിച്ചിൽ ആ ന്യൂറോപ്പതിക് പെയിൻ കൊടുക്കുന്ന ചില മരുന്നുകളോ ചിലപ്പോൾ സ്റ്റീറോയിഡ് മരുന്നുകളോ കൊടുക്കേണ്ടി വരാറുണ്ട്. മരുന്ന് കഴിച്ച് ഇമ്പ്രൂവ് ചെയ്യുന്ന നല്ലൊരു സെഗ്മെൻറ്റ് ഓഫ് ആൾക്കാരുണ്ട് ഈ സയാറ്റിക്കുള്ള. അതിൽ ഇമ്പ്രൂവ് ചെയ്യാത്ത ആൾക്കാർ, അതായത് നമ്മൾ മരുന്നുകളെല്ലാം ഫുൾ ഡോസ് കൊടുത്തിട്ടും ലക്ഷണങ്ങൾ കുറയുന്നില്ല, നമ്മൾ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ ഒരു ഡിസ്ക് ബൾജ് കാണുന്നുണ്ട്, അത് ഞരമ്പിനെ നന്നായിട്ട് ഞെരുക്കിയിട്ടുണ്ട്, നേരത്തെ പറഞ്ഞ പോലെ ബലക്കുറവോ സ്പർശനശേഷിയോ ബാധിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് സർജിക്കൽ ഓപ്ഷൻസ് വേണ്ടി വരും. സർജിക്കൽ ഓപ്ഷൻസ് ആവശ്യമുള്ളപ്പോൾ എന്തായാലും അത് സർജനെയോ ന്യൂറോ സർജനെയോ ഓർത്തോപീഡിഷ്യനെയോ അത് ഇതിൽ എക്സ്പെർട്ടൈസ് ഉള്ള ന്യൂറോ സർജന്മാരും ഓർത്തോപീഡിഷ്യൻസും ഉണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് എക്സ്പെർട്ടൈസ് ഉള്ളവർക്ക് ചെന്ന് കഴിഞ്ഞാൽ അവരത് എൻഡോസ്കോപ്പിക്കലി ഒക്കെ സർജറി ചെയ്യാൻ ഇപ്പോൾ കഴിയാറുണ്ട്. അപ്പം

0: അങ്ങനെ ചെയ്ത് പേഷ്യന്റ് നല്ല രീതിയിൽ ബെറ്റർ ആവും.
1: സർ, ഈ സയാട്ടിക്ക പലപ്പോഴും തെറ്റിദ്ധരിക്കുവാൻ സാധ്യതയുള്ള രോഗാവസ്ഥയാണല്ലോ. ശരിക്കു പറഞ്ഞാൽ നടുവേദന, കാലുവേദന തുടങ്ങിയ ലക്ഷണങ്ങളെ പലരും നിസാരവൽക്കരിക്കുകയും ചില വേദനാസംഹാരികളായ മരുന്നുകൾ പുരട്ടി മുന്നോട്ട് പോകുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകാറുണ്ട്. ശരിക്കും കൃത്യസമയത്ത് ഈ രോഗം കണ്ടെത്തി ചികിത്സ തേടിയില്ല എങ്കിൽ ഉണ്ടാകാവുന്ന സങ്കീർണതകളെ കുറിച്ചൊന്ന് പറയാമോ?
0: ഈ ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പൊ സയാറ്റിക്ക ഒരു നല്ലൊരു ശതമാനം രോഗികളിൽ അതൊരു പ്രോബ്ലങ്ങളൊന്നും ഉണ്ടാക്കാതെ തന്നെ അങ്ങ് മാറാം. ബെഡ് റെസ്റ്റ് എടുക്കുമ്പോഴോ മരുന്നുകൾ കഴിക്കുമ്പോഴോ മാറാം. അപ്പോ ഇങ്ങനെയുള്ള രോഗികളിൽ ഈ കാലുകളിൽ പെരുപ്പ് വരുന്നു, കാലിൽ ചെരുപ്പിടാൻ ബുദ്ധിമുട്ട് വരുന്നു, നടക്കാൻ ബലക്കുറവ് വരുന്നു, അങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അത് മോശപ്പെട്ട ലക്ഷണങ്ങളാണ്. അതായത് അത് ഡിസ്ക് ബൾജ് കാരണം ഞരമ്പിന് അത് തീവ്രമായി ഞെരുക്കുന്നുണ്ടെന്നും ഞരമ്പിന് ചുവിനെ പ്രവർത്തിക്കാൻ പറ്റുന്നില്ല എന്നും അവിടെ മരുന്ന് പോരാ, അതിൻ്റെ കൂടെ സർജിക്കൽ ഓപ്ഷൻസും വേണമെന്നുള്ള ഒരു ഇൻഡിക്കേഷനാണ്. ഇപ്പം നടുവേദന മാത്രമല്ല, നടുപ്പ് സാധാ ഒരു നടുവേദനയാണ് എങ്കിൽ ആ നടുവേദനയ്ക്ക് നമ്മൾ പല റെഡ് ഫ്ലാഗ്സ് എന്ന് പറയും. അതായത് ഒരു പ്രായത്തിന് ശേഷം പെട്ടെന്നുണ്ടാവുന്ന നടുവേദന, നടുവേദനയുടെ കൂടെ കാലിലേക്ക് തരിപ്പിറങ്ങുന്നു, മൂന്ന് വെയിറ്റ് കുറയുന്നു, പനി വരുന്നു, വേറെ ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ കണ്ടുപിടിക്കപ്പെടുന്നു. അപ്പം അങ്ങനെയൊക്കെ ഉള്ളപ്പോഴാണ് ഈ നടുവേദനയുടെ കാരണങ്ങൾ മോശപ്പെട്ട കാരണങ്ങൾ ആകുന്നത്. സാധാരണ രീതിയിൽ ഈ സയാറ്റിക്ക എന്ന് പറയുന്നത് ഡിസ്കിൻ്റെ പ്രോബ്ലം കൊണ്ടാണ്, മോശപ്പെട്ട അസുഖങ്ങളല്ല. അപ്പോൾ ബെഡ് റെസ്റ്റ് എടുത്താൽ ഇമ്പ്രൂവ് ചെയ്യും, പക്ഷെ ചില രോഗികളിൽ സർജറി ആവശ്യമുണ്ട്. അപ്പം സയാറ്റിക്ക ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറിനെ കാണണം. ഡോക്ടറെ കണ്ട് ഡോക്ടർ പരിശോധിച്ച് ആ ഡിസ്ക് ബൾജ് കാരണം ഞരമ്പിന് ഞെരുക്കം എത്രത്തോളം ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ്, മിക്കവാറും രോഗികൾ ചിലപ്പോൾ സ്കാൻ വേണമെന്ന് തന്നെ വരില്ല, ചില ആൾക്കാരിൽ സ്കാൻ ആവശ്യമാണ്. അപ്പോൾ സ്കാൻ ആവശ്യമുണ്ടെങ്കിൽ ചെയ്ത് മരുന്ന്, എന്ത് തരം മരുന്നാണ് വേണ്ടത്, മരുന്ന് മതിയോ, അല്ലെങ്കിൽ ചില ആൾക്കാരിൽ നമ്മൾ കാണുന്നത് നമ്മൾ കറക്റ്റ് സമയത്ത് ഇൻ്റർവീൻ ചെയ്തില്ലെങ്കിൽ അവർ പിന്നീട് ബലക്കുറവായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. അപ്പോൾ അങ്ങനെ ലക്ഷണമുണ്ടെങ്കിൽ ഉടൻ തന്നെ ഡോക്ടറുടെ സേവനം തേടേണ്ടതാണ്. പരിശോധിച്ച് സ്കാൻ ആവശ്യമുണ്ടെങ്കിൽ സ്കാൻ ചെയ്ത് മരുന്നുകൾ കഴിക്കുകയോ ബെഡ് റെസ്റ്റ് ചെയ്യുകയോ ഈ സർജിക്കൽ ഓപ്ഷൻസ് ആവശ്യമുണ്ടെങ്കിൽ അത് തേടേണ്ടതുമാണ്.
1: സർ, ഈ സയാട്ടിക്ക എന്ന രോഗാവസ്ഥ നമുക്ക് പൂർണ്ണമായും ചികിത്സിച്ച് ഭേദപ്പെടുത്തുവാൻ സാധിക്കുമോ?
0: ഇതിന് ഡിസ്ക് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിസ്ക് എന്നുള്ള രോഗം നാച്ചുറലി ആ ഡിസ്ക് ഉൾവലിയുകയാണെങ്കിൽ ഈ സിംപ്റ്റംസ് തന്നെ അങ്ങ് മാറും. ചില ആൾക്കാരിൽ സർജറി ആവശ്യമുണ്ടെങ്കിൽ സർജറി ചെയ്ത് കഴിഞ്ഞാലും ഇത് പൂർണ്ണമായി മാറും. വളരെ ചുരുക്കം ചില ആൾക്കാരിൽ ഈ പെയിൻ നിലനിൽക്കാറുണ്ട്. ഏറെക്കുറെ നമുക്കിത് പൂർണ്ണമായും ചികിത്സിച്ച് മാറ്റാവുന്നതാണ്.
1: സർ, അതുപോലെ തന്നെ ഈ സയാറ്റിക്ക രോഗം ഉണ്ടാകാതിരിക്കുവാൻ എന്തെല്ലാം കാര്യങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ടത്?
0: ഇത് അതായത് നമ്മൾ പൊതുവെ ബാക്കിലുള്ള പാരാസ്പൈനൽ മസിൽസ്, ബാക്ക് മസിൽസ് എല്ലാം പൊതുവെ വീക്കാവുന്നതുകൊണ്ടാണ് ഒരു കാരണമായി പറയുന്നത്. അപ്പം കുറച്ച് ബാക്ക് സ്ട്രെച്ചിങ് എക്സസൈസുകളോ ബെൻഡിങ് എക്സസൈസുകളോ ലാറ്ററൽ ബെൻഡിങ് എക്സസൈസുകളോ ഒക്കെ ചെയ്താൽ കുറച്ച് പാരാസ്പൈനൽ മസിലിന് പവർ വരികയും ഇത് വരാനുള്ള സാധ്യത കുറയുകയും ചെയ്യും. പൂർണ്ണമായി ഇല്ലാതാക്കാൻ കഴിയുമെന്ന് നമുക്ക് അറിഞ്ഞുകൊണ്ട് കുറച്ച് ആക്റ്റീവായിരിക്കുക, എക്സസൈസുകൾ ചെയ്യുക, ചെയ്തു കഴിഞ്ഞാൽ ഇതിനുള്ള സാധ്യതകൾ കുറവായിരിക്കും.
1: സർ, അതുപോലെ തന്നെ പ്രായമായവരിൽ കണ്ടുവരുന്ന നടുവേദന, അത് കൃത്യമായി മനസ്സിലാക്കി ചികിത്സ തേടേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഈ അവസരത്തിൽ ഒന്ന് പറയാമോ?
0: പ്രായമായവരിൽ ഉദാഹരണം 60 വയസ്സിന് ശേഷം നമുക്ക് നടുവേദന ഉള്ളപ്പോൾ അതിൻ്റെ ഏറ്റവും കോമൺ ആയിട്ടുള്ള കാരണം നേരത്തെ പറഞ്ഞ തേയ്മാനമാണ്, ലംബാർ സ്പോണ്ടൈലോസിസ് ആണ്. പക്ഷേ ചില ആൾക്കാരിൽ ഈ നടുവേദന മോശപ്പെട്ട അസുഖങ്ങൾ കൊണ്ടും ആകാം. ഉദാഹരണം ഈ നടുവേദന കണ്ടിന്യൂസ് ആയിട്ട് മാറാതെ നിൽക്കുന്നു. രണ്ട് നടുവേദന രാത്രിയാണ് കൂടുതൽ. രാത്രി നടുവേദന കാരണം നമുക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. നമ്മൾ ഈ നടുവേദനയുടെ കൂടെ വെയിറ്റ് കുറയുന്നു, ഭാരം കുറയുന്നു, വൈകുന്നേരങ്ങളിലൊക്കെ ഒരു പനി പോലെ തോന്നും. ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഒരു സ്പോണ്ടൈലോസിസ് കാരണമുള്ള ലക്ഷണങ്ങൾ. അപ്പോൾ അത് ചിലപ്പോൾ എന്തെങ്കിലും ട്യൂമർ, ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ കൊണ്ടാകാം. അപ്പം ഈ മാറാതെ നിൽക്കുന്ന നടുവേദന, അതായത് നമ്മൾ റെസ്റ്റ് എടുക്കും, സാധാരണ നടുവേദനകൾ നമ്മൾ റെസ്റ്റ് എടുക്കുമ്പോൾ പോകും. ഇത് റെസ്റ്റ് എടുക്കുമ്പോൾ നടുവേദന മാറുന്നില്ല, ഉറങ്ങുമ്പോൾ നടുവേദന കൂടുന്നു, നടുവേദന കൂടെ വെയിറ്റ് കുറയുന്നു, പനി തുടങ്ങിയ ലക്ഷണങ്ങൾ തുടർച്ചയായി നിൽക്കുകയാണെങ്കിൽ ഒരു ഡോക്ടറിനെ കണ്ട് അത് ഇവാലുവേറ്റ് ചെയ്യണം. അതിൽ വേറെ എന്തെങ്കിലും ഈ സാധാരണ സ്പോണ്ടൈലോസിസ് പ്രോബ്ലം അല്ലാതെയുള്ള വേറെ കാരണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്.
1: സയാട്ടിക്ക എന്ന രോഗാവസ്ഥയെക്കുറിച്ചും ഇതിന്റെ ലക്ഷണങ്ങളെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും ഒക്കെ ഇതുവരെ സംസാരിച്ച ഡോക്ടർ ദിലീപിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: നന്ദി.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
3: പാമ്പുകടി ഏൽക്കാതിരിക്കുവാൻ ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. വീടിനുള്ളിൽ പാമ്പ് കയറാനുള്ള സാധ്യത കുറയ്ക്കാൻ വാതിലുകളും ജനലുകളും അടച്ചിടുക.

0: വിടവുകൾ അടയ്ക്കുക. വീടിന് പുറത്തു കിടന്ന് ഉറങ്ങാതിരിക്കുക. നിലത്തു കിടന്ന് ഉറങ്ങുന്നത് കഴിവതും ഒഴിവാക്കി കിടക്കകൾ ഉപയോഗിക്കുക. കൊതുകുവല ഉപയോഗിക്കുന്നത് അധിക സംരക്ഷണം നൽകും. വീടിനും ഒപ്പം പരിസരത്തുമുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യുക. വീടിനോട് ചേർന്ന് വിറക്, തൊണ്ട്, ചിരട്ട, തുണികൾ തുടങ്ങിയവ കൂട്ടിവയ്ക്കുന്നത് ഒഴിവാക്കുക. പുല്ലും കുറ്റിച്ചെടികളും വെട്ടി വൃത്തിയായി സൂക്ഷിക്കുക. വീടിന് സമീപത്തുള്ള മാളങ്ങളെല്ലാം അടയ്ക്കുക. രാത്രിയിൽ വീടിനുള്ളിലും പുറത്തും മതിയായ വെളിച്ചം ഉറപ്പാക്കുക. രാത്രി സമയങ്ങളിൽ പുറത്തു പോകുമ്പോൾ നിർബന്ധമായും ടോർച്ച് ഉപയോഗിക്കുക. കരിയിലകളുടെ മുകളിലൂടെയും കുറ്റിച്ചെടികളുടെ ഇടയിലൂടെയും നടക്കാൻ ശ്രമിക്കരുത്. കാൽപാദം മൂടുന്ന തരത്തിലുള്ള ചെരുപ്പുകൾ ധരിക്കുക. ഉറങ്ങുന്നതിന് മുൻപ് കിടക്കയും പുതപ്പും കുടഞ്ഞ് സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കുക. കിടക്കുന്ന സ്ഥലം ശുചിയായും സുരക്ഷിതമായും സൂക്ഷിക്കുക. ചെരുപ്പ്, വസ്ത്രങ്ങൾ, ബാഗ്, ഹെൽമെറ്റ്, വാഹനങ്ങൾ എന്നിവ ഉപയോഗിക്കുന്നതിന് മുൻപ് പരിശോധിക്കുക. പാമ്പിനെ കണ്ടാൽ അതിനെ പിടിക്കാൻ ശ്രമിക്കാതെ ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കുക. ഏറ്റവും അടുത്തുള്ള സ്നേക് റെസ്ക്യൂവേഴ്സിനെ ലഭിക്കാൻ വനം വകുപ്പിന്റെ സർപ്പ ആപ്പ് പ്രയോജനപ്പെടുത്തുക. പാമ്പുകടിയേറ്റാൽ ഉടനടി ചെയ്യേണ്ട കാര്യങ്ങൾ. പാമ്പുകടിയേറ്റയാളെ ശാന്തനാക്കുക. അയാളിൽ ഒരു തരത്തിലും ഭീതി ഉണ്ടാക്കുവാൻ ശ്രമിക്കരുത്. അനാവശ്യ ചലനം ഒഴിവാക്കുക. കടിയേറ്റ ഭാഗം അനക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ചും കടിയേറ്റ വ്യക്തിയെ ഓടാനോ നടക്കാനോ അനുവദിക്കാതെ എടുത്തോ സ്ട്രെച്ചറിൽ കിടത്തിയോ ആശുപത്രിയിൽ എത്തിക്കുക. മുറിവൊരിക്കലും അമിതമായി മുറുക്കിക്കെട്ടരുത്. എത്രയും വേഗം ആശുപത്രിയിൽ എത്തിക്കുകയാണ് പ്രധാനം. ആശുപത്രിയിലേക്ക് വ്യക്തിയെ കൊണ്ടുപോകുമ്പോൾ കടിച്ച പാമ്പിനെ പിടിച്ചോ കൊന്നോ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. അതിന് നേരം പാഴാക്കരുത്. ഇക്കാര്യത്തിൽ തികഞ്ഞ ജാഗ്രത പുലർത്തുക. ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുക.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത് NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: ആകാശവാണി കണ്ണൂർ.
3: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
4: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
5: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ
6: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
7: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
8: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
9: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
10: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
11: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
10: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
11: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
10: ഏറ്റവും പുതിയ റിലീസുകൾ,
11: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
10: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
9: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
10: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
12: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
13: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40 വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
14: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
15: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080. 9499.

0: ആകാശവാണി നമസ്കാരം. പ്രത്യേക തെരഞ്ഞെടുപ്പ് വാർത്തകൾ വായിക്കുന്നത് സുവർണ. സംസ്ഥാനത്ത് ഭരണമാറ്റം. ഒരു പതിറ്റാണ്ടിന് ശേഷം UDF അധികാരത്തിലേക്ക്. 102 സീറ്റിൽ മുന്നേറ്റവുമായി UDF വിജയത്തിലേക്ക്. ഹാട്രിക് വിജയ പ്രതീക്ഷയിലെത്തിയ LDF 35 സീറ്റുകളിലേക്ക് ലീഡ് ചുരുങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. BJPക്ക് ചരിത്ര നേട്ടം. നേമവും ചാത്തന്നൂരും കഴക്കൂട്ടവും BJP നേടി. കണ്ണൂർ ധർമ്മട മണ്ഡലത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ 19,000-ൽപരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് ജയിച്ചു. കഴിഞ്ഞ തവണ 500,000-ന് മുകളിലായിരുന്നു അദ്ദേഹത്തിന്റെ ലീഡ്. ഉച്ചവരെ പിന്നിലായിരുന്ന അദ്ദേഹം പിന്നീട് ക്രമേണ ലീഡ് ഉയർത്തുകയായിരുന്നു. UDFന്റെ ചാണ്ടി ഉമ്മൻ, രമേശ് ചെന്നിത്തല, ആര്യാടൻ ഷൌക്കത്ത്, രാജൻ ജെ പല്ലൻ, CK കാസിം, ബിന്ദുകൃഷ്ണ, തോമസ് ഉണ്ണിയാടൻ, മിനു ജോബ് കുഴിമണ്ണിൽ, കൽട്ര മാഹിൻ, നാടകം സുരേഷ്, മാത്യു കുഴൽനാടൻ, ഉമാ തോമസ്, VT സൂരജ്, റോയ് കെ പൌലോസ്, VS ജോയ്, സേനാപതി വിനു, മനോജ് മൂത്തേടൻ, KK രമ എന്നിവർ ജയിച്ചു. LDFന്റെ TM ശശി, P മമ്മിക്കുട്ടി, സേവ്യർ ചിറ്റിലപ്പള്ളി, ഗീതാഗോപി എന്നിവർ ജയിച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീശനും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും ലീഡ് ചെയ്യുകയാണ്. BJPയുടെ K സുരേന്ദ്രൻ, പത്മജ വേണുഗോപാൽ, ശോഭാ സുരേന്ദ്രൻ, R ശ്രീലേഖ, കുമ്മനം രാജശേഖരൻ എന്നിവർ പിന്നിലാണ്. തിരുവനന്തപുരം ജില്ലയിൽ UDFനും BJPക്കും വൻ മുന്നേറ്റം. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി പ്രതിനിധി രജു കോലിയക്കോട്. രജു, പല മണ്ഡലങ്ങളിലും ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു നടന്നത്. എന്താണ് കൂടുതൽ വിവരങ്ങൾ?
1: നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് നടന്നത് ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. 3 മുന്നണികളുടെയും ശക്തമായ മത്സരത്തിൽ കോൺഗ്രസ് മികച്ച വിജയം നേടിയപ്പോൾ NDA ജില്ലയിൽ 2 സീറ്റ് നേടി ചരിത്രം കുറിച്ചു. UDF 7 സീറ്റ് നേടിയപ്പോൾ 2021 ജില്ലയിലെ 14-13 സീറ്റ് നേടിയ LDFന് ഇത്തവണ 5 സീറ്റ് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. NDAക്ക് വേണ്ടി BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ 4,978 വോട്ടുകൾക്ക് LDFന്റെ വി ശിവൻകുട്ടിയെ പരാജയപ്പെടുത്തിയപ്പോൾ കഴക്കൂട്ടത്ത് വി മുരളീധരൻ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ 428 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ LDFന്റെ കടകംപള്ളി സുരേന്ദ്രനെ തോൽപ്പിച്ചു. വട്ടിയൂർക്കാവിൽ സിറ്റിംഗ് MLA VK പ്രശാന്തിനെ തോൽപ്പിച്ച് UDFന്റെ K മുരളീധരൻ മണ്ഡലം തിരികെ പിടിച്ചപ്പോൾ വാമനപുരത്തെ ഇടതുകോട്ട തകർത്ത് UDFന്റെ സുധീർഷ പാലോടും വിജയിച്ചു. തിരുവനന്തപുരം മണ്ഡലം CP ജോണലൂടെ UDF തിരിച്ചുപിടിച്ചപ്പോൾ N ശക്തൻ നെയ്യാറ്റിൻകരയിലൂടെ തിരിച്ചുവരവ് നടത്തി. ചിറയൻകീഴ് രമ്യ ഹരിദാസും കാട്ടാക്കട MR ബൈജുവും നേടിയപ്പോൾ കോവളം നിലനിർത്തി M വിൻസൻസ് UDFന്റെ പടയോട്ടം പൂർത്തിയാക്കി. OS അംബികയിലൂടെ ആറ്റിങ്ങലും GR അനിലൂടെ നെടുമങ്ങാടും, CK ഹരീന്ദ്രനിലൂടെ പാറശാലയും, E സ്റ്റീഫനിലൂടെ അരുവിക്കരയും, വി ജോയിലൂടെ വർക്കലയും നിലനിർത്തിയതും മാത്രമാണ് LDFന് തലസ്ഥാന ജില്ലയിൽ ആശ്വസിക്കാനുള്ളത്.
0: നന്ദി രജു. മലപ്പുറത്ത് PK കുഞ്ഞാലിക്കുട്ടി, പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മൻ, നിലമ്പൂരിൽ ആര്യാടൻ ഷൌക്കത്ത്, തൃക്കാക്കരയിൽ ഉമാ തോമസ്, കൊണ്ടോട്ടിയിൽ TP അഷ്റഫ് അലി, വള്ളിക്കുന്നിൽ TV ഇബ്രാഹിം, തിരൂരങ്ങാടിയിൽ PMA സമീർ എന്നിവർക്ക് 500,000-ൽപരം വോട്ടിന്റെ ഭൂരിപക്ഷം.

0: കോട്ടയം, ഇടുക്കി, എറണാകുളം, മലപ്പുറം, വയനാട് ജില്ലകളിൽ യുഡിഎഫിന് സമ്പൂർണ്ണ വിജയം. ഇവിടെ എല്ലാ മണ്ഡലങ്ങളിലും യുഡിഎഫിന് വ്യക്തമായ ലീഡ്. കോഴിക്കോട് 13-ൽ ഒരു സീറ്റ് മാത്രം എൽഡിഎഫിന്. തൃശൂർ, പാലക്കാട് ജില്ലകളിൽ എൽഡിഎഫിന് മേൽക്കൈ. കണ്ണൂരിൽ 11-ൽ 6-ഇടത്ത് എൽഡിഎഫ്, 5 സീറ്റിൽ യുഡിഎഫ്. തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തുവരുമ്പോൾ കേരള കോൺഗ്രസ് എമ്മിന് കനത്ത തിരിച്ചടി. ജോസ് കെ മാണി ഉൾപ്പെടെ മത്സരിച്ച 12 സീറ്റിലും കേരള കോൺഗ്രസ് പിന്നിലാണ്. എൽഡിഎഫ് വിട്ട് അമ്പലപ്പുഴയിൽ സ്വതന്ത്രനായി മത്സരിച്ച ജി സുധാകരൻ 27,000-ൽ പരം വോട്ടുകൾക്ക് വിജയിച്ചു. സമാനമായി എൽഡിഎഫ് വിട്ട് പയ്യന്നൂരിൽ മത്സരിച്ച വി കുഞ്ഞുകൃഷ്ണനും തളിപ്പറമ്പിൽ മത്സരിച്ച ടി കെ ഗോവിന്ദനും വിജയിച്ചു. 11-ൽ 8-ഇടത്ത് യുഡിഎഫും 2-ഇടത്ത് എൽഡിഎഫും 1-ഇടത്ത് എൻഡിഎയും നേടി. ചാത്തന്നൂരാണ് ബിജെപിയുടെ ബി ബി ഗോപകുമാർ 4,000-ൽ പരം വോട്ടുകൾക്ക് ജയിച്ചത്. പത്തനാപുരത്ത് ഗണേഷ് കുമാറും ചടയമംഗലത്ത് ജെ ചിഞ്ചുറാണിയും തോറ്റു. പത്തനാപുരത്ത് ജ്യോതികുമാർ ചാമക്കാലയാണ് ജയിച്ചത്. കൊട്ടാരക്കര കെ എൻ ബാലഗോപാൽ 10,012 വോട്ടിന് ജയിച്ചു. കുണ്ടറയിൽ പി സി വിഷ്ണുനാഥ് ജയിച്ചു. കൊല്ലത്തെ ഏറ്റവും പുതിയ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി നീരജ് ലാൽ ചേരുന്നു. നീരജ്, കൊല്ലത്ത് ബിജെപിക്ക് 1 സീറ്റ് ലഭിച്ചിരിക്കുകയാണ്. എന്താണ് നിലവിലെ സ്ഥിതിഗതികൾ?
1: സുവർണ വോട്ടെണ്ണൽ ജില്ലയിൽ സമാധാനപരമായി പൂർത്തിയാകുകയാണ്. യുഡിഎഫ് വലിയ മുന്നേറ്റം ജില്ലയിൽ നടത്തിയിരിക്കുന്നു. കഴിഞ്ഞ രണ്ട് സീറ്റ് നിലനിർത്തിക്കൊണ്ട് 6 മണ്ഡലങ്ങൾ കൂടി വിജയിക്കാൻ യുഡിഎഫിന് സാധിച്ചു. എൽഡിഎഫിനാകട്ടെ വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. അവർക്കുണ്ടായിരുന്ന 9 സീറ്റുകളിൽ 7 എണ്ണവും കൈവിട്ടു പോയിരിക്കുന്നു. പുനലൂരിൽ എൽഡിഎഫ് മികച്ച വിജയം നേടിയെന്ന് പറയാം. അതേസമയം കൊട്ടാരക്കരയിൽ മന്ത്രി കെ എൻ ബാലഗോപാൽ ദയനീയമായാണ് ജയിച്ചത്. 1,012 വോട്ടുകൾ മാത്രമേ ഐസാ പോറ്റേക്കാൾ കൂടുതലായി നേടാൻ ബാലഗോപാലിന് സാധിച്ചിട്ടുള്ളൂ. ചാത്തന്നൂരിൽ താമര വിരിയിച്ചുകൊണ്ട് എൻ ഡി എ ജില്ലയിൽ ചരിത്ര വിജയം കുറിച്ചിരിക്കുന്നുവെന്ന് പറയാം. കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും 2-ാം സ്ഥാനത്തായ ബിജെപിയുടെ വി വി ഗോപകുമാറാണ് 4,300 വോട്ടുകൾക്ക് ചാത്തന്നൂരിൽ വിജയിച്ചത്. പത്തനാപുരത്ത് ജ്യോതികുമാർ ചാമക്കാലയോട് മന്ത്രി കെ ബി ഗണേഷ് കുമാർ 8,310 വോട്ടുകൾക്കും ചടയമംഗലത്ത് മന്ത്രി ജെ ചിഞ്ചുറാണി യുഡിഎഫിന്റെ എം എം നസീറിനോട് 6,618 വോട്ടുകൾക്കും പരാജയപ്പെട്ടത് എൽഡിഎഫിന് വലിയ തിരിച്ചടിയാണ്. 3 MLAമാരും എൽഡിഎഫിന്റെ ജില്ലയിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിലൂടെ RFP വലിയ തിരിച്ചുവരവ് നടത്തിയിരിക്കുന്നതായി കാണാം.
0: നന്ദി നീരജ്. ആലപ്പുഴയിൽ 9-ൽ 6-ഇടത്തും യുഡിഎഫിന് മുന്നേറ്റം. മന്ത്രിമാരായ പി പ്രസാദ് ചേർത്തലയിലും സജി ചെറിയാൻ ചെങ്ങന്നൂരും ജയിച്ചു. മാവേലിക്കരയിൽ എൽഡിഎഫിന്റെ എം എസ് അരുൺകുമാർ ജയിച്ചു. അരൂരിൽ ഷാനിമോൾ ഉസ്മാൻ ജയിച്ചു. അമ്പലപ്പുഴയിൽ സ്വതന്ത്രനായി മത്സരിക്കുന്ന മുൻമന്ത്രി ജി സുധാകരൻ ജയിച്ചു. ഹരിപ്പാട് രമേശ് ചെന്നിത്തല വിജയിച്ചു. കാസർഗോഡ് 5 മണ്ഡലങ്ങളിൽ 1-ഇടത്ത് എൽഡിഎഫിനും 4-ഇടത്ത് യുഡിഎഫിനുമാണ് നേട്ടം. കാസർഗോഡ് മണ്ഡലത്തിൽ കല്ലട്ര മാഹിനും തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യരും വിജയിച്ചു. കാഞ്ഞങ്ങാട് എൽഡിഎഫിന്റെ ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ മുന്നിട്ട് നിൽക്കുന്നു. മഞ്ചേശ്വരത്ത് ബിജെപിയുടെ കെ സുരേന്ദ്രൻ 2-ാം സ്ഥാനത്താണ്. മലപ്പുറത്ത് യുഡിഎഫ് തരംഗം. 16 മണ്ഡലങ്ങളിൽ എല്ലായിടത്തും നിലവിൽ യുഡിഎഫ് ആണ് ലീഡ് ചെയ്യുന്നത്. മലപ്പുറം മണ്ഡലത്തിൽ പി കെ കുഞ്ഞാലിക്കുട്ടി മുന്നിലാണ്. തവനൂരിൽ എൽഡിഎഫിന്റെ കെ ടി ജലീൽ പരാജയപ്പെട്ടു. ഇടുക്കിയിൽ യുഡിഎഫ് തരംഗം. 5 മണ്ഡലങ്ങളിലും യുഡിഎഫ് ലീഡ് ചെയ്യുന്നു. കണ്ണൂർ ജില്ലയിൽ യുഡിഎഫ് 6 സീറ്റിലും എൽഡിഎഫ് 5 സീറ്റിലും മുന്നിട്ട് നിൽക്കുന്നു. ഇരിക്കൂർ, കണ്ണൂർ, പേരാവൂർ, തളിപ്പറമ്പ്, അഴീക്കോട്, പയ്യന്നൂർ മണ്ഡലങ്ങളിൽ യുഡിഎഫ് ലീഡ് ചെയ്യുന്നു. ധർമ്മടം, കല്ലശ്ശേരി, തലശ്ശേരി, മട്ടന്നൂർ, കൂത്തുപറമ്പ് മണ്ഡലങ്ങളിൽ എൽഡിഎഫ് ലീഡ് ചെയ്യുന്നു. പേരാവൂർ കെ കെ ശൈലജ പിന്നിലാണ്. ഇടുക്കിയിൽ നിന്നും ആകാശവാണി പ്രതിനിധി രതീഷ് കൃഷ്ണ ചേരുന്നു. രതീഷ് കൃഷ്ണ, ഇടുക്കിയുടെ നിലവിലെ സാഹചര്യം എന്താണ്?
2: ഇടുക്കിയിലെ യുഡിഎഫിന് വലിയ അട്ടിമറി വിജയമാണ് ഉണ്ടായിരിക്കുന്നത്. ജില്ലയിലെ 5 മണ്ഡലങ്ങളായ തൊടുപുഴ, ഇടുക്കി, ഉടുമ്പഞ്ചോല, ദേവികുളം, പീരുമേട് എന്നിവിടങ്ങളിൽ എല്ലാം യുഡിഎഫ് സ്ഥാനാർത്ഥികൾ മികച്ച വിജയമാണ് നേടിയിരിക്കുന്നത്. ഇതിൽ ഇടുക്കിയിൽ റോയ് കെ പൗലോസ് 23,822 വോട്ടിനും തൊടുപുഴയിൽ അബൂജോൺ ജോസഫ് യുഡിഎഫിനായി 44,291 വോട്ടിനും ഉടുമ്പൻചോലയിൽ സേനാപതി വേണു യുഡിഎഫിന് 20,221 വോട്ടിനും ദേവികുളത്ത് 5,033 വോട്ടിന് എഫ് രാജയും പീരുമേട്ടിൽ സിറിയ തോമസ് 27,634 വോട്ടിനുമാണ് ജയിച്ചത്. ഇടുക്കി.
0: നന്ദി രതീഷ്. 5 മണ്ഡലങ്ങളുള്ള പത്തനംതിട്ടയിൽ 4-ഇടത്തും യുഡിഎഫിനാണ് ലീഡ്. മന്ത്രി വീണ ജോർജിനെ 10,000-ത്തോളം വോട്ടുകൾക്ക് പിന്നിലാക്കി അബിൻ വർക്കി മുന്നേറുകയാണ്. കോന്നി ഫോട്ടോ ഫിനിഷിലേക്കാണ് നീങ്ങുന്നത്. എറണാകുളത്ത് യുഡിഎഫിന് മുന്നേറ്റം. പറവൂരിൽ കോൺഗ്രസിന്റെ വി ഡി സതീശൻ ജയിച്ചു. എല്ലാ സീറ്റുകളിലും യുഡിഎഫ് ആണ് മുന്നിൽ. പിറവത്ത് അനൂപ് ജേക്കബ് ജയിച്ചു. കോട്ടയത്ത് 9 സീറ്റിലും യുഡിഎഫ് മുന്നേറ്റം. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, മാണി സി കാപ്പൻ, മോൻസ് ജോസഫ് എന്നിവർ മുന്നിലാണ്. മന്ത്രി വി എൻ വാസവൻ, ജോസ് കെ മാണി, പി സി ജോർജ്, ഷോൺ ജോർജ് എന്നിവർ പിന്നിലാണ്. സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജില്ലയായ പാലക്കാട് 12 നിയമസഭാ മണ്ഡലങ്ങളിൽ 7 സീറ്റിൽ എൽഡിഎഫും 5-ഇടത്ത് യുഡിഎഫും മുന്നേറുന്നു. തൃത്താലയിൽ മന്ത്രി എം ബി രാജേഷിനെ പിന്നിലാക്കി വി ടി ബൽറാം ജയിച്ചു. പാലക്കാട് ഒരു ഘട്ടത്തിൽ മുന്നിൽ നിന്നിരുന്ന ശോഭാ സുരേന്ദ്രനെ 10,000-ത്തോളം വോട്ടുകൾക്ക് പിന്നിലാക്കി രമേഷ് പിഷാരടി മുന്നേറുകയാണ്. കോഴിക്കോട് ജില്ലയിൽ 13 മണ്ഡലങ്ങളിൽ 12 യുഡിഎഫ് ആണ് മുന്നിൽ. ബേപ്പൂരിൽ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് വിജയിച്ചു. എലത്തൂരിൽ മന്ത്രി എ കെ ശശീന്ദ്രനെ പരാജയപ്പെടുത്തി വിദ്യാ ബാലകൃഷ്ണൻ ജയിച്ചു. പേരാമ്പ്രയിൽ ഫാത്തിമ തഹ്ലിയ വിജയിച്ചു. വടകരയിൽ കെ കെ രമ വിജയിച്ചു. വിശദാംശങ്ങളുമായി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു. നസീർ, എന്താണ് നിലവിലെ സ്ഥിതിഗതികൾ?
3: അതെ, കോഴിക്കോട് ജില്ലയിൽ നിലവിൽ 12 യു ഡി എഫ് വിജയിച്ചത്. യു ഡി എഫിനെ സംബന്ധിച്ചോളം ഒരു ചരിത്രപരമായ വിജയമാണ് ജില്ലയിൽ നേടിയിരിക്കുന്നത്. അതായത് സമീപകാല ചരിത്രത്തിൽ ഇത്രയധികം സീറ്റുകൾ യു ഡി എഫ് നേടിയില്ല. പ്രത്യേകിച്ച് പറയേണ്ടത് 2001 ശേഷം കോൺഗ്രസ് ആദ്യമായി അക്കൌണ്ട് തുറക്കുക എന്ന പ്രത്യേകതയുമുണ്ട്. കോൺഗ്രസും മുസ്ലിം ലീഗും മത്സരിച്ച മുഴുവൻ സ്ഥാനാർത്ഥികളും വിജയിച്ചു. ആർ എം പിയുടെ ഒരു സ്ഥാനാർത്ഥിയും വിജയിച്ചിട്ടുണ്ട്. ബേപ്പൂരിൽ മാത്രമാണ് മന്ത്രി ജെ എം മുഹമ്മദ് റിയാസിലൂടെ എൽ ഡി എഫ് സീറ്റ് നിലനിർത്തിയത്. എൻ ഡി എ അതുപോലെ തന്നെ സീറ്റ് നേടിയിട്ടില്ലെങ്കിലും അവർ മികച്ച പ്രകടനമാണ് ജില്ലയിൽ നടത്തിയത്. പ്രത്യേകിച്ച് കോഴിക്കോട് സൗത്ത് നോർത്ത് മണ്ഡലങ്ങളിൽ നല്ല വോട്ടിംഗ് ശതമാനം എൻ ഡി എ ഉയർത്തുകയും ചെയ്തു. ഒരു ഘട്ടത്തിൽ എൻ ഡി എ സ്ഥാനാർത്ഥി മുന്നിൽ വരികയും ചെയ്തു. ജില്ലയെ സംബന്ധിച്ചിടത്തോളം പരമ്പരാഗതമായിട്ട് എൽ ഡി എഫ് വിജയിക്കുന്ന എലത്തൂര്, ബാലുശ്ശേരി തുടങ്ങിയ മണ്ഡലങ്ങളെല്ലാം തന്നെ യു ഡി എഫ് പിടിച്ചെടുത്തു എന്ന പ്രത്യേകതയാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഹൃദയമാക്കുന്നത്.
0: നന്ദി നസീർ. ടീം യു ഡി എഫിന്റെ വിജയമാണിതെന്നും കേരളത്തെ ഇനി യു ഡി എഫ് നയിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. മുഖ്യമന്ത്രിയെ ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്നും വി ഡി സതീശൻ പറഞ്ഞു. കേന്ദ്ര നിരീക്ഷകരെ ഉടൻ കേരളത്തിലേക്ക് അയക്കുമെന്ന് ജയറാം രമേശ്. അഭൂതപൂർവമായ വിജയം കേരളത്തിലെ യു ഡി എഫിന് സമ്മാനിച്ച ജനങ്ങളോട് നന്ദി രേഖപ്പെടുത്തുന്നതായി എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ. എൽ ഡി എഫിന് വൻ തിരിച്ചടിയുണ്ടായതായും ജനവിധി അംഗീകരിക്കുന്നതായും സി പി ഐ എം ജനറൽ സെക്രട്ടറി എം എ ബേബി. നേമത്തെയും ചാത്തന്നൂരിലെയും ജനങ്ങൾക്ക് നന്ദി പറഞ്ഞ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. തമിഴ്നാട്ടിൽ ചരിത്രം സൃഷ്ടിക്കാനൊരുങ്ങി നടൻ വിജയിയുടെ തമിഴക വെട്രി കഴകം. സംസ്ഥാനത്തെ 234 മണ്ഡലങ്ങളിൽ 7 വിജയിച്ചു. 101 സീറ്റുകളിലും മുന്നിലാണ്. ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി മാറുകയാണ് ടി വി കെ. ടി വി കെ 106 ഇടങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്നു. തൃശൂരിൽ 13 മണ്ഡലങ്ങളിൽ 9 എൽ ഡി എഫും 4 യു ഡി എഫും ലീഡ് ചെയ്യുന്നു. ഇരിഞ്ഞാലക്കുടയിൽ മന്ത്രി ആർ ബിന്ദു തോറ്റു. യു ഡി എഫിന്റെ തോമസ് ഉണ്ണിയാടനാണ് ജയിച്ചത്. മണലൂരിൽ സി രവീന്ദ്രനാഥ് ജയിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്. ഭരിത, തൃശൂർ എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ വിധി എഴുതിയത്?
4: തൃശൂർ സംസ്ഥാനത്ത് ഉടനീളം യു ഡി എഫ് തരംഗം ആഞ്ഞടിച്ചപ്പോഴും തൃശൂരിൽ ആധിപത്യം നിലനിർത്തിയത് എൽ ഡി എഫ് തന്നെയാണ്. 9 മണ്ഡലങ്ങളിലും വിജയം നേടാനായി എൽ ഡി എഫിന് സാധിച്ചു. ചേലക്കര, വടക്കാഞ്ചേരി, കുന്നംകുളം, കയ്പമംഗലം, നാട്ടിക, പുതുക്കാട്, മണലൂർ, ഗുരുവായൂർ, ഒല്ലൂർ എന്നീ മണ്ഡലങ്ങളിലെല്ലാം എൽ ഡി എഫ് ഏറെക്കുറെ വിജയിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം. എന്നാൽ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം നില മെച്ചപ്പെടുത്തുക തന്നെയാണ് അവരും ചെയ്തത്. ചാലക്കുടി നിലനിർത്തി എന്നതിനൊപ്പം തന്നെ 3 സീറ്റുകൾ കൂടി അധികം നേടാനായി യു ഡി എഫിന് സാധിച്ചു. ഇരിങ്ങാലക്കുട, തൃശൂർ, കൊടുങ്ങല്ലൂർ എന്നീ മണ്ഡലങ്ങളിൽ കൂടി അവർ അവരുടെയും ആധിപത്യം സ്ഥാപിക്കുകയാണ് ഉണ്ടായത്. എന്നാൽ എടുത്തു പറയേണ്ട മറ്റൊന്ന് ഗുരുവായൂരിലും മണലൂരിലും നടന്നതാണ്. ഇഞ്ചോട് ഇഞ്ച് പോരാട്ടമാണ് നടന്നത്. ഇരു മണ്ഡലങ്ങളിലും ഫലം അറിയുന്നത് തന്നെ അവസാന റൌണ്ടുകളിലാണ് പൂർണ്ണമായുള്ള വ്യക്തമായ രൂപം ലഭിക്കേണ്ടത്. എന്നാൽ ഇപ്പോൾ മണലൂർ നിയമസഭാ മണ്ഡലത്തിൽ ഔദ്യോഗിക ഫലം പുറത്തു വരാൻ ഇനിയും താമസിക്കുകയാണ്. പോസ്റ്റൽ വോട്ടുകൾ വീണ്ടും എണ്ണുന്ന ഒരു സ്ഥിതിയാണ് അവിടെ ഉള്ളത്.
0: നന്ദി ഭരിത. പുതുച്ചേരിയിൽ തിരിച്ചുവരവിനൊരുങ്ങി എ എൻ ആർ സി എൻ രംഗസ്വാമിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാർ. മുഖ്യമന്ത്രി എൻ രംഗസ്വാമി 4441 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് തട്ടാൻചാവടി മണ്ഡലത്തിൽ നിന്നും വിജയിച്ചത്. 30 സീറ്റുകളിൽ ഫലമറിഞ്ഞ 18 എ എ എൻ ആർ സി 9 സീറ്റുകളിലും ബി ജെ പി 2 വിജയിച്ചു. എ ഐ എ ഡി എം കെ, ഐ എൻ സി, ഡി എം കെ എന്നിവർ ഓരോ സീറ്റ് വീതവും നേടി. പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിന്റെ 4 ഊഴം എന്ന പ്രതീക്ഷ കെടുത്തി ബി ജെ പിക്ക് വ്യക്തമായ ലീഡ്. ഒടുവിൽ ലഭ്യമാകുന്ന കണക്കുകൾ പ്രകാരം 293 സീറ്റുകളിലെ 6 ഫലം വന്നപ്പോൾ ബി ജെ പി 4 വിജയിച്ചു. തൃണമൂൽ കോൺഗ്രസ് 2 സീറ്റ് നേടി. ഒടുവിൽ ലഭ്യമായ കണക്കുകൾ പ്രകാരം ബി ജെ പി 189 സീറ്റുകളിലും തൃണമൂൽ കോൺഗ്രസ് 92 സീറ്റുകളിലും സി പി എം 1 കോൺഗ്രസ് 2 സീറ്റുകളിലും മുന്നിട്ട് നിൽക്കുന്നു. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് ശേഷം നടക്കുന്ന ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പാണിത്. 3 സീറ്റിലും യു ഡി എഫ് വിജയിച്ചു. മാനന്തവാടി മന്ത്രി ഒ ആർ കേളുവിനെ പരാജയപ്പെടുത്തി ഉഷാ വിജയൻ വിജയിച്ചു. വയനാട്ടിലെ വോട്ടെണ്ണൽ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി അരുൺ വിൻസെന്റ് ചേരുന്നു. അരുൺ, എന്താണ് വയനാടിലെ സാഹചര്യം?
5: സുവർണ സംസ്ഥാനത്തുടനീളം ആഞ്ഞടിച്ച യു ഡി എഫ് തരംഗം വയനാട്ടിലും ആഞ്ഞു വീശുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. വയനാട്ടിലെ 3 നിയമസഭാ മണ്ഡലത്തിലും വലിയ ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയിൽ വിജയിച്ചു കയറുന്ന കാഴ്ച. കൽപ്പറ്റ മണ്ഡലത്തിലാണ് ഏറ്റവും വലിയ ഭൂരിപക്ഷം ലഭിച്ചത്. യു ഡി എഫ് സ്ഥാനാർത്ഥിയെ ടി സിറ്റിക്ക് 45031 വോട്ടുകൾക്കാണ് വിജയിച്ചത്. ബത്തേരിയിൽ 4 തവണയും മത്സരിച്ച ഐ സി ബാലകൃഷ്ണൻ 16597 വോട്ടുകൾക്ക് വിജയിച്ചു. ഇഞ്ചോടിഞ്ച് മത്സരം മാനന്തവാടിയിൽ മന്ത്രി ഒ ആർ കേളുവിനെ പരാജയപ്പെടുത്തി യു ഡി എഫ് സ്ഥാനാർത്ഥി ഉഷ വിജയൻ 10,543 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ ടൗൺഷിപ്പോ തുരങ്കപാതയോ ഒന്നും വോട്ടാകുന്ന കാഴ്ചയല്ല നമുക്ക് വയനാട്ടിൽ കാണാൻ കഴിഞ്ഞത്. സുവർണ,
0: നന്ദി അരുൺ. അസമിൽ തുടർച്ചയായ 3 തവണയും BJP സർക്കാരിനുള്ള സാധ്യതയാണ് തെരഞ്ഞെടുപ്പ് ഫലസൂചനകൾ വ്യക്തമാക്കുന്നത്. 126 നിയമസഭാ മണ്ഡലങ്ങളിൽ 74 ഫലം പ്രഖ്യാപിച്ചപ്പോൾ BJP 59 സീറ്റുകളിൽ വിജയിച്ചു. BJP സഖ്യകക്ഷിയായ AGP 5 സീറ്റും ബോഡോലാൻഡ് പീപ്പിൾസ് ഫ്രണ്ട് 6 സീറ്റും നേടി. കോൺഗ്രസ്, AIUDF, TMC എന്നിവർ ഓരോ സീറ്റ് വീതം നേടി. 5 സംസ്ഥാനങ്ങളിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ഫലം പുറത്തുവരുമ്പോൾ ഗുജറാത്ത്, ത്രിപുര, നാഗാലാന്റ് എന്നിവിടങ്ങളിൽ BJP ഓരോ സീറ്റ് വീതം വിജയിച്ചു. കർണാടകയിൽ കോൺഗ്രസും ഒരു സീറ്റ് നേടി. ത്രിപുരയിലും അസമിലും BJP സ്ഥാനാർത്ഥികൾ വിജയിച്ചു. പ്രത്യേക തെരഞ്ഞെടുപ്പ് വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 6:30.

0: ആകാശവാണി കണ്ണൂർ.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പുലിമ.
3: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
2: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. നമ്മുടെ നാട്ടിൽ ധാരാളം പെറ്റ് ഷോപ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. പെറ്റ് ഷോപ്പുകളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഇന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിരവധി മാനദണ്ഡങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ലൈസൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇത്തരം ഷോപ്പുകൾക്ക് അനിവാര്യമായി മാറിക്കഴിഞ്ഞു. പെറ്റ് ഷോപ്പുകൾക്ക് പുതുതായി ഏർപ്പെടുത്തിയ ലൈസൻസിനെ കുറിച്ചും അതിന് അനുവർത്തിക്കേണ്ട മാനദണ്ഡങ്ങളെക്കുറിച്ചുമെല്ലാം വിശദമാക്കുന്ന ഈ ചോദ്യോത്തര പരിപാടി നമുക്ക് ശ്രദ്ധിക്കാം. സംസ്ഥാന മൃഗക്ഷേമ ബോർഡ് അംഗവും മൃഗസംരക്ഷണ വകുപ്പ് മുൻ ഡെപ്യൂട്ടി ഡയറക്ടറുമായ ഡോക്ടർ ആർ വേണുഗോപാലാണ് ഇതേക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നത്. നമസ്കാരം സർ.
4: നമസ്കാരം.
2: മൃഗങ്ങളോടുള്ള ക്രൂരത തടയുന്നതിന്റെ ഭാഗമായി ഇപ്പോൾ നടപ്പിലാക്കുന്ന പ്രധാന നിയമമാണല്ലോ പെറ്റ് ഷോപ്പ് റൂൾ. അത് കേരളത്തിൽ നടപ്പിലാക്കിയിട്ടുണ്ടോ?
4: കേന്ദ്ര സർക്കാർ 1960 കൊണ്ടുവന്ന ഒരു നിയമമാണ് മൃഗങ്ങളോടുള്ള ക്രൂരത തടയൽ നിയമം, അഥവാ PCA Act. ഈ PCA Act പിൻബലത്താൽ തയ്യാറാക്കപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു നിയമമാണ് പെറ്റ് ഷോപ്പ് റൂൾ എന്ന് പറയുന്നത്. 2018 ഈ പെറ്റ് ഷോപ്പ് റൂള് കേന്ദ്ര സർക്കാർ പുറപ്പെടുവിക്കുന്നത്. സംസ്ഥാന മൃഗക്ഷേമ ബോർഡാണ് ഈ നിയമം കേരളത്തിൽ നടപ്പിലാക്കുന്നത്. 2025 December 5 ഇത് സംബന്ധിച്ച വിജ്ഞാപനം സംസ്ഥാന സർക്കാർ പുറപ്പെടുവിച്ചിരിക്കുന്നത്.
2: ഒരു പെറ്റ് ഷോപ്പ് രജിസ്റ്റർ ചെയ്യാനുള്ള നടപടിക്രമം എന്താണ്?
4: സംസ്ഥാനത്ത് ഒരു പെറ്റ് ഷോപ്പ് രജിസ്റ്റർ ചെയ്യുന്നതിന് വ്യക്തമായ നടപടിക്രമം ഇപ്പോഴുണ്ട്. പെറ്റ് ഷോപ്പുകൾക്ക് രജിസ്ട്രേഷൻ നൽകുന്നത് സംസ്ഥാന മൃഗ

0: വിവരങ്ങളും ലഭിക്കുന്നതാണ്. ഒരു പെറ്റ് ഷോപ്പ് രജിസ്റ്റർ ചെയ്യുന്നതിനായിട്ട് പെറ്റ് ഷോപ്പിൻ്റെ ഉടമ നിശ്ചിത ഫോറത്തിലുള്ള അപേക്ഷ സ്റ്റേറ്റ് ആനിമൽ വെൽഫെയർ ബോർഡിന് സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. അപേക്ഷയോടൊപ്പം തന്നെ ഒരു സാക്ഷ്യപത്രവും ഉൾപ്പെടുത്തണം. ഈ സാക്ഷ്യപത്രത്തിൽ ഈ പറയുന്ന മാനദണ്ഡങ്ങളെല്ലാം തന്നെ തൻ്റെ പെറ്റ് ഷോപ്പിൽ പാലിച്ചിട്ടുണ്ടെന്ന് കൂടി അദ്ദേഹം ഒരു സത്യവാങ്മൂലം നൽകണം. ഇതിൻ്റെ ഫീസ് എന്ന് പറയുന്നത് 5000 രൂപയാണ്. പെറ്റ് ഷോപ്പ് രജിസ്ട്രേഷൻ നൽകുന്നത് 5 വർഷത്തേക്കാണ്. ഈ 5 വർഷം കഴിഞ്ഞാൽ ഇതേ പെറ്റ് ഷോപ്പ് പുതുക്കി രജിസ്ട്രേഷൻ എടുക്കേണ്ടതായിട്ട് ഉണ്ട്. അപ്പം നിലവിലൊരു പെറ്റ് ഷോപ്പ് നടത്തുന്ന ഒരാൾ ഈ റൂൾ പ്രകാരമുള്ള രജിസ്ട്രേഷൻ എടുത്താൽ മാത്രമേ അയാൾക്ക് സംസ്ഥാനത്ത് പ്രവർത്തിക്കാനുള്ള അനുമതി കിട്ടുകയുള്ളൂ. ഇനി മറ്റൊരു പ്രധാന കാര്യം, പുതിയതായിട്ടൊരു പെറ്റ് ഷോപ്പ് ഒരാൾ ആരംഭിക്കുകയാണെങ്കിൽ അത് തുടങ്ങി 60 ദിവസത്തിനകത്ത് ഈ പറയുന്ന രജിസ്ട്രേഷൻ സ്റ്റേറ്റ് ആനിമൽ വെൽഫെയർ ബോർഡിൽ നിന്നും എടുക്കേണ്ടതായിട്ടുണ്ട്. നിലവിൽ ഒരാൾക്ക് ഒന്നിലധികം പെറ്റ് ഷോപ്പ് ഉണ്ടെങ്കിൽ ഓരോ പെറ്റ് ഷോപ്പിനും പ്രത്യേകം രജിസ്ട്രേഷനാണ് എടുക്കേണ്ടതായിട്ടുള്ളത്.
1: സാർ, ഇപ്പോൾ ഒരു പെറ്റ് ഷോപ്പ് രജിസ്റ്റർ ചെയ്യാനുള്ള നടപടിക്രമങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ ഒരു പെറ്റ് ഷോപ്പിൽ എന്തൊക്കെ അടിസ്ഥാന സൗകര്യങ്ങളാണ് വേണ്ടത്?
0: ഒരു പെറ്റ് ഷോപ്പ് പ്രവർത്തിക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനം അവിടെ വളർത്തുന്ന പക്ഷിമൃഗാദികൾക്ക് ആവശ്യമായിട്ടുള്ള കെന്നലുകൾ അല്ലെങ്കിൽ കേജുകൾ ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ പെറ്റ് ഷോപ്പിൽ വൈദ്യുതി ലഭ്യമായിരിക്കണം. ഈ പെറ്റ് ഷോപ്പിൽ സൂക്ഷിക്കുന്ന പക്ഷിമൃഗാദികൾക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം കൊടുക്കാനുള്ള സൗകര്യം അവിടെ ഉണ്ടായിരിക്കണം. കുടിവെള്ളം ലഭ്യമായിരിക്കണം. അതോടൊപ്പം തന്നെ കേജുകളും മറ്റും കഴുകി കഴിഞ്ഞാൽ അല്ലെങ്കിൽ വൃത്തിയാക്കുന്ന സമയത്ത് അത് പുറത്തു പോകാനുള്ള ഡ്രെയിനേജ് സംവിധാനം ഈ പെറ്റ് ഷോപ്പിലുണ്ടായിരിക്കണം. മറ്റൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത് പെറ്റ് ഷോപ്പിൽ നല്ല വായുസഞ്ചാരം ഉണ്ടായിരിക്കണം. ഇതിനു വേണ്ടിയിട്ട് അവിടെ ഒരു എക്സോസ്റ്റ് ഫാന് ക്രമീകരിക്കേണ്ടതായിട്ടുണ്ട്. ഇത് കൂടാതെ ഒരു സ്മോക്ക് ഡിറ്റക്ടറും അതോടൊപ്പം തന്നെ ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷർ ഇതൊക്കെ തന്നെ പെറ്റ് ഷോപ്പിൽ ഉണ്ടായിരിക്കേണ്ടതായിട്ടുണ്ട്. ഈ പെറ്റ് ഷോപ്പിൽ നിൽക്കുന്ന ആളിന് ഇത് സംബന്ധിച്ച കാര്യങ്ങളെപ്പറ്റി ഒരു പരിജ്ഞാനം ഉണ്ടായിരിക്കണം. ഇത് കൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആരോഗ്യമുള്ള മൃഗങ്ങളെ മാത്രമേ പെറ്റ് ഷോപ്പുകളിൽ പ്രദർശിപ്പിക്കാവൂ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അവയ്ക്ക് ആരോഗ്യ പരിശോധന വെറ്ററി ഡോക്ടറുടെ സഹായത്തോടു കൂടി തേടിയിരിക്കണം. എല്ലാവിധ വാക്സിനേഷനുകളും ഇവയ്ക്ക് നൽകിയിരിക്കണം. മറ്റൊരു പ്രധാന കാര്യം, ഈ പെറ്റ് ഷോപ്പിൽ ഇതുമായി ബന്ധപ്പെട്ട രജിസ്റ്ററുകൾ കൃത്യമായി സൂക്ഷിക്കണം. കാരണം പരിശോധനയൊക്കെ നടക്കുന്ന സമയത്ത് ഈ പെറ്റ് ഷോപ്പിന് രജിസ്ട്രേഷൻ നൽകുന്നത് സ്റ്റേറ്റ് ആനിമൽ വെൽഫെയർ ബോർഡാണ്. ഫീസ് അടച്ചു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ആനിമൽ വെൽഫെയർ ബോർഡ് ഒരു താൽക്കാലിക രജിസ്ട്രേഷൻ ആദ്യം നൽകും. അതിനുശേഷം 3 മാസത്തിനകത്ത് സംസ്ഥാന മൃഗക്ഷേമ ബോർഡ് നിർദ്ദേശിക്കുന്ന ഉദ്യോഗസ്ഥർ, അതായത് ആ പ്രദേശത്തെ സർക്കാർ വെറ്ററി ഡോക്ടർ അടങ്ങിയ ഒരു ടീം എല്ലാ ജില്ലകളിലും ക്രമീകരിച്ചിട്ടുണ്ട്, അവരായിരിക്കും പരിശോധിക്കുന്നത്. അങ്ങനെ പരിശോധിക്കുന്ന സമയത്ത് പ്രധാനമായും ഈ രജിസ്റ്ററുകളാണ് നോക്കുന്നത്. ഏതൊക്കെ മൃഗങ്ങളാണ് അവിടെ സൂക്ഷിക്കുന്നത്, അവയുടെ പ്രായം, അവയ്ക്ക് നൽകിയിട്ടുള്ള വാക്സിനേഷൻ മറ്റ് കാര്യങ്ങൾ, അതുപോലെ തന്നെ പെറ്റ് ഷോപ്പിൽ നിന്നും പക്ഷിമൃഗാദികളെ വിൽക്കുമ്പോൾ വിൽക്കുന്ന ആളുടെ പേര്, അഡ്രസ്സ്, അത്തരം കാര്യങ്ങൾ, അതിനെല്ലാം ഒരു ട്രേസബിലിറ്റി പെറ്റ് ഷോപ്പിൽ ഉണ്ടായിരിക്കണം. അതുപോലെ വിൽക്കുന്ന ആൾക്കൊരു രസീത് കൂടി നൽകണമെന്നാണ് ഈ ചട്ടത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൃത്യമായി പാലിച്ചാൽ മാത്രമേ ഇനി ഒരു പെറ്റ് ഷോപ്പ് നമുക്ക് നടത്തിക്കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ.
1: നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും പെറ്റ് ഷോപ്പുകൾക്ക് ഈ നിയമത്തിൽ ഇളവ് നൽകിയിട്ടുണ്ടോ?
0: ഈ നിയമത്തിൽ ഇളവ് ലഭിക്കുന്നത് പ്രധാനമായും കേന്ദ്ര മൃഗക്ഷേമ ബോർഡിന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്തപ്പെട്ടിട്ടുള്ള സംഘടനകൾ നടത്തുന്ന പെറ്റ് ഷോപ്പുകൾക്ക് മറ്റും ഇളവുകൾ ലഭിക്കും. അതോടൊപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നേരിട്ട് നടത്തുന്ന പെറ്റ് ഷോപ്പുകളുണ്ടെങ്കിൽ അവയ്ക്കും ഇത്തരത്തിലുള്ള ഇളവ് ലഭിക്കും. ഇത് കൂടാതെ മൃഗങ്ങളുടെ പരീക്ഷണങ്ങൾ നടത്തുന്ന സ്ഥാപനങ്ങളുണ്ട്. അനുമതിയോടുകൂടി നടത്തുന്ന മൃഗങ്ങളിലുള്ള പരീക്ഷണങ്ങളും മറ്റുമൊക്കെ നടത്തുന്ന സ്ഥാപനങ്ങളിലും ഈ നിയമത്തിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്.
1: ഈ പെറ്റ് ഷോപ്പുകൾക്ക് പ്രവർത്തിക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ലൈസൻസ് ആവശ്യമാണോ?
0: തീർച്ചയായും വേണം. സംസ്ഥാനത്ത് ഒരു ഷോപ്പ് പ്രവർത്തിക്കുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ലൈസൻസ് ആവശ്യമാണ്. ഇപ്പം നിലവിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ലൈസൻസ് കൊടുക്കുന്നതിന് ഈ മാനദണ്ഡം കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് പെറ്റ് ഷോപ്പ് എല്ലാം തന്നെ സ്റ്റേറ്റ് ആനിമൽ വെൽഫെയർ ബോർഡിന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ അവയ്ക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്നും ലൈസൻസ് ലഭിക്കുകയുള്ളൂ എന്ന ഒരു സർക്കാർ ഉത്തരവ് കൂടി തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഇപ്പോൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതിനാൽ എല്ലാ പെറ്റ് ഷോപ്പുകളും അടിയന്തരമായിട്ട് ഈ രജിസ്ട്രേഷൻ എടുക്കാനുള്ള നടപടിയിലേക്ക് പോകണമെന്നുള്ളതാണ് ഇപ്പോൾ പറയാനുള്ളത്.
1: സാർ, ഇപ്പോൾ നിലവിലുള്ള പെറ്റ് ഷോപ്പുകൾക്ക് രജിസ്ട്രേഷൻ പുതുക്കാൻ എന്താണ് സംവിധാനം?
0: നിലവിലുള്ള പെറ്റ് ഷോപ്പുകൾ അവയുടെ രജിസ്ട്രേഷൻ ആദ്യമായിട്ട് എടുക്കുന്ന അവസരത്തിൽ അവയ്ക്ക് ഈ പറയുന്ന ചട്ടപ്രകാരമുള്ള ക്രമീകരണങ്ങൾ എത്രയും പെട്ടെന്ന് പെറ്റ് ഷോപ്പിൽ ഉണ്ടാക്കുക, അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക, ആവശ്യമായിട്ടുള്ള രജിസ്റ്ററുകളെല്ലാം ക്രമീകരിക്കുക. അതിനുശേഷം മൃഗസംരക്ഷണ വകുപ്പിന്റെ വെബ്സൈറ്റിൽ പറഞ്ഞിരിക്കുന്ന നിശ്ചിത ഫോമിൽ അപേക്ഷകൾ സമർപ്പിക്കുക. അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ താൽക്കാലിക രജിസ്ട്രേഷൻ ഉടൻ തന്നെ ലഭിക്കും. അതിനോടൊപ്പം തന്നെ 5000 രൂപ ഫീസ് അടയ്ക്കേണ്ടതായിട്ടുണ്ട്. 5 വർഷത്തേക്കാണ് ഈ 5000 രൂപ ഫീസ് എന്ന് പറയുന്നത്. ഈ 5 വർഷ കാലാവധി കഴിയുന്ന മുറയ്ക്ക് അവർക്ക് ഈ ലൈസൻസ് പുതുക്കാനുള്ള സൗകര്യവുമുണ്ട്.
1: സാർ, അതുപോലെ തന്നെ ഡോഗ് ബ്രീഡിംഗ് റൂളും കേരളത്തിൽ നടപ്പിലാക്കിയിട്ടുണ്ടോ?
0: ഉണ്ട്. 2017 കേന്ദ്ര സർക്കാർ

0: ഡോഗ് ബ്രീഡിംഗ് റൂള് കൊണ്ടുവരുന്നത്. ഈ നിയമം 2025 ഡിസംബർ 5 കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ട് സംസ്ഥാന സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിക്കുകയുണ്ടായി. അപ്പോൾ നിലവിൽ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഡോഗ് ബ്രീഡിംഗ് സെൻ്ററുകളെല്ലാം തന്നെ ഈ പറയുന്ന ചട്ടപ്രകാരം സംസ്ഥാന മൃഗക്ഷേമ ബോർഡിന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്.
1: ഡോഗ് ബ്രീഡിംഗ് യൂണിറ്റുകൾ രജിസ്റ്റർ ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്?
0: ഒരു ഡോഗ് ബ്രീഡിംഗ് യൂണിറ്റ് രജിസ്റ്റർ ചെയ്യുന്നതിന് പെറ്റ് ഷോപ്പ് രജിസ്റ്റർ ചെയ്യുന്നത് പോലെ തന്നെ നിശ്ചിത അപേക്ഷാ ഫോമുണ്ട്. ഈ അപേക്ഷാ ഫോമും വകുപ്പിൻ്റെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. മൃഗസംരക്ഷണ വകുപ്പിൻ്റെ വെബ്സൈറ്റിൽ നിന്നും ഈ ഫോം ഡൗൺലോഡ് ചെയ്ത് ആ ഫോമിൽ വേണ്ടുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഫില്ല് ചെയ്യുകയും അതോടൊപ്പം തന്നെ 5000 രൂപ ഫീസും അടച്ച് അപേക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഈ അപേക്ഷ ലഭിക്കുന്ന മുറയ്ക്ക് സംസ്ഥാന മൃഗക്ഷേമ ബോർഡ് ഡോഗ് ബ്രീഡിംഗ് യൂണിറ്റുകൾ പരിശോധിച്ചിട്ട് ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളും രജിസ്റ്ററുകളും എല്ലാം സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം അവയ്ക്ക് രജിസ്ട്രേഷൻ നൽകുന്നതാണ് ഈ ചട്ടപ്രകാരം വിഭാവനം ചെയ്തിട്ടുള്ളത്.
1: ഒരു ഡോഗ് ബ്രീഡർ പാലിക്കേണ്ടുന്ന നിയമങ്ങൾ എന്തൊക്കെയാണ്?
0: ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് 1.5 വയസ്സ് പ്രായമായ ഒരു ഫീമെയിൽ ഡോഗിനെ മാത്രമേ ബ്രീഡ് ചെയ്യാനായി ഉപയോഗിക്കാവൂ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷം നായ്ക്കൾക്ക് 1 വർഷം 2 ബ്രീഡിംഗ് സീസൺ ഉണ്ട്. തുടർച്ചയായ ബ്രീഡിംഗ് സീസണിൽ അവയെ ബ്രീഡ് ചെയ്യാൻ പാടുള്ളതല്ല. 1 വർഷത്തിൽ 1 പ്രാവശ്യം മാത്രമേ അവയെ ബ്രീഡ് ചെയ്ത് കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ 8 വയസ്സിന് മുകളിൽ പ്രായമുള്ള നായ്ക്കളെ ബ്രീഡ് ചെയ്യാൻ പാടുള്ളതല്ല. ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഈ ചട്ടത്തിൽ വളരെ കർശനമായിട്ട് വ്യവസ്ഥ ചെയ്യുന്ന വിഷയങ്ങളാണ്. ഇനി മറ്റു ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇവയ്ക്കുള്ള ആരോഗ്യ പരിശോധന വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് ബ്രീഡ് ചെയ്യുന്നതിന് മുമ്പ് നായ്ക്കൾക്ക് ആരോഗ്യ പരിശോധന നടത്തി അവയുടെ ഒരു ഫിറ്റ്നസ് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ അവയെ ബ്രീഡ് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെ അവിടെ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളെ 2 മാസം വരെ പ്രായമെത്തിയ കുഞ്ഞുങ്ങളെ മാത്രമേ വാങ്ങുന്ന ഒരാൾക്ക് നൽകാൻ പാടുള്ളൂ. അതോടൊപ്പം തന്നെ അവയുടെ രജിസ്റ്ററുകളും സൂക്ഷിക്കണം. അതിനെ ട്രേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉള്ള മൈക്രോചിപ്പ് കൂടി ഘടിപ്പിച്ചതിന് ശേഷം മാത്രമേ അത് വിൽക്കാൻ പാടുള്ളൂ. ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെയാണ് ഈ ഡോഗ് ബ്രീഡിംഗ് നിയമത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അതോടൊപ്പം ഈ ഡോഗ് ബ്രീഡിംഗ് യൂണിറ്റുകളിൽ അടിസ്ഥാന സൗകര്യങ്ങളും ക്രമീകരിക്കേണ്ടതായിട്ടുണ്ട്. നായ്ക്കൾക്ക് നൽകാനുള്ള ഭക്ഷണം, അവയെ വളർത്താനുള്ള ആവശ്യമായിട്ടുള്ള കെന്നലുകൾ, കെന്നലിൻ്റെ വിസ്തൃതിയും മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ ഈ ചട്ടത്തിൽ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവയ്ക്ക് ഭക്ഷണം നൽകണം, അവയ്ക്ക് കുടിവെള്ളം, അതുപോലെ തന്നെ ഡ്രെയിനേജ് സൗകര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഈ ഡോഗ് ബ്രീഡിംഗ് യൂണിറ്റിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. അവിടെ ഏതൊക്കെ ഇനത്തിൽപ്പെട്ട നായ്ക്കളെയാണ് അവിടെ സംരക്ഷിക്കുന്നത്, അവയ്ക്ക് എന്തൊക്കെ തരത്തിലുള്ള പ്രതിരോധ കുത്തിവയ്പ്പുകളാണ് നൽകിയിട്ടുള്ളത്, അവയ്ക്ക് ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളെ ഏത് പ്രായത്തിലാണ് വിറ്റിരിക്കുന്നത്, അതുപോലെ തന്നെ ആ സെയിലുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും അവിടെ രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിരിക്കണം. ഈ രജിസ്റ്ററിന്റെ എല്ലാ മാതൃക ചട്ടത്തോടൊപ്പം തന്നെ ഈ വെബ്സൈറ്റിൽ ലഭ്യമാണ്. അപ്പോൾ ഈ രീതിയിലുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയാൽ മാത്രമേ ഒരു ഡോഗ് ബ്രീഡിംഗ് യൂണിറ്റിന് സംസ്ഥാനത്ത് രജിസ്ട്രേഷൻ ലഭിക്കുകയുള്ളൂ.
1: ഈ നിയമങ്ങൾ നടപ്പിലാക്കുന്നതിന് മുന്നോടിയായി സർക്കാർ തലത്തിൽ എന്തൊക്കെ നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത്?
0: ഈ നിയമങ്ങൾ നടപ്പിലാക്കുന്നതിന് മുന്നോടിയായിട്ട് വ്യാപകമായ രീതിയിലുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പ് നടത്തിയിട്ടുണ്ട്. അതായത് പെറ്റ് ഷോപ്പ് റൂള്, ഡോഗ് ബ്രീഡിംഗ് റൂള് എന്നിവ സംബന്ധിച്ചിട്ടുള്ള ബോധവൽക്കരണം പ്രധാനമായും പെറ്റ് ഷോപ്പ് ഓണേഴ്സിനും ഡോഗ് ബ്രീഡേഴ്സിനുമാണ് നൽകിയിട്ടുള്ളത്. January 15 മുതൽ January 30 വരെയുള്ള കാലയളവിൽ, അതായത് അനിമൽ വെൽഫെയർ ഫോർട്ട്നൈറ്റ് എന്ന ആ ഒരു പീരീഡിൽ, ഈ പറയുന്ന ഡോഗ് ബ്രീഡേഴ്സിനും പെറ്റ് ഷോപ്പ് ഓണേഴ്സിനും സംസ്ഥാന വ്യാപകമായി എല്ലാ ജില്ലയിലും ഇത് സംബന്ധിച്ച ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തുകയും അതിൽ ധാരാളം പെറ്റ് ഷോപ്പ് ഓണേഴ്സും മറ്റുമൊക്കെ പങ്കെടുക്കുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാർക്കെല്ലാം തന്നെ അവബോധം നൽകുന്നതിന് വകുപ്പ് തലത്തിൽ നടപടി സ്വീകരിച്ചിട്ടുണ്ട്.
1: സംസ്ഥാന മൃഗക്ഷേമ ബോർഡിന്റെ മറ്റ് പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്?
0: സംസ്ഥാന മൃഗക്ഷേമ ബോർഡ് എന്ന് പറയുന്നത് ഒരു അഡ്വൈസറി ബോർഡായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രിയാണ്. ഇതിന്റെ കൺവീനർ എന്ന് പറയുന്നത് മൃഗസംരക്ഷണ വകുപ്പ് ഡയറക്ടറാണ്. ബോർഡിൽ 20 അംഗങ്ങളുണ്ട്. അതിൽ കേന്ദ്ര മൃഗക്ഷേമ ബോർഡിന്റെ പ്രതിനിധികൾ, സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധികൾ, മൃഗക്ഷേമ പ്രവർത്തകർ, ജനപ്രതിനിധികൾ, ഇങ്ങനെ വിവിധ തരത്തിലുള്ള ഉദ്യോഗസ്ഥർ, അങ്ങനെ 20 മെമ്പേഴ്സ് ബോർഡിലുണ്ട്. ഈ ബോർഡിന്റെ ഒരു പ്രധാന പ്രവർത്തനം എന്ന് പറയുന്നത് മൃഗങ്ങളുടെ ക്രൂരത തടയുന്നതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ, അഡ്വൈസുകൾ സംസ്ഥാന സർക്കാരിന് നൽകുക എന്നുള്ളതാണ്. ഇതൊരു അഡ്വൈസറി ബോർഡായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതോടൊപ്പം ഈ പെറ്റ് ഷോപ്പ് റൂളും ഡോഗ് ബ്രീഡിംഗ് റൂളും നടപ്പിലാക്കുന്നതും ഈ പറയുന്ന സംസ്ഥാന മൃഗക്ഷേമ ബോർഡാണ്. ഏതെങ്കിലും ഒരു വ്യക്തിക്ക് തങ്ങളുടെ പ്രദേശത്തെ ഏതെങ്കിലും തരത്തിലുള്ള മൃഗങ്ങളോടുള്ള ക്രൂരത കാണുകയാണെങ്കിൽ പരാതിപ്പെടാനുള്ള സംവിധാനവും ഈ പറയുന്ന സ്റ്റേറ്റ് ആനിമൽ വെൽഫെയർ ബോർഡിനുണ്ട്. അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു പരാതി ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ അത് സംസ്ഥാന മൃഗക്ഷേമ ബോർഡിന് നൽകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് അയക്കേണ്ടുന്ന വിലാസം എന്ന് പറയുന്നത് SAWB Kerala, സ്റ്റേറ്റ് ആനിമൽ വെൽഫെയർ ബോർഡിന്റെ ചുരുക്കം SAWB Kerala@gmail.com എന്ന വിലാസത്തിലോ, അല്ലെങ്കിൽ കൺവീനർ സംസ്ഥാന മൃഗക്ഷേമ ബോർഡ്, മൃഗസംരക്ഷണ വകുപ്പ് ഡയറക്ടറേറ്റ്, വികാസ് ഭവൻ, തിരുവനന്തപുരം എന്ന വിലാസത്തിലോ ഈ പരാതി നൽകേണ്ടതാണ്. ഇങ്ങനെ ലഭിക്കുന്ന പരാതികളെല്ലാം തന്നെ അന്വേഷിച്ച് ഉചിതമായ നടപടി സ്വീകരിക്കാനുള്ള ഒരു പരാതി പരിഹാര സെല്ല് ഈ സ്റ്റേറ്റ് ആനിമൽ വെൽഫെയർ ബോർഡിന്റെ കീഴിൽ ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സേവനം കൂടി പൊതുജനങ്ങൾക്ക്

0: ഉപയോഗപ്പെടുത്താവുന്നതാണ്.
1: പെറ്റ് ഷോപ്പുകളുടെ ലൈസൻസുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് ഇതുവരെ മറുപടി നൽകിയത് സംസ്ഥാന മൃഗക്ഷേമ ബോർഡ് അംഗവും മൃഗസംരക്ഷണ വകുപ്പ് മുൻ ഡെപ്യൂട്ടി ഡയറക്ടറുമായ ഡോക്ടർ ആർ വേണുഗോപാൽ.

0: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3.
1: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
0: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. യേശുദാസും ചിത്രയും പാടിയത്. ചിത്രം സർഗം. യൂസഫലി കേച്ചേരിയുടെ രചന. ബോംബെ രവിയുടെ സംഗീതം.

0: Jerry Assembly poems.
1: Yes, sir. There is a lot of happiness and enthusiasm over here in party headquarters in New Delhi. And after the 6:30 p.m., the Prime Minister is about to arrive here to attend the victory celebration along with party workers and office bearers. President Nitin Naveen and Union Minister Amit Shah, Rajnath Singh, Nitin Gadkari and Jagat Prakash Nadda will also be available here, will be participating in the victory celebration. Here people are busting crackers, applying colors to each other and distributing sweets to celebrate the victory in all three states and UTs, and they are also expressing happiness over their performance in Tamil Nadu and Kerala.
0: Right. Saira. Right. Thanks a lot, Anupam. In some other news, Iran has warned the U.S. against entering the Strait of Hormuz, stating that any attempt to enter the area will be met with force. In a statement, Iran's Khatam al-Anbiya central headquarters said that any foreign armed forces, especially U.S. troops, would be targeted if they approach the vital shipping route. And benchmark domestic equity indices ended around 0.5% higher today. Sensex gained 356 points to close at 77,269, while Nifty rose 122 points to settle at 24,119. Broader market on the National Stock Exchange also closed in positive zone. Mid-cap 100 climbed over 0.6% and small-cap 100 jumped 0.7%. And that is the end of this news bulletin.
2: ആകാശവാണി കോഴിക്കോട്. വയനാട് ജില്ലാ വൃത്താന്തം.
3: പുൽപ്പള്ളി പഞ്ചായത്തിലെ ശശിമല പ്രദേശ കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്ന് പശുക്കൾ ചാകാനിടയായ സംഭവത്തിൽ ശാസ്ത്രീയ പരിശോധനകളും മെഡിക്കൽ ക്യാമ്പുകളും നടത്താൻ തീരുമാനം. അന്തരീക്ഷത്തിൽ ചൂടേറിയെങ്കിലും പ്രസവാന്തരമുണ്ടായ ചില പ്രശ്നങ്ങളാണ് പശുക്കളുടെ മരണത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. നേരിട്ടുള്ള സൂര്യാഘാതത്തിന്റെ സൂചനകളില്ല. എന്നാൽ കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള ബുദ്ധിമുട്ടുകൾ കന്നുകാലികളിൽ പ്രകടമായിട്ടുണ്ടെന്നും മരണകാരണങ്ങൾ കൃത്യമായി അറിയാൻ രക്തം, മലം, മൂത്രം എന്നിവയുടെ സാമ്പിളുകൾ ശേഖരിച്ചു. ഇവയുടെ പരിശോധന ഫലം ലഭിക്കുന്ന മുറയ്ക്ക് രണ്ട് ദിവസത്തിനുള്ളിൽ ചണ്ണോത്തുകൊല്ലി, സീതാമൗണ്ട്, ക്ഷീരസംഘങ്ങളുടെ പരിധിയിൽ വിശദമായ മെഡിക്കൽ ക്യാമ്പുകൾ നടത്തും. ഇതിനായി മൃഗസംരക്ഷണ വകുപ്പിന്റെയും സഞ്ചരിക്കുന്ന യൂണിറ്റുകളുടെയും സേവനം ലഭ്യമാക്കും. പശുക്കൾ ചത്ത കർഷകർക്ക് ഉചിതമായ നഷ്ടപരിഹാരത്തിന് ശുപാർശ ചെയ്യുമെന്നും അന്വേഷണ സംഘം ഉറപ്പു നൽകി.
4: സംസ്ഥാനത്ത് ഉയർന്ന താപനില റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സൺ കൂടിയായ ജില്ലാ കലക്ടർ ബി ആർ മേഘശ്രീ അറിയിച്ചു. സൂര്യാഘാതം, സൂര്യതാപം, നിർജ്ജലീകരണം തുടങ്ങിയ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഉയർന്ന ചൂട് കാരണമാകും. അതിനാൽ പൊതുജനങ്ങൾ പകൽ സമയത്ത് പ്രത്യേക ശ്രദ്ധ പുലർത്തണം. പഴങ്ങളും പച്ചക്കറികളും ധാരാളമായി കഴിക്കുക. ഒആർഎസ് ലായനി, സംഭാരം തുടങ്ങിയവയുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക. മാർക്കറ്റുകൾ, കെട്ടിടങ്ങൾ, മാലിന്യ നിക്ഷേപ കേന്ദ്രങ്ങൾ തുടങ്ങിയിടങ്ങളിൽ ഫയർ ഓഡിറ്റും കൃത്യമായ സുരക്ഷാ മുൻകരുതലും സ്വീകരിക്കണം. ചൂട് അധികരിക്കുന്ന സാഹചര്യത്തിൽ കാട്ടുതീ വ്യാപിക്കാനുള്ള സാധ്യതയുള്ളതിനാൽ വനമേഖലയോട് ചേർന്ന് താമസിക്കുന്നവർ പ്രത്യേക ജാഗ്രത പാലിക്കണം. വനംവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണം. കുട്ടികൾ കൂടുതൽ വെയിലേൽക്കുന്ന പരിപാടികൾ ഒഴിവാക്കുകയോ സമയക്രമീകരണം നടത്തുകയോ ചെയ്യേണ്ടതാണ്. കുട്ടികളെ വിനോദസഞ്ചാരത്തിൽ കൊണ്ടുപോകുമ്പോൾ പകൽ 11 മുതൽ വൈകിട്ട് 3 വരെ കുട്ടികൾക്ക് നേരിട്ട് ചൂട് ഏൽക്കുന്നില്ലെന്ന് ഉറപ്പാക്കണം. അങ്കണവാടി കുട്ടികൾക്ക് ചൂട് ഏൽക്കാത്ത തരത്തിലുള്ള സംവിധാനം നടപ്പിലാക്കുവാൻ അതത് പഞ്ചായത്ത് അധികൃതരും അങ്കണവാടി ജീവനക്കാരും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇരുചക്ര വാഹനങ്ങളിൽ ഓൺലൈൻ ഭക്ഷണം വിതരണം ചെയ്യുന്നവർ ഉച്ചസമയത്ത് സുരക്ഷിതരാണെന്ന് അതത് സ്ഥാപനങ്ങളെ ഉറപ്പാക്കേണ്ടതാണ്. മാധ്യമ പ്രവർത്തകർ, പോലീസ് ഉദ്യോഗസ്ഥർ പകൽ വൈകിട്ട് 3 മണി വരെയുള്ള സമയത്ത് കുടകൾ ഉപയോഗിക്കുകയും നേരിട്ട് വെയിലേൽക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുകയും ചെയ്യണം.
5: കടുത്ത വേനൽച്ചൂട് അനുഭവപ്പെടുന്ന സാഹചര്യത്തിൽ പാമ്പുകൾ തണുപ്പ് തേടിയ വീടുകളിലേക്കും ജനവാസ മേഖലയിലേക്കും എത്തിപ്പെടുവാൻ സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രേഖ കെട്ടി അറിയിച്ചു. കട്ടിലിലോ കൊതുക് വലക്കുള്ളിലോ ഉറങ്ങുന്നതാണ് സുരക്ഷിതം. പാമ്പ് കടിയേറ്റാൽ കടിയേറ്റ സ്ഥലത്തു നിന്നും സാവധാനം സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറുക. കടിയേറ്റ ആളിന് ആത്മവിശ്വാസം പകരുക. ഭയവും പരിഭ്രാന്തിയും ഉണ്ടായാൽ രക്തചംക്രമണം കൂടുകയും വൃക്ക, മസ്തിഷ്കം, ഹൃദയം തുടങ്ങിയ അവയവങ്ങളിലേക്ക് വിഷം പെട്ടെന്ന് എത്തുകയും ചെയ്യും. വാഹന സൗകര്യം ലഭ്യമായാൽ അടിയന്തരമായി തൊട്ടടുത്ത വിഷചികിത്സാ സൗകര്യമുള്ള ആശുപത്രിയിലേക്ക് മാറ്റുക. കടിയേറ്റ ആളിനെ മലർത്തിക്കടത്തരുത്. അത് ശാസ്ത്രതടസ്സം ഉണ്ടാകുന്നതിനിടയുണ്ട്. പാമ്പ് കടിയേറ്റാൽ അടിയന്തര ചികിത്സ ലഭിക്കുന്ന മാനന്തോട് ജില്ലാ ആശുപത്രി, കൽപ്പറ്റ താലൂക്ക് ആശുപത്രി, സുൽത്താൻ ബത്തേരി താലൂക്ക് ആശുപത്രി എന്നിവിടങ്ങളിൽ ചികിത്സ ലഭ്യമാണ്.
3: വാഹനാപകടങ്ങൾ കുറയ്ക്കാൻ ലക്ഷ്യമിട്ട് ശുഭയാത്ര സുരക്ഷിതയാത്ര പദ്ധതിയുടെ ഭാഗമായി ജില്ലാ ജനമൈത്രി പോലീസ് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ ഡ്രൈവർമാർക്കായി പോലീസ് നടത്തുന്ന ബോധവൽക്കരണ പരിപാടികൾ ഊർജിതമാക്കി.

0: മദ്യപാനൽ അവധിക്കാലത്ത് നിരത്തുകളിൽ തിരക്കേറുന്നതിനാൽ റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിനായാണ് പോലീസിന്റെ ബോധവൽക്കരണം. റോഡുകളിൽ വാഹന പരിശോധനയ്ക്കൊപ്പം ബൈക്ക്, ഓട്ടോ, ബസ്, മറ്റ് ഹെവി വാഹനങ്ങൾ എന്നിവയുടെ ഡ്രൈവർമാർക്കും കാൽനട യാത്രക്കാർക്കും പൊതുജനങ്ങൾക്കും ട്രാഫിക് നിയമങ്ങളെക്കുറിച്ചും ഡിഫൻസീവ് ഡ്രൈവിംഗ് രീതികളെക്കുറിച്ചും കൃത്യമായ ബോധവൽക്കരണവും നൽകുന്നുണ്ട്. ജില്ലയിലെ പോലീസ് സ്റ്റേഷനിൽ കേന്ദ്രീകരിച്ച് എല്ലാ ഓട്ടോ ടാക്സി ബസ് ഡ്രൈവർമാർക്കും പ്രത്യേക ബോധവൽക്കരണം നടത്തുകയും ഗതാഗത സുരക്ഷയ്ക്കും ഡ്രൈവർമാർ പാലിക്കേണ്ട നിർദ്ദേശങ്ങളടങ്ങിയ ലഘു പുസ്തകങ്ങളും വിതരണം ചെയ്യുന്നുണ്ട്. ജില്ലയിൽ വേനൽമഴ ലഭിച്ചതോടെ പ്രദേശത്തെ കൃഷിയിടങ്ങളിൽ കർഷകർ കൃഷിയിറക്കുന്ന തിരക്കിലാണ്. വേനൽമഴ ചെറുതായി നനഞ്ഞ് കൃഷിയിടങ്ങളിൽ പോലും കർഷകർ കൃഷിയിറക്കുന്ന തിരക്കിലാണ്. പ്രധാനമായും ഇഞ്ചി, ചേന, മഞ്ഞൾ, കപ്പ തുടങ്ങിയ വിളകളാണ് നടുന്നത്. തൊഴിലാളി ക്ഷാമമുള്ള പ്രദേശങ്ങളിൽ പല കർഷകരും യന്ത്രങ്ങൾ ഉപയോഗിച്ചാണ് ഇഞ്ചിക്കണ്ടങ്ങളും കപ്പക്കൂടങ്ങളും വെട്ടുന്നത്. കർണാടകയിൽ ഇഞ്ചി കൃഷി നടന്നവരിൽ പലരും ജില്ലയിലെ വയലുകൾ പാട്ടത്തിനടുത്തും വിലയ്ക്കും വാങ്ങി വ്യാപകമായ രീതിയിൽ കൃഷി ആരംഭിച്ചിട്ടുണ്ട്. പല കർഷകരും കൂട്ടായി ചേർന്ന് വൻതുക മുടക്കിയാണ് നൂതന രീതിയിലുള്ള കൃഷി രീതി നടപ്പിലാക്കുന്നത്. മഴയ്ക്ക് മുൻപേ കൃഷിയിടം നനച്ച് വയലുകളിൽ കൃഷി ഇറക്കിയവരുടെ ഇഞ്ചിയും ചേനയും മുളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇഞ്ചി നടീൽ ആരംഭിച്ചതോടെ വിൽപ്പന നടത്താൻ കഴിയാതെ വയലുകളിൽ സൂക്ഷിച്ചിരുന്ന വൈക്കോലിലും ആവശ്യക്കാർ ഏറിയിട്ടുണ്ട്. കാപ്പി, കുരുമുളക് ഉൾപ്പെടെയുള്ള കാർഷിക വിളകൾക്കും മഴ ഗുണകരമാണ്.
1: വയനാട് ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി വയനാട് പ്രതിനിധി അരുൺ വിൻസെന്റ്.

ആകാശവാണി കണ്ണൂർ. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 6:50 ഹരിതവേദി, കുറ്റിമുല്ല കൃഷി വിശേഷങ്ങളുമായി കാസർഗോഡ് മൊഗ്രാൽ പുത്തൂർ നെല്ലിക്കുന്നിലെ ആർ കെ മീനാക്ഷി രവി. 7:20 കമ്പോള വില നിലവാരം. 7:35 FM ഹെൽത്ത് പ്ലസ്, മാസം തികയാതെയുള്ള പ്രസവം, അമ്മമാർ അറിയേണ്ടതും ശ്രദ്ധിക്കേണ്ടതും, ഡോക്ടർ എം നൌഷീദ് അനിയുമായുള്ള അഭിമുഖം. 8:00 കിളിക്കൂട്ടം, കുട്ടികളുടെ പരിപാടി പുനഃപ്രക്ഷേപണം. ചിറയ്ക്കൽ വർണ്ണക്കൂട്ടിലെ കൂട്ടുകൾ പങ്കെടുക്കുന്നു. 8:30 സേവന വാർത്തകൾ, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 9:15 വിദ്യാഭ്യാസ പരിപാടി, 9:30 സംഗീത കച്ചേരി, 10:30 ചിത്രീകരണം, ജെറി അമൽദേവ് പങ്കുവയ്ക്കുന്ന നൌഷാദ് ഓർമ്മകൾ, 11:00 സ്പോട്ട്ലൈറ്റ്. ഇനി നാളത്തെ പരിപാടികൾ. 5:55 സുഭാഷിതം വികാസ് നാരോൺ തയ്യാറാക്കി അവതരിപ്പിക്കുന്നു. 6:00 FM പ്രധാന വാർത്തകൾ, അറിയിപ്പുകൾ. 6:10 കാവ്യാഞ്ജലി, 6:15 അർച്ചന, 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ, 7:00 ട്രെയിൻ സമയം, തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം. പ്രമുഖ നാടക രചയിതാവും അഭിനേതാവും അധ്യാപകനുമായ രാജ്മോഹൻ നീലേശ്വരം ജാലകത്തോടൊപ്പം ആദ്യ ഭാഗം. 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ, 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി, 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ, 8:30 സംഗീതമാതിരി, 8:58 9:58 FM പ്രധാന വാർത്തകൾ, 9:00 ചലച്ചിത്ര ഗാനങ്ങൾ, 10:00 NHM പ്രായോജിക പരിപാടി റേഡിയോ ഹെൽത്ത്, 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 10:25 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 11:00 വാർത്താ ബുള്ളറ്റിൻ, 11:05 ഡോക്ടർ എസ് രാമനാഥന്റെ സംഗീത കച്ചേരി, 12:10 അറിയിപ്പുകൾ സേവന വാർത്തകൾ, 12:15 ചെറുമക്കളിപ്പാട്ട്, KC കടുകനും സംഘവും അവതരിപ്പിച്ചത്, 12:40 ആരോഗ്യദീപ്തി, സൗന്ദര്യവും ആരോഗ്യവും. ഈ വിഷയത്തിൽ തിരുവനന്തപുരം കിഴുവിലം ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജയ PR സംസാരിക്കുന്നു. 1:00 നൊസ്റ്റാൾജിക് 90s, 1:45 ചർച്ച, 2:15 തുടർ നാടകം, 2:30 ആകാശവാണി ടെലിക്യൂസ് ഫോണിൻ പരിപാടി, 5:00 ചലച്ചിത്ര ഗാനങ്ങൾ, 5:15 കോൽക്കളി, തെല്ലങ്കേരി P ആനന്ദിനിയും സംഘവും അവതരിപ്പിച്ചത്, 5:30 ലളിതഗാനങ്ങൾ, 5:43 ഞാറ്റുവേല പ്രായോജിക പരിപാടി, 5:58 FM പ്രധാന വാർത്തകൾ, 6:10 ഇടുക്കി ജില്ലാ വൃത്താന്തം, 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ, 6:40 വാർത്താ വീക്ഷണം, 6:50 കിസാൻ വാണി, തേനീച്ച വളർത്തൽ അനുഭവങ്ങളുമായി കാസർഗോഡ് കാറടുക്ക പഞ്ചായത്തിലെ N വിശ്വനാഥൻ നെല്ലിയെടുക്ക, 7:20 കമ്പോള വില നിലവാരം, 7:35 സയൻസ് കഫേ, 8:00 കാവ്യ കേളി, 8:30 സേവന വാർത്തകൾ, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 ഗാനലോകവീഥികളിൽ, 10:00 കഥകളി പദങ്ങൾ, 11:00 സ്പോട്ട്ലൈറ്റ്. പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് നിങ്ങൾ കേട്ടത്.

രാഷ്ട്രീയം ആകാശവാണി. സംപ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചകഃ കൃഷ്ണപ്രസാദോപാധ്യായഃ. ആദൌ മുഖ്യവാർത്താഃ. പശ്ചിമബംഗസ്യ വിധാനസഭാ നിർവാചനെ ഭാജ്പേതി ദലം പ്രബല ജനാദേശം പ്രാപ്തും സജ്ജമസ്തി. അഷ്ടചത്വാരിംശത് സ്ഥാനാനി ജിത്വാ പ്രായഃ സാർധൈകശതാധികേഷു ച അഗ്രേ അസ്തി. തൃണമൂലപക്ഷഃ ത്രയോദശ സ്ഥാനാനി ജിത്വാ ത്രിസപ്തതി സ്ഥാനേഷു ച അഗ്രേ അസ്തി. അസമരാജ്യേ ഭാജ്പേതി ദലം തൃതീയാവധിം യാവത് പുനഃ അധികാരം പ്രാപ്സ്യതീതി നിശ്ചിതം. തമിഴ്നാടുരാജ്യേ അഭിനേതൃതഃ രാജനേതൃരൂപേണ പരിവർത്തിതഃ വിജയസ്യ ടി വി കെ ഇതി ദലം ബൃഹത്തമദലത്വേന ഉദ്ഭുത്വാ ഇതിഹാസം രചയതി. അപി ച കേരളരാജ്യേ കോൺഗ്രസ് പക്ഷസ്യ നേതൃത്വേ യു ഡി എഫ് ഇതി ദലസമൂഹഃ എൽ ഡി എഫ് ഇത്യസ്യ സ്ഥാനേ സ്പഷ്ടം ബഹുമതം പ്രാപ്തും പ്രസ്ഥിതഃ. എൻഡിഎ ദലസമൂഹശ്ച പുതുച്ചേരി കേന്ദ്രശാസിത പ്രദേശേ പ്രശാസനാധികാരം ധാരയിതും പ്രസ്ഥിതോസ്തി. അഥ വാർത്താഃ വിസ്തരേണ. ചതുർണാം രാജ്യാനാം വിധാനസഭാ നിർവാചനസ്യ സാമ്പ്രതിക ഗണനാനുസാരം പശ്ചിമബംഗപ്രദേശേ ഭാജ്പേതി ദലം ആശ്ചര്യജനകതയാ ആധിക്യം പ്രാപ്നോത്. തമിഴ്നാടുരാജ്യെ നൂതനതയാ പ്രവിഷ്ടം അഭിനേതുഃ സി ജോസേഫ് വിജയസ്യ തമിഴ്ഗ വെട്ടി കജ്ഗം ഇതി ദലം അഗ്രേ അസ്തി. വിപക്ഷീഭൂതം എ ഐ എ ഡി എം കെ ഇതി ദലം ദ്വിതീയ സ്ഥാനേ അസ്തി. രാജ്യസ്യ സാമ്പ്രതിക ശാസകദലം ഡി എം കെ ഇതി ദലം ച തൃതീയ സ്ഥാനേ അസ്തി. കേരളേ സർവേഷാം ചത്വാരിംശദധികൈകശത വിധാനസഭാ ക്ഷേത്രാണാം പരിണാമാനി പ്രവൃത്തയശ്ച ഉപലഭ്യന്തെ. യത്ര കോൺഗ്രസ് ദലസ്യ നേതൃത്വേ യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് ഇതി ദലസമൂഹഃ സത്താധാരി വാം ഡെമോക്രാറ്റിക് ഫ്രണ്ട് ദലസമൂഹസ്യ പരാജയാത്മികാഃ പ്രവൃത്തയഃ സന്തി ആഗമ്യമാനാഃ. കോൺഗ്രസ് ദലം പഞ്ചപഞ്ചാശത് സ്ഥാനാനി ജിത്വാ അഷ്ടസ്ഥാനേഷു ച അഗ്രേ അസ്തി. കോൺഗ്രസ് ദലസ്യ മിത്രപക്ഷഭൂതം ഐ യു എം എൽ ഇതി ദലം പഞ്ചാദശ സ്ഥാനാനി ജിത്വാ സപ്തസ്ഥാനേഷു ച അഗ്രേ അസ്തി. സത്താധാരി സി പി എം ഇതി ദലം ദ്വാവിംശതി സ്ഥാനാനി ജിത്വാ ചതുർസ്ഥാനേഷു അഗ്രേ അസ്തി. സഹയോഗി ദലം സി പി ഐ ദലം സപ്തസ്ഥാനാനി ജിത്വാ ഏകസ്ഥാനേ അഗ്രേ അസ്തി. കേരള കോൺഗ്രസ് ദലം ഷഡ് സ്ഥാനാനി ജിത്വാ ഏകസ്ഥാനേ ഏവ അഗ്രേ അസ്തി. പശ്ചിമബംഗാളരാജ്യസ്യ ത്രിനവത്യധിക ദ്വിശത വിധാനസഭാസനേഷു ആഹത്യ ഏകഷഷ്ടി നിർവാചനക്ഷേത്രാണാം പരിണാമാഃ ഘോഷിതാഃ. ഭാജ്പേതി ദലം അഷ്ടചത്വാരിംശത് ആസനാനി പ്രാപ്നോത്. തൃണമൂല കോൺഗ്രസ് ദലം ച ത്രയോദശ സ്ഥാനാനി അജയത്. ये प्रमुखाः भाजपा प्रत्याशिनः विजयं पञ्जीकृतवन्तः तेषु आसनसोल दक्षिणक्षेत्रात् अग्निमित्रा पॉल, भातरक्षेत्रात् कर्फा सोमेनः चास्ति.

0: विधानसभा निर्वाचने भाजपेति दलं गुजरात त्रिपुरा नागालैंड राज्येषु प्रत्येकस्मिन् स्थाने विजयं प्राप्नोत्। महाराष्ट्र कर्णाटक राज्ययोः एकस्मिन् स्थाने च अग्रे अस्ति। कर्णाटके कांग्रेस दलं द्वि निर्वाचन क्षेत्रम् अवाप्नोत्। महाराष्ट्रे भाजपायाः मित्रपक्षं राष्ट्रवादी कांग्रेस दलं एनसीपी इत्यनेन अन्यस्मिन् निर्वाचन क्षेत्रे अग्रत्वम् उपलब्धमस्ति। अद्य सायंकाले प्रधानमंत्री नरेन्द्र मोदी नवदेहल्याः भाजपा मुख्यालयं गच्छति। चतुर्षु राज्येषु एकस्मिन् केन्द्रशासित प्रदेशे च विधानसभा निर्वाचनस्य परिणामानन्तरं सः दलस्य कार्यकर्तृन् साक्षात् सम्बोधयिष्यति। ईरान देशः संयुक्तराज्य अमेरिका देशाय होर्मुज जलसन्ध्यां न प्रविष्टुं सावधानम् अकरोत्। तेनोक्तं यत् अस्मिन् क्षेत्रे प्रवेशस्य कस्मिन्नपि प्रयासे बलप्रयोगः भविष्यति। एकस्मिन् वक्तव्ये ईरान देशस्य खतम अल अन्विया केन्द्रीय मुख्यालयः अवदत् यत् कापि विदेशीय सशस्त्र सेना मुख्यतया यूएस सैनिकाः यदि महत्वपूर्णे नौकायान मार्गे प्रविशन्ति तर्हि लक्षिताः भविष्यन्ति। ईरान देशस्य सेनया पुनः उक्तं यत् जलसन्ध्याः सुरक्षा ईरान देशस्य नियन्त्रणे एव अस्ति, तथा च नौकायानानां सुरक्षित मार्गाय तस्य सैन्येन सह समन्वयं करणीयमिति। अद्यारभ्य जलमार्गे लम्बितानां नौकायानानां साहाय्यार्थं कार्यम् आरप्स्यते इति अमेरिका देशस्य घोषणायाः अनन्तरं एषा पूर्वसूचना समागतास्ति इति वार्ताः।
1: इनि प्रादेशिक वार्तकൾ കേൾക്കാം।
2: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. കേരളത്തിൽ വൻ മുന്നേറ്റം കാഴ്ചവെച്ച് യു ഡി എഫ് അധികാരത്തിലേക്ക്. 102 സീറ്റുകളിൽ യു ഡി എഫ് മുന്നിൽ. എൽ ഡി എഫ് മുന്നിലെത്താനായത് 35 മാത്രം. നേമത്തും കഴക്കൂട്ടത്തും ചാത്തന്നൂരിലും വിജയം നേടി ബി ജെ പി. ഇടതു കോട്ടകളിലടക്കം യു ഡി എഫ് തരംഗം. പരാജയമേറ്റുവാങ്ങി മന്ത്രിമാരടക്കമുള്ള ഇടതു നേതാക്കൾ. കോട്ടയം, എറണാകുളം അടക്കം 5 ജില്ലകളിൽ എല്ലാ സീറ്റിലും യു ഡി എഫിന് വിജയം. തെരഞ്ഞെടുപ്പ് വിജയത്തെ സ്വാഗതം ചെയ്ത് കോൺഗ്രസും ബി ജെ പിയും. പരാജയം വിശകലനം ചെയ്ത ശേഷം ആവശ്യമായ തിരുത്തലുകൾ വരുത്തുമെന്ന് സി പി ഐ എം. പശ്ചിമബംഗാളിലും അസമിലും ബി ജെ പിക്ക് വൻ നേട്ടം. തമിഴ്നാട്ടിൽ മുന്നിലെത്തി നടൻ വിജയുടെ ടി വി കെ. പുതുച്ചേരിയിൽ എൻ ഡി എ സഖ്യം മുന്നിൽ. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ യു ഡി എഫ് തരംഗം. 140 മണ്ഡലങ്ങളിൽ 102 സീറ്റുകളിലും യു ഡി എഫ് മുന്നേറ്റം കാഴ്ചവെച്ചു. എൽ ഡി എഫിന് 35 മാത്രമാണ് മുന്നിലെത്താനായത്. നേമം, കഴക്കൂട്ടം, ചാത്തന്നൂർ മണ്ഡലങ്ങളിൽ എൻ ഡി എ വിജയം നേടി. ശക്തമായ ഇടതു കോട്ടകളെ തകർത്താണ് സംസ്ഥാനത്ത് യു ഡി എഫിന്റെ തേരോട്ടം. കോട്ടയം, ഇടുക്കി, എറണാകുളം, മലപ്പുറം, വയനാട് ജില്ലകളിൽ എല്ലാ സീറ്റിലും യു ഡി എഫ് വിജയിച്ചു. മന്ത്രിമാർക്കടക്കം അടിപതറിയപ്പോൾ 3-2 സീറ്റുകളിലും മുന്നേറ്റം കാഴ്ചവെച്ചാണ് 10 ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് യു ഡി എഫ് അധികാരത്തിലെത്തുന്നത്. നേമത്ത് രാജീവ് ചന്ദ്രശേഖറും കഴക്കൂട്ടത്ത് വി മുരളീധരനും ചാത്തന്നൂരിൽ ബി ബി ഗോപകുമാറും നേടിയ വിജയത്തിലൂടെ ബി ജെ പി തിളക്കമാർന്ന നേട്ടമാണ് സംസ്ഥാനത്ത് നേടിയത്. ബി ഡി സതീശനും രമേശ് ചെന്നിത്തലയും കെ മുരളീധരനും പി കെ കുഞ്ഞാലിക്കുട്ടിയും ഉൾപ്പെടെയുള്ള കോൺഗ്രസ് മുസ്ലിം ലീഗ് മുൻനിര നേതാക്കൾ ഉജ്ജ്വല വിജയം നേടിയപ്പോൾ ബി ശിവൻകുട്ടി, ആർ ബിന്ദു, വീണ ജോർജ്, എം ബി രാജേഷ്, കെ ബി ഗണേഷ് കുമാർ അടക്കമുള്ള ഇടതു മന്ത്രിമാർ പരാജയപ്പെട്ടു. കോൺഗ്രസ് 63 സീറ്റിലും മുസ്ലിം ലീഗ് 22 സീറ്റിലും മുന്നിലെത്തിയപ്പോൾ സി പി ഐ എം 26 മണ്ഡലങ്ങളിലും സി പി ഐ 8 സീറ്റിലുമാണ് മുന്നേറ്റം കാഴ്ചവെച്ചത്. യു ഡി എഫ് ഘടകകക്ഷികളായ കേരള കോൺഗ്രസ് 7 സീറ്റിലും ആർ എസ് പി 3 മണ്ഡലങ്ങളിലും വിജയിച്ചു. കേരള കോൺഗ്രസ് എം അടക്കമുള്ള എൽ ഡി എഫ് ഘടകകക്ഷികൾക്ക് കനത്ത പരാജയമാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: അതിശക്തമായ യു ഡി എഫ് തരംഗവും ബി ജെ പിയുടെ വൻതോതിലെ സ്ഥിതി മെച്ചപ്പെടുത്തലും അതിനിടെ ഉറപ്പായ കോട്ടകൾ എന്ന് കരുതിയിടങ്ങളിൽ പോലും ദയനീയമായ തിരിച്ചടി നേരിടുന്ന എൽ ഡി എഫ്, ഇതാണ് ഇന്ന് രാവിലെ വോട്ടെണ്ണൽ ആരംഭിച്ചപ്പോൾ മുതൽ കാണാനായ ചിത്രം. കൃത്യമായ ഭൂരിപക്ഷം ഉറപ്പാക്കിയ യു ഡി എഫിന് മുന്നിലുള്ളത് ഇനി സർക്കാർ രൂപീകരണം. മന്ത്രിസഭാ രൂപീകരണം വേഗത്തിൽ തന്നെ ഉണ്ടാകുമെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് വ്യക്തമാക്കിയിട്ടുണ്ട്. യു ഡി എഫിന്റെ പ്രമുഖ നേതാക്കളെല്ലാം അതിഗംഭീരമായ പ്രകടനം കാഴ്ചവെച്ചപ്പോൾ എൽ ഡി എഫിന്റെ നായകൻ പോലും ഏറെ ബുദ്ധിമുട്ടുന്നതാണ് കണ്ടത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ധർമ്മടത്ത 95,522 വോട്ടുകൾ നേടിയിരുന്ന പിണറായി വിജയന് ഇത്തവണ ലഭിച്ചത് 85,614 വോട്ടുകൾ മാത്രം. മൂന്ന് സീറ്റുകൾ ഉറപ്പാക്കിയ BJP മിക്കവാറും ജില്ലകളിൽ സ്ഥിതി വളരെ മികച്ച രീതിയിൽ ഉയർത്തിയിട്ടുണ്ട്. ചാത്തന്നൂരിൽ കഴിഞ്ഞ തവണ 42,090 വോട്ടുകളുമായി രണ്ടാം സ്ഥാനത്തായിരുന്ന BJPയുടെ BB ഗോപകുമാർ ഇത്തവണ 51,921 വോട്ടുകളുമായാണ് വിജയിച്ചിട്ടുള്ളത്. സംസ്ഥാനത്തെ പല മണ്ഡലങ്ങളിലും BJP ഇതേ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്.
2: തിരുവനന്തപുരം ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിൽ UDFും BJPയും അട്ടിമറി വിജയമാണ് നേടിയത്. ജില്ലയിലെ 7 മണ്ഡലങ്ങളിൽ UDF മുന്നേറ്റം കാഴ്ചവച്ചപ്പോൾ 5 സീറ്റുകൾ മാത്രമാണ് LDFിന് നിലനിർത്താനായത്. നേമത്തെയും കഴക്കൂട്ടത്തെയും BJPയുടെ വിജയം NDAക്ക് ആവേശം പകരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
4: നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് നടന്നത് ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. മൂന്ന് മുന്നണികളുടെയും ശക്തമായ മത്സരത്തിൽ കോൺഗ്രസ് മികച്ച വിജയം നേടിയപ്പോൾ NDA ജില്ലയിൽ 2 സീറ്റ് നേടി ചരിത്രം കുറിച്ചു. UDF 7 സീറ്റ് നേടിയപ്പോൾ LDFന് ഇത്തവണ 5 സീറ്റ് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. NDAക്ക് വേണ്ടി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ 4,978 വോട്ടുകൾക്ക് LDFന്റെ വി ശിവൻകുട്ടിയെ പരാജയപ്പെടുത്തിയപ്പോൾ കഴക്കൂട്ടത്ത് വി മുരളീധരൻ 428 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ LDFന്റെ കടകംപള്ളി സുരേന്ദ്രനെ തോൽപ്പിച്ചു. വട്ടിയൂർക്കാവിൽ സിറ്റിംഗ് MLA VK പ്രശാന്തിനെ തോൽപ്പിച്ച് UDFന്റെ K മുരളീധരൻ മണ്ഡലം തിരികെ പിടിച്ചപ്പോൾ വാമനപുരത്തെ ഇടതുകോട്ട തകർത്ത UDFന്റെ സുധീർ ഷാപ്പാലോടും വിജയിച്ചു. തിരുവനന്തപുരം മണ്ഡലം CP ജോണിലൂടെ UDF തിരിച്ചു പിടിച്ചപ്പോൾ N ശക്തൻ നെയ്യാറ്റിൻകരയിലൂടെ തിരിച്ചുവരവ് നടത്തി. ചിറയൻകീഴ് രമ്യ ഹരിദാസും കാട്ടാക്കട MR ബൈജുവും നേടിയപ്പോൾ കോവളം നിലനിർത്തി M വിൻസെന്റ് UDFന്റെ പടയോട്ടം പൂർത്തിയാക്കി. OS അംബികയിലൂടെ ആറ്റിങ്ങലും GR അനിലിലൂടെ നെടുമങ്ങാടും CK ഹരീന്ദ്രനിലൂടെ പാറശാലയും G സ്റ്റീഫനിലൂടെ അരുവിക്കരയും വി ജോയിലൂടെ വർക്കലയും നിലനിർത്തിയത് മാത്രമാണ് LDFന് തലസ്ഥാന ജില്ലയിൽ ആശ്വസിക്കാനുള്ളത്.
2: കൊല്ലത്തെ ഇടതുകോട്ടകളിൽ LDFന് ഇക്കുറി അടിപതറി. ജില്ലയിലെ 11 മണ്ഡലങ്ങളിൽ കൊട്ടാരക്കരയും പുനലൂരും ഒഴികെ 9 UDF മുന്നിലെത്തി. ചാത്തന്നൂരിൽ BJP അട്ടിമറി വിജയം നേടി. മന്ത്രി KN ബാലഗോപാലിന്റെ കൊട്ടാരക്കരയിലെ വിജയം LDFന് ആശ്വാസം പകർന്നപ്പോൾ ജയ ചിഞ്ചൂറാണിയ്ക്ക് KB ഗണേഷ് കുമാർ അടക്കമുള്ളവരുടെ പരാജയം തിരിച്ചടിയായി. PC വിഷ്ണുനാഥ്, ബിന്ദു കൃഷ്ണ, ജ്യോതികുമാർ ചാമക്കാല, CR മഹേഷ്, ഷിബു ബേബി ജോൺ തുടങ്ങിയ മുൻനിര നേതാക്കളുടെ വിജയം ജില്ലയിൽ UDFന് കരുത്ത് പകരുകയാണ്. പത്തനംതിട്ട ജില്ലയിലെ 5 മണ്ഡലങ്ങളിൽ 4 UDF മുന്നിലെത്തി. ആറന്മുള, റാന്നി, തിരുവല്ല, അടൂർ മണ്ഡലങ്ങളിൽ UDF മുന്നേറ്റം കാഴ്ചവച്ചപ്പോൾ കോന്നിയിൽ മാത്രമാണ് LDF വിജയിച്ചത്. ആറന്മുളയിൽ മന്ത്രി വീണ ജോർജിന് 18,000+ വോട്ടിനാണ് കോൺഗ്രസിന്റെ അബിൻ ബർക്കി പരാജയപ്പെടുത്തിയത്. തിരുവല്ലയിൽ കേരള കോൺഗ്രസിന്റെ വർഗീസ് മാമനും, റാന്നിയിൽ കോൺഗ്രസിന്റെ പഴകുളം മധുവും, അടൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ശാന്തകുമാറും, കോന്നിയിൽ CPMന്റെ KU ജനീഷ്കുമാറും വിജയിച്ചു. ആലപ്പുഴയിലെ 9 സീറ്റുകളിൽ 6 UDFും 3 LDFും മുന്നിലെത്തി. ചെങ്ങന്നൂർ, ചേർത്തല, മാവേലിക്കര ഒഴികെ എല്ലാ മണ്ഡലങ്ങളിലും UDFനാണ് വിജയം. UDF സ്ഥാനാർത്ഥികളായ മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ഹരിപ്പാട്ടും, CPM വിട്ടുവന്ന മുൻമന്ത്രി ജി സുധാകരൻ അമ്പലപ്പുഴയിലും, ഷാനിമോൾ ഉസ്മാൻ അരൂരിലും, M ലിജു കായംകുളത്തും വിജയിച്ചു. മന്ത്രിമാരായ സജി ചെറിയാന്റെയും P പ്രസാദിന്റെയും ചെങ്ങന്നൂരിലെയും ചേർത്തലയിലെയും വിജയത്തിന് പുറമെ MS അരുൺകുമാറിന്റെ വിജയത്തിലൂടെ മാവേലിക്കരയും LDF നിലനിർത്തി. കോട്ടയം ജില്ലയിൽ UDF തരംഗമാണ്. 9 മണ്ഡലങ്ങളിൽ എല്ലായിടത്തും UDFനാണ് വിജയം. വൈക്കം, ഏറ്റുമാനൂർ, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാർ എന്നീ സിറ്റിംഗ് സീറ്റുകൾ LDFന് നഷ്ടമായി. കോട്ടയത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനും പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മനും വിജയിച്ചപ്പോൾ മന്ത്രി VN വാസവൻ ഏറ്റുമാനൂരിൽ പരാജയപ്പെട്ടു. കോട്ടയത്ത് നിന്ന് ആകാശവാണി പ്രതിനിധി ദേവിക എസ് നായർ തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട്.
5: UDF സ്ഥാനാർത്ഥി നാട്ടകം സുരേഷ് 19,752 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ഏറ്റുമാനൂരിലെ സിറ്റിംഗ് MLAയും മന്ത്രിയുമായ VN വാസവനെ തോൽപ്പിച്ചത്. ഇടതുകോട്ടയായ വൈക്കം മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി K ബിനിമോൾ 1,360 വോട്ടിന്റെ അട്ടിമറി വിജയം നേടി. പുതുപ്പള്ളിയിൽ 52,000+ വോട്ടുകളുടെ ലീഡിനാണ് UDF സ്ഥാനാർത്ഥി ചാണ്ടി ഉമ്മന്റെ വിജയം. കോട്ടയം മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ 31,925 വോട്ടിന്റെ ലീഡ് നേടി വിജയിച്ചു. കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി റോണി K ബേബി, കടുത്തുരുത്തിയിൽ UDFന്റെ മോൺസ് ജോസഫും വിജയിച്ചു. പാലാ നിയോജക മണ്ഡലത്തിൽ UDF സ്വതന്ത്ര സ്ഥാനാർത്ഥി മാണി സി കാപ്പൻ 2,991 വോട്ടിന്റെ ലീഡിന് കേരള കോൺഗ്രസ് M ചെയർമാൻ ജോസ് കെ മാണിയെ തോൽപ്പിച്ചു. ചങ്ങനാശ്ശേരി നിയോജക മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി വിനു ജോബ് കുഴിമണ്ണിലും, പൂഞ്ഞാർ മണ്ഡലത്തിൽ UDFന്റെ സെബാസ്റ്റ്യൻ MJയുമാണ് വിജയിച്ചത്.
2: സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടുക്കി ജില്ലയിൽ UDFന് അട്ടിമറി വിജയം. ജില്ലയിലെ 5 മണ്ഡലങ്ങളിലും UDF സ്ഥാനാർത്ഥികൾ മികച്ച ഭൂരിപക്ഷത്തോടെ വിജയിച്ചു. ശക്തമായ ഭരണവിരുദ്ധ വികാരവും കാർഷിക പാരിസ്ഥിതിക വിഷയങ്ങളുമാണ് LDFന്റെ സിറ്റിംഗ് സീറ്റുകളിൽ പോലും UDFന് അനുകൂലമായ തരംഗമുണ്ടാക്കിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
6: തൊടുപുഴ, ഇടുക്കി, ഉടുമ്പൻചോല, ദേവികുളം, പീരുമേട് എന്നിങ്ങനെ ജില്ലയിലെ 5 മണ്ഡലങ്ങളും പിടിച്ചെടുത്ത യു ഡി എഫ് ചരിത്ര നേട്ടം കൈവരിച്ചു. ഇടുക്കിയിൽ നിന്നും റോയ് കെ പൗലോസ് 23,822 വോട്ടിനും തൊടുപുഴയിൽ അബു ജോൺ ജോസഫ് 44,291 വോട്ടിനും ഉടുമ്പൻചോലയിൽ സേനാപതി വേണു 20,021 വോട്ടിനും ദേവികുളത്ത് എഫ് രാജ 5,233 വോട്ടിനും പീരുമേട്ടിൽ സിറിയക് തോമസ് 27,634 വോട്ടിനുമാണ് വിജയിച്ചത്. വന്യജീവി ആക്രമണങ്ങളും കർഷകരുടെ പ്രശ്നങ്ങളും കുടിയേറ്റ മേഖലകളിലെ ആശങ്കകളും സർക്കാരിനെതിരായ വികാരമായി മാറി. 2021 4 സീറ്റുകൾ എൽ ഡി എഫിനൊപ്പം നിന്ന സ്ഥാനത്താണ് ഇത്തവണ 5 യു ഡി എഫ് സ്വന്തമാക്കിയത്. എൽ ഡി എഫിന്റെ പരമ്പരാഗത വോട്ട് ബാങ്കുകളിലും കോട്ടകളിലും വിള്ളലുണ്ടായെന്നത് യു ഡി എഫിന് വലിയ രാഷ്ട്രീയ നേട്ടമാണ് നൽകുന്നത്.
2: എറണാകുളം ജില്ലയിലും യു ഡി എഫ് തരംഗമാണ്. ജില്ലയിലെ 14 സീറ്റുകളിലും യു ഡി എഫ് വിജയം നേടി. കളമശ്ശേരിയിൽ മന്ത്രി പി രാജീവ് പരാജയപ്പെട്ടു. വൈപ്പിൻ, കൊച്ചി, കുന്നത്തുനാട്, കോതമംഗലം എന്നീ സിറ്റിംഗ് സീറ്റുകളിലും എൽ ഡി എഫ് പരാജയം ഏറ്റുവാങ്ങി. വി ഡി സതീശന് പുറമെ ഉമാ തോമസ്, മുഹമ്മദ് ഷിയാസ്, ടോണി ചമ്മണി, അൻവർ സാദത്ത്, റോജി എം ജോൺ, വി പി സജീന്ദ്രൻ, ദീപക് ജോയ് ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികൾ എറണാകുളത്തെ വിവിധ മണ്ഡലങ്ങളിൽ നിന്നായി വിജയിച്ചു. തൃശൂരിൽ 9 മണ്ഡലങ്ങൾ നിലനിർത്താനായത് എൽ ഡി എഫിന് ആശ്വാസം പകർന്നു. ചേലക്കര, വടക്കാഞ്ചേരി, കുന്നംകുളം, കയ്പമംഗലം, നാട്ടിക, പുതുക്കാട്, മണലൂർ, ഗുരുവായൂർ, ഒല്ലൂർ മണ്ഡലങ്ങളിലാണ് എൽ ഡി എഫിന്റെ വിജയം. ചാലക്കുടി നിലനിർത്തിയതിനൊപ്പം ഇരിങ്ങാലക്കുട, തൃശൂർ, കൊടുങ്ങല്ലൂർ മണ്ഡലങ്ങൾ യു ഡി എഫ് പിടിച്ചെടുത്തു. ഗുരുവായൂരിലും മണലൂരിലും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടന്നത്. ഇരിങ്ങാലക്കുടയിൽ കേരള കോൺഗ്രസിന്റെ തോമസ് ഉണ്ണിയാടൻ മന്ത്രി ആർ ബിന്ദുവിനെ 10,000-ലധികം വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി. 8,000-ലധികം വോട്ടുകൾക്കാണ് ഒല്ലൂരിൽ മന്ത്രി കെ രാജന്റെ വിജയം. കോൺഗ്രസിന്റെ രാജൻ ജെ പല്ലൻ തൃശൂരിലും ഒ ജെ ജനീഷ് കൊടുങ്ങല്ലൂരിലും വിജയിച്ചപ്പോൾ സനീഷ് കുമാർ ജോസഫ് ചാലക്കുടി മണ്ഡലം നിലനിർത്തി. കുന്നംകുളത്ത് എ സി മൊയ്തീനും മണലൂരിൽ സി രവീന്ദ്രനാഥും ഗുരുവായൂരിൽ എൻ കെ അക്ബറും നാട്ടികയിൽ ഗീതാഗോപിയും അടക്കമുള്ള ഇടതു സ്ഥാനാർത്ഥികൾ വിജയം നേടി. പാലക്കാട് ജില്ലയിലും എൽ ഡി എഫിന് മെച്ചപ്പെട്ട പ്രകടനമാണ് കാഴ്ചവയ്ക്കാനായത്. ജില്ലയിൽ 7 എൽ ഡി എഫും 5 യു ഡി എഫും മുന്നിലെത്തി. പാലക്കാട് മണ്ഡലത്തിൽ ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
7: സംസ്ഥാനത്തെ യു ഡി എഫ് തരംഗത്തിനിടയിൽ എൽ ഡി എഫിന് അല്പമെങ്കിലും ആശ്വാസം നൽകിയ ജില്ലയാണ് പാലക്കാട്. ജില്ലയിലെ 12 നിയോജക മണ്ഡലങ്ങളിൽ 7 എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ വിജയിച്ചു. അതേസമയം യു ഡി എഫ് കഴിഞ്ഞ തവണത്തെ 2 സീറ്റിൽ നിന്ന് 5 സീറ്റിലേക്ക് വിജയം ഉയർത്തി. ചിറ്റൂർ, കോങ്ങാട്, തൃത്താല മണ്ഡലങ്ങളാണ് യു ഡി എഫ് പുതുതായി പിടിച്ചെടുത്തത്. പാലക്കാട് മണ്ഡലത്തിൽ ആദ്യ റൌണ്ടുകളിൽ എൻ ഡി എ സ്ഥാനാർത്ഥി മുന്നേറ്റം നടത്തിയിരുന്നെങ്കിലും അവസാനം യു ഡി എഫ് സ്ഥാനാർത്ഥി രമേശ് പിഷാരടി 13,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയായിരുന്നു. പാലക്കാടും മലമ്പുഴയിലും കഴിഞ്ഞ തവണത്തേതുപോലെ എൻ ഡി എ സ്ഥാനാർത്ഥികളാണ് രണ്ടാമത് എത്തിയിരിക്കുന്നത്. എന്തായാലും യു ഡി എഫ് കേന്ദ്രങ്ങളുടെ പ്രവചനം പോലെ തന്നെ ജില്ലയിൽ 5 സീറ്റുകളിൽ അവർ വിജയം ഉറപ്പിച്ചിരിക്കുകയാണ്.
2: മലപ്പുറത്തെ 16 സീറ്റുകളിൽ എല്ലായിടത്തും വിജയിച്ച യു ഡി എഫ് ജില്ലയിൽ മേധാവിത്വം ഉറപ്പിച്ചിരിക്കുകയാണ്. പൊന്നാനി, തവനൂർ അടക്കമുള്ള മണ്ഡലങ്ങൾ എൽ ഡി എഫിൽ നിന്ന് പിടിച്ചെടുത്താണ് ഈ മുന്നേറ്റം. 12 സീറ്റിൽ മുസ്ലിം ലീഗും 4 കോൺഗ്രസുമാണ് വിജയിച്ചത്. മലപ്പുറത്ത് ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി 85,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചത്. കോഴിക്കോട് എൽ ഡി എഫിന് കടുത്ത തിരിച്ചടിയാണുണ്ടായത്. ജില്ലയിലെ 13 മണ്ഡലങ്ങളിൽ ബേപ്പൂർ ഒഴികെ എല്ലായിടത്തും യു ഡി എഫ് വിജയിച്ചു. മന്ത്രി മുഹമ്മദ് റിയാസ് ബേപ്പൂരിൽ പി വി അൻവറിനെ പരാജയപ്പെടുത്തി. വടകരയിൽ കെ കെ രമയും പേരാമ്പ്രയിൽ ഫാത്തിമ തഹലിയയും മുന്നിലെത്തി. എലത്തൂരിൽ മന്ത്രി എ കെ ശശീന്ദ്രനെ കോൺഗ്രസിന്റെ വിദ്യാ ബാലകൃഷ്ണൻ പരാജയപ്പെടുത്തി. കണ്ണൂർ ജില്ലയിലെ 11 നിയോജക മണ്ഡലങ്ങളിൽ 6 എൽ ഡി എഫും 5 യു ഡി എഫുമാണ് മുന്നിലെത്തിയത്. ഇടതിന്റെ ശക്തമായ കോട്ടകളിലടക്കം അട്ടിമറി നടത്താൻ യു ഡി എഫിനായി. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
8: കണ്ണൂർ ജില്ലയിലെ 11 നിയോജക മണ്ഡലങ്ങളിൽ ശക്തമായ മുന്നേറ്റമാണ് ഇത്തവണ യു ഡി എഫ് കാഴ്ചവെച്ചത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ ജില്ലയിൽ 2 മണ്ഡലങ്ങൾ മാത്രമുണ്ടായിരുന്ന യു ഡി എഫ് ഇത്തവണ 5 മണ്ഡലങ്ങളിലാണ് മുന്നേറിയത്. കഴിഞ്ഞ തവണ നേടിയ പേരാവൂരിനും ഇരിക്കൂറിനും പുറമെ കണ്ണൂർ, പയ്യന്നൂർ, തളിപ്പറമ്പ് എന്നീ മണ്ഡലങ്ങളും യു ഡി എഫ് വലിയ മുന്നേറ്റമുണ്ടാക്കി. സി പി ഐ എമ്മിൽ നിന്ന് പുറത്താക്കിയ വി കുഞ്ഞികൃഷ്ണൻ പയ്യന്നൂരിലും ടി കെ ഗോവിന്ദൻ തളിപ്പറമ്പിലും യു ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് മത്സരിച്ചത്. ധർമ്മടം, കൂത്തുപറമ്പ്, തലശ്ശേരി, മട്ടന്നൂർ, അഴീക്കോട്, കല്യാശ്ശേരി എന്നീ മണ്ഡലങ്ങളിലാണ് എൽ ഡി എഫിന്റെ മുന്നേറ്റമുണ്ടായത്. സംസ്ഥാനം മുഴുവൻ ശ്രദ്ധിക്കപ്പെടുന്നവയായിരുന്നു കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ, തളിപ്പറമ്പ്, പേരാവൂർ, ധർമ്മടം എന്നീ മണ്ഡലങ്ങൾ.
2: വയനാട്ടിലെ 3 മണ്ഡലങ്ങളിൽ എല്ലായിടത്തും യു ഡി എഫിനാണ് വിജയം. കൽപ്പറ്റയിൽ ടി സിദ്ദിഖും ബത്തേരിയിൽ ഐ സി ബാലകൃഷ്ണനും മാനന്തവാടിയിൽ ഉഷാ വിജയനും വിജയിച്ചു. കാസർഗോഡ് 5 മണ്ഡലങ്ങളിൽ കാഞ്ഞങ്ങാട് മാത്രമാണ് എൽ ഡി എഫിന് മുന്നിലെത്താനായത്. കാസർഗോഡ് കല്ലട്ട മാഹിൻ ഹാജിയും മഞ്ചേശ്വരത്ത് എ കെ എം അഷ്റഫും തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യരും ഉദുമയിൽ കെ നീലകണ്ഠനും വിജയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വലമായ വിജയം സമ്മാനിച്ച കേരളത്തിലെ ജനങ്ങൾക്ക് നന്ദി അറിയിക്കുന്നതായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. കേരളത്തിൽ യു ഡി എഫിന് തിരിച്ചുകൊണ്ടുവരുമെന്ന വാക്കുപാലിക്കാനായതിൽ ചാരിതാർത്ഥ്യമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. നേമത്തെയടക്കം വോട്ടർമാർക്ക് നന്ദി അറിയിക്കുന്നതായി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ്

0: ചന്ദ്രശേഖർ പറഞ്ഞു. ജനങ്ങളുടെ പ്രധാന സേവകനായി ഒപ്പമുണ്ടാകുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വ്യക്തമാക്കി. രാഷ്ട്രീയ പോരാട്ടത്തിൽ ഒപ്പം നിന്ന പ്രവർത്തകർക്കും വോട്ട് രേഖപ്പെടുത്തിയവർക്കും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നന്ദി അറിയിച്ചു. പരാജയം വിശകലനം ചെയ്യുമെന്നും ആവശ്യമായ തിരുത്തലുകൾ വരുത്തി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം പറഞ്ഞു. തമിഴ്നാട്ടിലെ 234 മണ്ഡലങ്ങളിൽ 107 നടൻ വിജയ് നേതൃത്വം നൽകുന്ന TVK ആണ് മുന്നിൽ. AIADMK സഖ്യം 50 സീറ്റിലും 76 സീറ്റിൽ DMK സഖ്യവും ലീഡ് ചെയ്യുന്നു. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ കൊളത്തൂരിൽ പിന്നിലാണ്. നടൻ വിജയ് പെരമ്പൂർ തിരുച്ചി ഈസ്റ്റ് മണ്ഡലങ്ങളിൽ മുന്നിലാണ്. പശ്ചിമബംഗാളിൽ വോട്ടെണ്ണൽ നടക്കുന്ന 293 മണ്ഡലങ്ങളിൽ 205 മുന്നിലെത്തി. BJP ഭരണമുറപ്പിച്ചു. തൃണമൂൽ കോൺഗ്രസ് 82 മണ്ഡലങ്ങളിലാണ് ലീഡ് ചെയ്യുന്നത്. അസമിലെ 126 സീറ്റുകളിൽ 101 ലീഡ് ചെയ്ത് BJP സഖ്യം തുടർഭരണം ഉറപ്പിച്ചിരിക്കുകയാണ്. 22 മാത്രമാണ് കോൺഗ്രസ് സഖ്യം മുന്നിൽ. പുതുച്ചേരിയിൽ 30 നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ അവസാനഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ AINRC നേതൃത്വം നൽകുന്ന NDA സഖ്യം 17 മുന്നിട്ട് നിൽക്കുന്നു. കോൺഗ്രസ് 6 TVK 4 മുന്നിലാണ്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. IPL ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടും. മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിൽ വൻ മുന്നേറ്റം കാഴ്ചവെച്ച UDF അധികാരത്തിലേക്ക്. 102 സീറ്റുകളിൽ UDF മുന്നിൽ. LDFിന് മുന്നിലെത്താനായത് 35 മാത്രം. നേമത്തും കഴക്കൂട്ടത്തും ചാത്തന്നൂരിലും വിജയം നേടി BJP. ഇടതുകോട്ടകളിലടക്കം UDF തരംഗം. പരാജയമേറ്റുവാങ്ങി മന്ത്രിമാരുൾപ്പെടെയുള്ള ഇടതു നേതാക്കൾ. കോട്ടയം, എറണാകുളം തുടങ്ങിയ 5 ജില്ലകളിൽ എല്ലാ സീറ്റിലും UDFിന് വിജയം. തെരഞ്ഞെടുപ്പ് വിജയത്തെ സ്വാഗതം ചെയ്ത് കോൺഗ്രസും BJPയും. പരാജയം വിശകലനം ചെയ്ത ശേഷം ആവശ്യമായ തിരുത്തലുകൾ വരുത്തുമെന്ന് CPIM. പശ്ചിമബംഗാളിലും അസമിലും BJPക്ക് വൻ നേട്ടം. തമിഴ്നാട്ടിൽ മുന്നിലെത്തി നടൻ വിജയുടെ TVK. പുതുച്ചേരിയിൽ NDA സഖ്യം മുന്നിൽ. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. IPL ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ചിത്രയും സംഘവും പാടിയത് ചിത്രം വർണ്ണപ്പകിട്ട്. ജോസ് കല്ലുകുളത്തിന്റെ രചനയ്ക്ക് വിദ്യാസാഗറിന്റെ സംഗീതം.

0: ചലച്ചിത്ര ഗാനമാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ.
1: ഹരിതവേദിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. കുറ്റിമുല കൃഷിയിലൂടെ നല്ല വരുമാനം നേടുന്ന കാസർഗോഡ് മൊഗ്രാൽ പുത്തൂർ നെല്ലിക്കുന്നിലെ മീനാക്ഷി രവി ആർ കെ. മുല്ലപ്പൂക്കളോടുള്ള ഇഷ്ടം കൊണ്ട് 10 തൈകൾ കൊണ്ടുവന്ന് നട്ട് വളർത്തി വലുതാക്കിയ സംരംഭം. ഇന്ന് ദിവസേന 1000 രൂപയിൽ കൂടുതൽ സമ്പാദിക്കാൻ പറ്റുന്ന സുഗന്ധമൂറും സംരംഭത്തിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു മീനാക്ഷി രവി.
2: മീനാക്ഷി ചേച്ചിയുടെ സംരംഭം എന്ന് പറയുന്നത് കുറ്റിമുല്ല കൃഷിയാണ്. അപ്പൊ നമുക്ക് അതിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. അപ്പോ മീനാക്ഷി ചേച്ചി, എങ്ങനെയായിരുന്നു ഈ ഒരു വ്യത്യസ്തമായ ഒരു മേഖല? മുല്ലപ്പൂ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണല്ലോ അല്ലെ? നമ്മുടെ അതിന്റെ മണം തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ആകർഷണം എന്ന് പറയുന്നത്. പൂക്കളോടുള്ള ഇഷ്ടം തന്നെയാണോ ഈ ഒരു കൃഷിയിലേക്ക്, ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരാനുള്ള ഒരു സാഹചര്യം ഒരുക്കിയത്?
3: അതെ, മുല്ലപ്പൂ എന്ന് പറഞ്ഞാല് വലിയ ഇഷ്ടമാണ്. അപ്പൊ അത് കണ്ട ശേഷം നമുക്ക് സ്വന്തമായിട്ട് തുടങ്ങാന്നൊരു ആഗ്രഹം ഹസ്ബൻഡോട് പറഞ്ഞിട്ടുണ്ട്.
2: കണ്ടു,
3: അമ്മമ്മന്റെ വീട്ടിലാണ്.
2: അമ്മമ്മന്റെ വീട്ടില് കൃഷി ഉണ്ടായിരുന്നു?
3: കൃഷി ഉണ്ടായില്ല, ഇതും പൂക്കള് മാത്രം ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങക്ക് കണ്ടിട്ടാകുമ്പോ സന്തോഷായി. നല്ല കൊറേ ഉണ്ടായിരുന്നു. കൊറേ ഉണ്ടാകുമ്പോ ഞങ്ങക്ക് ചൂടാനായിട്ട് ഞാൻ പറിച്ചതാണ്. അപ്പൊ ഞാൻ ഒരു മാസം കഴിഞ്ഞിട്ടാകുമ്പോ അമ്മമ്മ ഞങ്ങക്ക് തൈകൾ വേണമെന്ന്.
2: എത്ര വർഷമായിട്ട് ചെയ്തിട്ടുണ്ട്?
3: 2 വർഷമേത്രേ ഉള്ളൂ.
2: അപ്പൊ അമ്മമ്മയുടെ കയ്യിൽ മുമ്പേ ഉണ്ടാവില്ലേ ഇത്?
3: മുമ്പേ ഉണ്ടാവും. ഞങ്ങക്ക് കുറവാണ് ഈ പൂവിന്റെ ശേഷം. എനിക്കിപ്പോ വന്ന് അമ്മമ്മന്റെ ഈ പൂ നിറച്ച് കണ്ടിട്ടമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ചെടികൾ മുമ്പേ ഉണ്ടായിരുന്നു, പൂക്കളാണ് ആദ്യമായിട്ട് ഇപ്പൊ തുടങ്ങിയത്രേ ഉള്ളൂ.
2: അപ്പൊ അമ്മമ്മയുടെ വീട്ടില് മുറ്റന്നിറങ്ങിയ പൂ തുളഞ്ഞു നിൽക്കുന്ന മുല്ലപ്പൂ ആണ് മീനാക്ഷി ഇതിലേക്ക് ആകർഷിക്കുന്നത്?
3: അതെ അതെ അതെ അതെ.
2: എന്നിട്ട് എങ്ങനെയായിരുന്നു ഇതിലേക്ക് ചുവട് വെച്ചത്?
3: നമുക്കൊരു സംരംഭമായിട്ട് തുടങ്ങാൻ വേണ്ടി ഞാൻ ആശ്രയിച്ചതാണ്.
2: ശരി, അതിന് ശേഷം ഒരു സംരംഭമായിട്ട് തുടങ്ങാന്ന് വിചാരിച്ചു. അപ്പൊ അമ്മമ്മയുടെ എടുക്കുന്ന ചെടി കൊണ്ടുവന്ന് നട്ടതാണോ?
3: അതെ, എങ്ങനെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടിട്ടാകുമ്പോ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞ മല്ലിക കൃഷി തുടങ്ങാന്ന്. നമ്മുടെ ഭാഷയാണ് തുളുവാണ്. അപ്പൊ തുളുവിൽ മല്ലിക എന്ന് പറയും. ആ മല്ലിക തൈകൾ നമ്മൾ ഉണ്ടാക്കാന്ന് നമ്മക്ക് വേണ്ടിട്ടാണ് തുടങ്ങുന്നത്. അപ്പൊ 10 കഷ്ണാക്കിട്ട് അമ്മമ്മ കൊടുത്തു.
2: അമ്മമ്മ കിട്ടി
3: കിട്ടി അതിന് ഞാൻ കൊടുന്നിട്ട്, ഞാനും ഹസ്ബൻഡ് കൊടുന്നിട്ട് കവറിൽ നട്ടിട്ട് തൈകൾ ഉണ്ടാക്കി. തൈകൾ 1-2 മാസം കഴിഞ്ഞിട്ടാകുമ്പോ കൊറേ തൈകൾ കിട്ടാനായി. കട്ടാക്കിട്ട് 2-ാമത്തെ തൈകൾ ഉണ്ടാക്കി.
2: കവറിലാണോ നട്ടത്?
3: കവറിൽ, പ്ലാസ്റ്റിക് കവർ. നമുക്ക് ആദ്യമായിട്ട് അറിഞ്ഞിട്ടില്ല എങ്ങനെ തൈകൾ ഉണ്ടാക്കുന്ന അറിയുന്നില്ല. ഇപ്പൊ ഉണ്ടാക്കി കൊറേ തൈകൾ ഉണ്ടാക്കി. ഇപ്പൊ നമുക്ക് ഇഷ്ടം പോലെ അതിലൊരു സംരംഭമായിട്ട് കൊറേ പൂകൾ കൊടുക്കാന് നമുക്ക് കഴിഞ്ഞു.
2: 2 വർഷം കൊണ്ട് ഒരു സംരംഭമാക്കി മാറ്റി.
3: ഇപ്പൊ ഒരു ദിവസത്തില് 5 കെട്ട് 6 കെട്ട് കിട്ടുന്നുണ്ട്. 1500 രൂപ നമുക്ക് കിട്ടുന്ന ഒരു ദിവസത്തിൽ കിട്ടുന്നുണ്ട്.
2: ഇപ്പോഴും പ്ലാസ്റ്റിക് കവറുകളിലാണോ കൃഷി?
3: അല്ല, ഇപ്പൊ നിലത്തിൽ നമ്മ ആക്കിയിട്ടുണ്ട്. അതിൽ എടുത്തിട്ട് നിലത്തിൽ 2 ഭാഗത്ത് കൊണ്ടുപോയി നട്ടിട്ടുണ്ട്.
2: വീടിന്റെ പരിസരത്തോ?
3: വീടിന്റെ പരിസരത്ത് തന്നെ നട്ടിട്ടുണ്ട്. 600 തൈകളായിട്ടുണ്ട്. 10 തൈകൾ കൊണ്ട് 600 തൈകൾ ഉണ്ടാക്കി കുറച്ച് തൈകൾ കൊടുക്കുന്നുണ്ട്. നമ്മ
2: തൈകളും
3: കൊടുക്കുന്നുണ്ട്. 100 രൂപ ഒരു തൈകൾക്ക് 100 രൂപയാണ്. പിന്നെ കുറച്ച് നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. മല്ലിക സീസൺ വരുമ്പോ കൂടി വരൂ, കൂടി വന്നാലും നമുക്ക് പൂ കിട്ടുന്നില്ല.
2: പൂ തികച്ചും കൊടുക്കാൻ എത്തില്ല അല്ലെ?
3: എത്തുന്നില്ല.

0: ഇപ്പൊ മാത്രമൊക്കെ നല്ലോണം സീസണാണ്, കല്യാണത്തിന് സീസൺ, തെയ്യത്തിന് അമ്പലത്തിൽ കൊടുക്കാൻ ഇത് തന്നെ. മാത്രം നമ്മക്ക് ഈ നൂലിൽ കെട്ടുന്ന പൂവല്ല, നമ്മ വായ വല്ലിലാണ് കെട്ടിയത്. ഹസ്ബൻഡ് എനിക്ക് രാത്രി പത്ത് ഇതല്ലേ പഴു.
1: ഹസ്ബൻഡ് അങ്ങനെ കൂടെ നിന്നോണ്ടല്ലേ ഇത് ചെയ്യാൻ പറ്റിയല്ലേ.
0: സപ്പോർട്ട് ഉണ്ട് ഹസ്ബൻഡ്, എട്ടത്തി അമ്മയും എനിക്ക് നല്ലോണം സപ്പോർട്ട് ഉണ്ട്. നല്ല സപ്പോർട്ട്, ഞാൻ ഒറ്റക്കാട്ടി വിടുന്നില്ല, എല്ലാം ഒന്നിച്ച് തന്നെ ഉണ്ട്.
1: അപ്പൊ ഇതൊരു സംരംഭം, അതിനോടുള്ളൊരു ഇഷ്ടം എടുത്തു ചാടി ഒരു സംരംഭത്തിലേക്ക് നിങ്ങൾ പോവാ ചെയ്തതല്ലേ. പെട്ടെന്ന് അങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾ മറ്റു പലതും ചിന്തിക്കണ്ടേ. അപ്പൊ നിങ്ങൾക്ക് ഇതിനെ കൃഷിരീതിയെ പറ്റി ഒന്നും അറിയില്ലല്ലോ. അപ്പൊ അതിനെപ്പറ്റി കൂടുതൽ പഠിക്കാൻ ശ്രമിച്ചോ?
0: ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്.
1: സി പി സി ആർ എന്ന് ചെയ്തു.
0: സരിത മാഡമാണ് വിളിച്ചത്, ബെഞ്ചമിൻ സാർ, ദിനേശ് സാർ വിളിച്ചിട്ട് നമ്മക്ക് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്.
1: അതെങ്ങനെയാ നിങ്ങൾ അറിഞ്ഞത് ഇവിടെ ട്രെയിനിങ് ഉണ്ടെന്നുള്ളത്?
0: എന്നിട്ട് അന്വേഷിച്ചതാണ് നമ്മക്ക് ഇവിടുന്ന് മുല്ലപ്പൂവിന്റെ ട്രെയിനിങ് കിട്ടും.
1: അപ്പൊ എത്ര ചെടികൾ നിങ്ങളെ വീട്ടിലുണ്ടായിരുന്നു?
0: ആദ്യമായിട്ട് ഉണ്ടായത് 10 എണ്ണം ഉണ്ടായത്.
1: 10 എണ്ണം ഉള്ളപ്പോഴാണ് ഇവിടെ വന്ന് അന്വേഷിച്ചത്.
0: 2023 വിസാവിൽ ഞമ്മ ട്രെയിനിങ് കിട്ടിയത് ഞമ്മക്ക്. അതിന്റെ ശേഷം ഇടക്കിടക്ക് ഇങ്ങനെ ട്രെയിനിങ് കിട്ടുമ്പോ ഞമ്മ വന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഞമ്മ കേട്ടുകൊണ്ട് പോയിക്കൊണ്ടുണ്ട്. നല്ല സപ്പോർട്ടാണ് ഇവിടുന്ന്.
1: അപ്പോ നിങ്ങള് ഇതിനു മുമ്പ് എന്താ ചെയ്തോണ്ടിരുന്നത്? ഇതിനു മുമ്പ് എന്നല്ല, എന്താ ഒരു ജോലി ആയിട്ട് നിങ്ങൾക്ക് എന്താ ഉള്ളത്?
0: ഞാൻ കുടുംബശ്രീ സി ഡി എസ് മെമ്പർ ആയിട്ടുണ്ടായിരുന്നു.
1: ഹസ്ബൻഡിന് എന്താ ജോലി?
0: ഹസ്ബൻഡ് ഷോപ്പാണ്.
1: എന്തിന്റെ?
0: സ്വന്തം ഷോപ്പാണ്, ടൈലർ ഷോപ്പുണ്ട്. 4 ഷോപ്പുണ്ട്, വാടിക കൊടുത്തിട്ടാണുള്ളത്.
1: ഓക്കെ. അപ്പൊ ഒരു മുല്ലപ്പൂ കൃഷിയുടെ ട്രെയിനിങ് അങ്ങനെ ഇവിടുന്ന് കിട്ടി. അപ്പൊ അതൊരു ശാസ്ത്രീയ രീതിയിൽ നിങ്ങൾക്ക് തുടങ്ങാനായിട്ട് പറ്റി അല്ലേ. എന്താ ഇവിടുന്ന് പഠിച്ചത്? കുറ്റിമുല്ല കൃഷി ശാസ്ത്രീയ രീതിയിൽ എങ്ങനെ ചെയ്യാമെന്ന് ആണ് മനസ്സിലാക്കിയത്?
0: ഞാൻ കുടുംബശ്രീ ഇങ്ങനെ പറഞ്ഞുണ്ടായിരുന്നു, നിങ്ങൊന്ന് സംരംഭം തുടങ്ങി. ആദ്യമായിട്ട് ഞാൻ ടൈലർ ഷോപ്പാണ് വെച്ചത്.
1: ടൈലറിങ്ങറിയാം.
0: അത് കുംബ്ലേലാണ് ഉള്ളത്. അവിടെ കുറച്ച് സ്ഥലമുണ്ട് ബാക്കി. അപ്പൊ ഞാൻ എന്താക്കിയറിയാം, നമ്മളെ വീട്ടിൽ നിന്ന് കഷ്ണമായിട്ട് കൊണ്ടിട്ട് അവിടെ നട്ടു. ആടെ ജാജി മല്ലികയാണ് തുടങ്ങിയത്. അവിടെ ജാജി മല്ലികയാണ്.
1: ജാജി മല്ലിക എന്ന് വെച്ചാല്
0: മുല്ലപ്പൂ തന്നെ. ജാജി മുല്ലപ്പൂ നല്ല മണമാണ്, നല്ല റേറ്റ്. 400 രൂപ ഉണ്ട് ഒരു ചെണ്ടിന്, നല്ല വില ഉണ്ട്. അത് ഇപ്പൊ മാത്രമാണെന്നില്ല, ഇനി മയക്കളമ്പോ തുടങ്ങും. നല്ല ഇതാണ്. ഇതില് കുറച്ച് നമുക്ക് നഷ്ടം വന്ന തൈകൾ ചത്തുപോയി. ചത്തുപോയിട്ടുമ്പോ 2-ാമത്തെ ജന്മം ഉണ്ടാക്കി.
1: അപ്പൊ ഇവിടുന്ന് കിട്ടിയ പരിശീലനം എന്തായിരുന്നു? എങ്ങനെയാണ് അതിനെ സംരക്ഷിച്ചു നിർത്തേണ്ടത്, നടേണ്ടത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ
0: അത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന്റെ ഇടുന്ന ഗൊബ്ബർ അതെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്.
1: പറയൂ എന്തൊക്കെ ചെയ്തു കൊടുക്കണം.
0: അതിൽ ജമ്മ ഇടുന്നത് ആദ്യം ഒരു 7 ദിവസമുള്ള കഞ്ഞിവെള്ളം എടുത്തു വെക്കും. 7 ദിവസം കഴിഞ്ഞ് 8-ാം ദിവസം നമ്മ ഒഴിക്കും.
1: 7 ദിവസം കഴിഞ്ഞിട്ട് 8-ാം ദിവസം കുളിപ്പിച്ചിട്ട് കഞ്ഞിവെള്ളം മാത്രം.
0: കഞ്ഞിവെള്ളം മാത്രം. അത് കഴിഞ്ഞിട്ട് ഒരു 4 ദിവസം കഴിഞ്ഞിട്ടാകുമ്പോ കടല പിണ്ണാക്ക്, എള്ളു പിണ്ണാക്ക്, പിന്നെ വെള്ള, കൈവേവ് ഇത്ര ഇട്ടിട്ട് 7 ദിവസം നമ്മ പുളിക്കാൻ വെക്കും.
1: എന്തത്?
0: വെള്ളം എന്ന് പറഞ്ഞാല് ചക്കര.
1: വെള്ളം മറ്റെന്താ?
0: വെള്ളം മാത്രം. പിന്നെ കരിവേപ്പില
1: എന്ന് വെച്ചാ
0: കരിവേപ്പില എണ്ണ.
1: കരിവേപ്പില
0: കരിവേപ്പില എണ്ണ.
1: മൊഗ്രാൽപത്തൂർ ഭാഷയാണ്, തുളു കലർന്ന ഭാഷയാണ്. കുറച്ച് ബുദ്ധിമുട്ടുണ്ട് മനസ്സിലാക്കാൻ വേണ്ടിട്ട്. അപ്പൊ വെള്ള പറഞ്ഞ വെല്ലം, കൈബ എന്ന് പറഞ്ഞാല് കരിവേപ്പില.
0: കരിവേപ്പില അതെല്ലാം ഒന്ന് ചാട്ടി ഇട്ടിട്ട് 7 ദിവസം പുളിക്കാൻ വെക്കും. 8-ാം ദിവസം നമ്മ അത് ഇട്ട് തരും. ആ 8 ദിവസം ഒരു മാസം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞിട്ടാകുമ്പോ അട്ടി ഗൊബ്ബര വെക്കും. അട്ടി ഗൊബ്ബര ചാണകം ചപ്പലെല്ലാം മിക്സ് ആക്കിയിട്ട്
1: പൊതയിടും.
0: ഞമ്മ ഇങ്ങനെ റൗണ്ടിൽ
1: ഇലയൊക്കെ പൊതയായിട്ട് കൊടുക്കും അല്ലെ. അപ്പൊ ഇത് എത്ര പ്രായമുള്ളപ്പോഴാണ് ഈ പുളിപ്പിച്ച് ഒഴിച്ചു കൊടുക്കുന്നത്? എത്ര വളർച്ച എത്രയാകുമ്പോഴാണ് നട്ടിട്ട്?
0: ചെറിയ തൈകൾ തന്നെ തുടങ്ങും. ചെറിയ തൈകൾ തൊട്ടാണെങ്കിൽ മാസം ഇങ്ങനെ ഇട്ട് തരും. മാസം ഇട്ട് തരുന്ന പോലെ തന്നെ കൂടുതൽ ഞമ്മക്ക് പൂവ് കിട്ടും. അതന്നെ വെള്ളം അതിന്. പിന്നെ ഇനി കീടനാശങ്ങൾ വരുന്നുണ്ടല്ലോ. കീടനാശം വരുമ്പോ ഞമ്മ മഞ്ഞളും നാരങ്ങ അതിന് ജ്യൂസ് ആക്കിയിട്ട് ഫ്രീ ആക്കിയിട്ട് പിടും. അത്ര തന്നെ മരുന്ന്. പിന്നെ വേറെ ഒന്നും വരുന്നില്ല. ഞമ്മ വേറെ പുറത്തുനിന്നൊന്നും മരുന്ന് ഇട്ടിട്ടില്ല. ഇത് ഞമ്മ സ്വന്തമാക്കിട്ട് തന്നെ ഇടും. അതിന് നമ്മക്ക് നല്ലോണം ലാഭമുണ്ട്, നഷ്ടം അങ്ങനെ വന്നിട്ടില്ല. പിന്നെ ഷോപ്പിന് നമുക്ക് കൊടുത്തെങ്കിലും ഒരു ലാഭമില്ല. നമുക്ക് ഓൺലൈനിൽ കിട്ടിയാലും മാത്രമേ നമുക്ക് ലാഭമുണ്ട്.
1: ഇത് ഇരട്ടമുല്ലയാണോ?
0: ഇരട്ടമുല്ലാണ്. ഏത് തരം മല്ലിക ഉണ്ട്? ഏത് തരത്തില് മല്ലികൾ ഇപ്പൊ പോകുന്നുണ്ട്? 4 തരം മല്ലിക പോകുന്നുണ്ട്, കണ്ടിന്യൂ ആയിട്ട് പോകുന്നുണ്ട്.
1: ഏതൊക്കെയാ?
0: ജാജി പോകുന്നില്ല. മംഗലാരത്തെ മല്ലിക, കുട്ല മംഗലാരത്തെ മല്ലികയും കാക്കട മല്ലികയും പിന്നെ നിത്യ മല്ലികയും കണ്ടിന്യൂ ആയിട്ട് പോകുന്നുണ്ട്. ഇപ്പൊ ഒരു ചെണ്ടിന് 2,850 രൂപ ഇപ്പൊ പോകുന്നത്.
1: എങ്ങനെയത്?
0: ഒരു ചെണ്ടിന്?
1: ഒരു ചെണ്ട് എന്ന് പറയുമ്പോ
0: ഒരു
1: നമ്മളെ മുഴം എന്ന് പറയുന്നത്
0: 250 രൂപ. ഓൺലൈനിൽ പോകുന്നുണ്ടെങ്കിൽ 300 രൂപ കൊടുക്കുന്നുണ്ട്.
1: ഓൺലൈനിൽ പോകുന്നുണ്ടോ?
0: ഓൺലൈനിൽ പോകുന്നുണ്ട്. 300

0: രൂപ പറഞ്ഞ വില കിട്ടുന്നുണ്ട്.
1: അപ്പം ഇത് ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ ഒരു ഇപ്പൊ എത്ര സ്ഥലത്തുണ്ടാവും ഇത്?
0: ടോട്ടല് 75 സെന്റിൽ കുമ്പളയിലുണ്ട്. ഞങ്ങളെ വീട്ടില് 4 സെന്റ് ഭൂമിയിലുണ്ട്.
1: അതിപ്പോ നിങ്ങൾ നട്ടപ്പോ അതിന്റെ ഒരു ഇത്ര ഒരു ഗ്യാപ്പ് വെച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്തോ?
0: ഇങ്ങനെ ഇപ്പൊ പന്തൽ കാണുന്നുണ്ടല്ലോ, ഇത് പന്തൽ സെയിം തന്നെ.
1: ഈ ഒരു അകലത്തിലാണ് അല്ലെ? ഒരു എത്ര മീറ്റർ? ഒരു 1.5 മീറ്റർ ഉണ്ടാവും.
0: 1.5 മീറ്റർ ഉണ്ടാവില്ല, ഒരു 10 മീറ്റർ. ഇങ്ങനെ ഇത്ര ഗ്യാപ്പ് ഇല്ലത്, ഇങ്ങനെ ഒരു കാല് വെച്ചിട്ട് നമുക്ക് നടക്കാൻ പറ്റുന്ന അത്ര.
1: ഈ ഇങ്ങനെ തടം ഉണ്ടാക്കിയിട്ടല്ലേ നടുക അല്ലേ?
0: റൗണ്ട് ഇട്ടിട്ടുണ്ട്.
1: അപ്പോ പിന്നെ നമ്മൾ പൊതുവേ ഇങ്ങനെയൊക്കെയാണ് അതിന്റെ പരിചരണം എന്ന് പറയുന്നത്. സാധാരണ മുല്ലപ്പൂവ് നമ്മള് വീട്ടുവളപ്പിലൊക്കെ നട്ട് വളർത്തുമ്പോ സാധാരണ കാണുന്നത് ഒരു മഴ പെയ്യുമ്പോഴാണ് ശരിക്കും മുല്ലയൊക്കെ പൂക്കുന്നത് അല്ലെ? പക്ഷെ ഈ സ്ഥിരമായിട്ട് കുറ്റമുല്ല കൃഷി ചെയ്യുന്നവർക്ക് അതായത് ഏത് സമയത്തും വിളവെടുത്തോണ്ട് നിക്കണല്ലോ. അപ്പൊ എങ്ങനെയാണ് അത് നിങ്ങൾ പുഷ്പിച്ചെടുക്കുന്നത്? എന്ത് ചെയ്യും നിങ്ങൾ ഏത് സമയത്ത് പൂ കിട്ടാൻ?
0: കണ്ടിന്യൂ നമ്മ അതിന്റെ ജോലി എടുത്തോണ്ടാവും.
1: അതിന് വെള്ളം നനച്ചു കൊടുക്കുവോ നിങ്ങൾ?
0: വെള്ളം ഇല്ല, 2 ദിവസത്തൊക്കെ വെള്ളം ഇട്ട് തരും.
1: ചുവട്ടില് മാത്രാണോ?
0: ചുവട്ടില് മാത്രം ഇട്ടിട്ട് തരും. പിന്നെ അങ്ങനെ മഞ്ഞ് വരുന്നുണ്ടല്ലോ, മഞ്ഞ് വരുമ്പോ അതിന് നല്ല തണുപ്പുണ്ട്.
1: ഇപ്പൊ നിങ്ങള് ഏത് കാലം തൊട്ടിട്ട് സ്ഥിരമായിട്ട് പൂവില്ലേ?
0: ജൂണില് നമ്മ ഫുള്ള് പൂ വരയ്ക്കൂല, ഫുള്ള് കട്ടാക്കും.
1: ജൂണില് നിങ്ങൾ കട്ട്
0: ചെയ്യൂ? ഫുള്ള് കട്ടാക്കിട്ട് പിന്നെ ജൂൺ ജൂലൈ ആകുമ്പോ രണ്ടാമത്തെ കട്ടാക്കി പൊളിച്ചു വരും. പിന്നെ സ്റ്റാർട്ടിങ് പൂ
1: എത്രത്തോളം എത്ര വർഷാവർഷം പൂ ഉണ്ടാവും?
0: വർഷം പൂ ഉണ്ടാവും. ഒരു വർഷം മാത്രം നമ്മ പൂ തൊടൂല.
1: ഈ ജൂൺ മാസമാണ് നിങ്ങൾ കട്ട് ചെയ്ത് കൊടുക്കുക?
0: എന്നാൽ ഞാൻ മയക്കാറല്ല. അപ്പൊ
1: സീസൺ ആവശ്യമില്ല.
0: ആവശ്യമില്ല,
1: പൂവിന് സീസൺ അല്ലാത്തത് കൊണ്ട് നിങ്ങൾ ആ സമയത്ത് അത് എല്ലാം പ്രൂൺ ചെയ്ത് കൊടുക്കും. ഓക്കെ. അപ്പൊ ഒരു ഒരു മല്ലികച്ചെടിയിൽ നിന്ന് നിങ്ങൾക്ക് എത്രത്തോളം പൂ പറിക്കാൻ പറ്റാറുണ്ട്?
0: ഒരു തൈകളിൽ നിന്ന് ഒരു 200 മുഗ്ഗ് കിട്ടും.
1: 200 മുട്ട?
0: മുട്ട കിട്ടും. അപ്പൊ അങ്ങനെ നമുക്ക് ഒരു ദിവസം പറിക്കുമ്പോ രാവിലെ 6 മണിക്ക് നമ്മ തുടങ്ങും പറിക്കാന്. 6 മണിക്ക് തുടങ്ങിയാല് 9:30 മണിയാകുമ്പോ പറിച്ചിട്ടാവും.
1: നിങ്ങൾ മുട്ടല്ലേ പറിക്കുക?
0: അതെ, രാവിലെ പറിക്കൂ. ഉച്ചക്ക് നമ്മ ഒരു 10-11 മണിയാകുമ്പോ ഇരിക്കൂ കോക്കാന്. 2.5 മണിയാളെ നമ്മ കൊടുത്തു കഴിഞ്ഞു.
1: കെട്ടല്ലേ ചെയ്യാ?
0: കോക്കുന്നത് കെട്ടിട്ട്
1: വയനാറില് കെട്ടി കൊടുക്കും.
0: വയനാറില് കെട്ടി തീർക്കും.
1: അപ്പൊ ശരിക്കും ഈ കെട്ടുന്നതും അതിന് അതുപോലെ തന്നെ പണിയാണ് ഇതിന്റെ പറിച്ചെടുക്കലും അല്ലെ? ആരാ ചെയ്യാ? നിങ്ങൾ രണ്ടാളും മതിയോ?
0: ഹസ്ബൻഡും ഞാനും.
1: അപ്പൊ 6 മണി മുതൽ തുടങ്ങിയാല് എത്ര മണിയാകുമ്പോ?
0: 9:30 മണിയോളം ഞമ്മ മുട്ടി പറിച്ചുണ്ടാവും.
1: അത്രയും സമയം എടുക്കും അല്ലെ?
0: എടുക്കും. 11 മണി ചായ കുടിച്ചിട്ട് 11 മണിയാകുമ്പോ ഇരിക്കും. 2:30 മണിയാകുമ്പോ കൊത്തിട്ട് അവർ കൊണ്ടുപോകും.
1: ഹസ്ബൻഡ് തന്നെ നേരിട്ട് കൊണ്ടുപോകും? എവിടെയാ കൊടുക്കുന്നത്?
0: ഷോപ്പിൽ ചെയ്യുന്നത് ഷോപ്പിൽ കൊണ്ടുകൊടുക്കും. ആരെങ്കിലും കല്യാണ വീട്ടിൽ നിന്ന് അവർ വീട്ടിലേക്ക് എത്തിക്കും, കൃത്യസമയക്ക് എത്തിക്കും.
1: അപ്പൊ ഒരു കെട്ടിന് എത്രയാണ് വില?
0: ഒരു കെട്ടിന് വരുന്നത് 4 മണി വരും. 1000 രൂപ കിട്ടും.
1: 1000 രൂപ കിട്ടും.
0: 1000 രൂപ കൂടുതൽ
1: ഷോപ്പിൽ കൊടുക്കുമ്പോ?
0: ഷോപ്പിൽ കൊടുക്കുമ്പോ നമുക്ക് 150 രൂപ കണക്കിൽ കിട്ടും.
1: മറ്റേത് എത്രയായിരുന്നു പറഞ്ഞത്? ഒരു മുഴത്തിന്
0: 200 രൂപ ആണ്.
1: 200 രൂപ
0: മന്ത്രം എന്ന് പറഞ്ഞാൽ വള്ളന് കിട്ടുന്നവങ്കിൽ നമ്മ പറഞ്ഞ വില നമുക്ക് 300 രൂപ കണക്കിൽ കിട്ടുന്നുണ്ട്. ഷോപ്പിൽ കൊടുക്കുന്നവങ്കിൽ 200 ആണ്. 200 നമുക്ക് 150 അവർ തരുക. നമുക്ക് നഷ്ടമാണ്.
1: പക്ഷെ നിങ്ങൾക്ക് പൂവുണ്ടെങ്കിൽ അങ്ങനെ ചെലവാക്കാണ്ട് പറ്റില്ല. പൂ പിറ്റേ ദിവസത്തേക്ക് വെക്കാൻ പറ്റില്ലല്ലോ.
0: പറ്റുന്നുണ്ട്. ഇന്ന് നേരം നമുക്ക് നാളെ പൂ വേണം, നമ്മ അവിടെ സ്റ്റോക്ക് വെക്കൂ,
1: ഫ്രിഡ്ജിൽ
0: വെക്കൂ. പിറ്റേ ദിവസം നമ്മ കൊടുക്കും. ഒന്നാവില്ല, അങ്ങനെ മുഗ്ഗ് പോലെ തന്നെ ഉണ്ടാവും.
1: എങ്ങനെയാ അത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുമ്പോ എങ്ങനെയാ വെക്കുക?
0: വയലിൽ കെട്ടി വെക്കും. വയലിൽ കെട്ടിട്ട് പേപ്പറിൽ സൂക്ഷിച്ചിട്ട് വെക്കും. ഒന്നാവില്ല, അങ്ങനെ മുഗ്ഗ് പോലെ തന്നെ
1: ഉണ്ടാവും. മുട്ട വിരിയൊന്നുമില്ല?
0: ഇല്ല ഇല്ല, അങ്ങനെ ഉണ്ടാവും. ഒരു പ്രോബ്ലം ഇല്ലാതെ പോകുന്നുണ്ട്. മാത്രം നമുക്ക് കോൾ വിളിച്ചിട്ട് ഇങ്ങോട്ട് പൂക്ക് ചോദിക്കുന്നുണ്ട്.
1: ഇതിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളത് ഏതിനാ?
0: മംഗലാപുരത്തെ മല്ലിക്ക്.
1: അതിനാണോ മണം കൂടുതൽ?
0: നല്ല മണമാണ്.
1: ഈ അരിമുല്ല എന്ന് പറയുന്നത് മല്ലിയുണ്ട്, അതാണോ മംഗലാപുരം മുല്ല?
0: അല്ല,
1: ഈ ഒറ്റ ഇതളുള്ള മുല്ലയില്ലേ, നമ്മള് പണ്ടൊക്കെ കല്യാണ മുല്ല എന്ന് പറയുന്ന ഒറ്റ
0: ഇതളുള്ള, അത് സൂര്യമല്ലിക. സൂര്യമല്ലിക
1: ഡിമാൻഡ് ഇല്ല. അതിന്റെ നല്ല മണം?
0: നല്ല മണമുണ്ട്, നല്ല മണ്ണുണ്ട്. അത് മാത്രം കുറച്ചേ ഉള്ളൂ, ഒരു 10 എണ്ണം തൈകൾ മാത്രമേ ഉള്ളൂ. അതില് വേഗ ഈച്ച വരുന്നുണ്ട്. ഈച്ച എന്ന് പറഞ്ഞാൽ പാറ്റ വന്നിട്ട് അതിന് ഫുള്ള് തിന്നിട്ട് പോകുന്നുണ്ട്. അത് എത്ര വരുന്ന ഈച്ചാലും നിക്കുന്നില്ല. ഇതങ്ങനെ ഒന്നാവില്ല, കയ്പ കണ്ടാലും ശത്രു പോകുന്നുണ്ട്.
1: ഒരു മാല കെട്ടിയെടുക്കാൻ എത്ര സമയമെടുക്കും?
0: ഒരു മാല കെട്ടുന്നുണ്ടെങ്കിൽ 11 മണിക്ക് ഇരുന്നാല് ഒരു 11:30 ഒരു ചിണ്ടാവും.
1: 3/4 മണിക്കൂർ പിന്നെ ഈ ഷോപ്പുകളിലല്ലാതെ മറ്റ് ഓർഡർ വരുന്നത് ഇപ്പം എങ്ങനെയാണ്? ചിലർക്ക് ഇപ്പൊ നമ്മുടെ ഇവിടത്തെ മുല്ല തന്നെ മതി എന്ന് പറഞ്ഞിട്ട് വരുന്നവരുണ്ടാവും അല്ലെ?
0: ഫോൺ നമ്പർ കൊടുക്കുന്നുണ്ട്. ഫോൺ നമ്പറുടെ നമ്മ സി ഡി എസ് ഓഫീസിലേക്ക് കുടുംബശ്രീ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്, ഗ്രൂപ്പിലിട്ടിട്ടുണ്ട്, ഗ്രൂപ്പ് നോക്കിട്ട് വിളിക്കുന്നുണ്ട്.
1: പ്രത്യേകിച്ചും ഏതൊക്കെ ആവശ്യങ്ങൾക്കാണ് ഇതിന് നല്ല ചെലവുള്ളത്?
0: ചെലവില്ലാതെ തെയ്യം, കല്യാണം, ഉത്സവത്തിന്.
1: ഇത് സീസണാണ്.
0: സീസണാണ്. ഇപ്പൊ ഞാൻ നമ്മ ഇപ്പൊ ഇങ്ങോട്ട് വരുമ്പോ തന്നെ ഒരു ബട്ടി പറിച്ചിട്ട് വെച്ചിട്ട് വന്നതാണ്. ഇനി പോയിട്ട് കോത്തിട്ട് രാത്രി കൊടുത്തിട്ടാണ്.
1: ശരി. അപ്പൊ ഒരു മൂന്നാല് കെട്ട് മുല്ല കെട്ടേണ്ട സമയം ഇവിടെ അപഹരിക്കപ്പെട്ടു അല്ലേ? സമയം പ്രശ്നമുണ്ടോ അവിടെ എത്തിക്കുന്നത്?
0: ഒന്നാവില്ല. ഫ്രിഡ്ജിൽ അങ്ങനെ പാത്രത്തിൽ വെച്ചിട്ട് വന്നതിന് ഒന്നാവില്ല.
1: എങ്ങനെയാണ് ശരിക്കും കൂടുതൽ, ഏറ്റവും കൂടുതൽ വില്പന എങ്ങനെയാണ് നടക്കുന്നത്? ഈ ആൾക്കാർ എത്തിയതാണോ കൂടുതല്?
0: ആ ആളുകൾ വിളിച്ചു ചോദിക്കുന്നുണ്ട്.
1: അവരുടെ എത്തിക്കോ? നിങ്ങൾ
0: നമ്മ എത്തിക്കൂ. എന്ന് പറഞ്ഞാല് നൂലിൽ കെട്ടിയ പൂ വേണ്ട, വായയില് കെട്ടിയെങ്കിൽ നിങ്ങൾ ഇഷ്ടം പോലെ പൂ വേണം. ഒരു ദിവസത്തിൽ 10 കെട്ട് 15 കെട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അത് ചോദിക്കുന്നുണ്ട് നൂലിൽ കെട്ടുന്നുണ്ടെങ്കിൽ വേണ്ടെന്ന് പറഞ്ഞു. വയലത്തിനും കിട്ടിയെങ്കിൽ നമുക്ക് വേണം.
1: അങ്ങനെയൊക്കെ ചെയ്യുന്നുള്ളൂ. അപ്പൊ ഈ വാഴനാര് ഇഷ്ടംപോലെ ഉണ്ടോ വീട്ടിൽ?
0: ഇഷ്ടംപോലെ എന്റെ അമ്മ വീട്ടിലുണ്ട്. അമ്മ വീട്ടിൽ നിന്ന് കൊണ്ടുതരും.
1: പല ഭാഗത്തായിട്ട് ഇത് വ്യാപിച്ചിടക്കുന്നു അല്ലേ? അപ്പൊ ഇനി ഇപ്പൊ കൂട്ടണ്ടേ? ഇനിയിപ്പോ നിങ്ങൾ ഡിമാൻഡ് ഇഷ്ടംപോലെ ഉണ്ടല്ലോ.
0: ഡിമാൻഡ് ഇഷ്ടംപോലെ തൈകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പൊ അത് അതിന്റെ ശേഷം ഇഞ്ഞാന്ന് ഒരു 200 തൈകൾ പോയി കാഞ്ഞങ്കാട് പോയി. അവര് 150 കണക്കിൽ കൊടുത്തു. ഞമ്മ 100 പറഞ്ഞിട്ടാകുമ്പോ അവർ 150 വേളിച്ചിട്ടെ അവർ കൊണ്ടുപോയി. തൈകൾ നല്ലതുണ്ടായിരുന്നു, അതിൽ പൂ പിടിച്ചിട്ടുണ്ടായിരുന്നു. അവർ പൂ പിടിച്ച തൈ വേണം പറഞ്ഞു, പൂ പിടിച്ച തൈ തന്നെ കൊടുത്തു. 150 ഞമ്മ പറഞ്ഞു 100 ആണ്. അവർ 150 വില അടിച്ചു.
1: അതൊരു കവറിലാക്കിയിട്ടാണോ?
0: കവറിലായിട്ട്. കവറിലായിട്ട് കൊടുത്ത് നല്ല തൈകളാണ്, നല്ല ഇഷ്ടപ്പെട്ടു. ബ്രാഹ്മൺസ് ആണ് കൊണ്ടുപോയത്. ഇപ്പൊ ചോദിച്ചിട്ട് ഒരു 500 തൈകൾ ചോദിച്ചിട്ടുണ്ട്. ഒരു 1.5 സ്ഥലത്തിൽ നടാൻ വേണ്ടി ഇപ്പൊ തൈകൾ കട്ടാക്കി നട്ടിട്ടുണ്ട്.
1: അപ്പൊ തൈകൾ കൊടുക്കുന്നത് കുറച്ചുകൂടി എളുപ്പമാണ് അല്ലേ?
0: അതെ.
1: എനിക്ക് കൂട്ടാൻ ഉദ്ദേശമുണ്ടോ?
0: കൂട്ടാൻ ഉദ്ദേശമുണ്ട്. ഈലന്നെ നമുക്ക് മുമ്പോട്ട് പോണെന്നൊരു ആഗ്രഹമുണ്ട്, മെച്ചപ്പെടുത്തണം. നമുക്ക് ഈലന്നെ നമുക്ക് ജീവിച്ച് കാണിക്കണം എന്നറിഞ്ഞിട്ട് ഒരു ആഗ്രഹം.
1: പ്രത്യേകിച്ചും ശരിക്കും പറഞ്ഞാലൊരു നമുക്ക് കഴിയുന്ന അധികം പോവാണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംരംഭമാണ് അല്ലെ? നമുക്ക് മുടക്കു മുതലില്ല അല്ലെ? തീർച്ചയായിട്ടും ഉണ്ടായിട്ടില്ലല്ലോ. വീട്ടിൽ അമ്മമ്മയുടെ അടുത്ത് നിന്ന് കൊണ്ടുവന്ന കുറച്ച് തൈകളല്ലായിരുന്നോ?
0: അതെ. നല്ല തൈകളാണ്. ഒരു 10 തൈകൾ ഞാൻ ഇത്ര പിന്നെ ഞാനും ഇത്ര തൈകൾ ഉണ്ടാക്കി നല്ലവണ്ണം ലാഭം ഉണ്ടാക്കി. ഒരു കഷ്ടപ്പെടാതെ വെള്ളത്തിന് കുറച്ച് നമുക്ക് ക്ഷാമമാണ്. ഇപ്പൊ വെള്ളമില്ല. ഇപ്പൊ 600 രൂപ വെള്ളം കൊടുത്തിട്ടാണ് നമ്മ ഇപ്പൊ തൈകൾ വെക്കും.
1: ഓ അത് ശരി. വെള്ളത്തിന് കൊടുത്തിട്ടാണ് വെള്ളം എടുക്കുന്നത്?
0: ഇപ്പൊ വെള്ളയാ. വേനൽക്കാലം കൊണ്ട് വെള്ളമില്ല.
1: എത്ര ദിവസം കൂടുമ്പോ? ഇപ്പൊ വേനൽക്കാലം സ്ഥിരം നനച്ചു കൊടുക്കണ്ടേ അല്ലേ?
0: ഇല്ല ഞമ്മ ഇപ്പൊ വെള്ളമില്ലാതെ കൊണ്ട് 3 ദിവസത്തേക്ക് ഒരിക്കൽ വെച്ചിട്ട് കൊടുക്കും. അങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇടയ്ക്ക് ഞമ്മ കഞ്ഞി വെള്ളം വയ്ക്കുന്നുണ്ട്. 2-3 അത് പാരിട്ടാകുമ്പോ കഞ്ഞിവെള്ളം വെച്ച് തീരുന്നുണ്ട്.
1: എങ്ങനെയാ തടം നനച്ചു കൊടുക്ക? പൈപ്പ് വെച്ചിട്ട്?
0: അല്ല, ജഗ്ഗില്.
1: ജഗ്ഗില് മുക്കി ഒഴിക്കും.
0: മുക്കി ഒഴിക്കും. വെള്ളം വന്നാല് പൈപ്പിലൊഴിക്കും. ഇത് കഞ്ഞിവെള്ളം ജഗ്ഗില് വെച്ചെടുക്കും.
1: ഒരു തടത്തിൽ എത്ര കപ്പ് വെള്ളം?
0: ഒരേ ജഗ്ഗ്.
1: അപ്പൊ ഇനി കൂട്ടാനാണ് ഉദ്ദേശം? സ്ഥലമൊക്കെ കണ്ടുവെച്ചോ?
0: സ്ഥലം നമ്മക്ക് ഇനി കണ്ടുവെക്കാനല്ല, നമ്മ പുതിയതായിട്ട് ഒരു 5 സെന്റ് ഭൂമി എടുക്കാനെന്ന് തീരുമാനിച്ചിട്ടുണ്ട് ഈ ഇതേ സമ്പത്തില്.
1: അത് ശരി. മുല്ലപ്പൂ കൃഷിയിൽ നിന്ന് കിട്ടിയ പൈസയിൽ നിന്ന് 5 സെന്റ് ഭൂമി വാങ്ങിക്കാനുള്ള ഒരു സമ്പാദ്യമായി.
0: ഏടാകിലും ഒരു സ്ഥലം കിട്ടിയാല് നമ്മ എടുക്കും
1: തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ കിട്ടിയ ഒരു പണം കൊണ്ട് അതിനായിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വലിയ സന്തോഷം തന്നെ അല്ലേ?
0: അതെ അതെ അതെ.
1: അപ്പൊ വീട്ടില് മറ്റാരൊക്കെയുള്ളത്?
0: ഏട്ടത്തമ്മയുണ്ട്. ഇനി നല്ല സപ്പോർട്ട് ഏട്ടത്തമ്മയാണ്. ഒന്നിനെ പേടിക്കാതെ മുമ്പോട്ട് പോടാന്നെ പറയുന്നത്.
1: ഏട്ടത്തമ്മ ഇതില് പറിക്കാനും കെട്ടാനും ഉണ്ടോ?
0: അവർക്ക് അറിയത്തില്ല. ഞാൻ പഠിപ്പിച്ചുതരുന്നുണ്ട്. ഇപ്പൊ കുറച്ച് കുറച്ച് പഠിച്ചിട്ടുണ്ട്.
1: അപ്പൊ ഇനി കൂടുതൽ കടകളിലേക്ക് കൊടുക്കാൻ ഉദ്ദേശമുണ്ടോ? ഇനി കൂട്ടുമ്പോ എന്താണ്?
0: അല്ല, നമ്മ ഇപ്പൊ എവിടെ നമ്മക്ക് ഫോൺ വന്ന് ചോദിച്ചാലും നമ്മ ആ സ്ഥലത്തേക്ക് നമ്മ പൂ എത്തിക്കും.
1: വണ്ടിയുണ്ടോ?
0: വണ്ടിയുണ്ട്. അവർ കൊണ്ടുവരും. കൊടുക്കും.
1: ഇപ്പൊ മറ്റുള്ളവര് ചെയ്യുന്ന രീതിയൊക്കെ നോക്കിയത് മറ്റെവിടെയെങ്കിലും ഒക്കെ പോയിട്ട് കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ഓൺലൈൻ സംവിധാനങ്ങളിൽ നോക്കാറുണ്ടോ?
0: ഇല്ല. ഞാൻ ആദ്യമായിട്ട് തന്നെ എനിക്ക് ഞാൻ കുടുംബശ്രീ ഉണ്ടാകുമ്പോ 2005 കുടുംബശ്രീ തുടങ്ങിയെന്ന് പറഞ്ഞാല് എനിക്ക് ഈ കുടുംബശ്രീ ആദ്യമായിട്ട് തന്നെ ഞമ്മ സിപിസറയില് നമുക്ക് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ഞാൻ ഫസ്റ്റ് പാസ് ആയിട്ട് തിരുവനന്തപുരത്ത് ഞാൻ ട്രെയിനിങ് 5 ദിവസം ട്രെയിനിങ് പോയി. മുല്ലപ്പൂന്റെ തന്നെ ആ ട്രെയിനിങ് ഞങ്ങൾക്ക് ഫസ്റ്റ് സർട്ടിഫിക്കറ്റ് കിട്ടി. അതേ ചിന്ത ഞാൻ വേറെ ക്ലാസ് എടുക്കാനല്ല പോയിട്ടുണ്ടായിരുന്നു.
1: മുല്ലപ്പൂവിനോട് താല്പര്യം
0: മാത്രം ഞങ്ങൾക്ക് തൈകൾ കിട്ടാതെ കൊണ്ട്
1: ചെയ്തിട്ടില്ല.
0: സ്ഥലം ഉണ്ടല്ലേ. പിന്നെ ഇപ്പൊ ഹസ്ബൻഡിന്റെ സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ തുടങ്ങിയതാണ്. സർട്ടിഫിക്കറ്റ് എല്ലാം കിട്ടിയിട്ടുണ്ട്.
1: അങ്ങനെ ഇപ്പൊ പറഞ്ഞല്ലോ ട്രെയിനിങ് കൊടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെ എവിടെയെങ്കിലും ട്രെയിനിങ്ങിന്
0: വിളിച്ചാലും ഞാൻ പോകും.
1: അങ്ങനെ കൊടുത്തിട്ടുണ്ടോ?
0: കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ കുടുംബശ്രീ ഞമ്മ കൊടുത്തിട്ടുണ്ട്. ഞാനെങ്കിലും മുല്ലപ്പൂവിന്റെ തുടങ്ങുന്നുണ്ടാല് എന്നെ വിളിച്ചാൽ ഞാൻ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. സ്റ്റാർട്ടിങ് നിങ്ങൾ എങ്ങനെ ചെയ്യുന്നത് ലാസ്റ്റോളം ഞാൻ പറഞ്ഞു തരാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്.
1: എന്തൊക്കെയാ നമ്മൾ ശരിക്കും മുല്ലപ്പൂ കൃഷിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോ എന്തൊക്കെ ശ്രദ്ധ?

0: നടുമ്പോഴാണ് നമ്മ അത് അതിന്റെ കുണ്ട് നോക്കണം. പിന്നെ ആദ്യമേ തൈകൾ നടുന്നുണ്ടല്ലോ, നടുമ്പോ വെണ്ണൂർ ഇട്ടിട്ട് കാളി വെണ്ണൂറും കുറച്ച് ചാണക വെള്ളം ഇട്ടിട്ട് നട്ടാൽ മതി. പിന്നെ ഇനി ഒന്നുമില്ല, അത് കുറച്ച് ചപ്പ് വരുമ്പോഴാണ് അതിന് ചാണകം എള്ളു പിണ്ണാക്ക് കടല പിണ്ണാക്ക് അതിന് മിക്സാക്കിട്ട് ഏത് ദിവസം പുളിച്ചിട്ടാണ് ഇടല്. പിന്നെ അങ്ങനെ കിട്ടുന്നില്ലെങ്കിൽ ആന്നില്ലെങ്കിൽ നമുക്ക് ചപ്പും ചാണകം ഇട്ടെങ്കിൽ അത്ര മതിയാകുന്നു. അതിന് പ്രത്യേകമായിട്ട് ഒന്നും വേണ്ട, ഇതിലെല്ലാം നമുക്കത് തൈകൾ ഉണ്ടാക്കാവുന്നുണ്ട്.
1: ഇതില് നിങ്ങൾ മാർക്കറ്റ് കണ്ടെത്തിയത് എങ്ങനെയായിരുന്നു?
0: മാർക്കറ്റ് കണ്ടെത്തിയത് ഞാൻ കുടുംബശ്രീ മുഖാന്തരമായിട്ട് മാർക്കറ്റ് കണ്ടെത്തിയത്.
1: കുടുംബശ്രീയിൽ അന്വേഷിച്ചു
0: അന്വേഷിച്ചാൽ ഞങ്ങൾ മാർക്കറ്റ് ഇപ്പൊ ജില്ലാ മിഷൻ പറഞ്ഞു നിങ്ങൾ ടൗണിൽ അന്വേഷിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ നിങ്ങളെ പൂ പോകും. ആദ്യമായിട്ട് നമ്മുടെ കുമ്പള അമ്പലത്തിന്റെ തൊട്ടടുത്തൊരു ഷോപ്പ് ഉണ്ട്, അവിടെ ചോദിച്ചിട്ടുമ്പോൾ നിങ്ങൾ പൂ കൊടുത്തോളി ഇഷ്ടം പോലെ പൂ കൊടുത്തോളി എന്ന് അവിടെ നമ്മൾ തുടങ്ങിയതാണ്. ഇപ്പൊ നമ്മൾ കുമ്പള കൊടുക്കുന്നുണ്ട് കാസർഗോഡ്, ഉപ്പള, മഞ്ചേശ്വരം ഇങ്ങനെ എത്തിക്കുന്നുണ്ട്.
1: അപ്പൊ ദിവസേന ഒരു എത്ര രൂപയുടെ വരുമാനം എന്നാ പറഞ്ഞത്?
0: ഒരു ദിവസത്തില് ഒരു 1500 2500 കിട്ടുന്നുണ്ട്.
1: തീർച്ചയായിട്ടും ഒരു നല്ലൊരു വഴിയിലേക്കാണ് കാലെടുത്ത് വെച്ചത് അല്ലേ? അപ്പോ ആഗ്രഹം പോലെ തന്നെ ഇനിയും കൂടുതൽ സ്ഥലത്ത് മുല്ലക്കൃഷി ചെയ്തിട്ട് കൂടുതൽ പൂക്കൾ സുഗന്ധം നാട് മുഴുവൻ പരത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് ആകാശവാണി.
0: താങ്ക് യു.
2: കുറ്റിമുല്ല കൃഷിയുടെ വിശേഷങ്ങളുമായി ഇതുവരെ നമുക്കൊപ്പം കാസർഗോഡ് മൊഗ്രാൽ പുത്തൂർ നെല്ലിക്കുന്നിലെ മീനാക്ഷി രവി ആർ കെ.

0: മൂല്യമേറും മുരിങ്ങ. മുരിങ്ങയില പൊടിയുടെ നിർമ്മാണവും പോഷക ഗുണങ്ങളും ഇതേക്കുറിച്ച് അർച്ചന ആർ സംസാരിക്കുന്നു.
1: നമസ്കാരം. കേരളത്തിൽ സർവ്വസാധാരണയായി കാണപ്പെടുന്ന ഒന്നാണല്ലോ മുരിങ്ങ. എന്നാൽ പോലും നമ്മളിൽ പലർക്കും മുരിങ്ങയുടെ പോഷക ഗുണങ്ങൾ അറിയില്ല എന്ന് തന്നെ പറയാം. വളരെ വേഗം വളരുന്നതും വരൾച്ചയെ അതിജീവിക്കാൻ കഴിയുന്നതുമായ ഒരു മരമാണിത്. പല സ്ഥലങ്ങളിലും വ്യത്യസ്ത ഇനം മുരിങ്ങകളാണ് വളരുന്നത്. സങ്കര ഇനം മുരിങ്ങകൾ വരെ വിപണിയിൽ ലഭ്യമാണ്. ഇതിന്റെ നടീൽ വസ്തുക്കളും സുലഭമായി ലഭിക്കുന്നു. എന്തൊക്കെ പറഞ്ഞാലും മുരിങ്ങയുടെ പോഷക മൂല്യങ്ങൾ നമ്മൾ അറിയാതെ പോകുന്നു. എന്നാൽ പിന്നെ മുരിങ്ങയുടെ പോഷക ഗുണങ്ങളെക്കുറിച്ചും മൂല്യവർദ്ധന ഉൽപ്പന്നങ്ങളെക്കുറിച്ചും അറിഞ്ഞാലോ? മികവുറ്റ പോഷക ഗുണങ്ങളുള്ള മുരിങ്ങയില ഉപയോഗിച്ച് ഒട്ടനവധി മൂല്യവർദ്ധന ഉൽപ്പന്നങ്ങൾ നമുക്ക് നിർമ്മിക്കാം. എന്തൊക്കെ എന്നല്ലേ? ഉദാഹരണത്തിന് സസ്യ എണ്ണ, സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങൾ, പോഷകങ്ങൾ, ഔഷധങ്ങൾ തുടങ്ങിയ നീണ്ട നിര തന്നെയുണ്ട്. കൂടാതെ ഇത് പോഷകാഹാരക്കുറവിനെ പ്രതിരോധിക്കാൻ സഹായിക്കുകയും മുലയൂട്ടുന്ന അമ്മമാരുടെ പാൽ വർദ്ധിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. മുരിങ്ങയുടെ ഇലകളിലും വിത്തുകളിലും പോളി അൺസാച്ചുറേറ്റഡ് കൊഴുപ്പ് ആസിഡുകൾ അടങ്ങിയിട്ടുണ്ട്. ഇതിൽ പ്രധാനമായവ ലിനോളിക് ആസിഡ്, ലിനോലിനിക് ആസിഡ്, ഒലെയിക് ആസിഡ് എന്നിവയാണ്. ഇവ കൊഴുപ്പിന്റെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാമോ, ഗവേഷണങ്ങൾ പ്രകാരം അറിയാൻ സാധിക്കുന്നത് മുരിങ്ങ വിത്തെണ്ണയിൽ ഏകദേശം 76% പോളി അൺസാച്ചുറേറ്റഡ് കൊഴുപ്പ് അടങ്ങിയിട്ടുണ്ടെന്നാണ്. അതായത് ഇവ ഹൃദയ സംബന്ധമായ രോഗത്തിന് കാരണമാകുന്ന കൊഴുപ്പിന്റെ അളവ് കുറയ്ക്കുന്നു എന്ന്. അതുകൊണ്ട് തന്നെ ഇവ ഒലീവ് എണ്ണയ്ക്ക് പകരമായി ഉപയോഗിക്കാൻ അനുയോജ്യമാണ്. ഇവിടം കൊണ്ട് തീരുന്നില്ല കേട്ടോ. മുരിങ്ങയിലയിൽ പ്രോട്ടീൻ, വിറ്റമിൻ സി, കാൽസ്യം, ബീറ്റാ കരോട്ടീൻ എന്നിവയുടെ സമൃദ്ധമായ ഉറവിടമാണ്. ഇതിൽ ആന്റി ഓക്സിഡന്റുകളായ അസ്കോർബിക് ആസിഡ്, ഫ്ലവനോയിഡുകൾ, ഫീനോളിക് സംയുക്തങ്ങൾ, കരോട്ടിനോയിഡുകൾ എന്നിവ അടങ്ങിയിരിക്കുന്നു. അതിനാൽ ഈ ഘടകങ്ങൾ കൊഴുപ്പ് അടങ്ങിയ ഭക്ഷണത്തിന്റെ സംഭരണ സമയം ദീർഘിപ്പിക്കാൻ സഹായിക്കുന്നു. അതൊന്നും കൂടാതെ മുരിങ്ങ ഇലകളിൽ കാരറ്റിനേക്കാൾ കൂടുതൽ വിറ്റാമിൻ എയും പാലിനേക്കാൾ കൂടുതൽ കാൽസ്യവും ചെറുനാരങ്ങയേക്കാൾ കൂടുതൽ വിറ്റാമിൻ സിയും സ്പിനാച്ചിനേക്കാൾ കൂടുതൽ ഇരുമ്പും വാഴപ്പഴത്തേക്കാൾ കൂടുതൽ പൊട്ടാസ്യവും അടങ്ങിയിരിക്കുന്നു. ഇങ്ങനെ നിരവധി അമിനോ ആസിഡുകൾ മുരിങ്ങ ഇലയിൽ അടങ്ങിയിട്ടുണ്ട്. ഇവയുടെ ഘടന സോയാബീനോട് സാമ്യമുള്ളതാണെന്നും കണ്ടെത്തിയിരിക്കുന്നു. ഇനിയുമുണ്ട് മുരിങ്ങയുടെ ഗുണങ്ങൾ. ഒന്നാമതായി, ചർമ്മത്തിലെ മുറിവുകൾ വേഗത്തിൽ സുഖപ്പെടുത്താൻ മുരിങ്ങ സഹായിക്കുമെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ഇവ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കുകയും ചെയ്യുന്നു. ശരീരത്തിലെ കോശങ്ങളിൽ ദ്രാവകം അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന എഡിമ, അണുബാധ മൂലമുണ്ടാകുന്ന ചെവിക്കു ചുറ്റുമുള്ള കോശങ്ങളിലെ വീക്കം തുടങ്ങിയവ മുരിങ്ങ

0: മുഖത്ത് എണ്ണ പുരട്ടുന്നത് മൂലം കുറയുന്നതായി 2022 പഠന പ്രകാരം പറയുന്നുണ്ട്. നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസിൽ നിന്ന് കരളിനെ സംരക്ഷിക്കാൻ മുരിങ്ങ സഹായിക്കുന്നു. ഈ രോഗത്തെ തടയാൻ ഉപയോഗപ്രദമാകുന്ന സംയുക്തങ്ങൾ മുരിങ്ങയിൽ ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. ഈ സംയുക്തങ്ങൾ കരൾ കോശങ്ങളിൽ കൊഴുപ്പിനെ വിഘടിപ്പിക്കുന്ന പ്രോട്ടീനുകളുടെ പ്രവർത്തനം വർദ്ധിപ്പിക്കുന്നു. ക്യാൻസർ തടയാൻ സഹായിക്കുന്ന സംയുക്തങ്ങൾ മുരിങ്ങയിൽ അടങ്ങിയിട്ടുണ്ട്. ഉദാഹരണത്തിന്, ഇതിൽ ക്യാൻസർ കോശങ്ങളുടെ വികസനം തടയുന്ന ഒരു സംയുക്തമായ നിയാസിമിസിൻ അടങ്ങിയിരിക്കുന്നു. ശാസ്ത്രജ്ഞർ മുരിങ്ങയില സത്ത്, പുറംതൊലി, ചെടിയുടെ മറ്റ് ഭാഗങ്ങൾ എന്നിവയ്ക്ക് ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുവാൻ കഴിവുണ്ടെന്ന് കണ്ടെത്തുകയും അർബുദ ചികിത്സയിൽ ഇവ ഉപയോഗപ്രദമാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഭക്ഷണത്തിലൂടെ പകരുന്ന ബാക്ടീരിയ സംബന്ധമായ അണുബാധകൾക്കെതിരെ മുരിങ്ങയിലയിൽ അടങ്ങിയിരിക്കുന്ന പദാർത്ഥങ്ങൾ പോരാടുന്നു. ഉദാഹരണത്തിന്, സ്റ്റഫൈലോകോക്കസ് ഓറിയസ്, എക്സ്റ്റിർഷ്യ കോളി അഥവാ ഇ കോളി തുടങ്ങിയ ചില ഭക്ഷ്യജന്യ രോഗകാരികൾക്കെതിരെ പ്രവർത്തിച്ചേക്കാവുന്ന പദാർത്ഥങ്ങൾ മുരിങ്ങയിൽ അടങ്ങിയിരിക്കുന്നു. പ്രമേഹമുള്ളവർക്ക് മുരിങ്ങയില വളരെ ഗുണപ്രദമാണ്. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും ഇവ സഹായിക്കുന്നു. ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ മുരിങ്ങയ്ക്കുണ്ട്. ഇനി അവ എങ്ങനെ എളുപ്പത്തിൽ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം എന്ന് നോക്കിയാലോ? അതിനുള്ള ഒരു വഴിയാണ് മുരിങ്ങയില പൊടി. മുരിങ്ങയില ഉണക്കിപ്പൊടിച്ചാണ് ഇത് തയ്യാറാക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ് പോഷകങ്ങൾ നഷ്ടപ്പെടും എന്നത്. പക്ഷേ അധികമായി പോഷകങ്ങൾ നഷ്ടപ്പെടുന്നില്ല എന്നതാണ് ഉത്തരം. കാരണം 40 മുതൽ 42 ഡിഗ്രി സെൽഷ്യസ് താപനിലയിൽ മുരിങ്ങയില ഉണക്കിപ്പൊടിക്കുമ്പോൾ നഷ്ടമാകുന്നത് ഈർപ്പവും ചില ഉദ്ദീപക സംയുക്തങ്ങളും ചില നാരുകളും മാത്രമാണ്. അതേസമയം പ്രോട്ടീൻ, വിറ്റാമിനുകൾ പോലുള്ള പോഷകങ്ങൾ പൊടിയിൽ കൂടുതൽ അളവിൽ അടങ്ങിയിരിക്കുന്നു. എന്നാൽ ഇനി മുരിങ്ങയില പൊടിയുടെ നിർമ്മാണത്തെക്കുറിച്ച് അറിഞ്ഞാലോ? മുരിങ്ങയില പൊടിയുടെ നിർമ്മാണത്തിനായി എല്ലാ പ്രായത്തിലുള്ള മുരിങ്ങകളും ഉപയോഗിക്കാം. പറിച്ചെടുത്ത ഇലകളിൽ നിന്നും കട്ടിയുള്ള തണ്ട് വേർപ്പെടുത്തിയ ശേഷം വെള്ളം ഉപയോഗിച്ച് നന്നായി വൃത്തിയാക്കുക. ഇലകളിൽ പച്ച നിറം നിലനിർത്താനായി ബ്ലാഞ്ചിങ് എന്ന രീതി ചെയ്യാവുന്നതാണ്. ഇതിനായി ഒരു വെളുത്ത കോട്ടൺ തുണി എടുക്കുക. അതിലേക്ക് വൃത്തിയാക്കി വെച്ച ഇലകൾ ഇട്ടതിനു ശേഷം കിഴി രൂപത്തിൽ കെട്ടി ചൂടുവെള്ളത്തിലേക്ക് കുറച്ചു നേരം ഇറക്കി വയ്ക്കാം. 10 മുതൽ 15 മിനിറ്റിനു ശേഷം ഈ കിഴി ചൂടുവെള്ളത്തിൽ നിന്ന് മാറ്റി തണുത്ത വെള്ളത്തിലേക്ക് ഇറക്കി വയ്ക്കാം. ചൂട് മാറിയതിനു ശേഷം ഇലകൾ ട്രേയിലേക്ക് നിരത്തി വയ്ക്കുക. ഈ ട്രേകൾ ഡ്രയറിലേക്ക് വയ്ക്കുക. 40 മുതൽ 42 ഡിഗ്രി സെൽഷ്യസ് താപനിലയാണ് ഡ്രയറിന് വേണ്ടത്. ഇങ്ങനെ ഉണക്കിയെടുത്ത ഇലകൾ പൊടിച്ചെടുത്താൽ നമ്മുടെ മുരിങ്ങ ഇലപ്പൊടി റെഡിയായി. എത്ര ഇല എടുക്കുന്നോ അതിന്റെ കാൽഭാഗം മുരിങ്ങ ഇലപ്പൊടി ലഭിക്കുന്നു. അതായത് 1 കിലോഗ്രാം ഇല എടുത്താൽ 250 ഗ്രാം മുരിങ്ങ ഇലപ്പൊടി ലഭിക്കുന്നു. 6 മാസത്തോളം നമുക്കിത് കേടുകൂടാതെ സൂക്ഷിക്കാവുന്നതാണ്. വീട്ടാവശ്യത്തിന് മാത്രമല്ല കേട്ടോ, വേണമെങ്കിൽ ഇവ വിപണിയിൽ എത്തിച്ച് വിൽക്കാവുന്നതുമാണ്. എങ്ങനെയെന്നല്ലേ, പൊടിച്ചെടുത്ത മുരിങ്ങ ഇലപ്പൊടി പാക്കറ്റ് രൂപത്തിൽ വിൽക്കാവുന്നതാണ്. ഇന്ന് ഇതിന് ആവശ്യക്കാർ ഏറെയാണ്. 1 ഗ്രാം മുരിങ്ങ ഇലപ്പൊടി 1 രൂപ നിരക്കിൽ വിപണിയിൽ എത്തിക്കാം. അത്രയേറെ ഗുണങ്ങളുണ്ട് ഈ പൊടിക്ക്. മുരിങ്ങ ഇലപ്പൊടി ഭക്ഷ്യപദാർത്ഥങ്ങളിലേക്ക് എങ്ങനെ ഉൾപ്പെടുത്താം എന്ന് നോക്കിയാലോ. ഇനി ആദ്യമായി ചായയിൽ നിന്ന് തന്നെ തുടങ്ങാം. 1 ടീസ്പൂൺ മുരിങ്ങാ പൗഡർ ചൂടുവെള്ളത്തിൽ കലക്കി ചായയായി കുടിക്കാം. തേൻ ചേർത്താൽ രുചിയും ഗുണവും വർദ്ധിപ്പിക്കും. മറ്റൊരു മാർഗം, പഴം, സ്പിനാച്ച്, ആപ്പിൾ തുടങ്ങിയവ ചേർത്ത് സ്മൂത്തി തയ്യാറാക്കുമ്പോൾ 1 ടീസ്പൂൺ മുരിങ്ങയില പൗഡർ ചേർക്കാം. അതുപോലെ തന്നെ ജ്യൂസിലോ ലെമൺ വാട്ടറിലോ കലർത്തി കുടിക്കാവുന്നതാണ്. സാലഡിനൊപ്പം അല്പം മുരിങ്ങ പൗഡർ വിതറി ചേർത്തും കഴിക്കാം. വേണമെങ്കിൽ കടല, പയർ, വെണ്ട ചേർത്തുണ്ടാക്കുന്ന കറികളിൽ 1 സ്പൂൺ ചേർത്ത് പാചകം ചെയ്യാം. പരിപ്പ് കറിയിൽ ചേർത്തും കഴിക്കാവുന്നതാണ്. 1 ടീസ്പൂൺ മുരിങ്ങ പൗഡർ 1 ഗ്ലാസ് വെള്ളത്തിൽ കലക്കി രാവിലെ ഉണർന്ന ഉടൻ അല്ലെങ്കിൽ ഭക്ഷണത്തിന് മുമ്പ് കുടിക്കുന്നതും നല്ലതാണ്. ചപ്പാത്തി, ദോശ, അട എന്നിവയുടെ മാവിൽ അല്പം മുരിങ്ങ പൗഡർ ചേർത്തും കഴിക്കാം. ഇത്തരത്തിൽ മുരിങ്ങയില പൊടി നമ്മുടെ ഭക്ഷണ പദാർത്ഥത്തിൽ വേറിട്ട രീതിയിൽ ഉൾപ്പെടുത്താം. ആവശ്യാനുസരണം മിതമായ രീതിയിൽ മുരിങ്ങയില പൊടി നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. അതായത് ഏകദേശം പ്രതിദിനം 1 മുതൽ 2 ടീസ്പൂൺ, അതായത് 5 മുതൽ 10 ഗ്രാം വരെ മുരിങ്ങ ഇലപ്പൊടി ആഹാരത്തിൽ ഉൾപ്പെടുത്തിയാൽ മതിയാവുന്നതാണ്. കാരണം എന്തെന്നാൽ അധികമായി കഴിച്ചാൽ അമൃതം വിഷം എന്നല്ലേ, അതുകൊണ്ട് തന്നെ അല്പം മതി. പ്രമേഹത്തിന് മരുന്ന് കഴിക്കുന്നവർ മുരിങ്ങയിലപ്പൊടി കഴിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുവാൻ കാരണമാകുന്നു. അതുകൊണ്ടു തന്നെ ഉപയോഗിക്കുമ്പോൾ നാം ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. കൂടാതെ ഗർഭാവസ്ഥയിൽ കൂടുതലായി ഇവ ഉപയോഗിക്കുന്നത് ഗർഭച്യുതി ഉണ്ടായേക്കാം. അതിനാൽ കുറഞ്ഞ അളവിൽ ഇവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ മറക്കാതിരുന്നാൽ മതി. സൗന്ദര്യത്തിനും ആരോഗ്യത്തിനുമായി പ്രകൃതിയുടെ ഒരു സമ്മാനം എന്ന നിലയിൽ ഇത് നമുക്ക് ഉപയോഗിക്കാം. ഇലക്കറികൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് അനിവാര്യമുള്ള ഒന്നാണെന്ന് എല്ലാവർക്കും അറിയുന്ന ഒന്നല്ലേ. അതുകൊണ്ട് തന്നെ മുരിങ്ങയില പൊടിയായി മാറ്റിയാൽ വളരെ എളുപ്പത്തിൽ ഭക്ഷണത്തിന്റെ ഭാഗമാക്കാവുന്നതാണ്. തിരക്കിട്ടോടുന്ന നമുക്ക് ആരോഗ്യ സംരക്ഷണത്തിന് ഇത്തരം പൊടിക്കൈകൾ വളരെ പ്രയോജനകരമാണ്. ഇത്തരത്തിൽ ചെറിയ രൂപമാറ്റത്തോടെ നമ്മുടെ നാടൻ വിഭവങ്ങളെ നമ്മുടെ ആഹാരത്തിൽ ഉൾക്കൊള്ളിക്കാം. ഇങ്ങനെ പോഷകാഹാരക്കുറവ് പരിഹരിക്കാവുന്നതാണ്.
1: മൂല്യമേറും മുരിങ്ങ. മുരിങ്ങയില പൊടിയുടെ നിർമ്മാണവും പോഷക ഗുണങ്ങളും. ഇതേക്കുറിച്ച് അർച്ചന ആർ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: ഹരിതവീഥി സമാപിക്കുന്നു. നിർവഹണം വിനോദ് ബാബു എച്ച്.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
3: ആകാശവാണി കണ്ണൂർ. ഇന്നത്തെ കമ്പോള വില നിലവാരം ലഭ്യമായിട്ടില്ല. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. യേശുദാസും ചിത്രയും പാടിയത്. ചിത്രം ഗസൽ. യൂസഫലി കേച്ചേരിയുടെ രചന. ബോംബെ രവിയുടെ സംഗീതം.

0: ചലച്ചിത്ര ഗാനമാണ് നിങ്ങൾ കേട്ടത്. ഇനി 7:25 വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. കേരളത്തിൽ UDF തരംഗം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 102 സീറ്റുകളിൽ മുന്നേറ്റത്തോടെ UDF അധികാരത്തിലേക്ക്. LDF 35 സീറ്റിലൊതുങ്ങി. 3 മണ്ഡലങ്ങളിൽ NDA. ഇടത് ശക്തി കേന്ദ്രങ്ങളിൽ UDFന്റെ മുന്നേറ്റം. പരാജയം ഏറ്റുവാങ്ങി മന്ത്രിമാരടക്കമുള്ള പ്രമുഖ നേതാക്കൾ. 5 ജില്ലകളിൽ എല്ലാ സീറ്റിലും UDFന് ജയം. പശ്ചിമബംഗാളിലും അസമിലും BJP അധികാരത്തിലേക്ക്. പുതുച്ചേരിയിൽ NDA സഖ്യം. തമിഴ്നാട്ടിൽ നടൻ വിജയുടെ TVK മുന്നേറ്റം. പശ്ചിമബംഗാളിലെയും അസമിലെയും NDA മുന്നേറ്റം വികസനത്തിനും നല്ല മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനുമുള്ള പിന്തുണയെയാണ് സൂചിപ്പിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കൂട്ടായ്മയും കഠിനാധ്വാനവുമാണ് കേരളത്തിൽ UDFനെ വിജയത്തിലേക്ക് എത്തിച്ചതെന്ന് രാഹുൽഗാന്ധി. IPLൽ ലക്നൌവിനെതിരെ ടോസ് നേടിയ മുംബൈ ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. വാർത്തകൾ വിശദമായി. കേരളത്തിൽ UDF തരംഗം. 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം UDF വീണ്ടും അധികാരത്തിൽ. നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നപ്പോൾ ആകെയുള്ള 140 മണ്ഡലങ്ങളിൽ 102 സീറ്റുകളിലും മുന്നേറ്റം കാഴ്ചവച്ച് UDF വ്യക്തമായ മുന്നേറ്റമുണ്ടാക്കി. LDF 35 സീറ്റുകളാണ് നേടിയത്. NDA 3 സീറ്റ് നേടി. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നേടിയ 99 സീറ്റുകളിൽ നിന്നാണ് LDF 35 സീറ്റിലേക്ക് ചുരുങ്ങിയത്. UDFന് 41 സീറ്റ് മാത്രമായിരുന്നു 2021 ലഭിച്ചത്. ശക്തമായ ഇടതുകോട്ടകളെ തകർത്താണ് സംസ്ഥാനത്ത് UDFന്റെ തേരോട്ടം. കോട്ടയം, ഇടുക്കി, എറണാകുളം, മലപ്പുറം, വയനാട് ജില്ലകളിൽ എല്ലാ സീറ്റിലും UDF വിജയിച്ചു. കോൺഗ്രസ് 63 സീറ്റിലും മുസ്ലിം ലീഗ് 22 സീറ്റിലും മുന്നിലെത്തിയപ്പോൾ CPIM 26 മണ്ഡലങ്ങളിലും CPI 8 സീറ്റിലുമാണ് മുന്നേറ്റം കാഴ്ചവച്ചത്. UDF ഘടകകക്ഷികളായ കേരള കോൺഗ്രസ് 7 സീറ്റിലും RSP 3 മണ്ഡലങ്ങളിലും വിജയിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ധർമ്മടത്തുനിന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറവൂരിൽ നിന്നും വിജയിച്ചു. LDFിന്റെ മന്ത്രിമാരിൽ കൊട്ടാരക്കരയിൽ KN ബാലഗോപാലും ബേപ്പൂരിൽ മുഹമ്മദ് റിയാസും നെടുമങ്ങാട് GR അനിലും ചെങ്ങന്നൂരിൽ സജി ചെറിയാനും ചേർത്തലയിൽ P പ്രസാദും ഒല്ലൂരിൽ K രാജനും വിജയിച്ചു. തൃത്താലയിൽ MB രാജേഷും പത്തനാപുരത്ത് KB ഗണേഷ്കുമാറും കളമശ്ശേരിയിൽ P രാജീവും ഇരിഞ്ഞാലക്കുടയിൽ R ബിന്ദുവും ഇടുക്കിയിൽ റോഷി അഗസ്റ്റിനും ആറന്മുളയിൽ വീണ ജോർജും നേമത്ത് V ശിവൻകുട്ടിയും തിരൂരിൽ O അബ്ദുറഹ്മാനും എലത്തൂരിൽ AK ശശീന്ദ്രനും ഏറ്റുമാനൂരിൽ VN വാസവനും ചടയമംഗലത്ത് J ചിഞ്ചുറാണിയും മാനന്തവാടിയിൽ OR കേളുവും തോറ്റു. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പേരാവൂരിൽ നിന്നും മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ രമേശ് ചെന്നിത്തല ഹരിപ്പാടും K മുരളീധരൻ വട്ടിയൂർക്കാവിലും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോട്ടയത്തും വിജയം നേടി. G സുധാകരൻ അമ്പലപ്പുഴയിൽ നിന്ന് വിജയിച്ചു. മുൻമന്ത്രി KK ശൈലജ പേരാവൂരിലും ജോസ് കെ മാണി പാലായിലും പരാജയപ്പെട്ടു. UDF സ്ഥാനാർത്ഥി മുസ്ലിം ലീഗിലെ PK കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് നിന്നും 85,000+ വോട്ടിന്റെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. കൊണ്ടോട്ടിയിൽ T അഷ്റഫ് അലി, കോട്ടക്കലിൽ ആബിദ് ഹുസൈൻ തങ്ങൾ, പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മൻ, തൃക്കാക്കരയിൽ ഉമാ തോമസ്, തിരൂരങ്ങാടിയിൽ PMA സമീർ, വള്ളിക്കുന്നിൽ TV ഇബ്രാഹിം, നിലമ്പൂരിൽ ആര്യാടൻ ഷൌക്കത്ത് എന്നിവരാണ് 50,000+ മുകളിൽ ഭൂരിപക്ഷം നേടി വിജയിച്ചത്. കൽപ്പറ്റയിൽ T സിദ്ദിഖ്, മങ്കടയിൽ മഞ്ഞളാങ്കുഴി അലി, വണ്ടൂരിൽ AP അനിൽകുമാർ എന്നിവരാണ് 45,000+ മുകളിൽ ഭൂരിപക്ഷം നേടി വിജയിച്ചത്. നേമം, കഴക്കൂട്ടം, ചാത്തന്നൂർ മണ്ഡലങ്ങളിൽ NDA അക്കൌണ്ട് തുറന്നു. മുൻ കേന്ദ്രമന്ത്രിമാരും NDA സ്ഥാനാർത്ഥികളുമായ രാജീവ് ചന്ദ്രശേഖർ നേമത്തും V മുരളീധരൻ കഴക്കൂട്ടത്തും വിജയിച്ചു. ചാത്തന്നൂരിൽ BB ഗോപകുമാർ വിജയം നേടി. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NDAക്ക് സീറ്റുകളൊന്നും ലഭിച്ചിരുന്നില്ല. പാലക്കാട്, മഞ്ചേശ്വരം, കാസർഗോഡ് മണ്ഡലങ്ങളിൽ NDA രണ്ടാം സ്ഥാനത്തെത്തി. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, തിരുവല്ല മണ്ഡലങ്ങളിലും രണ്ടാം സ്ഥാനം NDAക്കാണ്. മലപ്പുറത്ത് UDF തേരോട്ടം. ജില്ലയിലെ മുഴുവൻ മണ്ഡലങ്ങളിലും വിജയം നേടിയാണ് UDFന്റെ ചരിത്ര നേട്ടം. വിശദാംശങ്ങളുമായി ആകാശവാണി മലപ്പുറം ജില്ലാ പ്രതിനിധി സുരേഷ് ബാബു.
2: സംസ്ഥാനത്ത് മുഴുവൻ ആഞ്ഞടിച്ച തരംഗത്തിന് ഒരു പടി കൂടി കടന്ന് സ്വപ്ന സമാനമായ പ്രകടനമാണ് മലപ്പുറം ജില്ലയിൽ യു ഡി എഫ് കാഴ്ചവെച്ചത്. 16 നിയമസഭാ മണ്ഡലങ്ങളിൽ 16 വിജയിച്ചാണ് യു ഡി എഫ് എതിരാളികളെ പാടെ നിഷ്പ്രഭമാക്കിയിട്ടുള്ളത്. 2021 എൽ ഡി എഫ് വിജയിച്ച തവനൂർ, പൊന്നാനി, താനൂർ, നിലമ്പൂർ എന്നീ മണ്ഡലങ്ങൾ പിടിച്ചെടുത്ത യു ഡി എഫ് മറ്റ് മണ്ഡലങ്ങളിൽ തങ്ങളുടെ ഭൂരിപക്ഷം വൻതോതിൽ വർദ്ധിപ്പിച്ചു. മലപ്പുറം നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ ഭൂരിപക്ഷം 85,000-ത്തിലപ്പുറമാണ്. നിലമ്പൂരിൽ ആര്യാടൻ ശൗക്കത്തിന്റെ 50,000 പിന്നിട്ട ഭൂരിപക്ഷവും ജില്ലയിൽ ആഞ്ഞടിച്ച യു ഡി എഫ് തരംഗത്തിന്റെ ശക്തി വ്യക്തമാക്കുന്നതാണ്. പൊന്നാനി, തവനൂർ എന്നീ പരമ്പരാഗത മണ്ഡലങ്ങളിൽ പരാജയപ്പെട്ടത് എൽ ഡി എഫിന്റെ എല്ലാ കണക്കുകൂട്ടലുകളെയും തെറ്റിക്കുന്നതായിരുന്നു. തിരൂരിൽ പരാജയപ്പെട്ട മന്ത്രി വി അബ്ദുറഹ്മാനും സംസ്ഥാനത്ത് തോറ്റ പ്രമുഖ എൽ ഡി എഫ് നേതാക്കളുടെ പട്ടികയിൽ പെടുന്നു.
1: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: തമിഴ്നാട്ടിലെ 234 മണ്ഡലങ്ങളിൽ 107 നടൻ വിജയ് നേതൃത്വം നൽകുന്ന ടി വി കെയാണ് മുന്നിൽ. AIADMK സഖ്യം 50 76 DMK സഖ്യവും ലീഡ് ചെയ്യുന്നു. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ കൊളത്തൂരിൽ പിന്നിലാണ്. നടൻ വിജയ് പേരമ്പൂർ, തിരുച്ചി, ഈസ്റ്റ് മണ്ഡലങ്ങളിൽ മുന്നിലാണ്. പുതുച്ചേരിയിൽ 30 നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ അവസാനഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ AINRC നേതൃത്വം നൽകുന്ന NDA സഖ്യം 17 മുന്നിട്ട് നിൽക്കുന്നു. കോൺഗ്രസ് 6 TVK 4 മുന്നിലാണ്. പശ്ചിമബംഗാളിൽ വോട്ടെണ്ണൽ നടക്കുന്ന 293 മണ്ഡലങ്ങളിൽ 205 മുന്നിലെത്തി BJP ഭരണമുറപ്പിച്ചു. തൃണമൂൽ കോൺഗ്രസ് 82 മണ്ഡലങ്ങളിലാണ് ലീഡ് ചെയ്യുന്നത്. CPM കോൺഗ്രസും ഓരോ സീറ്റിലും മറ്റുള്ളവർ 3 സീറ്റുകളിലും മുന്നിലാണ്. മുഖ്യമന്ത്രിയും TMC നേതാവുമായ മമതാ ബാനർജി ഭവാനിപൂർ മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥിയായ സുവേന്ദു അധികാരിയേക്കാൾ മുന്നിട്ട് നിൽക്കുകയാണ്. അസമിലെ 126 സീറ്റുകളിൽ 101 ലീഡ് ചെയ്ത് BJP സഖ്യം തുടർഭരണം ഉറപ്പിച്ചു. 22 മാത്രമാണ് കോൺഗ്രസ് സഖ്യം മുന്നിൽ. സഖ്യകക്ഷികളായ AGP 5 സീറ്റും ബോഡോലാൻഡ് പീപ്പിൾസ് ഫ്രണ്ട് 6 സീറ്റും നേടി. 5 സംസ്ഥാനങ്ങളിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലും അവസാനഘട്ടത്തിലാണ്. ഔദ്യോഗിക ഫലമനുസരിച്ച് ഗുജറാത്തിലെ ഉംറെഡ്, മഹാരാഷ്ട്രയിലെ രാഹുരി, നാഗാലാന്റിലെ കൊറിഡാങ്, ത്രിപുരയിലെ ധർമ്മനഗർ എന്നിവിടങ്ങളിൽ BJP വിജയിച്ചു. കർണാടകയിലെ ഭഗൽകോട്ട്, ഭാവൻകരെ സൌത്ത് എന്നിവിടങ്ങളിൽ കോൺഗ്രസ് ജയിച്ചു. മഹാരാഷ്ട്രയിലെ ബരാമതിയിൽ NCP വിജയിച്ചു. പശ്ചിമബംഗാൾ അസം നിയമസഭാ തെരഞ്ഞെടുപ്പിലെ NDA മുന്നേറ്റം വികസനത്തിനും നല്ല മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനുമുള്ള അചഞ്ചലമായ പിന്തുണയെയാണ് കാണിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മഹത്തായ ജനവിധിക്ക് അസമിലെയും ബംഗാളിലെയും ജനങ്ങൾക്ക് നന്ദി പറയുന്നതായും പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിലൂടെ വ്യക്തമാക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFനെ മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച ജനങ്ങൾക്ക് നന്ദി അറിയിച്ച് കോൺഗ്രസ് നേതാവ് രാഹുൽഗാന്ധി. കൂട്ടായ്മയും കഠിനാധ്വാനവുമാണ് UDFനെ വിജയത്തിലേക്ക് എത്തിച്ചതെന്നും രാഹുൽഗാന്ധി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ എൽഡിഎഫിനുണ്ടായ പരാജയം അപ്രതീക്ഷിതമെന്ന് CPIM. പരാജയത്തെ അംഗീകരിച്ചുകൊണ്ട് പോരായ്മകൾ തിരുത്തുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ കുറിച്ചു. IPL ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയന്റ്സിനെതിരെ ടോസ് നേടിയ മുംബൈ ഇന്ത്യൻസ് ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. മുംബൈയിലെ വാങ്കഡേ സ്റ്റേഡിയത്തിലാണ് മത്സരം. ഹോർമോസ് കടലിടുക്കിൽ പ്രവേശിക്കുന്നതിനെതിരെ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകി ഇറാൻ. മേഖലയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്ന ഏതൊരു ശ്രമത്തെയും ബലപ്രയോഗത്തിലൂടെ നേരിടുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചു. ജലപാതയിൽ കുടുങ്ങിക്കിടക്കുന്ന കപ്പലുകളെ സഹായിക്കുന്നതിന് ഇന്നുമുതൽ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്ന് അമേരിക്ക പ്രഖ്യാപിച്ചതിനെ തുടർന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. യുക്രൈന്റെ വടക്കുകിഴക്കൻ മേഖലയായ ഖാർക്കിവിൽ റഷ്യൻ മിസൈൽ ആക്രമണത്തിൽ 5 കൊല്ലപ്പെട്ടു, 18 പരിക്കേറ്റു. ആക്രമണത്തിൽ നിരവധി വീടുകൾക്കും കെട്ടിടങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ക്രൂയിസ് കപ്പലിൽ ഹാൻറ്റോവൈറസ് പൊട്ടിപ്പുറപ്പെട്ടതായി ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ട്. വിഷയം സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെന്ന് WHO അറിയിച്ചു. 3 മരണങ്ങളും അണുബാധകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായും സൂചനയുണ്ട്. അണുബാധ സ്ഥിരീകരിച്ച 6 3 മരിച്ചത്. രോഗബാധിതരായ എലികളുടെ മൂത്രം, കാഷ്ടം, ഉമിനീർ എന്നിവയിലൂടെയാണ് ഹാൻറ്റോവൈറസ് മനുഷ്യരിലേക്ക് പകരുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിൽ UDF തരംഗം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 102 സീറ്റുകളിൽ മുന്നേറ്റത്തോടെ UDF അധികാരത്തിലേക്ക്. LDF 35 സീറ്റിലൊതുങ്ങി. 3 മണ്ഡലങ്ങളിൽ NDA. ഇടത് ശക്തി കേന്ദ്രങ്ങളിൽ UDFന്റെ മുന്നേറ്റം. പരാജയം ഏറ്റുവാങ്ങി മന്ത്രിമാരടക്കമുള്ള പ്രമുഖ നേതാക്കൾ. 5 ജില്ലകളിൽ എല്ലാ സീറ്റിലും യുഡിഎഫിന് ജയം. പശ്ചിമബംഗാളിലും അസമിലും ബിജെപി അധികാരത്തിലേക്ക്. പുതുച്ചേരിയിൽ എൻഡിഎ സഖ്യം. തമിഴ്നാട്ടിൽ നടൻ വിജയുടെ ടിവികെയുടെ മുന്നേറ്റം. പശ്ചിമബംഗാളിലെയും അസമിലെയും എൻഡിഎയുടെ മുന്നേറ്റം വികസനത്തിനും നല്ല മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനുമുള്ള പിന്തുണയാണ് സൂചിപ്പിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കൂട്ടായ്മയും കഠിനാധ്വാനവുമാണ് കേരളത്തിൽ യുഡിഎഫിനെ വിജയത്തിലേക്ക് എത്തിച്ചതെന്ന് രാഹുൽ ഗാന്ധി. ഐപിഎല്ലിൽ ലക്നൌവിനെതിരെ ടോസ് നേടിയ മുംബൈ ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
4: ആകാശവാണി കണ്ണൂർ FM ഹെൽത്ത് പ്ലസ് ആകാശവാണി ആരോഗ്യ വിജ്ഞാന പ്രക്ഷേപണം.

0: ഒരു കുഞ്ഞ് ഗർഭാവസ്ഥയുടെ 37 ആഴ്ചകൾക്ക് മുമ്പ് ജനിക്കുന്നതാണ് അകാല ജനനം. മാസം തികയാതെയുള്ള കുഞ്ഞുങ്ങൾക്ക് അവർ എത്ര നേരത്തെ ജനിക്കുന്നു എന്നതിനെ ആശ്രയിച്ച് ആശുപത്രിയിൽ പ്രത്യേക പരിചരണം ആവശ്യമാണ്. സ്വയമേവയുള്ള അകാല ജനനത്തിന്റെ കാരണങ്ങൾ, ശിശു സംരക്ഷണം, ചികിത്സ, ഈ വിഷയത്തെക്കുറിച്ച് സീനിയർ നിയോനറ്റോളജിസ്റ്റ് ഡോക്ടർ എം നൌഷിദനിയുമായുള്ള അഭിമുഖം ഇപ്പോൾ കേൾക്കാം.
1: നമസ്കാരം ഡോക്ടർ.
2: നമസ്കാരം.
1: ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളെ പ്രസവം എന്ന് പറയുന്നത് അതിസങ്കീർണമായ ഒരു പ്രക്രിയയാണ്. നമ്മളതിൽ രോഗമായിട്ട് കാണുന്നില്ലെങ്കിൽ പോലും ഒരുപാട് അപകട സാധ്യതയുള്ളതും അതുപോലെ സവിശേഷമായ നമ്മൾ പരിചരണം കൊടുക്കേണ്ടതുമായിട്ടുള്ളൊരു ശാരീരികാവസ്ഥയാണ് ഗർഭധാരണവും തുടർന്നുള്ള പ്രസവം എന്ന് പറയുന്നത്. ചിലപ്പോൾ സംഭവിക്കുന്നത് ഈ മാസം തികയാതെ സ്ത്രീകൾ കുട്ടികൾ പ്രസവിക്കാനുള്ള സാഹചര്യങ്ങൾ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാവാനുള്ളൊരു സാഹചര്യം ഉണ്ടാവുന്നത്?
2: മാസം തികയാതെ പ്രസവിക്കുന്നതിന് കുറേ കാരണങ്ങളുണ്ട്. അപ്പോൾ അതിൽ ഒന്ന് പറയുകയാണെങ്കിൽ പ്രത്യേകിച്ചും പ്രഷർ കൂടുതലുള്ള ആളുകൾക്ക്, അതുപോലെ ഗർഭിണി ആയിരിക്കുമ്പോൾ തന്നെ ഷുഗർ ഉള്ള ആളുകൾക്ക് പ്രീ ടേം ഡെലിവറി വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ പിന്നെ മൾട്ടിപ്പിൾ പ്രഗ്നൻസി അല്ലെങ്കിൽ ഒന്നിലധികം കുഞ്ഞുങ്ങളെ അവർ ബെയർ ചെയ്യുന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ ഒരു പ്രീ ടേം അല്ലെങ്കിൽ മാസം തികയാത്ത കുഞ്ഞിനെ പ്രസവിച്ചു കഴിഞ്ഞാൽ,
1: ഒരു പ്രാവശ്യം
2: പ്രസവിച്ചു കഴിഞ്ഞ ആൾക്കാർക്ക്, അതുപോലെ അവരെ സെർവിക്സ് ആ ഡെലിവറി ചെയ്യുന്ന ഭാഗത്ത് ഷോർട്ടായിട്ടുള്ള സർവീസ് ഉള്ള ആളുകൾക്ക് പെട്ടെന്ന് ഡെലിവറി ആയിട്ട് പുറത്തു വരാം. ഇൻഫെക്ഷൻ ഉള്ള ആളുകൾക്ക് പെട്ടെന്ന് ഡെലിവറി ആയി വരും. അതുപോലെ തന്നെ പ്ലാസൻ്റ പ്രോബ്ലം, യൂട്രസ് പ്രോബ്ലം ഒക്കെ ഉള്ളവർക്കും ഇതേപോലെ പെട്ടെന്ന് ഡെലിവറി ആയിട്ട് നേരത്തെ വരാം. അപ്പോൾ കാരണം അത് നേരത്തെ എന്ന് പറയുമ്പോൾ 37 ആഴ്ചയുടെ മുന്നേ ജനിക്കുന്ന കുട്ടികളെയാണ് മാസം തികയാതെ ജനിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ പ്രീ ടേം കുട്ടികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാരണങ്ങളൊക്കെ ഇതിലേക്ക് ലീഡ് ചെയ്യാൻ പറ്റും. ഇതിന് പുറമെ നല്ല സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ ഇതേപോലെ പ്രീ ടേം ഡെലിവറി വരാം. അതുപോലെ ചിലപ്പോൾ ആൽക്കഹോൾ അതുപോലെ സ്മോക്കിംഗ് ഒക്കെ എടുക്കുന്ന സ്ത്രീകൾക്ക് ഇതേപോലെ വരാം. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഒരു റീസൺസ് കാരണങ്ങളാണ്, ഇങ്ങനെ ഡെലിവറി നടക്കുന്നതിൻ്റെ ഒരു കാരണങ്ങളാണ്.
1: നമുക്ക് പ്രത്യേകിച്ച് ഒരു കാരണമായിട്ട് പറയാൻ പറ്റില്ല, ഒരുപാട് കാരണങ്ങളുണ്ട്. അവരുടെ ശാരീരികാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ,
2: അതുപോലെ ഏർലി ഏജ് ഉള്ള ആളുകൾ, ഷോർട്ട് ആയിട്ടുള്ള ആളുകൾ, ഇവർക്കൊക്കെ ചിലപ്പോൾ ഡെലിവറി നേരത്തെ നടക്കാനുള്ള ചാൻസ് ഉണ്ട്.
1: ഇങ്ങനെ സംഭവിച്ചാൽ ഇപ്പൊ നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലെ 37 ആഴ്ചക്ക് മുമ്പേ പ്രസവം നടക്കുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു മാർഗം എന്താണ് അതിനെ രക്ഷിക്കാനുള്ള?
2: എപ്പോഴും നമ്മൾ ഈ ഒരു പ്രീ ടേം ഡെലിവറി സാധ്യത കണ്ടു കഴിഞ്ഞാൽ ഒരു ടേർഷറി ലെവൽ അല്ലെങ്കിൽ ഇതിനെ കെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഹോസ്പിറ്റലിലേക്ക് എത്തുക എന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. കാരണം ഒരു ഡെലിവറി ആയിട്ട് ആ കുഞ്ഞിനെ നോക്കുന്നതും ആ ഇൻയൂട്രോ അല്ലെങ്കിൽ വയറിൽ ഉള്ളിൽ തന്നെ വെച്ച് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതും രണ്ടും നല്ല വ്യത്യാസമുണ്ട്. ആ ഉള്ളിൽ വെച്ച് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ ആ കുട്ടിക്ക് നല്ല രീതിയിലുള്ള ഒരു ഔട്ട്കം നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. നമ്മളൊരു ഹോസ്പിറ്റൽ, അതിപ്പോൾ മെഡിക്കൽ കോളേജ് ആയിക്കോട്ടെ, നല്ല ടേർഷറി ലെവൽ ഹോസ്പിറ്റലിൽ ഡെലിവറി ചെയ്യണം എന്ന് മാത്രമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുമാത്രമല്ല, ഇങ്ങനെ ഡെലിവറി ചെയ്യുന്ന കുട്ടികൾ കഴിയുന്നതും സ്റ്റിറോ

0: സ്റ്റീറോയിഡ് ഇഞ്ചക്ഷൻ എടുത്തിട്ട് ഡെലിവറി ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പ്രീ ടേം കുട്ടികൾ ഡെലിവറി ചെയ്യാൻ പോകുമ്പോൾ തന്നെ സമയമുണ്ടെങ്കിൽ രണ്ട് ഡോസ് സ്റ്റിറോയിഡിൻ്റെ ഇഞ്ചക്ഷൻ ഹോസ്പിറ്റലുകളിൽ എടുക്കും. ഒരു മരുന്ന്, ഒരു ഇഞ്ചക്ഷൻ
1: എടുക്കും
0: ഗർഭിണികൾക്ക്. ആ ഇഞ്ചക്ഷൻ എടുത്തിട്ട് ഡെലിവറി ചെയ്യുമ്പോൾ കുറച്ചും കൂടിയും ആ കുട്ടികളുടെ ഔട്ട്കം വളരെ കൂടുന്നതാണ്. അതാണ് രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ സ്റ്റിറോയിഡ് ഇഞ്ചക്ഷന് അതുപോലെ തന്നെ വയറിൻ്റെ ഉള്ളിൽ തന്നെയുള്ള നല്ല ഹോസ്പിറ്റലിലേക്കുള്ള ട്രാൻസ്ഫർ, ഇത് രണ്ടുമാണ് നമ്മൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത്. ഡെലിവറി ആയതിനു ശേഷമാണ് ഡോക്ടറുടെ അല്ലെങ്കിൽ ഒരു ന്യൂനാറ്റോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രീ ടേം കുട്ടികളെ 28 ദിവസം വരെയുള്ള കുട്ടികളെ മാത്രം നോക്കുന്ന സ്പെഷ്യലിസ്റ്റാണ്. അവരുടെ കയ്യിൽ കിട്ടുമ്പോൾ അവർക്കുള്ള കെയർ എൻറ്റയർലി ഡിഫറെൻ്റാണ്. നമ്മളൊരു ICU വരുമ്പോൾ ആ കുട്ടിക്ക് ടെമ്പറേച്ചർ മെയിൻറ്റെനൻസ് ചെയ്യാനുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ടാവും. ഇങ്കുബേറ്റർ, റേഡിയൻ വാമർ പോലത്തെ ടെമ്പറേച്ചർ, കുട്ടിയുടെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ടാവും. അതുപോലെ ശ്വാസം ഇതാക്കാൻ വേണ്ടിയുള്ള CPAP എന്ന് പറഞ്ഞ മെഷീൻസ് ഉണ്ടാവും.
1: വെന്റിലേറ്റർ,
0: NICU ഇന്റൻസീവ് കെയറിൽ നമ്മൾ കൊടുക്കുന്നതാണ്. ചില കുട്ടികൾ വളരെ നേരത്തെ ജനിച്ച കുട്ടികൾക്കാണെങ്കിൽ ഇന്റൻസീവ് കെയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുറച്ച് ലേറ്റായിട്ട് അല്ലെങ്കിൽ ഒരു 36 ലേറ്റ് പ്രീ ടേമിന് ചിലപ്പോൾ നമ്മൾ ഏകദേശം അടുത്ത് ജനിച്ച കുട്ടികൾക്ക് ഇത്ര ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ എത്രത്തോളം നമ്മൾ നേരത്തെ ജനിക്കുന്ന 6 മാസം ഒക്കെ ജനിക്കുന്ന അല്ലെങ്കിൽ 7 മാസത്തിലൊക്കെ ജനിക്കുന്ന കുട്ടികൾക്ക് കൂടുതൽ കെയറുകൾ കൊടുക്കേണ്ടി വരും. അതാണ് ബേസിക്കലി തീവ്രപരിചരണമായിട്ട് NICU നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഏത് രീതിയിൽ പറ്റി കഴിഞ്ഞാലും നോക്കാൻ പറ്റുന്ന ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ് അവരാദ്യം ശ്രദ്ധിക്കേണ്ടത്.
1: ഇപ്പൊ എങ്ങനെയൊക്കെ സംരക്ഷിക്കുന്നത്, വിവിധ മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഏതെല്ലാം രീതിയിലാണ് ഈ ഒരു സംരക്ഷണം അവർക്ക് വേണ്ടി ചെയ്യുന്നത്?
0: NICU എന്ന് പറയുമ്പോൾ നമ്മൾ ഏകദേശം വളരെ പ്രീട്ടമായ ഒരു 30 ആഴ്ചൻ്റെ താഴെയുള്ള കുട്ടികളെ ചികിത്സിക്കുന്ന രീതി വേറെയാണ്. 30 മുതൽ 34 വരെ ചികിത്സിക്കുന്ന രീതി ഒരു വേറെയാണ്. 34 ശേഷം 37 താഴെ വരുന്ന കുട്ടികളെ നമ്മൾ ഒരു രീതിയിലാണ് നോക്കുന്നത്. പ്രത്യേകിച്ചും 30 30 ആഴ്ചയിൽ താഴെ പ്രസവിക്കുന്ന കുട്ടികൾക്കാണ് നമ്മൾ കൂടുതൽ ഇൻറ്റൻസീവ് കെയർ കൊടുക്കേണ്ടത്. അവരെ നമ്മളൊരു ഇങ്കുബേറ്റർ എന്ന് പറഞ്ഞ താപം ഇവർക്ക്
1: നിയന്ത്രിക്കാൻ
0: പറ്റുന്ന, പ്രത്യേകിച്ചും ഇവർക്ക് ഫാറ്റ് അധികം ഉണ്ടാവില്ല, അപ്പോൾ ഇവർക്ക് താപം സംരക്ഷണം
1: താങ്ങാൻ
0: ശേഷി ഉണ്ടാവില്ല, അങ്ങനത്തെ കുട്ടികളെ നമ്മൾ ഇങ്കുബേറ്റർ പോലത്തെ ഇൻസ്ട്രുമെൻറ്റ്സ് നമ്മൾ ഉപയോഗിക്കണം. അത് കുറച്ചും കൂടിയും വലിയ കുട്ടികളാണെങ്കിൽ നമുക്ക് റേഡിയൻ വാമർ ഉപയോഗിക്കാം. അതാണ് കുറച്ചുകൂടി വലിയ വെയിറ്റ് ഉള്ളതും മാസം കുറച്ചുകൂടി തികഞ്ഞ കുട്ടികൾക്ക് നമ്മളത് ഉപയോഗിക്കാം. അതിന് CPAP എന്ന് പറഞ്ഞ മെഷീനാണ് നമ്മൾ വേറൊരു ട്രീറ്റ്മെൻ്റ് ഇവർക്ക് കൊടുക്കുന്നത്. ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട് ഇവർക്ക് ഉണ്ടാവും. പ്രത്യേകിച്ചും ലങ്സിൻ്റെ വികസനം പ്രോപ്പറായിട്ട് നടന്നിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അതിൽ സർഫാക്റ്റൻ എന്ന് പറഞ്ഞ ഒരു പദാർത്ഥം കുറവായിരിക്കും ഇവർക്ക്. അപ്പോൾ ഇത് കാരണം നമുക്ക് CPAP എന്ന് പറഞ്ഞ മെഷീന്, ഓക്സിജൻ കൊടുക്കാനുള്ള മെഷീന് ഇങ്ങനത്തെ കുട്ടികൾക്ക് നമുക്ക് വെക്കാം. അപ്പം നേരത്തെ ജനിക്കുന്ന കുട്ടികൾക്ക് മിക്കവാറും വെക്കേണ്ടി വരും. കുറച്ച് കുറച്ച് ഇങ്ങോട്ട് വരുന്ന കുട്ടികൾക്ക് ചിലപ്പം പ്രശ്നങ്ങൾ കാണാറില്ല. പ്രത്യേകിച്ചും 34 ആഴ്ചൻ്റെ ശേഷം വരുന്ന കുട്ടികൾക്ക് ഇത്ര വലിയ പ്രശ്നങ്ങൾ കാണാറില്ല. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ചില കുട്ടികൾക്ക് സർഫാക്റ്റൻ്റ് എന്ന് പറഞ്ഞ ഒരു മരുന്നും കൂടിയും കൊടുക്കേണ്ടി വരും. ഇതൊക്കെ എന്തുകൊണ്ട് പറയുന്നതെന്ന് വെച്ചാൽ ജനങ്ങൾക്ക് ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു നേരത്തെ ജനിച്ച കുട്ടി ഇങ്ങനെയൊക്കെ പോകുന്ന കണ്ടീഷൻ പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. അല്ലെങ്കിൽ പലരും ഇത് എന്തിനു കൊടുക്കുന്നു, എങ്ങനെ, ഫുൾ സംശയങ്ങളായിരിക്കും ആളുകൾക്ക്. അപ്പോൾ ഇത് ഏതൊരു ഹോസ്പിറ്റലിൽ കൊടുത്താലും അതിന് ഇൻഡിക്കേഷൻ ഉള്ള സ്ഥാനത്തിലാണെങ്കിൽ നമുക്ക് കൊടുക്കണം. നേരത്തെ തന്നെ ഇങ്ങനത്തെ കുട്ടികൾക്ക് CPAP ഇടാം, അതുപോലെ തന്നെ സർഫാക്റ്റൻ്റ് കൊടുക്കാം, ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യണം. ഇതൊക്കെയാണ് ആദ്യത്തെ പടി നമ്മൾ നോക്കുന്നത്. പിന്നീട് ആ കുട്ടിക്ക് വേണ്ടിയ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ആൻറ്റിബയോട്ടിക് കൊടുക്കാം, അതുപോലെ ഫ്ലൂയിഡ് സപ്പോർട്ട് കൊടുക്കാം. ഇതൊക്കെ നമ്മൾ പിന്നീട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ആ കുട്ടീനെ എന്നിട്ട് ആ ഇങ്കുബേറ്ററിൽ നിന്ന് വളർത്തി കൊണ്ടുവരും. അപ്പോഴാണ് നമ്മൾ ന്യൂട്രിഷൻ്റെ പാർട്ട് വരുന്നത്. ന്യൂട്രിഷൻ ബേസിക്കലി നമ്മൾ മദറിൻ്റെ ബ്രസ്റ്റിൽ നിന്നും പിഴിഞ്ഞിട്ട് നമുക്ക് കൊളസ്ട്രോൾ അതുപോലെ പാല് കൊടുക്കാം. അത് മിനിമലായിട്ട് ആദ്യം തുടങ്ങണം. കാരണം നമ്മൾ വളരെ പ്രീറ്റമായ കുട്ടികൾക്ക് നമ്മൾ പാല് വളരെ ഫാസ്റ്റായിട്ടോ അല്ലെങ്കിൽ വളരെ ലാർജ് എമൗണ്ടിലോ ചിലപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ വയറിന് ഇൻഫെക്ഷൻ അടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം വളരെ ബാക്കോട്ടുള്ള അല്ലെങ്കിൽ 30 ആഴ്ചൻ്റെ താഴെയുള്ള കുട്ടികൾക്കൊക്കെ വളരെ കുറച്ച് കുറച്ച് 1 ml 1 ml ഒക്കെ വെച്ച് നമ്മൾ മിനിമൽ എൻട്രൽ ന്യൂട്രീഷൻ എന്ന് പറയുക, അതാണ് ആദ്യം കൊടുക്കേണ്ടത്. അത് ടോളറേറ്റ് ചെയ്ത് വരുന്ന സമയത്ത് നമ്മൾ പാല് കൂട്ടി കൊണ്ടുവരണം, അളവ് കൂട്ടും. എന്നിട്ട് നമ്മൾ അളവ് കൂട്ടിക്കഴിഞ്ഞതിന് ശേഷവും വെയിറ്റ് വെക്കുന്നില്ലെങ്കിൽ നമ്മൾ HMF എന്ന് പറഞ്ഞ പ്രോട്ടീൻ പൗഡർ ഉണ്ട്, അത് നമ്മൾ മുലപ്പാലിൽ ആഡ് ചെയ്തിട്ടാണ് ഈ കുട്ടികളൊക്കെ വെയിറ്റ് കൂട്ടി കൊണ്ടുവരുന്നത്. ചെറിയ 30 ആഴ്ചൻ്റെ ഒക്കെ താഴെയുള്ള കുട്ടികൾക്കാണെങ്കിൽ TPN അല്ലെങ്കിൽ ടോട്ടൽ പാരൻ്റൽ ന്യൂട്രിഷൻ എന്ന് പറഞ്ഞ ലിപ്പിഡും അതുപോലെ പ്രോട്ടീനും നമ്മൾ എക്സ്ട്രാ മരുന്നായിട്ട് തന്നെ പുറത്ത് നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ കുറച്ച് ഇൻറ്റൻസീവ് ആയിട്ടുള്ള കെയർ ആയിരിക്കും 30 ആഴ്ചൻ്റെ താഴെയുള്ള കുട്ടികൾക്ക്. 30 ആഴ്ചൻ്റെ മുകളിൽ വരുമ്പോൾ നമ്മൾ ഇതിൽ നിന്നെല്ലാം മെല്ലെ മെല്ലെ മാറി മാറി നമുക്ക് ചിലപ്പം റെസ്പിറേറ്ററി സപ്പോർട്ട് അല്ലെങ്കിൽ ആ സി പാപ്പ് സപ്പോർട്ടും ഇത് മാത്രമേ കൊടുക്കേണ്ടി വരുള്ളൂ. പക്ഷേ ഈ കുട്ടികളെ വളർത്തിക്കൊണ്ടെന്ന്

0: ന്യൂട്രീഷൻ പാർട്ടും കഴിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു ഒരു ഇതാണ് നമ്മൾ KMC എന്ന് പറഞ്ഞത്, കംഗാരു മദർ കെയർ. അതെന്ന് വെച്ചാൽ ആ അമ്മയുടെ ദേഹത്ത് കുഞ്ഞിനെ ചേർത്ത് വെക്കുന്ന രീതിയാണ്
1: സൂചിപ്പിക്കുന്ന മാതിരി.
0: കംഗാരുവിനെ പോലെ തന്നെ, കംഗാരു മദർ കെയർ എന്ന് പറയുമ്പോൾ ആ കുട്ടിയെ നമ്മൾ നെഞ്ഞത്ത് വെക്കുന്ന പോലെ തന്നെ രണ്ട് ബ്രസ്റ്റിന്റെ ഇടയിൽ ഒരു ഫ്രോക്ക് ലൈക്ക് പൊസിഷനിൽ കിടത്തുക എന്നുള്ളതാണ് ആ ഒരു കാര്യം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ കുട്ടിയുടെ ഊഷ്മാവ് അല്ലെങ്കിൽ ആ താപം കൺട്രോൾ ചെയ്യാൻ പറ്റും, വെയിറ്റ് കൂടാൻ സഹായിക്കും, ഇൻഫെക്ഷൻ കുറയാൻ സഹായിക്കും, അങ്ങനെ കുറേ ഗുണങ്ങളുള്ള ഒരു കാര്യമാണ് ഈ കംഗാരു മദർ കെയർ. അത് എല്ലാ ഹോസ്പിറ്റലിലും ഗവൺമെൻറ് ഹോസ്പിറ്റലിലൊക്കെ ഇപ്പോൾ ചെയ്യുന്നുണ്ട്, സൗകര്യമുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ NICU എന്നല്ല MNICU എന്നാണ് പറയുന്നത്. വെച്ചാൽ മദറും ബേബിനും ഒരു ICUയിലാണ് ഇപ്പോൾ കെയർ ചെയ്യുന്നത്. പല സ്ഥലത്തും ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലൊക്കെ ഉണ്ട്, പല സ്ഥലത്തും നമ്മൾ അങ്ങനെയാണ് ഇപ്പോൾ കെയർ ചെയ്യുന്നത്. പണ്ടൊക്കെ നമ്മൾ ICUയിൽ കുഞ്ഞിനെ കെയർ ചെയ്യുന്നു, അമ്മനെ റൂമിൽ അല്ലെങ്കിൽ വേറൊരു സ്ഥലത്തായിരിക്കും. ഇപ്പോൾ രണ്ടും കൂടി കൂട്ടിയിട്ടാണ് ഇപ്പോഴത്തെ കൺസെപ്റ്റ് വരുന്നത്. ഇനി കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോൾ അത് എല്ലാ ഹോസ്പിറ്റലിലും ആയിട്ട് വരും. അപ്പോൾ ആ ഒരു ഇതും കൂടിയും നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റിയൊരു കാര്യമാണ്.
1: അങ്ങനെ നമ്മൾ ശരിയായ കെയർ, പ്രോപ്പർ കെയർ കൊടുത്ത് കുട്ടിയെ കുറച്ചുകൂടി പ്രായം ഏതാണ്ട് ആവുന്ന സമയത്തല്ലേ നമ്മൾ വീട്ടിലേക്ക് വിടുന്നത്.
0: ആ സാധാരണ രീതിയിൽ നമ്മൾ ഒരു ക്രൈറ്റീരിയ വ്യത്യാസം ഉണ്ടാവും ഓരോ യൂണിറ്റിലും. എന്നാലും ഒരു 1.8 kg അല്ലെങ്കിൽ 2 kg ആവുന്ന സമയത്ത് നമ്മൾ വീട്ടിലേക്ക് നമുക്ക് പറഞ്ഞേക്കാം. പ്ലസ് അതിൻ്റെ കൂടെ നമുക്ക് ബേബി എല്ലാം സ്റ്റേബിൾ ആയിരിക്കണം, പാല് നല്ല ടോളറേറ്റ് ചെയ്യണം, വെയിറ്റ് ഗെയിൻ വേണം. അപ്പോൾ ബേബിക്ക് വേറെ ഇഷ്യൂസ് ഒന്നും പാടില്ല, വെയിറ്റ് ഗെയിൻ കാര്യങ്ങളൊക്കെ വേണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവരെ ഡിസ്ചാർജ് ചെയ്യാം. പക്ഷേ വിത്ത് ട്രെയിനിങ് ഓരോ കാര്യങ്ങളും, KMC ആണ്, പാലഡ ഫീഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ചെറിയ കുട്ടികൾ, ഇപ്പോൾ 30 ആഴ്ചൻ്റെ താഴെയുള്ള കുട്ടികൾക്ക് ട്യൂബ് വഴിയാണ് ഫീഡ് കൊടുക്കാൻ പറ്റുള്ളൂ, അവർക്ക് സക്ക് ചെയ്യാനുള്ളതായിട്ടുണ്ടാവില്ല. അപ്പോൾ 34 ആഴ്ചയൊക്കെ വരെ നമ്മൾ പാലഡ ഫീഡ് വരെ കൊടുക്കും. പാലഡ ഫീഡ് തന്നെ ചെറിയൊരു ഗോകർണം പോലത്തെ, മറ്റേ പശുവിൻ്റെ ചെവി പോലത്തെ ഒരു സാധനമാണ്. അതിൽ നല്ല മെല്ലെ മെല്ലെ നമ്മൾ കൊടുക്കും, ഒരു സ്റ്റീൽ പാത്രം പോലത്തെ സാധനം. അതിനാണ് നമ്മൾ പാലഡ എന്ന് പറയുന്നത്. അതിൽ കൂടെയാണ് നമ്മൾ ഒരു 34 ആഴ്ച വരെ, അതിനുശേഷം നമുക്ക് നേരിട്ടുള്ള പാല് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ പാലഡ ഫീഡും കണ്ടിന്യൂ ചെയ്യാം. അങ്ങനെ നമ്മൾ വെയിറ്റ് കൂട്ടി കൂട്ടി കൂട്ടി കൊണ്ടുവരികയാണ് സാധാരണ ചെയ്യാറ്. എന്നിട്ട് ഈ ഒരു വെയിറ്റ് എത്തുമ്പോൾ നമ്മൾ ഡിസ്ചാർജ് വീട്ടിലേക്ക് ചെയ്യും.
1: പിന്നെ വീട്ടിലെത്തിക്കഴിഞ്ഞാലും ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്.
0: വീട്ടിലെത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിൽ ചെയ്യുന്ന പോലെ തന്നെ വളരെയധികം, എന്നുവെച്ചാൽ കുഞ്ഞിനെ നല്ല കവർ ചെയ്ത് വെക്കണം, ഡബിൾ കവറായിട്ട് നന്നായിട്ട് വെക്കണം. ഒന്ന്, രണ്ട്, കുഞ്ഞിനെ KMC വീട്ടിൽ നിന്നും ചെയ്യാം. 2 kg ആയിട്ടില്ലെങ്കിൽ KMC ചെയ്യാം. ന്യൂട്രീഷനിൽ നേരിട്ടുള്ള പാലും നമ്മുടെ അതിൻ്റെ കൂടെ തന്നെ പ്രോട്ടീൻ പൗഡർ, HMF എന്ന് പറഞ്ഞ പ്രോട്ടീൻ പൗഡറും കൊടുക്കാം. അതിന് ശേഷം ഇൻഫെക്ഷൻ വരാതെ നോക്കുക. മിനിമൽ നമ്മൾ കൈയൊക്കെ വാഷ് ചെയ്യുക, പിന്നെ അങ്ങനത്തെ കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം. കൈ അതിഥികൾ വന്ന കുട്ടികളെ ഉമ്മ വെക്കുക, അവരൊരു ഫംഗ്ഷൻ നടത്തുക, അങ്ങനത്തെ ഫംഗ്ഷൻസ് എല്ലാം വേണമെങ്കിൽ ഒന്ന് തള്ളി മാറ്റാം, കാരണം ഒഴിവാക്കാം. കാരണം ആളുകൾ വന്നു കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ കാരണം തന്നെ ചിലപ്പോൾ കുട്ടിക്ക് ഇൻഫെക്ഷൻ വരാം. അപ്പോൾ ഇൻഫെക്ഷൻ വരാതെ നോക്കുക എന്നുള്ളതാണ് വീട്ടിൽ എത്തി നമ്മൾ വേറൊരു ശ്രദ്ധിക്കേണ്ട കാര്യം.
1: പിന്നെ ഇവർക്ക് പ്രത്യേകതരമായിട്ട് ചികിത്സ തുടർന്ന് കൊണ്ടുപോകണ്ടേ പിന്നെയും?
0: യെസ്, ഇങ്ങനത്തെ കുട്ടികൾ ആക്ച്വലി നേരത്തെ ജനിച്ച കുട്ടികൾക്ക് പല പല വൈകല്യങ്ങൾ ചിലപ്പോൾ കാണാം. അപ്പോൾ അതിന് തന്നെയാണ് നമ്മളൊരു സ്ക്രീനിങ് ചെയ്തിട്ട് വേണം ഇവരെ ഡിസ്ചാർജ് ചെയ്യാൻ, അല്ലെങ്കിൽ ഫോളോ അപ്പ് ചെയ്യണം. അല്ലെങ്കിൽ ഇങ്ങനത്തെ ICU കിടന്ന കുട്ടികളെ പറഞ്ഞ പേര് റിസ്ക് നിയോനേറ്റ്സ് എന്ന്. അപ്പോൾ റിസ്ക് നിയോനേറ്റ്സ് നമ്മൾ ഫോളോ അപ്പ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാണ് കണ്ണിൻ്റെ സ്ക്രീനിങ്. ഇതിന് ROP, റെറ്റിനോപ്പതി ഓഫ് പ്രിമച്യൂറിറ്റി എന്നാണ് പറയുക. കണ്ണിൻ്റെ സ്ക്രീനിങ്, കണ്ണ് ഭാവിയിൽ അന്ധത വരാൻ, കാഴ്ച പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസ് അതില്ലാതെ ഉണ്ടോ നോക്കുന്ന കാര്യങ്ങളാണ് കാണാം. അപ്പോൾ ഐ സ്ക്രീനിങ് എന്തായാലും ചെയ്യണം. രണ്ടാമത്, ഇവരെ തലയിൽ ചിലപ്പോൾ ബ്ലീഡിങ് ചെറിയ ബ്ലഡ് വെസൽസ് പൊട്ടാനുള്ള ചാൻസ്, പ്രത്യേകിച്ച് CPAP ICU കെയർ ഒക്കെ കൊടുക്കുമ്പോൾ ചെറിയ ബ്ലീഡിങ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നോക്കാൻ വേണ്ടിയിട്ട് ന്യൂറോസോണോഗ്രാം അല്ലെങ്കിൽ തലയിലെ സ്കാനിങ് ഒന്ന് നിർബന്ധമായിട്ടും ചെയ്യേണ്ടി വരും. പ്രത്യേകിച്ചും ചെറിയ കുട്ടികൾക്ക് ഇത് ചെയ്യേണ്ടി വരും. 30 ആഴ്ചൻ്റെ നേരത്തെ ജനിച്ച കുട്ടികൾക്കെല്ലാം ഇത് ചെയ്യേണ്ടി വരും. പിന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് തൈറോയ്ഡ്. സാധാരണ എല്ലാ കുട്ടികൾക്കും ചെയ്യുന്ന കുറച്ച് സ്ക്രീനിങ് ഉണ്ട്, തൈറോയ്ഡ്, അതുപോലെ തന്നെ ചെവിയുടെ സ്ക്രീനിങ്. ഈ കുട്ടിയൊക്കെയാണെങ്കിൽ പ്രത്യേകിച്ചും ബെറ എന്ന് പറഞ്ഞ ഒരു ടെസ്റ്റ്, 4 മാസമൊക്കെ ആകുമ്പോൾ ചെവിയുടെ ഡയഗ്നോസ്റ്റിക് ആയിട്ടുള്ള ടെസ്റ്റ് നിർബന്ധമായിട്ടും ചെയ്യണം ഈ പ്രീടേം കുട്ടികൾക്ക്.
1: കേൾവിശക്തി
0: എല്ലാം നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ടെസ്റ്റുകൾ ചെയ്യാം. പിന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇവർക്ക് വല്ല വൈകല്യങ്ങൾ അല്ലെങ്കിൽ ഡിസ്ലൊക്കേഷൻ ഉണ്ടോ നോക്കണം. ഈ ഹിപ്പ് അല്ലെങ്കിൽ ഇടുപ്പുകളിലൊക്കെ ചിലപ്പം ചില പ്രീറ്റംസ് വിടാൻ ചാൻസ് ഉണ്ട്, അത് ഒന്ന് നോക്കണം. അപ്പം ഇങ്ങനത്തെ, പിന്നെ കാർഡിയാക്ക് ആയിട്ട് എക്കോ ഒന്ന് ചെയ്ത് നോക്കാം. ചില പ്രീറ്റം കുട്ടികൾക്ക് എക്കോ PDA എന്നൊക്കെ പറഞ്ഞ ഹാർട്ട് സംബന്ധമായ അസുഖങ്ങളുണ്ടാവും. അപ്പോൾ അതും സ്ക്രീൻ ചെയ്യാൻ വേണ്ടി എക്കോവും ഒരു സ്ക്രീനിങ് ടൂളാണ്.

0: ഇല്ലാണ്ട് എത്തിക്കുക, വളർത്തണം എന്നുള്ളതാണ് ഇതിന്റെ ഫോളോഅപ്പിന്റെ ഒക്കെ വളരെ ഉപയോഗം. ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ തന്നെ ഏകദേശം 800 ഗ്രാമിന്റെ കുറെ കുട്ടികൾ ഇപ്പോൾ ഓൾറെഡി ജനിച്ചു കഴിഞ്ഞു. ഞാൻ ഏറ്റവും എന്റെ ഒരു ലൈഫിൽ 540 ഗ്രാം ഉള്ള കുട്ടിയാണ് എടുത്തത്, ഏറ്റവും കുറവുള്ളത്. അപ്പൊ ആ കുട്ടിക്കൊക്കെ ഇപ്പൊ 1 ഇയറിന്റെ ഒക്കെ മുകളിലായി. ഇപ്പൊ ഒന്ന് നമ്മൾ കണ്ണൂരിൽ തന്നെയാണ് ഒരു കുട്ടി വന്നിരിക്കുന്നത്, ആ കുട്ടി ഇപ്പോ 1.5-2 വയസ്സായി, അതിന് ഏകദേശം 650 ഗ്രാമേ ഉള്ളൂ. അപ്പൊ അതൊക്കെ ഒരു നല്ല രീതിയിൽ പുറത്തു വരിക എന്നുള്ളതാണ് ഈ പ്രീ ടേം കെയർ കൊണ്ട്, അല്ലെങ്കിൽ നല്ല ടെർഷ്യറി ലെവൽ കെയർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ ഒരു പ്രോപ്പറായിട്ടുള്ള ഓക്സിജൻ കൺട്രോൾ ചെയ്തിട്ടുള്ള ഇത് കൊടുക്കുക, ന്യൂട്രീഷൻ പ്രോപ്പറാക്കി കൊടുക്കുക, സ്ക്രീനിങ് പ്രോപ്പറാക്കി ചെയ്യുക, ഇതെല്ലാം ചെയ്യുന്നത് കൊണ്ട് ഔട്ട്കം വളരെ നല്ലതായിരിക്കും. അതൊന്നും ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ ഈ പറഞ്ഞ വൈകല്യങ്ങളും
1: കാര്യങ്ങളും
0: ഭാവിയിൽ പ്രശ്നങ്ങൾ കണ്ടേക്കാം.
1: അത് ഒഴിവാക്കാൻ വേണ്ടിയുള്ള കൃത്യമായ ചികിത്സയും ശ്രദ്ധയും
0: പരിചരണമാണ്. പ്രത്യേകിച്ചും ന്യൂ ബോൺ സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ കുട്ടികളെ തന്നെ ഫോക്കസ് ചെയ്ത ആളായതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ വളരെയധികം ശ്രദ്ധിക്കും.
1: നമ്മൾ സാധാരണ കുട്ടികൾക്ക് പ്രതിരോധ കുത്തിവെപ്പുകൾ ചെയ്യാറുണ്ടല്ലോ, ഇങ്ങനെയുള്ള കുട്ടികൾക്ക് അത് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ? അതും വേണം.
0: സാധാരണ പ്രീ ടേം വാക്സിനേഷൻ എന്ന് പറയുമ്പോൾ 2 kg കഴിഞ്ഞാൽ മാത്രമേ ഹെപ്പറ്റൈറ്റിസ് കൊടുക്കുന്ന ഒരു രീതി പറയാറ്. പക്ഷെ 2 തരം സ്കൂൾ തോട്ടുണ്ട്. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ട് പറയുന്നത് നമുക്ക് കൊടുക്കാം നേരത്തെ, 2 kg ഒന്നും വെയിറ്റ് ചെയ്യേണ്ട, നേരത്തെ കൊടുക്കാം. എന്നാലും വളരെ തൂക്കം കുറഞ്ഞ കുട്ടികൾക്ക് നമ്മൾ ഹെപ്പറ്റൈറ്റിസ് ബി ഒന്ന്
1: മാറ്റിവെക്കും.
0: ബാക്കി OPV-യും BCG-യും നമ്മൾ ആദ്യം ജനിക്കുമ്പോൾ തന്നെ ഏകദേശം സ്റ്റേബിൾ ആണെങ്കിൽ നമ്മൾ കൊടുക്കും. ബാക്കിയുള്ള വാക്സിനേഷൻസ് എല്ലാം സാധാരണ പോലെ പോകും. ഇത് ഈ പറഞ്ഞ പോലെ ഹെപ്പറ്റൈറ്റിസ് ബി മാത്രം ചിലപ്പോൾ 0 ഡോസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാറുണ്ട്. എന്നാലും ബാക്കിയുള്ള എല്ലാ വാക്സിനേഷനും നമ്മൾ 6-10 ആഴ്ച
1: കൃത്യസമയത്ത്
0: തന്നെ കൊടുക്കും. അപ്പോൾ ഈ ഒരു വെയിറ്റിൻ്റെയും പ്രീ ടൈമിനും ആകെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിനേഷൻ്റെ ഒരു ഡിലേ ചിലപ്പം കാണും. ഡിലേ അല്ല, നമ്മളത് പിന്നീട് കൊടുക്കാനുള്ള ഒരു ഇതിലേക്ക് മാറും.
1: നമ്മൾ പറഞ്ഞു തുടങ്ങിയ സ്ഥലത്ത് തന്നെ നമുക്ക് തിരിച്ചു പോയാൽ ഡോക്ടർ സൂചിപ്പിച്ചല്ലോ ഇത് സാധാരണ സംഭവിക്കുന്നതാണ് ഈ പ്രിമേച്ചർ. പക്ഷേ അത് ഒഴിവാക്കുന്നതിന് വേണ്ടി അമ്മമാർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും?
0: അതിൽ നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് റെഗുലർ ആൻറ്റിനാറ്റൽ ചെക്കപ്പാണ്. ഒരു ആരായിക്കോട്ടെ ഗൈനക്കോളജി, അവർക്ക് കറക്റ്റായിട്ട് നമ്മൾ എന്നും ചെക്കപ്പൊക്കെ കറക്റ്റായിട്ട് ചെയ്യണം. വെയിറ്റ് കാര്യങ്ങൾ, ന്യൂട്രീഷൻ, ബേസിക്കലി അമ്മമാരുടെ ന്യൂട്രീഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ന്യൂട്രീഷൻ കറക്റ്റായിട്ട് ഇതാക്കണം, ആ ഒരു ഭാഗങ്ങൾ. പിന്നെ റെഗുലർ ചെക്കപ്പ് ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് നമുക്ക് മനസ്സിലാവും, അതിനനുസരിച്ച് നമ്മൾ കറക്ഷൻ ചെയ്യും. പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ മൾട്ടിപ്പിൾ പ്രഗ്നൻസി ഒക്കെ ആണെങ്കിൽ കൂടുതൽ കെയർ ചെയ്യണം.
1: യൂട്രസിൻ്റെ
0: പ്രശ്നങ്ങൾ അത് കറക്റ്റ് ചെയ്യണം. ചിലപ്പോൾ സെർവിക്സിൻ്റെ പ്രശ്നമാണെങ്കിൽ അത് ചിലപ്പം അവർക്ക് കെട്ടേണ്ടി വരും. അങ്ങനെ ആ ഒരു പ്രോബ്ലംസ് നേരത്തെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അതിനിപ്പോൾ ഉദാഹരണത്തിന് പ്രഷർ ഉണ്ടെങ്കിൽ അത് ചികിത്സിക്കണം, ഷുഗർ ഉണ്ടെങ്കിൽ അത് ചികിത്സിക്കണം, ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അത് ചികിത്സിക്കണം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കറക്റ്റ് ഫോളോ അപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് പ്രീ ടേം ഡെലിവറി തടയാൻ പറ്റും. എന്നാലും നമുക്ക് ചില സമയത്ത് ഇത് നമ്മുടെ
1: കയ്യിലെല്ലാം
0: ഒഴിവാക്കാൻ പറ്റില്ല, പെട്ടെന്ന്
1: പ്രകൃതിയുടെ ഒരു
0: പ്രതിഭാസമാണ്. ഇപ്പം എൻ്റെ യൂണിറ്റിൽ വന്നത് ഒരു വീട്ടിൽ പെട്ടെന്ന് ഡെലിവറി ആയിട്ട് ആ കുട്ടീനെയും കൊണ്ട് ഒരു ഓട്ടോയിലാണ് വന്നത്. 800 ഗ്രാം ഉള്ള കുട്ടിയാണ്. ഇപ്പോൾ ഏകദേശം ഒരു
1: ആരോഗ്യം
0: മെച്ചപ്പെട്ടു. വന്ന സമയത്ത് കുറച്ച് മോശമായിരുന്നു, ഇപ്പം മെച്ചപ്പെട്ടു. 800 ഗ്രാം ആയിരുന്നു, അവരെ വീട്ടിലാണ് ഡെലിവറി ചെയ്തത്. അപ്പം ശരിക്കും പണ്ടൊക്കെ ഇങ്ങനെ എത്തിക്കഴിഞ്ഞില്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ
1: ഡെത്താവും,
0: അല്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെടും. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ നേരത്തെ കൂട്ടി കുറച്ച് മുൻകരുതലുകൾ എടുക്കണം. ഹോസ്പിറ്റൽസ് നമ്മൾ ആരെ വേണമെങ്കിലും കാണിച്ചാൽ കുഴപ്പമില്ല, പക്ഷേ നമ്മൾ കാണിക്കുന്ന അല്ലെങ്കിൽ ഡെലിവറി ചെയ്യുന്ന ഏരിയാസ് ഏറ്റവും നല്ല ടെർഷ്യറി ലെവൽ ഹോസ്പിറ്റലാണ്, സൗകര്യമുള്ള ഹോസ്പിറ്റലാണെങ്കിൽ വളരെ നല്ലതായിരിക്കും.
1: ഇവരുടെ തൂക്കം അതാണല്ലോ നമ്മൾ അവരെ ആരോഗ്യത്തിന്റെ ഒരു അടയാളമായിട്ട് എടുക്കുന്നത്. അപ്പൊ അത് എങ്ങനെയാണ് നമ്മൾ അത് കൂട്ടി വരുന്നത്, ശ്രദ്ധിക്കേണ്ടത്?
0: സാധാരണയായി ഒരു 20 മുതൽ 30 ഗ്രാം പെർ ഡേയില് മിനിമം വെയിറ്റ് കൂടിക്കൂടി വരണം ഓരോ ദിവസം
1: നവജാത ശിശുക്കള്.
0: യെസ്, അപ്പോ ഇങ്ങനത്തെ കുട്ടികൾക്ക് നമ്മൾ അതുകൊണ്ടാണ് നേരത്തെ നമ്മൾ പാലിന്റെ കൂടെ പ്രോട്ടീനും ഒക്കെ ആഡ് ചെയ്ത് അല്ലെ HMF എന്ന പൗഡർ ഒക്കെ ആഡ് ചെയ്ത് കൂട്ടി കൂട്ടി കൊണ്ടുവരുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്ന കുട്ടികളെ കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യണം. ചില സമയത്ത് ഇങ്ങനത്തെ വെയിറ്റ് വെക്കൂല ഇവർക്ക് അധികം വെക്കും. അപ്പൊ അതിനുള്ള കാരണങ്ങൾ കണ്ടെത്തണം. അതിൽ സാധാരണയായിട്ട് വെയിറ്റ് വെക്കാത്തതിൻ്റെ ഒരു കാരണം പാലിന്റെ ഷോർട്ടേജ്, മുലപ്പാലിന്റെ ഷോർട്ടേജ്. അപ്പൊ അത് നമുക്ക് ചില സമയത്ത് നമ്മൾ പാല് നന്നായിട്ട് വരാനുള്ള മെഡിസിൻസ് എല്ലാം കൊടുത്ത് നമ്മൾ പാല് വീണ്ടും അളവ് തന്നെ കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കണം. ചില സമയത്ത് ഇങ്ങനത്തെ പ്രീ ടേം കുട്ടികൾക്ക് സോഡിയം കുറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് വെക്കൂല. അതുപോലെ തന്നെ ഹീമോഗ്ലോബിൻ കുറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് വെക്കൂല. റിപ്പീറ്റഡായി ഛർദിയുള്ള കുട്ടികൾക്ക് ചിലപ്പോൾ വെയിറ്റ് വെക്കൂല. ഇൻഫെക്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെയിറ്റ് വെക്കൂല. അപ്പം അങ്ങനെ വെയിറ്റ് വെക്കാത്ത കുട്ടികൾക്ക് ഇതും കൂടി ഒന്ന് നോക്കണം,
1: പരിശോധിക്കണം.
0: പരിശോധിച്ച് കണ്ടെത്തി കാരണമാണ്. പ്രത്യേകിച്ചും യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ അറിയ പോലും ഇല്ല, പനിയൊന്നും കാണുന്നില്ല, വെയിറ്റ് തീരെ വെക്കൂല. പക്ഷെ പാല് നന്നായിട്ട് കുട്ടികൾക്ക് അമ്മ കൊടുക്കുന്നുണ്ട്. അപ്പം അമ്മ പറയും പാലൊക്കെ നന്നായിട്ടുണ്ട്,

0: നന്നായിട്ട് കൊടുക്കുന്നുണ്ട് പക്ഷെ വെയിറ്റ് വെക്കുന്നില്ല എന്ന് പറയും. അപ്പൊ അങ്ങനെ പറയുന്ന കുട്ടികളെ നമ്മൾ അത് മാത്രം മറ്റു കാരണങ്ങൾ കൂടി നോക്കിയിട്ട് അതിന്റെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യണം. എന്നാൽ മാത്രമേ ഈ വെയിറ്റ് കുട്ടിയുടെ കൂടി വരുള്ളൂ. അത് എല്ലാ ഭാഗവും, നമ്മുടെ വെയിറ്റ് കൂടിയില്ലെങ്കിൽ അത് ബ്രെയിനെയും കണ്ണിനെയും ഒക്കെ ബാധിക്കുന്നതാണ്. അപ്പോൾ ലേറ്റർ ലൈഫിനെയും അത് ബാധിക്കുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ കുട്ടികളെ നമ്മൾ വളരെ, പിന്നെ പ്രത്യേകിച്ച് ഇവരെ വെയിറ്റ് അച്ചീവ് ചെയ്ത് വരണമെങ്കിൽ 2 വയസ്സാകണം. കറക്റ്റായിട്ട് ഇവരെ വെയിറ്റ് വരണമെങ്കിൽ 2 വയസ്സ്. അപ്പോൾ ആ 2 വയസ്സ് വരെ നമ്മൾ ഇവരെ മോണിറ്റർ ചെയ്തുകൊണ്ടേയിരിക്കണം. അതിലെന്തെങ്കിലും ന്യൂട്രീഷൻ പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് നമ്മൾ ബാലൻസ് ചെയ്യും.
1: സപ്ലിമെൻ്റായി വേണം. ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് നമ്മൾ കൃത്യമായ സമയത്ത് ഒരു സൗകര്യങ്ങളുള്ള, അല്ലേ, ഇതുമായിട്ട് ബന്ധപ്പെടാം, ഏറ്റവും എളുപ്പത്തിൽ എത്താൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു ആസ്പത്രിയിൽ പരിശോധിക്കുക
0: എന്നുള്ളതാണ്.
1: ഗർഭാവസ്ഥയിൽ തന്നെ സ്ത്രീകൾ നോക്കുക. ഈ പ്രസവ സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ നേരത്തെ ആസ്പത്രിയിൽ അഡ്മിറ്റ് ചെയ്ത് ചികിത്സ തുടർന്ന് കൊണ്ടുപോകുക എന്നുള്ളതല്ലേ.
0: അതാണ് നമ്മൾ ഇപ്പോൾ മെസ്സേജ് കൊടുക്കുക. ഈ പറഞ്ഞ ഗർഭിണികൾക്ക് നമ്മൾ കൊടുക്കുന്ന മെസ്സേജും അത് തന്നെ ആയിരിക്കണം.
2: മാസം തികയാതെയുള്ള പ്രസവം അമ്മമാർ അറിയേണ്ടതും ശ്രദ്ധിക്കേണ്ടതും, ഈ വിഷയത്തെക്കുറിച്ച് സീനിയർ ന്യൂനറ്റോളജിസ്റ്റ് ഡോക്ടർ എം നൌഷി ധനിയുമായുള്ള അഭിമുഖമാണ് ഇതുവരെ കേട്ടത്. FM ഹെൽത്ത് പ്ലസ് ആകാശവാണി ആരോഗ്യ വിജ്ഞാന പ്രക്ഷേപണം.
3: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. യേശുദാസ് പാടിയത്, ചിത്രം റോസി, പി ഭാസ്കരന്റെ രചന, ജോബിന്റെ സംഗീതം.

0: ചലച്ചിത്ര ഗാനമാണ് നിങ്ങൾ കേട്ടത്.
1: ആകാശവാണി കണ്ണൂർ.

പ്രിയ കൂട്ടുകാർക്കെല്ലാം ഇന്നത്തെ കിളിക്കൂട്ടത്തിലേക്ക് സ്വാഗതം. ചിറക്കൽ വർണ്ണക്കൂടിലെ കൂട്ടുകാരാണ് ഇന്ന് ചേച്ചിയോടൊപ്പം.

0: കൂട്ടുകാരെ, ഇനി കിളിക്കൂട്ടത്തിൽ മോണോ ആക്ടാണ്. അവതരണം തേജശ്രീ സനൽ.
1: പൊലിക പൊലിക പൊലിക ദൈവമേ, വാഴുന്നോർക്കൊന്ന് കാണുന്ന എന്താ പെഴുവലം ചെയ്ത കുറ്റം? ഓനന്റെ മോക്ക് കൂടോത്ര ചെയ്തു വാഴുന്നോരെ. അട താമര പറയട്ടെ, അച്ഛൻ എന്നോട് പൊറുക്കട്ടെ. എന്റെ അമ്മ എന്റെ അച്ഛനോട് എത്രമേൽ കടപ്പെട്ടിരിക്കുന്നുവോ അത്രമേൽ കടപ്പെട്ടിരിക്കുന്നു ഞാൻ എന്റെ ഭർത്താവിനോട്. പെരുമലയാ, അച്ഛനെ ചതിച്ചവളാണിവൾ, നിന്നെയും ചതിക്കാതിരിക്കട്ടെ.
2: ലോക പ്രശസ്ത സാഹിത്യകാരൻ വില്യം ഷേക്സ്പിയർ എഴുതിയ ഒഥെല്ലോ എന്ന നാടകത്തെ അടിസ്ഥാനമാക്കി വന്ന കളിയാട്ടം എന്ന ചിത്രത്തിന്റെ സ്വതന്ത്ര രംഗാവിഷ്കാരം.
3: അല്ല പരിയ, നിനക്കെന്താ ആ പെരുമലയനോട് ഇത്ര ദേഷ്യം?
1: ദേഷ്യല്ല, വെറുപ്പ്. എന്നാ അയാൾ ഒറ്റക്കോലത്തിന് കണ്ണ് തട്ടാതിരിക്കാനുള്ള വെറൊരു കോമാളിയാക്കി. ഞാൻ മോഹിച്ചതെല്ലാം വെച്ച് നീട്ടി അവന് അക്കാന്തന്.
3: അപ്പൊ മോഹം മാത്രം ബാക്കിയായി ലേ?

0: ഒന്നും ബാക്കിയായിട്ടില്ല. ഉണ്ണിത്തമ്പ്രാമ്പോയ് കീശേന്ദ്രയെ പൊന്മണം നിറച്ചോ? ബാക്കി പനിയൻ പണി ഈ കാണുന്നതല്ല. പനിയൻ പൊന്നുപോലത്തെ താമരൊട്ടി എറിയാണ്ട് ഈ പട്ടൊന്ന് എടുക്കുമ്പോ എന്റെ ഉള്ളൊന്ന് ആളി. എന്തിന് ചീർമേ? നീ ഇത് ചെയ്തത് നിന്റെ ഭർത്താവിന് വേണ്ടിയാ, ഈ പനിയന് വേണ്ടിയാ, നമുക്ക് വേണ്ടിയാ. ഇനി ഈ പനിയൻ ഒരു കോമാളിയല്ല. നിർത്ത്, നിർത്ത്! പൊള്ളുന്ന എന്റെ ഉള്ള് കള്ളമില്ലാത്ത കണ്ണുകൊണ്ട് എന്റെ താമര കാണാറുള്ളത് ഞാൻ അറിഞ്ഞതാ. ഓക്കെന്നെ ചതിക്കാൻ പറ്റൂല. എന്നാ പെരുമലയും പോയി ചോയ്ക്ക് ആ പട്ടയുടെയാന്ന്. ഞാൻ പറയാ, ഈ പനിയൻ പറയാ, അതോളെ കയ്യിലില്ല പെരുമലയാ. നീ എന്നെ വേദനിപ്പിക്കുന്നു പനിയ. അല്ല സത്യം, ഇങ്ങളെ താമരയും ആ കാന്തരും കൂടെ ഇങ്ങളെ പട്ടും പുതച്ച് ഞാൻ കണ്ടതാ. എല്ലാരും കൂടെ എന്റെ പെരുമലയന ഒരു കോമാളിയാക്കുമെന്ന്. പനിയാ, നീ പറയുന്നത് സത്യാണെങ്കിൽ താമര എന്നേക്കുമായി വാടും. പനിയാ, ഓളച്ചതി നീ കാട്ടിത്തന്ന നീയാണ് നിസ്ഥാനികൻ, അവകാശി. കാന്തൻ തീരും, താമര എന്നേക്കുമായി വാടും. താമര, താമര, നീ കൊടുത്തു അവന് ആ കാന്തന് ആ പട്ട്, നമ്മുടെ ജീവിതം, എന്റെ വിശ്വാസം, അതാണ് നീ തകർത്തത്. ഞാൻ ഈ വിളക്കടക്കാൻ പോകുന്നു എന്നേക്കുമായി. ദൈവം പൊറുക്കട്ടെ എന്നോടും ഇവളോടും. പെരുമലയാ, നുണ ഓ മുടിഞ്ഞു പോകും. ഈ ചീർമ, ഈ ചീർമയാണ് പട്ട് കട്ടത്. നിങ്ങളെ പരിയം പറഞ്ഞ് എന്റെ ഭർത്താവ് പറഞ്ഞ്. ചീർമേ, സത്യമോ? ആരാ എന്നെ ചതിച്ചേ? കാന്തനോ, താമരയോ, പനിയനോ, അതോ ഞാൻ ആരാധിക്കുന്ന എന്റെ ദൈവങ്ങളോ?
1: എന്റെ ദൈവേ, പൊലിക പൊലിക പൊലിക ദൈവമേ.
0: കാന്ത, നീയാണ് ഇനി അവകാശി, സ്ഥാനികൻ. പനിയൻ ചതിച്ചു എന്റെ താമരയെ. ഞാൻ ഇത് പെരുമലയുടെ തോൽവി, എന്റെ തോൽവി. ഈ ദൈവത്തോട് നീ പൊറുക്ക്. ആവട്ടെ, ഗുണം വരും, ഗുണം വരും.
2: അതെ, നമ്മുടെ ഇടയിലുമുണ്ട് കുറെ പനിയന്മാർ, ചതിയന്മാർ. അവരെ തിരിച്ചറിയുക, സൂക്ഷിക്കുക. നന്ദി, നമസ്കാരം.

0: നന്ദി.
1: ചിറക്കൽ വർണ്ണക്കൂടിലെ കൂട്ടുകാരുടെ പരിപാടി കേട്ടല്ലോ. ഇതോടെ ഇന്നത്തെ കിളിക്കൂട്ടം സമാപിക്കുന്നു. എല്ലാ കൂട്ടുകാർക്കും ചേച്ചിയുടെ നമസ്കാരം.
2: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. യേശുദാസ് പാടിയത്. ചിത്രം ശാലിനി എന്റെ കൂട്ടുകാരി. എം ഡി രാജേന്ദ്രന്റെ രചന, ദേവരാജന്റെ സംഗീതം.

ചലച്ചിത്ര ഗാനമാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. സേവന വാർത്തകൾ. കേരള സർക്കാർ സ്ഥാപനമായ IHRD വലിയ വെളിച്ചത്ത് പ്രവർത്തിക്കുന്ന കൂത്തുപറമ്പ് കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ട്രെയിനിയുടെ ഒഴിവുണ്ട്. യോഗ്യത BSc കമ്പ്യൂട്ടർ സയൻസ്, ഏതെങ്കിലും ഡിഗ്രിയും PGDCA സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് ഇൻ കമ്പ്യൂട്ടറൈസ്ഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ്. യോഗ്യരായവർ അസൽ സർട്ടിഫിക്കറ്റുകളും അതിൻ്റെ ശരി പകർപ്പുകളുമായി നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് കോളേജ് ഓഫീസിൽ ഹാജരാവണം. ഫോൺ 0490293212 1. കാസർഗോഡ് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ പുരുഷ മൾട്ടി പർപ്പസ് വർക്കർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച 7 രാവിലെ 10 മണിക്ക് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ നടക്കും. യോഗ്യത +2. ആയുർവേദ തെറാപ്പിസ്റ്റ് യോഗ്യതയുള്ളവർക്ക് മുൻഗണന. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അപേക്ഷ, ആധാർ കാർഡിന്റെ പകർപ്പ്, അസൽ സർട്ടിഫിക്കറ്റുകളും സഹിതം ഹാജരാകണം. ഫോൺ 0499942316624. പെരിങ്ങോം സർക്കാർ കോളേജിൽ വിവിധ വിഷയങ്ങളിൽ ഗസ്റ്റ് ലെക്ചർമാരെ നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റയും അസൽ സർട്ടിഫിക്കറ്റുകളും സഹിതം അപേക്ഷ 7 വൈകുന്നേരം 4 മണിക്കകം കോളേജിൽ നേരിട്ടോ തപാൽ മുഖേനയോ സമർപ്പിക്കണം. വെബ്സൈറ്റ് www.gcpnr.org. ഇമെയിൽ government.college@gmail.com. ഫോൺ 9188900211. കാസർഗോഡ് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലേക്ക് ലാബ് ടെക്നീഷ്യൻ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച 7 രാവിലെ 9 മണിക്ക് നടക്കും. യോഗ്യത DMLT, BSc MLT, കേരള പാരാമെഡിക്കൽ കൌൺസിൽ രജിസ്ട്രേഷൻ. ആയുർവേദ തെറാപ്പിസ്റ്റ് യോഗ്യതയുള്ളവർക്ക് മുൻഗണന. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അപേക്ഷ, ആധാർ കാർഡിന്റെ പകർപ്പ്, അസൽ സർട്ടിഫിക്കറ്റ് പകർപ്പുകളും സഹിതം ഹാജരാകണം. ഫോൺ 0499942316624. ചെമ്മനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പാചക തൊഴിലാളിയുടെ ഒഴിവിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച 6 രാവിലെ 11 മണിക്ക് സ്കൂൾ ഓഫീസിൽ നടക്കും. ഫോൺ 0499942781. കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ ന്യൂനപക്ഷ വിഭാഗത്തിലെ 3 ലക്ഷം രൂപയിൽ താഴെ കുടുംബ വാർഷിക വരുമാനമുള്ള 18-നും 55-നും ഇടയിൽ പ്രായമുള്ള തൊഴിൽ രഹിതരായ വനിതകൾക്ക് സ്വയം തൊഴിൽ പദ്ധതിക്കായി വ്യക്തിഗത വായ്പ നൽകുന്നു. ഉദ്യോഗസ്ഥ വസ്തു ജാമ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് വായ്പകൾ അനുവദിക്കുന്നത്. www.kswdc.org വെബ്സൈറ്റിൽ അപേക്ഷാ ഫോറം ലഭ്യമാകും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0467299940. കണ്ണൂർ സർവകലാശാലയുടെ പാലയാടുള്ള ഡോക്ടർ ജാനകി അമ്മാൾ ക്യാമ്പസിൽ ആന്ത്രോപ്പോളജി പഠന വകുപ്പിൽ 2026-27 അധ്യയന വർഷത്തേക്കുള്ള MA ആന്ത്രോപ്പോളജി പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. 45% മാർക്കോടുകൂടിയ ബിരുദമാണ് യോഗ്യത. റിസൾട്ട് കാത്തിരിക്കുന്നവർക്കും അപേക്ഷിക്കാവുന്നതാണ്. താൽപര്യമുള്ളവർ admissions.kannur university.ac.in എന്ന സർവകലാശാല വെബ്സൈറ്റിൽ May 24 രജിസ്റ്റർ ചെയ്ത് അപേക്ഷിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0479727668388. കുമ്പള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ വിവിധ വിഷയങ്ങളിൽ അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 21 രാവിലെ 10:30 സ്കൂളിൽ നടക്കും. വിശദ വിവരങ്ങൾക്ക് ഫോൺ 9495424343

0: അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം. തിരുവനന്തപുരം മുറിയിലെ
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ദീപു എസ് എൽ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് യു ഡി എഫിന്റെ വൻ മുന്നേറ്റം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 102 സീറ്റുകളോടെ യു ഡി എഫ് അധികാരത്തിലേക്ക്. 35 സീറ്റിലൊതുങ്ങി എൽ ഡി എഫ്. എൻ ഡി എക്ക് 3 സീറ്റ്. കേരളത്തിലെ ഇടത് ശക്തി കേന്ദ്രങ്ങളിൽ യു ഡി എഫ് തേരോട്ടം. മന്ത്രിമാരടക്കമുള്ള പ്രമുഖ എൽ ഡി എഫ് നേതാക്കൾക്ക് പരാജയം. 5 ജില്ലകളിൽ എല്ലാ സീറ്റിലും യു ഡി എഫിന് ജയം. പശ്ചിമബംഗാളിലും അസമിലും ബി ജെ പി അധികാരം ഉറപ്പിച്ചു. പുതുച്ചേരിയിൽ എൻ ഡി എ സഖ്യത്തിന് വിജയം. തമിഴ്നാട്ടിൽ നടൻ വിജയുടെ ടി വി കെയുടെ മുന്നേറ്റം. ഐ പി എല്ലിൽ മുംബൈക്കെതിരെ ലഖ്നൌവിന്റെ ബാറ്റിംഗ് പുരോഗമിക്കുന്നു. വാർത്തകൾ വിശദമായി. കേരളത്തിൽ യു ഡി എഫ് തരംഗം. 10 ഇടവേളയ്ക്ക് ശേഷം യു ഡി എഫ് വീണ്ടും അധികാരത്തിൽ. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നപ്പോൾ ആകെയുള്ള 140 മണ്ഡലങ്ങളിൽ 102 സീറ്റുകളിലും മുന്നേറ്റം കാഴ്ചവച്ച് യു ഡി എഫ് വ്യക്തമായ മുന്നേറ്റമുണ്ടാക്കി. എൽ ഡി എഫ് 35 സീറ്റുകളാണ് നേടിയത്. എൻ ഡി എ 3 സീറ്റ് നേടി. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ 99 സീറ്റുകളിൽ നിന്നാണ് എൽ ഡി എഫ് 35 സീറ്റുകളിലേക്ക് ചുരുങ്ങിയത്. യു ഡി എഫിന് 41 സീറ്റ് മാത്രമായിരുന്നു 2021 ലഭിച്ചത്. ശക്തമായ ഇടത് കോട്ടകളെ തകർത്താണ് സംസ്ഥാനത്ത് യു ഡി എഫിന്റെ തേരോട്ടം. കോട്ടയം, ഇടുക്കി, എറണാകുളം, മലപ്പുറം, വയനാട് ജില്ലകളിൽ എല്ലാ സീറ്റിലും യു ഡി എഫ് വിജയിച്ചു. കോൺഗ്രസ് 63 സീറ്റിലും മുസ്ലിം ലീഗ് 22 സീറ്റിലും മുന്നിലെത്തിയപ്പോൾ സി പി ഐ എം 26 മണ്ഡലങ്ങളിലും സി പി ഐ 8 സീറ്റിലുമാണ് മുന്നേറ്റം കാഴ്ചവച്ചത്. യു ഡി എഫ് ഘടകകക്ഷികളായ കേരള കോൺഗ്രസ് 7 സീറ്റിലും ആർ എസ് പി 3 മണ്ഡലങ്ങളിലും വിജയിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ധർമ്മടത്ത് നിന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറവൂരിൽ നിന്നും വിജയിച്ചു. എൽ ഡി എഫിന്റെ മന്ത്രിമാരിൽ കൊട്ടാരക്കരയിൽ കെ എൻ ബാലഗോപാലും ബേപ്പൂരിൽ മുഹമ്മദ് റിയാസും നെടുമങ്ങാട് ജി ആർ അനിലും ചെങ്ങന്നൂരിൽ സജി ചെറിയാനും ചേർത്തലയിൽ പി പ്രസാദും ഒല്ലൂരിൽ കെ രാജനും വിജയിച്ചു. തൃത്താലയിൽ എം ബി രാജേഷും പത്തനാപുരത്ത് കെ ബി ഗണേഷ് കുമാറും കളമശ്ശേരിയിൽ പി രാജീവും ഇരിങ്ങാലക്കുടയിൽ ആർ ബിന്ദുവും ഇടുക്കിയിൽ റോഷി അഗസ്റ്റിനും ആറന്മുളയിൽ വീണ ജോർജും നേമത്ത് വി ശിവൻകുട്ടിയും തിരൂരിൽ ഒ അബ്ദുറഹ്മാനും എലത്തൂരിൽ എ കെ ശശീന്ദ്രനും ഏറ്റുമാനൂരിൽ വി എൻ വാസവനും ചടയമംഗലത്ത് ജെ ചിഞ്ചുറാണിയും മാനന്തവാടിയിൽ ഒ ആർ കേളുവും തോറ്റു. കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് പേരാവൂരിൽ നിന്നും മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ രമേശ് ചെന്നിത്തല ഹരിപ്പാടും കെ മുരളീധരൻ വട്ടിയൂർക്കാവിലും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോട്ടയത്തും വിജയം നേടി. ജി സുധാകരൻ അമ്പലപ്പുഴയിൽ നിന്ന് വിജയിച്ചു. മുൻമന്ത്രി കെ കെ ശൈലജ പേരാവൂരിലും ജോസ് കെ മാണി പാലായിലും പരാജയപ്പെട്ടു. നേമം, കഴക്കൂട്ടം, ചാത്തന്നൂർ മണ്ഡലങ്ങളിൽ എൻ ഡി എ അക്കൌണ്ട് തുറന്നു. മുൻ കേന്ദ്രമന്ത്രിമാരും എൻ ഡി എ സ്ഥാനാർത്ഥികളുമായ രാജീവ് ചന്ദ്രശേഖർ നേമത്തും വി മുരളീധരൻ കഴക്കൂട്ടത്തും വിജയിച്ചു. ചാത്തന്നൂരിൽ ബി ബി ഗോപകുമാർ വിജയം നേടി. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എക്ക് സീറ്റുകളൊന്നും ലഭിച്ചിരുന്നില്ല. തിരുവനന്തപുരം ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിൽ യു ഡി എഫും ബി ജെ പിയും അട്ടിമറി വിജയമാണ് നേടിയത്. ജില്ലയിലെ 7 മണ്ഡലങ്ങളിൽ യു ഡി എഫ് മുന്നേറ്റം കാഴ്ചവച്ചപ്പോൾ 5 സീറ്റുകൾ മാത്രമാണ് എൻ ഡി എഫിന് നിലനിർത്താനായത്. നേമത്തെയും കഴക്കൂട്ടത്തെയും ബി ജെ പിയുടെ വിജയം എൻ ഡി എക്ക് ആവേശം പകരുന്നതാണ്. കൊല്ലത്തെ ഇടത് കോട്ടകളിൽ എൽ ഡി എഫിന് ഇക്കുറി അടിപതറി. ജില്ലയിലെ 11 മണ്ഡലങ്ങളിൽ കൊട്ടാരക്കരയും പുനലൂരും ഒഴികെ 9 യു ഡി എഫ് മുന്നിലെത്തി. ചാത്തന്നൂരിൽ ബി ജെ പി അട്ടിമറി വിജയം നേടി. മന്ത്രി കെ എൻ ബാലഗോപാലിന്റെ കൊട്ടാരക്കരയിലെ വിജയം എൽ ഡി എഫിന് ആശ്വാസം പകർന്നപ്പോൾ ജെ ചിഞ്ചുറാണി, കെ ബി ഗണേഷ് കുമാർ അടക്കമുള്ളവരുടെ പരാജയം തിരിച്ചടിയായി. പി സി വിഷ്ണുദാത്, ബിന്ദുകൃഷ്ണ, ജ്യോതികുമാർ ചാമക്കാല, സി ആർ മഹേഷ്, ഷിബു ബേബി ജോൺ തുടങ്ങിയ മുൻനിര നേതാക്കളുടെ വിജയം ജില്ലയിൽ യു ഡി എഫിന് കരുത്ത് പകരുന്നതാണ്. കേരളത്തിൽ യു ഡി എഫ് തരംഗം ആഞ്ഞടിച്ചപ്പോഴും തൃശൂർ ജില്ലയിൽ കോൺഗ്രസിന് വലിയ മുന്നേറ്റം സൃഷ്ടിക്കാനായില്ല. ആകെയുള്ള 13 മണ്ഡലങ്ങളിൽ 9 മണ്ഡലങ്ങളിലും എൽ ഡി എഫ് വിജയിച്ചു കയറി. സിറ്റിംഗ് സീറ്റായ ചാലക്കുടി നിലനിർത്തിയതോടൊപ്പം അധികമായി 3 സീറ്റുകളിൽ മാത്രമാണ് യു ഡി എഫിന് വിജയിക്കാനായത്. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
2: ഇത്തവണയും തൃശൂർ ചുവന്നു തന്നെയിരിക്കും. ചാലക്കുടി ഉൾപ്പെടെ ഇരിങ്ങാലക്കുട, കൊടുങ്ങല്ലൂർ, തൃശൂർ എന്നീ 4 മണ്ഡലങ്ങളിൽ മാത്രമാണ് യു ഡി എഫിന് വിജയം കൊയ്യാൻ

0: ായത് വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ മണലൂരിലും ഗുരുവായൂരിലും LDF തന്നെ വിജയിച്ചു. 126 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ മണലൂരിൽ TN പ്രതാപനെ പുറകിലാക്കി പ്രൊഫസർ സി രവീന്ദ്രനാഥ് വിജയിച്ചു എന്ന് പറയുമ്പോഴും ഇവിടെ ഇപ്പോഴും റീകൌണ്ടിംഗ് നടക്കുകയാണ്. 1998 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ LDF സ്ഥാനാർത്ഥി NK അക്ബർ ഗുരുവായൂരിലും വിജയം നേടി. ചേലക്കര, കുന്നംകുളം, വടക്കാഞ്ചേരി, പുതുക്കാട്, നാട്ടിക, കയ്പമംഗലം തുടങ്ങിയ ഇടതുപക്ഷത്തിന്റെ ഉറച്ച കോട്ടകളിലും LDF മികച്ച ഭൂരിപക്ഷത്തിൽ തന്നെ വിജയിച്ചു.
1: എറണാകുളം ജില്ലയിലെ 14 സീറ്റുകളിലും UDF വിജയം നേടി. വൈപ്പിൻ, കൊച്ചി, കുന്നത്തുനാട്, കോതമംഗലം എന്നീ സിറ്റിംഗ് സീറ്റുകളിലും LDF പരാജയം ഏറ്റുവാങ്ങി. മലപ്പുറത്തെ 16 സീറ്റുകളിൽ എല്ലായിടത്തും വിജയിച്ച് UDF ജില്ലയിൽ മേധാവിത്വം ഉറപ്പിച്ചിരിക്കുകയാണ്. പൊന്നാനി, തവനൂർ അടക്കമുള്ള മണ്ഡലങ്ങൾ LDF ൽ നിന്നും പിടിച്ചെടുത്താണ് ഈ മുന്നേറ്റം. 12 സീറ്റിൽ മുസ്ലിം ലീഗും 4 കോൺഗ്രസുമാണ് വിജയിച്ചത്. മലപ്പുറത്ത് ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി 85,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: പശ്ചിമബംഗാളിൽ വോട്ടെണ്ണൽ നടക്കുന്ന 293 മണ്ഡലങ്ങളിൽ 207 മുന്നിലെത്തി BJP ഭരണമുറപ്പിച്ചു. തൃണമൂൽ കോൺഗ്രസ് 80 മണ്ഡലങ്ങളിലാണ് ലീഡ് ചെയ്യുന്നത്. CPM 1 സീറ്റിലും കോൺഗ്രസും 2 സീറ്റിലും മറ്റുള്ളവർ 3 സീറ്റുകളിലും മുന്നിലാണ്. അസമിലെ 126 സീറ്റുകളിൽ 82 ലീഡ് ചെയ്ത് BJP സഖ്യം തുടർ ഭരണം ഉറപ്പിച്ചു. 19 മാത്രമാണ് കോൺഗ്രസ് സഖ്യം മുന്നിൽ. സഖ്യകക്ഷികളായ AGP 10 സീറ്റും ബോഡോലാൻഡ് പീപ്പിൾസ് ഫ്രണ്ട് 10 സീറ്റും നേടി. പുതുച്ചേരിയിൽ 30 നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ അവസാനഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ AIN RC നേതൃത്വം നൽകുന്ന NDA സഖ്യം 17 മുന്നിട്ട് നിൽക്കുന്നു. കോൺഗ്രസ് 6 TVK 4 മുന്നിലാണ്. തമിഴ്നാട്ടിൽ ഭരണമാറ്റത്തിന് വഴിയൊരുക്കുന്ന തെരഞ്ഞെടുപ്പാണ് നടന്നത്. നടൻ വിജയ് രൂപീകരിച്ച TVK എന്ന പുതിയ പാർട്ടി 100 സീറ്റുമായി ഭരണത്തിലേറുന്ന സാഹചര്യമാണുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി ചെന്നൈയിൽ നിന്നും ആകാശവാണി ലേഖൻ KDevi പത്മനാഭൻ.
3: തമിഴ്നാട്ടിൽ വിജയ് നയിക്കുന്ന തമിഴക വെട്രിക്കഴകം വിജയതരംഗം 234 സീറ്റുകളിൽ കേവല ഭൂരിപക്ഷത്തിന് 118 സീറ്റുകൾ വേണം. TVK പാർട്ടി 31 സീറ്റുകളിൽ ജയിച്ച് 77 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു. 14 സീറ്റുകളിൽ ജയിച്ച് 47 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്ന DMK രണ്ടാമതിടത്തിലും 45 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്ന AAADMK മൂന്നാമതിടത്തിലുമാണുള്ളത്. തമിഴ്നാട് മുഖ്യമന്ത്രിയും DMK നേതാവുമായ MK സ്റ്റാലിൻ ചെന്നൈ കുളത്തൂരിൽ പരാജയപ്പെട്ടത് രാഷ്ട്രീയ നിരീക്ഷകരെ ഞെട്ടിച്ചു. TVKയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായ വിജയ് പെരമ്പൂർ, തിരുച്ചി കിഴക്ക് മണ്ഡലങ്ങളിലും ജയിച്ചു മുന്നേറുകയാണ്. ചെന്നൈയിൽ വിജയ് ആരാധകരും TVK പ്രവർത്തകരും വിജയം ആഘോഷിച്ചു വരുന്നു.
1: പശ്ചിമബംഗാൾ, അസം നിയമസഭാ തെരഞ്ഞെടുപ്പിലെ NDA മുന്നേറ്റം വികസനത്തിനും നല്ല മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനുമുള്ള അചഞ്ചലമായ പിന്തുണയാണ് കാണിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മഹത്തായ ജനവിധിക്ക് അസമിലെയും ബംഗാളിലെയും ജനങ്ങൾക്ക് നന്ദി പറയുന്നതായും പ്രധാനമന്ത്രി സാമൂഹ്യമാധ്യമത്തിലൂടെ വ്യക്തമാക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFനെ മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച ജനങ്ങൾക്ക് നന്ദി അറിയിച്ച് കോൺഗ്രസ് നേതാവ് രാഹുൽഗാന്ധി. കൂട്ടായ്മയും കഠിനാധ്വാനവുമാണ് UDFനെ വിജയത്തിലേക്ക് എത്തിച്ചതെന്നും രാഹുൽഗാന്ധി സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വലമായ വിജയം സമ്മാനിച്ച കേരളത്തിലെ ജനങ്ങൾക്ക് നന്ദി അറിയിക്കുന്നതായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കേരളത്തിൽ UDFനെ തിരിച്ചുകൊണ്ടുവരുമെന്ന വാക്ക് പാലിക്കാനായതിൽ ചാരിതാർത്ഥ്യമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. IPL ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ ലക്നൌ സൂപ്പർ ജയൻസിന്റെ ബാറ്റിംഗ് പുരോഗമിക്കുന്നു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ലക്നൌ 11 ഓവറിൽ 4 155 എന്ന നിലയിലാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ ഗവർണർക്ക് രാജി സമർപ്പിച്ചു. രാജി അംഗീകരിച്ച ഗവർണർ പുതിയ ക്രമീകരണങ്ങൾ ഉണ്ടാകുന്നതുവരെ മുഖ്യമന്ത്രിയോട് തുടരാൻ നിർദ്ദേശിച്ചു. സംസ്ഥാനത്ത് UDFന്റെ വൻ മുന്നേറ്റം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 102 സീറ്റുകളോടെ UDF അധികാരത്തിലേക്ക്. 35 സീറ്റിലൊതുങ്ങി LDF. NDAക്ക് 3 സീറ്റ്. കേരളത്തിലെ ഇടത് ശക്തി കേന്ദ്രങ്ങളിൽ UDF തേരോട്ടം. മന്ത്രിമാരടക്കമുള്ള പ്രമുഖ LDF നേതാക്കൾക്ക് പരാജയം. 5 ജില്ലകളിൽ എല്ലാ സീറ്റിലും UDFന് ജയം. പശ്ചിമബംഗാളിലും അസമിലും BJP അധികാരം ഉറപ്പിച്ചു. പുതുച്ചേരിയിൽ NDA സഖ്യത്തിന് വിജയം. തമിഴ്നാട്ടിൽ നടൻ വിജയുടെ TVKയുടെ മുന്നേറ്റം. IPLൽ മുംബൈക്കെതിരെ ലക്നൌവിന്റെ ബാറ്റിംഗ് പുരോഗമിക്കുന്നു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.

0: ആകാശവാണി വിദ്യാഭ്യാസ രംഗം.
1: പ്രിയ ശ്രോതാക്കളെ, സ്വാഗതം. ലോകത്തിലെ ആദ്യകാല നാഗരികതകളിൽ ഒന്നാണ് സിന്ധു നദീതട സംസ്കാരം. സിന്ധു നദീതട സംസ്കാരത്തിന്റെ പ്രാധാന്യവും സവിശേഷതകളും എന്ന വിഷയത്തെക്കുറിച്ച് വയനാട് തരിയോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകൻ രാജേന്ദ്രൻ കെ വി നടത്തുന്ന പ്രഭാഷണം ഇപ്പോൾ കേൾക്കാം.
2: ലോകത്തെ പ്രാചീന സംസ്കാരങ്ങളിൽ വെച്ച് ഏറ്റവും പ്രബലമായ സംസ്കാരമാണ് ഇന്ത്യയിലെ സിന്ധു നദീതട നാഗരികത. നൈൽ നദീതടത്തിലെയും യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദീതട നാഗരികതയോട് കിടപിടിക്കുന്ന ഒരു നാഗരികത 5000 കൊല്ലങ്ങൾക്ക് മുമ്പ് സിന്ധു നദീതടത്തിൽ നിലനിന്നിരുന്നു എന്നതിന് പുരാവസ്തു ഗവേഷകർ തെളിവുകൾ നൽകിയിരുന്നു. പഞ്ചാബിലെ ഹാരപ്പയിലും സിന്ധിലെ മോഹൻജോദാരയിലും 1922 പുരാവസ്തു ഗവേഷണം മുഖേനെ വെളിച്ചത്തു കൊണ്ടുവന്ന ചരിത്ര അവശിഷ്ടങ്ങൾ ആര്യന്മാർക്ക് മുൻപ് തന്നെ മഹത്തായ ഒരു നാഗരികത ഇന്ത്യയിൽ വളർന്നിരുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ്. സർ ജോൺ മാർഷൽ എന്ന വിദഗ്ധ ഗവേഷകന്റെ അഭിപ്രായത്തിൽ സിന്ധു നദീതട നാഗരികതയ്ക്ക് ചുരുങ്ങിയത് 5000 കൊല്ലത്തെ പഴക്കമുണ്ടെന്നാണ്. സിന്ധു നദി ഒഴുകുന്ന പ്രദേശത്ത് രണ്ടിടത്താണ് പ്രാചീനമായ ഒരു നാഗരികതയെ സൂചിപ്പിക്കുന്ന അവശിഷ്ടങ്ങൾ ആദ്യമായി വെളിച്ചത്ത് വന്നത്. ഒന്ന് ഹാരപ്പ, മറ്റേത് മോഹൻജാദാരോ. ഹാരപ്പ രവിനദിയുടെ കിഴക്കേക്കരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ നിന്ന് സുമാർ 483 കിലോമീറ്റർ പടിഞ്ഞാറേക്കരയിലാണ് മോഹൻജാദാരോ. ഇന്ത്യ വിഭജനത്തെ തുടർന്ന് ഇത് രണ്ടും ഇപ്പോൾ പാകിസ്ഥാനിലാണ്. സർ ജോൺ മാർഷൽ എന്ന പുരാവസ്തു ഗവേഷകന്റെ നേതൃത്വത്തിൽ പുരാവസ്തു വകുപ്പ് പ്രവർത്തനം ഊർജിതപ്പെടുത്തിയപ്പോൾ ശാസ്ത്രീയമായ ഉദ്ഖനനത്തിൽ ഏർപ്പെടുകയുണ്ടായി. നിർഭാഗ്യവശാൽ ഈ മഹത്തായ പരിഷ്കാരത്തെക്കുറിച്ച് സമകാലിക പരിഷ്കാരങ്ങളോട് താരതമ്യപ്പെടുത്തുവാൻ സഹായകമായ കൂടുതൽ തെളിവുകൾ അല്ലെങ്കിൽ ചരിത്ര രേഖകൾ നമുക്ക് ഇല്ല. എങ്കിലും സിന്ധു നദീതടത്തിൽ വളരെ പരിഷ്കൃതരായ ജനങ്ങൾ താമസിച്ചിരുന്നു എന്നതിന് ധാരാളം തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. ഇവർ ദ്രാവിഡറായിരുന്നു എന്ന് കരുതപ്പെടുന്നു. ഭാരതീയ സംസ്കാരത്തിന്റെ അടിത്തറ ഇട്ടത് അവർ ആയിരുന്നു എന്നും അഭിപ്രായമുണ്ട്. ഭാരതത്തിന്റെ പാരമ്പര്യം പരിശോധിക്കുമ്പോൾ നദീതടങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ഭാരതത്തിന്റെ സംസ്കാരം സിന്ധു നദീതടവുമായി അഗാധ ബന്ധം പുലർത്തിയിരുന്നതിനാൽ അവിടെ നിന്ന് തന്നെയാണ് അത് ഉത്ഭവിച്ചത് എന്ന് വിദഗ്ധ അഭിപ്രായവും ഉണ്ട്. ചരിത്ര ഗവേഷണ വിവരങ്ങൾ അനുസരിച്ച് ഭാരതത്തിന്റെ സംസ്കാരം സിന്ധു നദീതട സംസ്കാരത്തിന്റെ തുടർച്ചയാണ് എന്ന് പറയപ്പെടുന്നു. മഹത്തായ ഈ നാഗരികതയുടെ സവിശേഷതകൾ നമുക്ക് പരിശോധിക്കാം. ഹാരപ്പ, മോഹൻജാദാരോ, ലോത്തൽ എന്നീ നഗരങ്ങളിൽ ആസൂത്രിതമായി നിർമ്മിച്ച പൊതു കെട്ടിടങ്ങൾ, വലിയ കുളം, വീടുകൾ, തെരുവീതികൾ, അഴുക്കുചാലുകൾ, ധാന്യപ്പുരകൾ എന്നിവയും വിവിധ തരത്തിലുള്ള കൈത്തൊഴിലുകളും കച്ചവടത്തിന്റെ സാധ്യതകളും ഇവിടുത്തെ നഗരവൽക്കരണത്തെ നമുക്ക് വ്യക്തമാക്കി തരുന്നു. അതുകൊണ്ടാണ് ഹാരപ്പൻ സംസ്കാരത്തെ ഇന്ത്യ ചരിത്രത്തിലെ 1st നഗരവൽക്കരണം എന്ന് വിശേഷിപ്പിക്കുന്നത്. മോഹൻജാദാരോവിലെ ആകർഷകമായ മറ്റൊരു കാര്യം അവിടുത്തെ വിശാലമായ കുളം ഉൾക്കൊള്ളുന്ന പൊതു കുളിപ്പുര അല്ലെങ്കിൽ ദ ഗ്രേറ്റ് ബാത്ത് ആണ്. എല്ലാ ഭാഗങ്ങളിലും കുളിമുറികൾ ഉള്ള ഈ കുളത്തിന് ധാരാളം പടവുകൾ കിട്ടിയിട്ടുണ്ട്. അശുദ്ധജലം നീക്കം ചെയ്യാനും ശുദ്ധജലം നിറയ്ക്കാനുമുള്ള ഏർപ്പാടുകൾ ഉണ്ടായിരുന്നു. ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ: നഗരം. നഗരം സാമാന്യം വലുതാണ്. ഈ രണ്ട് മുറി മാത്രമുള്ള കുടിലുകൾ മുതൽ പടുകൂറ്റൻ കൊട്ടാരങ്ങൾ വരെ അവിടെയുണ്ട്. കൂറ്റൻ മാളികകൾക്ക് രണ്ടോ അതിലധികമോ നിലകൾ കാണും. തറ, കല്ലുപാകിയ മുറ്റങ്ങൾ, കതകുകൾ, ജനാലകൾ, ഇടുങ്ങിയ കോണിപ്പടികൾ എന്നിവയോട് കൂടിയവയാണ്. മിക്കവാറും എല്ലാ വീടിനും കിണറുകൾ, ഓടകൾ, കുളിമുറികൾ എന്നിവ ഉണ്ടെന്നുള്ളതും പ്രത്യേകം ശ്രദ്ധേയമാണ്. നിരവധി വാസഗൃഹങ്ങൾ കൂടാതെ തന്നെ വിസ്തൃതങ്ങളായ എടുപ്പുകളും ചിത്രങ്ങളോട് കൂടിയ അപൂർവം ചില വിശാലങ്ങളായ പ്രാസാദങ്ങളും ഇവിടെ കാണാം. നഗരത്തിലെ അത്യന്തം ഹൃദയഹാരിയായ സൗധം ബൃഹത്തായ കുളമത്രേ. എല്ലാ വശങ്ങളിലും മുറികളും ഇരിപ്പിടങ്ങളുമുള്ള തുറസായ വലിയ ഒരു ചതുരാങ്കണം അത്രേ ഇത്. നഗരവീഥികൾ വിസ്തൃതങ്ങളും മലിനജലം ഊറി ഇറങ്ങാനുള്ള കൂപങ്ങളോടുകൂടിയ സങ്കീർണമായ ജലനിർഗമന സമ്പ്രദായമുള്ളവയും ആയിരുന്നു. പ്രാചീന ലോകത്ത് മറ്റൊരിടത്തും അറിയപ്പെടാത്ത തോതിൽ ശുചീകരണ സൗകര്യങ്ങൾ മാത്രമല്ല അത്യന്തം വികസിതമായ ഒരു നഗരജീവിതത്തിൽ നിന്ന് ലഭിക്കാവുന്ന ആഡംബരങ്ങളും മറ്റ് സുഖസൗകര്യങ്ങളും യഥേഷ്ടം അനുഭവിച്ച് പോകുന്ന സ്ഥിരവാസികളായ ജനങ്ങളാൽ ഐശ്വര്യപൂർണവുമായ ഒരു വലിയ നഗരം ഈ സ്ഥാനത്ത് നിലനിന്നിരുന്നു എന്ന് ഈ ജീർണാവശിഷ്ടങ്ങൾ നിസ്സംശയം തെളിയിക്കുന്നുണ്ടെന്ന് മൊത്തത്തിൽ പറയാം. തെരുവീഥികൾ വിശാലവും ആസൂത്രണം ചെയ്ത് നിർമ്മിച്ചവയായിരുന്നു. മലിനജല നിർഗമനത്തിനുള്ള ഓടകൾ തെരുവിൻ്റെ ഇരുഭാഗങ്ങളിലും സജ്ജീകരിക്കപ്പെട്ടിരുന്നതായി കാണാം. കൂടാതെ ഇരുവശത്തും മനോഹര സൗധങ്ങളും ഉയർന്ന് നിന്നിരുന്നു. ഓരോ സ്ഥലത്തിനോടും ചേർന്ന് കുളിമുറിയും ആ കുളിമുറിയിൽ നിന്ന് പ്രധാന അഴുക്ക് ചാലിൽ ചെന്നെത്തുന്ന ഓവുകൾ നിർമ്മിച്ചിരുന്നു. ഗോതമ്പായിരുന്നു സിന്ധു നദിയുടെ നിവാസികളുടെ പ്രധാന ഭക്ഷ്യധാന്യം. ബാർലിയും ഈന്തപ്പഴവും അവർക്ക് സുപരിചിതമായിരുന്നു. മാംസം, മത്സ്യം, മുട്ട ഇവയും അവർ ഭക്ഷിച്ചിരുന്നുവെന്ന് തെളിഞ്ഞിട്ടുണ്ട്. പഞ്ഞി വസ്ത്രങ്ങൾ അവർ നിർമ്മിക്കുകയും ധരിക്കുകയും ചെയ്തിരുന്നു. രോമവസ്ത്രങ്ങൾ ഉപയോഗിച്ചിരുന്നു എന്നതിനും തെളിവുകൾ ഉണ്ട്. സ്ത്രീ പുരുഷ ഭേദമന്യേ ആഭരണങ്ങൾ ധരിച്ചിരുന്നു. സ്വർണം, വെള്ളി, രത്നങ്ങൾ ഇവ കൊണ്ടായിരുന്നു ആഭരണങ്ങൾ നിർമ്മിച്ചിരുന്നത്. വെള്ളി, കളിമണ്ണ് എന്നിവ കൊണ്ടുള്ള പാത്രങ്ങൾ അവർ ഉപയോഗിച്ചിരുന്നു. എന്നാൽ മൺപാത്രങ്ങളാണ് സർവ്വസാധാരണയായി കാണപ്പെടുന്നത്. ഇരുമ്പിൻ്റെ ഒരു കഷ്ണം പോലും കണ്ടുകിട്ടില്ലാത്തതിനാൽ ആ ലോകം അവർക്ക് അജ്ഞാതമായിരുന്നു എന്ന് കരുതേണ്ടിയിരിക്കുന്നു. ചെമ്പുകൊണ്ടും ഓടുകൊണ്ടും നിർമ്മിച്ച മഴു, ഉളി, അരിവാൾ, മീൻപിടിക്കാനുള്ള ചൂണ്ട തുടങ്ങിയവ കണ്ടുകിട്ടിയിട്ടുണ്ട്. ആക്രമണത്തിന് ആവശ്യമായ ആയുധങ്ങൾ ഒന്നും കണ്ടുകിട്ടാത്തത് കൊണ്ട് സിന്ധു നദീതടവാസികൾ സമാധാനത്തിൽ കഴിഞ്ഞിരുന്നു എന്ന് അനുമാനിക്കാവുന്നതാണ്. കുട്ടികൾ ഉപയോഗിച്ചിരുന്ന കളിക്കോപ്പുകളിൽ ചക്രങ്ങൾ ഉള്ള വണ്ടികൾ, കസാല മുതലായവയുടെ മാതൃകകൾ ഉണ്ട്. ഇതിൽ നിന്ന് ചക്രങ്ങളുള്ള വാഹനങ്ങളെക്കുറിച്ച് അവർക്ക് അറിവുണ്ടായിരുന്നു എന്ന് അനുമാനിക്കാമല്ലോ. കാള, പശു, ചെമ്മരിയാട്, ആന, ഒട്ടകം സിന്ധു നദിയുടെ നിവാസികളുടെ പ്രധാന വളർത്തുമൃഗങ്ങളായിരുന്നു. 500-ലധികം മുദ്രകൾ ഇവിടെ നിന്നും കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. ചിലതിൽ മൃഗങ്ങളുടെയും മറ്റ് രൂപങ്ങൾ കലാപരമായി മുദ്രണം ചെയ്യപ്പെട്ടിരിക്കുന്നു. സിന്ധു നദിയുടെ നിവാസികൾക്ക് എഴുതുവാൻ അറിവുണ്ടായിരുന്നുവെന്നും അവർ ചിത്രലിപികളാണ് ഉപയോഗിച്ചിരുന്നതെന്നും മനസ്സിലാക്കാം. ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളുമായും വിദേശങ്ങളുമായും സിന്ധു നദിയുടെ വാസികൾ വ്യാപാരത്തിൽ ഏർപ്പെട്ടിരുന്നു എന്നതിന് തെളിവുകൾ ഉണ്ട്. വെളുത്തീയം, ചെമ്പ്, രത്നങ്ങൾ മുതലായവ അവർ വിദേശങ്ങളിൽ നിന്നാണ് കൊണ്ടുവന്നിരുന്നത് എന്ന് തീർച്ചയാണ്. കൃഷിയിലും കൈത്തൊഴിലും ഉള്ള പുരോഗതി വ്യാപാര വാണിജ്യങ്ങളുടെ വികസനത്തിന് സഹായിച്ചു. ശിവനോടും ശക്തിയോടും സാദൃശ്യമുള്ള മൂർത്തികളെ ഇവർ ആരാധിച്ചിരുന്നു എന്നതിന് തെളിവുകൾ ഉണ്ട്. കൂടാതെ മരങ്ങളെയും മൃഗങ്ങളെയും നാഗങ്ങളെയും ആരാധിച്ചിരുന്നു. ഹാരപ്പൻ ജനതയുടെ സംസ്കാരത്തിൽ കാണുന്ന ചില പ്രത്യേകതകൾ. അതിവിസ്തൃതമായ ഒരു ഭൂപ്രദേശത്ത് അകന്നകന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ വ്യത്യസ്തങ്ങളായ ഭൂപ്രകൃതികളിലും കാലാവസ്ഥകളിലും വെവ്വേറെ വിഭവങ്ങൾ ഉൽപ്പാദിപ്പിച്ച് പുലർന്നു പോകുന്ന ഹാരപ്പൻ ജനതയുടെ സംസ്കാരത്തിൽ കാണുന്ന ഐക്യരൂപ്യം അത്ഭുതകരം തന്നെ. ഉപകരണ നിർമ്മാണം, കൈത്തൊഴിലുകൾ, കലാവിരുത് ഇവയിലൊക്കെ ഏകരൂപമായ മാതൃകകളെ കാണുന്നുള്ളൂ. ഗൃഹനിർമ്മാണം, നഗരാസൂത്രണം, വാസ്തുശില്പം എന്നിവയിലും ഏകധാനത പ്രകടമാണ്. അളവുകളും തൂക്കങ്ങളും ലിപി വ്യവസ്ഥയും എല്ലാം ഭാരത സാമ്രാജ്യത്തിൽ എവിടെയും ഒരേപോലെ തന്നെ കൂടിക്കഴിഞ്ഞിരിക്കാൻ ഇടയില്ലാത്ത വിധം അകന്നുകിടന്ന ഹാരപ്പൻ കൂട്ടായ്മകളെ ഒറ്റ ചരടിൽ കോർത്തിണക്കിയ ശക്തി എന്തായിരിക്കാം? ഒരു ഭരണകൂടത്തിന് വേണമെങ്കിൽ വിശാലമായ ഭൂപ്രദേശത്ത് ഇത്തരം ഏകരൂപമായ വ്യവസ്ഥ അടിച്ചേൽപ്പിക്കാൻ കഴിയും എന്നതാണ് ചോദ്യം. ഭരണകൂടം ഉണ്ടായിരുന്നുവെങ്കിൽ ആരായിരുന്നു ഭരണാധികാരി? അയാൾ ഭരണം നിർവഹിച്ചത് എങ്ങനെ? കേന്ദ്രീകൃത ഭരണമോ വികേന്ദ്രീകൃത ഭരണമോ? ചോദ്യങ്ങൾ പിന്നാലെ വരികയും ചെയ്യും. ഹാരപ്പൻ ലിപി വായിച്ചു മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് ഉത്തരത്തിന് തൽക്കാലം കാത്തിരിക്കേണ്ട. പുരാവസ്തു ലക്ഷ്യങ്ങളിൽ തേടിച്ചെന്നാൽ കിളച്ചെടുത്ത വസ്തുക്കളിൽ കാണുന്ന മേൽവിവരിച്ച ഏകരൂപത ഏതോ ക്രമീകരണ വ്യവസ്ഥയിലേക്കുള്ള ചൂണ്ടുപലകയാണ്. നിലവാരപ്പെട്ട അളവുകളും തൂക്കങ്ങളും ഒരേ ലിപി വ്യവസ്ഥയും മറ്റു നടപ്പിലാക്കാൻ ഒരു ഭരണകൂടത്തിൻ്റെ കരുത്തും കർമ്മശേഷിയും പിൻബലമായി വേണം. നഗരങ്ങളുടെ നിർമ്മാണവും അതുപോലെ തന്നെ നഗരങ്ങളിലെ കോട്ടകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ധാന്യകലവറകൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നു. ഉൾനാടൻ ഉൽപാദന സ്ഥാനങ്ങളിൽ ഉണ്ടാകുന്ന മിച്ചധാന്യങ്ങൾ ശേഖരിക്കാനും അങ്ങനെ ശേഖരിക്കുന്ന മിച്ചോൽപ്പന്നങ്ങൾ സംഭരിക്കുന്നതിലും സംരക്ഷിക്കുന്നതിലും ഉള്ള സ്ഥാനമാണ് ധാന്യ കലവറകൾ. ലോകത്തെ മഹത്തരമായ ഹാരപ്പൻ പരിഷ്കൃതിയുടെ അന്ത്യം എങ്ങനെയായിരുന്നു എന്നതിനെക്കുറിച്ച് നിരവധി കാരണങ്ങൾ പറയുന്നുണ്ട്. ഇന്ത്യക്ക് പുറത്ത് പടിഞ്ഞാറു നിന്ന് വന്ന ആര്യന്മാരുടെ ആക്രമണമാണ് പണ്ടൊക്കെ പലരും പറയുന്ന കാരണം. പുറത്തുള്ള ഏതെങ്കിലും വർഗക്കാർ ഹാരപ്പൻ പ്രദേശത്തിന് എത്തുന്നതിന് മുമ്പ് തന്നെ നഗരസ്ഥാനങ്ങൾ പലതും ക്ഷീണദശയിൽ ആയിക്കഴിഞ്ഞിരുന്നു. അകത്തു തന്നെയുള്ള കാരണങ്ങളാലാണ് അവ ക്ഷീണിച്ചു നിന്ന് അനുമാനിക്കണം. രാജസ്ഥാൻ മരുഭൂമി പരിഷ്കൃതിയുടെ പ്രദേശങ്ങളിലേക്ക് കൂടി വ്യാപിക്കാൻ തുടങ്ങിയതും വെള്ളപ്പൊക്കങ്ങൾ ഇടയ്ക്കിടെ ഉണ്ടായതും ആഭ്യന്തര നിമിത്തങ്ങൾ ആവാം. ഭൂനിരപ്പിൽ വമ്പിച്ച മാറ്റങ്ങൾ ഉണ്ടാവുന്നത് പ്രദേശങ്ങളിലെ സ്ഥിരം ഉപദ്രവം ആയിരുന്നു. സിന്ധു നദിയുടെ ഗതിമാറ്റവും അതുവഴി ഉണ്ടാകുന്ന വരൾച്ച പ്രദേശങ്ങളും മറ്റൊരു കാരണമായി ചിലർ പറയാറുണ്ട്. എന്തായാലും ഹാരപ്പൻ സംസ്കൃതി ലോകത്തിന് നൽകിയ സംഭാവനകൾ മഹത്തരമാണ്. അവരുടെ ഓരോ പ്രത്യേകതകളും ആധുനിക ലോകത്തിന് അതിശയങ്ങളാണ്. പ്രത്യേകിച്ച് അവരുടെ നഗരാസൂത്രണം, അടച്ച ഓടകൾ, ധാന്യപ്പുരകൾ എല്ലാം ചരിത്ര വിദ്യാർത്ഥികൾക്കും ചരിത്ര പണ്ഡിതന്മാർക്കും എപ്പോഴും അതിശയങ്ങളാണ്. ഹാരപ്പൻ ലിപി ഇതുവരെ ആർക്കും പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയാത്തത് ആ സംസ്കാരത്തെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള ഒരു തടസ്സമായി ഇപ്പോഴും നിൽക്കുകയാണ്. എന്നെങ്കിലും ഹാരപ്പൻ ലിപി പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിച്ചാൽ ഒരുപക്ഷെ ഇനിയും ഒട്ടേറെ അത്ഭുതങ്ങൾ നമുക്ക് കാണുവാനും പഠിക്കുവാനും സാധിക്കും.
1: സിന്ധു നദീതട സംസ്കാരം, പ്രാധാന്യവും സവിശേഷതകളും. വയനാട് തരിയോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകൻ രാജേന്ദ്രൻ KV സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര

ആകാശവാണി ഇപ്പോൾ ആർ അജിത് പ്രസാദിന്റെ സംഗീത കച്ചേരി. വയലിൻ ടി എച്ച് ലളിത. മൃദംഗം എൻ ഹരി. ഭൈരവി രാഗത്തിൽ അടതാളവർണ്ണത്തോടെ കച്ചേരി ആരംഭിക്കുന്നു.

ആർ അജിത് പ്രസാദിന്റെ സംഗീത കച്ചേരിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ടി എച്ച് ലളിത വയലിൻ, എൻ ഹരി മൃദംഗം. വസന്തഭൈരവി രാഗത്തിൽ നീതയറാത എന്ന് തുടങ്ങുന്ന ത്യാഗരാജകൃതി രൂപകതാളം.

ആർ അജിത് പ്രസാദിന്റെ സംഗീത കച്ചേരിയാണ് ഇതുവരെ കേട്ടത്. ടി എച്ച് ലളിത വയലിൻ, എൻ ഹരി മൃദംഗം. അവതരണം ആകാശവാണി കോഴിക്കോട് നിലയം.

0: ഇന്ത്യൻ ചലച്ചിത്ര സംഗീത രംഗത്തിന്റെ രൂപഭാവങ്ങളും ഭാവുകത്വ പരിണാമങ്ങളും നിർണയിച്ച സംഗീത സംവിധായകരിൽ പ്രധാനിയായിരുന്നു നൌഷാദ് അലി എന്ന നൌഷാദ്. നാളെ മെയ് 5 സംഗീത സംവിധായകൻ നൌഷാദിന്റെ ഓർമ്മദിനം. അദ്ദേഹത്തിന്റെ ശിഷ്യനായും സഹായിയായും വർഷങ്ങളോളം പ്രവർത്തിച്ച സംഗീത സംവിധായകൻ ജെറി അമൽദേവ് പങ്കുവച്ച ഓർമ്മകളെയും നിരീക്ഷണങ്ങളെയും അടിസ്ഥാനമാക്കി ഒരു ചിത്രീകരണം.
1: ഞാൻ ചെറുപ്പം മുതല് കേട്ട് പഠിച്ചു വളർന്ന പാട്ടുകൾ എല്ലാം തന്നെ നൌഷാദ് സാഹിബിന്റെ എന്ന് പറയാം. എന്തുകൊണ്ടോ അദ്ദേഹത്തിന്റെ മ്യൂസിക്കിനോട് എനിക്ക് ഒരു ചായ്വ് തോന്നി.
0: തന്റെ കൗമാര യൗവനങ്ങൾ മുതലേ നെഞ്ചേറ്റിയ നൌഷാദ് ഗാനങ്ങളുടെ ഓർമ്മയിൽ നിന്നുകൊണ്ടാണ് ജെറി അമൽദേവ് അനുഭവ കഥനം തുടങ്ങുന്നത്.
1: ഞാൻ ശ്രീരാമചന്ദ്രയുടെ മ്യൂസിക് പാടുമായിരുന്നു. പിന്നെ ഇത് റോഷൻ എന്ന് പറയുന്ന മ്യൂസിക് ഡയറക്ടറിന്റെ ആദ്യകാലത്തെ ഒരു പാട്ടാണ്. അങ്ങനെയൊക്കെ ഞാൻ പാടിയിട്ടുണ്ട്. അല്ലെങ്കിൽ ജയശങ്കർ ഗിരീഷിന്റെ ഒക്കെ ആദ്യകാലത്തെ പാട്ടുകളിലൊന്ന്. ഇങ്ങനെയുള്ള പല പല പാട്ടുകൾ പാടിയിട്ടുണ്ടെങ്കിലും നൌഷാദ് സാഹിബിന്റെ പാട്ടിനോടാണ് എനിക്ക് ചെറുപ്പം മുതലേ ഒരു എന്താ ഒരു പ്രത്യേകത തോന്നിയിട്ടുള്ളത്. ഉദാഹരണത്തിന്

ബുല്ല ഇങ്ങനെയുള്ള പാട്ടുകളൊക്കെ എന്തെല്ലാം പാടുന്ന നർസിംഹ സാബിൻ്റെ പാട്ടുകൾ അക്കാലത്തിന് 1945 മുതൽ 1955 വരെ ഈ പാട്ടുകൾ കേട്ടെല്ലാം എൻ്റെ അകത്തേക്ക്

0: പിന്നെ ഐ ബിക്കെയിം നൌഷാദ് ഫാൻ വിതൗട്ട് നോയിങ് ഹിം പേഴ്സണലി. പിന്നെ മീറ്റ് ചെയ്തു.
1: ആദ്മി എന്ന ചിത്രത്തിലെ ഗാനങ്ങളെ ആസ്വാദകർ കൊണ്ടാടുന്ന കാലമായിരുന്നു അത്.
0: ഞാൻ ചെന്നപ്പോ തന്നെ അദ്ദേഹം വാസ് ഓൾറെഡി ബിസി വിത്ത് എ മൂവി കോൾഡ് ആദ്മി. ന ആദ്മി കാ കോയി ഭരോസാ, ന ദോസ്തി കാ കോയി ഠികാന, അങ്ങനെ ഒരു പാട്ട്. പക്ഷേ എന്നെ കൂടുതൽ ഓഹോ.

0: എന്ന ചിത്രം മുതലാണ് നൌഷാദിന്റെ അസിസ്റ്റന്റ് എന്ന മേലങ്കി ജെറി അമൽ ദേവ് എടുത്തണിയുന്നത്.
1: ഞാൻ ചെന്നപ്പോ എനിക്ക് ആദ്യമായിട്ടൊരു ജോലി ചെയ്യാൻ തന്നത് ഈ പാൽക്കി എന്ന് പറയുന്ന സിനിമയാണ്. പാൽക്കി എന്ന് പറയുന്ന സിനിമ തുടങ്ങിയത് 1953 മറ്റുമാണ്.
0: ജെറി അമൽ ദേവ് തുടരുന്നു.
1: തുടങ്ങി വെച്ച് തലത് മുഹമ്മദ് ആയിരുന്നു തൂലിയ പാട്ടാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ വോയിസിലേക്ക് പാട്ടുകളൊക്കെ റെക്കോർഡ് ചെയ്തു. അത് കഴിഞ്ഞപ്പോ ഡയറക്ടർ സാബ് മരിച്ചു പോയി. അദ്ദേഹത്തിന്റെ പേരാണ് SU SUNNY. നമ്മുടെ സണ്ണി സണ്ണി എന്ന് പറയുന്നത് SUNNY, അതല്ല, അതൊരു മുസ്ലിം പേരാണ് സണ്ണി. അദ്ദേഹം മരിച്ചതോടുകൂടി പരിപാടി സ്റ്റോപ്പായി. അത് കഴിഞ്ഞ് 10 കൊല്ലം കഴിഞ്ഞപ്പോൾ ഒരു ഗുജറാത്തി രത്ന വ്യാപാരി വന്നിട്ട് പറഞ്ഞു, നല്ല കഥയായിരുന്നു, നല്ലതായിരുന്നു, ഓക്കെ ഇവനെ രണ്ടാമതും തുടങ്ങിയാലോ. അങ്ങനെ മഹേഷ് കൗൾ എന്ന് പറയുന്ന ഒരു കാശ്മീരി ഡയറക്ടറിനെ വിളിച്ച് തുടങ്ങാൻ തുടങ്ങിയപ്പോൾ നൌഷാദ് സാഹിബിനോട് ആ ഡയറക്ടർ പറഞ്ഞു, ഇപ്പോൾ തലത്ത് മെഹ്മൂദിന് ആളുകൾക്ക് വലിയ നോട്ടായിരുന്നു, അവർക്ക് റഫീസ് സാഹിബിനെ വേണ്ടി പാട്ടൊക്കെ പാടിക്കും. ഓക്കെ, അങ്ങനെ ഞാൻ ചെന്ന് ചെല്ലുമ്പോൾ നൌഷാദ് സാഹിബിനിക്ക് ആ സിനിമയിലുള്ള പാട്ടുകളൊക്കെ ഒരു സ്പൂളിലാക്കിയിട്ട് വന്ന് ഇതിൻ്റെ അകത്ത് ഇന്ന പാട്ടെടുത്തിട്ട് കംപ്ലീറ്റ് ആൻഡ് ഓർക്കസ്ട്ര മുഴുവൻ എടുത്തു റഫീസ് സാഹിബിനെ കൊണ്ട് നമുക്ക് പാടിക്കുന്നു. അതായിരുന്നു എൻ്റെ ആദ്യത്തെ ജോലി.

ഇതൊരു കവി അയാളുടെ മരിച്ചുപോയ പ്രേമഭാജനത്തെ പറ്റി എഴുതുന്ന ഒരു പോയട്രിയാണ്, ഒരു കംപ്ലീറ്റ് സ്റ്റോറിയാണ്. അപ്പം ഇങ്ങനെ കഥ പറയുന്ന പോലെ മെലഡി ഇങ്ങനെ മാറി മാറി സുവർത്തിലെത്തിന് യൂഷ്വൽ ലിസൺ ടു ദ കലിരാജ് സിന്ദഗി. അതായിരുന്നു എൻ്റെ ഫസ്റ്റ് ജോലി.

അത് കഴിഞ്ഞ് നൗഷാദ് സാബ് ഷഫി സാബ് ഞങ്ങളെല്ലാവരോടും നൗഷാദ് സാബ് ഇന്ന പാട്ടിന് ഒരു ട്യൂൺ ഉണ്ടാക്കിക്കും പറയും. നൗഷാദ് ഷഫി സാബ് ഉണ്ടാകും, ഞാനുണ്ടാകും, നൗഷാദ് സാബ് ഉണ്ടാകും. എന്നിട്ട് മൂന്ന് പേരുടെയും പല്ലവി കേട്ടിട്ട് പറയും, ആ ഷഫീടെയാണ് പേറ്റെടുന്നത്, പിന്നെ അതെടുക്കും. അപ്പോൾ നൗഷാദ് സാബ് പറയും, ചെറിയ മേക്കൻ അന്തര, ആ മേക്കൻ അന്തര, ഓ കൊള്ളില്ല, ഞാൻ അന്തര ഉണ്ടാക്കാം. അങ്ങനെ ചില സമയത്ത് പറയും, ആ ജെറിയുടെ അന്തര കൊള്ളില്ല, ആ നമുക്കിത് വെക്കാം. അങ്ങനെ ഇതൊരു ഗിവൻ ടേക്ക് പോളിസി ആയിരുന്നു ഞാൻ ചെല്ലുന്നതായിരുന്നു. ഉദാഹരണത്തിന്,

കോനായ ഇത് ആ പല പല്ലവി ഞാനുണ്ടാക്കി, ഇതിനോട് സാപ്പൻ ചരണം ഉണ്ടാക്കി. പക്ഷെ ഇതൊന്നും നമുക്ക് പറയാം, ഏ ഈ പാട്ടിന്റെ പല്ലവി ഞാനോട്ടോ ഉണ്ടാക്കിയെന്നൊന്നും ലോങ് കൂടെ ഒന്നും അറിഞ്ഞിട്ട് പറയാൻ പറ്റില്ല. ബട്ട് ദെൻ ഐ ഡിഡ് ദി ഓർക്കസ്ട്രേഷൻ കംപ്ലീറ്റ്. എന്താ

അവനോഷസ് വാസ് എ വെരി ഗുഡ് മാൻ, ഹി വാസ് എ ഫാമിലി മാൻ. ഞങ്ങളുടെ ഈ പരിപാടി മുഴുവൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ്, അല്ലാതെ വേറെ സ്റ്റുഡിയോയിലൊന്നും. ആ സ്റ്റുഡിയോയിൽ റെക്കോർഡിങ്ങിന് പോകാതെ വേറെ കാര്യം.

എനിക്ക് കാലത്ത് 8 മണി മുതൽ രാത്രി 8 മണി വരെ ഇദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ആൻഡ് സം ടൈംസ് ഡിന്നർ. അപ്പോൾ അതൊരു പ്രശ്നമായി, ചെറിയ പ്രശ്നം. എന്താ അദ്ദേഹത്തിന്, ഞാൻ ഇങ്ങനെ ഒരു വലിയ ടേബിളാണ്, അദ്ദേഹത്തിന് 10 മക്കളുണ്ട്. അപ്പോൾ നൗഷാദ് സാഹിബ് ഹെഡ് ടേബിളിൽ, വൈഫ് അവിടെ, ഞാനിവിടെ, ഈ 10 മക്കൾ ചുറ്റും. ഇപ്പോൾ ഇവരോടുകൂടി ഞാൻ ഊണ് കഴിച്ചു ഒരു കൊല്ലം. ഇത് കഴിയുമ്പോൾ ഞാനിങ്ങനെ പറയാം, നൗഷാദ് സാഹിബ് എനിക്ക് സാലറി പോരാ എന്നങ്ങനെ പറയും. അപ്പോൾ ഞാൻ അവിടെ ഒന്ന് ടൈഡായി. പക്ഷേ അത് ഷഫീ സാബ് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം എനിക്ക് വേണ്ടതുപോലെയൊക്കെ പല സ്ഥലത്തു നിന്നും ഇൻകം തരികയാണ്. ഇപ്പോൾ പ്രൊഡ്യൂസറിനോട് വന്നിട്ട് ആ അതേ പുതിയ അസിസ്റ്റൻ്റ് വന്നിട്ടുള്ള അയാൾക്ക് മാസം മാസം 500 രൂപ മാസം കൊടുക്കണം. അങ്ങനെ ഒരു റെക്കോർഡിങ്ങിന് എനിക്ക് എല്ലാ ഓരോ റെക്കോർഡിങ്ങിനും 500 രൂപ. അത് ഷഫീ സാബിൻ്റെ ബുദ്ധി ഒന്ന് എനിക്ക് കിട്ടി. നമ്മളിങ്ങനെ എന്താ പറയുക, ഒച്ചാനിച്ച് നിൽക്കുകയല്ലോ. നൗഷാദ് സാബ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്നതിൻ്റെ അപ്പുറം നമുക്ക് വേറെ ഒന്നും വേണ്ട, കാശ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള ആറ്റിറ്റ്യൂഡിലാണ്. അപ്പോൾ പക്ഷേ ഐ വാസ് സേവ്ഡ് ബൈ ഷഫീ. 1964 എൻഡ് മുതൽ 69 എൻഡ് വരെ, 69 ഞാൻ അമേരിക്കയിലേക്ക് വെസ്റ്റേൺ മ്യൂസിക് പഠിക്കണം എന്ന് പറഞ്ഞു ഞാൻ സ്ഥലം വിട്ടു. നൗഷാദ് സാഹിബിൻ്റെ മെലഡി, അദ്ദേഹത്തിൻ്റെ മെലഡിക്ക് എപ്പോഴും ഒരു പ്രത്യേകതയുണ്ട്, ഒരു പേഴ്സണൽ ടച്ച് ഉണ്ട് അതിന്. ഐ വുഡ് സേ ദ സുപ്രീമസി ഓഫ് മെലഡി നമ്മുടെ പാട്ടിൽ വേണം എന്നുള്ള ഒരു പോയിന്റ് ഞാൻ പഠിച്ചു. പിന്നെ മെലഡി കഴിയുന്ന സിമ്പിളായിരിക്കാം, എല്ലാവരെ കൊണ്ടും ഭാഗവതന്മാരെ കൊണ്ട് പാടിക്കുന്ന മെലഡി ആവശ്യത്തിന് അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ മാത്രം മതി. താൻസേന പാടുന്നെങ്കിൽ നമുക്കൊരു ശേഷി എന്നുള്ള പാട്ട് ഇവിടെ കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതൊരു പാട്ട്. സെക്കൻഡ് പാട്ട് അദ്ദേഹത്തോട് ക്ലിയറായിട്ട് പറഞ്ഞു, എപ്പോഴും യു ഹാവ് ടു കീപ് ദ സൗണ്ട് സ്പെക്ട്രം ഇൻ യുവർ മൈൻഡ്. ഈ 100 വൈബ്രേഷൻ മുതൽ 15,000 വൈബ്രേഷൻ വരെയുള്ളതിൽ ഒരു പാട്ടിൻ്റെ സമയത്ത് എവിടെയൊക്കെ ഇത് ക്ലിയറായിട്ട് കൊടുക്കാൻ പറ്റും, അതാണ് ശ്രദ്ധിക്കേണ്ടത്. അതിനാണ് ഈ പറയുന്ന ഓർക്കസ്ട്രേഷൻ ടെക്നീക്കും മറ്റേതും മറിച്ച് നോക്കിയാൽ ബാക്കിയെല്ലാം ചെവിയിലാണ് കാര്യം. അതിനനുസരിച്ച്

0: ഞാൻ നൗഷാദ് സാഹിബിനോടുകൂടി സാത്ഥി, സംഘർഷ്, പാൽക്കി, രാം ഔർ ശ്യാം, ദിൽ ദിയ ദർദ് ലിയ, ഗവാർ എന്നിങ്ങനെ 7-8 പടങ്ങൾ അദ്ദേഹത്തോടുകൂടി സഹകരിച്ചു. അദ്ദേഹത്തിൽ നിന്ന് ഞാൻ പഠിച്ചു, അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തു, ഓർക്കസ്ട്ര കണ്ടക്ട് ചെയ്തു. എനിക്ക് ലതാ മങ്കേഷ്കറേയും മുഹമ്മദ് റഫി സാബിനെയും അങ്ങനെ പല പാട്ടുകാരെയും പാട്ട് പാടിക്കൊടുക്കാനുള്ള, അവർ പഠിക്കുമ്പോൾ പാട്ട് പാടിക്കൊടുക്കാനുള്ള സുന്ദരാവസരങ്ങളും എനിക്കുണ്ടായിട്ടുണ്ട്. അതിൽ ഞാൻ വളരെ സന്തോഷവാനാണ്.
1: ജെറി അമൽദേവ് പങ്കുവയ്ക്കുന്ന നൗഷാദ് സ്മരണകൾ തുടരുന്നു.

പിന്നെ അദ്ദേഹത്തിൽ ഞാൻ കണ്ടുപിടിച്ചത് അവര് ഒരു പാട്ടുണ്ടാക്കാൻ 7 ദിവസം ഈ പറയുന്ന ഷക്കീൽ ബദാനിയും നൗഷാദ് സാബും കൂടി 7 ദിവസം ഒരു എയർ കണ്ടീഷൻ മുറിയിലിരിക്കും. കാലത്ത് 9 മണിക്ക് കയറും, ഉച്ചക്ക് 1 മണിക്ക് ഊണ് കഴിക്കാൻ പുറത്തു വരും, ഒരു അരമണിക്കൂർ കഴിഞ്ഞ് പിന്നെയും കയറും, പിന്നെ വൈകുന്നേരം 6 മണിക്ക് പുറത്തു വരും. ഇവരെന്താ ചെയ്യുന്നത്? ആ സിറ്റുവേഷൻ അനുസരിച്ച് ഒരു പാട്ടുണ്ടായി, ലിറിക്സ് ഇതിലാണ് പരിപാടി. അപ്പൊ നൗഷാദ് സാബ് വാസ് ഓൾസോ എ പോയറ്റ്. അദ്ദേഹത്തിന് വായ തുറന്നാലേ ഷായരി വരും, കവിതയെ വരുള്ളൂ എന്ന് പറഞ്ഞാൽ ഉടനെ അത് ഇത് കോട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കും. അവരുടെ കൾച്ചറിൻ്റെ ഒരു ഭാഗമാണ് ലഖ്നൌവി മുസ്ലിം കൾച്ചർ. ഉദാഹരണത്തിന് അവര് ഇപ്പോ ഈ കഥാനായകൻ ഒരു പോയറ്റാണ്, പക്ഷെ അയാൾ ജോലി എടുക്കുന്നത് ഒരു തീച്ചൂളയിലേക്ക് കൽക്കരി വാരിയിടുന്ന ജോലി. അപ്പോ പക്ഷെ സ്ഥലത്തെ വലിയ പൈസക്കാരൻ്റെ മകളുമായിട്ട് പ്രേമമാണ്. അപ്പൊ ഇവർക്ക് തമ്മിൽ മീറ്റ് ചെയ്യാനൊരു സാധ്യതയില്ല. പിന്നെ മീറ്റ് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ഇയാളുടെ വീടിൻ്റെ മുകളിൽ ഒരു ടെറസ് ഉണ്ട്, അത് പഞ്ചാബ് ബാക്ക്ഗ്രൗണ്ടാണ്. അപ്പോൾ ടെറസിൽ കയറി നിന്നിട്ട് നോക്കിയാൽ അവള് അപ്പുറത്ത് 2 വീടിൻ്റെ അപ്പുറത്ത് നിൽക്കുന്നതാണ്. എന്നിട്ട് ഇവരിങ്ങനെ ഈ കൊച്ചുങ്ങൾ ടെലഫോൺ ഉണ്ടാക്കില്ല, അതുപോലെ ഒരു നൂലിൻ്റെ പരിപാടി ആയത് ഡയറക്ടറിൻ്റെ ഐഡിയ ആയി. ഇയാൾ ഇവൻ പാടി കൊടുക്കുകയാണ്. ഇതാണ് ആദ്യത്തെ ലൈൻ. ദിലേ ബേതാബ് കോ സീനേ സേ ലഗാന ഹോഗ, അതായത് എന്റെ പടയ്ക്കുന്ന ഹൃദയത്തെ നനക്ക് നിന്റെ നെഞ്ചോട് ചേർക്കേണ്ടി വരും. സർവ ഇമോഷൻസ് അതിനകത്തുണ്ട്, നെഞ്ചോട് ചേർക്കേണ്ടി വരും. രണ്ടാമത്തെ ഇതുപോലെ അങ്ങനെ ചെയ്യേണ്ടി വരും, ഇങ്ങനെ ചെയ്യേണ്ടി വരും. ഇങ്ങനെ ഹോഗ ഹോഗ ഹോഗ ഹോഗ എന്ന് പറഞ്ഞ 200 ലൈനങ്ങൾ എഴുതിയിടും ഇവർ രണ്ടുപേരും കൂടി. ഇതിന് 7 ദിവസം പോകും. അതായത് ഈ സന്ദർഭത്തിന് അനുയോജ്യമായ ഇമേജറി മുഴുവൻ ഇവർ കൊണ്ടുവരുന്നുണ്ടാവും. ദിലേ ബേതാബ് കോ സീനേ സേ ലഗാന ഹോ. ആ അപ്പൊ ഇവളുടെ അനു പറയും, ആജ് പർദാ ഹേ തോ കൽ സാമനേ ആനാ ഹോഗ, ഇന്ന് നീ പർദയിലാണെങ്കിൽ നാളെ അതൊക്കെ എടുത്ത് കളഞ്ഞിട്ട് വരേണ്ടി വരും. ഇങ്ങനെ ഓരോന്നിങ്ങനെ പ്രേമത്തിന്റെ അങ്ങോട്ട് ക്ലൈമാക്സിലേക്ക് പോകുന്നു. പക്ഷെ വളരെ

ഈ 200 ലൈൻ എഴുതാൻ 7 ദിവസം കഴിഞ്ഞത് ഇവര് എല്ലാം കൂടി സെലക്ട് ചെയ്യുന്നത് 20 ലൈനാണ്. അപ്പൊ എന്താ ഗുണം? അതിങ്ങ് കറന്ന് ഇങ്ങനെ എസെൻസ് മാത്രമേ ആ പാട്ടിലുള്ളൂ. അപ്പൊ എന്തെങ്കിലും പാട്ട് പാടാൻ വന്നതിന് ഇത് കേട്ട് കിടിലം കൊള്ളുകയാണ് ആര്? മുഹമ്മദ് റഫി അല്ല താ മങ്കേഷ്കർ, അല്ലെങ്കിൽ ഇൻ ദിസ് കേസ് സുമൻ കല്യാൺ പോലെ സംതിങ്. അപ്പൊ അവര് ഇങ്ങനെ പാട്ട് ഒരു മാസം കൊണ്ടാണ് പഠിക്കുന്നത്, അല്ലാതെ ഓടിച്ചിട്ട് പിടിച്ച് വേണ്ട പാട്ട് പഠിച്ചവർക്ക് റെക്കോർഡ് ചെയ്യുക അങ്ങനെ ഒരു പരിപാടിയില്ല. ഇവരെ വീട്ടിൽ വരുന്ന കാലത്ത് ഉച്ച കഴിഞ്ഞ് വരും, വന്നിട്ട് ചായയൊക്കെ കുടിച്ച് പഴയ കഥയൊക്കെ പറയും. കവിതാ സാറിൻ്റെ അവിടെ മിസ്റ്റർ ആരാണ് കെ ആസിഫിനോട് കൂടി വർക്ക് ചെയ്ത കഥയൊക്കെ പറഞ്ഞിട്ട് അന്ന് ട്യൂൺ എടുക്കാം. ആ ദിവസം വൈകിയപ്പോൾ പല്ലവി ബജാവോ വേണമെങ്കിൽ ഞാൻ ഒന്ന് മോളി കൊടുക്കും, ഷതവണ ഓർമ്മ വരും, അദ്ദേഹം അത് പാട്ട് പഠിപ്പിക്കും. അങ്ങനെ പാട്ട് 2 മണി മുതൽ 4 മണി വരെ ഈ പാട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇതുപോലെ ഒരു മാസത്തിൽ ചേർന്ന് 4 തവണ വരും. അപ്പോൾ മാസം കഴിയുമ്പോൾ ഈ പാട്ട് ഇവർക്ക് ബൈ ഹാർട്ടാണ്. എന്താ പേപ്പർ നോക്കി പാട്ടിന് പ്രശ്നം ഉദിക്കുന്നില്ല, പാട്ട് കംപ്ലീറ്റ് ബൈ ഹാർട്ട്. എന്നെ സ്റ്റുഡിയോ ചെന്നിട്ട് വേറൊരു റിഹേഴ്സൽ പോലെ അങ്ങനെ പാടി അവർ പോകുന്നു. ഈ ക്വാളിറ്റിയാണ് നമ്മൾ ഇവരുടെ പാട്ടുകൾ കേൾക്കുന്നത്. അതുകൊണ്ട് ഒരക്ഷരം നമുക്ക് മനസ്സിലാകുന്നില്ലെങ്കിലും എന്തോ നമ്മളെ അതിൽ നിന്ന് നമ്മളെ വലിച്ചെടുക്കുന്നുണ്ട്. അത് ഇങ്ങനെ വരണമെങ്കിൽ നമ്മൾ ഇതുപോലെയൊക്കെ തന്നെ ചെയ്താൽ വല്ലതും നടക്കുള്ളൂ. അല്ലാതെ ഇപ്പം ഇപ്പോഴത്തെ അവസ്ഥ തന്നെ ചിലർ പറഞ്ഞു കേട്ടിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. മ്യൂസിക് ഡയറക്ടർ സ്ഥലത്തില്ല, പ്രൊഡ്യൂസർ സ്ഥലത്തില്ല, ഡയറക്ടർ സ്ഥലത്തില്ല, സൗണ്ട് എഞ്ചിനീയറും പാട്ടുകാരനും മാത്രമുള്ള ഒരു ട്രാക്കുണ്ട്. ട്രാക്കിൽ നിന്ന് ഒരു അരക്കഷ്ണം പാടി പഠിച്ചെടുക്കുന്നു, അത് റെക്കോർഡ് ചെയ്യുന്നു, പിന്നെ അരക്കഷ്ണം പാടുന്നു. അത് ഒരു ലൈനിൻ്റെ അരക്കഷ്ണേ, ഒരു ലൈൻ ഫുള്ളായിട്ടും കൂടിയല്ല. ഇങ്ങനെ കുത്തി കുത്തി കുത്തി കുത്തി കുത്തി 4 മണിക്കൂർ കൊണ്ട് പാട്ട് റെക്കോർഡ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഇയാൾ പുറത്ത് വരുമ്പോൾ ഞാൻ ചോദിക്കും, ആ പാട്ടൊന്ന് പാടാം. എങ്ങനെ പാടും സാർ? എനിക്കൊന്നും അറിഞ്ഞുകൂട. ഇതാണിപ്പോൾ നമ്മൾ കൊട്ടിഘോഷിക്കുന്ന ഭയങ്കര സിനിമ പാട്ട്. വി ആർ ആക്ച്വലി ഡിസ്ട്രോയിങ് ദ വെരി ഫാബ്രിക് ഓഫ് അവർ ബേസിക് മ്യൂസിക് മേക്കിംഗ്. പാട്ടെന്ന് പറയുന്നത് ഇങ്ങനെ കുത്തി കുത്തി എടുക്കാനുള്ള സാധനമായിരുന്നു. പാട്ട് ആക്ച്വലി വൺ പീസ്.

നോർട്ട് സാഹിബിൻ്റെ വീട്ടിൽ ഞാൻ പഠിച്ച കാര്യങ്ങളിൽ ഒന്നാണ്. യു ക്യാൻ ദേർ ഇസ് നോ ഷോർട്ട് കട്ട്. എ വർക്ക് ഓഫ് ആർട്ട് ഹാസ് നോ ഷോർട്ട് കട്ട്. എ വർക്ക് ഓഫ് ആർട്ട് ഈസ് എ തിങ് ഓഫ് ബ്യൂട്ടി ഫോർ എവർ. അല്ലേ? ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പാട്ട് അഞ്ചു കൊല്ലം പത്ത് കൊല്ലം കഴിഞ്ഞാലും ഇഫ് ഇറ്റ് ഈസ് ഗുഡ് അതൊരു തിങ് ഓഫ് ബ്യൂട്ടി ആയിട്ട് അങ്ങനെ നിൽക്കും. ഇപ്പോൾ MS വിശ്വനാഥൻ്റെ പാട്ടുകളോ അല്ലെങ്കിൽ സൈഗൽ സാബിൻ്റെ പഴയ പാട്ടുകൾ, RC പോരാൻ്റെ പാട്ടുകളോ ഏതെങ്കിലും എടുത്താൽ ഇന്നും നമ്മളെ പിടിച്ചിരിക്കുന്ന ഇരുത്തുന്നത് എന്തുകൊണ്ടാണ്? പിയാമില്ലെന്ന് കൂജാന ഇത് ഞാനൊരു 3-4 വയസ്സുള്ളപ്പോൾ പഠിച്ച പാട്ടാണ്. അതെൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. ഏണോ?

അവസാന ആൾ പറഞ്ഞു, എന്താ ഈ ഡയറക്ടർ സാറൊക്കെ ആസിഫിനോട് ഇടൂ, താൻ ഈ സിനിമ എന്നാ തീർക്കാൻ പോകുന്നത്, എന്നാ അടുത്ത കൊല്ലം കൊണ്ട് തീർക്കാന്ന്. അങ്ങനെ ഐ തിങ്ക് ദേ ടുക്ക് ദം 5 years ടു കംപ്ലീറ്റ് ദ പിക്ചർ, ആൻഡ് ഇറ്റ് വാസ് ദി ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ. റിമെമ്പർ, ഇതുവരെ ഒരു പടം അതുപോലെ ഉണ്ടായിട്ടില്ല, ബിക്കോസ് ഇറ്റ് ഈസ് ദ വാസ്റ്റ്. എന്താ എൻ്റെ എൻ്റെ ബാക്ക്ഗ്രൗണ്ട്, ഏനോ അത് മുഗൾ സാമ്രാജ്യത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പ്രേമ കഥ അതിമനോഹരമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നു. അതിൻ്റെ പുറകിൽ ഭയങ്കരന്മാരായ എഴുത്തുകാരുണ്ട്, ഉറുദുവിലുള്ള എഴുത്തുകാരും ഹിന്ദിയിലുള്ള എഴുത്തുകാരും. പിന്നെ ഇവർ അതിൻ്റെ അകത്ത് വേറൊരു മനോഹര കാര്യം ചെയ്തത്, ഹിന്ദു മുസ്ലിം ആമിറ്റിയാണ് അതിൻ്റെ അകത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. അല്ലാതെ മുസ്ലിംസിന് നമുക്ക് വേണ്ടെന്നോ ഹിന്ദുക്കളെ നമുക്ക് വേണ്ടെന്നോ അങ്ങനെയല്ല. രണ്ട് തുടക്കം തന്നെ ആദ്യത്തെ പാട്ടില്ലേ, ഓ മോരെ പന്ന് ഘട്ട് പേ നന്ദലാല് ചേട് ഗയോനേ, ഇതായിട്ടില്ലേ കൃഷ്ണ ഭജൻ, മനസ്സിലായി? മുസ്ലിം സിനിമ തുടങ്ങുന്ന കൃഷ്ണ ഭജനുമായിട്ട് അതെന്തൊരു ഭയങ്കര പോയിന്റ് ഓഫ് വ്യൂ ആണ്. അത് കമ്പോസ് ചെയ്തിരിക്കുന്ന അഫ്കോഴ്സ് ഒറിജിനൽ കമ്പോസിഷൻ ബൈ ഒരു ഫേമസ് നവാബ് ഉണ്ടായിരുന്നു ഇവിടെ ലക്നൌവിൽ, നവാബ് വാജിദ് അലി ഷാ എന്ന് പറഞ്ഞിട്ടുള്ള അയാളുടെ കമ്പോസിഷനാണ് ഈ ട്യൂണും ലിറിക്സും. നൌഷാദ് അങ്ങനെ തന്നെ ഉപയോഗിച്ചു, ഓർക്കസ്ട്രേറ്റ് ചെയ്തു, എന്നിട്ട് മധുബാലയെ കൊണ്ട് ഡാൻസ് ചെയ്യിച്ചു. സോ ഇറ്റ് വെന്റ് സോ ഫാർ റൈറ്റ് അവേ ഫ്ലൂ ഓഫ് ദ ഹാൻഡ്. അങ്ങനെ എല്ലാ പാട്ടുകളും അതുപോലെ തന്നെ.

എന്നൊരു പാട്ടിന് 100 ഓർക്കസ്ട്ര, 100 പേര് വായിക്കുന്ന അവിടെ ഇവിടേക്ക് ഇരുത്തി ഒരു ഷൂട്ടിംഗ് സ്റ്റേജിലാണ് ഇത് റെക്കോർഡ് ചെയ്യുന്നത് പാതിരയ്ക്ക്, ബിക്കോസ് സറൗണ്ടാകാൻ പാടില്ലല്ലോ. അപ്പോൾ അവിടെ ഹിന്ദിയിലുള്ള സർവ്വ പ്ലേ ബാക്ക് സിംഗറും അതിൻ്റെ അത് കോറസ് പാടിയിട്ടുണ്ട്. മുഹമ്മദ് റഫി ലീഡ്, പിന്നെ ബാക്കി മുഴുവൻ പെണ്ണുങ്ങളും ആണുങ്ങളും ഒക്കെ അതിൻ്റെ അകത്ത് പാടിയിട്ടുണ്ട്.

0: അതൊരു ഭയങ്കര സ്കെയിലാണ് സാർ. അപ്പോൾ നൗഷാദ് സാബിന് അങ്ങനെ ഒരു ഒരു സ്കെയിൽ കിട്ടി. അത് AR കാർദ എന്ന് പറയുന്ന ഒരു ഡയറക്ടറുണ്ട്, കാർദ, അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ അസോസിയേഷൻ. വേറൊരു ഗ്രേഡ് മദർ ഇന്ത്യ എന്ന് പറഞ്ഞ സിനിമ ഉണ്ടാക്കിയ ഒരു ഡയറക്ടറുണ്ടല്ലോ, മെഹബൂബ് ഖാൻ. He got into the hands of these big brainy fellows and he provided them the right kind of music. And that again adu mabukana irunu
1: adu Rajavan Rani adu
0: idoke edhalum Mughalayatham is a monumental movie both as a movie and as a musical movie. And that avaru udaharanathina adindathu oru famous classical singer Fayyaz Khan nu parayunna veliya classical singer ne kondu paadikkanayittu ഇവർ പ്ലാൻ ചെയ്തു. പക്ഷെ ഫയ്യാസ് ഖാൻ പറഞ്ഞു ഞാൻ പ്രാന്തം പറഞ്ഞു, ഞാൻ സിനിമയ്ക്കൊന്നും ഇല്ലെന്ന് പറഞ്ഞ് ചുമ്മാ പറഞ്ഞു അവർ ഓടിച്ചിട്ടു. അപ്പോൾ ഇവർ വിട്ടില്ല, പുറകോടി വന്നു സാർ. ഇങ്ങനെ ഒരു പ്രേമ സീനിൻ്റെ പുറകിൽ ഇങ്ങനെ താൻസേൻ പാടുന്നത് പോലെ കാണിക്കാനാണ്. ഇപ്പോൾ ജീവിക്കുന്ന സമയത്ത് ഈ കാലത്ത് താൻസേൻ സാറായതുകൊണ്ട് ഞങ്ങൾ വന്നിരിക്കുക എന്നൊക്കെ പറഞ്ഞ് സോപ്പ് കേട്ടു. അതേപോലെ ഞാൻ പാടുകയെന്നുള്ളത് ഞാൻ 3 മിനിറ്റ് പാടാൻ 25,000 രൂപ തരണമെന്നും 25,000 രൂപ ഇൻ 1960. അപ്പോൾ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ഖാൻ സാബിനൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെയാണ് അദ്ദേഹം എൻ്റെ അത് പാടാനായിട്ട്.

Oh, they had the will to make something substantial. ആ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. ഓടിച്ചിട്ട് എങ്ങനെയെങ്കിലും ഒരു പടം ഉണ്ടാക്കുക എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് അല്ലായിരുന്നു. 5 കൊല്ലം സിനിമയുടെ അതിൻ്റെ കൂടി ദിലീപ് കുമാർ ബിക്കെയിം ഫ്രം എ

യങ് മാൻ ഈ ബിക്കെയിം ഗ്രോണപ്പ് ഫെലോ. അപ്പനോട് ഫൈറ്റ് ചെയ്യാനുള്ള തൻ്റെയോടും ഒക്കെ ആയി. അതാണല്ലോ സിനിമയുടെ അവസാനത്തിൽ വരുന്നത്. അത് യു ക്യാൻ ലിറ്ററലി സീ അയാളുടെ മുഖത്തിന് കുറെ മേക്കപ്പൊക്കെ ഉണ്ടെങ്കിലും, പക്ഷെ അയാളുടെ വളർച്ച എന്താ, അഞ്ചു കൊല്ലം ആൾ മാറിപ്പോയി.

സംഗീത സംവിധായകൻ നൌഷാദിന്റെ ശിഷ്യനായും സഹായിയായും വർഷങ്ങളോളം പ്രവർത്തിച്ച സംഗീത സംവിധായകൻ ജെറി അമൽദേവ് പങ്കുവച്ച ഓർമ്മകളെയും നിരീക്ഷണങ്ങളെയും അടിസ്ഥാനമാക്കിയുള്ള ചിത്രീകരണം സമാപിക്കുന്നു. ആഖ്യാനം വിനീതാസുമം, സഹകരണം ഋതുൽ മോഹൻ, നിർവഹണം കെ വി ശരത്ചന്ദ്രൻ.

നാളെ രാവിലെ 5:55 സുഭാഷിതം വികാസ് നാരോൺ തയ്യാറാക്കി അവതരിപ്പിക്കുന്നു. 6:10 കാവ്യാഞ്ജലി, മുല്ലപ്പൂത്തു നാം കാണുന്നതില്ലെങ്കിലും, പ്രഭാവർമ്മ എഴുതിയ കവിത, ആലാപനം പ്രേമജ ഹരീന്ദ്രൻ. 6:15 അർച്ചന, 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ. തദ്ദേശ വാർത്തകൾ 7:00 ട്രെയിൻ സമയം, തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം. പ്രമുഖ നാടക രചയിതാവും അഭിനേതാവും അധ്യാപകനുമായ രാജ്മോഹൻ നീലേശ്വരം ജാലകത്തോടൊപ്പം ആദ്യ ഭാഗം. 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി. സയൻസ് കഫേ, ജലസംരക്ഷണം നാളെയുടെ ജീവൻ രേഖ. ജലക്ഷാമവും ജലസംരക്ഷണത്തിനായി സ്വീകരിക്കാവുന്ന പ്രതിരോധ മാർഗങ്ങളും ഈ വിഷയത്തെ ആധാരമാക്കി ഭൂജല വകുപ്പ് ജില്ലാ ഓഫീസർ B. ഷാബിയുമായുള്ള അഭിമുഖം രണ്ടാം ഭാഗം.

0: നമസ്കാരം. ലോക രോഗപ്രതിരോധ വാരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടിയിലേക്ക് സ്വാഗതം. മനുഷ്യചരിത്രത്തിലെ ഏറ്റവും വിജയകരമായ ആരോഗ്യ ഇടപെടലുകളിലൊന്നാണ് പ്രതിരോധ കുത്തിവയ്പ് അഥവാ വാക്സിനേഷൻ. ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് ഓരോ വർഷവും 20 മുതൽ 30 ലക്ഷം വരെ മരണങ്ങൾ ഒഴിവാക്കാൻ വാക്സിനേഷനിലൂടെ സാധിക്കുന്നുണ്ട്. വസൂരി എന്ന മഹാവ്യാധിയെ ലോകത്തു നിന്ന് തുടച്ചു നീക്കാനും പോളിയോ പോലുള്ള രോഗങ്ങളെ നിർമ്മാർജ്ജനത്തിന്റെ അരികിലെത്തിക്കാനും കഴിഞ്ഞത് വാക്സിനേഷൻ എന്ന കവചം കൊണ്ടാണ്. ഈ നേട്ടങ്ങളെ ഓർമ്മിപ്പിക്കാനും ഇനിയും പ്രതിരോധ കുത്തിവയ്പ് ലഭിക്കാത്തവരിലേക്ക് ഈ സുരക്ഷ എത്തിക്കാനും വേണ്ടിയാണ് എല്ലാ വർഷവും ഏപ്രിൽ അവസാന വാരം ലോക പ്രതിരോധ കുത്തിവയ്പ് വാരമായി ആചരിക്കുന്നത്. ഫോർ എവരി ജനറേഷൻ വാക്സിൻസ് വർക്സ് എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. വാക്സിനുകളെക്കുറിച്ചുള്ള ബോധവൽക്കരണം വർദ്ധിപ്പിക്കുക, പ്രതിരോധ കുത്തിവയ്പ് എടുക്കുന്നവരുടെ നിരക്ക് ഉയർത്തുക എന്നിവയാണ് വാരാചരണത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ശരീരത്തിന്റെ സ്വാഭാവിക പ്രതിരോധ സംവിധാനത്തെ ഉപയോഗപ്പെടുത്തി രോഗങ്ങളെ തടയുന്ന ലളിതവും സുരക്ഷിതവുമായ മാർഗമാണ് പ്രതിരോധ കുത്തിവയ്പ്. ഒരു പ്രത്യേക രോഗകാരിയായ അണുവിനെ തിരിച്ചറിയാനും അതിനെതിരെ പോരാടാനുമുള്ള കഴിവ് വാക്സിനുകൾ നമ്മുടെ ശരീരത്തിന് നൽകുന്നു. ഇതുവഴി ഭാവിയിൽ ആ രോഗാണു ശരീരത്തിൽ പ്രവേശിച്ചാൽ അതിനെ നശിപ്പിക്കാൻ ശരീരം സജ്ജമായിരിക്കും. ഓരോ വർഷവും ലക്ഷക്കണക്കിന് കുട്ടികളുടെ ജീവൻ രക്ഷിക്കാൻ വാക്സിനേഷന് സാധിക്കുന്നുണ്ട്. കുട്ടികളിലെ മരണനിരക്ക് കുറയ്ക്കുന്നതിനും ആയുർദൈർഘ്യം വർദ്ധിപ്പിക്കുന്നതിനും ആഗോളതലത്തിൽ നടന്ന രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. മനുഷ്യരാശി സമീപകാലത്ത് നേരിട്ട ഏറ്റവും വലിയ ആരോഗ്യ വെല്ലുവിളിയായിരുന്നു കോവിഡ് മഹാമാരി. ഈ പ്രതിസന്ധിയിൽ നിന്ന് ലോകത്തെ തിരികെ കൊണ്ടുവരുന്നതിൽ വാക്സിനുകൾ വഹിച്ച പങ്ക് നിസ്തുലമാണ്. റെക്കോർഡ് വേഗതയിൽ വാക്സിനുകൾ വികസിപ്പിച്ചെടുക്കാനും അത് കോടിക്കണക്കിന് ആളുകളിലേക്ക് എത്തിക്കാനും സാധിച്ചത് ആധുനിക ശാസ്ത്രത്തിന്റെ വലിയ വിജയമാണ്. ഇന്ത്യയിൽ നിർമ്മിച്ച കോവിഷീൽഡ്, കോവാക്സിൻ എന്നിവ ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ജീവനുകളെ സംരക്ഷിച്ചു. ഗുരുതരമായ രോഗാവസ്ഥയെയും മരണനിരക്കിനെയും ഗണ്യമായി കുറയ്ക്കാൻ ഈ കുത്തിവയ്പ്പുകൾ സഹായിച്ചു. ആഗോളതലത്തിൽ നടന്ന ഈ വൻകിട വാക്സിനേഷൻ യജ്ഞം ശാസ്ത്രവും സഹകരണവും ഒത്തുചേർന്നാൽ ഏത് മഹാമാരിയെയും തോൽപ്പിക്കാമെന്ന വലിയ പാഠമാണ് നമുക്ക് നൽകിയത്. ഇന്ത്യയിലെ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് പതിറ്റാണ്ടുകളുടെ ചരിത്രമുണ്ട്. 1978 ആരംഭിച്ച എക്സ്പാൻഡഡ് പ്രോഗ്രാം ഓൺ ഇമ്മ്യൂണൈസേഷൻ പിന്നീട് 1985 യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമായി പരിണമിച്ചു. ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സൌജന്യ പ്രതിരോധ കുത്തിവയ്പ് പരിപാടിയാണ് നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കുന്നത്. ഓരോ വർഷവും കോടിക്കണക്കിന് ഗർഭിണികൾക്കും നവജാത ശിശുക്കൾക്കും ഇതിന്റെ പ്രയോജനം ലഭിക്കുന്നു. 2014 ഇന്ത്യ പോളിയോ മുക്തമായതായി ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചത് രാജ്യത്തിന്റെ പൊതുജന ആരോഗ്യ സംവിധാനത്തിന്റെ കരുത്ത് വിളിച്ചോതുന്നതായിരുന്നു. മാതൃശിശു ടെറ്റനസ് നിർമ്മാർജ്ജനം ചെയ്യുന്നതിലും ഇന്ത്യ വലിയ വിജയം കൈവരിച്ചു. 2026 രാജ്യം പുതിയ 2 വാക്സിനുകൾ കൂടി ദേശീയ പ്രതിരോധ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഗർഭാശയഗള ക്യാൻസറിനെ പ്രതിരോധിക്കുന്നതിനുള്ള HPV വാക്സിനും തദ്ദേശീയമായി വികസിപ്പിച്ച TD വാക്സിനും ഇതിൽ പ്രധാനമാണ്. നിലവിൽ രാജ്യത്തെ വാക്സിനേഷൻ കവറേജ് 98.4% ഉയർന്നിട്ടുണ്ട്. ഇന്ത്യയുടെ ആരോഗ്യരംഗത്തെ ഏറ്റവും പുതിയ ചുവടുവയ്പ്പാണ് HPV വാക്സിനേഷൻ. സ്ത്രീകൾക്കിടയിൽ കണ്ടുവരുന്ന ക്യാൻസറുകളിൽ ഭൂരിഭാഗവും HPV വൈറസ് ബാധ മൂലമാണ് ഉണ്ടാകുന്നത്. ഇത് മുൻകൂട്ടി തടയാൻ സാധിക്കുമെന്നതാണ് ഈ വാക്സിന്റെ പ്രത്യേകത. 9 മുതൽ 14 വയസ്സ് വരെയുള്ള പെൺകുട്ടികൾക്ക് ഈ വാക്സിൻ നൽകുന്നതിലൂടെ ഭാവിയിൽ ഗർഭാശയഗള ക്യാൻസർ വരുന്നതിനുള്ള സാധ്യത ഇല്ലാതാക്കാൻ സാധിക്കും. തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത വാക്സിനുകൾ കൂടി ലഭ്യമായതോടെ ദേശീയ പ്രതിരോധ കുത്തിവയ്പ് പട്ടികയിൽ ഉൾപ്പെടുത്തി ഇത് എല്ലാ പെൺകുട്ടികളിലേക്കും എത്തിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. HPV വാക്സിനേഷന്റെ പ്രാധാന്യത്തെക്കുറിച്ച് കോഴിക്കോട് ജില്ലാ മെഡിക്കൽ ഓഫീസർ റീപ്രൊഡക്റ്റീവ് ആന്റ് ചൈൽഡ് ഹെൽത്ത് ഓഫീസറുമായ ഡോക്ടർ നവ്യ തൈക്കാട്ടിൽ.
1: ഗർഭാശയ മുഖ ക്യാൻസർ അല്ലെങ്കിൽ സെർവൈക്കൽ ക്യാൻസറിൽ നിന്നും സുരക്ഷിതത്വം നൽകുന്ന വാക്സിനാണ് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിൻ HPV വാക്സിൻ. ഇന്ത്യയിൽ സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ മരണങ്ങൾ ഉണ്ടാക്കുന്ന ക്യാൻസറുകളിൽ 2ാം സ്ഥാനമാണ് സെർവൈക്കൽ ക്യാൻസറിന് അല്ലെങ്കിൽ ഗർഭാശയമുഖ ക്യാൻസറിന്. 2022 മാത്രം ഏകദേശം 80,000 താഴെ സ്ത്രീകളെ ഈ ക്യാൻസർ ബാധിക്കുകയും അതിൽ 35,000 സ്ത്രീകൾ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. സെർവൈക്കൽ ക്യാൻസർ ഉണ്ടാക്കാൻ വളരെയധികം സാധ്യതയുള്ള 2 വൈറസുകളാണ് ഹ്യൂമൻ പാപ്പിലോമ വൈറസ്. അതിൽ തന്നെ വിവിധ സ്ട്രെയിനുകൾ, വിവിധ ടൈപ്പുകൾ ആണ് സെർവൈക്കൽ ക്യാൻസർ ഉണ്ടാക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ടൈപ്പ് 16, 18 എന്നീ 2 വൈറസ് സ്ട്രെയിനുകൾക്ക് എതിരെയുള്ള വാക്സിൻ ആണ് ഈ പറഞ്ഞ HPV വാക്സിൻ. ഇന്ത്യയിൽ 83% സെർവൈക്കൽ ക്യാൻസർ ഉണ്ടാക്കുന്നത് ഈ 2 വൈറസുകളാണ്. ഏകദേശം 3,000 മുതൽ 4,000 രൂപ വരെ വില വരുന്ന ഈ വാക്സിൻ ദീർഘകാലമായി മാർക്കറ്റിലുള്ളതും സ്വകാര്യ മേഖലയിൽ ധാരാളം കുട്ടികൾ എടുക്കുകയും ചെയ്തിട്ടുള്ള വാക്സിനാണ്. ഇപ്പോൾ ഇത് സൗജന്യമായി മറ്റു കുത്തിവയ്പ്പുകളെ പോലെ തന്നെ നൽകാൻ February 28 മുതൽ ആരംഭിച്ചിട്ടുണ്ട്. വളരെ സുരക്ഷിതമായിട്ടുള്ളതും ഏറെ ഫലപ്രാപ്തിയുമുള്ള ഈ വാക്സിൻ തീർച്ചയായും നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാവരും തന്നെ എടുക്കണം. മറ്റ് സാധാരണ കുത്തിവയ്പ്പുകൾ പോലെ തന്നെ വളരെ ലഘുവായിട്ടുള്ള കുത്തിവയ്പ്പ് എടുത്തെടുത്ത് ഒരുപക്ഷെ ചെറിയ വേദനയോ ചെറിയ പനിയോ പോലെയുള്ള പാർശ്വഫലങ്ങളല്ലാതെ ഇതിന് കാര്യമായ യാതൊരു പാർശ്വഫലങ്ങളുമില്ല. വളരെ ഫലപ്രാപ്തിയുള്ള വാക്സിനുമാണ്. 195 വരുന്ന ലോകരാജ്യങ്ങളിൽ 160 രാജ്യങ്ങൾ HPV വാക്സിനേഷൻ തങ്ങളുടെ കുട്ടികൾക്ക് സൗജന്യമായി നൽകി വരുന്നുണ്ട്. ഇതുവഴി 2030-35 സെർവൈക്കൽ ക്യാൻസറിന്റെ നിരക്ക് ഗണ്യമായി കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് ഈ രാജ്യങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത്.
0: സാക്ഷരതയും ആരോഗ്യബോധവുമുള്ള ഒരു ജനത എന്ന നിലയിൽ കേരളത്തിൽ വാക്സിനേഷൻ നിരക്ക് എല്ലായ്പ്പോഴും ഉയർന്നതാണ്. സംസ്ഥാനത്തെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജ് വരെയുള്ള വിപുലമായ ശൃംഖല

0: ഫല വഴി കൃത്യമായ സമയക്രമത്തിൽ കുട്ടികൾക്ക് വാക്സിനുകൾ നൽകി വരുന്നു. BCG, പെന്റാവാലന്റ്, റോട്ടാവൈറസ്, PCV, MR തുടങ്ങിയ വാക്സിനുകൾ കേരളത്തിൽ സാർവത്രികമായി ലഭ്യമാണ്. കൂടാതെ വാക്സിനേഷൻ വിവരങ്ങൾ ഡിജിറ്റലായി രേഖപ്പെടുത്തുന്ന യുവിൻ പോർട്ടലിന്റെ പ്രവർത്തനം കേരളത്തിൽ വളരെ കാര്യക്ഷമമാണ്. കേരളത്തിന്റെ ആരോഗ്യ മാതൃകയിൽ അങ്കണവാടികൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. പ്രാദേശിക തലത്തിൽ കുട്ടികളുടെയും ഗർഭിണികളുടെയും ആരോഗ്യ വിവരങ്ങൾ കൃത്യമായി ശേഖരിക്കുന്നതിലും അവർക്ക് കൃത്യസമയത്ത് വാക്സിൻ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിലും അങ്കണവാടി ജീവനക്കാരും ആശാവർക്കർമാരും നിശബ്ദമായ വിപ്ലവമാണ് നയിക്കുന്നത്. മാസത്തിലൊരിക്കൽ അങ്കണവാടികൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന ഇമ്മ്യൂണൈസേഷൻ ക്ലിനിക്കുകൾ വഴി വിദൂര ഗ്രാമങ്ങളിലുള്ളവർക്ക് പോലും പ്രതിരോധ കുത്തിവയ്പ്പുകൾ വീട്ടുപടിക്കൽ ലഭ്യമാകുന്നു. വാക്സിനേഷനെക്കുറിച്ചുള്ള അവബോധം താഴെത്തട്ടിലുള്ള കുടുംബങ്ങളിൽ എത്തിക്കുന്നതിനും ഇവരാണ് കരുത്ത് പകരുന്നത്. പോളിയോ നിർമ്മാർജ്ജനത്തിൽ ഈ വിഭാഗത്തിന്റെ പങ്ക് നിസ്തുലമാണ്. പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണത്തിനായി വീടുകൾ തോറും കയറിയിറങ്ങുന്നതും 5 വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടിക്ക് പോലും മരുന്ന് ലഭ്യമാകാതിരുന്നിട്ടില്ലെന്ന് ഉറപ്പുവരുത്തുന്നതും അങ്കണവാടി ആശാപ്രവർത്തകരുടെ കഠിനാധ്വാനമാണ്. കൊല്ലം മൈലം പഞ്ചായത്തിലെ പെരുംകുളം 28-ാം നമ്പർ അങ്കണവാടിയിലെ അധ്യാപികയായ ഷൈനി AK യുടെ വാക്കുകളിലേക്ക്.
1: ഒരു കുഞ്ഞ് ജനിച്ച ഉടനെ 0 ഡോസായും തുടർന്ന് 6, 10, 14 ആഴ്ചകളിലും വായിലൂടെ തുള്ളിമരുന്ന് നൽകുന്നു. കൂടാതെ 6, 14 ആഴ്ചകളിൽ IPV കുത്തിവയ്പ്പായും നൽകുന്നു. വളരെ സുരക്ഷിതവും ഫലപ്രദവുമായാണ് ഈ വാക്സിൻ നൽകി വരുന്നത്. ഒരു കുട്ടിക്ക് പോലും കിട്ടാതെ വരരുത് എന്ന ലക്ഷ്യത്തോടെ ആശുപത്രികൾക്കും സബ് സെന്ററുകൾക്കും പുറമെ ഔട്ട്റീച്ച് പ്രോഗ്രാമായി എല്ലാ മാസവും അങ്കണവാടികൾ കേന്ദ്രീകരിച്ച് വാക്സിൻ നൽകുന്നു. രാജ്യത്തെ 5 വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികൾക്കും വേണ്ടി പ്രത്യേകം സജ്ജീകരിച്ച ബൂത്തുകൾ വഴി വർഷത്തിൽ 2 തവണ പോളിയോ തുള്ളിമരുന്ന് നൽകാറുണ്ട്. ഇത് പ്രധാനമായും ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ്. ആരോഗ്യരംഗത്തെ വളരെ ബൃഹത്തായ ഈ പരിപാടിയിൽ ആശാപ്രവർത്തകരുടെയും അംഗൻവാടി പ്രവർത്തകരുടെയും സേവനം വളരെ വലുതാണ്. യഥാസമയം ഗർഭിണികളെയും കുട്ടികളെയും കണ്ടെത്തി രജിസ്റ്റർ ചെയ്യാനും പ്രതിരോധ കുത്തിവയ്പ്പുകൾ നൽകാനും ആശാപ്രവർത്തകർ പ്രധാന പങ്കുവഹിക്കുന്നു. രോഗപ്രതിരോധ കുത്തിവയ്പ്പുകൾക്ക് പുറമെ പോഷകാഹാര ലഭ്യത ഉറപ്പുവരുത്തുന്നതിനായി പോഷൻ ട്രാക്കറിലൂടെ കൃത്യമായ വിവരശേഖരണം നൽകി ഒരു നല്ല തലമുറയെ വാർത്തെടുക്കാൻ അംഗൻവാടി പ്രവർത്തകരും സുപ്രധാന പങ്കുവഹിക്കുന്നു.
0: ഡിഫ്തീരിയ, ടെറ്റനസ്, വില്ലൻചുമ തുടങ്ങി 20-ലധികം മാരകമായ രോഗങ്ങളെ തടയുന്നതിൽ വാക്സിനേഷൻ സഹായകമായിട്ടുണ്ട്. ഇതിനു പുറമെ ലോകമെമ്പാടും ഭീഷണിയായി തുടരുന്ന പേവിഷബാധയെ പ്രതിരോധിക്കുന്നതിലും വാക്സിനുകൾ നിർണായക പങ്കുവഹിക്കുന്നു. രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ മരണമുറപ്പായ പേവിഷബാധയെ തടയാനുള്ള ഏക പോംവഴി മൃഗങ്ങളിൽ നിന്നുള്ള കടിയോ പോറലോ ഏറ്റാലുടൻ എടുക്കുന്ന പ്രതിരോധ കുത്തിവയ്പ്പാണ്. ആധുനികമായ ഇൻട്രാഡെർമൽ റാബിസ് വാക്സിനുകളും മുറിവിന്റെ തീവ്രതയനുസരിച്ച് നൽകുന്ന ഇമ്മ്യൂണോഗ്ലോബുലിനും ഇന്ന് നമ്മുടെ നാട്ടിലെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ ലഭ്യമാണ്. മൃഗങ്ങളിൽ നിന്നുള്ള ചെറിയ പോറലുകളെ പോലും നിസ്സാരമായി കാണാതെ കൃത്യസമയത്ത് വാക്സിൻ സ്വീകരിക്കുന്നത് വഴി ഈ മാരകവ്യാധിയിൽ നിന്നും 100% സുരക്ഷ ഉറപ്പാക്കാൻ നമുക്ക് സാധിക്കും. കേന്ദ്ര ഫിഷറീസ്, മൃഗസംരക്ഷണ, ക്ഷീരവികസന മന്ത്രാലയത്തിന് കീഴിലുള്ള ബംഗളൂരുവിലെ സെന്റർ ഓഫ് എക്സലൻസ് ഫോർ ആനിമൽ ഹസ്ബൻഡറി അസിസ്റ്റന്റ് കമ്മീഷണർ ഡോക്ടർ അജിത് കുമാർ GS ആകാശവാണിയോട്.
2: മറ്റ് രോഗങ്ങളെ പോലെയല്ല പേവിഷബാധ. മൃഗങ്ങളിൽ നിന്നുള്ള കടിയോ മാന്തലോ ഏറ്റാൽ ഒട്ടും വൈകാതെ വാക്സിൻ എടുക്കുക എന്നത് ജീവൻ രക്ഷിക്കാനുള്ള ഒരേ ഒരു മാർഗമാണ്. നമ്മൾ മലയാളികൾ പൊതുവെ ഉയർന്ന ബൗദ്ധിക നിലവാരവും മറ്റും പുലർത്തുന്നുണ്ടെങ്കിൽ കൂടി ചില അലസ ചിന്തകൾ നമ്മൾക്കും ഉണ്ടാകാറുണ്ട്. ഉദാഹരണമായി, വീട്ടിലെ നായയല്ലേ കടിച്ചത്, വാക്സിൻ വേണോ? തീർച്ചയായും വേണം. വളർത്തുമൃഗങ്ങൾക്ക് വാക്സിൻ നൽകിയിട്ടുണ്ടെങ്കിൽ പോലും അവയ്ക്ക് മറ്റ് തെരുവു നായ്ക്കളുമായി സമ്പർക്കം വരാൻ സാധ്യതയുണ്ട്. വൈറസ് നാഡീവ്യൂഹത്തെ ബാധിക്കുന്നതിന് മുമ്പ് തന്നെ വാക്സിൻ എടുത്തിരിക്കണം. അതുപോലെ തന്നെ അതിന് പാർശ്വഫലങ്ങൾ ഒട്ടുമേയില്ല. ഒരിക്കലും കടിച്ച നായ്ക്ക് ലക്ഷണങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കി വാക്സിൻ എടുക്കുന്നത് മാറ്റിവെക്കരുത്. അത് അന്നത്തെ ദിവസം തന്നെ എടുക്കണം. നമ്മൾ അതിനെ 0th day വാക്സിനേഷൻ എന്നാണ് പറയുന്നത്. ഇത് പേവിഷബാധയുടെ കാര്യത്തിൽ അഥവാ റേബീസ് ചികിത്സയുടെ കാര്യത്തിൽ അത്യന്തം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം രോഗലക്ഷണങ്ങൾ എല്ലായ്പ്പോഴും നായകളോ മറ്റു മൃഗങ്ങളോ പ്രകടിപ്പിക്കണമെന്നില്ല. അതുപോലെ തന്നെ പരമപ്രധാനമാണ് മനുഷ്യരോടൊപ്പം നായ്ക്കളെയും പ്രതിരോധ കുത്തിവയ്പ്പ് എടുപ്പിക്കുന്നത്. സമൂഹ പ്രതിരോധം ഉണ്ടാകാൻ ഇത് ഏറ്റവും സഹായകരമാണ്. പേവിഷബാധ ഭയപ്പെടേണ്ട ഒന്നല്ല. കാരണം ശരിയായ സമയത്ത് വാക്സിൻ എടുത്താൽ ജീവൻ ഉറപ്പാണ്. അതുപോലെ തന്നെ വളർത്തുമൃഗങ്ങൾക്ക് കൃത്യസമയത്ത് വാക്സിൻ നൽകുക, തെരുവ് നായ്ക്കളുടെ നിയന്ത്രണത്തിൽ പങ്കാളികളാകുക. ഇന്നത്തെ കാലഘട്ടത്തിൽ തെരുവ് നായ്ക്കളുടെ നിയന്ത്രണം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായതിനാൽ പ്രത്യേകിച്ച് പേവിഷബാധ നിയന്ത്രണത്തിൽ.
0: വാക്സിനേഷൻ രംഗത്ത് വലിയ നേട്ടങ്ങൾ കൈവരിക്കുമ്പോഴും ചില വെല്ലുവിളികൾ

ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ശാസ്ത്രവിരുദ്ധമായ പ്രചാരണങ്ങളും വാക്സിൻ വിമുഖതയും ചിലയിടങ്ങളിൽ രോഗങ്ങൾ തിരിച്ചുവരാൻ കാരണമാകുന്നു. നിർമ്മാർജ്ജനം ചെയ്തതോ അല്ലെങ്കിൽ പൂർണ്ണമായി നിയന്ത്രണ വിധേയമാക്കിയതോ ആയ രോഗങ്ങൾ സമൂഹത്തിലേക്ക് തിരികെ വരുന്നതിന് പിന്നിൽ ശാസ്ത്രീയവും സാമൂഹികവുമായ നിരവധി കാരണങ്ങളുണ്ട്. രോഗങ്ങൾ തിരികെ വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം വാക്സിനുകളോടുള്ള ഭയമോ വിമുഖതയോ ആണ്. ശാസ്ത്രവിരുദ്ധമായ പ്രചാരണങ്ങൾ, തെറ്റായ മതപരമായ വിശ്വാസങ്ങൾ, പാർശ്വഫലങ്ങളെക്കുറിച്ചുള്ള അനാവശ്യ ഭീതി എന്നിവ കാരണം ചിലർ കുട്ടികൾക്ക് കുത്തിവയ്പ്പെടുക്കാൻ തയ്യാറാകുന്നില്ല. ഒരു പ്രദേശത്ത് പ്രതിരോധ കുത്തിവയ്പ്പെടുക്കുന്നവരുടെ എണ്ണം കുറയുമ്പോൾ അവിടെ രോഗാണുക്കൾക്ക് വീണ്ടും വളരാനും പടരാനും സാഹചര്യമൊരുങ്ങുന്നു. ഒരു സമൂഹത്തിലെ 90 മുതൽ 95% ആളുകളും വാക്സിൻ എടുക്കുമ്പോഴാണ് അവിടെ ഹേർഡ് ഇമ്മ്യൂണിറ്റി അഥവാ സാമാന്യ രോഗപ്രതിരോധമുണ്ടാകുന്നത്. ഇത് വാക്സിൻ എടുക്കാൻ കഴിയാത്തവരെയും സംരക്ഷിക്കുന്നു. എന്നാൽ വാക്സിൻ എടുക്കുന്നവരുടെ ശതമാനം കുറയുമ്പോൾ ഈ സംരക്ഷണ കവചം തകരുകയും രോഗാണുക്കൾ അതിവേഗം പടരുകയും ചെയ്യുന്നു. അഞ്ചാം പനി പോലുള്ള രോഗങ്ങൾ ചിലയിടങ്ങളിൽ തിരികെ വരാൻ പ്രധാന കാരണം ഇതാണ്. ലോകത്തിന്റെ ഒരറ്റത്ത് എവിടെയെങ്കിലും ഒരു രോഗാണു നിലനിൽക്കുന്നുണ്ടെങ്കിൽ വിമാനയാത്രകളിലൂടെയോ മറ്റോ അത് വളരെ വേഗം മറ്റ് രാജ്യങ്ങളിൽ എത്താനുള്ള സാധ്യതയും അധികമാണ്. പോളിയോ പോലുള്ള രോഗങ്ങൾ നിർമ്മാർജ്ജനം ചെയ്ത രാജ്യങ്ങളിൽ പോലും രോഗം നിലനിൽക്കുന്ന മറ്റു രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരിലൂടെ രോഗാണുക്കൾ തിരികെ എത്താൻ സാധ്യതയുണ്ട്. കൂടാതെ വൈറസുകൾക്കും ബാക്ടീരിയകൾക്കും സംഭവിക്കുന്ന ജനിതക മാറ്റങ്ങൾ നിലവിലുള്ള വാക്സിനുകളുടെ ഫലപ്രാപ്തിയെ ബാധിച്ചേക്കാം. അശാസ്ത്രീയമായ മരുന്നുപയോഗം കൂടാതെ വൈറസുകൾക്കും ബാക്ടീരിയകൾക്കും സംഭവിക്കുന്ന ജനിതക മാറ്റങ്ങൾ നിലവിലുള്ള വാക്സിനുകളുടെ ഫലപ്രാപ്തിയെ ബാധിച്ചേക്കാം. അശാസ്ത്രീയമായ മരുന്നുപയോഗം വഴി രോഗാണുക്കൾ ആർജിക്കുന്ന ആന്റിബയോട്ടിക് പ്രതിരോധവും കാലാവസ്ഥാ വ്യതിയാനവും പരിസര ശുചിത്വമില്ലായ്മയും രോഗങ്ങൾ പടരാൻ അനുകൂല സാഹചര്യമൊരുക്കുന്നു. വർഷങ്ങളായി രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടാത്തതിനാൽ ജനങ്ങളിലുണ്ടാകുന്ന അലംഭാവം പ്രതിരോധ കുത്തിവയ്പ്പുകളിൽ വീഴ്ച വരുത്താൻ കാരണമാകുന്നു. ലോക രോഗപ്രതിരോധ വാരം കേവലം ഒരാഴ്ചത്തെ ആഘോഷമല്ല, മറിച്ച് സുരക്ഷിതമായ ഒരു ഭാവിയിലേക്കുള്ള ബോധവൽക്കരണമാണ്. രാജ്യത്തിന്റെ ആരോഗ്യ ചരിത്രത്തിൽ വാക്സിനേഷൻ നൽകിയ സുരക്ഷാ കവചം ചെറുതല്ല. വരും തലമുറയെ മാരകമായ രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. സർക്കാരിന്റെയും ആരോഗ്യവകുപ്പിന്റെയും കീഴിൽ ലഭ്യമാകുന്ന സൌജന്യ വാക്സിനേഷൻ സേവനങ്ങൾ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് രോഗമുക്തമായ ഒരു ലോകം കെട്ടിപ്പടുക്കാൻ നമുക്ക് ഒരുമിച്ച് പരിശ്രമിക്കാം. ലോക രോഗപ്രതിരോധ വാരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട് ലൈറ്റ് പരിപാടി ഇവിടെ സമാപിക്കുന്നു. ഏകോപനം ലെമി ജി നായർ, തയ്യാറാക്കിയത് സുധീൻ സൈനുദ്ദീൻ, അവതരണം പ്രവീൺ കുമാർ.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പരിപാടികൾ സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:50 ആരംഭിക്കും. ജയ് ഹിന്ദ്.